0: കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനാണ്. ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വർത്തമാന കാലത്ത് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ പലവിധ അസുഖങ്ങളും ജലദോഷം, പനി, ഇതുപോലെയുള്ള പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. പീസിലുടേ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ, മഴക്കാലത്ത് സാധാരണയായി ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളടുത്ത് വരുന്ന കൂടുതൽ കേസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഒന്ന് തുടങ്ങാം നമുക്ക്.
1: നമുക്കറിയാം മഴക്കാലമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്ന സമയങ്ങളാണ്. അത് കുട്ടികളിൽ എന്ന് മാത്രമല്ല മുതിർന്നവരിലും ഒരുപാട് അസുഖങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ. കുട്ടികളാകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണ്. ഈ പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ട് ഏത് അസുഖവും ചെറുതായൊന്ന് ഏതൊരു അസുഖത്തിൻ്റെ വൈറസൽ അണുക്കൾ ഏതെങ്കിലും ഈ കുട്ടികളെ ബാധിക്കണം, അവർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: പെട്ടെന്ന് പിടികൂടും.
1: അതുപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ ഇത് പകരാനുള്ള സോഴ്സുകൾ ഒരുപാടുണ്ട്. വെള്ളത്തിലൂടെയും അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. മഴക്കാലമാകുമ്പോൾ ഇത്തരം അസുഖങ്ങൾ പകരാനുള്ള ഒരുപാട് സോഴ്സുകളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും കാണാറാണ് പതിവ്.
0: മഴക്കാലത്ത് ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ സോഴ്സുകൾ പറഞ്ഞല്ലോ.
1: അതെ,
0: അത് സാധാരണഗതിയിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഒക്കെ വെള്ളം എന്നതാണല്ലോ പ്രശ്നം. വെള്ളം അത്യാവശ്യമാണ് താനും, പക്ഷെ ഈ രോഗം എങ്ങനെ പകരുന്നു, ചളി വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും ഏതൊക്കെ രൂപത്തിൽ ഈ വെള്ളം വഴിക്ക് ഇവർക്ക് രോഗം പകരാം?
1: നമുക്കറിയാം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അസുഖങ്ങൾ കാണുന്നത്. ഇത്തരം പകർച്ചവ്യാധികളാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഈ മഴക്കാലത്തുണ്ടാകുന്നത്. മഴക്കാലത്ത് പല അസുഖങ്ങളും പകരുന്നത് ഒന്നല്ലെങ്കിൽ വെള്ളത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വായുവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെക്ടേഴ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് കൊതുക് അതുപോലെയുള്ള ജീവികളിലൂടെയും അല്ലെങ്കിൽ എലി എന്ന ജീവികളിലൂടെയും ഈ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്നത് എയർബോൺ ഡിസീസസാണ്. അതായത് വായുവിലൂടെ പകരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഫ്ലൂ നമുക്കറിയാം, സാധാരണ ജലദോഷ പനി എന്ന് പറയും. ഫ്ലൂ വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസും ഫ്ലൂ വൈറസാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇത്തരം വൈറൽ അസുഖങ്ങളാണ് മഴക്കാലത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് പകരുന്നത് ഈ ഒരു മനുഷ്യരിൽ നിന്ന്, ഒരാളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും വേറെ കുട്ടിയിലോട്ട് പകരുന്നത്. ചേച്ചി ഈ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് റൂമാണ്, 10, 30, 50 പേരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരം ഒരു ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മറ്റു കുട്ടികൾക്കും ഇത്തരം പനികൾ വരാനും അത് കൂടുതൽ ഏറ്റവും വേഗത്തിൽ ഇത്തരം ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഈ ഫ്ലൂ ഉണ്ടാവാനും സാധ്യത കൂടുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ഈ പകർച്ച ഉണ്ടാകുന്ന അസുഖം വെള്ളത്തിലൂടെയാണ്. നമുക്കിടം വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കാണാൻ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞത്
0: മഞ്ഞപ്പിത്തം.
1: മഞ്ഞപ്പിത്തം നമുക്കറിയാം അത് പകരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ പകരുന്നത് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായ ഒരു വ്യക്തിയുടെ മൂത്രത്തിലൂടെ അല്ലെങ്കിൽ മലത്തിലൂടെയാണ് ഈ വൈറസ് പുറത്തോട്ട് വരുന്നത്. ഈ വൈറസ് അല്ലെങ്കിൽ ഈ മലം ഏതെങ്കിലും വെള്ളത്തിൽ വെള്ളം സോഴ്സ് ആയിട്ട് കണ്ട് അതുമായിട്ട്
0: ബന്ധപ്പെടുമല്ലാത്ത വെള്ളം,
1: അതെ, പ്രത്യേകിച്ച് കുളത്തിൽ കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇത്തരം വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വൈറസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മഴ പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് ഒലിച്ചു വരുന്ന വെള്ളങ്ങളൊക്കെ ഈ കിണറ്റിലൊക്കെ വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം വന്നിട്ട് ഇത് കുടിച്ചിട്ട് ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഏരിയയിൽ ഒരു കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ്? അങ്ങനെയാണ്
1: നമ്മൾ കുട്ടികളോട് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർ എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അവർ കൊണ്ടുപോകുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. കാരണം നമുക്കറിയില്ല അതിൽ ചെറിയ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക്.
0: വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ വെള്ളം വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടലാണ്
1: കൂടുതൽ സേഫ്, അതാണ്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായിട്ടുണ്ടാവുന്ന വെള്ളത്തിലൂടെ പകരുന്ന മറ്റൊരു അസുഖമാണ് നമുക്കറിയാം ഡയറിയ എന്നുള്ള, അല്ലെങ്കിൽ വയറിളക്കം, ഛർദി കുട്ടികൾക്ക്. അത് ഇതേമാതിരി വെള്ളത്തിലൂടെയാണ് കണ്ടാമിനേഷൻ, അതായത് വെള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആണ് ഇത്തരം അസുഖങ്ങൾ പകരുന്നത്. അതിൻ്റെ വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്രയും വൃത്തിയായിട്ടുള്ള ഭക്ഷണം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ
0: പാടുള്ളൂ. ഐസ്ക്രീം പോലെയുള്ള
1: അത്ര സാധനം കൊടുക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ എപ്പോഴും അവർ ശീലിപ്പിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, കഴിച്ചതിന് ശേഷവും നല്ല സോപ്പിട്ട് കൈ കഴുകുന്ന ശീലം അവരെ ശീലിപ്പിക്കുകയും വേണം.
0: ഈ ജലദോഷം, പനി, ചുമ സാധാരണ മഴക്കാലം വരുമ്പോൾ ആദ്യം കാണുന്ന അസുഖം ഇതാണല്ലോ. പൊതുവെ പഴമാരക്കാരൊക്കെ പറയുന്നത് കേട്ട ഒരു എന്താ വെച്ചാൽ, ഇതൊരു അസുഖം എന്ന നിലക്ക് പരിഗണിക്കേണ്ടതൊന്നും ഇല്ല, തനി അങ്ങനെ പോയിക്കോളും, സാധാരണ ഒരു ചെറിയ പനി, ജലദോഷം, ചുമ. ഇത് ശരിയാണോ, അതോ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, അതോ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് പി സി ഡി ശ്രോതാക്കൾക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഈ വൈറൽ ഫീവറാണത്. വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് നമുക്കില്ലത്. ചില കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ചില അസുഖങ്ങൾ ചിലപ്പോൾ ഇത്തരം വൈറൽ ഫീവറൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തന്നെ തന്നെ മാറിപ്പോകാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കുറുക്കൗശല ഔഷധങ്ങളും അതോടൊപ്പം തന്നെ പാരസെറ്റമോളൊക്കെ കഴിച്ച് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നതിൽ ഒരിക്കലും വെച്ചിരിക്കരുത്. കാരണം ഇത്തരം അസുഖങ്ങൾ വേറെ ചില മറ്റേ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളുടെ ഒരു രൂപഭേദം മാത്രം ചിലപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ ഇത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, ചിലപ്പോൾ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ഡെങ്കി അതേപോലുള്ള അസുഖങ്ങളൊക്കെ ഇതേപോലെ തന്നെ പ്രസൻറ്റേഷൻ, കാരണം ഒരുവിധം പനികളുടെ പ്രസൻറ്റേഷൻസൊക്കെ ഇതേപോലെ ജലദോഷവും പനിയും ബോഡി ഐക്കും ഒക്കെ ആയിട്ടായിരിക്കും.
0: അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ ദിവസത്തിനകം മാറുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനായിരിക്കും
1: നല്ലത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ.
0: സംസാരത്തിനിടയിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും പറഞ്ഞു, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും രോഗം പരത്തുന്ന രണ്ട്
1: അണുക്കളാണ്,
0: ഇവ തമ്മിലുള്ള വ്യത്യാസം
1: നമുക്കറിയാം. നമ്മൾ ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ നേരെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അതേ പ്രോട്ടോസോൺ ഉണ്ട്, അതേമാതിരി ഒരുപാട് അണുക്കളുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അണുക്കൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വൈറൽ, എല്ലാ വൈറൽ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ കുറേ ചില മരുന്നുകൾ, വൈറസ് അസുഖങ്ങൾക്കൊക്കെ മരുന്നുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അത്രയും കോമൺ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നാമത് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇത്തരം വൈറൽ അസുഖങ്ങൾ, ചെറിയ രീതിയിൽ വൈറൽ അസുഖങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാറി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കങ്ങനെ തന്നെ ചികിത്സിക്കാതെ തന്നെ മാറിപ്പോകും. പക്ഷേ ഇതും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾ, ചില വൈറൽ അസുഖങ്ങളൊക്കെ മാറാൻ ഒരുപാട് സമയം വേണ്ടി വരും.
0: അപ്പോൾ നമ്മൾ ബാക്ടീരിയ വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് വെച്ച് ചികിത്സിക്കാമെന്നും, വൈറസ് വരുത്തി വെക്കുന്ന രോഗങ്ങൾക്ക് തൽക്കാലം പ്രത്യേകിച്ച് ആൻറ്റി വൈറൽ ഡ്രഗ്സ് അങ്ങനെ പ്രബലമായി യൂസ് ചെയ്ത് തുടങ്ങാത്തത് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാറ്റം വരാം എന്നാണ് ഡോക്ടർ. ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരവസ്ഥ, ഒന്നോ രണ്ടോ ദിവസം കഴിച്ച് ശമനം വരുമ്പോൾ ആൻറ്റിബയോട്ടിക് നിർത്തുന്നൊരു സ്വഭാവം കാണാം. എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം?
1: അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക് അതിൻ്റെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്തെങ്കിലും 5 days അല്ലെങ്കിൽ 7 days, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു കഫക്കെട്ടായിട്ട് വരുമ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ പാരസെറ്റമോളും കൊടുക്കും. മിക്കവാറും നമ്മൾ പാരസെറ്റമോളുകൾ കൊടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ അണുബാധ കുറയുമ്പോൾ പനി കുറയും. പനി കുറഞ്ഞാലും പക്ഷേ ഉള്ളിലുള്ള അണുബാധ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല,
0: രോഗാണു ശരിക്കും നശിച്ചിട്ടുണ്ടാവില്ല.
1: പക്ഷെ നമ്മൾ കൊടുക്കുന്ന പാരസെറ്റമോളിൻ്റെ എഫക്റ്റ് കൊണ്ട് പനി കുറയുന്നുണ്ട്, പക്ഷേ ശരീരത്തിലുള്ള രോഗാണു മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യും, പല രോഗികളും 2 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അസുഖം മാറിയെന്ന് കാണുന്നു തോന്നുമ്പോൾ അത് നിർത്തി, ആ ആൻറ്റിബയോട്ടിക് നിർത്തത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേമാതിരി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം
0: പോയി. ബാക്ടീരിയ ഇതിനെതിരെ മരുന്നിനെതിരെ പ്രതിരോധശേഷി,
1: കാരണം കുറെ ആന്റി ആ ബാക്ടീരിയ വീക്കായിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ നശിച്ചു പോയിട്ടില്ല. അത്തരം ബാക്ടീരിയാസ് വീണ്ടും അത് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അത് കൂടുതൽ വിറലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മൾ അടുത്ത തവണ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരികയും അപ്പോൾ ഡിസീസ് അടുത്ത
0: അസുഖം സ്ട്രോങ് ആൻറ്റിബയോട്ടിക്
1: കൊടുക്കേണ്ടി വരും. നമ്മൾ
0: അവസാനം മരുന്ന് കഴിച്ചിട്ടൊന്നും സുഖം മാറുന്നില്ല എന്നൊരു പരാതിയും
1: അതെ
0: രോഗിയുടെയും പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത്.
1: അതെ, കാരണം ഇതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നൊരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
0: ഒരു മിസ്യൂസ് ആണ് അതിന് കാരണം.
1: അതെ, മെയിനായിട്ട്
0: ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ രോഗാണു ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നശിച്ചു പോകുന്നത് വരെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിലൊരു ബുദ്ധി.
1: അതെ അതെ അതെ.
0: മറ്റൊന്ന്, കുട്ടികളുമായി ഈ മഴക്കാല സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ?
1: അല്ല, അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. മെയിനായിട്ട് പ്രധാനമായിട്ട് അത് തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ജങ്ക് ഫുഡ്സിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതേമാതിരി നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക. അപ്പോൾ ഇത്തരം ഈ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
0: വൈറ്റമിൻ സി കൂടുതലടങ്ങിയ ചെറുനാരങ്ങ, മുസംബി പോലത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ഇതിലുണ്ടോ?
1: അതും ഒരു എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു എഫക്റ്റ് ഉണ്ട് അതിന് വൈറ്റമിൻ സിക്കൊക്കെ.
0: സുലഭമായി നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന
1: അതെ
0: ചെറുനാരങ്ങൾക്ക്
1: ഉപയോഗിക്കാം.
0: മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന മറ്റൊന്നാണ് പനി, ചില ഡെങ്കി കേൾക്കാറുണ്ടല്ലോ. ഈ ഡെങ്കി പനി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്
1: വിശദീകരിക്കാം. ഡെങ്കി എന്ന് പറയുന്നത് എഡീസ് എന്നൊരു മോസ്കിറ്റോ ഉണ്ടാക്കുന്ന കൊതുക് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണത്. ഈ കൊതുക് വളരുന്നത് നമ്മളെ വീടിന് ചുറ്റുള്ള ചെറിയ ചിരട്ടകളിൽ വെള്ളം കെട്ടിയേക്കുമ്പോൾ, അതുപോലെ തന്നെ ചില ടയറിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം നമ്മൾ വീടിന് ചുറ്റും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ടിന്നുകളിലും പാത്രങ്ങളിലും ചിരട്ടകളിലും ഒക്കെ, പ്രത്യേകിച്ച് നമ്മൾ എ സിയുടെ ഡ്രെയിൻ, അതേമാതിരി നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ കിടക്കുന്ന വാട്ടർ ഡ്രെയിനിൽ, ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ കൊതുക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത് ഈ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊതുക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇതേമാതിരി ചിരട്ടകളോ അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ വെള്ളം കളഞ്ഞ് നമ്മളൊക്കെ വൃത്തിയായി നോക്കണം, കമഴ്ത്തി വെക്കണം. അതേമാതിരി പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മളെ ഈ നമ്മളെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഇതുണ്ട് എക്സോസ്റ്റും, അതുപോലെ തന്നെ ഈ പൈപ്പുകളും വെക്കുന്നില്ല, എയർ പൈപ്പുകളും വെക്കുന്ന, അതൊക്കെ നമ്മൾ
0: സെപ്റ്റിക് ടാങ്കിൻ്റെ,
1: അതെ സെപ്റ്റിക് ടാങ്കിൻ്റെ എയർ പൈപ്പ്, അതിൻ്റെ ഉള്ളിലും കൊതുക് വളരെ അതിലും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നല്ല നെറ്റ് ഇട്ടിട്ട് മൂടി അടച്ചു വെക്കേണ്ടതാണ്.
0: മറ്റൊരു രോഗം സാധാരണ കാണാറുണ്ടെങ്കിലും മഴക്കാലത്ത് കൂടുതൽ കണ്ടുവരാറുള്ള ഒന്നാണല്ലോ വയറിളക്കം പറഞ്ഞത്. വയറിളക്കം കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രത്യേക കാരണങങ്ങൾ എന്തെങ്കിലും?
1: വയറിളക്കം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, വൈറലായിരിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസാണ്. പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നേരത്തെ പകർച്ചവ്യാധിയായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ വയറിളക്കം എന്ന് പറഞ്ഞ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട് ഷിഗല്ല എന്നൊരു അസുഖം നമ്മുടെ മലപ്പുറത്തും ഒന്ന് രണ്ട് ഡെത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഷിഗല്ല എന്ന് പറയും, അതും ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. പ്രത്യേകിച്ച് എല്ലാ വയസ്സ് എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്ന ഒരു വയറിളക്കം അസുഖമാണ് ഷിഗല്ല എന്ന് പറഞ്ഞ്. അത് സാധാരണയായിട്ട് വയറിളക്കത്തോടൊപ്പം തന്നെ ചിലപ്പോൾ മലത്തിൽ രക്തം കഫം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശരീരവേദന ഉണ്ടാവും, പെട്ടെന്ന് നിർജ്ജലിനീകരണം ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഇതാണ് ഷിഗല്ലോസ് എന്ന് പറയുന്നത്, ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വേണ്ട ചികിത്സ എടുക്കാൻ നിർബന്ധമാണത്.
0: ഈ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് സംസാരത്തിനിടയ്ക്ക് വൃത്തി ഒരു നല്ലൊരു ഘടകമാണ്,
1: പ്രധാന ഒരു ഘടകം.
0: പൊതുവെ ചെറിയ കുട്ടികളെ ഈ നഖം വെട്ടി നടത്തും, നഖത്തിനടിയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ചിലരൊക്കെ നഖം നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ പൊതുവെ ചെറുപ്പത്തിൽ പൊതുവെ സ്വീറ്റ്സിനോട്, മിഠായി മധുരപലഹാരങ്ങളോട് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചില രക്ഷിതാക്കളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ മധുരം കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് കൃമിയുടെ ശല്യം ഉണ്ടാവുകയും കുട്ടികൾ അറിയാതെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിയുകയും അങ്ങനെ കുട്ടി കൈ നേരെ വൃത്തിയാക്കാതെ, കുട്ടിയുടെ അഭിപ്രായം അതാണല്ലോ, ആ കുട്ടി ഭക്ഷണം കഴിക്കുകയും അത് വീണ്ടും വരാം, ഇതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ.
1: ഇതൊരു സൈക്കിളാണ്. നമ്മൾ ഈ വരാന്ന് പറഞ്ഞത് നമുക്കറിയാം, ഇത് യൂഷ്വലി ഇത് പകരുന്നത് നമ്മളെ വിരലിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ ഈ വര പകരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കൃമി എന്ന് പറയുന്ന വൈറ്റ് കളറിൽ നൂല് പോലെയുള്ള വരകളുണ്ട്, അത് പിൻവം എന്ന് പറയും. അത് പകരുന്നത് നമ്മൾ ഭക്ഷണത്തിൽ കൂടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നഖത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ പകരുന്നത്. അത് അങ്ങനെ അത് നമ്മൾ കൈ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളെ വായൽക്ക് പോവുകയും അത് നമ്മളെ ശരീരത്തിൽ ചെന്ന് കുടലിൽ ചെന്ന് അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും കൃമിയായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സൈക്കിളാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ നഖം വെട്ടിക്കൊടുക്കണം. കാരണം അവർ കുട്ടികൾ രാത്രി ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഈ ഇത് ട്രൗസറൊന്നും ഇടാതെ ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ അവരറിയാതെ ഇങ്ങനെ ചൊറിയും. ആ ചൊറി പ്രത്യേകിച്ച് ഈ കൃമിയൊക്കെ പുറത്തേക്ക് വരുന്ന സമയം രാത്രിയാണ്.
0: അതെന്താണ് ഈ രാത്രി?
1: രാത്രിയിലാണ് അതിൻ്റെ സൈക്കിൾ വരുന്നത്. രാത്രിയാണ് ഇത് കൃമി പുറത്തേക്ക് വരുന്നത്. നമ്മൾ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും, പക്ഷെ അവിടെയൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും.
0: അപ്പോഴാണ് കുട്ടികൾ,
1: അപ്പോൾ സമയത്താണ് കുട്ടികൾ ചൊറിയുന്നത്. ഈ ചൊറിയുമ്പോൾ ഇതിൻ്റെ വിരലിൻ്റെ ഇടയിലും നഖത്തിൻ്റെ ഇടയിലൊക്കെ പോകും.
0: മധുരവുമായി ബന്ധം ഇതിന് മധുരം കഴിക്കുന്നവരിൽ കൂടുതൽ അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണ്?
1: മധുരം കഴിക്കൊരു അതിന് ചെറിയൊരു ഫാക്ട് മാത്രമേ ഉള്ളൂ അത്. കാരണം ഈ ഇത് ഈ വേംസ് ഉണ്ടാവുന്നത് ഈ മധുരമൊക്കെ കഴിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ കൂടുതൽ മുട്ടയിടാനുള്ള സാധ്യത കൂടുതലാണത്.
0: സ്കൂളുകളിൽ നിന്ന് പകരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ സ്കൂളിൽ കുട്ടികളാണല്ലോ, അവിടെ രക്ഷിതാക്കളൊന്നും കൂടല്ലോ, അധ്യാപകർക്ക് ശ്രദ്ധിക്കേണ്ട പരിമിതികളുമുണ്ട്. അവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും?
1: പ്രധാനമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്ന ഈ ഫ്ലൂ ആണ് സാധാരണ ജലദോഷപ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് പകരുന്നത്. കാരണം അടുത്തിരിക്കുന്ന ഒരുപാട് ഒരു ക്ലാസ് ചെറിയ ക്ലാസ് റൂമിൽ 10, 40, 50 കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടുന്ന് തുമ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ വൈറസ് മറ്റുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ വൈറസ് അല്ലെങ്കിൽ ആ ഫ്ലൂ ഉള്ള കുട്ടികൾ, മാസ്ക് ധരിച്ചിട്ട് വരാവൂ എന്നുള്ള നിബന്ധന എന്തായാലും സ്കൂൾ അധികൃതർ കൊണ്ടുവരണം. അങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളും ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം രണ്ടാമതായിട്ടുണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത് കോമൺ റിസോഴ്സാണ് ഇത്തരം സാധനം. ഇപ്പം ഒരു ഇപ്പോൾ സ്കൂളിലെ വെള്ളത്തിന് എന്തെങ്കിലും ഇതേമാതിരി കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മാസ്ക്,
1: അതെ,
0: മറ്റൊന്ന് കുടിവെള്ളം അഥവാ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളം സ്കൂളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനം സ്കൂൾ മാനേജ്മെന്റും എടുക്കുന്ന ഒന്നായിരിക്കും.
1: പിന്നെ ഇതേമാതിരി പകർന്നു വരുന്ന ചിക്കൻ പോക്സ് എന്ന അസുഖമാണ്. ചിലപ്പോൾ അറിയാതെ ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരും ചിക്കൻ പോക്സ് ആണ് എന്നറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ മിസ്സാവണ ചിലർ മടിയുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുകളുണ്ട്. ചില കുട്ടികൾ ഈ ചിക്കൻ പോക്സ് അസുഖം ഉണ്ടെങ്കിലും അത് പറയാതെ ക്ലാസ്സിൽ വരും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും ചിക്കൻ പോക്സ് എന്നൊക്കെ അസുഖങ്ങൾ.
0: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും ധാരാളമുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് ഇന്ന് നമ്മുടെ ഈ കുട്ടികളുടെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ അഗൈതവമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ വളരെ വിലയേറിയ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളുമാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്.
3: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ എന്നും എപ്പോഴും നന്മയോടൊപ്പം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: ിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലം നമ്മളിൽ നിന്നും അകന്നു പോയതാണ്. നാളെക്കുറിച്ച് നമുക്കെന്താണെന്ന് നിശ്ചയമില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അല്ലാഹു നമുക്ക് നൽകിയ ഈ നിമിഷം, ഈ പുതിയ പ്രഭാതം ഏറ്റവും മനോഹരമായ ഒരവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. പീസ് റേഡിയോ

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ സുഹൈർ പാണ്ടിക്കാടും കൂടെ അബ്ദുസ്സലാം വീട്ടിയവനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നൊരു ഞായറാഴ്ചയാണ്, 2026 ജൂലൈ 5,
1: ഹിജ്റ വർഷം 1448, മുഹറം 19,
0: കൊല്ലവർഷം 1201, മിഥുനം 21. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച നമ്മൾ ശ്രോതാക്കളോടൊപ്പം ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ ഇരിക്കണല്ലേ.
1: അതെ, ഞായറാഴ്ചകളിലാണ് ഇപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ തമ്മിൽ പരസ്പരം കാണുമ്പോഴും നമുക്ക് പിറകിൽ ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കാനിരിക്കുന്നു എന്നത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ്.
0: തീർച്ചയായും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ വിഭവങ്ങൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ ഒരുക്കിയിട്ടുണ്ട്.
1: ഈ സമയത്തിൽ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രഭാതത്തിൻ്റെ കൃത്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. കാരണം കുറച്ച് മുമ്പാണെങ്കിൽ 6 മണിക്ക് തൊട്ടായിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉടനെ തന്നെ റേഡിയോയിലേക്ക് വന്നിരുന്ന സമയം മാറി, കുറേ നേരത്തെയൊക്കെ നമസ്കാരത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഇനി 6 മണിവരെ. അതിനനുസരിച്ച് ഷെഡ്യൂളിൽ മാറ്റം വരുന്നു. ഈ സമയമാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പിന്നെ വഖ്തിലാഫില്ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ രാപ്പകലുകളുടെ ഭേദങ്ങൾ, ഒരാ എന്നും ഒരേ സമയത്ത് സുബഹി വരുന്നില്ല, മഗരിബ് വരുന്നില്ല. അപ്പം അതിലിങ്ങനെയുള്ള മാറ്റങ്ങൾ അപ്പോൾ ശരിക്കും നമുക്കതിൽ ചിന്തിക്കാനുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട ചിന്തയിൽ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ അല്ല ചേർത്ത് വെക്കാനുണ്ടെങ്കിൽ
0: ചേർത്ത് വെക്കാവുന്ന
1: വെക്കാവുന്നതാണ്.
0: ഇപ്പോൾ രാവിലത്തെ ഷെഡ്യൂളുകളെന്ന് സലാമക്കൂടെ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ പല ശ്രോതാക്കളുണ്ട്, പുലരിവട്ടം ആ ഒരു സമയത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, തിരുമൊഴികളാവുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ആളുകളുണ്ട്, ക്വിസിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ ഒരു സമയത്തിൻ്റെ മുമ്പ് മൊബൈൽ ഫോൺ, ഇനി മൊബൈൽ ഫോൺ കൊണ്ട് വെച്ചിട്ട് റേഡിയോ കേൾക്കണം, ഇനി കൈമുകളിലൊക്കെ ആവും, അതല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ ആ ജോലിയിലേക്ക് കയറണം, അപ്പോൾ ആ ഒരു ആൻസർ അയച്ചിട്ട് വേണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റേഡിയോ ഷെഡ്യൂളിനനുസരിച്ച് ജീവിതവും ക്രമീകരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ ഇവിടെ മോർണിംഗ് ലൈവ് ഷോയിലെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട് അല്ലേ.
1: യെസ്, തീർച്ചയായും.
0: നമ്മൾ ഈ സലാംക്ക, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ കേട്ടാണ് നമ്മൾ ഇൻഷാ അള്ളാ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ തുടങ്ങുന്നത്.

0: മാഷാ പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകളെന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണുവായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫിയ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ ഇടയ്ക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇന്നും ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നും ബാഹ്യമായിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഖമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: മനുഷ്യനെ സൃഷ്ടിച്ച ശാസ്ത്രത്തെ സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത് ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അൽ അഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത് അല്ലേ സലാമക്ക?
0: നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് പോയി വരുമ്പോഴേ, കുറേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, ഹുസൈൻ വി എം എടുത്തനാട്ടുകാര, ഇന്നലത്തെ പോലെ തന്നെയാണോ ഇന്നും എന്നാണ്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം മനസ്സിലായില്ല, എന്താ ഹുസൈൻക്കാകെ പറ്റിയത്? സൗണ്ട് പോയി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ സൗണ്ട് കിട്ടാത്തത് കൊണ്ടാണോ സൗണ്ടിൻ്റെ പ്രശ്നം, ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇല്ല എന്നാണ് അവരുടെ കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സാജിദ കാലിക്കറ്റ്, മുമ്പുകൾ സൂച്ചറമംഗലം,
1: ബുഷറ പത്തപ്പെരിയം അല്ലേ,
0: അതെ, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സാജിദ് മുമ്പുകൾ സൂച്ചറമംഗലം പറഞ്ഞത്, എന്തും മധുരം ഖുർആൻ കേൾക്കുന്നത് കൊണ്ട് തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്.
1: അതൊരു പോയിന്റ് ആണല്ലോ.
0: മുംതാസ് പാലപ്പുഴ, ബേബി ഷാക്കിർ ഒമാനോർ, ഇവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഫിയ കത്തിരങ്ങാടി,
1: കുട്ടി അഹമ്മദ്, പേരഷ്നൂർ അല്ലേ,
0: പേരഷന്നൂർ അല്ലേ, സബീന തത്തമംഗലം, ഫായിസ് എം ഇരുവേറ്റി, നജ്മ കെ കെ, ഒക്കെ എല്ലാവരും സലാം പറഞ്ഞു. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. ലുബ്ന പി കൊണ്ടോട്ടി പറഞ്ഞിട്ടുള്ളത്, പുലരിവട്ടം കേൾക്കാനാണ് പീസ് റേഡിയോ കേട്ടു തുടങ്ങിയത്, ഇപ്പോൾ ലൈവ് ഷോ കേൾക്കാറുണ്ട് അൽഹംദുലില്ല. അങ്ങനെ പുലരി വട്ടം കേട്ട് ലൈവൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്ന അതിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്.
1: ഇന്നിപ്പം കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ സലാമിക്ക, പൊതുവേ നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ ഒരു ആശ്വാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല, നന്നായി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ?
0: അതെ, സെറീന വിപി
1: വരുന്നതാണ്.
0: സീനത്ത് സി ടി ചുള്ളിയോട്, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഷാജിദ വിട്ടി വല്ലപ്പുഴ, നാദിറടി മുഴിക്കൽ, അംസ സി പി, വട്ടമണ്ണപ്പുറം, ജമീല വി കെ പൂനൂർ, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അബ്ദുൽ കരീം, തുമിനാട്, സനിയ കെ കെ കാഞ്ഞിരമറ്റം,
1: റസിയ ചുങ്കം, ഹനീഫ സുൽഫി കൊട്ടാരക്കര കൊല്ലം, ആയിഷ കെ എ ഇരിക്കൂർ, എല്ലാവരും സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും സലാം റഹ്മത്തുള്ളാഹ്.
0: ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ മറ്റു വിശേഷങ്ങളുമായിട്ട് കമൻറ്റിലൂടെ വരിക. നിങ്ങളുടെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു.
1: ഇതുപോലെ പീസ് റേഡിയോയിലേക്ക് തിരഞ്ഞെടുത്ത ചില ഫീഡ്ബാക്കുകൾ വായിക്കുന്ന ഒരു സമയമാണിപ്പോൾ
0: പീസ് ടൈം.
1: യെസ്, ഇന്നത്തെ പീസ് ടൈമിൽ നമ്മളോടൊപ്പം മുനീർ ചെമ്മനാടിൻ്റെ ഒരു മെസ്സേജാണ്. കാസർഗോട്ടിൽ നിന്നുള്ള മുനീർ ചെമ്മനാട് മോർണിംഗ് ലൈവ് ഷോയിൽ വളരെ സജീവമായ ഒരു ശ്രോതാവ് തന്നെയാണ്. അദ്ദേഹം അയച്ചത് ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഞാൻ പീസ് റേഡിയോ ആദ്യമായി തുടങ്ങിയപ്പോൾ തന്നെ ജിദ്ദയിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ 5 വർഷമായി നാട്ടിലാണ്. എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാവരും പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ നിർത്താൻ പറ്റുകയില്ല. എന്നോട് എൻ്റെ പെങ്ങൾ 11 മാസം മുമ്പ് പറഞ്ഞു, മോർണിംഗ് ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ മോർണിംഗ് ലൈവ് കേൾക്കാൻ തുടങ്ങി. അതിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും അദ്ക്കാർ ചൊല്ലാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും അദ്ക്കാർ ചൊല്ലാറുണ്ട് അൽഹംദുലില്ല. അദ്ക്കാർ ചൊല്ലിയാൽ ഇതിൻ്റെ ഉന്മേഷം വേറെ തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് മുനീർ ചെമ്മനാട് കാസർഗോഡ് നമുക്ക് മെസ്സേജ് അയച്ചത്.
0: ആമീൻ.
1: ഒരു അല്ലേ, പീസ് റേഡിയോ മോർണിംഗ് പീസ് റേഡിയോയിലൂടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ശീലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്,
0: കേട്ടിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്.
1: പക്ഷെ ഇവിടെ ഇപ്പോ അദ്ക്കാറുകളാണ് നമ്മുടെ മുനീർ ചെമ്മനാട് പീസ് റേഡിയോ കേട്ട് തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് മോർണിംഗ് ലൈവ് ഷോ കേട്ടതിന് ശേഷം തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോ അദ്ക്കാറുകള് ലൈവ് ഷോന്റെ ജസ്റ്റ് മുമ്പാണ് ഇപ്പോ പീസ് റേഡിയോയില് പ്രക്ഷേപണം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇത് ശീലമാക്കിയ ആളുകൾ ഒരുപാടുണ്ട് എന്ന് കേൾക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്.
0: ജമീല വി കെ പൂനൂർ, ഇന്നലെ റേഡിയോ വളരെ നഷ്ടമായിരുന്നു, ഇന്ന് അങ്ങനെ ആവാതിരിക്കട്ടെ. കാരണം എന്താ, എന്ന് മിസ്സിംഗ് വന്നത് എന്തായിരിക്കും അല്ലേ?
1: മിസ്സിംഗ് വരുന്ന സമയത്ത് ഇതേപോലെ പെട്ടെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അതിനെ പരിഹാരം കാണാം.
0: മുഹമ്മദ് സി പി കോളിക്കൽ, ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഹാജറ റസാഖ് തലപ്പാറ, ഹസീന നൂറുദ്ദീൻ തമാം, ഷഹന സരിക്കുളം, ഹുസൈൻ ക പറഞ്ഞിട്ടുള്ളത് ഓക്കെ, ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കെ ആണ് എന്നാണ്. അപ്പോൾ ഇന്നലത്തെ സൗണ്ട് പ്രശ്നമായിരുന്നു വലിയൊരു ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ പരിധിയിലും നമ്മുടെ പരിമിതിയിലും പെട്ടതല്ലല്ലോ പലതും,
1: ചിലത്
0: ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നല്ലേ. ജമീല നെമ്മിനി, ഹൈറുനീസ ചെറുപ്പുളശ്ശേരി, റംല ഇടത്തനാട്ടുകര, സജന കാവനൂർ, റസിയ ചെങ്ങാനി, ഇവരൊക്കെ നമ്മൾ കൂടെയുണ്ട്. ഇൻഷാല്ലാ നമുക്ക്
1: നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് മുനീർ ചെമ്മനാടിൻ്റെ മെസ്സേജ് നമ്മളിവിടെ പീസ് ടൈമിൽ സെലക്ട് ചെയ്ത ഒരു മെസ്സേജ് വായിച്ചതിന് ശേഷം വന്നൊരു മെസ്സേജാണ്. അസ്സലാമു അലൈക്കും. മുനീർ ചെമ്മനാട് മെസ്സേജ് വളരെ ഇഷ്ടപ്പെട്ടു എന്തെന്നാൽ അധികാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ സത്യമാണ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഒരു ആയുധം തന്നെയാണ് അൽഹംദുലില്ലാ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ, അത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് നമ്മുടെ സഫിയ കെ തിരൂരങ്ങാടി, നമ്മൾ സ്ഥിരം ശ്രോതാവ് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുമായി കണക്ട് ചെയ്തിട്ടുണ്ട്.
0: മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള പറഞ്ഞത് മഴ കുറവായി എന്ന്. മഴ കുറഞ്ഞു എന്നോ എന്താ ഉദ്ദേശം മനസ്സിലായില്ല.
1: നമുക്ക് ശ്രദ്ധിച്ചു, പുതിയ ശ്രോതാക്കളൊക്കെ സലാം പറഞ്ഞു ഓടുകയാണ്, എന്തെങ്കിലുമൊക്കെ പറയും
0: അല്ല, അവര് പറയാനുള്ളൊരു ത്രെഡ് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, കിട്ടിക്കഴിഞ്ഞാൽ കൂടെ വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടാവുന്ന മനോഹരമായ ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടതാണല്ലോ ലൈവ്.
1: രാവിലത്തെ ലൈവില് നമ്മള് പ്രധാനപ്പെട്ട സെഷനുകൾ ഉണ്ട്. പക്ഷേ ആ സെഷനുകൾ നമുക്ക് തുടർച്ചയായ കേൾവിക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രോതാക്കളുടെ കമൻറ്റിലൂടെ അവരുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ട് ഇതിൽ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട്
0: നമ്മളെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അത്തരമൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിൻ്റെ മുറ്റത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്.
1: ഫൈൻ.
0: നന്മ ചെയ്യാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ ആ ടൈറ്റിലിൽ നമ്മൾ പുലരിവട്ടത്തിലൂടെ പതിവ് പോലെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ ശബ്ദത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ. പുലരിവട്ടം. പുലരിവട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കാല റജുലുൻ ലം യഅമൽ ഹസനതൻ ഖത്തു, ഒരു നന്മയും പ്രവർത്തിക്കാത്ത ഒരാൾ ലി അഹ്ലിഹി തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇതാ മാത്ത ഫഹരിക്കുക, അയാളെ മരിച്ചാൽ അയാളെ കരിച്ച് കളയണം. തുമ്മദുറു നിസ്വഹു ഫിൽ ബരി വ നിസ്വഹു ഫിൽ ബഹരി, എന്നിട്ട് ആ കരിച്ചതിൻ്റെ പകുതി എന്ത് ചെയ്യണം, കടലിലും പകുതി കരയിലും ഒഴിവാക്കണം. ഫ വല്ലാഹി ലയിൻ ഖദറല്ലാഹു അലൈഹി ലയുഅദ്ദിബന്നഹു അദാബൻ ലാ യുഅദ്ദിബുഹു അഹദു മിനൽ ആലം, അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യാൻ പറ്റും, ശിക്ഷിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്താലും അള്ളാഹുവിൻ്റെ കുദറത്തിൽ അവനെ ശിക്ഷിക്കാൻ പറ്റും. എന്നാൽ ഫലമ മാത്ര റജുൽ ഫഅലൂ മാ അമറഹു, അങ്ങനെ എന്ത് ചെയ്തു, അയാൾ മരിച്ചപ്പോൾ വീട്ടുകാർ അതേപോലെ തന്നെ ചെയ്തു. ഫഅമറല്ലാഹുൽ ബറ ഫജമഅ മാ ഫീ, അപ്പോൾ കരയോട് അള്ള പറഞ്ഞു ആ കരയിലുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ, കടലിനോടും അതിലുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹു ചോദിച്ചു, ലിമ ഫഅൽതഹാദ, എന്തിനാ പ്രവർത്തിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിൻ ഹഷിയത്തി, പടച്ചോനെ നിന്നെ പേടിച്ചിട്ടാണെന്ന്. യാ റബ്ബി വാൻ താലോ, എൻ്റെ റബ്ബെ നിന്നെ പേടിച്ച് ചെയ്താണ്, അത് നിനക്കറിയാം. അപ്പോൾ ഗഫർ അള്ളാഹു ലഹു, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സത്യത്തിൽ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കഴിവിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് തന്നെ കരിച്ചു കളഞ്ഞ ഇനി അള്ളാഹുവിന് കിട്ടില്ല എന്ന് അയാൾ തെറ്റിദ്ധരിച്ചത്. അതൊരു തെറ്റാണ്, അത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന ഈ ഒരു ആശയത്തെ പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനമായി പരിഗണിച്ചിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് പടച്ചോനെ എന്ന് പറയുമ്പോൾ അതൊരു ഈമാനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അത് അയാളിൽ ശരിയായി ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത് ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ വിശ്വാസമുള്ള ഒരുത്തന് അള്ളാഹു എന്ത് ചെയ്തു, പുറത്തു കൊടുത്ത് സ്വർഗത്തിലെത്തി. ഈമാൻ ഉണ്ടെങ്കിൽ, ശിർക്ക് ചെയ്ത ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പോകാനൊരു സാധ്യതയില്ല. എന്നാൽ തൗഹീദുള്ള ഒരാൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ പോയി. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് എന്ത്, ഈമാൻ. പലപ്പോഴും പല നന്മകളും കണക്കില്ലാത്ത നന്മകൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് ചിലപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമോ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോ ചിലപ്പോൾ വന്നു ചേരുന്നുണ്ടായിരിക്കും. ഇയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കേണ്ട, നിസ്കാരം നോമ്പൊന്നും വേണ്ട, ഉള്ളിൽ പടച്ചോനപ്പേടി ഉണ്ടായാൽ മതി എന്നൊന്നും ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു പരിഗണന. നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്തെങ്കിൽ തന്നെ അള്ളാഹുവിനോട് നമുക്ക് പ്രതിഫലവും രക്ഷയും കിട്ടുകയുള്ളൂ എന്നാണ്. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത, പേടി, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം യാന്ത്രികമായി പോകുന്നുവോ എന്ന് നമ്മൾ സംശയിക്കണം. നമ്മൾ തുടർന്നു വരുന്ന നോമ്പ് നിസ്കാരം കാര്യങ്ങളൊക്കെ അത് യാന്ത്രികമായിട്ട് അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, അതല്ല അതിനൊക്കെ പ്രചോദനമായിക്കൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഭയവും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്ത് മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നലതിനെ യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വാജ്റും കബീറും, അദൃശ്യമായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് പാപമോചനമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ്. അതായത് പടച്ചോനപ്പേടി അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു സൂക്ഷ്മതയും ഭയവും ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്നാണ്. നമ്മുടെ പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യത്തിലും എല്ലാ സ്വകാര്യ നിമിഷങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളെന്നും തെറ്റുകളെന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായതും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നതും പാപങ്ങൾ പുറത്തു കിട്ടുന്നതുമാണ് എന്ന വലിയൊരാശയമാണ് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്നും ലഭിക്കുന്നത്. ശരിയായി അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുകയും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അവന് വിധേയമായി ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം
1: ചെയ്യുമാറാം. AI ക്യാമറകൾ പൊതുവെ സജീവമായ സമയത്തൊക്കെ ഇപ്പോഴും പലരും ആ ഒരു സമയത്ത് മാത്രം സീറ്റ് ബെൽറ്റ് ഇട്ട് ഹെൽമെറ്റ് ഇട്ട് നടക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ക്യാമറ എപ്പോഴും ലൈവാണ്. അപ്പം കൂടുതൽ സൂക്ഷ്മതയുള്ള വിശ്വാസികളാവാൻ നമുക്ക് ഒരു നല്ലൊരു ഉപദേശമാണ് അൽഹംദുലില്ലാഹ് ഇന്നും പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പുലരിവട്ടത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത്. പുലരിവട്ടം അങ്ങനെയാണ്, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മെസ്സേജുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ പുതിയ നമ്മുടെ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ പുലരിവട്ടം ഒരു പുതിയ അനുഭവമാവട്ടെ, ഒരു തുടക്കമാവട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ലാഹ് എത്രയോ നല്ല അറിവുകളാണ് ഉസ്താദ് ഓരോ ദിവസവും പറഞ്ഞു തരാറുള്ളത്. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു അതിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ എന്ന് പുലരിവട്ടത്തെ സ്ഥിരമായി കേട്ട് അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു ആളെന്ന നിലക്കാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അള്ളാഹു എല്ലാവർക്കും ഇത്തരം മെസ്സേജുകൾ പ്രചോദനമാക്കട്ടെ. നഫീസ പി എ താമരശ്ശേരിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഞങ്ങളുടെ അയൽവാസിയായ ഒരു ഉമ്മ ഇന്ന് മരണപ്പെട്ടു. ആ ഉമ്മയുടെ പരലോകമോക്ഷത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നാണ് ഒരാൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ആമീൻ. ഫാത്തിമ പി വി രാമനാട്ടുകര സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി.
0: എംദിയ തിരുവമ്പാടി, ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ, ആയിഷ പി പത്തപ്പരിയും, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്.
1: ചില ആൾക്കാരൊക്കെ മഴ ഇന്നില്ലാത്തതിലുള്ള സങ്കടത്തിലാണ്. പക്ഷേ ഈ രാവിലെ മഴ ഒന്ന് കുറച്ചു നേരം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ഈ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരില്ലേ, രണ്ട് മൂന്നാല് ദിവസമൊക്കെ ആയിട്ട് ജോലിക്ക് ഇറങ്ങാതെ വീട്ടിലിരിക്കുക. അപ്പോൾ ഇന്ന് ജോലി എടുത്താലേ വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റും മിഠായും അത്യാവശ്യം അരി സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇന്ന് ജോലിക്ക് ഇറങ്ങാനുള്ളൊരു ചാൻസാണ് രാവിലെ മഴ ഇല്ലാത്തത്. മഴ കുറച്ച് കഴിഞ്ഞിട്ട് പെയ്തോളും അല്ലേ.
0: മഴ രാവിലെ പിന്നെ രണ്ട് രൂപ. ഒന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ പെയ്യുമ്പോൾ ഭയങ്കര മടി പിടിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് അല്ലേ. പ്രഭാതം എന്നുള്ള പിന്നെയുള്ളത് രാവിലെ മഴ ഇല്ലാത്ത പെയ്തു തോർന്ന മഴയ്ക്ക് ശേഷം വരുന്ന ഒരു മേഘങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഒരു ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. കാരണം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു തരം എന്താ പറയുക, ഒരു സെറോട്ടോണിൻ ഹോർമോണൊക്കെ നമുക്ക് എനിക്കുണ്ട്. നല്ലൊരു എനർജറ്റിക് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്നൊരു സമയമാണ് രാവിലത്തെ ആ ഒരു മഞ്ഞ വെയിലിങ്ങനെ വരുന്ന ഒരു സമയമുണ്ടല്ലോ, കുറച്ചുകൂടി ഉന്മേഷം തരുന്ന. നമ്മൾ പ്രഭാതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, നമുക്ക് ഈ ഉമ്മത്തിന് അള്ളാഹു അള്ളാഹു മബാരിക് എന്ന് പറഞ്ഞിട്ട് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ഫി ഉമ്മത്തി ബുക്കു ഫി ബുക്കൂരിഹാൻ, അവരുടെ ആ പ്രഭാതത്തിൽ ബർക്കത്ത് കൊടുക്കണേ. അപ്പോൾ രാവിലത്തെ സമയം ഒരു മനുഷ്യന് ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ. ഒരു ഹദീസിൽ വന്നത് ഒരിക്കൽ ഇതുപോലൊരു സഹാബി നബി രാവിലത്തെ ബർക്കത്ത് പറഞ്ഞ അയാളെ കച്ചവടം സുബഹിസ്കാരത്തിന് ശേഷം അയാൾ ആ പ്രഭാത സമയത്ത് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് കാണുകയുണ്ടായി. അപ്പോൾ ഏത് കാര്യത്തിലും പ്രഭാതം മോർണിംഗ് എന്നുള്ള ഒരു മിറാക്കിളാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി സജീവമായി പ്രഭാതം അവർക്ക് ചത്തുപോവുകയാണ്. രാത്രി സജീവമാക്കുന്നു, രാത്രി സജീവമാക്കിയിട്ട് അവസാനം അവർക്ക് എണീക്കാൻ കഴിയില്ല. ഇനി അഥവാ എണീറ്റാൽ കുറച്ചൊക്കെ ഇരിമാനുള്ള ഒരാളാണെങ്കിൽ തന്നെ ഈ രാത്രി പല നിൽക്കൊക്കെ ഇങ്ങനെ എൻഗേജ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞ് സുബൈസ്കാരങ്ങി ഉടനെ കിടന്നിറങ്ങും. സുബൈക്ക് ശേഷം പുലരി ആകുന്നത് വരെയുള്ള ആ കിടന്നുറങ്ങുന്ന സമയം ഭയങ്കരമായിട്ട് നെഗറ്റീവ് അവന് കൊടുക്കുന്ന കാര്യമാണ്. അപ്പം ആ അതിനുശേഷം സുബൈ ഉദയം കഴിഞ്ഞതിന് ശേഷം കിടക്കണം. ഉദയം കഴിയുന്നത് വരെ, ഉദയം സമയം വരെ ഉറങ്ങരുത് എന്നുള്ളതാണ്.
1: പക്ഷേ ഇതിനൊരു ന്യായീകരണം പറയണം, എന്താ പറയുക, അതൊരു അഞ്ചു കൊല്ലത്തിലൊരിക്കലേ നടക്കണുള്ളൂ. അപ്പോഴും
0: ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതൊരു ഇതൊരു ഫുട്ബോളിൻ്റെ കാര്യം മാത്രമല്ല, ഇതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് പലർക്കും. രാത്രി സജീവമാണത് ഹാബിറ്റായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിന്നെ രാത്രി വളരെ സജീവമാണല്ലോ. അതേപോലെ നമ്മളെ നാടുകളും നമുക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, പറഞ്ഞു പറഞ്ഞ് നമ്മളത് വിരസമായി പോയ സംഗതി. പക്ഷെ അത് കാണാനും പറയാനാണെങ്കിൽ ഒരാൾ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അയാളുടെ ലൈഫിൽ അത് ശീലമായി വന്നു കഴിഞ്ഞാൽ അത് അയാളെ ഒരു ലോങ് ലൈഫ് അയാളെ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ മോർണിംഗ് മിറാക്കിൾ എന്ന പുസ്തകമുണ്ട്, വിസ്മയ പുലരി. അതിലൊക്കെ പ്രഭാതം കൊണ്ട് ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ നേട്ടങ്ങൾ കൊയ്ത ആളുകൾ. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടുത്തെ നേട്ടം അതിൻ്റെ അപ്പുറത്ത് പരലോകത്ത് നേട്ടമാണ്. പരലോകത്ത് നേട്ടം ഏറ്റവും ആ നേട്ടത്തിനാണ് പ്രഭാതത്തിലുള്ള ആ നമസ്കാരം, അതിന് ശേഷമുള്ള പ്രാർത്ഥനകളും, ആ സമയത്ത് അവന് ആ ലൈഫിൻ്റെ അവസാന ആ ദിവസത്തിൻ്റെ അവസാനം വരെ ഏറ്റവും അധികം എനർജറ്റിക് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ അവൻ്റെ ആ ദിവസം തന്നെ പോയി എന്നുള്ളതാണ്.
1: യെസ്, ഇപ്പോൾ പ്രഭാതത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുക, അതല്ലേ നമ്മളെ റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ഇത് മോർണിംഗ് ലൈവ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ലൈവിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചില്ല എത്ര മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കിട്ടിയ ഒരു അറിവ്, നമുക്ക് കിട്ടിയൊരു എനർജി മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. എല്ലാ ദിവസവും നല്ല അറിവുകൾ പറഞ്ഞു നൽകുന്ന ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഉമ്മുകുൽസു ചിറമംഗലം ലൈവിൽ നമ്മളോടൊപ്പം ചേർന്നത്. അതുപോലെ തന്നെ രാവിലത്തെ വിരുന്നുകാരും രാവിലത്തെ വെയിലും അധികം നീണ്ടു നിൽക്കില്ല എന്നാണ് നഫീസ പി എ താമരശ്ശേരി.
0: അത് രസകരമാണല്ലേ.
1: ശ്രോതാക്കൾക്ക് ഇതൊക്കെയാണ് വേണ്ടത് അല്ലേ.
0: ഞങ്ങളൊരു യാത്രയിലാണ്, കർണാടകയിലാണ് ഉള്ളത്. ഇവിടെ നല്ല മഴ തന്നെയാണ്, സൈനബ കരവാങ്കല്ല്. അപ്പം നല്ല മഴയുള്ള ദിവസവും തില്ലൂടെ പോകുന്ന ആളുകളുണ്ട്, മഴ മാറി വെയിലേറ്റ് പോകുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പുറത്തിറങ്ങിയെങ്കിലേ തന്നെ അറിയുള്ളൂ. അതുപോലെ ഉമ്മുകുൽസിർ ചിറമംഗലം പറഞ്ഞ എല്ലാ ദിവസവും നമ്മൾ വായിച്ചു.
1: പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറഞ്ഞത് മാഷാല്ലാ ഇന്നത്തെ പോലെ ഇന്നും വളരെ ഉപദേശം, നല്ലൊരു ഉപദേശമാണ് ഹാരിസ് ഉസ്താദ്. ആയിസ് മൗലവിനെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ആരിസ് ഉസ്താദ്.
0: സൈൻകാക്ക് പിന്നെ രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് ടാപ്പിംഗ് ലീവായിരുന്നു. ലീവ് ആസ്വദിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ ലീവ് ആശങ്കയുണ്ടാക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ എന്നെല്ലാം അറിയില്ല. സൈൻക പറയണം, ചിലർക്ക് പൊതുവെ എന്തെങ്കിലും ഒരു മനുഷ്യനെ ലീവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അധികാറിന്റെ പുസ്തകം മോൻ ജാമ്യയിൽ നിന്ന് കൊണ്ടുവന്നു തന്ന അന്ന് മുതൽ ഞാനും എൻ്റെ ഉമ്മയും അധികാറ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിലെ എല്ലാ പ്രാർത്ഥനകളും വളരെ ഉപകാരപ്രദമായി. ദിക്റുകളുടെ പുസ്തകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് സജന കാവനൂർ. മാഷാല്ലാ.
1: ലീവ്
0: നമുക്ക് ഞായറാഴ്ച.
1: ഞായറാഴ്ച മാത്രമാണ്.
0: ആ ഞായറാഴ്ച നമ്മൾ ഇവിടെയാണല്ലോ, ഞായറാഴ്ച മാത്രം. അപ്പോൾ അബ്ദുൽ ഹമീദ് സി കഴിയൂര് എന്നത്തെ പോലെ ഇന്നും നല്ല ഉപദേശമാണ് പുലരിവട്ടത്തിലൂടെ പറഞ്ഞു തന്നത്. കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ. പി ആർ കുടുംബത്തിന് അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും കിട്ടട്ടെ എന്നൽ അബ്ദുൽ ഹമീദ് സി കേഴിയൂർ. അമീൻ.
1: ഹാരിസ് മൗലവിയുടെ വാക്കുകൾ എത്ര സത്യമാണ്, പടച്ചോനെ പേടിയുള്ളവർക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നാണ് ജമീല വി കെ പൂനൂർ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: വളരെ നല്ല മെസ്സേജുകൾ തരുന്ന പുലരിവട്ടം. ഹാരിസ് മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. മാഷാല്ലാ. സഫിയ എടപ്പാൾ, ഷൈബാൻ വളപട്ടണം, ബേബി ഷാക്കിറ ഒമാനൂർ ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. പുലരിവട്ടം വളരെ ശ്രദ്ധേയമായി നിലവിലെ പ്രവർത്തനങ്ങളെ വെച്ചുകൊണ്ട് ഇമാനിനെ വിലയിരുത്തുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഉസ്താദിന് എല്ലാവിധ ആഫിയത്തും നൽകട്ടെ എന്നാണ് ബേബി ഷാക്കിറ ഒമാനൂർ.
1: പൊതുവെ എല്ലാ ശ്രോതാക്കൾക്കും അറിയാം പീസ് റേഡിയോ ഒരു വലിയ നന്മയാണ്, ഈ നന്മയോടൊപ്പം സഞ്ചരിക്കണം. പക്ഷേ ഈ ഒരു നന്മ ഇതേപോലെ ഒരുപാട് ആളുകളിലേക്ക്, ഏകദേശം 1,000,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്, 10,000-35,000 ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം കേൾക്കാരായിരിക്കും, ആ ഒരു ഹാളിനകത്തുള്ള ആളുകളായിരിക്കും, പിന്നീട് അത് ലൈവിലൂടെയാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരേ സമയം അതൊരൊറ്റ സമയത്ത് തന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ശീലമാക്കിയ കുറേ പ്രോഗ്രാമുകളുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ഒരു നന്മയുടെ പ്രവാഹം നമ്മളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇതിന് സ്വാഭാവികമായും പീസ് റേഡിയോ ശ്രോതാക്കളെ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഇതിന് വേണം. പീസ് റേഡിയോയിലേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഡൊണേഷൻ ആ ഒരു പ്രൊസീജിയറിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു വരാം. നമ്മളുടെ പുതിയ ശ്രോതാക്കൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. ഇതൊരു വളരെ എന്താ പറയുക, നമ്മളൊരു സ്വകാര്യ സ്വത്താണ് പീസ് റേഡിയോയിലേക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്. ഇതാരും അറിയുന്നില്ല. ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയാത്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പീസ് റേഡിയോ എടുക്കുന്നു, പ്ലേ ബട്ടൻ്റെ തൊട്ട് തലക്കെ കാണാം. പ്ലേ ബട്ടൺ ഒരു തലക്കാണെങ്കിൽ അതിൻ്റെ മറ്റൊരു വശത്ത് കാണാം ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ. അതിൽ അമർത്തി കഴിഞ്ഞാൽ നേരെ മറ്റൊരു വിൻഡോ വരും. അവിടെ നമ്മുടെ എമൗണ്ട് സെലക്ട് ചെയ്യുക, ശേഷം ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുക. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പീസ് റേഡിയോയിലേക്ക് നമ്മുടെ വക ഈ ഒരു മാസം തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരുപാട് തുടക്കങ്ങൾക്ക് നമുക്ക് അത് സാക്ഷിയാവാൻ സാധിക്കും. എനിക്കെന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പീസ് റേഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അങ്ങനെയാണല്ലോ പീസ് റേഡിയോയിൽ നിന്ന് എനിക്കൊരുപാട് അറിവുകൾ കിട്ടുന്നത് പോലെ ഈ പീസ് റേഡിയോ എന്ന സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പരസ്യത്തിൻ്റെ ഒരു സെക്കൻഡിൽ പോലും ഒരു പ്രോഗ്രാമിൻ്റെയും പരസ്യം കൊടുക്കാതെയാണ് അൽഹംദുലില്ലാ പീസ് റേഡിയോ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുമാണ് പീസ് റേഡിയോയെ ഇങ്ങനെ സജീവമാക്കേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സമയത്ത് ഉദ്ദേശിച്ചത്. സലാമിക്ക,
0: ഇവിടെ ഒരു നാദിറ ഇടിമുഴിക്കൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. മധുരം ഖുറാൻ കേട്ടു, അതിൻ്റെ അർത്ഥവും ഗ്രഹിച്ചു, പീസ് ടൈം കഴിഞ്ഞു, പുലരിവട്ടവും അതും കാതോർത്തു, ഇനി ക്വിസിനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അധികം മുന്നോട്ട് പോകേണ്ട, വേഗം ക്വിസിലേക്ക് വരൂ.
1: അതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണല്ലേ. ഓക്കെ, ക്വിസ് റെഡിയാണോ എന്ന് നോക്കി. യെസ്, റെഡിയാണ്.
0: അപ്പൊ പിന്നെ ക്വിസിന്റെ ക്വിസുമായി ബന്ധപ്പെട്ടത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ.
1: യെസ്, ക്വിസുമായി ബന്ധപ്പെട്ട് പുതിയ ശ്രോതാക്കൾക്കും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാല്ലേ. സിമ്പിളാണ്, നമ്മളെ പേരും സ്ഥലവും കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉത്തരം അയക്കുമ്പോൾ എന്തുള്ളൂ, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് മാത്രം. അപ്പം ഓപ്ഷൻ തിരഞ്ഞെടുത്ത്, ഓപ്ഷൻ കൊടുത്ത് നേരെ പേരും നമ്മുടെ സ്ഥലവും അതിലുൾപ്പെടുത്തുക. പിന്നെ വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ നമ്മൾ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻഡോയിലല്ല അയക്കേണ്ടത്, നേരെ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് അതിലേക്കാണ് അയക്കേണ്ടത്. ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി, പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. ഈ ഒരു മൂന്ന് ഓർമ്മപ്പെടുത്തലാണ് പുതിയ ശ്രോതാക്കൾക്കൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ ചില ദിവസേ നമ്മുടെ പഴയ സ്ഥിരം ശ്രോതാക്കൾ പോലും നേരിട്ട് ഇതിലേക്ക് അയക്കും, ഈ ഒരു കമൻറ്റ് ബോക്സിലേക്ക് അയക്കും.
0: അതൊരു ചിലപ്പോൾ ഒരേ കാര്യം തന്നെ ചെയ്ത് ശീലിച്ചു വരുമ്പം മറ്റേ ഒന്നുകിൽ അശ്രദ്ധ, മറ്റൊന്ന് ആ ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നതായിരിക്കാം, എന്താണെന്ന് അറിയില്ല, ചിലപ്പം ശ്രദ്ധിക്കാത്തത്
1: കൊണ്ടായിരിക്കാം.
0: ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി ഉൾപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ, ബി സൂറത്ത് ആലിമ്രാൻ, സി സൂറത്ത് ഇഖ്ലാസ്, ഡി സൂറത്ത് ഹഷർ.
1: വളരെ ഈസിയായ ഒരു ചോദ്യമാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസം നമ്മൾ പി സ്റ്റഡി ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ഖുർആനിലെ ആയത്തുകൾ, ഖുർആനിലെ ആയത്തുൽ കുർസി ഉൾപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്താണ് ചോദിക്കുന്നത്. സൂറത്തുൽ ബഖറ, ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ, ഓപ്ഷൻ ബി സൂറത്തുൽ ആലു ഇമ്രാൻ, ഓപ്ഷൻ സി സൂറത്തുൽ ഇഖ്ലാസ്, ഓപ്ഷൻ ഡി സൂറത്തുൽ ഹഷർ.
0: ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ ആയത്തുൽ കുർസി ഉൾപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ, ബി സൂറത്ത് ആലിമ്രാൻ, സി സൂറത്ത് ഇഖ്ലാസ്, ഡി സൂറത്തുൽ ഹഷർ.
1: ഓക്കെ, ബീപ് ശബ്ദം കേട്ടു തുടങ്ങി, അത് അവസാനിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ആൻസർ അയക്കാനുള്ള സമയം അവസാനിക്കുക.

0: യെസ് ബീപ് ശബ്ദം ഇവിടെ അവസാനിച്ചു. ഉത്തരയക്കാനുള്ള സമയം കഴിഞ്ഞു. വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു. സിമ്പിളായി തന്നെ എല്ലാവരും ഉത്തരം അയച്ചിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
1: ഒട്ടുമിക്ക ആളുകൾക്കും ഉത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇനി അതിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും.
0: ഇന്ന് പീസ് റേഡിയോ ടീം പാടുപെടും അല്ലേ? ഉത്തരം അത്രയും കുറച്ച് അധികം ഉത്തരങ്ങൾ വരുമല്ലോ, ശരിയായ ഉത്തരങ്ങൾ.
1: അതെ അതെ, ടീം പാടുപെടാനൊന്നും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കണം. കാരണം ടെക്നിക്കൽ അതെന്ത് ചെയ്തോളും,
0: സെലക്ട് ചെയ്തു
1: അല്ലേ, സെലക്ട് ചെയ്തോളും. അപ്പോൾ എത്ര ആളുകളും, അപ്പോൾ ഇല്ല നമുക്ക് വേറെ പോസിറ്റീവ് ഉണ്ട്, എന്താണെങ്കിലും എത്ര ആളുകൾ ഉത്തരം അയച്ചാലും അവരിൽ നിന്ന് 13 ആളുകൾ നമുക്കതിൽ ടെൻഷൻ ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്ത് സംഗതി വരുമല്ലോ അല്ലേ. സഫി എടപ്പാൾ പറഞ്ഞൊരു ഒരു മെസ്സേജ് കണ്ടോ, ഹുസൈൻ സലഫിയുടെ പ്രാർത്ഥനകൾ പ്രകീർത്തനകൾ എന്ന കാസറ്റ് കേട്ട് എഴുതിയെടുത്താണ് ഞാൻ അന്ന് പ്രാർത്ഥനകൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അന്ന് അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ എന്ന് വെച്ചാൽ, അപ്പം അന്നത്തെ കാലത്ത് പ്രാർത്ഥന ആ ഒരു കാസറ്റ് കേട്ടിട്ട് അത് നെക്കി അത് എഴുതിയെടുക്ക്, അതിനൊരു ഒരു കുറച്ച് സമയത്തിൻ്റെ ആവശ്യത്തിനുണ്ടാവും, കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടാവും. അതിന് എവിടെ റിസ്ക് വരുന്നു, ആ റിസ്ക് എടുക്കുന്നതിൻ്റെ പ്രതിഫലത്തിനാണ് കുറച്ചുകൂടി നമുക്കൊരു ഒരു ഒരു പ്ലഷർ കൂടുക എന്നുള്ളതാണ്. ഇന്ന് കാലം മാറി, ഇന്ന് സൗകര്യങ്ങളും സംവിധാനങ്ങളും യഥേഷ്ടമായി, എളുപ്പത്തിൽ കിട്ടാവുന്ന സംഗതിയാണ്. പക്ഷേ എളുപ്പത്തിൽ കിട്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട്, എളുപ്പത്തിൽ കിട്ടുന്നത് കൊണ്ട് കൂടുതൽ നമുക്ക്, ഞാൻ ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇതിൻ്റെ കാര്യമല്ല. എളുപ്പത്തിൽ ഇന്ന് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ആ സന്തോഷം തേണം, അധികകാലം നിലനിൽക്കില്ല എന്നാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ, അന്ന് ഒരു കാര്യം നമുക്ക് കിട്ടാനും മനസ്സിലാക്കാൻ എത്ര സമയം കാത്തിരുന്നിട്ടാണ് കാസറ്റിൽ നിന്ന് എഴുതിയെടുത്ത് പഠിച്ച് പുസ്തകത്തിൽ നിന്ന്. മുമ്പ് പണ്ടുള്ള ആളുകൾ ഒരു ഹദീസ് പഠിക്കാൻ ഒരു മാസത്തെ വഴി ദൂരമുള്ള അല്ലെങ്കിൽ അത്ര ദീർഘമുള്ള യാത്ര ചെയ്തിട്ടാണ് ഹദീസ് പഠിച്ചു വരുന്നത്. അപ്പം നമുക്കിന്ന് സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടുമ്പോൾ നമ്മൾ എത്ര കണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ കൂട്ടത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
0: അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം.
1: ഫസീല മുളവൂർ, ഞാനും വർഷങ്ങളായിട്ട് പീസ് റേഡിയോ കേൾക്കാറുണ്ട്. എൻ്റെ ജീവിതക്രമങ്ങൾ ഒരുപാട് ചേഞ്ച് ചെയ്തതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ മക്കളെ കാണിക്കുന്ന വഴികാട്ടിയാണ് പി ആർ ഫാമിലി. എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള മെസ്സേജാണ് കണ്ടത്.
0: കൊയിലാണ്ടിൽ നിന്ന് സമീർ അയച്ച മെസ്സേജ് കൂട്ടത്തിലെ രസമുള്ള മെസ്സേജാണ്. ഇന്നത്തെ ക്വിസിൽ ഉത്തരം തെറ്റിയ 13 പേരുടെ പേര് പറയുന്നതാവും നല്ലത്.
1: അത് കൊള്ളാല്ലേ. ഖദീജ തൊടുപുഴ, ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസിക്ക് ഉപകാരപ്പെടും മാഷാ അല്ലാ. മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അമീൻ. പിന്നെ ഇന്ന് ശരിക്ക് നമുക്ക് കല്യാണം ഉണ്ടെന്ന്, എല്ലാവർക്കും ക്ഷണമുണ്ട്
0: ആണോ?
1: അപ്പോൾ കല്യാണത്തിന് പറ്റുന്ന ആളുകളൊക്കെ പോകണം എന്നുള്ളതാണ്. സ്വലീഖ തിരുവാലി, മോളെ കല്യാണമാണെന്ന് പ്രാർത്ഥന ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാ. ഇന്ന് കല്യാണം നടക്കുകയാണ്
0: ഓക്കെ
1: പി ആർ ഫാമിലിയിൽ. അപ്പോ മാഷാ അല്ലാ, അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.
0: നല്ലൊരു ദാമ്പത്യ ജീവിതം ആ ഒരു ദമ്പതികൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
1: മറിയം ഹസീന ബിൻ അബ്ദുള്ള, ഇതുപോലെ കല്യാണമുള്ളവർ ആരുണ്ട്? സ്വന്തം വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ആ വിഷയം പങ്കുവെക്കുന്നുണ്ട്. നല്ല കാര്യമല്ലേ അല്ലേ? നമ്മൾ കല്യാണത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും വിശേഷം അറിയാന്നുള്ളതാണ്.
0: വിളിക്കാമായിരുന്നു അല്ലേ,
1: നമുക്ക് ഇപ്പം ഇനിയിപ്പോ ഉച്ചക്കാണ് അല്ലേ. അപ്പോൾ ഇത് എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ നമ്മളതിൽ പെട്ടിട്ടുണ്ടാവും. മറിയം ഹസീന ബിൻ അബ്ദുള്ള, സുബ്ഹാനല്ലാ, മോർണിംഗ് എനർജി നല്ലൊരു പോസിറ്റീവാണ്.
0: പിന്നെ ഇതേപോലെ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പലരും പല രീതിയിലുള്ള, അതായത് മഴൻ്റെ സങ്കടത്തിൽ ഇപ്പോഴും പല ആൾക്കാരുണ്ട്. ഈ ഇപ്പോൾ മഴയൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറങ്ങാതെ ഇരിക്കണം. ഉറങ്ങിയ മഴ അറിയോ?
1: ഇല്ല
0: ഇല്ല. അപ്പം രാവിലെ നല്ല ശീലങ്ങൾ വളർത്തിയിരുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ കിട്ടുക. ഇപ്പം മഴയില്ല, ഇപ്പോൾ സുബൈക്ക് ശേഷം ഉറങ്ങിയാൽ എനിക്ക് അന്നത്തെ ഡേ ഫ്ലോപ്പാണെന്നാണ് അസ്മാബി പെരിന്തൽമണ്ണ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്.
1: കല്യാണത്തിന് എല്ലാവർക്കും പോവാലോ, വരാം, ലൊക്കേഷൻ ഇട്ടാൽ മതിയെന്ന്. കല്യാണം ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം ഒന്നും മതിയാവില്ല, രണ്ട് ഓഡിറ്റോറിയം അല്ലേ?
0: എനിക്കറിയില്ല എത്ര ഓഡിറ്റോറിയം. നമ്മൾ ഓരോ റേഡിയോ ഫാമിലി റേഡിയോന്റെ ഓരോ ഗെറ്റുഗതറൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഒരു ഓഡിറ്റോറിയം രണ്ട് ഓഡിറ്റോറിയം ഒന്നും മതിയോ ഉണ്ടാവില്ല.
1: സുബൈദ ഇസ്മായിൽ മടിക്കേരി ഇന്ന് എന്താണ് 90 പറഞ്ഞ് മനസ്സിലായില്ല. ആൻസർ ശരി, 90% ആൾക്കാരുടെ ആൻസർ ശരിയായിരിക്കും. സിസ്റ്റം എല്ലാറ്റിൽ നിന്നും ഇനി എങ്ങനെയാണ് കനിയൊന്ന് നോക്കാം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കാലോചിതം അതിഗംഭീരം പ്രായോഗികം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറഞ്ഞ വാക്കുകളിലൂടെ ആലിയ ഷർബിന. അപ്പോൾ ജീവിതം, വിവാഹ ജീവിതം അള്ളാഹു ഖൈറാക്കി കൊടുക്കുമാറാവട്ടെ. സീനത്ത് പാലക്കാട്. മാഷാല്ലാ, ഇങ്ങനെയൊക്കെ ഒരു കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ പരിചയമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ വരാത്ത ആളുകളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന
0: അല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് റഫീഖ്, അതേപോലെ തന്നെ ബാറക്കല്ലാഹു ലക്കും, മറിയം ഹസീന ബിൻത് അബ്ദുള്ള, ഇവരൊക്കെ ഈ ഒരു കല്യാണത്തിന് ആശംസകൾ നേരിടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കല്യാണം പറയാമായിരുന്നു എന്നാണ് നാദിറ ഇടമുഴിക്കൽ പറഞ്ഞത്.
1: ആണോ?
0: ഇന്നലെ ഒരു വാക്ക്.
1: അലി അക്ബർ ടി പി വലമ്പുറം, ഇന്നത്തെ ലൈവ് ക്വിസ് ക്വസ്റ്റ്യൻസ് ചോദ്യത്തിന് ഓപ്ഷൻ പറഞ്ഞതിൽ സൂറത്ത് ഇഖ്ലാസ് വരെ പെട്ടുപോയി. അത് ഓപ്ഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ശരിയായതിനെ കുറിച്ചല്ല. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാഷാല്ലാ.
0: ആലിയ ഷർബാൻ ഷർബിന അയച്ച മെസ്സേജ്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മൊത്തത്തിലൊരു നല്ലൊരു രസമുണ്ട് തോന്നി. കാലോചിതം
1: പിന്നെ പത്തപ്പിരിയത്ത് നിന്ന് തിരുവാലിയിലേക്ക് എളുപ്പമാണ്, വൈകുന്നേരമാണെങ്കിൽ പോവായിരുന്നു, ഉച്ചക്ക് വേറെ ഫങ്ഷൻ ഉണ്ട്, ലൊക്കേഷൻ വിട്ടാൽ മതി. എൻ കെ അഷ്റഫ് പത്തപ്പിരിയം. എവിടെയെങ്കിലൊക്കെ ഒന്ന് കല്യാണം ഉണ്ടോ നോക്കി ഇരിക്കേന്ന് തോന്നുന്നത് അഷ്റഫ് ഖാ. അപ്പൊ ആ സമയത്താണ് ഈ വിവരം കിട്ടിയത്. എന്നാ പിന്നെ കിടക്കട്ടെ, പക്ഷെ ലൊക്കേഷൻ കിട്ടാൻ പാടാണ്. നിങ്ങൾ അതിലെങ്ങനെ പോയോക്കിയാ മതി തിരുവാലിക്ക്. അപ്പോ മുനീർ ചെമ്നാട് പറഞ്ഞ മെസ്സേജ് കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്, സൗദിയിൽ ചെറുപ്പക്കാർ രാത്രിയിൽ സജീവമാവാറുണ്ട്. ചെറുപ്പക്കാർ ഫജർ വരെ ഉറങ്ങാറില്ല, ഫജറിന് ശേഷം ഉറങ്ങാണ്, പിന്നെ ഉണരുന്നത് 4 മണിക്കാണ്. നാട്ടിലിപ്പോ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്.
0: നൈറ്റ് ലൈഫ് എന്ന പേരുണ്ട് അതിന്.
1: അതെ അതെ,
0: അതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകൾ വരെ, പെൺകുട്ടികൾ വരെ അത് ധൈര്യം കാണിച്ചു തുടങ്ങിയിട്ടില്ല.
1: അല്ല, അതൊരു ശീലമാവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ലൈഫിനെ അത് ബാധിക്കും, ശരീരത്തെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരാൾ എവിടെയെങ്കിലും പോയപ്പോൾ ഒന്ന് സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞു, പക്ഷെ അതൊരു ഒരു ശീലമാക്കി മാറ്റാം. നൈറ്റ് ലൈഫ് ഒരു ഹാബിറ്റാണ്, അതൊരു പ്രത്യേക സംസ്കാരമായി വളരെയാണ്.
0: അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ പെട്ടെന്ന് ചാടി പിടിക്കുന്നത്. അപ്പോൾ അവർ പറയണതാണ്, ഞങ്ങളൊക്കെ ഐ ടി പ്രൊഫഷണലല്ലേ, ഞങ്ങൾക്കൊരു പിന്നെ ഒരു എൻജോയ്മെൻ്റൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ എൻജോയ്മെൻ്റ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മളെ ശരീരത്തിനൊരു സൈഡിലാക്കുകയാണ് ചെയ്യണം അവർ, അല്ലേ. നമ്മൾ ഒരു രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരുപാട് ഹോർമോണുകളൊക്കെ വർക്ക് ചെയ്യാനുണ്ട്, ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക്, ഒരു രോഗങ്ങളിലേക്ക് നീങ്ങാൻ ചെയ്യുക. അങ്ങനെയാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത്.
1: യെസ്. എങ്കിൽ നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം, സമയം കുറേ അതിക്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ വൺ മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വാക്കുകൊണ്ട് ഉപദേശിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ജീവിതം കൊണ്ട് ഉപദേശിക്കുക എന്നത് അല്പം ശ്രമകരമായ ഒരു ദൗത്യവുമാണ്. നമ്മൾ ജീവിതം കൊണ്ട് ഉപദേശിക്കുന്നവരാകണം. നമ്മുടെ മക്കളോട് നമസ്കരിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നതിലപ്പുറം ബാങ്ക് കൊടുത്താൽ നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നുവെങ്കിൽ, അതോടൊപ്പം കുട്ടിയെയും കൂടി കൂടെ വിളിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് കുട്ടിക്കത് ബോധ്യപ്പെടുക. ഖുർആൻ പാരായണം ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിലപ്പുറം ആ വിശുദ്ധ ഖുർആൻ എടുത്ത് സ്ഥിരമായി നമ്മൾ പാരായണം ചെയ്യുകയും അതോടൊപ്പം ആ കുട്ടിയോട് പറയുകയും ചെയ്യുമ്പോൾ ആ കുട്ടി അത് വേഗം തിരിച്ചറിയും. അതാണ് ജീവിതം കൊണ്ട് ഉപദേശിക്കുക എന്നത്. അങ്ങനെ നമ്മൾ ആ രീതിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ടതുണ്ട്.
0: മാഷാ അല്ലാഹ്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഖായുടെ ഒരു മിനിറ്റ് കൊണ്ട് തരാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് തന്നെയാണ് നമ്മൾ കേട്ടത്. അതിലൊരു വിശുദ്ധ നല്ലൊരു ആയത്തടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ സന്ധ്യാസമയത്ത് പോലും കാണുന്നൊരു കാഴ്ചയാണ്, വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പോയി ഓതിക്ക, എന്നിട്ട് അവരോ ഫോണിൽ സ്ക്രോൾ ചെയ്യണം, പോയി സ്കരിച്ച, എന്നിട്ടോ അവർ ജമാഅത്തിന് പോവാതെ വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി ഒരു നിസ്കാരം ഉണ്ടാക്കി അവിടെ നിസ്കരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് രോഗികളായ ആളുകളല്ല, മറിച്ച് എന്തുകൊണ്ടും പള്ളിയിൽ പോയി വരാനുള്ള സാഹചര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആദ്യം നമ്മളെ മക്കളോടൊക്കെ കൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അതിൻ്റെ വക്താക്കളാകണം എന്നുള്ള നല്ലൊരു മെസ്സേജാണ് അൽഹംദുലില്ല നമുക്ക് വൺ മിനിറ്റ് ടോക്കിലൂടെ ടി കെ അഷ്റഫ്കായുടെ സംസാരത്തിലൂടെ കിട്ടിയത്. ഇതുപോലെ ചെറിയ സമയം കൊണ്ട് ഓരോ ദിവസവും കിട്ടുന്ന ഒരുപാട് അറിവുകൾ വൺ മിനിറ്റ് ടോക്ക്, അതുപോലെ തന്നെ നമ്മൾ പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്ന നേർവഴി 5:24 പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന നേർവഴി എന്ന പ്രോഗ്രാമും ഇതുപോലെ തന്നെയാണ്. 5 മിനിറ്റ് കൊണ്ടാണ് ഒരു നല്ലൊരാശയം, ഇതുപോലെ തന്നെ നല്ലൊരാശയം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ, തെറ്റുകൾ തിരുത്താൻ പറ്റിയ നല്ലൊരു മെസ്സേജ് കിട്ടുക. അപ്പം ഇതൊക്കെ എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഇത് നമുക്ക് കേൾക്കാം, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. ഇതിനൊക്കെയുള്ളൊരു ചാനലാണ് വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ നമുക്ക് നിത്യേന ലഭിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കാവുന്നതാണ്. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതുമാണ്.
1: ഒരു മിനിറ്റ് കൊണ്ടൊരു വലിയ അറിവ് തന്നെയാണ് എന്നും കിട്ടുന്നത്. വൺ മിനിറ്റ് ടോക്കുമായി ബന്ധപ്പെട്ട് സഫിയ കെ തിരങ്ങാടിയുടെ മെസ്സേജാണ് വായിച്ചത്. അതുപോലെ ജമീല VP കാളിക്കാവ് പറഞ്ഞത്, റബ്ബ് എളുപ്പവും ഹൈറുമാക്കി തരട്ടെ കല്യാണം, ഭംഗിയായിട്ട് നടത്താൻ കഴിയട്ടെ. കാളിക്കാവിൽ നിന്നും വളരെ എളുപ്പമാണ് തിരുവാലിയിലേക്ക്, അതിൻ്റെ അർത്ഥം
0: ലിങ്ക് പോകാൻ റെഡിയാണ്
1: എന്നാണ് ജമീല VP. പക്ഷേ ഇത് പറഞ്ഞ എന്താണ് ഐഷ തിരുവാലി, എന്താ ഒരു പേര് ഞാൻ പറഞ്ഞു, തിരുവാലിയാണ് ഐഷ തിരുവാലിയാന്ന് തോന്നുന്നുണ്ട് പേര്, അവർ കല്യാണം പറഞ്ഞതല്ലോ. അപ്പോൾ ആ ആളിപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടോല്ലെന്നറിയില്ല, അവരത് പറഞ്ഞ് അവർ പോയി. അപ്പം ഇനി അതിനെങ്ങനെ വല്ല കുറച്ച് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
0: ഷുഹൈബായും വളപ്പെട്ടെന്ന് പറഞ്ഞത് മാഷാല്ലാ, ഒരു മിനിറ്റിൽ എത്ര വലിയ സന്ദേശമാണ് നമുക്ക് അറിയിച്ചു തന്നത്. എല്ലാം സ്റ്റാറ്റസ് വെക്കാറും ഷെയർ ചെയ്യാറും ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ കേട്ടത് അവിടെ പ്രാക്ടിക്കലാക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മെസ്സേജിലൂടെ മനസ്സിലാവുന്നത്.
1: റസിയ ചങ്ങാനി പറഞ്ഞത്, വധൂവരന്മാർക്ക് അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. രാവിലെ ഇങ്ങനെ നമസ്കരിച്ച ഉടനെ ഉറക്കം വരും, എന്തേലും പിടിച്ചു വെച്ച് എന്തെങ്കിലും ജോലികൾ എന്ന് കൃത്യമായി മനസ്സിലായില്ല. മറിയം ഹസീന ബിൻത് അബ്ദുള്ളയാണ് തിരക്ക് സംസാരിക്കുന്നത്. ഒരു മംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഇൻഷാല്ലാ നമുക്ക് ഒന്നുകൂടി അത് റീപോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് വായിക്കാവുന്നതാണ്. ആ രാവിലെ നമസ്കരിച്ച ഉടനെ ഉറക്കം വരും, എന്നാലും കുറച്ചുകൂടി അത് ശ്രമിച്ച് നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ ചെയ്യും എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. മനാഫ് KV പാലക്കാഴി കൂടെയുണ്ട്, ടൈപ്പിംഗ് നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജുകളുണ്ട് ഒരുവിധം. തിരുവാലി ഏത് ജില്ലയിലാണെന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
0: സുലേഖ തിരുവാലി ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, മരുമകന്റെ വീട്ടിലാണ് കല്യാണം എന്നാണ്. അപ്പൊ തിരുവാലിയിലല്ല, മരുമകന്റെ വീട്ടിലാണ് കല്യാണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ശ്രോതാവ് ഇയാളെ പിന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്, സുലൈഖ തിരുവാലിയാണ്.
1: യെസ്, ഓക്കെ,
0: അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ, സുലൈഖ തിരുവാലി, ഐഷ അല്ല, സുലൈഖ തിരുവാലി. ശരി, നമ്മൾ ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണ്ടേ? ഇനി അതിൻ്റെ അടുത്ത് വേറെ മെസ്സേജുകൾ നമ്മളെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നതുണ്ടോ? വൺ മിനിറ്റ് ടോക്കിൽ വലിയൊരു സന്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഷൊയ്ബാൻ വളപട്ടണം, വൺ മിനിറ്റ് ടോക്കുമായി ബന്ധപ്പെട്ട്, കാരണം നമ്മൾ പ്രത്യേകം എപ്പോഴും എടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഒരു മിനിറ്റ് കൊണ്ട് ജോർക്ക് എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പറയാൻ പറ്റുന്ന ഒന്നാണല്ലോ വൺ മിനിറ്റ്. ഓക്കെ,
0: ഇന്നിപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കേ ഒരു കഥ കേൾക്കാനുള്ളൊരു മൂഡിലേക്ക് എത്തിയ ഒരു സമയമാണ് ഇപ്പോൾ.
1: ചെറിയൊരു കഥ പറയാം അല്ലേ? പിന്നെ കഥ ചെറിയൊരു കഥയാണ്, പക്ഷെ അതിലെ ഗുണപാടുള്ളത് കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പൊക്കെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കഥ കഴിയുമ്പോഴേക്ക് ആളുകൾ അതിൻ്റെ കഥ കഴിഞ്ഞെന്ന് പറയും, മുമ്പ് പറഞ്ഞതാണ് പറയും.
0: അങ്ങനെ ആരുടെയും കഥ കഴിയാത്ത ഒരു കഥയെ കൊണ്ട്.
1: ഓക്കെ. അതായത് ഈ ഒരു മരം വെട്ടുകാരന്, അയാളെ ഒരു വലിയ മുതലാളി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ പാഴ്മരങ്ങളൊക്കെ ഒന്ന് മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കണം. അപ്പോൾ അദ്ദേഹം ജോലി ഏറ്റെടുത്തു. ആദ്യ ദിവസം ഒരു നാല് മരങ്ങൾ, മൂന്നോ നാലോ മരങ്ങൾ വെട്ടി. അദ്ദേഹത്തിന് ഒരു 2000 രൂപ കൂലിയും കിട്ടി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റത്തെ ദിവസം ബാക്കി പണിയെടുത്തു. പക്ഷെ എന്നാൽ ആദ്യ ദിവസം എടുത്ത് അത്ര മരം, ഒരു നാല് മരം വെട്ടി, പിന്നെ ഒരു 3 മരമൊക്കെ വെട്ടാൻ പറ്റിയുള്ളൂ. പിറ്റത്തെ ദിവസം ജോലിയെടുത്തു. അപ്പോഴേക്കും മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു, 2 മരമൊക്കെ വെട്ടാൻ പറ്റിയുള്ളൂ. പിറ്റത്തെ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഒരു മരത്തുമ്പോൾ തന്നെ ഉള്ള പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട് ഈ മുതലാളി വന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഇത് നടക്കൂല, കാരണം നിങ്ങൾ ഓരോ ദിവസവും മരത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്, അതിനൊക്കെ ഞാൻ 2000 രൂപ കൂലി തരണം. അപ്പം അയാൾ പറഞ്ഞേ, അങ്ങനെ പറയരുത്, ഞാൻ ആദ്യം എടുത്ത ദിവസത്തേക്കാൾ കൂടുതൽ എഫേർട്ട് അവസാനത്തെടുത്തിട്ടുണ്ട്, കാരണം ഞാൻ അന്ന് രാത്രി കഴിഞ്ഞിട്ടാണ് മരം വെട്ടി കഴിഞ്ഞ് പോണത്. അതെനിക്കറിയേണ്ട ആവശ്യമല്ല, കാരണം എനിക്ക് നിങ്ങൾ അതിൻ്റെ അവസാന ഔട്ട്കം എന്താണ്, മരത്തിൻ്റെ എണ്ണം കുറവാണ്, എനിക്ക് ഈ മരങ്ങളൊക്കെ ഇവിടുന്ന് വെട്ടി മുറിഞ്ഞ് പോകണം. അപ്പം നിങ്ങൾ ആദ്യം 3-4 മരങ്ങൾ ഓക്കെ, അതേ അളവ് തന്നെ തുടർന്ന് പോകണം, പക്ഷെ അത് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഒരു മരം വെട്ടാൻ തന്നെ 2-3 ദിവസം എടുക്കും, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് 2000 രൂപ വെച്ചിട്ട് തരണ്ടേ? അപ്പം അയാളാകെ കൺഫ്യൂഷനിലായി, അതെന്താ, ഞാൻ അധ്വാനം, ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്, ഞാനിത് അത്ര ആദ്യത്തെ ദിവസക്കാൾ കൂടുതൽ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇയാളാകെ വിഷമത്തിലായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട്, സുഹൃത്തിനോട് കാര്യം പറയുമ്പോൾ സുഹൃത്ത് ചോദിച്ചു, നിങ്ങളെ മഴ എവിടെയാണ് ചോദിച്ചു. മഴ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞു. മഴ നോക്കിയിട്ട് പറഞ്ഞു, ഈ മഴ നിങ്ങൾ ആദ്യം എടുത്ത് ദിവസം മുതൽ, അന്ന് മുതൽ ഇന്ന് വരെ മഴ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. മഴ അതിൻ്റെ മൂർച്ചം കുറവാണ്, പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണില്ല, നിങ്ങൾ അധ്വാനത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഴ ആദ്യം മൂർച്ച കൂട്ടി, ഓരോ ഇടവേള കഴിയുമ്പോഴും മഴ അതിൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നെ ആയാസകരമായി തോന്നുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യണം, മഴ മൂർച്ചം കൂട്ടിക്കൊണ്ടിരിക്കണം. അത് പറഞ്ഞ പോലെ ചെയ്തു. ആദ്യം എടുത്ത പോലെ തന്നെ 2-3 മരങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു കഥയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ ഈ ഇനി പല നിലയ്ക്കും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, കുട്ടികൾ കുറേ ഇരുന്ന് പഠിക്കും, പക്ഷെ അവരുടെ ഫോക്കസിങ്ങോ അവരുടെ പിന്നെ ബുദ്ധി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നിടത്തൊക്കെ എങ്ങനെയാണ് ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കുക, ഇതൊന്നും ആലോചിക്കില്ല. കുറേ സമയം സ്പെൻഡ് ചെയ്യും, പക്ഷെ ഔട്ട്കം വളരെ കുറവായിരിക്കും. അപ്പം അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കില്ല. അപ്പോൾ ഈ കഥയിൽ പറഞ്ഞ പോലെ മഴ മൂർച്ച കൂട്ടുക എന്നുള്ളത് പിന്നെ മരം വെട്ടുകാരൻ ആലോചിച്ചില്ല അതിനെക്കുറിച്ച്. അയാളെ എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഷാർപ്പൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി നമ്മളെ ബുദ്ധിയെ കുറച്ചുകൂടി മുറിച്ച കൂട്ടേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ ആകുമ്പോൾ ബുദ്ധി കുറച്ചുകൂടി കൂർമ്മമായിട്ട് വരുമ്പോൾ എന്തു ചെയ്യും, പ്രവർത്തനങ്ങൾ എന്തു ചെയ്യും, കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റും.
0: അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി ഭൂമിയിലേക്ക് വന്നത് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ ആരാധനകൾ ചെയ്യാനാണല്ലോ. അപ്പോൾ ശരിക്കും നമ്മളോട് ആരാധനകൾ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലല്ലോ പറഞ്ഞത്, അയ്യൂക്കും അഹ്സനും അമല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നല്ല കുറഞ്ഞ സമയം കൊണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊണ്ടിരുന്ന പാഠം, ഒരു വിശ്വാസികൾക്ക് എടുക്കേണ്ട പാഠം, നല്ല എന്താ പറയുക, കിട്ടിയ സമയം നല്ല ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള
1: ഉള്ളതിനെ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ചാണെങ്കിലും അത് നമ്മൾ ചേർത്ത് വെക്കാം അല്ലേ അതിനേറ്റവും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അങ്ങനെ ആ നിലയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, നമുക്കിങ്ങനെ പറയാം, നമ്മുടെ നീയത്തുകൊണ്ട് അതിനെ ഷാർപ്പൻ ചെയ്യാൻ പറയാം, നീയത്തുകൊണ്ട് അതിനെ ഏറ്റവും മനോഹരമാക്കാം. നീയത്തില്ലാതെ കുറേ പണി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം നിസ്കരിച്ചത് കൊണ്ടോ കാര്യമല്ല, മറിച്ച് അതിനെ ആ നിലക്ക് നമുക്കതിനെ കണക്ട് ചെയ്യാം അല്ലേ. പക്ഷെ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിടത്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്, കുറേ സമയം സ്പെൻഡ് ചെയ്യണം പക്ഷെ ഔട്ട്കം ഇല്ല. അപ്പം അതിനെന്ത് വേണം എന്നുള്ളിടത്തേക്ക് അവരൊരു മാറ്റി ചിന്തിക്കാൻ പറ്റും.
0: അത് ഈ പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യമാണ്. അത്
1: പറ്റും.
0: രാവിലെ അവർ ഷോപ്പിൽ രാവിലെ പോയിരിക്കും, ഒരു പക്ഷേ മറ്റെല്ലാവരും ഷോപ്പ് അടച്ചു പോയിട്ട് അവർ അടച്ചു പോവുള്ളൂ. അങ്ങനെ ഷോപ്പ് നേരത്തെ തുറക്കുന്നു, ഷോപ്പ് അവസാനം അടക്കുന്നു എന്നുള്ളത് കൊണ്ട് ബിസിനസ്
1: ചെയ്യാനില്ല.
0: മറിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ് തൊട്ടടുത്ത ഷോപ്പിൽ ഉള്ള പ്രൊഡക്റ്റിനേക്കാൾ ഒരു കുറച്ചും കൂടി ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒന്നും കൂടി ഉപയോഗപ്രദമായ എന്തെങ്കിലും സാധനം നമ്മളെ ഷോപ്പിലുണ്ടെങ്കിലാണ് ആൾക്കാർ നമ്മുടെ അടുത്ത്
1: വരിക.
0: പൈസ കുറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആളേ വരുള്ളൂ, അത് സ്ഥിരമായ ആൾക്കാർ വരുമില്ല.
1: അപ്പോൾ
0: പൈസ കുറഞ്ഞാൽ ആ അപ്പം എന്തെങ്കിലും ഒരു വ്യത്യസ്തതയാണ് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുക. എന്തെങ്കിലും ആൾക്കാർക്ക് ആ വരുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പോൾ പഠനത്തിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അങ്ങനെ

0: കഥയായിരുന്നു, കഥയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ആബിദ കുട്ടമശ്ശേരി, ഇന്ന് ഞങ്ങളൊരു ചെറിയ പലചരക്ക് കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നത് കേട്ടോ, ഉൾപ്പെടുത്തണേ എന്നതാണ്. മാഷാല്ല, അപ്പോൾ വലിയ സന്തോഷമാണെന്ന്. നമ്മൾ പി ആർ ഫാമിലിയിലെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്കും സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു, പുതിയ ബിസിനസ്സിന് തുടക്കം കുറിക്കുന്നു, അതൊക്കെ ഇവിടെ പങ്കുവെക്കുന്നു അല്ലേ.
0: കഥയിൽ ഒരുപാട് പാഠമുണ്ട് എന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ. സീനത്ത് പാലക്കാട് ഈ കഥ സൂപ്പറാണ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരുവാലിയിലല്ല കല്യാണം, പുള്ളിപ്പാടത്താണ് കല്യാണം ഉള്ളത്. അപ്പൊ കല്യാണത്തിന്റെ ലൊക്കേഷൻ അവിടെ
1: വിടൂല, കല്യാണത്തിന് വരാതെ വിടൂല. അപ്പൊ ഏതായാലും ഇത് ഇതിലൊന്നും കല്യാണത്തിന് ക്ഷണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ.
0: ക്ഷണം കിട്ടിയിട്ടില്ല അല്ലേ,
1: ക്ഷണം കിട്ടിയിട്ടില്ല. കല്യാണം ഇവിടെയാണ്, ഞാൻ ഇവിടെയാണ്, മരുവന്റെ വീട്ടിലാന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ക്ഷണം കൂടി അയാൾ സെറ്റായി. ഇനി കഥയെക്കുറിച്ച് പറഞ്ഞത് കഥ സൂപ്പറാണെന്ന് തന്നെയാണ് മെസ്സേജുകളൊക്കെ കാണുന്നത്. നന്മ ചെയ്യാത്തവർ നശ്വരമാം ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നു, നിത്യമാം പുണ്യങ്ങൾ. നമ്മൾ പതിവ് പോലെ നമ്മളെ അമീർ ഒരു അല്ലേ, അമീറിൻ്റെ മെസ്സേജാണത്. കഥയിൽ നല്ല പാഠമുണ്ട് എന്നാണ് മുനീർ ചെമ്മനാട്. നഫീസ താമരശ്ശേരി മരം വെട്ടുകാരനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആദ്യത്തെ ദിവസം, അത്രയും മരം വെട്ടിയ എന്തുകൊണ്ട് ഇങ്ങനെ വെട്ടാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ കത്തിക്ക് മൂർച്ചം അല്ല എന്ന്
0: അത് അത് കാരണം പല ആൾക്കാർ പല കുട്ടികൾ എന്തുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനത്തിന് അത്ര ഗുണം കിട്ടാത്തതെന്ന് ചിന്തിക്കാതെ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താണ് അറിയില്ല, അതങ്ങനെ ആ പണി എന്നെ എടുത്തുകൊണ്ടേ ഇരിക്കുക, അതിൻ്റെ മുമ്പെന്ന് കമ്പയർ ചെയ്ത് ചിന്തിക്കുന്നില്ല.
1: പക്ഷെ അവിടെ ഇപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കുട്ടികൾ വേണ്ടത് എന്താ വെച്ചാൽ അത് വേറൊരാളോട് പങ്കുവെക്കുക വേണ്ടത് അല്ലേ, അപ്പോഴാണ് അതിന് പരിഹാരം വരിക. ഇപ്പോൾ ഒരു ഏരിയ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഈ കുട്ടിക്ക് പഠിച്ചെടുക്കാൻ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അത് മെമ്മറിയിൽ വെക്കാനുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ അത് പരിഹരിക്കും. ഇപ്പോൾ ഈ മരം വെട്ടുകാരന് തൻ്റെ സുഹൃത്തിനോട് ഇത് പങ്കുവെച്ചതുകൊണ്ടാണ് ആ പ്രശ്നം അവിടെ പരിഹാരമായത്. അതുപോലെ ഈ കുട്ടി കുട്ടീൻ്റെ പ്രശ്നങ്ങൾ ആ ഉമ്മ അല്ലെങ്കിൽ ആ കുട്ടീനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, ഇതുമായി കുറച്ച് അറിവുള്ള ആൾക്കാരായിട്ട് പങ്കുവെക്കുമ്പോഴാണ് പരിഹാരത്തിലേക്ക് വരിക.
0: ചില ആൾ ചില സ്ഥലത്ത് ഒരുപാട് സമയം ജോലി എടുക്കും, അവരെ ജോലി വർക്കോളിക്കായിരിക്കും, ഭയങ്കര ജോലി എടുക്കുകയെന്ന് പറയാം. പക്ഷേ ആ ജോലി എടുക്കണ അത്രയൊന്നും സമയം വേണ്ടി വരില്ല, ആ ജോലി അതിൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ ഫലം കിട്ടുക അത്രയും വേണ്ടി വരില്ല. പക്ഷെ അത് ചിന്തിക്കൂല, ഞാൻ കുറേ പണിയെടുക്കണ്ടല്ലോ, അത് മാത്രമായിരിക്കും ചിന്തിക്കുക.
1: ഇപ്പം AI ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയ സമയത്ത് നമുക്ക് ചില വർക്കുകളൊക്കെ കുറേ സമയം ഇരുന്ന് ചെയ്യേണ്ട വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത്. AIൻ്റെ ചെറിയൊരു സഹായമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതല്ല മൊത്തത്തിൽ.
0: ഷിയാബ് കൽപ്പറ്റ വയനാട് കഥ കഥ തന്നെ, അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തനീയമായിട്ടുള്ള കഥയായിരുന്നു എന്ന് ജമീല VP കാളിക്കാവ്.
1: റസിയ ചുങ്കം പറഞ്ഞതേ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, കുഞ്ഞുണ്ണി മാഷിനെ പോലെ എല്ലാവരും അറിയപ്പെട്ട ഞാൻ മാഷായി മാറട്ടെ, അള്ളാഹു മാഷിന് ആഫിയത്ത് നൽകട്ടെ എന്നൊക്കെയാണ്. കുഞ്ഞുണ്ണി മാഷിനെ പോലെ വേണമെന്ന് ഞാൻ പറയണില്ല, ആൾക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള.
0: പി ആർ ഫാമിലിയിലെ ലക്ഷദ്വീപിലെ ഒരാളെ പോലും പേര് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അതിന് ലക്ഷദ്വീപത്തെ ആളെ ഒരു പേര് വരണ്ടേ, നമുക്ക് ലക്ഷദ്വീപത്താണെന്ന് അറിയണ്ടേ. പിന്നെ ആരുമില്ലേ, എനിക്ക് കാണാൻ വളരെ ആഗ്രഹിക്കുന്നൊരു ദ്വീപാണ്. ഈ അടുത്ത് കൂടെ കൂടിക്കാഴ്ച പ്രോഗ്രാം കേട്ടിരുന്നു, കാണുന്നത് പോലെ കേട്ടു അൽഹംദുലില്ല. ആ അതിൽ നമ്മുടെ ലക്ഷദ്വീപിലെ നമ്മുടെ സാറുണ്ടായിരുന്നു, ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ലക്ഷദ്വീപുകാർ വരും ഇൻഷാല്ല, അവര് ആരെയിലൊക്കെ അവിടെ നിന്ന് ഇൻഷാല്ല നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ. അദ്ദേഹത്തോട് ഞാൻ റേഡിയോയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, അപ്പൊ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇങ്ങനെ രാവിലെ മോർണിംഗ് റേഡിയോ ആണെങ്കിൽ കേൾക്കുന്ന ആളാണ്, സെലക്ടഡ് പ്രോഗ്രാം. പക്ഷെ മോർണിംഗിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ അറിയില്ലായിരുന്നു. പിന്നെ 1 മിനിറ്റ് ടോക്കുമായി ബന്ധപ്പെട്ട കുറെ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്, സമയം നമ്മൾ നിർഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോകണം.
1: സലാംക്കാ, സമയം ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് ഈ ഖുർആൻ പഠിക്കുന്നതിൻ്റെ മനഃപ്പാഠമാക്കുന്നതിൻ്റെ പുണ്യം നമുക്കൊക്കെ അറിയാം. അത് ഒരുപക്ഷെ അത് ആസ്വദിച്ച് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് ശരിക്കും വിശുദ്ധ ഖുർആൻ. ഇപ്പം നമ്മൾ ദീർഘമായി നിസ്കരിക്കുന്ന സംസ്കാരത്തിലൊക്കെ ഹിഫ്ളുള്ള ആളുകളെ നമ്മൾ ആ ഒരു പള്ളി തിരഞ്ഞെടുക്കും നമ്മൾ അല്ലേ.

0: അതുപോലെ തന്നെ അവരെ കാത്തിരിക്കുന്ന ഒരുപാട് പുണ്യങ്ങളുണ്ട് അവിടെ ചെന്നാലും, അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നാലും. സ്വർഗത്തിലിങ്ങനെ അല്ലേ, നമുക്ക് എത്ര ഹിഫുള്ളുണ്ടോ അത്രയും ദൂരം ഇങ്ങനെ നടന്നു പോലെ. അപ്പോൾ ഇത്തരം നന്മകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇതിനൊരു അവസരമുണ്ട്, വിശുദ്ധ ഖുർആൻ ഹിഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് പീസ് റേഡിയോയിലുണ്ട്. ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.
1: ഹിഫ്ളുൽ ഖുർആൻ, അത് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക്, പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും സക്കീർ മൗലവി എടത്തനാട്ടുകര, ജാഫർ സലഫി, ആദിൽ അബ്ദുൽ ഫത്ത ഇവരുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. പിന്നെ നമ്മൾ കേൾക്കുന്നത്
0: സൂറത്തുൽ നഹ്ലിൽ നിന്നുള്ള പിന്നെ ആയത്തുകളാണ്. ബഹുമാന്യനായ ജാഫർ സലഫിയും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് നജാഹ് ജാഫറും കൂടിയാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ക്ലാസ്സിലുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഹിഫ്ളുൽ ഖുർആനിൻ്റെ മനോഹരമായ ആ ഒരു ക്ലാസ്സിലേക്ക് ആണ് ഇനി പ്രവേശിക്കാനുള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 98-99 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم

فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരവസരം ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും, ഇത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, മുതിർന്ന ആൾക്കാർക്കൊക്കെ ആവശ്യമുള്ളതാണല്ലോ. വിശുദ്ധ ഖുർആൻ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു മനസ്സിലേക്ക്, ആ ഒരു ഹൃദയത്തിലേക്ക് മറ്റുള്ള തിന്മകളൊന്നും വരില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ശ്രോതാക്കൾ ഹിഫ്ത്തുൽ ഖുർആനിലൂടെ പീസ് റേഡിയോയിലേക്ക് വന്ന ആളുകളുണ്ട്. അങ്ങനെ ഹിഫുള്ളാക്കിയ ഒരുപാട് ആയത്തുകൾ ഹിഫുള്ളാക്കിയ ഒരുപാട് സൂറത്തുകൾ ഹിഫുള്ളാക്കിയ ആളുകളും നമ്മുടെ ഒപ്പമുണ്ട്.
1: മാഷാല്ലാ, എത്ര നല്ല രീതിയിലാണ് മോൻ പാരായണം ചെയ്യുന്നത്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും മക്കളെ ഖുർആൻ ഹിഫുള്ളാക്കുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഹിഫുദുൽ ഖുർആന് ശേഷം ഷൈബാൻ വെളപ്പട്ടണം അയച്ചിട്ടുള്ള മെസ്സേജ്.
0: നസ്രക്ക എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ആ നസ്രക്കണ്ടല്ലേ. ഷാമില ഷംസുദ്ദീൻ വയൽക്കര, കഥയിൽ മഴ മൂർച്ച വെക്കുന്നത് പോലെ നമ്മുടെ ഈമാനം ഇടക്കിടക്ക് ഇങ്ങനെ പൊടി തട്ടി മൂർച്ച കൂട്ടണം, അല്ലെങ്കിൽ അത് പിന്നെ ഇല്ല, കാണാതെയായി പോവും. നന്നായി. പിന്നെ നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചാണ്, നമ്മുടെ മക്കളുടെ അടുത്ത് ചെയ്ത് തന്ന കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ നല്ല വിഷമം ഉണ്ടാകുന്നു. മക്കളെ നമ്മൾ പ്രസവിച്ച് വളർത്തി കൊണ്ടുവന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. മക്കൾ പറഞ്ഞിട്ടല്ലോ അവരെ പ്രസവിച്ചത്. തിരിച്ച് മാതാപിതാക്കളെ നോക്കുക എന്നത് അവരുടെ കടമയല്ല എന്ന് പറയുന്നു. ഖുർആനിലോ ഹദീസിലോ അതില്ല എന്ന് പറയുന്നു. ചെയ്തു തരുന്നതിന് കണക്ക് പറയുന്നു. ഒരു വിധവായതിനാൽ നല്ല വിഷമവും തോന്നുന്നു. എനിക്ക് 17 വയസ്സുള്ളൊരു മകളും ഉണ്ട്. അവരുടെ പഠിപ്പും കാര്യങ്ങളും എല്ലാം നടക്കാൻ ആരെയും ആശ്രയിക്കാതെ ചെയ്യാനായി ഞാൻ ചെറിയ ജോലിക്കും പോകുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ ഒരു മെസ്സേജിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനും പറയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ പിന്നെ
0: ഡെസ്കിലേക്ക്
1: അത് മാറ്റിയിട്ട് അത്തരം വിഷയങ്ങൾ ആരിസ്മോലി ചർച്ച ചെയ്യുന്ന നമ്മളെ മറ്റു പ്രോഗ്രാം ഉണ്ടല്ലോ, ലൈവ് കൗൺസിലിംഗിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ഒരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഇത് ഇതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഇത്തരം വേവലാതികൾ അവലാതികളൊക്കെ പങ്കുവെക്കാനൊരു ഇടമാണല്ലോ പീസ് റേഡിയോ. തീർച്ചയായിട്ടും നിങ്ങളെ അതിനനുസരിച്ച് ഇൻഷാല്ലാ ടീം പീസ് റേഡിയോയിൽ നിന്ന് ബന്ധപ്പെടും. നസ്രുക്ക പ്രത്യക്ഷപ്പെട്ടു വീണ്ടും. നസ്രുക്കൻ്റെ കോവക്ക പപ്പായ വിളവെടുപ്പ് കഴിഞ്ഞോ ആവോ എന്നൊരു ആശങ്കയിലാണ് നമ്മൾ ഷിഹാബ്. നസ്രുക്ക അങ്ങനത്തെ ഒരു പരിപാടിയിലുണ്ടോ?
1: അബു വിയയുടെ ഒരു മെസ്സേജ് കണ്ട്. ഞങ്ങളുടെ കടയിൽ ബൾബ് വാങ്ങാൻ വരുന്ന വീരാങ്ക് ഉണ്ട്. പലചരക്ക് കടയാണ്. കടയിൽ സിമെന്റ് വരെ കിട്ടും അല്ലേ. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതിലേക്ക് ചേർത്തിട്ടായിരിക്കാം ചിലപ്പോ പറഞ്ഞത്. ഓ, ഇന്ന് ആങ്കറിംഗിൽ ത്രിമൂർത്തികളാണോ? രണ്ടാൾ ഇവിടെയും ഒരാൾ വീട്ടിലും ഇരുന്ന് ആങ്കർ ചെയ്യാണോ?
0: ഉദ്ദേശിച്ചതാരോ? അത് ത്രിമൂർത്തി അല്ല, വേറൊരാളും കൂടി ഉണ്ട് ഇതേപോലെ നമ്മളെ ഒപ്പം.
1: അല്ല, അതെ, അദ്ദേഹം ത്രിമൂർത്തികളാണോ എന്ന് ചോദിച്ചത് നമ്മൾ രണ്ടുപേരും
0: ഇവിടെയും. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അഷ്റഫ് കൂടി ഉൾപ്പെടുത്താൻ പറ്റും.
1: ആ, അങ്ങനെ
0: അഷ്റഫ് അത്രത്തോളം റേഡിയോനായിട്ട് കണക്ട് ചെയ്ത ആളാണല്ലോ.
1: കഥയിലെ മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞ പ്രഭാതത്തിലെ പീസ് റേഡിയോ ആണ്. അതിനെങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇംതിയാസ് തിരുവമ്പാടി. നമുക്ക് നമ്മുടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളിലൊന്നായ പ്രോഗ്രാം തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ അതിഥിയായ തിരുമൊഴികൾ ഇന്ന് ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയും എന്ന ആശയത്തിലുള്ള ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് നമ്മളുടെയൊക്കെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ റജുലിൻ മിൻ ബനീ സുലൈം قال رسول الله صلى الله عليه وسلم إن الله تبارك وتعالى يبتلي عبده بما أعطاه فمن رضي بما قسم الله عز وجل له بارك الله له فيه ووسعه ومن لم يرضى لم يبارك له فيه. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്ത് സ്വഹീഹയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം ബൈഹഖി എന്നിവരെല്ലാം സ്വഹീഹ എന്ന നിലക്ക് ഇത് എടുത്തു കൊടുത്തിട്ടുമുണ്ട്. ബനു സുലൈം ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വതആല യബ്തലി അബ്ദഹു ബിമാ അഅതഹു. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമയെ അവൻ നൽകിയതുമൂലം പരീക്ഷിക്കും. അല്ലാഹു അവന് നൽകിയ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ ബിമ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയതിൽ, അവന് നൽകിയ അവൻ്റെ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ, ബാറക്കല്ലാഹു ലഹു ഫീഹി, അല്ലാഹു അവനതിൽ അനുഗ്രഹം ചൊരിയും. വവസ്സഅഹു, അതവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. ഒമല്ലം യർദ്ദ, എന്നാൽ അവന് ലഭിച്ച അവിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ, ലം യുബാരിക് ലഹു ഫീഹി, അല്ലാഹു അവനതിൽ അനുഗ്രഹം ചൊരിയുകയില്ല, ബറക്കത്ത് ചൊരിയുകയില്ല. പ്രിയമുള്ളവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയുമെന്ന വലിയൊരു സന്ദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് പരീക്ഷണമെന്നാണ്. യബ്തലി അബ്ദഹു, തൻ്റെ അടിമയെ അവൻ പരീക്ഷിക്കും. ബിമാ അഅതാഹു, അവൻ നൽകിയതിൽ. അപ്പോൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. കൂടുതൽ കൊടുക്കുന്നതും കൂടുതൽ നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. ആ ഒരു ചിന്ത വിശ്വാസിക്കുണ്ടായവണം. പരീക്ഷണം എന്നാൽ പ്രയാസങ്ങളിലോ ദാരിദ്ര്യത്തിലോ മാത്രമല്ല, സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളുടെ വർധനവും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അതും പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്സഅഹു എന്ന് പറഞ്ഞല്ലോ. തനിക്ക് ലഭിച്ചത്, താൻ അധ്വാനിക്കുന്നു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷെ തനിക്ക് ലഭിക്കുന്നത് പലപ്പോഴും തൻ്റെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ ഇല്ല, അത്ര കിട്ടുന്നില്ല എങ്കിൽ അവനതിൽ, ആ ലഭിച്ചതിൽ അത് അല്ലാഹു നൽകിയതാണ് എന്ന ചിന്തയോടുകൂടി അതിൽ തൃപ്തിപ്പെടുകയും സംതൃപ്തി ഉണ്ടാവുകയും, ഖനാഅത്ത് എന്ന് പറയുമല്ലോ, എങ്കിൽ റഹ്മാനായ റബ്ബ് ഉള്ളതിൽ വല്ലാത്ത അനുഗ്രഹം ചൊറിയും, ബറക്കാത്തുകൾ ചൊറിയും, അവനതിൽ സന്തുഷ്ടനായിരിക്കും. മാത്രമല്ല അല്ലാഹു അവന് വിശാലത നൽകും എന്നുകൂടിയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത് അതിൽ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാവുക, റബ്ബ് തൃപ്തിപ്പെടുന്നതിൽ ഉപയോഗിക്കുക, ലഭിച്ചയിൽ തൃപ്തിയുണ്ടാവുക, എങ്കിൽ അല്ലാഹു വീണ്ടും വർദ്ധിപ്പിക്കും, സന്തോഷം നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മറിച്ചാണെങ്കിലോ, അവൻ തൃപ്തിപ്പെടുന്നില്ല, അവൻ അസംതൃപ്തനാണ്, അങ്ങനെയെങ്കിൽ അല്ലാഹു അവന് ഉള്ള ബർക്കത്തിന് ഊരിക്കളയുകയാണ് ചെയ്യുക, ബർക്കത്തില്ലാത്തൊരവസ്ഥയാണ് അവന് ലഭിക്കുക. അല്ലാഹു നൽകുന്നതിൽ ബറക്കാത്തുകൾ ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. എത്ര ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയാണ് മനുഷ്യനിലുണ്ടാവുക. അതുകൊണ്ടാണ് ലഭിച്ചതിൽ ബർക്കത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹു നീ എനിക്ക് നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണേ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചതും, മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി, ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി, ബറക്കല്ലാഹു ലക് അലി ബറക്കല്ലാഹു ഫീക്ക്, അല്ലാഹു മുബാരിക് ലഹും ഫിമാ റസഖതഹും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള ബറക്കാത്തുകളും ഖൈറുകളും ലഭിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായിട്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലഭിച്ചതിൽ, ഉള്ളതിൽ, കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അതിൽ സംതൃപ്തനായി, പരാതിയില്ലാതെ, അസൂയയില്ലാതെ, നന്ദികെട്ട വാക്കുകൾ പ്രയോഗിക്കാതെ നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത്. അപ്പോൾ ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പരീക്ഷണം അത് ഷറിലുണ്ടാകുന്നത് പോലെ ഖൈറിലും ഉണ്ടാകാം. അല്ലാഹു പറഞ്ഞതെല്ലാം ആണല്ലോ, ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു, അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ചു, അങ്ങനെ അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അവിടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവനെയും പറഞ്ഞത് ആ രൂപത്തിൽ അവനെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ വിശാലതയും ലഭ്യതയും പരീക്ഷണമാണ്, ഷെറിലുണ്ടാകുന്ന പരീക്ഷണ പോലെ തന്നെ എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ അംബിയ 35 വനബലൂക്കും ബിശ്ശരി വൽ ഖൈറി ഫിത്ന, ഷെറു മൂലവും ഖൈർ മൂലവും നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റബ്ബ് നൽകിയിൽ തൃപ്തിയുണ്ടായാൽ ബർക്കത്തും വിശാലതയും ലഭിക്കാനത് കാരണമാകും, ഖനാഅത്തുണ്ടാകണം എന്നതാണ് മറ്റൊരു സന്ദേശം. തൃപ്തിയില്ലായ്മയും കിട്ടിയതിലെ അതൃപ്തിയോടൊപ്പം നന്ദികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ബർക്കത്തുകളില്ലാതെയാക്കും എന്നതും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കുന്നതെല്ലാം പരീക്ഷണമാണ്, എല്ലാറ്റിലും പരിശോധനയുണ്ടെന്ന തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട് എന്നതും ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ റഹ്മാനായ റബ്ബ് അവൻ കണക്കാക്കിയതനുസരിച്ചാണ് ലഭിക്കുക. അപ്പോൾ ലഭിച്ചതിൽ തൃപ്തിയോടെ മുന്നോട്ട് പോകാനും നന്ദിയോടെ ആ ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കാനും ഒരു വ്യക്തിക്കാകേണ്ടതുണ്ട്. ശേഷിയ ഒരു വിശ്വാസി ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ്റെ ഖസന വലുതാണ്, അവനോട് കൂടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിലും അള്ളാഹു കണക്കാക്കിയതാണല്ലോ ലഭിക്കുക, അതിൽ തൃപ്തനായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്കാകണം. അതിലാണ് ഖൈറും ബർക്കത്തുമുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: ജമീല വി പി പറഞ്ഞതേ, മാഷാ അള്ളാ അൽഹംദുലില്ലാ, എത്ര വളരെ വലിയ മെസ്സേജാണ് ഇന്നത്തെ വിഷയം, അത് മതി ഒരാൾക്ക് എന്നുള്ളതാണ് അല്ലേ. ശരിക്ക് ഇന്നത്തെ തിരുമൊഴികൾ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടൊരു ഹദീസ്, അത് ഈ ഒരു ശ്രോതാവിൻ്റെ വാക്കുകളാണ് അതിൽ അണ്ടർലൈൻ ചെയ്യുന്നത് അല്ലേ. അത് മതി ഒരാൾക്ക്.
1: അനുഗ്രഹത്തിൻ്റെ പൊൻവെളിച്ചവുമായി വരുന്ന കെ വി ഉസ്താദിൻ്റെ ഉപദേശങ്ങൾ ഇന്നും ലഭിച്ചിരിക്കാനുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന വിഷയം വളരെ ഗുണപാഠം തന്നെയാണ്. അതുള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ ജീവിതം സന്തോഷകരമാക്കാം, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അതുമായി ബന്ധപ്പെട്ട അയച്ച മെസ്സേജ്.
0: നല്ലൊരു ഹദീസാണ് ഉസ്താദ് പറഞ്ഞു തന്നത്, കിട്ടിയതിൽ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ദുരമൂത്താൽ കരയും എന്നാണല്ലോ പറയാറ്. ഇത് നമ്മുടെ നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു ഫീഡ്ബാക്കാണ്.
1: ഈ നഫീസ്താക്കെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പഴമൊഴികളും അതുപോലെ എന്താ പറയാ പിന്നെ താത്വിക വചനങ്ങളൊക്കെ വരും അവരുടെ മെസ്സേജിലൂടെ കാണാറുണ്ട്. മാഷാല്ലാഹ്, അല്ലാഹു നിലനിർത്തട്ടെ.
0: ആമീൻ.
1: പിന്നെ അള്ളാഹു നമുക്ക് എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തോഫിക്കും. അപ്പം അസംതൃപ്തമായൊരു ജീവിതം എന്ന് മനുഷ്യൻ മൊത്തത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ അസംതൃപ്തിക്ക് പിന്നിൽ കാരണം അവന് ആഗ്രഹങ്ങൾ സഫലമാവാത്തത് കൊണ്ടല്ല, ഓരോ ആഗ്രഹങ്ങളും സഫലമാകുമ്പോഴും അടുത്തതിലേക്കുള്ള ചിന്ത വരുന്നതുകൊണ്ടാണ് അന്ന് ഒരാൾ പറഞ്ഞു ഓർക്കുകയാണ്. ആളുകൾക്ക് വിചാരിക്കണമൊക്കെ പലതും നടക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ട് തൃപ്തിയില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞ ദുരയാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്കുള്ള ചാട്ടാണ്. അപ്പോൾ വിചാരിക്കണ പെട്ടെന്ന് കിട്ടുന്നൊരു കാലത്താണുള്ളത്. ഇപ്പം നമുക്ക് ബിരിയാണി കിട്ടണം തോന്നി കഴിഞ്ഞാൽ പുറത്തുകൊണ്ട് പോകണ്ട, പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ബിരിയാണി എത്തി. അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ പ്ലഷറുകളുണ്ട്. ഈ പ്ലഷറുകൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിപ്പോവാണ്. അങ്ങനെ വിചാരിക്കുന്നത് നടപ്പിലാക്കാൻ പണമുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ എന്നിട്ട് തൃപ്തിയില്ല. അസംതൃപ്തമായ ജീവിതമാണ്.
0: സൂക്ഷിക്കണം. വളരെയധികം പ്രതീക്ഷ തരുന്ന തിരുമൊഴികൾ ഉസ്താദിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മുടെ സഫിയ എടപ്പാൾ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നത്തെ തിരുമൊഴി കേട്ടാൽ അൽഹംദുലില്ലാ പുലരിവട്ടത്തെ പോലെ തന്നെയാണ്. നമ്മുടെ പുലരിവട്ടത്തിൻ്റെ ആരിസ് മൗലവിക്കും അതുപോലെ തന്നെ ഹദീസ് വിശദീകരിച്ച കെ വി മുഹമ്മദ് അലി ഉസ്താദിനൊക്കെ പ്രാർത്ഥനയുമായിട്ടാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്.
1: നമുക്ക് ഒരു മധുരം ഖുർആൻ കേട്ടിട്ടായിരുന്നല്ലോ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ കുറേ ഇങ്ങനെ ഓരോ ഇടവേള വ്യത്യസ്തമായിട്ട പ്രോഗ്രാമിൻ്റെ ഇടകളിലൂടെ നമ്മളിങ്ങനെ കടന്നു വന്നു. നമുക്ക് ഇനിയൊന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വേഗം ഒന്ന് തിരിച്ചു വന്നാലോ?
0: പറ്റും. ഖുർആനുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാലേ നമ്മുടെ രാവിലത്തെ ലൈവിന് കുറച്ചുകൂടി ഒന്ന് സമ്പന്നമാക്കാൻ കഴിയുള്ളൂ അല്ലേ. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തു ഫുസ്സിലത്തിൽ നിന്നുള്ള 33 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസിലൂടെ കേൾക്കുന്നത്.

0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇതുപോലെ നമ്മളിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് സലാംക്ക 2430 ദിവസമായി. 2430 days. ഇത്രയും ദിവസങ്ങളായി എല്ലാ ദിവസവും ഓരോ ആയത്തുകളും ഇങ്ങനെ ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടത് 2406 എപ്പിസോഡാണ്. നമ്മുടെ സ്റ്റാറ്റസ് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവർക്കൊക്കെ ഈ ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഷെയർ ചെയ്യാനും ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് കേൾവിയുടെ ഏറ്റവും വലിയ കാതലായി മാറുന്ന അല്ലെങ്കിൽ കാതലായിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് പലതും നമ്മൾ പറയാറുണ്ട്. അന്നൂർ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് പറയാതെ നമുക്ക് ലൈവ് മുന്നോട്ടും കഴിയില്ല. കാരണം അന്നൂർ നമ്മുടെ അസറ്റാണ്. അന്നൂർ മൊഡ്യൂൾ 16 28-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 PM.
0: യെസ്,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ 13 April തിങ്കൾ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബക്കറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് ഒരുപാട് പുതിയ തലങ്ങൾ കൊണ്ടുവന്ന ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച അന്നൂർ പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് ഓരോ പഠിതാവിലേക്കും എത്തുന്നത്. നമുക്കറിയാം, പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ആരെങ്കിലും അത് താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് സന്ദർശിച്ച് ഇന്ന് തന്നെ പുതിയ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.
0: അപ്പോൾ പിന്നെ സലാംക്ക് ഇങ്ങനെ വായിച്ചപ്പോഴേ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിപ്പോൾ 13-ാമത്തെ ക്ലാസ്സാണ്
1: ഇന്ന്. ഇപ്പം നമ്മൾ 16-ാമത്തെ മൊഡ്യൂളിലേക്കാണ്. 13 April തിങ്കൾ മുതൽ ആരംഭിച്ച് കഴിഞ്ഞത്. ഇന്ന് 28-ാമത്തെ ക്ലാസ്, ഇന്ന് രാത്രി 10 PM.
0: അപ്പോൾ പുതിയ ശ്രോതാക്കളൊക്കെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം പുതിയ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ട് തുടങ്ങി പീസ് റേഡിയോ, അവർക്കും ഉണ്ടാവും ഖുർആൻ സ്ഥിരമായ ഒരു കോഴ്സ് രൂപത്തിൽ പഠിക്കാൻ. വെറുതെ ഖുർആൻ പഠിക്കുന്നതിനപ്പുറം പരീക്ഷ എഴുതി അല്ലേ, പരീക്ഷ എഴുതി മെറ്റീരിയൽസൊക്കെ ഫയൽ ചെയ്ത് വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി അങ്ങനെ അങ്ങനെ പഠിക്കാൻ പുതിയ ആളുകൾക്കൊക്കെ താല്പര്യം ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ?
1: അല്ല, പുതിയ ആളുകൾക്ക് അവർക്ക് പഴയ ക്ലാസ് കേൾക്കാൻ പറ്റും. കഴിഞ്ഞു പോയ കോഴ്സുകളും അവർ ഏത് സമയത്തും പഠിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് എൻറോൾ ചെയ്താൽ മതി, കോഴ്സ് എല്ലാ കോഴ്സും ഓപ്ഷനിൽ കിട്ടും. മറ്റ് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കോണ്ടാക്ട് നമ്പറും ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. 97-47-845-845.
0: ഓക്കെ, ഖുർആൻ പഠിക്കാൻ ഒരു കോഴ്സ് രൂപത്തിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സംരംഭത്തെ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ചിലരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാൻ, അത് വീണ്ടും കേൾക്കാനുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു റിമൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫാമിലി ലൈവ് ടെലിക്വിസിനെ കുറിച്ചൊന്ന് സലാംക്ക.
1: ഫാമിലി ലൈവ് ടെലിക്വിസ് സാധാരണ നമ്മളെപ്പോഴും പറഞ്ഞു വന്ന പുതിയൊരു രൂപത്തിലേക്ക് അത് മാറിയത് നമുക്കറിയാം. മുമ്പുണ്ടായിരുന്നതിൽ മാറിയിട്ട് ഇപ്പോൾ നിങ്ങൾ നമ്പറിൽ താല്പര്യമുള്ള ആളുകൾ ആരൊക്കെയാണോ ഫാമിലി ലൈവ് ടെലിക്വിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 90-20-840-840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ വഴി നിങ്ങൾക്കതിൻ്റെ ഭാഗമാവാം. പിന്നെ നിങ്ങളത് വിളിച്ച് ആ പ്രോഗ്രാമിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കും പ്രോഗ്രാമിലേക്കൊക്കെ പ്രവേശിക്കാവുന്ന ഓപ്ഷൻ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ റേഡിയോ നൽകുന്ന കുറേ സമ്മാനങ്ങളുണ്ടാവും. ആ റേഡിയോ എന്ന മരത്തിൽ നിന്ന് കിട്ടുന്ന വൈവിധ്യമാർന്ന രൂപഭാവങ്ങളുള്ള വ്യത്യസ്ത ടേസ്റ്റുകളുള്ള കായ്ക്കനികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതിലേറ്റവും മധുരതരമായ കായ്ക്കനിയാണ് എനിക്ക് തോന്നുന്നത് ആളുകളുടെ അറിവിൻ്റെ വലിയൊരു ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ്റെ 500 പഠന കോഴ്സ്. പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ താഴ് ഭാഗങ്ങളിലൂടെ ലഭിക്കുന്ന മറ്റു ആസ്വാദനത്തിൻ്റെ മറ്റു വഴികളിലൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പീസ് റേഡിയോ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം ചിലവരുടെ അനുഭവ പ്രകാരം ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ അതിൽ ചിലപ്പോൾ ഒക്കെ പടച്ചവനുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തുകളൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓർക്കുമല്ലോ. അപ്പോൾ പ്ലെയിനിലൊക്കെ പറയാം ആൾക്കാരോട്, പിന്നെ അള്ളാഹിൻ്റെ നിയമത്ത് മറക്കണ്ട കേട്ടോ, പടച്ചോനെ മറന്നോട്ടോ ഒന്ന് ചെയ്യണ്ട കേട്ടോ, ഓർമ്മിപ്പിക്കും. അത് വാക്കുകൊണ്ടായിരിക്കും, പക്ഷെ അതൊരു പാട്ട് കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും?
0: അപ്പോൾ കെ വി മുഹമ്മദ് അലി ഉസ്താദ് ഇന്നത്തെ തിരുമൊഴികളിലൂടെ ഈ ഒരു മെസ്സേജ് തന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു പാട്ട് രൂപേണ
1: അങ്ങനെ പാട്ടുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കണമെന്നാണ് നമ്മളെ ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ഷിഹാബിന് ഒരു ആഗ്രഹം. അങ്ങനെ ഷിഹാബ് നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ഷിഹാബ് നമ്മുടെ കൂടെ ചേരുകയാണ്. സ്വരം

0: മാഷാല്ലാ, അടിപൊളി, മനോഹരമായിട്ട് നമ്മുടെ മുജീബ് സലഫി മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് നമ്മുടെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിൽ നിന്നുള്ള നമ്മുടെ ഷിഹാബ്, മുഹമ്മദ് ഷിഹാബായിരുന്നു ശബ്ദം നൽകിയത്. വളരെ മനോഹരമായ വരികൾക്ക് നന്നായിട്ട് ഷിഹാബ് പാടും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ പറയുന്നത്. സ്വരം
1: ഷിഹാബിനെ നമുക്ക് പാടാനുള്ള അവസരമാണ് കൊടുക്കായിട്ടാണ്. അവസരം എങ്ങനെയാണ് കിട്ടുകയാണെങ്കിൽ ആ വഴികളിലൂടെയൊക്കെ ഷിയാബ് ഒഴുകും എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: മാഷാല്ലാ.
1: പിന്നെ ഷിയാബ് നന്നായിട്ട് പാടും. നമ്മളെ ഈ സംവിധാനത്തെ പിന്നാലെ വർഷങ്ങളായിട്ടല്ലേ, റേഡിയോ സംവിധാനത്തിന് പിന്നാലെ വർഷങ്ങളായിട്ടുണ്ട്. ഷിയാബിൻ്റെ കൈകളാണ് പല, അത് ഷെഡ്യൂൾ അനുസരിച്ച് റേഡിയോ ലൈവ് നമ്മൾ പോകുമ്പോൾ പിറകിൽ ഷിയാബും ഷിയാബിൻ്റെ കൂട്ടുകാരൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോ എനിക്ക് കല്യാണത്തിന് കാസർഗോഡ് നിന്ന് എത്താൻ പറ്റൂല മുനീർ ഷംനാട്. അപ്പോ അത് കേൾക്കും, പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കാന്നോ, റേഡിയോയിൽ പീസ് റേഡിയോയിൽ കല്യാണം ഉണ്ടെന്നാ തോന്നുന്നത്. ഏഹ്, എന്ന് ഇവിടെ ഇവിടെ പ്രോഗ്രാം വെക്കാം. അപ്പം പീസ് റേഡിയോ ഫാമിലിയിലാണ് കല്യാണം ഉള്ളത്.
0: ഇവിടെ എല്ലാം ഉണ്ട്,
1: എല്ലാം ഉണ്ട്.
0: സൂപ്പർ. ഞങ്ങളുടെ ആദ്യത്തെ പൊന്നോമനക്ക് ഉറങ്ങാൻ കിടത്തുമ്പോൾ വെച്ച് കൊടുത്തിരുന്നു. മാഷാല്ലാ, എത്ര മനോഹരം എന്നാണ് സൈനബ കാടാമ്പി കടമ്പാഴിപ്പുറം ഈ സ്വരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മനാഫ് പറഞ്ഞത് മാഷാല്ലാ സ്വരം സൂപ്പറായി എന്നാണ്. പഴയ പാട്ടാണെങ്കിലും മനസ്സിൽ തട്ടുന്ന നല്ല അർത്ഥവത്തായ ഗാനം എല്ലാവരുടുമായി സ്വരത്തിലൂടെ പറയുകയാണ്. പടച്ചോൻ്റെ അനുഗ്രഹം മറന്നിടല്ലേ എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഷുഐബ എം വളപട്ടണം അയച്ചിട്ടുള്ളത്.
1: സാജിദ ഷംസു കാസർഗോഡ് പറഞ്ഞത് ഈ പാട്ട് മോൻക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കേട്ടത്. ഇത് കേട്ടാൽ അവൻ ഇങ്ങനെ എപ്പോഴും കരയും. അപ്പോ ഇപ്പൊ അവൻക്ക് 12 വയസ്സായി. ഇപ്പൊ കേട്ടാലും മോന് സങ്കടമാണ്. അപ്പൊ ചെറുപ്പത്തിലെ കേട്ട പാട്ടായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ കുറിച്ചാണ് ആ പറഞ്ഞത്.
0: സ്വരം പാടിയവർക്ക് അഭിനന്ദനവുമായി ബഷീർ അബു തലശ്ശേരി ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് മുംതാസ് അവരും സ്വരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റുഷ്ത കാളികാവനും പാട്ട് നന്നായി ഇഷ്ടപ്പെട്ടു തന്നെയാണ് പറഞ്ഞത്.
1: ഒരുപാട് ആളുകൾ അവരിഷ്ടപ്പെട്ട പാട്ടിനെ കുറിച്ചുള്ള കമൻറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
0: ഒരു ശ്രോതാവ് പറഞ്ഞതേ, മുജീബ് ഉസ്താദ് ഞാൻ മുജീബ് ഉസ്താദ് ഞാൻ തൗഹീദ് സ്വീകരിച്ച ആദ്യ നാൾ മുതൽ ഉള്ള ഞങ്ങളുടെ ഉസ്താദാണ്. ഞങ്ങളുടെ ശാഖയിലെ ആദ്യത്തെ ഖുർആൻ ക്ലാസ് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അള്ളാഹു ഉസ്താദിന് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. മനോഹരമായി പാടിയ ഷിഹാബിന് ബിഗ് സല്യൂട്ട്. അൽഹംദുലില്ലാ. മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. അള്ളാഹു എല്ലാവരുടെയും മരണസമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ.
0: പാടിയ ഷിഹാബിനെയാണ് ഷിഹാബിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു തന്ന ഉസ്താദിനെ ഒരു പാട്ട് എഴുതി തരാ, എന്നിട്ട് അത് പാടുക.
1: ഓക്കെ, ഷിയാബ് ഷിയാബിന്റെ ആ പാട്ട് പിറന്ന് നൽകി അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ.
0: മനോഹരമായി പാടി ഷിഹാബിന് ബിഗ് സല്യൂട്ട്. അൽഹംദുലില്ലാ. മരണത്തെ കുറിച്ച് ചിന്തിച്ചു പോയി. അള്ളാഹു എല്ലാവരുടെയും മരണ കലിമ ചൊല്ലി മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഷിഹാബിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ എന്നാണ് നമ്മുടെ സഫിയ കെ തിരുരങ്ങാടി എന്ന ശ്രോതാവ് വെച്ചത്. ഇത്തരം പാട്ടുകളൊക്കെ മനസ്സിൽ വല്ലാതെ ടച്ച് ചെയ്യണം. എന്താ വെച്ചാൽ അല്ലേ, ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ് ടച്ച് ചെയ്യണത്. അനുഗ്രഹങ്ങളെക്കുറിച്ച് മറക്കാതിരിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പാട്ടിലുടനീളം നമ്മുടെ സഫിയ കെ തിരുരങ്ങാടിക്ക് മനസ്സിൽ വന്നത് മരണം, അത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഒരു എന്താ പറയുക, മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു മെസ്സേജായിട്ടാണ് അവർക്ക് തോന്നിയത്. ഷിഹാബ് നന്നായി പാടി റബ്ബിൻ്റെ തൃപ്തി നേടി മരണപ്പെട്ടു പോകാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മുടെ സീനത്ത് പാലക്കാട് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം അല്ലേ, ആ ഒരു തലത്തിലും ഈ ഒരു പാട്ട് പോകുന്നുണ്ട്. അനുഗ്രഹങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്.
1: നമ്മളെ പിന്നെ ഈ അടുത്ത് ജോർക്ക് ശ്രദ്ധിച്ചിരുന്നറിയില്ല, ആലുവയിലാണെന്ന് തോന്നുന്നു, ഒരു അന്ധയായ ഭാര്യയും അവരുടെ കൂടെ ഒരു മധ്യവയസ്ക് പിന്നിട്ടിട്ടുള്ള അവരുടെ ഒരു ഭർത്താവും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും 2 കുട്ടികൾ അവരെ കൊണ്ട് ഓരോ അമ്പലത്തിലൂടെയും കയറിപ്പോയി അവസാനം പോലീസ് സ്റ്റേഷനിലും കയറിപ്പോയിട്ടുണ്ട്. അവസാനം അവർ പുഴയിലിറങ്ങി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു അടുത്ത്. ഭയങ്കര ഒരു നമ്മളെ ഹൃദയപി എന്താ പറയുക, പിടിച്ചുളക്കുന്നൊരു വാർത്തയായിട്ടത് ഒരുപാട് ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ആത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അവർ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ആ കുറിപ്പിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചിന്തനീയമായിട്ടുള്ളതാണ്. കുറിപ്പ് ഞാനൊന്ന് വായിക്കാം.
0: യെസ്.
1: ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച ആലുവ എസ് പി ഓഫീസിൽ, അഥവാ 26/2026, എനിക്കൊരാവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. എസ് പിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് കാഴ്ചയില്ലാത്ത ഭാര്യയും തൻ്റെ രണ്ടു മക്കളെയും കൂട്ടി അയാൾ വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറി വന്നത്. വന്നപാടെ ഭാര്യയെ അയാൾ ഒരു കസേരയിലിരുത്തി. ആൺകുട്ടി അയാളുടെ തോളിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. അവന് ചെറിയ പനിയുണ്ടായിരുന്നു. ഭാര്യയുടെ കയ്യിലൊരു ബാഗും അയാളുടെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു. പെൺകുട്ടി വളരെ ആക്റ്റീവായിരുന്നു. അവൾ അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ ഓടി നടന്നു. ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് ചാടിച്ചാടി നടന്നു. അവളെ നോക്കി ഞാൻ ചെറുതായി ചിരിച്ചു. അവളും അവളുടെ കയ്യിലിരുന്ന ആ ബാലരമ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതോടെയാണ് അവൾ എന്നോട് കൂട്ടായത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് പേന എടുത്തു കൊണ്ടുവന്ന് ഒരു നോട്ടീസിനുള്ളിലെ കണക്കുകൾ അവളും ഞാനും കൂടി കൂട്ടി എഴുതാൻ തുടങ്ങി. ഒരു കണക്ക് അവൾ ചെയ്യുമ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വലിയ കൂട്ടുകാരായി മാറി. ഇതിനിടയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിയിലെ ജ്യൂസ് അവൾ വാങ്ങി കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അവൾ കുടിച്ചില്ല. ഉണ്ണിക്ക് വേണം എന്നവൾ. അവന് പനിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവളത് ബാക്കി വെച്ചു. വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് കളിക്കുന്നതിനിടയിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, ടീച്ചറാണോ എന്ന്. ഞാൻ അതേയെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പലതും സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഞാൻ ചോദിക്കാതിരുന്നത്. ഞാനും അവളും തമ്മിലുള്ള കളി കണ്ടിട്ടാവണം. അപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, പരിചയക്കാരാണോ? അല്ല, ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് ഞാൻ ഉത്തരം നൽകി. എസ് പി അവരെ ഉള്ളിലേക്ക് വിളിച്ച സന്ദർഭത്തിൽ, ഞങ്ങൾ സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ആ മിടുക്കി പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തുള്ളിച്ചാടിപ്പോയി. അച്ഛൻ കവർ ഇവിടെ ഇരിപ്പുണ്ട്, നോക്കണേയെന്ന് മനേഷേട്ടനോട് പറഞ്ഞു. ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നന്നായി വായിക്കാമായിരുന്നെങ്കിലും മലയാളം വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടീച്ചർ അങ്ങനെയല്ലോ പറഞ്ഞു തന്നത് എന്ന്. ആഹാ, എങ്കിൽ ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് ചിരിച്ചു. പിന്നീട് ഞങ്ങളും എസ് പിയെ കണ്ടതിന് ശേഷം താഴത്തെ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. ആ സമയത്ത് അവരും അങ്ങോട്ട് കടന്നു വന്നു. ആ അച്ഛൻ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ഫുഡ് കഴിക്കാൻ വാടാ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയപ്പോഴേക്കും അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചറേ ടീച്ചറേ, പോവുകയാണോ? ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് അവൾ യാത്ര പറഞ്ഞത്. ഇപ്പോൾ ആ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. എന്തൊരു വിധിയാണിത്! ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ എത്രമാത്രം പൊരുതിയിട്ടുണ്ടാവും! എവിടെയെല്ലാം അന്ധയായ ഭാര്യയെയും മക്കളെയും കൂട്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവും! വാടക വീട് നഷ്ടപ്പെട്ടെന്നും തെരുവിലായിരുന്നു കിടന്നതെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. കുറച്ച് സമയത്തെ പരിചയം മാത്രമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണ് ആ കുഞ്ഞെനിക്ക് സമ്മാനിച്ചത്! വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ എൻ്റെ നിസ്സഹായമായ ജീവിതത്തെ ഓർത്ത് എന്ന് ഒരാൾ എഫ് ബിയിൽ പോസ്റ്റിട്ടതാണ്. ഈ പോസ്റ്റിൽ കാരണം മനസ്സിലായല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവർ ഈ ഭാര്യയും ഇരുണ്ട കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക പല സ്ഥലങ്ങളിലേക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ശരിക്ക് മനുഷ്യന് ആകെ തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന നിമിഷങ്ങൾ? അപ്പോൾ അതിൻ്റെ ആ കമൻറ്റുകൾ ഞങ്ങൾ വായിച്ചു. എന്തിനാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആത്മഹത്യ ചെയ്യാൻ അത്രയും പ്രയാസകരമായ കാര്യം ഇവിടെ ഉണ്ടോ? വീടില്ല, വാടക വീട് കൊടുക്കുന്ന, വാടക വീടില്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നൊക്കെയാണ് കമൻറ്റുകളുള്ളത്. പക്ഷെ മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥ വെച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരുന്നു. പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്നത് ശരിക്ക് ഈ ലോകത്തെ മാത്രം ജീവിതമുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും പലപ്പോഴും അവരും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത് പിശാചവനെ എത്തിക്കുന്ന അത് ബ്ലെയിം ചെയ്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് എന്താ ഇതിൽ ചിന്തിക്കാനുള്ളത്, നമ്മുടെ ലൈഫ് ഏത് ഇന്നുള്ളത് പോലെ ആവില്ല നാളെ. അപ്പം അവിടെ നമ്മൾ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്ന, നമ്മൾ പ്രയാസത്തിൽ വിടുന്ന സമയത്ത് പഠിച്ചവനെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിന്നിൽ അഭയം കിട്ടാനുള്ളൊരു തൗഫീക്ക് എനിക്ക് തരണേന്ന് നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുൻകൂട്ടി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അവർ വിശ്വാസികളല്ല, പക്ഷെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദൈവത്തിൻ്റെ അവർ കാണുന്ന അവരുടേതായ ദൈവസങ്കല്പമുണ്ടല്ലോ. പിന്നെ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ അവർ പോയിട്ടുണ്ട്, ഒരു ദൈവവും തുണച്ചില്ല എന്നാണ് മറ്റേ ഇതിൽ കാണുന്നത്. പക്ഷേ നമ്മളവിടെ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്?
0: ഈ ഒരു സിറ്റുവേഷനിലെ ഞാനൊരിക്കൽ, ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ഒരു വാടക സ്റ്റോർ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ആള് ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായി, പിന്നെ പറഞ്ഞത് ഓൻ സ്വന്തം തീരുമാനമെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സംഭവം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോകാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഒരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി
1: ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.
0: അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതലേ സ്റ്റക്കായി പോയി. അപ്പോഴാണ് ശരിക്കും അവനെക്കുറിച്ച് സാധാവം തോന്നിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഒരു ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് അത് തന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു ആ ഒരു തൻ്റെടുണ്ടല്ലോ, ആ ഒരു തൻ്റെടത്തിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മതി സുഖമായിട്ട് പ്രതിസന്ധികളെ.
1: പക്ഷെ അത് തൻ്റെടം അവിടെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെ വരിക എന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതിയെ മനുഷ്യൻ ആ സാഹചര്യത്തിലില്ല. പിന്നെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്, പടച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് മോമിൻ, ഒരു മുസ്ലിം അയാൾ പോലും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ആ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാച് ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേന്ന് പറയാനുള്ളൂ, നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ എത്തിയാലും കഴിഞ്ഞാലും പടച്ചോനെ തന്ന ആയുസിനെ അതിനെ അല്ല എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് അതിനെ എത്തിക്കാൻ, അത് അങ്ങേയറ്റം മുട്ടിക്കാനുള്ള ഒരു തോഫിക്ക് തരണേ, അതിനെ ധീരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫിക്ക് കിട്ടണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വേണ്ടത്.
0: ഓക്കെ, നമുക്ക് നമ്മളെ സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം നമ്മൾ
1: വേഗം
0: മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കാൻ പോവാണ്. 7 കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ചോദ്യവും ഒരു ഉത്തരവും അതിലേക്ക്
1: പോ.
2: ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളെ രണ്ട് റക്കാത്തിന് ശേഷം പിന്തുടർന്നാൽ ഇമാമായ വ്യക്തി പിന്നീടുള്ള റക്കാത്തുകളിൽ ഉറക്കെ ഓതണം എന്ന് വല്ല നിർബന്ധവും ഉണ്ടോ എന്നാണ് ചോദ്യം.
3: നിസ്കാരത്തിൽ ഉറക്കെ ഓതൽ സുന്നത്തുള്ളത് ഒന്ന് ഫജർ നിസ്കാരത്തിലും അതുപോലെ മഗ്രിബ് ഇശ എന്നീ നിസ്കാരങ്ങളിലെ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിലുമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയെ അയാളുടെ രണ്ട് റക്കാത്തിന് ശേഷം മറ്റൊരാൾ വന്ന് തുടരുകയാണെങ്കിൽ തുടരപ്പെടുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെ റക്കാത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ ഉറക്കം ഓതേണ്ടതില്ല. അയാളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്കാത്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ മൂന്ന് നാല് റക്കാത്തുകളിൽ അയാൾ പതുക്കെയാണ് ഓതേണ്ടത്, അവിടെ ഉറക്കെ ഓതേണ്ടതില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അലം.
0: ഇത് ഇത്തരം പ്രമാണബദ്ധിതമായി നമ്മളെ സംശയങ്ങൾ ദൂരീകരിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണ പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള ഏതാനും ശകലങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ലൈവായി 8:30 to 9:30 ഇന്ത്യൻ സമയം 8:30 to 9:30 ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും വഴിവിളക്ക് ഇവിടെ പങ്കുവെക്കാറുണ്ട്. ഇന്നത്തെ വഴിവിളക്കിൽ ആരും കാണുന്നില്ലെന്നോ എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. വഴിവിളക്കിൽ ഇന്ന് സലാം ഒക്കെ ശ്രദ്ധിച്ചില്ലേ? ആരും കാണുന്നില്ലെന്നോ, അവൻ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന്? വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ഫോണിൽ പോസ്റ്റർ, വഴിവിളക്കിൻ്റെ പോസ്റ്റർ സ്റ്റാറ്റസാക്കി വെക്കുക. കൂട്ടത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, എല്ലാവർക്കും പങ്കുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക.
1: നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാല്യുവേഷൻ ചെയ്യാനുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് റിവൈൻഡിലൂടെ ഇൻഷാല്ലാ അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ
0: ചാനൽ വഴി സാങ്കേതിക
1: തടസ്സം നേരിട്ടതിൽ എല്ലാ ക്ഷമാപണം.

0: ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നത് ചിന്തിക്കാനുള്ള വിശാലമായ മനസ്സില്ലാതെ വരുന്നു. റബ്ബ് തുണക്കട്ടെ എന്നാണ് ജമീല വിപി കാളിക്കാവിന്റെ മെസ്സേജ്.
1: ചില ശ്രോതാക്കളൊക്കെ അലിജാബ എന്നുള്ള ആ ഒരു ഭാഗം കേട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ശ്രോതാക്കളെ, അലിജാബ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിലേക്കാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്, എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായ മറുപടി അതിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുകയുള്ളൂ. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ട് അൽഹംദുലില്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നമ്മുടെ കുടുംബം കഴിയട്ടെ. ഓരോ സ്ഥലത്തിൻ്റെ പേരും അവരുടെ വിശേഷങ്ങളും എല്ലാം അറിയുന്നു അൽഹംദുലില്ലാ. രോഗം കൊണ്ടും മറ്റു വിഷമങ്ങൾ കൊണ്ടും അനുഭവിക്കുന്ന എല്ലാവർക്കും ഷിഫ നൽകട്ടെ എന്ന പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെ സഫിയ കൂടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ അല്ലേ. അസ്സലാമുക്ക. വളരെ സന്തോഷകരമായ ലൈവ് ആയിരുന്നു. റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് ജമീല വി പി കളികാവ് നമ്മളോടൊപ്പം ഉള്ളത്.
0: ഓക്കെ, അപ്പോ ലാസ്റ്റ് നിമിഷത്തിലേക്കേ നമ്മൾ 13 ആളുകളെ നമ്മൾ പ്രഖ്യാപിച്ചാലോ.
1: യെസ്.
0: അബ്ദുൽ ഖാദർ, മസ്ന കണ്ണൂർ, ഹംസ ബാംഗ്ലൂർ, റസീന ബിൻസ് മുഹമ്മദ്, ബുഷറ മലപ്പുറം, ഖലീലുദ്ദീൻ കുഞ്ഞ്, അഷ്റഫ് കോട്ടക്കൽ, മിസ്രിയ കുഞ്ഞത്തൂർ, സുബൈദ എം എം മുക്കം, ഷാഹിന ജമാൽ, അതുപോലെ ഹാജറ റസാഖ്, റുഷ്ദ കാളിക്കാവ്, സിദ്ദീഖ് മടത്തൊടിയിൽ.
1: 13 പേരാണല്ലേ. ഒരു തവണ കൂടി വായിക്കലേ.
0: യെസ്.
1: അബ്ദുൽ ഖാദർ,
0: സമയം
1: മിസ്ന കണ്ണൂർ, ഹംസ ബാംഗ്ലൂർ, റസീന ബിൻത് മുഹമ്മദ്, ബുഷറ, ഖലീലുദ്ദീൻ,
0: അഷ്റഫ് കോട്ടക്കൽ, മിസ്രിയ കുഞ്ഞത്തൂർ, സുബൈദ, ഷാഹിന, ഹജറ റസാഖ്, റുഷ്ദ കളിക്കാവ്, സിദ്ദീഖ് മടത്തൊടി.
1: അപ്പൊ
0: വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനം. എല്ലാവർക്കും, പങ്കെടുത്തവർക്കും അഭിനന്ദനം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവിൻ്റെ 2 മണിക്കൂർ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പതിവ് പോലെ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. സിനിമയിൽ ഒളിച്ചു നടത്തുന്ന സ്വവർഗാനുരാഗം ഇസ്ലാം പറയട്ടെ എന്ന വിഷയത്തിൽ ഹിലാൽ സലീം സി പി ആണ് നമ്മോട് സംസാരിക്കുന്നത്.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മാഇൻ. അമ്മാബാദ്, ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വവർഗരതി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സ്വന്തം വർഗത്തിലുള്ള ആളുകളുമായി രതിയിലേർപ്പെടുക എന്നുള്ളതാണ് സ്വവർഗരതിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിനോടുള്ള അട്രാക്ഷൻ, ഒരു പെണ്ണിനോട് തന്നെയുള്ള അട്രാക്ഷൻ. ആ രീതിയിലാണ് സ്വവർഗരതി എന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്, പദമായി ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം ഹോമോസെക്ഷുവാലിറ്റി എന്ന പദം തന്നെയാണ്. കാരണം ഇതൊരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ വർഗത്തിൽ പെട്ട ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു വശത്ത് ഹോമോസെക്ഷുവൽ അതല്ലാത്ത എതിർലിംഗ ലൈംഗികതയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവർ ഹെറ്ററോസെക്ഷൽ, അവർ വേറെ ഒരു തരം ആളുകൾ എന്നുള്ള നിലക്ക് ഓരോ മനുഷ്യൻ്റെയും ഐഡൻറ്റിറ്റി എന്നുള്ളത് അയാളുടെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെടുക എന്നുള്ളത് അവർ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത് എൻ്റെ സെക്ഷുവാലിറ്റിയുമായി, എൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കപ്പെടേണ്ടത്. ഞാനൊരു ഹെറ്ററോസെക്ഷുവലാണ്, അവനൊരു ഹോമോസെക്ഷുവലാണ്. ഇത് എവിടേക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടം ആപ്പിളാണ്, അവനിഷ്ടം മാംഗോ ആണ്, അല്ലേ, എനിക്കിഷ്ടം ആപ്പിളാണ്, അവനിഷ്ടം മാങ്ങയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് വളരെ ഡീസെൻസിറ്റൈസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള കുറേ ആൾക്കാർ എന്നുള്ള നിലക്ക് ഒരു കൂട്ടർ, ഹെറ്ററോസെക്ഷുവൽ എന്നിട്ട് വേറൊരു കൂട്ടർ എന്നുള്ള നിലക്ക് മനുഷ്യരെ ഏലിയനേറ്റ് ചെയ്യുക, വ്യത്യസ്ത തരത്തിലേക്ക് തരംതിരിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ഇതിനെ കണ്ട രീതി വളരെ കൃത്യമാണ്. കാരണം ഇസ്ലാം ഒരിക്കലും ഹോമോസെക്ഷുവൽ എന്നുള്ളത് പോലും നമ്മൾ പദപ്രയോഗം നടത്തുമ്പോൾ, അതൊരു സ്വാഭാവികമായി നമ്മുടെ വ്യവഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനപ്പുറം, ഹോമോസെക്ഷുവൽ എന്ന പദത്തിന് പോലും യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കണം എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സെയിം സെക്സ് ബിഹേവിയർ അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ എന്നുള്ള നിലക്കേക്കാണ് യഥാർത്ഥത്തിൽ നമ്മളതിനെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആളുകളെ ഇങ്ങനെ തരംതിരിക്കുക എന്നതിനപ്പുറം അവരെ ചേർത്ത് പിടിക്കുക

0: എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്നാൽ ഇസ്ലാം ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ, പിന്നെ ഒരേ വർഗ്ഗത്തിലുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക അഭിനിവേശം എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു തോട്ട്, അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ തെറ്റുകാരനാവുന്നു എന്ന് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ട് നമ്മളൊരിക്കലും തെറ്റുകാരനാവുന്നില്ല. എന്നാൽ ആ ചിന്ത പ്രവൃത്തിയിലേക്ക് വഴിമാറുമ്പോഴാണ് നമ്മൾ തെറ്റുകാരനായി മാറുന്നത്. ഇത് വളരെ കൃത്യമാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നു, അത് ഒരു പക്ഷേ നാച്ചുറലായി നമുക്ക് വന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളും കാര്യങ്ങളും കൊണ്ട് നർച്ചറിൻ്റെ ഭാഗമായി നമുക്ക് വന്നതാകാം. പല ഏത് രീതിയിലും അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആ ചിന്ത വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ തെറ്റുകാരനാവുന്നില്ല. മറിച്ച് ആ ചിന്ത അത് നമ്മൾ പ്രവൃത്തിയിലേക്ക്, അങ്ങനെയുള്ള ഒരു ആക്റ്റിലേക്ക്, അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോഴാണ് നമ്മളവിടെ തെറ്റുകാരനാവുന്നത് എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പറയുകയാണ്. അപ്പോൾ ചിന്ത അല്ല പ്രശ്നം, പ്രവൃത്തിയാണ് പ്രശ്നം എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെക്കുറിച്ച്, സദോം ജനതയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ, പിന്നെ ഒരേ വർഗ്ഗത്തിലുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക അഭിനിവേശത്തെക്കുറിച്ച് 9 അധ്യായങ്ങളിൽ 76 വചനങ്ങളിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പറയുമ്പം, ആ ജനതയിലേക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടി ആ ജനതയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഗേയിസം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആണും ആണും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം, അത് വെച്ച് പുലർത്തിയിരുന്ന ഒരു ജനതയായിരുന്നു. അവിടേക്കാണ് പിന്നെ മനുഷ്യരൂപത്തിൽ, പുരുഷന്മാരുടെ രൂപത്തിൽ, വളരെ പിന്നെ ഭംഗിയുള്ള പുരുഷന്മാരുടെ രൂപത്തിൽ 3 മലക്കുകൾ കടന്നു വരുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മലക്കുകൾ കടന്നു വന്നപ്പോൾ അവർ പിന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ പിന്നെ വസതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് പുറമേയുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ആളുകളുമായി ഞങ്ങൾക്ക് പ്രാപിക്കണമെന്നുള്ള നിലക്ക് അവർ വരും എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമൊക്കെ അറിയാം. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പുറത്തേക്ക് അറിയിക്കുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ സൂറത്തു അഹ്റാഫിൽ 7-ാമത്തെ അധ്യായത്തിൽ 80-ാമത്തെ സൂക്തത്തിൽ അവരോട് ഈ പിന്നെ ഇങ്ങനെ വരുന്ന ആളുകളോട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. വലൂത്തൻ ഇത് കാലലി കൗമിഹി അതൂന അതൂനൽ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയെ നാം അയച്ചു, അദ്ദേഹം തൻ്റെ ജനതയോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരു നീചവൃത്തി അതിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രവൃത്തിയെ, ഇങ്ങനെയുള്ള സ്വർഗരതിയെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നീചവൃത്തി എന്നുള്ളതാണ്. ഫാഹിഷത്ത്, നീചവൃത്തി എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ അതിനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത വചനത്തിൽ 7-ാം അധ്യായത്തിലെ 81-ാമത്തെ വചനത്തിൽ ഇന്നക്കും ലതഅതൂന റിജാല ശഹവത ശഹറത ദൂനിൻ നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖൗമും മുസ്രിഫൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരുവിട്ട ജനതയാകുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇതൊരു നീചവൃത്തിയാണ് ഒരു വചനത്തിൽ പറയുന്നത്. അടുത്ത വചനത്തിൽ ഇത് ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗരതിയെക്കുറിച്ച് പറയുന്നത് അത് ചെയ്യുന്ന ആളുകൾ അതിരുവിട്ടവരാകുന്നു, അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ഹലാലാക്കി കൊടുത്തത് എതിർലിംഗ ലൈംഗികതയാണ്, അഥവാ ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെയാണ് അവന് കൊടുത്തിട്ടുള്ളത്, അവന് പ്രാപിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ തൃപ്തിപ്പെടാതെ അതിനപ്പുറത്തേക്ക് സ്വന്തം ശഹവത്ത്, സ്വന്തം ഇച്ഛകളോട് അല്ലേ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന, അതിരുവിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ശുഅറയിൽ 26-ാമത്തെ അധ്യായത്തിൽ 165-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്, അഥവാ പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ പുരുഷന്മാരിലേക്ക് തന്നെ ചെല്ലുകയാണോ? അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം ഇത് സ്വന്തം ജനതയോട് പറയുന്ന സമയത്ത് അവരോട് പിന്നെ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകളെയാണ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത് എന്ന് പറയുന്നിടത്ത് അവർ തിരിച്ച് പറയുന്നത്, ലൂത്തെ നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് ആട്ടി ഓടിക്കും, ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ വളരെ കൃത്യമായി ലൂത്ത് നബി അലൈഹി സ്വലാം 168-ാമത്തെ വചനത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം പറയുന്നൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഖാല ഇന്നി ലാമലികും മിനൽ ഖാലീൻ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയെ വെറുക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചെയ്യുന്ന സ്വർഗരതി എന്ന് പറയുന്ന പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. നിങ്ങളത് ചെയ്തോളൂ, അതെൻ്റെ വിഷയമല്ല, ഞാൻ മാറിയിരിക്കുകയാണ്, ഞാൻ ആ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ല, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നില്ല, ഞാൻ മാറിയിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് പോയിക്കോളൂ എന്നല്ല ലൂത്ത് നബി അലൈഹി സ്വലാം പറയുന്നത്. തീർച്ചയായും ഞാനതിനെ വെറുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല തെറ്റായൊരു നീചവൃത്തി എന്ന് പറയുന്ന ഒരു സംഗതിയെ ഞാൻ വെറുക്കുന്നു എന്ന് കൃത്യമായി ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ LGBTQ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ പുതിയ സംഗതി അല്ലേ, പുതിയതായി കൊണ്ടുവന്ന എന്തോ സംഗതി എന്നുള്ളതാണ് പല ആൾക്കാരും ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വിശുദ്ധ ഖുർആൻ കാലങ്ങളായി, പിന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അതിനു മുമ്പുള്ളൊരു ജനതയെക്കുറിച്ച് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന തെറ്റ് ചെയ്തൊരു ജനതയെക്കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അതിനെ വെറുക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു ചരിത്രത്തെ തന്നെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാർ പിന്നെ ഈ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വന്നത് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതിനെയാണ് വിശുദ്ധ ഖുർആൻ വിമർശിച്ചത് എന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ആയത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, മുമ്പ് ലോകരിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു നീചവൃത്തി എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് അങ്ങനെയുള്ള ആണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്നുള്ളത് അത് കൃത്യമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനിച്ച് തങ്ങൾക്ക് ഉള്ള ശഹവത്ത്, തങ്ങളുടെ ഇച്ഛകളെ അതിനെ പിന്നെ അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനിക്കാൻ ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി ഇതിനെ സോഷ്യൽ കോൺസിക്വൻസസുകൾ അഥവാ സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട്. അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പിന്നെ ഒരാൾ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മോറലി അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളിടത്തേക്ക് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു സിവിലൈസേഷൻ എന്നുള്ള നിലക്ക്, ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃകം എന്നുള്ള നിലക്ക് അതിനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളത് ഇല്ലാതാക്കുന്നത്. ഇബ്നു ഖൽദൂനെ പോലെയുള്ള ആളുകൾ അവർ ഇങ്ങനെയുള്ള പിന്നെ ഈ ഓരോ സിവിലൈസേഷൻ്റെയും ഉയർച്ചയും താഴ്ചയൊക്കെ പറയുന്നിടത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ അവരുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാലം. അതേപോലെ തന്നെ ഈ പറയുന്ന തെറ്റായ സെക്ഷുവൽ പ്രാക്ടീസസ്, തെറ്റായ ലൈംഗിക അഭിനിവേശങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാലം, അങ്ങനെയുള്ള കാലഘട്ടം അവിടെ യഥാർത്ഥത്തിൽ ആ സിവിലൈസേഷൻ, ആ നാഗരികത തകരും. ഒരു നാഗരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെല്ലാവരും ആ നാഗരികതയുടെ ഭാഗമാണ്, സ്വാഭാവികമായും ആ നാഗരികത തകരുമ്പോൾ അവിടെയുള്ള മനുഷ്യരും തകരും. നമ്മുടെ നാഗരികത തകർന്നു കഴിഞ്ഞാൽ നമ്മളും തകരും, നമ്മുടെ കുട്ടികളും തകരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ബ്രോഡായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ചെയ്തുകൊള്ളട്ടെ, നമ്മൾക്കതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള നിലക്കേക്കല്ല അതിനെ വെറുക്കുക എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായി പല സമുദായങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും പറയുന്നിടത്ത് അവർ ചെയ്ത, അവരിലെ ചില ആളുകൾ ചെയ്ത ചില കൃത്യങ്ങൾ കാരണം ആ സമൂഹം തന്നെ നശിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൃത്യമായി വെറുക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ പടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ രണ്ടാൾക്ക് അവർ ഒരു മുറിയിൽ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് ചോദിക്കണം. അവർ ഹോമോസെക്ഷുവാലിറ്റിയിൽ ഏർപ്പെടുന്നു, അവരുടെ മുറിയിൽ അവർ രണ്ടാളും ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കുറ്റവും ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് അവരെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടത് രണ്ട് പേർ അതൊരു പിന്നെ രണ്ടുപേരെന്നുള്ളത് ഒരു ആങ്ങളെയും ഒരു പെങ്ങളുമാണെന്ന് വെക്കുക. ആങ്ങളെയും പെങ്ങളും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവരൊരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ ആശയം വെച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? അവരവരുടെ മുറിക്കുള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഉള്ള ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ശരിയല്ല, ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അഗമ്യഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, കാരണം അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ്, അതിനുള്ള മെഷേഴ്സ് അവരെടുത്തു, എന്നിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അവർക്ക് മറുപടി ഉണ്ടാവില്ല. അഥവാ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് ഇസ്ലാമികമായി നമ്മളൊരിക്കലും ഹാം വെച്ച് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ വെച്ചിട്ടല്ല പറയുന്നത്. ഹാം എന്നുള്ളതല്ല, ദോഷം ഉണ്ടാവും എന്നുള്ളതല്ല നമ്മളുടെ മൊറാലിറ്റിയുടെ, നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനും പിന്നെ തിരുനബി ചര്യയും എന്താണോ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണോ പറഞ്ഞത്, അതാണ് നമ്മുടെ ബേസ്. അതിനപ്പുറം ദോഷം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു കാര്യം തെറ്റാവും എന്നുള്ളത് നമ്മളൊരിക്കലും മുന്നോട്ട് വെക്കുന്ന ഒരാശയമല്ല. ഹാം എന്നുള്ളതല്ല നമ്മളുടെ മൊറാലിറ്റിയുടെ ബേസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമകളിലൂടെയൊക്കെ ഇതിങ്ങനെ പ്രചരിപ്പിക്കാനുള്ള പല രീതിയിലുള്ള പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കണ്ടിറങ്ങുന്ന ഒരാൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സിനിമ ഒരു പ്രേക്ഷകനെ ആ മുറിക്കുള്ളിൽ രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ ഇരുത്തി അവൻ്റെ ചിന്തയെയും അവൻ്റെ കണ്ണിനെയും അവൻ്റെ കേൾവിയെയും പൂർണ്ണമായും അതിനെ പിടിച്ചിരുത്തുന്ന ഒരു സംഗതിയാണ്, ഒരു കലയാണ് സിനിമ എന്ന് പറയുമ്പോൾ. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സിനിമകളിലൂടെ ഇങ്ങനെയുള്ള ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള അജണ്ടകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മലയാളത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്താ, ഇങ്ങനെയുള്ള ചിന്തകളുള്ള ഹോമോസെക്ഷൽ അല്ലെങ്കിൽ സ്വന്തം പിന്നെ സ്വന്തം ലിംഗത്തോട് അങ്ങനെയുള്ള ആളുകളോട് അട്രാക്ഷൻ തോന്നുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വിവാഹം എന്നുള്ളത് പോലും പലയിടങ്ങളിലും അവർക്ക് അതിനുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. അല്ലാതെ അവർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കണം എന്നുള്ളതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ്. അതിനെ പല രീതിയിൽ അവരുടെ പ്രൊപ്പഗാൻഡ കൊണ്ടുവരാനുള്ള ഒരു ആശയമായി ഒരു ഒരു മാധ്യമമായി സിനിമയെ പോലും ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് ഇത് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ വെറുക്കാനും നമ്മൾക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ അത് നമ്മുടെ വിഷയമല്ലല്ലോ എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം ഒരുപാട് ഇനിയും പഠിക്കാനുള്ളതാണ്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധാരണയെങ്കിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വെക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് ആണ്. പൊതുവേ ഈ സ്കൂളൊക്കെ തുറന്ന ഈ ഒരു സമയത്ത് രക്ഷിതാക്കൾ മക്കളുമായി ഇരിക്കുമ്പോൾ ഇനി അല്ലാത്തുമ്പോഴൊക്കെ ശരിക്കും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാക്കുക എന്നുള്ളത്, ഉൾക്കാഴ്ച ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻസൈറ്റ് എന്ന പേരിൽ തന്നെ ഉള്ള പ്രോഗ്രാമുകൾ. അതിൽ പങ്കുതയിൽ നമ്മൾ കേൾക്കുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഇതുവരെ നമ്മൾ കേട്ടത് ഹിലാൽ സലീം സി പി യുടെ സംസാരമാണ്. സിനിമയിൽ ഒളിച്ചു നടത്തുന്ന സ്വവർഗാനുരാഗം ഇസ്ലാം പറയട്ടെ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിതുവരെ ശ്രവിച്ചത്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വരം എന്നുള്ള പ്രോഗ്രാമാണ്. സാധാരണയായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും മടുപ്പില്ലാത്ത ഒന്നാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. അതും പീസ് റേഡിയോ സ്വരം പങ്കുതിയിലാകുമ്പോൾ ഹറാമിൻ്റെ അകമ്പടികളില്ലാതെ അഥവാ നിഷിദ്ധമായ ഒരു ആശയം പോലും ഉൾക്കൊള്ളാത്ത ഇസ്ലാമികമായ ആശയങ്ങൾ നൽകുന്ന നന്മ നിറഞ്ഞ ആശയങ്ങൾ നൽകുന്ന ഗാനങ്ങളാണ് സ്വരത്തിലൂടെ കേൾക്കുന്നത്. ഇന്നത്തെ സ്വരത്തിൽ മരണത്തിൻ മണമറിയാമോ എന്ന ഗാനം സാദിയ ആണ് ആലപിക്കുന്നത്. നമുക്കത് കേൾക്കാം.

0: മാഷാല്ലാ, ഓരോ ഗാനവും നമുക്ക് ഓരോ ആശയങ്ങളാണ് സമ്മാനിക്കുന്നത്. ചിലത് നമ്മെ വല്ലാതെ ആഴമുള്ള ഓർമ്മകളിലേക്കും കൊണ്ടുപോകും. ഇന്നത്തെ സ്വരത്തിൽ നാം കേട്ടത് മരണത്തിൻ മണമറിയാമോ എന്ന് തുടങ്ങുന്ന യഹിയ തളങ്കര രചിക്കുകയും കെ വി അബുട്ടി മാസ്റ്റർ ഈണം നൽകുകയും സാദിയ ആലപിക്കുകയും ചെയ്ത ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ നമ്മുടെ വിചാരങ്ങളെ തൊട്ടുണർത്തുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഡോക്ടർ ജംഷീർ വീട്ടിയും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പിയുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. വായയിലെ ക്യാൻസർ ചികിത്സാരീതികളും ശാസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവിതവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വായിലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറെ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാൽ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാരീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാമോ?
2: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയുന്നത് ഹൈ ചാൻസാണ് നമ്മൾ അന്നും പറഞ്ഞിരുന്നു. അതെ. അപ്പോൾ അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവെ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
1: ഓക്കെ. അപ്പോൾ ഇതിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും.
2: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പോൾ അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടില്ല, ചെയ്യാൻ പറ്റുന്ന സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പൊതുവെ പറയുക സർജറി തന്നെയാണ്
1: ഏറ്റവും
2: ഉചിതം. അത് തന്നെയാണ്. ഇപ്പം നമ്മൾ നാവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷനും കീമോ ഒക്കെ പറയാറുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെൻറ്റും നല്ല റെസ്പോൺസും ആണ്. അത് കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിന്, മറ്റൊരു കാരണം നമ്മൾ അതിൻ്റെ ആക്സസ് ഭയങ്കര ബാക്കിലാവുമ്പോൾ സർജിക്കലി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. അപ്പം ഇതാണ് ബേസിക്കലി സർജറി എന്ന് പറയുന്നത്, നമ്മൾ ആ നാവിൻ്റെ ഭാഗം ഒഴിവാക്കുക, അതിനോട് ബന്ധപ്പെട്ട് കഴുത്തിലെ കഴലകളിലൂടെ അതിൻ്റെ കൂടെ സർജറി ചെയ്യും എന്നുള്ളത്.
1: ഓക്കെ. ഈ പിന്നെ കഴുത്തിലെ കഴലകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ നേരത്തെ എനിക്കൊന്ന് പഴയ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ കഴലകൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ സാധാരണ നമുക്ക് മുറിവൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴലകൾ വരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണോ?
2: അത് കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് കഴലകളും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാവുന്ന കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് കഴല വീങ്ങി ഇതായിട്ടൊക്കെ വരും. അതേപോലെ നമ്മൾ കുട്ടികളിലൊക്കെ TB അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായിലെ ഇൻഫെക്ഷന്, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലുകൾ വരും. ഇതിനൊന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിക്കാനോ പേടിക്കാനോ പാടില്ല ആളുകൾ. അപ്പം കഴുത്തിലെ കടലുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളോട് എടുക്കണം.
1: സർജറിന്റെ ഭാഗമായിട്ട്
2: അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിൽ ഉള്ളത് വളരെ ഏളി ആണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യുക, അതിന്
1: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും.
2: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി, ക്യൂർ എന്നല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട്, രോഗമുക്തി
1: അതന്നെ, അതിന് വേണ്ടി അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരാനുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി, അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നല്ലേ, അപ്പോൾ അതെന്താന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
2: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശം ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാലും അങ്ങനെ. ഇപ്പോൾ ഒരു ആർ ബി സി ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയാം, ആർ ബി സി എന്നാൽ രക്താണോ ചുവന്ന രക്താണ്, അത് 120-121 ദിവസമാകുമ്പോൾ അത് ചത്തുപോകും, വേറെ ഒന്നും
1: വരും.
2: അപ്പോൾ അത് എത്ര നാണ് ചത്തുപോകുന്നത് അത്രേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മളെ
1: ശരീരത്തിൽ
2: ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അപ്പൊ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല, അപ്പൊ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
1: അപ്പൊ
2: ഈ അതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും
1: മനസ്സിലാവും,
2: ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. അപ്പൊ പൊതുവെ സി ടി സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
1: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ സാറേ, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
2: അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറെ അവരൊരു ബിസിക്ക് പരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര്, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ്, അവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യേണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000 മുതൽ 25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ സി ടി സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം ടി ബി പഴുപ്പ് ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
1: അത്
2: പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
1: അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
2: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യമാവാറുണ്ട്, സമയം പൈസ പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
1: അങ്ങനത്തെ
2: കുറെ കാര്യങ്ങളാണ്.
1: സ്വാഭാവികമായിട്ടും ആളുകൾ പിന്നെ ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒപ്പിയിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
2: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരാണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്, നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
1: അപ്പോൾ സാർ, നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിൽ പെറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറേ ആശങ്കകളുണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് പ്രയാസം എന്താണ് അവരോട് പറയാനുള്ളത്?
2: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ആളെ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വായ നാവ് താടിയല് ഇതിന്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരില്ല എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു കാരണം പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കൺസേൺ ഉണ്ട്. അവർ സർജറിക്ക് ഭയങ്കരമായിട്ട്
1: മടിക്കും.
2: അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞാൽ ഇന്ന് ഏളി ടങ് ആണെങ്കിൽ നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയുന്നതാണ് ഏളി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിലും പലപ്പോഴും നമ്മൾ വായിലൂടെ ഉള്ളുകളിൽ വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത് ഇതൊക്കെ കാരണങ്ങളുമുണ്ട്, ഇത് നമ്മളെ പേടി അതാവശ്യമാണെന്നാണ്.
1: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
2: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ ജീവനെ ഇതാണ്
1: ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മറ്റ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
2: ഏറ്റവും തുടക്കത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒബ്സർവേഷനിലാണ് വെക്കുക.
1: ഓക്കെ,
2: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക്.
1: അപ്പോൾ ഇതിൽ ഞാൻ ഇടപെടുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷൻ്റെ കാര്യം, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവുമോ, അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ മുറിവ് വരാൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടോ? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക?
2: അപ്പോൾ അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോ ഒക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല, ഒന്ന്. രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷൻ കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിൽ ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെന്റ് തരാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്.
2: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അത് തീരുമാനിക്കട്ടെ,
1: പല ആളുകൾ പല അഭിപ്രായം പറഞ്ഞിട്ട്
2: അതിന്റെ പിന്നാലെ പോകും. അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ
1: അതായതപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളത്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടറാണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിനൊരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ചികിത്സ ഉണ്ടാവും, അതാണ് അവർ അതിൽ ഇംപ്ലിമെന്റ്
2: ചെയ്യുക. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ ഫീവർ പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൂടെ ഓരോ ഡോക്ടർസ് ഓരോ ആന്റിബയോട്ടിക് എഴുതും.
1: അതെ അതെ.
2: പക്ഷെ കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി പൊതുവേ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. നമുക്കത് നമ്മൾ നമ്മളെ കൈ കെട്ടിട്ട പോലെയാണ്, നമുക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ചേ മുന്നോട്ട് നീങ്ങാൻ പറ്റും പാടുള്ളൂ.
1: അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ സാറേ സംസാരം തന്നെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡോക്ടർ വിശ്വാസത്തിൽ എടുക്കുന്നു, ആ ഡോക്ടർ ആള് പിന്നെ സയന്റിഫിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്
2: നമുക്ക് യൂണിവേഴ്സൽ സെയിം ആണ് ട്രീറ്റ്മെന്റ്. പൊതുവെ ചില കാര്യങ്ങൾ മാത്രമേ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, എ ഓർ ബി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി നമ്മളൊന്ന് ഫോളോ ചെയ്തേ പറ്റൂ.
1: അപ്പോൾ റേഡിയേഷൻ്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലേ? കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾക്ക് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സാധാരണ പറയുന്നത്.
2: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞ് തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല.
1: നോർമൽ ഇതിലേക്ക് തന്നെ എത്തിവരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ. പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
2: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് നമുക്ക് അറിയാതെ ടെസ്റ്റ് ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
1: ഒബ്സർവ് ചെയ്തിട്ടാണ്
2: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ പോവുക ചെയ്യുക.
1: അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നത് മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവുകയാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഇടണം, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
2: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക്, നമ്മൾ ഏതൊരു വായിലുള്ള സർജറിക്കും പൊതുവെ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായിലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പോൾ അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
1: അത്
2: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും.
1: അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം പറ്റുന്ന
2: വെള്ളം ജ്യൂസ് രണ്ടോ മൂന്നോ ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവർ, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
1: പെട്ടെന്ന്
2: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ലൈറ്റ് ജ്യൂസ് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരുടെ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തിറക്കാനും പറ്റും.
1: അതുപോലെ തന്നെ
2: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷെ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക്
1: മനസ്സിലാവുന്ന
2: ഏളിയാണെങ്കിൽ ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളിൽ ഉണ്ടാകുന്ന സംശയം, ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളത്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കണം എന്നുള്ള ഒരു സംശയം.
2: അത് കീമോ ആണെങ്കിൽ പൊതുവെ, സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും. ഒരു 5 ഡേയ്സിലൊക്കെ നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണെങ്കിൽ 4-5 ദിവസം
1: നമ്മൾ
2: സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക് 8 ഡേയ്സ് 9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
1: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക്
2: പോകാൻ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക, ഒരു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാൻ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
1: ഫിറ്റ്നസ് വീണ്ടെടുത്തു
2: വരാറുണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
1: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
2: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
2: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോട് ഒന്ന് അവർ മാനസികമായിട്ട് ഒന്ന്
1: ഉൾക്കൊള്ളുന്നു.
2: അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണ്
1: വേദന, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
2: മാറ്റും,
1: ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി പിന്നെ ഓറൽസ് ഗുളികകളിലേക്ക്,
2: കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളൊക്കെ ഒട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ്
1: തിരിച്ചു വിടുന്നത്. ഓക്കെ, പിന്നെ സാധാരണ ഈ ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും രോഗികൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
2: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയാം,
1: ഫോളോ അപ്പ്.
2: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോണ ഷുഗർ ഉള്ള ആള് മാസം എല്ലാ മാസം നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ മറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോളുണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ.
1: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആ
2: രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
1: ഫീൽഡിൽ എടുത്താൽ മതി എന്നുള്ളതാണ്
2: പാടുള്ളൂ.
1: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ മൗത്ത് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, പക്ഷെ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
2: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായയിലൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവണ പല ക്യാൻസറുള്ളതൊക്കെ
1: കാണാറുണ്ട്.
2: അത് സ്മോക്കിംഗ് പൊതുവേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയ റിസ്ക് ആണ് എന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
1: ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, ലഹരി, പിന്നെ പാന് ഗുടുക്കയൊക്കെ ഉപയോഗിക്കണതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു ടെൻഷൻ വന്നാൽ പറ്റുന്നത്
2: നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിക്കോട്ടിനാണ് അഡിക്ഷൻ. സ്മോക്കിങ്ങിൽ നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷന് ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക,
1: ഇത്
2: നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
1: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങൾ അതിലേക്ക് തിരിച്ചു പോകരുത്.
2: അവരോട് അത്രല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25%, ഒരു 40% എന്തോ ഒരു കണക്കുണ്ട്. അത് എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും കാരണക്കാരൻ, ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസും ആണ്. അപ്പോൾ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ ഇത് ക്യാൻസർ മാത്രമല്ല, മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ്. ഇപ്പം ഈ പറഞ്ഞ
1: നല്ലൊരു പങ്കാണ് ഇവർക്ക്
2: ഷുഗർ ഉണ്ടാക്കാൻ, അതെ, ലിവർ ഫെയിലിയർ, അങ്ങനെ കുറേ കാരണങ്ങൾ ഒന്നിച്ച്.
1: ഓക്കെ, ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെൻറ്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഇത് നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം, ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിനൊരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
1: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ച ഇവിടെ അവസാനിക്കുന്ന സമയത്ത്, താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
2: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞത് സ്മോക്കിങ് അല്ലെങ്കിൽ പുകയില, എൻ്റെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കഹോളിസം, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ് ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഈ എൻ ഡി ഡോക്ടറെയോ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പിക്കുക, അത് മാത്രമുള്ളൂ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വയലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
2: പുണ്ണ് കോമൺ ആണ്,
1: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്,
2: അതെ.
1: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയായിരുന്നു. സർഗെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാഅല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം എന്നുള്ള പ്രോഗ്രാമാണ്. അതിൽ വായിലെ ക്യാൻസർ എന്ന വിഷയമാണ്. ശരിക്കും വായിലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും വലിയ പേടിയാണ്. പക്ഷേ ശരിയായ സമയത്ത് കണ്ടെത്തി വേണ്ട രൂപത്തിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ വായിലെ ക്യാൻസർ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നൊരു രോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഈ പ്രോഡ്കാസ്റ്റ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് വായിലെ ക്യാൻസറിന് ലഭ്യമായ പ്രധാന ചികിത്സാ മാർഗങ്ങൾ, ശസ്ത്രക്രിയ എപ്പോൾ ആവശ്യമാണ്, റേഡിയേഷൻ, കീമോതെറാപ്പി ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യുന്നത്, ചികിത്സയ്ക്ക് ശേഷം സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുമോ, മുഖത്തിൻ്റെ രൂപത്തിൽ മാറ്റം വരുമോ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ശരിക്കും എല്ലാ ജനങ്ങൾക്കും തിരിച്ചറിവ് നൽകുന്ന, ഈ രോഗമുള്ളവർക്കും ഒക്കെ സമാധാനം നൽകുന്ന രൂപത്തിലുള്ള ഒരു അവതരണമായിരിക്കും. ഡോക്ടർ ജംഷീർ വീട്ടിയും പീസ് റേഡിയോ പ്രതിനിധി മൂസ PP ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അതാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അടുത്തതായി റേഡിയോ വെബ്സിലൂടെ നാം കേൾക്കാനിരിക്കുന്നത് പ്രാർത്ഥനാ പഠനമാണ്. പലപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം റബ്ബെങ്കിലും സ്വീകരിക്കണമെന്നില്ല. ഇപ്പോൾ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് മൈത്ര നമസ്കാരത്തിലെ അധിക പ്രാർത്ഥന, അതിൻ്റെ അഞ്ചാം ഭാഗമാണ്. സഫീർ അൽ ഹക്കമയുടെ അവതരണമാണ് നാം കേൾക്കാനിരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. ജനാസ നമസ്കാരത്തിൽ 3-4 റക്അത്തുകൾക്ക് ശേഷം അധികമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി പഠിച്ചു വരുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളിന്ന ബഅദഹു. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളിന്ന ബഅദഹു. അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ തഹ്രിംന തഹ്രിംന, ഹഇന് സുക്കൂനാണ്, തഹ്രിംന തഹ്രിംന, അല്ലാഹുവേ നീ തടയരുതേ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ തടയരുതേ, അജ്റഹു അജ്റഹു, അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലം നീ തടയരുതേ, അഥവാ മരിച്ച വിഷയത്തിൽ മരണത്തിൻ്റെ വിഷയത്തിലൊക്കെ ക്ഷമിക്കുന്ന ആ ക്ഷമക്കുള്ള അജിർ പ്രതിഫലം അള്ളാഹുവേ നീ തടയരുതേ. വലാ തുളിന്ന ബഅദഹു വലാ തുളിന്ന ബഅദഹു വലാ തുളിന്ന, വാദാണ് നാവിൻ്റെ ഇടതുഭാഗം ഇടതുഭാഗത്തെ പല്ലുകളിലോ വലതുഭാഗം വലതുഭാഗത്തെ പല്ലുകളിലോ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വാദിന് കെസറാണ്. വലാ തുളി വലാ തുളില്ലന തുളില്ലന എന്നാണ് വലാലച്ച തുളില്ലന വലാ തുളില്ലന ബഅദഹു. ഇതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ മരണപ്പെട്ട വ്യക്തിക്ക് ശേഷം അള്ളാഹുവേ ഞങ്ങൾ വഴികേടിലാകുന്നതിനെ നീ കാത്തിരക്ഷിക്കണമേ, ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ എന്നാണ്. അള്ളാഹുവേ ഈ ഇദ്ദേഹം മരിച്ച വിഷയത്തിൽ ക്ഷമിക്കുന്നതിന് നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴികേടിലാക്കാതിരിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. വലാ തൊലില്ലന എന്നതിന് പകരം വലാ തഫ്തിന്ന എന്നും മറ്റൊരു ഡിവായത്തിൽ കാണാൻ കഴിയും. ഞങ്ങളെ നീ കുഴപ്പത്തിലാക്കരുതേ, ഞങ്ങളെ നീ പ്രശ്നത്തിലാക്കരുതേ, വഴികേടിലാക്കരുതേ എന്ന് തന്നെയാണ് അതിൻ്റെ മറച്ചം. വലാ തൊലില്ലന എന്നും പറയാം, വലാ തഫ്തിന്ന എന്നും പറയാം. അപ്പോൾ അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തൊലില്ലന ബഅദഹു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈ ക്ഷമക്കുള്ള അജിർ നിഷേധിക്കരുതേ, തടയരുതേ. ഞങ്ങൾക്ക് ശേഷം നീ വഴികേടിലാക്കുകയും ഇദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കുകയും ചെയ്യരുതേ എന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന പരിപൂർണമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഈ ഭാഗം ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു പറയണം. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തൊലില്ലന ബഅദഹു. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തൊലില്ലന ബഅദഹു. ഞാൻ ഒരു തവണ ഈ പ്രാർത്ഥന മുഴുവൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പഠിച്ച ആളുകൾ നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കണം. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദകരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തൊലില്ലന ബഅദഹു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സാക്ഷിയുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് ഈ ജീവിപ്പിക്കുന്നവരെ ഇസ്ലാമിൽ തന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുന്നവരെ ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണമേ. ഈ ക്ഷമക്കുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തടയാതിരിക്കണമേ. ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴികേടിലാക്കാതിരിക്കുകയും ചെയ്യണമേ എന്ന അതിമഹത്തായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. ജനാസ നമസ്കാരത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ റക്അത്തിന് ശേഷം സമയമുണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ ധാരാളമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നമസ്കാരത്തിലെ അധിക പ്രാർത്ഥനാ ഭാഗത്തെക്കുറിച്ച്, അധിക പ്രാർത്ഥനയുടെ ഭാഗം 5 നാം കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് അവതരിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. പണ്ടൊക്കെ നമുക്ക് ഓരോ നബിമാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ കഥകൾ പറഞ്ഞു തരാനും അത് കേൾക്കാനുള്ളൊരു താല്പര്യമൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രക്ഷിതാക്കൾക്ക് അതിനൊന്നും സമയമില്ല. അവരിന്ന് കിടന്നുറങ്ങുന്നത് വരെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും ചാടുന്നത് വരെ മൊബൈലിൽ കളിക്കുന്ന ഒരു പതിവാണ് നമുക്കൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം പറയുന്ന കഥകളെ കുട്ടികളെ കേൾപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമരത്തണലിൽ എന്ന പ്രോഗ്രാം നമുക്ക് ഏറെ കുട്ടികൾക്ക് ഏറെ കൗതുകം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും ഹൂദ് നബി അലൈഹിസ്സലാമിനെയും കുറിച്ചുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ചരിത്ര ഭാഗമാണ് അൽ ഫഹദ് പൂന്തുറ ഭൂമരത്തണലിലൂടെ അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കൂട്ടുകാരെ, പൂമരത്തണലിലെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് പോണുണ്ട് മനസ്സിലാക്കണം. കൂട്ടുകാരെ, എന്തെന്നറിയില്ല, പൂമരത്തണലിൽ സംസാരിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരോടൊരു 5, 10, 15, 20 മിനിറ്റ് ഒക്കെ ഒന്ന് സംസാരിക്കാൻ എനിക്കുള്ള കൊതി എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് അതുപോലെ എത്ര അനുസരണമുള്ള കുട്ടികളാണ്, മാഷല്ലാ, നല്ല കുട്ടികളാണ് കേട്ടോ എൻ്റെ പൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കള്, കുഞ്ഞനുജന്മാർ എല്ലാവരും കേട്ടോ. കൂട്ടുകാരെ, ഇന്നൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? പ്രവാചകന്മാരെ കുറിച്ച് അല്ലേ? ശരി കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ആ പ്രവാചകന്മാരിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കൂട്ടുകാർക്കറിയാം ആദം ഇദിരിസോടു നൂഹും സ്വാലിഹ് നബിയും, അങ്ങനെ തുടങ്ങി 25 നബിമാരുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച 25 നബിമാർ. ഈ നബിമാരെ നമുക്ക് പരിചയപ്പെടണ്ടേ? വേണ്ടേ കൂട്ടുകാരെ? നമ്മുടെ പൂമര തണൽ എന്നും കേൾക്കണുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞല്ലില്ല എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, നമ്മൾ എന്തൊക്കെ പറയണുണ്ട്? നബിമാരെ കുറിച്ച് പറയണുണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാ ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരോട് ഞാൻ ഇദ്രീസ് നബിയെയും ഹൂദ് നബിയെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനിടയിൽ ഞാൻ ഒരു നബിയെ കുറിച്ച് പറയും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കൂട്ടുകാരെ, നമുക്കറിയാം പ്രവാചകന്മാരെല്ലാവരും സമുദായത്തിലേക്ക് വന്നത് എന്തിനാ വന്നത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാവരെയും ആരും വിശ്വസിച്ചില്ല കേട്ടോ. കാരണം അവിടുത്തെ ആളുകളെല്ലാവരും അവരുടെ പഴയ ഉപ്പുപ്പന്മാരും ഉമ്മമാരൊക്കെ ആരാധിച്ചിരുന്ന മറ്റേ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു. പാവം നമ്മളെ നബിമാരൊക്കെ വന്ന് എല്ലാവരോടും പറഞ്ഞു, മക്കളെ നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അതല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് കേട്ടോ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇതാര് കേൾക്കാൻ, ആരെടുത്ത് പറയാൻ? ആ അവസ്ഥയാണ് കേട്ടോ കൂട്ടുകാരെ, ആരും കേൾക്കൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാന തആല നബിമാര് പറയുന്നത് സത്യമാണെന്ന് അവരറിയിക്കാൻ വേണ്ടി തെളിവായി പല അസാധാരണ സംഭവങ്ങൾ അല്ലാഹു എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു, നബിമാരിലൂടെ കാണിച്ചു കൊടുത്തു. ഇതിനെയാണ് കൂട്ടുകാരെ മുഅ്ജിസത്ത് എന്ന്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും മുഅ്ജിസത്ത്, നബിമാർക്ക് മുഅ്ജിസത്ത് ഉണ്ടായി, ആ നബിക്ക് ഇന്ന മുഅ്ജിസത്ത് ഉണ്ടായി, ഈ നബിക്ക് ഇന്ന. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം, എന്താ ഈ മുഅ്ജിസത്ത്? ഈ ഉമ്മമാരും ഇപ്പൊ ഒക്കെ പറയുന്നുണ്ട് മുഅ്ജിസത്ത് മുഅ്ജിസത്ത്. എന്താ മുഅ്ജിസത്ത് എന്നറിയോ കൂട്ടുകാർക്ക്? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നബിമാരിലൂടെ നൽകുന്ന ഒരു പ്രത്യേക കഴിവ്, ഒരു അസാധാരണ സംഭവങ്ങൾ, അതായത് സാധാരണ നടക്കാത്തൊരു സംഭവം. നമുക്ക് നോക്കൂ കൂട്ടുകാരെ, നമുക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഈസ അല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു മൗജിസത്തായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം കേട്ടോ, അള്ളാഹ് അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. അപ്പോൾ എല്ലാവരും ധിക്കരിച്ചു, നീ കള്ളം പറഞ്ഞാണ്, എങ്കിൽ നീ ഒരു തെളിവ് കൊണ്ടുവാ, അത് കാണിച്ചു താ, എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാം എന്നല്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ മൂസയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മൂസ നീ നിൻ്റെ വടി താഴെ ഇടൂ. എന്താ സംഭവം എന്നാൽ നിങ്ങൾക്ക് ആ കഥ മുഴുവൻ ഞാൻ പറഞ്ഞാട്ടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, ഫിറാവുനോട് പറഞ്ഞു. ഫിറാവുനൊക്കെ ഭയങ്കര അഹങ്കാരിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ മൂസ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ആ രാജാവ് പറഞ്ഞു, ആ എന്നാൽ നമുക്കൊരു പരീക്ഷണം നടത്താം, മൂസ ഒരു മേജിക്ക് കാണിക്കട്ടെ, ഞാൻ എൻ്റെ മജീഷ്യന്മാരെല്ലാം വിളിക്കാം. അങ്ങനെ ആ രാജാവിൻ്റെ മജീഷ്യന്മാരെല്ലാം വന്നു, അവരുടെ കയ്യിലുള്ള വടി താഴേക്കിട്ടപ്പോൾ പാമ്പൊക്കെയായി മാറി. എന്തായി മാറി? പാമ്പുകളായി മാറി. ഇങ്ങനെ മൂർക്കം പാമ്പ്, ചുഴലിപ്പാമ്പ്, ആ പാമ്പ്, ഈ പാമ്പ്, മണ്ണിലെ പാമ്പ്, എല്ലാ പാമ്പുമായിട്ട് ആ പാമ്പുകളൊക്കെ ആയിട്ട് മാറി. അപ്പം ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അമ്പരന്ന് നിന്ന് പടച്ചവൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് പടച്ചവൻ്റെ അടുത്ത് കൈകൾ ഉയർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മൂസയ്ക്ക് അറിയിച്ചു കൊടുത്തു, മൂസ നിന്റെ കയ്യിലുള്ള വടി നീ താഴേക്കിടും മൂസ എന്ന് പറഞ്ഞു കിട്ടോ. അപ്പോൾ മൂസ വടി താഴെ ഇട്ടപ്പോൾ ഒരു വലിയൊരു പാമ്പ് അത് വന്നിട്ട് ഇങ്ങനെ ബാക്കി ആ മജീഷ്യന്മാരുണ്ടാക്കിയ പാമ്പിനെയൊക്കെ നമ്മളെപ്പോലെ എന്ത് കിട്ടിയാലും തിന്നു എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ? അതേപോലെ കൂട്ടുകാരെ ആ പാമ്പിന് അത്രയും വലിയ പാമ്പ് തിന്നിട്ട് ഇങ്ങനെ വിശാലനായിട്ട് എന്ന് പറഞ്ഞ് ആ പാമ്പ് നിന്നപ്പോൾ ഫിറൗൻ ആകെ പേടിച്ചു, ആ മജീഷ്യന്മാരെല്ലാം പേടിച്ചു. അങ്ങനെ ഈ മജീഷ്യന്മാരെല്ലാം മൂസ പറയുന്നതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ വടി നിലത്തിട്ടതും വലിയ പാമ്പായത് ഇത് കണ്ട് മജീഷ്യന്മാർ പേടിച്ച് എന്ത് ചെയ്തു കൂട്ടുകാരെ? മൂസയിൽ അങ്ങ് വിശ്വസിച്ചു, ആ മൂസ പറഞ്ഞത് ശരിയുണ്ട്, നിങ്ങളാരും മൂസയെ തള്ളിപ്പറയില്ലേ എന്നല്ല പറഞ്ഞിട്ട് മജീഷ്യന്മാരെല്ലാം മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതാ മൂസയുടെ കൂടെയായി. അപ്പോൾ എന്നിട്ടും ഫിറാവൂന് വിശ്വാസമായില്ല, അഹങ്കാരിയായിരുന്നു ഫിറാവൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഫിറാവൂൻ എന്താ ചെയ്തെന്ന് അറിയോ കൂട്ടുകാരെ? ഒരു കടലിൽ ഇങ്ങനെ നോക്കി കൊന്നു. അപ്പോൾ ഒരു വലിയ ഒരു അടിയുണ്ടായി, മൂസ ഓടി കടലിൻ്റെ നടുക്കെത്തി. അങ്ങനെ മൂസ വടിയിട്ട് അതും അല്ലാൻ്റെ മറ്റൊരു മുജസ്സത്താണ്. ആ വടിയൊരു പ്രത്യേകത തന്നെ, കടലിലടിച്ചപ്പോൾ കടൽ രണ്ട് ഭാഗത്തേക്കും പിളർന്നു പോയി. അങ്ങനെ മൂസയും കൂട്ടരും എന്ത് ചെയ്തു, ആ കടലിൻ്റെ നടുഭാഗത്തുകൂടി നടന്നുപോയി. ഈ ഫിറോനും കൂട്ടരും അതിലേക്ക് വന്നപ്പോൾ ആ കടൽ നടുക്കെത്തിയപ്പോൾ കടൽ വീണ്ടും ഒരുമിച്ച് ചേർന്നു. ആ കടലിനിടയിൽ പോ അള്ളാഹു അവരെ നശിപ്പിച്ചു. കൂട്ടുകാരെ, അങ്ങനെ അള്ളാഹു പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം നമ്മുടെ ഇദ്രീസ് നബിയെക്കുറിച്ചാണ് കേട്ടോ. കൂട്ടുകാരെ, 25 നബിമാരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില നബിമാരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിലെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയാം. ജനങ്ങൾക്ക് കൂട്ടുകാരെ നേർവഴി അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കണം, നിങ്ങൾ അല്ലാഹു പറഞ്ഞത് മാത്രമേ അനുസരിക്കണം എന്ന് പറഞ്ഞ് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പ്രവാചകനായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, വദ്ഖുറു ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ വറഫഅനാഹു മകാനൻ അലിയ. വേദഗ്രന്ഥത്തിൽ ഇദ്രീസിനെ പറ്റിയിട്ടുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹത്തെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം 56-57 വചനമാണ് കേട്ടോ കൂട്ടുകാരെ. വിശുദ്ധ ഖുർആനിലൂടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അദ്ദേഹം വളരെ സത്യവാനും നല്ല ദൃഢതയുള്ള നല്ല സ്വഭാവമുള്ള ഒരു പ്രവാചകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നാം എന്ത് ചെയ്തു, ഉന്നത സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു ഉയർത്തി. ഫീ ജന്നത്തിൻ ആലിയ, നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലാഹു സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു ഇദ്രീസ് അലൈഹിസ്സലാം. കാരണം അദ്ദേഹം അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച, അദ്ദേഹം നിരവധി കഴിവുകളുള്ള മഹാ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഖുർആനിൽ ഈ നബിയെപ്പറ്റി കുറച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഇദ്രീസ് നബിയെപ്പറ്റി കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം തൻ്റെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. അതേപോലെ തന്നെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം നല്ലൊരു നബിയായിരുന്നു, സത്യവാനായിരുന്നു, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച ഒരു നബി കൂടെ ആയിരുന്നു ആരും, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്രം, അത് ഒരു വലിയൊരു കഥയാണ്, വേറൊരു എപ്പിസോഡിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് ഉയർന്നു പോവുകയും അവിടെ നിന്ന് സ്വർഗം കണ്ടു, നരകം കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും എന്ത് ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു, അദ്ദേഹം സത്യവാനും നല്ല സ്വഭാവമുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് പറഞ്ഞ ദൗത്യം ചെയ്ത ഒരു നബി കൂടെയായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി കൂട്ടുകാരെ, നമ്മുടെ തലക്കെട്ടുള്ള ഇദ്രീസ്, ഹൂദ് ആരെന്നറിയാം എന്ന തലക്കെട്ടിലെ ഹൂദ് നബിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തുണ്ടായ ഒരു പ്രയാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ കൂട്ടുകാരെ. നമുക്കറിയാം നൂഹ് നബിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ നബി ഉണ്ടായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം കേട്ടോ. ആ നബി താൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും എല്ലാവരോടും പറഞ്ഞു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ആരും കേട്ടില്ല. അങ്ങനെ നൂഹ് നബിയുടെ കാലത്ത് ഒരു വെള്ളപ്പൊക്കത്തെ പറ്റി, ആ ഒരു വെള്ളപ്പൊക്കത്തോടുകൂടി ആ നൂഹ് നബിയുടെ കാലത്തുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു കൂട്ടുകാരെ, നശിപ്പിച്ചു, നാമാവശേഷമാക്കി. ഒരു അവരെ വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല മുക്കിക്കൊന്നു കുറേ ആളുകളെ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും അപ്പുറം നൂഹ് അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കുറച്ച് ആളുകളുണ്ടായി. നിങ്ങൾക്കറിയോ കഥ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കേട്ടോ. അവിടെ ഉള്ള ആളുകൾ ബിംബങ്ങളെയും കുറേ മക്ബറകളിൽ പോയും അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിച്ചും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആളുകൾ എന്ത് ചെയ്തു, ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നൂഹ് നബി പറഞ്ഞു, വേണ്ട, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടു കുറേ എത്ര വർഷം കൂട്ടുകാരെ, നമുക്കറിയോ 999 വർഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ, അത്രയും വർഷം കുറേ കാലം ജീവിച്ച് അല്ലാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും പറഞ്ഞു, ആരും കേട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് മനസ്സിലായി ഇവർ കേൾക്കൂല. അപ്പോൾ അല്ലാഹു പറഞ്ഞു, നൂഹേ ഒരു കാര്യം ചെയ്യും, ഒരു കപ്പലുണ്ടാക്കുക, എന്നിട്ട് അതിൽ കയറി നീയും നിൻ്റെ രക്ഷിതാക്കളും, അല്ല നിൻ്റെ കൂട്ടുകാരെന്ത് ചെയ്തു, നിന്നെ വിശ്വസിച്ച ആളുകളായിട്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു, ഒരു കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നാട്ടുകാരൊക്കെ പറയും, ദാ നൂഹിന് പെരാന്തായി,

0: ഈ വെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത് നൂഹദ കപ്പലുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങി. എന്നാലും കളിയാക്കലുകളിൽ പതറാതെ തളരാതെ തൻ്റെ ജീവിതത്തെ അയാൾ ക്ഷമാപൂർവം ക്ഷമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു കപ്പലുണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദാ മഴ പെയ്തു തുടങ്ങി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെയും വിളിച്ചു, ദാ നിങ്ങൾ നശിക്കാൻ പോവുകയാണ്, വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. ആരും വിശ്വസിച്ചില്ല. മഴയല്ലേ നൂഹേ, അത് കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ദാ അത് കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും, ദാ ഈ മലയുടെ മുകളിലൊക്കെ കയറിയിരുന്ന നമ്മളൊക്കെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ അഹങ്കാരം നടിച്ച് എന്ത് ചെയ്തു, കൂട്ടുകാരെ പോയി. അങ്ങനെ പോയപ്പോൾ ആർക്ക് നഷ്ടമുണ്ടായി, അവർക്ക് തന്നെ അത് നഷ്ടമുണ്ടായി. അങ്ങനെ അവർ മലയുടെ മുകളിൽ കയറിയിട്ടൊന്നും എന്ത് ചെയ്തില്ല, രക്ഷപ്പെട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെന്നും രക്ഷപ്പെടുത്തിയില്ല. അങ്ങനെ അവരും രക്ഷപ്പെടാതെ എല്ലാവരും വെള്ളത്തിനടിയിലായിപ്പോയി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമും കുറച്ചാളുകളും കപ്പലിൽ കയറിയ കുറച്ചാളുകളും രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളുകൾ വിശ്വാസികളായ ആ ചെറു സമൂഹത്തിന് എന്ത് ചെയ്തു, അങ്ങനെ രക്ഷപ്പെട്ടു വന്ന കുറച്ചാളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ധാരാളം അനുഗ്രഹങ്ങളും കാരുണ്യവും ചൊരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ജനങ്ങൾ വർദ്ധിച്ചു, അവർ പല സമൂഹങ്ങളായി മാറി. അതിലെ ഒരു സമൂഹമാണ് ആദ് സമൂഹം. ആ സമൂഹത്തിൻ്റെ മറ്റൊരു പേരാണ് കൂട്ടുകാരെന്ത്, ഇറം എന്നാണ് ആ സമുദായത്തിൻ്റെ, ആദ് സമുദായം എന്ന് പറഞ്ഞൊരു സമുദായം ഉണ്ടായി. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ വന്ന കുറച്ചാളുകളുണ്ടല്ലോ, അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിച്ചു. അവരിൽ കുറേ ആളുകൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറേ ആളുകളുണ്ടായി. അങ്ങനെ അവർ ഓരോരുത്തരും പല ഗോത്രങ്ങളായി, പല വീടുകളായി, പല ചേരികളായി അവർ മാറിത്തിരിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അതിൽ പെട്ട ഒരു ഗോത്രമായിരുന്നു ആദെന്ന് പറയുന്ന ഗോത്രം. ആ ആദ് ഗോത്രത്തിൽ, ആദ് സമൂഹത്തിൽ ഒരു അതിൻ്റെ ഒരു മറ്റൊരു പേരുണ്ട്, ഇറം എന്നാണ് അതിനറിയപ്പെടുന്നത്. അഹ്കാഫ് ആയിരുന്നു അവരുടെ വാസസ്ഥലം, അവർ താമസിക്കുന്ന ഒരു സ്ഥലം. അഹ്കാഫ് എന്ന് പറയുന്ന ആദ് ഗോത്രത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലം. അതിശക്തന്മാരായിരുന്നു അവർ. അള്ളാഹു അവർക്ക് ധാരാളം സമ്പത്തും നല്ല ആരോഗ്യവും നൽകി. അവർക്ക് വലിയ കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. ഉയർന്ന സ്ഥലങ്ങളിൽ അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പക്ഷേ അവർ അള്ളാഹുവിനെ മറന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, വിനോദങ്ങളിൽ മുഴുകി ജീവിച്ചു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ രക്ഷപ്പെടുത്തി, അവരെ കൊണ്ടുവന്നു, കുറേ ആൾക്കാരൊക്കെ ആക്കി, കുറേ കാരുണ്യവും അനുഗ്രഹമൊക്കെ നൽകിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴോ ഈ വിഗ്രഹങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിനത് ഇഷ്ടപ്പെടോ ഇല്ല, അള്ളാഹു നൽകിയതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവർ തെറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നമ്മുടെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നബിയെ അവരിലൊരു നബിയായി എന്ത് ചെയ്തു, അള്ളാഹു നിയോഗിച്ചു. അദ്ദേഹം ജനങ്ങളെ നിരന്തരം ഉപദേശിച്ചു, നേർവഴിയിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തു. പക്ഷേ ഹൂദ് നബിയുടെ ഉപദേശം അവർ സ്വീകരിച്ചില്ല. അവർ നബിയെ പരിഹസിച്ചു. മരണശേഷം പരലോക ജീവിതമുണ്ടെന്ന് അവർ ഭയപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർ നിസാരമാക്കി. അവിശ്വാസികളും അനുസരണ ഇല്ലാത്തവരുമായ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. കൂട്ടുകാർ നോക്ക്, അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു കൂട്ടുകാരെ, അള്ളാഹുവിനെ അവരെല്ലാവരും മറന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, നമ്മൾ ഒരു നബിയെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ഒരു ഉപദേശകനായി എന്ത് ചെയ്തു, നിയോഗിച്ചു കൊടുത്തു. ഹൂദ് നബി നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകല്ലേ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ മറന്നു പോകല്ലേ, പരലോക ജീവിതമുണ്ട്, മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതുണ്ട്, അന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും കൂട്ടുകാരെ നോക്കാനു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, കുറേ തുച്ഛം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അവിശ്വസിച്ചു. ഹൂദിനെ കളിയാക്കി, എല്ലാവരും തള്ളിപ്പറഞ്ഞു, ഹൂദിനെ ഉപദ്രവിച്ചു, ഹൂദിനെ മർദ്ദിച്ചു. പാവം ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസപ്പെട്ടു. അങ്ങനെ അനുസരണയില്ലാത്ത അവിശ്വാസികളായ ധിക്കാരികളായി ആര് മാറി, ആ ഹൂദ് സമുദായം. ആദ് സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു, കൂട്ടുകാരെ മാറി ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ശിക്ഷ നൽകി. അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ മറന്നിരുന്നു. കൂട്ടുകാരെ, അള്ളാഹുവിന് പുറമെയായി എല്ലാവരെയും അള്ളാഹു അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ മറന്ന് അവർക്കും അള്ളാഹു സുബ്ഹാന തആല അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ കൂട്ടുകാരെ, എങ്ങനെ നശിപ്പിച്ചെന്നറിയോ? 7 രാത്രിയും 8 പകലും തുടർച്ചയായി ആ നാട്ടിൽ കൊടുങ്കാറ്റടിച്ചു. ഈന്തപ്പന കടപുഴകി വീഴുന്നത് പോലെ അവർ മരിച്ചു വീണു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെയും വിശ്വാസികളായ അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആലയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെയൊക്കെ നശിപ്പിച്ചു. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു, അവരെ വേദനിപ്പിച്ചു. അവർ പോലും അറിയാതെ അള്ളാഹു അവരെ ശിക്ഷിച്ചു. എത്ര ദിവസം? 7 പകലും 8 രാത്രിയും കഠിനമായ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് വീശി. ഈന്തപ്പന മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ കടപുഴകി വീഴലും നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ മനുഷ്യരെല്ലാവരും മരിച്ചു വീണു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളായ കുറച്ചാളുകളെയും അള്ളാഹു എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തിയിട്ട് ബാക്കി എല്ലാവരെയും നശിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് കൂട്ടുകാർ, നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ പ്രവാചകന്മാരുടെ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാത്തതിൻ്റെ പേരിലാണ് ശിക്ഷകൾ അനുഭവിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്തതെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കേട്ടോ, നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രയാസങ്ങൾക്കപ്പുറമുള്ള എല്ലാ വേദനകളും ആരോട് മാത്രമേ പറയാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന പാഠമാണ് കൂട്ടുകാരെ നമ്മൾ ഈ ചരിത്രങ്ങളിലൂടെ നിൽക്കെ മനസ്സിലാക്കാനുള്ളത്. അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. കൂട്ടുകാർ, നമ്മളെല്ലാവരും ഓർമ്മയിലുണ്ടാകണം, 7 രാത്രിയും 8 പകലും കൊണ്ട് കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ച ഒരു സമുദായം ഏത് നബിയുടെ കാലത്താണ്? ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്താണ്. ഇതാരും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമാകണം. വീണ്ടും ഇനിയും പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കാൻ, 25 നബിമാരിൽ ബാക്കി നബിമാരെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത നബിയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും പൂമരത്തണലിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഇതുവരെ നമ്മൾ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും എന്ന വിഷയത്തിൽ ഈ രണ്ട് പ്രവാചകന്മാരെ കുറിച്ചുള്ള അവതരണമാണ് അൽ ഫഹദ് പൂന്ത്ര നിർവഹിച്ചത്. കുട്ടികൾക്ക് ഏറെ ഇമ്പമാർന്ന ഈ പ്രോഗ്രാം എല്ലാ രക്ഷിതാക്കളും കേൾക്കാനും കേൾപ്പിക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നന്മകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അടുത്തതായി നാം കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകളാണ്. ശരിക്കും എല്ലാവരും എല്ലാ ലേഖനങ്ങളും വായിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ മുഖപത്രമായ നേർപ്പദത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നുറുങ്ങുകളിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന വിഷയത്തിൽ സാദിഖ് ബിൻ സലീമിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാനിരിക്കുന്നത്. നമുക്കത് കാതോർക്കാം.
3: തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും. അമിതവണ്ണം. ഹൈപ്പോതൈറോയിഡ് രോഗികളിലെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതവണ്ണവും ഭാരവും. തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോൾ ശരീരഭാരം കൂടും. അത് സ്വാഭാവികമാണ്. ഹോർമോൺ ആവശ്യത്തിന് ലഭ്യമല്ലാതാകുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ കുറയുന്നു. അതിനർത്ഥം കുറഞ്ഞ കലോറി ഊർജം മാത്രമേ ദിവസേന ചെലവഴിക്കുന്നുള്ളൂ എന്നാണ്. ഊർജം ചെലവഴിക്കാതാകുമ്പോൾ ശരീരത്തിൽ അത് കൊഴുപ്പായി അടിയുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ക്ഷീണവും ശരീരവേദനയും അനുഭവപ്പെടും. ഉപാപചയം മെല്ലെയാകാനും ഊർജം ചെലവഴിക്കുന്നത് കുറയാനും ഇത് വഴിവെക്കും. ഭാരം കൂടാൻ ഇതും കാരണമായിത്തീരാം. മറ്റൊന്നുകൂടി, ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ കലോറി ശരീരത്തിൽ എത്തുന്നു. ഭാരം നിയന്ത്രിക്കാനും ആരോഗ്യം കാക്കാനും ഭക്ഷണ രീതികളിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഭക്ഷണക്രമം ശീലിക്കുക എന്നതാണ് അനിവാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. മലബന്ധം തടയാനും രക്തത്തിലെ കൊളസ്ട്രോൾ നില കുറക്കാനും നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. തവിടോടുകൂടിയ ധാന്യങ്ങൾ, കടല, ചെറുപയർ, കാബേജ് വിഭാഗത്തിൽ പെടാത്ത പച്ചക്കറികൾ എന്നിവ നല്ലതാണ്. മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ആൽക്കഹോൾ എന്നിവ തൈറോയ്ഡ് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഭാരക്കുറവ്. ഹൈപ്പർ തൈറോയ്ഡ് രോഗികളിലെ പ്രധാന പ്രശ്നം ശരീരഭാരം ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഈ അവസ്ഥയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യവിഭവങ്ങൾ, ചണവിത്ത് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, കാബേജ്, കോളിഫ്ലവർ എന്നിവ ഇവർക്ക് കഴിക്കാം. നല്ല പ്രോട്ടീനും സെലേനിയവും അടങ്ങിയ, അതേസമയം ഗോയിസ്ട്രോജൻസ് കൂടിയുള്ള സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തവിടുകളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നട്സ് മുതലായവ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും തോത് 3:1 ആയിരിക്കേണ്ടതുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ തൈറോയ്ഡ് തകരാറുകൾക്ക് പരിഹാരമായി ഹോർമോൺ ചികിത്സ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലെ ചില ഘടകങ്ങൾ ഈ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സാധാരണയായി ഭക്ഷണത്തിന് മുമ്പാണ് ഇവ ഉപയോഗിക്കുന്നത്. കാൽസ്യം, അയൺ അടങ്ങിയ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ, മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം അടങ്ങിയ ആൻറ്റാസിഡുകൾ, ചിലതരം അൾസർ മരുന്നുകൾ, കൊളസ്ട്രോൾ കുറക്കുന്ന ചില മരുന്നുകൾ എന്നിവ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നതിന് 3-4 മണിക്കൂറുകൾ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം.
0: മാഷാല്ലാ, നുറുങ്ങുകളിൽ ഇന്ന് നമ്മൾ വളരെ നമുക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വിഷയം എന്ന് തന്നെ പറയാം. പല ആളുകളുടെയും പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന ഒരു വിഷയത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത്. ഈ റേഡിയോ വൈബ്സിൻ്റെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അറിവുകൾ പകർന്നു നൽകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. സമീർ മദീനിയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഏറെ പൊറുക്കുന്ന റബ്ബ്, അൽ ഗഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ എന്ന് തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത്. അസ്മാഉൽ ഹുസ്നയിലേക്ക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും അടുത്ത് അറിയാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ അറിയണം, പഠിക്കണം. അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തി തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന രൂപത്തിൽ അറിയുവാനുള്ള ശ്രമമാണ് അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ഉണർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പടച്ചറബിൻ്റെ മഗ്ഫിറത്തിനെ കുറിക്കുന്ന നാമങ്ങളാണ്. അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ ഗാഫിർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ആ ഒരു വിശേഷണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, സൂറത്തു ഫാത്തിറിലെ 28-ാമത്തായത്. തീർച്ചയായും അല്ലാഹു അജയ്യനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം കരുണ ചെയ്യുന്നവനുമാണ്. ഇങ്ങനെ പടച്ച റബ്ബിൻ്റെ വിശേഷണങ്ങൾ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന ഗുണത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാമങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. അൽ ഗഫൂർ എന്നതുപോലെ തന്നെ അൽ ഗഫാർ, അതൊരു മുബാലകത്തിൻ്റെ ഒരു അതിശയോക്തിയുടെ അഥവാ ധാരാളം ആ വിശേഷണങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അൽ ഗഫാർ എന്നത്. ഗാഫിർ എന്നതിനേക്കാൾ അല്ലെങ്കിൽ അൽ ഗഫൂർ എന്നതിനേക്കാൾ കുറച്ചുകൂടി അർത്ഥവ്യാപ്തിയുള്ളതാണ് അൽ ഗഫാർ എന്ന പദം. ഐ കസീറുൽ മഗ്ഫിറ, ധാരാളമായി പൊറുക്കുന്നവൻ. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ, സൂറത്ത് സ്വാദിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് അള്ളാഹു. അവയെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും അവയുടെ സാക്ഷാൽ ഉടമസ്ഥനും അള്ളാഹുവാണ്. ആകാശങ്ങളും ഭൂമിയും വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതും അള്ളാഹുവിൻ്റെതാണ്. അൽ അസീസുൽ ഗഫാർ, അവൻ അജയ്യനും പ്രതാപവാനുമാണ്, ഏറെ പൊറുക്കുന്നവനുമാണ്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ പൊറുക്കുക എന്ന, ധാരാളമായി പൊറുക്കുന്നവൻ എന്ന ഈ നാമം, ആ വിശേഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഗുണത്തെയാണ്. കാരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ആരായിരുന്നാലും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്, സംഭവിച്ചിട്ടുള്ളവരാണ്. മലക്കുകളും പ്രവാചകന്മാരുമൊക്കെയാണ് അതിൽ നിന്ന് ഒഴിവുള്ള ആളുകൾ. എന്നാൽ ആ തെറ്റുകളെ പടച്ചറബ്ബ് പരസ്യമാക്കി വഷളാക്കി അതിൻ്റെ പേരിൽ ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു രീതി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുന്നില്ല. കാരണം പടച്ചറബ്ബ് അൽ ഗഫാർ, ഏറെ പൊറുക്കുന്നവനാണ്. അൽ ഗഫൂർ, ധാരാളമായി അവൻ മാപ്പാക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരുന്നവനാണ് അള്ളാഹു. പടച്ചറബ്ബിൻ്റെ ആ മഗ്ഫിറത്തിൻ്റെ ഭാഗമാണ് തെറ്റുകൾ അവൻ മറച്ചു വെക്കുന്നു എന്നത്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായ മഗ്ഫിറത്തുള്ളവനാണ്, പൊറുക്കുവാൻ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു. റബ്ബ് മറച്ചു വെക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ഫലൗല മഗ്ഫിറത്തുഹു ലഹലകത്തിൽ ബിലാദുൽ ഇബാദ്. ഷെയ്ഖ് സഅദി പറഞ്ഞതുപോലെ റഹ്മത്തുള്ളാഹി അലൈ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അടിമകളും അടിമകൾ വസിക്കുന്ന നാടുകളും നശിച്ചു പോകുമായിരുന്നു. കാരണം മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, അന്യായങ്ങൾ അത്രയുമുണ്ട്. അത് മിക്കതും പടച്ചറബ്ബ് ഒഴിവാക്കുകയാണ്, മാപ്പാക്കുകയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ, ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ, ഭൂലോകത്ത് മനുഷ്യവാസം എന്നല്ല, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട യാതൊന്നും ഉണ്ടാവുകയില്ല. ഈ ലോകം തന്നെ ഇതല്ലാത്ത ഒരു കോലത്തിലേക്കും രൂപത്തിലേക്കും മാറുമായിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലിം വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു, ആ പടച്ചറബ്ബിനെ നിങ്ങൾ അറിയണം. അവനോട് നിങ്ങൾ പാപങ്ങളും തെറ്റുകളും ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടണം. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവനേറെ പൊറുക്കുന്നവനാണ്. അവനാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നവൻ, അത് മുഖേന നിങ്ങൾക്ക് സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും ഈ ലോകത്ത് അനുഗ്രഹമായി നൽകിയവനവനാണ്. എന്നിട്ടും അവനെ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പരിഗണിക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല, അവനൊരു ഗാംഭീര്യവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ പടച്ചറബ്ബ് അലാഹുവൽ അസീസുൽ ഗഫാർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ഏത് പാപവും അള്ളാഹു പൊറുക്കും. മനുഷ്യൻ ചെയ്ത ഏത് ദ്രോഹവും അന്യായവും പൊറുക്കാൻ അള്ളാഹു ഒരുക്കമാണ്. പടച്ചറബിനോട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പശ്ചാത്തപിച്ച് ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടണം. അള്ളാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അന്യായം ചെയ്ത, അതിരുവിട്ട് അക്രമങ്ങൾ ചെയ്ത എന്റെ അടിയാറുകളെ, അടിമകളോട് വിളിച്ചു പറയൂ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത അന്യായങ്ങളിൽ അന്യായമായ ശിർക്ക് പോലും ഈ പറഞ്ഞ രൂപത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ കരഞ്ഞു കലങ്ങിയ കണ്ണും ഹൃദയവുമായി പടച്ചറബിലേക്ക് തിരിഞ്ഞാൽ, പൊറുത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ല പൊറുക്കാത്തതായി ഒരു പാപവും ഇല്ല എന്ന്. പടച്ചറബ് പൊറുത്തു തരും. അതേപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാനിൽ 135-136 ആയത്തുകളിൽ വിശദീകരിച്ചതുപോലെ, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ. സത്യവിശ്വാസികൾ അവർക്ക് വല്ല അബദ്ധവും സംഭവിച്ചാൽ, അവർ സ്വന്തത്തോട് തന്നെ വല്ല അന്യായവും പ്രവർത്തിച്ചു പോയാൽ, വൃത്തികേടുകളും മോശമായ ചെയ്തികളും അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ, അവരുടനെ പടച്ചവനെ സംബന്ധിച്ച് ഓർക്കും, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങും, അള്ളാഹുവിലേക്ക് അവർ ആവലാതികൾ ബോധിപ്പിക്കും, അവരുടെ തപിക്കുന്ന മനസ്സുമായി പടച്ചറബിലേക്ക് ഉയരുന്ന കൈകൾ ഒരിക്കലും അള്ളാഹു തട്ടിമാറ്റുകയില്ല. അള്ളാഹു അവിടെ പ്രത്യേകം പറഞ്ഞു, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുവാൻ മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അവ അത്യധികം പാപങ്ങൾ പൊറുക്കുന്ന, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെയും തിന്മകളെയും വലിച്ചിട്ട് വഷളാക്കി നമ്മെ അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ലാതെ അത് മറച്ചുവെച്ച പടച്ചറബ്, ആ പടച്ചറബിനോട് സ്നേഹമില്ലെങ്കിൽ, അവനോട് അടുക്കുവാനും അവനെ അനുസരിക്കുവാനും പറ്റുന്ന ഒരു മനസ്സല്ലെങ്കിൽ, ഏറ്റവും വലിയ ദൗർഭാഗ്യമായിരിക്കും അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പടച്ചറബിനെ സ്നേഹിക്കുവാനും അവനിലേക്ക് അടുക്കുവാനും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടുവാനും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടേയിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായൊരു ദുആ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചൊല്ലാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന, ഈ ആശയം വളരെയധികം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയായി നമുക്ക് കാണാം. ഇങ്ങനെ പറയണം സലാം വീട്ടുന്നതിന് മുമ്പ് നാം, അല്ലാഹുമ്മ ഇന്നീ ളലംതു നഫ്സീ ളുൽമൻ കസീറ ഫലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ അതിക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ പറയുമ്പോൾ നമ്മളോടൊക്കെ എത്രമാത്രം, അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശക്തവും അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും പറയണം, അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ അതിക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരയണമേ, ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, നിന്റെ പക്കൽ നിന്നുള്ള ആ പാപമോചനം, ആ പൊറുക്കൽ നീ എനിക്ക് നൽകണമേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല. പടച്ചറബിന്റെ മഗ്ഫിറത്തിനെ ഉയർത്തിക്കാണിക്കുന്ന ആ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹു ഗഫൂറാണ്, ഗഫ്ഫാറാണ്, ഗാഫിറാണ് എന്നീ നാമങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്ന ഈ പ്രാർത്ഥന, ഈ ദിക്ർ പാപങ്ങൾ പൊറുക്കാൻ ഏറെ ഗുണകരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ സുജൂദിലും സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവന് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, യാതൊരു ന്യൂനതയുമില്ലാത്ത പരമപരിശുദ്ധനും അത്യുന്നതനുമാണ് എൻ്റെ റബ്ബ്, അവനാകുന്നു സർവ്വഗുണങ്ങളുടെയും പൂർണ്ണതകളുള്ളത് എന്ന തഹ്മീദിൻ്റെ, അവൻ്റെ സ്തുതിഗീതങ്ങൾ അവന് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താണ്? അള്ളാഹു എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരയണമേ എന്ന്. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോഴും ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് നമസ്കാരത്തിൽ കാര്യമായി തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടം മഗ്ഫിറത്തിന് വേണ്ടിയാണ്, പൊറുക്കലിനെ തേടാൻ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഒരു വിശ്വാസിക്ക് വേണ്ട എല്ലാ, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും എല്ലാ ആവശ്യങ്ങളും ആ പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരയണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ, എൻ്റെ ന്യൂനതകളും കുറവുകളും നീ പരിഹരിച്ചു തരയണമേ, എന്നെ ഔന്നത്യബോധമുള്ളവനാക്കി എന്നെ ഉയർത്തേണമേ, എന്നെ അധപ്പതിപ്പിക്കാതെ നിന്ദ്യതയിൽ അകപ്പെടുത്താതെ എനിക്ക് സന്മാർഗം നൽകി അനുഗ്രഹിക്കണമേ, എനിക്ക് റിസ്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ആ പടച്ചറബിനെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള തേട്ടങ്ങളാണ്. പടച്ചറബ് നമുക്ക് അവൻ്റെ മഗ്ഫിറത്ത് തരണമെങ്കിൽ, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ പടച്ചറബ് അത് കേട്ട് പരിഗണിക്കണമെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് പൊറുക്കാൻ തയ്യാറാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ മാപ്പാക്കാൻ തയ്യാറാവുക, കാരണം അള്ളാഹു നിങ്ങളോടും നിങ്ങളുടെ വീഴ്ചകളും കുറവുകളും തെറ്റുകളും പരിഹരിച്ച് പുറത്ത് മാപ്പാക്കി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, സൂറത്തു നൂറിൽ അള്ളാഹു ചോദിച്ചതുപോലെ. അപ്രകാരം മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും നമ്മൾ കണ്ടാൽ, അറിഞ്ഞാൽ, അത് പറഞ്ഞു പരത്തി വഷളാക്കി അയാളെ അപമാനിച്ച് ഒരു വകക്കും കൊള്ളാത്ത അവസ്ഥയിൽ ആക്കുന്നതിന് പകരം അത് മറച്ചു വെക്കാൻ, സ്നേഹബുദ്ധിയ അയാളോട് ഉപദേശിക്കാൻ, തിരുത്താൻ, ഗുണദോഷിക്കാൻ ആണ് നമ്മൾ തയ്യാറാകേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു അൽ ഗഫാർ അൽ ഗഫൂർ അൽ ഗാഫിർ ഒക്കെയാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ, പടച്ചിറബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി ഒരുക്കി വച്ച നിരവധി മാർഗങ്ങൾ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പടച്ചിറബിൻ്റെ മഗ്ഫിറത്ത് എന്ന അതിമഹത്തായ ആ ഗുണം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ, അതിലൊന്ന് നമ്മൾ പടച്ചിറബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ്. നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയും, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. മൂന്ന് പ്രാവശ്യം അത് തേടിക്കഴിഞ്ഞിട്ടാണ് മറ്റ് ദിക്ര ദുആകൾ നമ്മൾ ചെല്ലാറുള്ളത്. അതേപോലെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ നൂറിലധികം തവണ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് പറയുമായിരുന്നു. അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദുസിയായ ഹദീസിലൂടെ നമ്മെ അറിയിച്ചു, ഒരു അടിമ ഇദാ അദ്നബ അബ്ദി ദംബൻ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഫഅലിമ അന്നലഹു റബ്ബൻ യഗ്ഫിറു ദംബ് ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബ് തനിക്കുണ്ട് എന്നവൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ സത്യവിശ്വാസി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അത് അള്ളാഹുവിന് സന്തോഷമുള്ള സംഗതിയാണ് ആ പൊറുക്കലിനെ തേടൽ. അത് നിമിത്തം അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. അതേപോലെ ഫറളായ അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യമായി പാലിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ പറഞ്ഞു, അഞ്ചു നേരം ശുദ്ധമായ വെള്ളമൊഴുകുന്ന പുഴയിൽ പോയി മുങ്ങിക്കുളിച്ച് വൃത്തിയായി വരുന്നൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ അഴുക്ക് വല്ലതും ബാക്കിയാകുമോ, ഇതേപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, ഇസ്തിഗ്ഫാറിൻ്റെ ധാരാളം സന്ദർഭങ്ങളും ദിക്റുകളും അടങ്ങിയിട്ടുള്ള നമസ്കാരം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. അതേപോലെ പ്രത്യേകമായ പല അദ്കാറുകളും, പ്രത്യേകിച്ച് ബാങ്കിന് ശേഷമുള്ള ആ ദിക്ർ, അതൊക്കെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടിത്തരുന്ന സംഗതിയാണ്. വുളുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായി വൃത്തിയായി കഴുകി ശരിയായ രീതിയിൽ ശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കാലുകൾ വെച്ച് നടന്നു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കുന്ന പല മാർഗങ്ങളിൽ ഓരോന്നുമാണ് നമ്മളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ കയറുന്നു, അള്ളാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞിട്ട് തഹിയത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ വേറെ സുന്നത്തുകളോ നമസ്കാരങ്ങളോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു, എന്നിട്ട് ഫറളായ നമസ്കാരത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു. അതെല്ലാം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടിത്തരുന്ന പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളാണ്. രാത്രി നമസ്കാരം, അതേപോലെ റമദാനിലെ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യുന്ന ഏത് സുന്നത്തുകളും എല്ലാം അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് നേടിത്തരുന്നതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിറു ലക്കും ദുനൂബക്കും. പറയൂ പ്രവാചകരെ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. അതേപോലെ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും നോമ്പെടുത്താൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ പറഞ്ഞു, രാത്രി നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടി അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു. ഇങ്ങനെ പടച്ചറബിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, അത്യധികം പൊറുക്കുന്നവനാണ് പടച്ചറബ് എന്ന അവൻ്റെ ആ അതിമഹത്തരമായ വിശേഷണം ഒരിക്കലും നമ്മെ വഞ്ചിക്കേണ്ടതില്ല. അല്ലെങ്കിൽ പിശാജ് അതിലൂടെ നമ്മെ പരാജയപ്പെടുത്തുവാനും വഞ്ചിക്കുവാനും നിന്നു കൊടുക്കരുത്. അതിൻ്റെ ഒരു മറുവശം കൂടി അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹിജറിൽ 49-50 വചനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. പറയൂ പ്രവാചകരെ, എൻ്റെ അടിമകൾക്ക് നീ അറിയിച്ചു കൊടുക്കുക, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അളവറ്റ ദയാപരനുമാണ്. പക്ഷേ ആ ദയയും കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തും ഒരു മനുഷ്യനെ വഞ്ചിച്ചു കളയരുത്. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്, വേദനാജനകമാണ്, ഒരാൾക്കും താങ്ങാനും സഹിക്കുവാനും കഴിയുന്നതല്ല. അപ്പോൾ പടച്ചറബിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, പടച്ചറബിൻ്റെ കാരുണ്യത്തെയും പാപമോചനത്തെയും കാംക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, ആ രണ്ട് തലങ്ങളും ബാലൻസ് കീപ്പ് ചെയ്ത് ഒരു വിശ്വാസി അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ വന്നുപോയ തെറ്റുകളെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് അതിൽ മനസ്സ് തപിച്ചുകൊണ്ട് പടച്ചറബിനോട് പൊറുക്കലിനെ തേടുവാൻ സാധിക്കും. ഗഫൂറും ഗഫ്ഫാറും ഗാഫിറുമായ പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
0: അൽഹംദുലില്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന. ശരിക്കും ഏതൊരു വിശ്വാസിയും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉ സിഫതകളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഏറെ പൊറുക്കുന്ന റബ്ബ് അൽ ഗഫ്ഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനിയാണ്. ആ വിഷയം ആണ് നമ്മളിതുവരെ കേട്ടതും പഠിച്ചതും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. അടുത്തതായി, ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ചും പൊതുവെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കഥ എന്നുള്ളത്. കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊതുവെ കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല. കുട്ടികൾക്കേറെ ആകർഷണീയമായ രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുക. വിവരമില്ലാത്ത ഉമ്മ എന്ന വിഷയത്തിലുള്ള ഒരു കഥ അവതരണമാണ് അബ്ദുസലാം വീട്ടി നിർവഹിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാൻ പാലക്കാടി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ ഏതാണെന്നറിയോ? വിവരമില്ലാത്ത ഉമ്മ. സർക്കാർ ജോലിക്കാരനായ അഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും മകളാണ് സൈനബ്. പഠനത്തിൽ വളരെ മിടുക്കിയും സ്കൂളിൻ്റെ അഭിമാനവുമാണവൾ. എല്ലാറ്റിലും അവളെ സഹായിച്ചിരുന്നത് അവളുടെ ഉമ്മയാണ്. എന്നാൽ പോകെ പോകെ അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. പഴയതുപോലെ സ്കൂളിലെ വിശേഷങ്ങളോ പാഠഭാഗങ്ങളിലെ സംശയങ്ങളോ ഒന്നും ഉമ്മയോട് പറയാതെയായി. അവളുടെ ഈ മാറ്റം അവളുടെ ഉമ്മയെ വളരെ വിഷമിപ്പിച്ചിരുന്നു. അഹമ്മദും അവളുടെ ഈ മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അവളുടെ അടുത്ത സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെല്ലാം ജോലിക്ക് പോകുന്നവരും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എന്നാൽ അവളുടെ ഉമ്മയാകട്ടെ ജോലിക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്നു. വിദ്യാഭ്യാസവും ജോലിയും വരുമാനവുമില്ലാത്ത ഉമ്മയോട് അവരുടെ മനസ്സിൽ ഇഷ്ടക്കുറവ് തോന്നിത്തുടങ്ങി. ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയ അഹമ്മദ് കേൾക്കുന്നത് മകളുടെ ഉച്ചത്തിലുള്ള സംസാരമാണ്. നിങ്ങളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ പോയി അടുപ്പത്തെ പണി നോക്ക്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും വേണം.
6: സൈനബ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
5: അഹമ്മദ് വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു. ഉപ്പാ, ഞാൻ പറയുന്നത് ശരിയല്ലേ?
6: സൈനബ് ചോദിച്ചു.
5: മോളെ, നീ നിന്റെ ഉമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം.
6: നിന്റെ ഉമ്മ വിദ്യാഭ്യാസമില്ലാത്തവളാണെന്നാണോ നിന്റെ വിചാരം?
5: ഇതും പറഞ്ഞ് അയാൾ മകളുടെ കൈ പിടിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയി. മേശ തുറന്ന് പൊടി പിടിച്ചൊരു പഴയ ഫയലെടുത്ത് അവളുടെ മുന്നിലേക്കിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു,
6: ഇതാ, ഇതൊന്ന് തുറന്നു നോക്ക്.
5: കൗതുകത്തോടെ അവളത് തുറന്നു നോക്കി. ഒരുപാട് സർട്ടിഫിക്കറ്റുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. എല്ലാം തന്നെ ഉയർന്ന റാങ്കിലുള്ളവ. ആ സർട്ടിഫിക്കറ്റുകളിൽ എഴുതിയിരുന്ന ഫാത്തിമ എന്ന പേര് കണ്ട് അവൾക്കവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇതെല്ലാം തന്നെ നിന്റെ ഈ വിവരമില്ലാത്ത ഉമ്മയുടേതാണ്, അഹമ്മദ് അല്പം രോഷത്തോടെ പറഞ്ഞു. ഒരു കമ്പനിയിൽ ഉയർന്ന ജോലി കിട്ടിയ സമയത്താണ് നിന്നെ നിന്റെ ഉമ്മ ഗർഭം ധരിക്കുന്നത്. അതോടെ അവൾ ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്റെ കുട്ടിയെ നോക്കാൻ എനിക്ക് സമയം കിട്ടാതെ പോകുമെന്ന് പറഞ്ഞ് അവൾ ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഞാനൊരു നല്ല ഉമ്മയല്ലാതാകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. പിന്നീട് അവൾ സ്വപ്നം കണ്ടത് മുഴുവൻ നിനക്ക് വേണ്ടിയാണ്. നിനക്കൊരനുജനും ഒരനുജയിത്തിയും ഉണ്ടായപ്പോൾ പിന്നെ അവർക്കും വേണ്ടി കൂടിയാണ്. ഇനി അവൾക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്നെങ്കിൽ പോലും നിനക്ക് അവളെ തള്ളിപ്പറയാൻ വല്ല അർഹതയുമുണ്ടോ?
6: ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിങ്ങൾ മക്കളെ നോക്കി വളർത്തിയത് ഇതിനാണോ?
5: ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു സൈനബിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമകളും കടപ്പാടുകളും എന്തെല്ലാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നീ മദർസയിൽ നിന്നും CRE ക്ലാസ്സുകളിൽ നിന്നും മറ്റും പഠിച്ചു മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഉമ്മാന്റെ മുഖത്തു നോക്കി അപമാനിക്കുന്ന വാക്കുകൾ പറയാൻ മോളെ നിനക്കെങ്ങനെ കഴിഞ്ഞു?
6: അഹമ്മദിന് അപ്പോഴും ദേഷ്യവും സങ്കടവും അടക്കാനായില്ല.
5: ഇതെല്ലാം കേട്ടുനിന്ന സൈനബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്കൂടി,
6: എന്നോട് ക്ഷമിക്കണേ ഉമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു.
5: ഉമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ രംഗം കണ്ട് അഹമ്മദിന്റെ കണ്ണുകളും ഈറനണിഞ്ഞു.
7: കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, വളരെ മനോഹരമായൊരു കഥ.
5: ഈ കഥയിൽ നമുക്കും കുറേ പാഠങ്ങളുണ്ട്, പഠിക്കുമല്ലോ. മറ്റൊരു കഥയുമായി അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നല്ല ഒരു കഥയായിരുന്നു. കഥയുടെ ഹെഡിങ് കേൾക്കുമ്പോൾ നമ്മൾ മാനൊരു വിവരമില്ലാത്ത ആളായി ചിത്രീകരിക്കുന്നൊരു കഥയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതായിരുന്നാലും വിവരമില്ലാത്ത ഉമ്മ എന്ന തലക്കെട്ടിലുള്ള കഥ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടിയാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ വിലപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജനക്ഷേമം പ്രോഗ്രാമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ഓറഞ്ച് ബുക്ക്, ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും എന്നതിൻ്റെ ഭാഗം 2. അബ്ദുൽ ഖാലിഖ് CM കൂടെ VT അബ്ദുസ്സലാമും നമ്മോട് പങ്കുവെക്കുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് CM സാറാണ് നമ്മുടെ കൂടെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. സാറെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
8: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഓറഞ്ച് ബുക്ക് എന്താണെന്നുള്ളത് നമ്മളതിൽ കുറച്ച് പറഞ്ഞു. പക്ഷെ ആ ഓറഞ്ച് ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം നൽകിയിട്ട് നമുക്ക് അടുത്ത മറ്റുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാൻ തോന്നുന്നു. എന്താണ് ഓറഞ്ച് ബുക്കിനെ കുറിച്ചൊരു സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ?
9: നമുക്കറിയാം, കേരളം വ്യത്യസ്ത ദുരന്തങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു നാടാണ്. അപ്പോൾ ആ നിലക്ക് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ ദുരന്തങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം, അതല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ആഘാതങ്ങൾ എങ്ങനെ കുറക്കാം, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വിശദമാക്കുന്ന ഒന്നാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 2 പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 1 2015 പുറത്തിറക്കിയ ഓറഞ്ച് ബുക്ക് 1, അത് 2020 അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നു. പിന്നീട് 2019 നമുക്കറിയാം രണ്ട് പ്രളയങ്ങൾ വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാലവർഷ സമയത്താണ്. അപ്പോൾ ഈ മൺസൂൺ പ്രിപ്പയർനെസ്സിന് വേണ്ടി പിന്നെ 2019 മുതൽ ഓറഞ്ച് ബുക്ക് 2 പുറത്തിറക്കി. ആദ്യത്തെ ഓറഞ്ച് ബുക്ക് പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷിലാണ്, രണ്ടാമത്തത് മലയാളത്തിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക, എന്നാൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കൊക്കെ കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാനും ചെയ്യേണ്ടതുമായിട്ട്
8: പുസ്തകത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് ബുക്കിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ ഒരു ചോദിക്കാനുള്ള, ഈ റവന്യൂ വകുപ്പ് ഓരോ വകുപ്പുകളെ കുറിച്ചാണല്ലോ ഓറഞ്ച് ബുക്ക് പറഞ്ഞിരുന്നത്, 35 വകുപ്പുകളല്ലേ പറഞ്ഞത്. അപ്പം എന്താണ് ഈ റവന്യൂ വകുപ്പ്, എന്താണ് ശരിക്ക് അവർ എന്ത് ഡ്യൂട്ടിയാണ് ശരിക്കും നിർവഹിക്കുന്നത്?
9: കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. 19,000+ ജീവനക്കാരുള്ള വകുപ്പാണ്. വകുപ്പുകളെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന റവന്യൂ വകുപ്പ്. അതിൻ്റെ ചുമതലകൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പിന്നെ നമ്മുടെ നികുതി അടക്കാൻ വില്ലേജ് ഓഫീസിൽ പോലെ നികുതി അടക്കുക, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, പിന്നെ ഭൂ സംരക്ഷണം, അതേപോലെ ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, കാനേശുമാരി കണക്കെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക, ഇത്രയും ഒക്കെ ഈ റവന്യൂ വകുപ്പിൻ്റെ ചുമതല വരുന്ന കാര്യങ്ങളാണ്.
8: ഞാൻ സന്ദർഭം ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ്റെ വകുപ്പൊക്കെ റവന്യൂലാണ്?
9: അതെ അതെ അതെ, ഇലക്ഷൻ ചെയ്യേണ്ട പ്രധാന ചുമതല റവന്യൂ വകുപ്പിനാണ് വരുന്നത്.
8: ഓക്കെ, ഇത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല, അത് ഈ ദുരന്ത നിവാരണം എന്നുള്ളത് അത് റവന്യൂ വകുപ്പിൻ്റെതാണോ?
9: നേരത്തെ 35 വകുപ്പുകളിൽ, പിന്നെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 2 വകുപ്പുകൾ ഒന്ന് റവന്യൂ ആണ്, രണ്ടാമത്തത് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ്. ഈ 2 വകുപ്പുകൾക്കാണ് പ്രധാനമായ ഡ്യൂട്ടികൾ വരുന്നത്. അതിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വരുന്നത് റവന്യൂ വകുപ്പുകൾക്കാണ്. കാരണം റവന്യൂ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പിന്നെ ജീവനക്കാരുള്ള വകുപ്പാണ്. ഇപ്പോൾ താഴെത്തട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസാണ് ഒരു 1,666 വില്ലേജ് ഓഫീസുകളുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ താലൂക്ക് ഓഫീസുകളുണ്ട്, 78 താലൂക്ക് ഓഫീസുകളുണ്ട്. അതിൻ്റെ മുന്നിൽ RDO ഓഫീസുകളുണ്ട്, 27 RDO ഓഫീസുകളുണ്ട്. പിന്നെ 14 ജില്ലാ കളക്ടർമാരുണ്ട്, പിന്നെ സംസ്ഥാന മറ്റ് അതോറിറ്റികളുണ്ട്. അപ്പോൾ ഇത്രയും വലിയ വകുപ്പായതുകൊണ്ട് ഏകോപന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ പ്രാപ്തിയുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്.
8: അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ദുരന്ത നിവാരണ ഉത്തരവാദിത്തമുണ്ട്.
9: ഏകോപനത്തിൻ്റെ മൊത്തം കോർഡിനേഷനിൽ ചാർജ് വരുന്നത് റവന്യൂ വകുപ്പിനാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ഇതിന് ഫസ്റ്റ് ഉത്തരവാദിത്തമായി ഓറഞ്ച് ബുക്ക് ഡിഫൈൻ ചെയ്തത് ഇതന്നെയാണ്, ഏകോപനം. അപ്പോൾ എന്തുണ്ടെങ്കിലും മെയിൻ ഉത്തരവാദിത്തം വരേണ്ടതും കാര്യങ്ങൾ ഇടപെടേണ്ടതും റവന്യൂ വകുപ്പ് തന്നെയാണ്. അതിൽ വരുന്നത് രണ്ടാമത്തെ ഉത്തരവാദിത്തം വരുന്നത് അടിയന്തര ഘട്ടത്തിൽ ഒരു ക്യാമ്പുകൾ ആരംഭിക്കാം. ആ ക്യാമ്പിൻ്റെ അവിടെ പിന്നെ ഒരു പക്ഷേ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ അവിടെ ഭക്ഷണം അറേഞ്ച് ലഘുഭക്ഷണം അറേഞ്ച് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ മരം വെട്ടി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ വില്ലേജ് ഓഫീസർമാർക്ക് അതിന് അധികാരങ്ങളുണ്ട്. 25,000 വരെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഘട്ടത്തിൽ ഒറ്റ തവണ മാത്രമാണ് ഈ അഡ്വാൻസ് അവർക്ക് വാങ്ങാൻ പറ്റും.
8: റവന്യൂ വകുപ്പിൽ ഏതൊക്കെ ഓഫീസുകളാണ് ശരിക്കും ഉൾപ്പെടുക?
9: ഞാൻ നേരത്തെ സംസാരത്തിൽ വന്നു, പിന്നെ ഒന്ന് വില്ലേജ് ഓഫീസ്, പിന്നെ താലൂക്ക് ഓഫീസ്, RDO, പിന്നെ കളക്ടറേറ്റ്, ഇത്രയാണ് നമ്മൾ ഡയറക്റ്റ് ബന്ധമുണ്ടാവും. പിന്നെ മുകളിൽ സ്റ്റേറ്റ് ലെവലിലുള്ളതിൻ്റെ വല്ലാതെ എത്തലില്ല. ഈ നമ്മൾ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റവന്യൂ വകുപ്പിന് കീഴിലല്ലേ, അവർക്കാണ് ബാധ്യത ഉള്ളത്.
8: പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഓറഞ്ച് ബുക്കിൽ ശരിക്കും പരാമർശിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ചുമതലകൾ എന്തൊക്കെയായിരിക്കും?
9: നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഈ അടിയന്തര ഘട്ടത്തിൽ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താലൂക്ക് തലത്തിൽ അവലോകന യോഗം വിളിക്കേണ്ടതുണ്ട്, അത് റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാമ്പ് നടത്താൻ നമുക്കറിയാം, ഒരു ക്യാമ്പ് ഒരു ദുരിതം വന്നാലല്ല, ദുരന്തം വന്നാലല്ല ക്യാമ്പ് കണ്ടെത്തേണ്ടത്, അത് അതിനു മുമ്പേ കണ്ടെത്തണം. അത് ഓരോ വാർഡിൽ അല്ലെങ്കിൽ 2 വാർഡിന് ഒന്ന നിലക്കെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി ആലോചിച്ച് ഈ ക്യാമ്പുകൾ റെഡിയാക്കി നിർത്തുക എന്നുള്ളത്, ഈ കാലവർഷ സമയത്ത് തന്നെ റെഡിയാക്കി നിർത്തുക എന്നുള്ളത് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക. ഒരു പക്ഷേ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ കറണ്ട് ഇല്ലാത്തൊരു സ്ഥാപനമാവാം, അപ്പോൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യേണ്ടി വരും, ലൈറ്റ് വെക്കേണ്ടി വരും, അത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 100,000 വരെ ഒരു പഞ്ചായത്തിന് ചെലവഴിക്കാവുന്നതാണ്. മുനിസിപ്പാലിറ്റിക്ക് 200,000, കോർപ്പറേഷൻ 500,000 വരെ നമുക്ക് ചെലവഴിക്കാനുള്ള ഒരു അധികാരം റവന്യൂ വകുപ്പ് നൽകുന്നുണ്ട്.
8: ഈ ദുരന്തത്തിൽ ദുരന്തം വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ആളുകൾ മാറ്റി പാർപ്പിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തെ പറ്റി പിന്നെ എന്തോ ഒന്ന് വിശദീകരിക്കാൻ പറ്റും?
9: ഓറഞ്ച് ബുക്കിൽ ആ ഭാഗം റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം തന്നെ വരുന്നുണ്ട്. അതിൽ പിന്നെ ഒരു പട്ടികയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ, രണ്ട് കോളനികൾ അല്ലെങ്കിൽ പുഴയുടെയോ നീർച്ചാലുകളോ ഓരത്ത് താമസിക്കുന്ന ആളുകൾ, വയൽക്കരകളിൽ താമസിക്കുന്നവർ, മലയുടെ ചെരിവുകളിലും ഒറ്റപ്പെട്ട പ്രദേശത്തും ഒറ്റപ്പെട്ട എസ്റ്റേറ്റ് ലേബർ ക്യാമ്പുകൾ എന്നിവ വസിക്കുന്നവർ, അതേപോലെ തന്നെ 2018, 2019, 2021 പ്രളയം ഉരുൾപൊട്ടൽ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ, പിന്നെ ദുരിതാശ്വാസ മുമ്പ് ക്യാമ്പുകളിൽ ഇതേപോലെ പങ്കെടുത്ത് ദുരിതം ഉണ്ടായി, വീടുകൾ നഷ്ടപ്പെട്ടു, ഒരുപക്ഷെ അവരുടെ വീടുകൾ റെഡിയായി വരുന്നുണ്ടാവും, താൽക്കാലികമായി ഷെൽട്ടറിൽ ഒരു ഉണ്ടാവാം, അത്തരം ആളുകളെ പിന്നെ പരിഗണിക്കും, മാറ്റി താമസിക്കേണ്ടതുണ്ട്. അതോടെ തന്നെ ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കിടപ്പുരോഗികൾ, ഇവർ ഇവരൊക്കെയാണ് ഈ പ്രയോറിറ്റിയിൽ വരുന്ന ആളുകൾ. എന്ത് ദുരിതം ഉണ്ടെങ്കിലും ഇവരെ ഒരു മുമ്പ്, ദുരന്തം വരുന്നതിന് മുമ്പായിട്ട് ഈ ആളുകളൊന്ന് പെട്ടെന്ന് എന്തായാലും മാറ്റി താമസിപ്പിക്കുന്നതാണ് ഓറഞ്ച് ബുക്കിൽ പറയുന്നത്. ഇവരെ ഉത്തരവാദിത്വം വരുന്ന മറ്റൊന്ന് എന്താ വെച്ചാൽ, ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഓരോ വില്ലേജിൻ്റെ കീഴിലും അല്ലെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു എമർജൻസി റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം കാലവർഷം വരുമ്പോൾ ഒന്ന് വരാനുള്ള സാധ്യത ഒന്ന് മണ്ണിടിച്ചിലാണ്, അതല്ലെങ്കിൽ മരം വീണ് കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മാറ്റണമെങ്കിൽ പിന്നെ ജെ സി ബികൾ വേണ്ടി വരും, ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് ആദ്യമേ ഒന്ന് ഒരുക്കി നിർത്തുക. ആ വില്ലേജിന്റെ കീഴിൽ എവിടേക്കാണ് ഇത്തരം കാര്യങ്ങൾ ആരുടെ കയ്യിലുള്ളത്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടക്കം വെക്കുക. മറ്റേ ആ സമയത്ത് എവിടെയാ ജെ സി വിളി വിളിച്ച് നോക്കിയാൽ കാര്യം നടക്കില്ലല്ലോ. ഈ ലിസ്റ്റ് ആദ്യമായി ധാരണയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഒരു ലിസ്റ്റ് വായിച്ചല്ലോ ഈ മുൻഗണന. അപ്പൊ ഒരു ദുരന്ത നിവാരണം ആളുകൾ ഒഴിപ്പിക്കുന്ന സമയത്ത്, മാറ്റി താമസിക്കുന്ന സമയത്ത് ഈ ആളുകൾക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത്. പിന്നെ ഇനി ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവില്ല, ഇതേപോലെ ലിസ്റ്റ് ലഭ്യമാവില്ല, എവിടേക്കാണ് ദുരന്ത സാധ്യത ലിസ്റ്റ് ലഭ്യമല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ഇലക്ഷൻ ചെയ്യണ പോലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ട് ഈ ഡാറ്റ അടുത്തൊരു വർഷത്തിന് മുമ്പായി റെഡിയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. ഇനി ഒഴിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഓറഞ്ച് മഞ്ഞ അലർട്ടാണ്, അപ്പോൾ നാളെ ഓറഞ്ച് അലർട്ടോ ചുവപ്പ് അലർട്ടോ ആണെങ്കിൽ ഇന്ന് വൈകിട്ടന് എന്ത് ചെയ്യണം, ഇത്രം നേരത്തെ ലിസ്റ്റ് വായിച്ചല്ലോ, അത്രം താമസക്കാരെ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇന്ന് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലെ ആളുകൾ എപ്പോഴും ഒരു അപകട ദുരന്ത സാധ്യത മുഖത്തുള്ളവരാണ്. അപ്പൊ അത്ര ആളുകൾ ഇപ്പൊ ജൂൺ മാസം ജൂലൈ മാസത്തിൽ ഒരു മഴ പെയ്തപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ സേഫ് അല്ല, അപ്പൊ അവർ വില്ലേജിൽ അറിയിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിക്കുന്ന പറഞ്ഞാൽ അപ്പൊ മാറ്റി താമസിപ്പിക്കണം. അതും നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ
10: അധികം ആളുകളൊന്നും ചിലത് അറിയിക്കൂല എന്നുള്ളതാണ് പ്രശ്നം, ശരിക്കും അറിയിക്കണം.
9: അതെ അതെ അതെ, ഇതിന്റെ വിഷയം എന്താ വെച്ചാല് ആളുകൾ മാറാൻ റെഡിയല്ല, അതാണ് വിഷയം. ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യങ്ങൾ നിർബന്ധം മാറ്റി താമസിപ്പിക്കുന്നതിൽ പരിമിതികളുണ്ട്. അവർ വന്ന് ബോധവൽക്കരണം നടത്തും, മാറാൻ പറയും, ചിലപ്പോൾ അനൗൺസ് ചെയ്യും, ഓരോ വീട്ടിലൊന്ന് പറയും, പക്ഷേ കുഴപ്പമില്ല ഞങ്ങളിവിടെ നിന്നോളാന്ന് പറയും. അതല്ലെങ്കിൽ ഒന്ന് അവിടെ പോയി ഞങ്ങൾ ബന്ധുവീട്ടിൽ പോകാന്ന് പറയുന്നത് ബന്ധുവീട്ടിൽ പോയതിന് ശേഷം വൈകിട്ടേ തിരിച്ചു വരും. ആ ഒരു സാഹചര്യങ്ങൾക്ക് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ദുരന്തം വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടാർപോളിൻ ഷെഡ് ഷീറ്റ് വലിച്ചിട്ടേണ്ടി വരും, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തൽക്കാലിക ഷട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൂടി പിന്നെ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ എവിടേക്കാണ് ലഭിക്കുക, ഒരു റേറ്റ് കോൺട്രാക്ട്, ഒരു കൊട്ടേഷൻ പന്തൽ വർക്കേ പന്തൽ വേണ്ടി വരും. അപ്പോൾ അവരായിട്ട് ഒരു റേറ്റ് കോൺട്രാക്ട് നേരത്തെ ദുരന്തം വരാൻ സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ജൂൺ മാസം മെയ് മാസം ആകുമ്പോഴത്തേന് ഇത്തരം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന് പറയുന്നുണ്ട്. അതിനാവശ്യമായ ചില ജനറേറ്റർ കറണ്ട് ഉണ്ടാവില്ല, ഇനി ദുരന്തം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇലക്ട്രിഫിക്കൽ ചെയ്ത ബിൽഡിംഗ് ആണെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ ആ ജനറേറ്ററുകൾ എവിടെയൊക്കെ ലഭിക്കും, മണ്ണുമാന്തി യന്ത്രങ്ങൾ ലഭിക്കും, അതിൻ്റെ റേറ്റ് കോൺട്രാക്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്രകാരം റെഡിയാക്കി വെക്കണമെന്നുകൂടി റൂൾ പറയുന്നുണ്ട്.
10: പിന്നെ നമുക്കവിടെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുണ്ടാവുമല്ലോ, അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ, വ്യത്യസ്ത നഷ്ടപരിഹാരങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തത്തിലുള്ള നഷ്ടപരിഹാരം ശരിക്കും അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്ക് എന്തേ പറയുന്നുണ്ടോ?
9: ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ അതായത് ഒരു ദുരന്തം വന്നാൽ പലതരത്തിൽ അത് ബാധിക്കാം. ഒന്ന് ജീവഹാനി ഉണ്ടാവാം, അതല്ലെങ്കിൽ വീടുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓരോ കാറ്റഗറിയാക്കി തിരിച്ചുകൊണ്ട് പിന്നെ ഓരോന്നിനും നിശ്ചിത നഷ്ടപരിഹാരം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ് ഇത് നൽകി വരാറുള്ളത്. അത് അതേ സമയത്ത് ഓർഡർ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം, അതിൽ നിന്ന് കൊടുക്കാം, ഇത്ര കൊടുക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇന്നെ കൊടുക്കാം എന്നുള്ള ഓർഡർ പുറത്തുവരയ്ക്കുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ കിട്ടുക. അതിന് ചെയ്യേണ്ടത് പിന്നെ ദുരന്തം നടന്ന ഉടനെ തന്നെ വില്ലേജ് ഓഫീസറെ വിവരം ഫോൺ മുഖേന അറിയിക്കാം, പിന്നീട് രേഖാമൂലം അറിയിക്കാം. അതിനുശേഷം വില്ലേജ് ഓഫീസർ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവരം അറിയിക്കും. അവിടുന്ന് എഞ്ചിനീയർ വിഭാഗം വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഓവർസിയറോ വന്ന് ആ വീടിന്റെ നാശനഷ്ടം കണക്കാക്കും. ഈ നാശനഷ്ടം കണക്കാക്കുന്നത് പിന്നെ ഒരു പെർസെൻറ്റേജിലാണ്. അതിന് പെർസെൻറ്റേജ് എങ്ങനെയൊക്കെ പെർസെൻറ്റേജ് നിശ്ചയിക്കുന്നുള്ളത് മാനദണ്ഡം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ പെർസെൻറ്റേജ് നിശ്ചയിച്ച് നേരെ വില്ലേജ് ഓഫീസിൽ തിരിച്ച് ഫയലെത്തും. വില്ലേജ് ഓഫീസർ അത് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് താലൂക്കിൽ നിന്ന് കളക്ടറേറ്റിന് അനുമതി ലഭിക്കുന്നവർക്ക് ഈ ഫണ്ടുകൾ ഇവരുടെ ബാങ്കിലോട്ട് ഡയറക്റ്റ് നിശ്ചയിക്കുന്ന സാഹചര്യമാണുള്ളത്.
10: ഇതിൽ പിന്നെ ശരിക്കും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതുപോലെ നിവാരണ പ്രവർത്തനങ്ങളൊക്കെ വകുപ്പ് തലത്തിലാണ് നടക്കുക. അപ്പോൾ ഈ വകുപ്പുകൾക്ക് എപ്പോഴൊക്കെയാണ് ഈ പണം ചെലവഴിക്കാനുള്ള റൈറ്റ്, എങ്ങനെയാണ് അത്, അതുമായി ബന്ധപ്പെട്ട് എന്താണ്?
9: ഓറഞ്ച് ബുക്ക് പറയുന്ന ഭാഗം തന്നെ നമുക്ക് നേരെ വായിക്കാം. പിന്നെ ബണ്ട് സംരക്ഷണം, കടൽ തീരത്തെ അല്ലെങ്കിൽ പുഴത്തീരത്തെ വീട് സംരക്ഷണം എന്നിവ ആവശ്യമായി വരികയാണെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിനും ജലസേചന വകുപ്പിനും കൃഷി വകുപ്പിനും സ്വന്തമായി ഈ പ്രവൃത്തിക്ക് പണം അവരുടെ കയ്യിലില്ല. എങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങനെ മണൽ നിറച്ച ചാക്കുകളോ ജിയോ ട്യൂബുകളോ വെച്ച് അത്തരം ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ 400,000 രൂപ വരെ ചെലവഴിക്കാവുന്നതാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അത് തഹസിൽദാർ ഒരു മുൻകൂർ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. തഹസിൽദാർ ഒന്ന് അറിയിക്കണം,
10: അങ്ങനെ
9: മറ്റേ ലാസ്റ്റ് ഒക്കെ ബില്ലാക്കിയതിന് ശേഷം ഇത്ര ചെലവെന്നു എന്ന് പറയുന്നില്ല. തഹസിൽദാരും കൂടി ബോധ്യപ്പെടണം ഈ വിഷയം അത്യാവശ്യമാണ് എന്ന് നിലക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, നൽകാൻ പറ്റും.
10: സാർ പിന്നെ ഇതിലെ ഈ വകുപ്പുകളൊക്കെ ശരിക്കും അത് സമയബന്ധിതമായിട്ട് ആ ബുക്ക് പ്രകാരം തന്നെ അവരത് നിർവഹിക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ കേട്ടു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ അത്രയും പെർഫെക്റ്റാണ്, മുന്നൊരുക്കങ്ങളുണ്ട്, അത് നടക്കുമ്പോഴുണ്ട്, ശേഷമുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് നടക്കാറുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ?
9: ഈ പുസ്തകത്തിലെ ഞാൻ അതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് എത്താം. ഈ ബുക്കിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗം നേരെ വായിക്കാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചെത്താം. പിന്നെ ഈ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തന നടത്തിപ്പ് അതാത് വകുപ്പുകൾ ദുരന്ത നിവാരണ വകുപ്പിലേക്ക് June 20 മുമ്പായി നൽകേണ്ടതുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അവരുടെ നടപടികൾ എന്ത് ചെയ്യണം, ജില്ലാതലത്തിൽ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന ടീമിനും കൈമാറണം. അതൊക്കെ June 20 മുമ്പായി നൽകണം. അപ്പം നൽകണമെങ്കിൽ മുമ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അതാ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു വിഷയം എന്താ വെച്ചാൽ, പിന്നെ ഈ ഏറ്റവും കൂടുതൽ ചുമതലകളുള്ള വകുപ്പുകളാണ് പിന്നെ വില്ലേജ് ഓഫീസുകളാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളായാലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണം ഇപ്പം നമുക്ക് ഈ അവസാന വർഷം തന്നെ എടുത്തറിയാം, ഇലക്ഷൻ കഴിഞ്ഞു, പിന്നീട് നേരെ കിടക്കുന്നത് കാലവർഷ സമയത്തേക്കാണ്. അതിനിടയിൽ ഉഷ്ണമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ആവശ്യം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അപ്പം നമ്മൾ ഇലക്ഷനാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പോയില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അതാത് സമയങ്ങൾ നടക്കണം. അപ്പം ഈ വകുപ്പുകൾ അവരുടെ നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ദുരന്ത നിവാരണ കാര്യങ്ങൾ ചെയ്യുന്നത്.
10: അപ്പോൾ ആ ഒരു അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പോരുന്നില്ല, അത് ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
9: ഇപ്പം നമ്മളാണെങ്കിൽ സമ്മതിക്കാം. ഇപ്പം നമുക്ക് ഒരു എക്സാമിന് അപേക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു കോളേജ് അഡ്മിഷന് ആവശ്യമുണ്ട്. ഇപ്പം ഈ സമയം എടുക്കാം. ഈ സമയമാണെങ്കിൽ പിന്നെ എൻട്രൻസ് റിസൾട്ടുകൾ കാര്യങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വന്നു, SSLC കഴിഞ്ഞു, പുതിയ സ്ഥാപനങ്ങൾ കയറണം. ആ സമയത്ത് പിന്നെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഹാജരാക്കണം. നമ്മൾ ഈ മുന്നൊരുക്ക പ്രകടനം നടത്താൻ ഇതേ സമയത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് ഒരു പക്ഷേ
10: ശ്രദ്ധിക്കാൻ
9: ചിലപ്പോൾ ഒരു അശ്രദ്ധ ചില ഇടങ്ങൾ വന്നേക്കാം. എന്നാലും പൊതുവെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് ഓരോ വർഷം കൂടുന്തോറും ശ്രദ്ധ എന്തായാലും
10: കൂടിക്കൊണ്ടിരിക്കുന്നു,
9: വർദ്ധിച്ചു വരുന്നുണ്ട്.
10: പഴയ പോലെയല്ല, കുറച്ചുകൂടി ഏകോപന രീതിയും കാര്യങ്ങളൊക്കെ വന്നു.
9: അതെ അതെ അതെ.
10: അപ്പോ ഏതായിരുന്നാലും ഈ 35 വകുപ്പുകൾ, 34 35 കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടും.
9: അതെ അതെ അതെ.
10: അപ്പോ ഇങ്ങനെ വകുപ്പ് തലങ്ങളിൽ അതിന്റെ ഒരു ഏകോപിച്ച രീതി, നമ്മൾ പറഞ്ഞു റവന്യൂ വകുപ്പാണ് അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകോപിച്ച രീതിയും പിന്നെ ജനങ്ങളുടെ ഒരു സഹകരണവും, ഈ പറഞ്ഞ നമ്മൾ പ്രളയത്തിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഇത് കൂടി കൂടുമ്പോൾ ഏത് ഒരു ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കും ഇൻഷാല്ലാ. അത് തന്നെയാണ് നമുക്കപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അത്രയും ഭദ്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല, അവരുമായിട്ട് ജനങ്ങൾ, പൊതുജനങ്ങൾ സഹകരിക്കുകയും ഒന്നിച്ച് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്രതിസന്ധിയിലും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഉടനീളം നമുക്ക് ഡോക്ടർ സി അബ്ദുൽ ഖാലിഖ് സാറിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഇൻഷാല്ലാ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇതുപോലെ മറ്റു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ജനക്ഷേമ പരിപാടിയിൽ നമ്മുടെ കൂടെ പങ്കെടുത്ത സാറിന് പ്രത്യേകമായ പീസ് റേഡിയോയുടെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജനക്ഷേമം എന്ന പ്രോഗ്രാമാണ് ഇതുവരെ നമ്മൾ ശ്രവിച്ചത്. ഓറഞ്ച് ബുക്ക് ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും, അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതുവരെ അവതരിപ്പിച്ചത്. ശരിക്കും ഓറഞ്ച് ബുക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ വൈറ്റ് ബുക്ക്, പിന്നെ റോസ് ബുക്ക്, ഇങ്ങനെ പലതും ആളുകൾക്ക് ചിന്തിക്കാം. പക്ഷേ ഈ വിഷയം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ശരിക്കും കേട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്കാണ് ഈ സംഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരം നമുക്ക്

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ചു നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു

മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഏതായാലും ഈ റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ പോകുന്നത് സ്നേഹക്കൂടിലേക്കാണ്. ഒരു പക്ഷേ പീസ് റേഡിയോക്ക് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ചില പ്രോഗ്രാമുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്നേഹക്കൂടി എന്ന പങ്കുതി, എന്നതിൽ സംശയമില്ല. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലെ അവതരണമാണ്. പൊതുവേ ഈ അഡോളസൻസ് പീരീഡിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും പാരൻസ് അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. പലപ്പോഴും തിരിച്ചറിവില്ലാതെ അത് കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കേൾക്കാൻ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ ചേരുന്നത് പ്രൊഫസർ കെ പി സഅദ് അവരാണ്. നമുക്ക് ഈ പ്രോഗ്രാം ശ്രവിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സഅദ് ആണ് ഈ വിഷയം പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആഹാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത്, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്തിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി ക്രൈസിസാണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ നിന്നും, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡിയോളജി കോൺഫ്ലിക്ട്സ് ആണ്. മതപരമായിട്ടുള്ള ശിക്ഷണത്തോടുകൂടിയാണ് മക്കളെ രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്നാൽ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ എല്ലാ മതമൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന, പുരോഗതിയുടെ ഭാഗമായി അതെല്ലാം തിരസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത് ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം, പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്, ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരു ആത്മവിശ്വാസക്കുറവാണ്, അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ, വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത്, അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നു. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല, അല്ലെങ്കിൽ നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല, ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം, ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം, അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം, അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത് തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരൻ്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത് എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോഷങ്കാക്ക അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമ്മയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഇത്തരം പ്രായത്തിൽ, അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
1: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
2: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ, അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല, ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൺ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാ കൊടുക്കുന്നത്? ഷി ഗീവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന, തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ഏത് വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇന്റർ കോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
3: മാഷാല്ലാ, എപ്പോഴും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ഓരോ പ്രായത്തിലുമുള്ള ആളുകളുടെയും കുട്ടികളുടെയും ഒക്കെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ഒരല്പം മുതിർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് സ്വാഭാവികമാണല്ലോ. സ്നേഹക്കൂടിൽ നാം ഇതുവരെ കേട്ടത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമൊന്നാണ്. പ്രൊഫസർ കെ പി സഹദ് ആണ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ ഒരാഴത്തിലുള്ള പഠന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികളുടെ ഭാഗം 3 അവതരിപ്പിക്കുന്നത്. അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും 2 രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ 3-ാമത്തെയും 4-ാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മമെന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സഹാബത്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇൽമ് പഠിക്കുന്നതിൽ ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല, ഇൽമിനെ ഹയാ തടഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മദീയ ധാരാളമായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദഖറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഹാബത്ത് കൂടി പഠിച്ചിരുന്ന ഒരു ചര്യ, ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്ക് നിങ്ങൾ. ലമാം ബിൻ സഅലബ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അള്ളാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ ഒരു തവണ നോമ്പു നോൽക്കണം എന്നല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സദഖ, ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമർക്ക്, അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, നാം. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിതബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലുമൻ വറായി മിൻ ഖൗമി, എൻ്റെ ഖൗമിലേക്കുള്ള, എൻ്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ഉലമാ ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകന്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രവാചകനോട് ചോദിച്ച് അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓതിയതും ശരിയാണ്. ഇന്ന ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി അഹ്റുഫ് ഫഖ്റഉ മാ തയസ്സർ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഏഴ് രൂപേണ, ഏഴ് ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖളാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായും ഒക്കെ സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ, അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തത്, വഖായ വഹവാദിസ് ഷാഹദ ഫീഹ സ്വഹാബ തസറുഫാത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു? പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകൻ്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകൻ്റെ നമസ്കാരം, പ്രവാചകൻ്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകൻ്റെ സീറത്തും അടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം. അലി ബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാൻ ആഖിറു കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത് അസ്സലാത്ത് തഖുല്ലാഹ ഫീമാ മലകത് അയ്മാനുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു, നമസ്കാരം, നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകൻ്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുഅൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകൻ്റെ മരണമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിൻ്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതിന് സാക്ഷികളായി. പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്, ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു, അവിടുന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്, എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു, റസൂലുള്ളാഹിയുടെ യാത്രയിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്, ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പ്രവാചകൻ എത്ര നമസ്കരിച്ചു എന്നിത്യാദി മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ്റെ സഹാബത്ത് സാക്ഷികളായതിനെ അവർ നമുക്ക് റിവായത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് ദൃശ്യരൂപേണ സുഹബത്തിലൂടെ അഥവാ പ്രവാചകൻ്റെ പ്രവാചകനുമായിട്ടുള്ള സഹവാസത്തിലൂടെ സഹാബത്ത് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകൻ്റെ സഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ഇതുവരെ നാം കേട്ടത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. ഇസ്ലാമിലെ അടിസ്ഥാനമായും മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഹദീസുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികൾ, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിൽ ക്ലാസ് എടുത്തത്. ഇതോടെ

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ഒരു സുഹൃത്ത് പ്രോഫ്കോൺ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര സമ്മേളനം, അതിന് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്യാമ്പസ്, അത് കേരളത്തിലുണ്ട്, ആ ക്യാമ്പസിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൻ്റെ നാട്ടുകാരനായ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് അവൻ്റെ റൂം എവിടെ എന്ന് അന്വേഷിച്ചു. ആ റൂമിലേക്ക് ഈ നമ്മുടെ കൂട്ടുകാരൻ ചെല്ലുകയാണ്. ചെന്നപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു കോലത്തിലാണ് അവനെ കണ്ടത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവനെ കാണുന്നു, അവൻ്റെ കോലമാകെ മാറിയിട്ടുണ്ട്, മുഖം മാറിയിട്ടുണ്ട്, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേകമായൊരു കോലം അവനായി മാറിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ മാസങ്ങളായി ലഹരിക്കടിമയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷയം, ഇവൻ്റെ ഉപ്പയോട് സ്ഥിരമായി ഈ പ്രവർത്തനങ്ങളിലേക്ക്, കുട്ടികളുടെ കൂട്ടായ്മയിലേക്ക് ഇവനെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഉപ്പ പല കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അവന് കുറേ പരീക്ഷാ തിരക്കാണ്, കുറേ ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞൊരു ഉപ്പയായിരുന്നു. എന്ത് ഈ ഒരു സാഹചര്യത്തിൽ അവൻ ഓർത്തുപോയതാണ് ഉപ്പ അങ്ങനെയായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഉപ്പയ്ക്ക് ചെറിയ ചില സൂചനകൾ അങ്ങോട്ട് നൽകിയപ്പോൾ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന സൂചനകൾ നൽകിയപ്പോൾ, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓനൊന്ന് ശരിയാക്കിയെടുക്കണം, നിങ്ങളൊന്ന് കൊണ്ടുപോകണം, ഓനെ നന്നാക്കണം എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ തുടക്കത്തിലൊന്നും കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടതിൻ്റെ ഒരു സമയത്തും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാതെ ഇത്തരം കൂട്ടായ്മകളിൽ അംഗമാകുന്നത്, അതിൻ്റെ മീറ്റിങ്ങുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ കുട്ടികളുടെ ഒരു പഠന സമയത്തിൽ നഷ്ടമായി മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ അവരൊരു വഴികേടിലായി പോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കുറേ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും.
3: ഈ പൊതുവെ അങ്ങനത്തെ കുറച്ച് പാരൻസ് ഉണ്ട്. ഒന്നാമത് വെച്ചാൽ മക്കൾ ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ തോഫീഖാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വൈകി വരുമ്പോൾ അവൻ കുറേ അധികം ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വെറുതെ എട്ടങ്ങാറാക്കി കൊണ്ടിരിക്കും, അതായത് വെറുതെ വർത്താനം പറഞ്ഞ് ചടപ്പിക്കും. അപ്പം എനിക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം, ഞാനന്ന് നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ജനറൽ സെക്രട്ടറി ആകുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മളോട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ ഏത് പരീക്ഷ വന്നാലും പരീക്ഷാകാലത്ത് തന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് 80% മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറയും, 80% അല്ലല്ലോ, 100% അല്ലേ കിട്ടേണ്ടത്, അല്ല 80% എന്തായാലും കിട്ടണം, അവനങ്ങനെ പറയാം. അപ്പം ഇത് 1-2 തവണ വന്നപ്പോൾ ഞാനൊരിക്കൽ അവൻ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാട്സാപ്പ് സംവിധാനങ്ങളൊന്നുമില്ല, ഫുൾ മെസ്സേജ് ഫോണിങ്ങും മെസ്സേജും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 80% മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മ പിന്നെ നമ്മളെ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾക്കൊന്നും വിടൂല. ഇത്താത്തിയും അവരൊക്കെ നല്ല ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, NIT IIT ടീമുകളാണൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുക. അപ്പോൾ ഇവന് പൊതുവേ 90-95-98% മാർക്ക് കിട്ടും ഈ പയ്യനെ. അത് ഒക്കെ കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥയിലൊക്കെ എത്തിയതിൻ്റെ ശേഷം വീണ്ടും ഉമ്മാൻ്റെ ഒരു ഓട്ടോ പ്ലേ എന്ന് നമ്മൾ പറയും, വെറുതെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമല്ലോ, എൻ്റെ കാര്യം നോക്കിക്കോന്ന പറയാം, ഉമ്മതാ പറയാം. അപ്പോൾ ഒരിക്കവന് പറഞ്ഞു, ഒരു തന്നെ ഭയങ്കര ഹാപ്പിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഉമ്മാനുടേയും കാര്യം പറഞ്ഞു. എന്തേ പറഞ്ഞു എന്ന് വെച്ച് തന്നെ, എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ഖബറാണ്, ഞാൻ മരിച്ചു പോയാൽ ഇതായി ട്രോഫി ഈ സർട്ടിഫിക്കറ്റൊക്കെ വെറുതെ ആണ്, ആർക്കും പറ്റില്ല, കുട്ടീൻ്റെ അപ്പി കുറാനോടെ ഇത് പറ്റില്ല. ഇനി ചൂടാകുമെന്ന് വെച്ച് തന്നെ ചൂടായിട്ടില്ല, ഞാൻ കരഞ്ഞ പറഞ്ഞു ഉമ്മാനോട്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, ഉമ്മയും കരഞ്ഞു, ഉമ്മയും കരഞ്ഞ്, ഇനി ഉമ്മ എന്നോട് പറയാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സുഹൃത്ത് ഒരു പക്ഷേ എന്നെ കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അവനെ ജോലിയിലേക്കും മറ്റും ഒക്കെയൊക്കെ വന്ന് രംഗത്തുനിന്ന് അപ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവനെ ഓർമ്മ വരുന്നത്, എനിക്ക് നിന്നെ ഒന്ന് വിളിച്ചു നോക്കണം. ആ അതെ, പിന്നെ അങ്ങനെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഒരു എവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ വിസിബിളാകാത്ത, ചിലപ്പോൾ സജീവമായി വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ കുട്ടികളെ നമ്മൾ നന്നായി താല്പര്യപ്പെടുത്തി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഭാഗമാക്കണം. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ടാകും, അന്ന് മോൻ എന്തോ ഒരു പരീക്ഷ ഉണ്ടാകും, അത് ആ ക്ലാസ്സും നേരത്തെ പ്രഖ്യാപിക്കണതല്ല, മീൻസ് പെട്ടെന്ന് പ്രഖ്യാപിക്കണതല്ല, പരീക്ഷയും അങ്ങനെ പ്രഖ്യാപിക്കണമല്ല, അതിന് പ്ലാനിങ് ഉണ്ടാക്കി അന്ന് വൈകുന്നേരം നമുക്ക് എന്തായാലും പോകണം, ഒരു പഠനവും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തോ എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. ആ ക്ലാസ് ടെസ്റ്റിൽ 4 മാർക്ക് കുറഞ്ഞാലൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കൽ മനസ്സിലായില്ലേ. അപ്പം നമ്മളാരും ഒരു ഭയങ്കര പഠിച്ച് തകർത്തതുകൊണ്ടൊന്നും ജീവിതത്തിലൊരു ദൗത്യത്തേക്ക് എത്തിയതൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെന്താണ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ, ജോലിയാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അത് ജീവിതത്തിലോടുണ്ടായ ഇങ്ങനത്തെ ഒരു വീക്ഷണം കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിക്കാളെ നല്ലൊരു പൈസ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്, അത്യാവശ്യം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഈ വഴിയിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ പഠിച്ചോൻ തന്നതാണെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ഓർമ്മപ്പെടുത്തി.

0: കുട്ടിയും എന്ത് ചെയ്യും, ഭൗതികതയിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും ലഹരിയിലോ മറ്റു അഡിക്ഷനുകളിലോ ഒക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.
1: അപ്പോൾ കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുക, ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കുക.
2: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 104-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 103 ആയത്തുകൾ ഈയൊരു ഹിഫ്ളുൽ ഖുർആനിൻ്റെ എപ്പിസോഡുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കുകയുണ്ടായി. അതിനു മുൻപ് സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ഉള്ള സൂറത്തുകളെല്ലാം നമ്മൾ കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയവരുണ്ടാവും. ആ ഭാഗങ്ങളൊക്കെ എപ്പോഴും പാരായണം ചെയ്ത് നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പുതിയ ആയത്ത് പഠിക്കുന്നതോടൊപ്പം അത് കേൾക്കുന്നതോടൊപ്പം മുൻപ് പഠിച്ച ഭാഗങ്ങൾ കൂടുതൽ സമയമെടുത്ത് അത് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് 104-ാമത്തെ ഒരായത്താണ് നമ്മൾ പഠിക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 104-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി മുഖമൊഴി. ബാധ്യതകൾ വിസ്മരിക്കരുത്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോട് ശബ്ദാവതരണം നൽകുന്നു.
4: ബാധ്യതകൾ വിസ്മരിക്കരുത്. വ്യക്തിയും സമൂഹവും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് വ്യക്തിബാധ്യതകളും സമൂഹ ബാധ്യതകളും. വ്യക്തികളുടെ ഉത്തരവാദിത്തബോധമാണ് സമൂഹത്തിൻ്റെ അടിത്തറപാകുന്നത്. അതേസമയം ആരോഗ്യകരമായ ഒരു സമൂഹമാണ് വ്യക്തിയുടെ വളർച്ചയ്ക്കനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നത്. വ്യക്തികളും വ്യക്തികളടങ്ങുന്ന സമൂഹവും ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ സമൂഹം സുരക്ഷിതമാകും. നേരെ മറിച്ച്, വ്യക്തികൾ തങ്ങളുടെ ബാധ്യതകളിൽ ഉപേക്ഷ വരുത്തുകയും സൃഷ്ടാവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനാനിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്താൽ ഇഹപര നിർഭയത്വം വ്യക്തികൾക്ക് നഷ്ടമാകും. സമൂഹത്തിലും അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. പറയുക, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അവന് പങ്കുകാരേയില്ല. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവന് കീഴ്പ്പെടുന്നവരിൽ ഞാൻ ഒന്നാമനാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 6:162-163. സ്വന്തം ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുക, അറിവ് സമ്പാദിക്കുക, സന്മാർഗമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ എന്നിവരോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുക പോലുള്ളതെല്ലാം വ്യക്തിബാധ്യതയിൽപ്പെടുന്നു. വ്യക്തി സ്വന്തം താൽപ്പര്യങ്ങൾക്കപ്പുറം താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യേണ്ട കാര്യങ്ങളാണ് സമൂഹബാധ്യതകൾ. എനിക്കെന്ത് കിട്ടി എന്നതിനേക്കാൾ ഞാൻ സമൂഹത്തിന് എന്ത് നൽകി എന്ന ചിന്തയാണത്. വ്യക്തികൾ നന്നാകുമ്പോൾ കുടുംബവും, കുടുംബങ്ങൾ നന്നാകുമ്പോൾ സമൂഹവും നന്നാകുന്നു. അവകാശങ്ങളെക്കുറിച്ച് മാത്രം വാചാലരാകാതെ കടമകളെക്കുറിച്ചും ബോധവാന്മാരാകുമ്പോഴാണ് ഒരു ജനത സാംസ്കാരികമായി ഉന്നതിയിലെത്തുക. സ്വന്തം പുരോഗതിക്കൊപ്പം നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്കായി കൈകോർക്കുമ്പോൾ മാത്രമാണ് മനുഷ്യജീവിതം അർത്ഥപൂർണമാകുന്നത്. ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്ന ചിന്തയിലേക്കുള്ള വളർച്ചയാണ് വ്യക്തി സാമൂഹിക ബാധ്യതകളുടെ അന്തസത്ത. ആരാധനക്കർഹനായി അള്ളാഹു മാത്രമേയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവൻ ആരാധ്യന്റെ മുഴുവൻ കൽപ്പന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമെന്നതിൽ സംശയമില്ല. അവൻ സത്യവും ധർമ്മവും നീതിയും മറ്റു നന്മകളും കൈമുതലായുള്ളവനായിരിക്കും. അവനെക്കുറിച്ചാർക്കും നല്ലതേ പറയാനുണ്ടാകൂ. അവൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിലുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം കൊണ്ടും ഉയർന്ന ജോലി കൊണ്ടുമൊന്നും മനുഷ്യൻ മനുഷ്യനാകില്ല. സൃഷ്ടാവിലുള്ള അചഞ്ചലമായ വിശ്വാസവും മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളുള്ള പ്രതീക്ഷയും ഭയവും ഉള്ളവർക്കേ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യനായി മാറാൻ കഴിയൂ. നന്മയുടെ ജീവിക്കുന്ന ഉദാഹരണമായി മാറാൻ കഴിയൂ. അവൻ നന്മകൾ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു മാത്രമായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു, നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു. അധ്യായം 2 വചനം 215.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ബാധ്യതകൾ വിസ്മരിക്കപ്പെടരുത്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, രചന നിർവഹിച്ചത് ഹനീന ടി കെ, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, ഹനീന ടി കെ. ഒരു പൂവിൻ്റെ ഇതളുകളിലോ പുലർക്കാലത്ത് കിഴക്കൻ ചക്രവാളത്തിലോ ഭംഗി കൂട്ടാനായി ആരും ചായം പൂശേണ്ടതില്ല. പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയിലാണ് ഏറ്റവും സുന്ദരമാകുന്നത്. എന്നാൽ കപടതകളില്ലാത്തതും നിഷ്കളങ്കതയുടെയും തനിമയുടെയും വസന്തവുമാകേണ്ട നമ്മുടെ കൗമാരക്കാരികളുടെ മുഖങ്ങൾ ഇന്ന് കോർപ്പറേറ്റ് കമ്പനികളുടെ പരീക്ഷണശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാഭാവിക രൂപത്തെ ഇഷ്ടപ്പെടുന്നതിനു പകരം കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളിൽ നിന്ന് മേക്കപ്പിൻ്റെ ബാഹ്യപാളികൾക്കുള്ളിൽ സ്വന്തം വ്യക്തിത്വത്തെ ഒളിപ്പിക്കാൻ ഒരു തലമുറയെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ആധുനിക സമൂഹത്തിൽ സൗന്ദര്യമെന്നത് കോർപ്പറേറ്റ് കമ്പനികളും സോഷ്യൽ മീഡിയയും നിശ്ചയിക്കുന്ന കൃത്രിമമായ ചില അളവുകോലുകളായി മാറിയിരിക്കുന്നു. വെളുത്ത നിറം, തികവുറ്റ ചർമ്മം, അളന്നുവച്ച ശരീരവടിവുകൾ എന്നിവയാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് പരസ്യങ്ങളിലൂടെയും ഇൻഫ്ലുവൻസർമാരിലൂടെയും നമ്മുടെ മനസ്സുകളിലേക്ക് നിരന്തരം കുത്തിവയ്ക്കപ്പെടുകയാണ്. മനുഷ്യസഹജമായ ചെറിയ വ്യത്യാസങ്ങളെപ്പോലും കുറവുകളായി ചിത്രീകരിച്ച് കൗമാരക്കാരിലും പെൺകുട്ടികളിലും കടുത്ത അപകർഷബോധം വളർത്തുക എന്നതാണ് ഈ ആഗോള വിപണിയുടെ തന്ത്രം. ഈ കണിയിൽ അകപ്പെടുന്നതോടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഒന്നിനു പുറകെ ഒന്നനായി സൗന്ദര്യവർദ്ധക വസ്തുക്കളും ചികിത്സകളും തേടിപ്പോകുന്നു. ബാഹ്യസൗന്ദര്യത്തിനു പുറകെയുള്ള ഈ അന്ധമായ ഓട്ടം സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ബ്രാൻഡ് ലിപ്സ്റ്റിക്കുകളിലും മേക്കപ്പ് സാധനങ്ങളിലും നാഡീവ്യൂഹത്തെപ്പോലും തകരാറിലാക്കുന്ന മാരക ലോഹങ്ങളടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാലയങ്ങളെ മേക്കപ്പ് വിമുക്തമാക്കാനുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നത്. അത് കേവലമൊരു അച്ചടക്ക നിയമമായി മാറാതെ കമ്പോളത്തിൻ്റെ ചൂഷണത്തിൽ നിന്ന് പുതിയ തലമുറയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള കരുതലോടെയുള്ള ഇടപെടലാകണം. ഇസ്ലാം സൗന്ദര്യത്തെയോ ശരീരസംരക്ഷണത്തെയോ നിരോധിക്കുന്ന മതമല്ല. വൃത്തിയും വെടുപ്പുമുള്ള ജീവിതത്തെ ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മനുഷ്യനെയും ഏറ്റവും മനോഹരമായ ഘടനയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 95:4. ഈ പ്രകൃതിദത്തമായ വൈവിധ്യത്തെ നാം നെഞ്ചേറ്റുകയാണ് വേണ്ടത്. ഒരു സ്ത്രീ തൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിനകത്തും തനിക്കനുവദിക്കപ്പെട്ടവർക്ക് മുന്നിലും അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് അന്യ പുരുഷരുടെ ശ്രദ്ധയാകർഷിക്കാനുള്ള പ്രദർശന വസ്തുവായി പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സൗന്ദര്യമായ ഹയാ, ലജ്ജ എന്ന മൂല്യത്തിന് വിരുദ്ധമായി മാറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ശാഖകളിൽപ്പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരി. ചുണ്ടിലെ കൃത്രിമച്ചായങ്ങൾ അല്പം ജലസ്പർശത്തിൽ അലിഞ്ഞുപോയേക്കാവുന്നതാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തീർക്കുന്ന സൗന്ദര്യം മരണത്തിനുമപ്പുറവും മങ്ങാതെ പ്രകാശമായി അവശേഷിക്കും.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഹനീന ടി കെ രചന നിർവഹിച്ച ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്. ഇതിൻ്റെ ശബ്ദാവതരണം നടത്തിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ്. മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ, രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ, എഴുത്ത് റൈഹാൻ ഷഹീദ്. 2026 ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു പള്ളി പൊളിച്ചു മാറ്റപ്പെട്ടു. ബർമീറിൽ 4 പള്ളികൾ പൊളിച്ചു. മീററ്റിൽ 200 പഴക്കമുള്ള ഒരു പള്ളിക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചു. വാരാണസിയിൽ 1000 പഴക്കമുള്ളെന്ന് ഒരു പള്ളി പൊളിച്ചു മാറ്റപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരായ പൊളിച്ചു നീക്കൽ നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് അപൂർവ സംഭവമല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ്. ഈ സംഭവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തങ്ങളെ തുല്യപൗരന്മാരായി കാണുന്നുണ്ടോ എന്ന ചോദ്യമുയർത്തുകയാണ്. കണക്കുകൾ പറയുന്ന കഥ. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ റിപ്പോർട്ടുകളിലൂടെയും വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും വലിയൊരു പ്രവണതയെ മറച്ചുവെക്കാറുണ്ട്. അതുകൊണ്ടാണ് കണക്കുകൾ പ്രധാനമാകുന്നത്. സമീപകാലത്ത് പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം വെറും 45 ദിവസത്തിനുള്ളിൽ 23 മുസ്ലിം ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ പൊളിച്ചു മാറ്റപ്പെട്ടതായോ ഒഴിപ്പിക്കൽ നടപടികൾ നേരിട്ടതായോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പള്ളികൾ മാത്രമല്ല, മദ്രസകൾ, ഈദ്ഗാഹുകൾ, ദർഗകൾ എന്നിവയും ഉൾപ്പെടും. ഈ സാഹചര്യത്തിൽ നിയമം ഒരേ രീതിയിലാണോ നടപ്പാക്കപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മിക്കപ്പെട്ടതോ ഭൂമി തർക്കങ്ങളുള്ളതോ ആയ അനേകം മതസ്ഥാപനങ്ങൾ വിവിധ മതവിഭാഗങ്ങൾക്കുണ്ട്. എന്നാൽ പൊളിച്ചുനീക്കൽ നടപടികളിൽ മുസ്ലിം ആരാധനാലയങ്ങൾ ആനുപാതികമായി കൂടുതലായി ലക്ഷ്യമിടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും ഉയർത്തുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ സംഭവങ്ങളോടുകൂടിയുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇന്ന് പല സംഭവങ്ങളും ഏതാനും ദിവസത്തെ വാർത്തകൾക്ക് ശേഷം പൊതുചർച്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്, അല്ലെങ്കിൽ തീരെ ചർച്ച ചെയ്യപ്പെടാതെയും പോകുന്നു. ഒരു പള്ളി പൊളിക്കപ്പെടുന്നതിൽ മാത്രം പ്രശ്നം ഒതുങ്ങുന്നില്ല. ഒരു സമുദായത്തിന്റെ ആശങ്കകളും പരാതികളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ പോലും എത്താതെ പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. അതിനാലാണ് പല സാമൂഹിക നിരീക്ഷകരും ഈ സംഭവങ്ങളെ വെറും ഭൂമി തർക്കങ്ങളായോ നിയമ നടപടികളായോ മാത്രം കാണാതെ സമകാലിക ഇന്ത്യയിലെ ന്യൂനപക്ഷ അനുഭവത്തിന്റെ അഭാഗമായിട്ടാണ് വായിക്കുന്നത്. നിയമമോ തിരഞ്ഞെടുക്കപ്പെട്ട നിയമപ്രയോഗമോ, മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരായ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ സർക്കാർ സംവിധാനങ്ങൾ സാധാരണയായി മുന്നോട്ട് വയ്ക്കുന്ന വാദം നിയമപരമായതാണ്. ഭൂമി കയ്യേറ്റം, അനധികൃത നിർമ്മാണം, വികസന പദ്ധതികൾ, കോടതി ഉത്തരവുകൾ തുടങ്ങിയ കാരണങ്ങളാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു നിയമവാഴ്ചയോടുള്ള സമൂഹത്തിൽ ഇത്തരം കാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിയമത്തിന്റെ നിലനിൽപ്പ് പോലെ പ്രധാനമാണ് നിയമം എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നതും. കാരണം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നിയമങ്ങൾ പോലും പലപ്പോഴും വിവേചനപരമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അമേരിക്കയിലെ വർണ്ണവിവേചന കാലഘട്ടത്തിലും ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർഡിഡ് ഭരണകാലത്തും പല അനീതികളും നിയമപരമായി ന്യായീകരിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഒരു നടപടിയെ നിയമപരമാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രം അത് നീതിപൂർവമാണെന്ന് തെളിയിക്കാനാവില്ല. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സർക്കാർ ഭൂമിയിലോ തർക്കഭൂമിയിലോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട്. റോഡുകളുടെ നടുവിലും പൊതുസ്ഥലങ്ങളിലും വർഷങ്ങളായി നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളും ക്രൈസ്തവ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. എന്നാൽ പൊളിച്ചുനീക്കൽ നടപടികൾ വരുമ്പോൾ മുസ്ലിം സ്ഥാപനങ്ങളാണ് കൂടുതൽ ലക്ഷ്യം വയ്ക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും സംശയങ്ങൾ ഉയരും. ഇത് വെറും മുസ്ലിം സംഘടനകളുടെ ആരോപണമല്ല, നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും നിയമം ഒരുപോലെ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചുയർത്തുന്നുണ്ട്. സമീപകാല ഇന്ത്യയിൽ ബുൾഡോസർ രാഷ്ട്രീയം എന്ന പദം പോലും രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ കുറ്റാരോപിതരുടെ വീടുകൾ കോടതി നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചുമാറ്റുന്നതിനെ മനുഷ്യാവകാശ സംഘടനകൾ വിമർശിച്ചിട്ടുണ്ട്. വിമർശകരുടെ അഭിപ്രായത്തിൽ ഇത്തരം നടപടികൾ നിയമവാഴ്ചയേക്കാൾ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പ്രശ്നം ഒരു പള്ളി പൊളിച്ചോ ഇല്ലയോ എന്നതല്ല, ഒരു പ്രത്യേക സമുദായത്തിന് നിയമസംവിധാനത്തിൽ തുല്യ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തി അതിന്റെ ഭൂരിപക്ഷം എത്ര ശക്തമാണെന്നതിലല്ല, അതിലെ ന്യൂനപക്ഷങ്ങൾ എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നതിൽ കൂടിയാണ്. പള്ളി വെറുമൊരു കെട്ടിടമോ? ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതൊരു കെട്ടിടം മാത്രമല്ലേ, വേറെ എവിടെയെങ്കിലും പണിയാമല്ലോ എന്ന്. ഈ ചോദ്യം പുറമെ ലളിതമായി തോന്നാമെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് പര്യാപ്തമല്ല. ഒരു പള്ളി നമസ്കാരത്തിനുള്ള സ്ഥലം മാത്രമല്ല, അതൊരു സമുദായത്തിന്റെ ചരിത്രമാണ്. അത് തലമുറകളുടെ ഓർമ്മകളാണ്. അത് ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്രമാണ്. ഇന്ത്യയിലെ പല പള്ളികളും നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം വഹിക്കുന്നവയാണ്. ചില പള്ളികൾ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലത് സാമൂഹിക സേവനങ്ങളുടെ കേന്ദ്രമാണ്. ചിലത് പ്രദേശവാസികളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുടെ സാക്ഷ്യമാണ്. ഒരു മനുഷ്യൻ തന്റെ ബാല്യകാലം മുതൽ നമസ്കരിച്ചിരുന്ന പള്ളി നഷ്ടപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനാലാണ് ലോകമെമ്പാടും ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളെ സാംസ്കാരിക പൈതൃകമായി സംരക്ഷിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃകപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ എന്നിവയുടെ സംരക്ഷണത്തിന് പിന്നിലും ഈ ചിന്ത തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രവും ബഹുസ്വരതയും വിവിധ സമുദായങ്ങളുടെ സംഭാവനകളുടെ ആകത്തുകയാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാർ, ക്രൈസ്തവർ, ജൈനർ, ബുദ്ധർ തുടങ്ങി വിവിധ സമൂഹങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ സംസ്കാരം രൂപപ്പെട്ടത്. അതുകൊണ്ടൊരു സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ തുടർച്ചയായി വിവാദങ്ങളുടെയും പൊളിച്ചു നീക്കലുകളുടെയും കേന്ദ്രമാകുമ്പോൾ അതാ സമുദായത്തിന്റെ അസ്തിത്വബോധത്തെയും ബാധിക്കുന്നു. ഈ അനുഭവത്തെയാണ് ചില ബുദ്ധിജീവികളും അപരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത്, ഒരു സമുദായം രാജ്യത്തിന്റെ തുല്യ പങ്കാളിയല്ലെന്നും എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ളൊരു ബോധം. സിയാഉസ്സലാമിന്റെ നിരീക്ഷണം സമകാലിക ഇന്ത്യയിലെ മുസ്ലിം ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന കൃതികളിലൊന്നാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സിയാഉസ്സലാമിന്റെ ബീയിങ് മുസ്ലിം ഇൻ ഹിന്ദു ഇൻ ഇന്ത്യ, ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്ന തലക്കെട്ടിൽ പ്രസ്തുത പുസ്തകം മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം എന്നല്ല, ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്നാണ് അദ്ദേഹം പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ പേരിനുള്ളിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനാപരമായ മതേതര സ്വപ്നത്തിൽ നിന്ന് ഇന്ന് രാജ്യം മറ്റൊരു രാഷ്ട്രീയ സാംസ്കാരിക ദിശയിലേക്ക് നീങ്ങുകയാണോ എന്ന്. പുസ്തകത്തിൽ സിയാഉസ്സലാം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അനുഭവങ്ങളെ വിവിധ തലങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, നിയമസംവിധാനം, പൊതുസമൂഹം എന്നിവ മുസ്ലിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ച. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് വെറും സാമ്പത്തികമോ സാമൂഹികമോ ആയ വെല്ലുവിളികൾ മാത്രമല്ല നേരിടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ ദേശീയതയും ദേശസ്നേഹവും പൗരത്വവും പോലും നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തുല്യപൗരന്മാരായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ പൊതുചർച്ചകളിൽ മുസ്ലിങ്ങൾ പലപ്പോഴും മറ്റവൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത ശക്തിപ്പെടുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമകളിലേക്കും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ചില സ്ഥിരം ധാരണകൾ ആവർത്തിക്കപ്പെടുന്നതായിട്ടും അദ്ദേഹം നിരീക്ഷിക്കുന്നു. മുസ്ലിങ്ങൾ രാഷ്ട്രസ്നേഹത്തിൽ സംശയാസ്പദരാണ്. മുസ്ലിങ്ങൾ ജനസംഖ്യാ ഭീഷണിയാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ആക്രമണകാരികളുടെ പിൻഗാമികളാണ്. ഇത്തരം ചില ആശയങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഒരു സാധാരണ മുസ്ലിമിന്റെ സാമൂഹിക അനുഭവം എങ്ങനെ മാറുന്നു എന്നതാണ് പുസ്തകത്തിന്റെ പ്രധാന ചർച്ചയിലൊന്ന്. പ്രശ്നം ചില ഉറ്റപ്പെട്ട വിദ്വേഷ പ്രസ്താവനകളല്ല, മറിച്ച് ഒരു സമുദായത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ധാരണകൾ പൊതുബോധത്തിന്റെ ഭാഗമായി മാറുന്നുവെന്നതാണ്. മുസ്ലിമായിരിക്കുക എന്നത് അനാഥനായിരിക്കുക. സിയാഉസ്സലാമിന്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാചകമാണിത്. ബീയിങ് മുസ്ലിം ഈസ് ടു ബി അൻ ഓർഫൻ ഇൻ ഇന്ത്യ ടുഡേ. ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിമായിരിക്കുക എന്നത് അനാഥനായിരിക്കുക എന്നതുപോലെയാണ്. ഇവിടെ അനാഥൻ എന്നത് പദം മാതാപിതാക്കളില്ല എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി അനാഥനാകുമ്പോൾ അവന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ ശക്തമായ ഒരു സംരക്ഷണ സംവിധാനം ഇല്ലാതാകുന്നു. ഇന്നത്തെ ഇന്ത്യയിലെ നിരവധി മുസ്ലിങ്ങൾക്ക് സമാനമായൊരു അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോൾ, ഒരു മുസ്ലിം യുവാവ് വിദ്വേഷ കുറ്റകൃത്യത്തിനിരയാകുമ്പോൾ, ഒരു മുസ്ലിം ഒരു സമുദായത്തിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ ആരാണവർക്കു വേണ്ടി ശബ്ദമുയർത്തുന്നത്? ഇതാണ് അദ്ദേഹം ഉയർത്തുന്നൊരു ചോദ്യം. ഭരണകൂടം നിശബ്ദമാണ്. ഭൂരിഭാഗം ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ പോലും മടിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കാരണം മുസ്ലിം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പ്രീതിപ്പെടുത്തലായി എന്ന ആരോപണത്തിന് കാരണമാകുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പോലും പലപ്പോഴും മുസ്ലിം വിഷയങ്ങളിൽ ജാഗ്രതാപൂർവമായ നിശബ്ദത പാലിക്കുന്നതായും കാണാം. ഈ പശ്ചാത്തലത്തിലാണ് അനാഥത്വം എന്ന പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചതും പ്രസക്തമാകുന്നതും. ഇതൊരു സമുദായത്തിൻ്റെ മനഃശാസ്ത്രപരമായ അനുഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആരോഗ്യനില അളക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ സുരക്ഷിതത്വം നോക്കിയല്ല, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം നോക്കിയാണ്. മാധ്യമ നിശബ്ദതയും പൊതുസമൂഹവും. ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളെ പലപ്പോഴും നാലാമത്തെ തൂൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭരണകൂടത്തെയും രാഷ്ട്രീയ ശക്തികളെയും നിരീക്ഷിക്കുകയും അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മാധ്യമങ്ങളുടെ അടിസ്ഥാന ദൗത്യം. എന്നാൽ സമകാലിക ഇന്ത്യയിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയരുന്നുണ്ട്. മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല സംഭവങ്ങളും പലപ്പോഴും ദേശീയ വാർത്തകളായി മാറുന്നില്ല. ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോഴോ ഒരു മദ്രസ അടച്ചുപൂട്ടപ്പെടുമ്പോഴോ അതേതാനും ദിവസത്തെ വാർത്തകളിൽ ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ മുസ്ലിങ്ങളെ പ്രതികൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങൾ ആഴ്ചകളോളം ടെലിവിഷൻ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ മാധ്യമ പഠനരംഗത്ത് ഫ്രെയിമിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത്, ഒരു വാർത്ത എന്താണ് എന്നതിനേക്കാൾ അതെങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് പൊതുബോധത്തെ സ്വാധീനിക്കുന്നത്. മുസ്ലിങ്ങൾ വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ, തീവ്രവാദം, ജനസംഖ്യാ ചർച്ചകൾ, മതപരമായ വിവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയാണ്. അതേസമയം മുസ്ലിങ്ങളുടെ സാമൂഹിക സംഭാവനകൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ, അവകാശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് യാതൊരുവിധ ശ്രദ്ധയും ലഭിക്കുന്നില്ല. ഇത് വെറും മാധ്യമ പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ ധാർമ്മിക സംവേദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ശക്തി സ്വന്തം സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകുന്നതിലാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണെന്ന സമീപനം ഒടുവിൽ ജനാധിപത്യത്തിൻ്റെ തന്നെ പരാജയമായി മാറും. അനീതിയേക്കാൾ പലപ്പോഴും വേദനാജനകമാകുന്നത് അതിനോടുള്ള സമൂഹത്തിൻ്റെ അനാസ്ഥയാണ്. ഭൂരിപക്ഷ രാഷ്ട്രീയവും മുസ്ലിം അസ്തിത്വവും. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തെ പ്രധാനമായും ഹിന്ദു സാംസ്കാരിക പാരമ്പര്യത്തിനടിസ്ഥാനത്തിൽ നിർവചിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയധാരയാണ് ഹിന്ദുത്വം. ഈ ആശയധാരയുടെ പ്രധാന വക്താക്കളായ സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയുടെ ചരിത്രത്തെയും ദേശീയതയെയും പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും കാണാം. ഈ രാഷ്ട്രീയ വിവരണത്തിൽ ഇന്ത്യൻ ചരിത്രം പലപ്പോഴും ഹിന്ദു പീഡിതരും മുസ്ലിം അധിനിവേശക്കാരും എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം മതപരമായ സംഘർഷങ്ങളുടെ കഥയായി ചുരുക്കപ്പെടുന്നു. മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതകൾ മാത്രം എടുത്തു കാണിക്കപ്പെടുകയും അവരുടെ ഭരണപരമായ സാംസ്കാരികമായ വാസ്തുവിദ്യാപരമായ സംഭാവനകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചരിത്ര വായനയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മധ്യകാല ഭരണാധികാരികളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും പൊതുചർച്ചകളിൽ അവർ പലപ്പോഴും ആ ചരിത്രത്തിൻ്റെ പ്രതിനിധികളായി ചിത്രീകരിക്കപ്പെടുന്നു. ഒരു മുസ്ലിം പള്ളി വെറും ആരാധനാലയമായി കാണപ്പെടാതെ ചരിത്രപരമായ അധിനിവേശത്തിൻ്റെ പ്രതീകം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യവും രൂപപ്പെടുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് വിവാദം മുതൽ ഗ്യാൻവാപ്പി മസ്ജിദ് ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ വിഷയങ്ങൾ വരെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായാണ് പല നിരീക്ഷകരും കാണുന്നത്. ഒരു ആരാധനാലയത്തെക്കുറിച്ചുള്ള തർക്കം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിധികൾ കടന്ന് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി തന്നെ മാറുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. സ്വാതന്ത്ര്യസമരത്തിലും സാഹിത്യത്തിലും വാസ്തുവിദ്യയിലും ശാസ്ത്രത്തിലും വ്യാപാരത്തിലുമെല്ലാം മുസ്ലിങ്ങളുടെ സംഭാവന വളരെ വലുതാണ്. എന്നിട്ടും പലപ്പോഴും യഥാർത്ഥ ഇന്ത്യയുടെ പുറത്തുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നുവെന്ന തോന്നൽ ശക്തിപ്പെടുകയാണ്. ഭരണഘടന എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വിപുലവും പുരോഗമനപരവുമായ ഭരണഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മതം, ഭാഷ, ജാതി, സംസ്കാരം എന്നിവയുടെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്തിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ അവകാശങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എല്ലാ പൗരന്മാർക്കും മതവിശ്വാസത്തിൻ്റെയും മതാചരണത്തിൻ്റെയും സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 26 മതസമുദായങ്ങൾക്ക് സ്വന്തം മതസ്ഥാപനങ്ങൾ നടത്താനും പരിപാലിക്കാനും അവകാശം നൽകുന്നു. ആർട്ടിക്കിൾ 29, 30 എന്നിവ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുന്നു. ഇവ വെറും നിയമവ്യവസ്ഥകൾ മാത്രമല്ല, ഇന്ത്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. കാരണം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പൗരത്വം ഉറപ്പു നൽകുന്ന ഒരു റിപ്പബ്ലിക്കായിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഇവിടെയാണ് സമകാലിക സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയരുന്നത്. ഒരു മുസ്ലിം പൗരൻ തന്റെ ആരാധനാലയത്തെയും വിദ്യാഭ്യാസ സ്ഥാപനത്തെയും മതപരമായ അസ്തിത്വത്തെയും കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രൂപപ്പെടുന്നുവെങ്കിൽ അത് ഭരണഘടനയുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഭരണഘടനയുടെ ശക്തി അതിലെ ആർട്ടിക്കിൾ അല്ല, അവയുടെ പ്രായോഗികമായ നടപ്പാക്കലാണ്. ഒരവകാശം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല, അത് സമൂഹത്തിൽ അനുഭവിക്കാൻ കഴിയണം. ഇന്ത്യയുടെ സ്ഥാപക നേതാക്കൾ വിഭാവനം ചെയ്ത രാജ്യം മതപരമായ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമല്ലായിരുന്നു, മറിച്ച് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുപോലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജനാധിപത്യമായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഒരു ഭരണഘടന എത്ര മികച്ചതായാലും അതിനെ നടപ്പാക്കുന്നവരുടെ സമീപനമാണ് അതിന്റെ വിജയമോ പരാജയമോ നിർണയിക്കുന്നത്.
0: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ. രചന റൈഹാൻ ഷഹീദ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
5: أعوذ بالله من الشيطان الرجيم.
6: وما خلق

0: ഇനി നമ്മൾ പോകുന്നത് ജീവിത പാഠങ്ങൾ എന്ന ഒരു മറ്റൊരു പരിപാടിയിലേക്കാണ്. വിജയിക്കുന്ന വിശ്വാസികൾ എന്ന തലക്കെട്ടിലാണ് ജീവിത പാഠങ്ങളിൽ നമ്മോട് മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ. ഈ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ സത്യവിശ്വാസികളായ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട ചില അടിസ്ഥാന ക്വാളിറ്റികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തരുന്നുണ്ട്. മുഅ്മിനായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും, ഈമാൻ പൂർത്തിയായെങ്കിൽ മാത്രമേ എൻ്റെ പരലോകം കൃത്യമായ രീതിയിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും സത്യവിശ്വാസികളായ ആളുകൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമെന്ന യാഥാർത്ഥ്യം ലഭിക്കണമെന്ന് അതിയായി കൊതിക്കുന്നവരാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗം കൊതിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, സ്വർഗത്തിന് വേണ്ട ചില അമലുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. അതിലേറെയായിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ട രീതിയിൽ നമ്മളുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് അറിയിക്കുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുക. അപ്പോൾ വിജയിക്കുന്ന സത്യവിശ്വാസികൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തുകളിലൂടെ അത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് മുഅ്മിനൂനിൻ്റെ ആദ്യ വചനങ്ങളിൽ അല്ലാഹു അറിയിക്കുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തരുന്നത്, ആ സത്യവിശ്വാസികൾക്ക് അഥവാ വിജയിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന ചില ക്വാളിറ്റികളെക്കുറിച്ച് റബ്ബ് പറയുകയാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൺ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് വളരെയധികം ഭയഭക്തി കാണിക്കുന്ന ആളുകളായിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമസ്കരിക്കാത്തവൻ ഒരിക്കലും മുസ്ലിമല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ നമസ്കാരത്തിൽ ഭയഭക്തി കാണിച്ച് അള്ളാഹുവിനോട് വളരെയധികം ഖുശൂഓടുകൂടെ നമസ്കരിക്കുക എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സത്യവിശ്വാസികൾ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്ന ആളുകളായിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ നമസ്കാരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമ്മൾ തുടങ്ങി സലാമിലൂടെ അവസാനിപ്പിക്കുന്ന നമസ്കാരം എന്ന ആ ഒരു പ്രക്രിയയിൽ എത്രത്തോളം നമ്മുടെ മനസ്സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരായിരുന്നാലും, ഇനി മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ വീട്ടിൽ നിന്നോ മറ്റോ ഒക്കെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരായിരുന്നാലും ശരി, നമ്മുടെ ഓരോ നമസ്കാരത്തിലും ഖുശൂ കടന്നു വരുന്നുണ്ടോ, ഭയഭക്തി കടന്നു വരുന്നുണ്ടോ എന്നത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസിൽ, നമുക്ക് കാണാം, ഖാല ഇബ്നു സീരീൻ كان اصحاب رسول الله صلى الله عليه وسلم يرفعون ابصارهم الى السماء في الصلاه فلما نزلت قد افلح المؤمنون الذين هم في صلاتهم خاشعون خفضوا ابصارهم الى موضع سجودهم. ترسيയും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പലരും നമസ്കാരത്തിന്റെ സമയത്ത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാറുണ്ടായിരുന്നു. അവർ ഇർഫാഉ അബ്സാറഹും ഇലാ സമാ, ആകാശത്തേക്ക് മുകളിലേക്കൊക്കെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ എന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അവരുടെ കണ്ണുകളെ അവർ സുജൂദിൻ്റെ സ്ഥാനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനമാണ്, സ്വലാത്തുൻ ബിലാ ഖുശൂ കജസദിൻ ബിലാ റൂഹ്, ഒരിക്കലും തന്നെ ഖുശു ഇല്ലാത്ത നമസ്കാരം എന്നുള്ളത് ആത്മാവില്ലാത്തൊരു ശരീരം പോലെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഖുശു എന്നുള്ളത് നമസ്കരിക്കുന്നുണ്ടോ അവിടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം വേണം. നമ്മളങ്ങനെ നമസ്കരിക്കുന്നു എന്നാൽ നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടോ പോകുന്നു. അവസാനം ഇമാമു സലാം വീട്ടുമ്പോൾ നമസ്കാരം കഴിഞ്ഞോ എന്ന് ആകുലപ്പെടുന്നൊരവസ്ഥ. അതല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് 3 റക്അത്ത് കഴിഞ്ഞോ, അല്ലെ ഇത്ര പെട്ടെന്ന് 4 റക്അത്ത് കഴിഞ്ഞോ, ഞാൻ എന്തൊക്കെയാണ് ചൊല്ലിയത്, എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ നമസ്കാരം കഴിയുമ്പോഴായിരിക്കും നമസ്കാരത്തെക്കുറിച്ച് ഓർക്കുന്നത്. ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലും മറ്റും വീഡിയോസും മറ്റും കണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതരായിരിക്കുന്ന അവസ്ഥയിൽ, ഫുട്ബോളിൻ്റെ കളി നടക്കുന്ന സമയത്ത്, ക്രിക്കറ്റ് കളി ലൈവ് നടക്കുന്ന സമയത്ത്, നമ്മളുടെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ മത്സരം നടക്കുന്ന സമയത്തൊക്കെ അതിനിടയിൽ ഹയ്യ അലൽ ഫലാ എന്ന വിളി കേട്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും മനസ്സ് പലപ്പോഴും ആ കളിക്കാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിലും സച്ചിൻ ഔട്ടായോ, മെസ്സി ഗോളടിച്ചോ എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ സുജൂദിൽ റബ്ബിനോടുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. നമ്മൾ റബ്ബിനോട് നമ്മൾ നടത്തുന്ന രഹസ്യ സംഭാഷണത്തിനിടക്ക് മറ്റുള്ള ചിന്തകൾ നമുക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളാണോ അവർ, അവരുടെ നമസ്കാരത്തിൽ ഖുശു ഉള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഖുശു ഫി സ്വലാത്ത് വഹു ഹളൂറുൽ ഖൽബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ ഖുശു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ സാന്നിധ്യമാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വരണം. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ, ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആ ആയത്തിൻ്റെ ആശയങ്ങൾ കടന്നു വരണം. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് നെഞ്ചത്ത് കൈവച്ച് 17 തവണ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കത് വരണ്ടേ, പടച്ചോനെ നിൻ്റെ സ്സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണേ എന്നുള്ളത്, ആ രൂപത്തിലായിരിക്കണം ഇൻഷാ അള്ളാഹ് നമ്മുടെ നമസ്കാരങ്ങൾ ഉണ്ടാവേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ എന്നുള്ളതാണ്. സത്യവിശ്വാസികളായ ആളുകൾ വ്യർത്ഥമായ, അന്വർത്ഥമായിട്ടുള്ള, അനാവശ്യമായ കാര്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ബാത്തിലായ കാര്യങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. യഅനി അൽ കലാമു ലാ ഖൈറ ഫീഹി എന്ന് കാണാൻ സാധിക്കും. വെറുതെ ഒരു നേട്ടവുമില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളുമൊക്കെയായി, വിനോദങ്ങളിലും മറ്റുമൊക്കെയായിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നൊരവസ്ഥ ഒരു സത്യവിശ്വാസിക്കുണ്ടായിക്കൂടാ. മറിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മിൻ ഹസ്നി ഇസ്ലാമിൽ തർക്കുഹു മാ ലാ യഅനി, ഒരു സത്യവിശ്വാസിയുടെ ഇസ്ലാം അവൻ്റെ ദീന് നന്നാകുന്നതിൻ്റെ ലക്ഷണമാണ് തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്ത കാര്യങ്ങളെ, അവന് പ്രത്യേകിച്ച് ഇടപെടേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. അനാവശ്യമായ നമുക്ക് നമ്മൾ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും പോയി തലയിട്ടുകൊണ്ട് അതിലൊക്കെ ആളാകാൻ ശ്രമിക്കുന്നൊരവസ്ഥയൊന്നും ഒരു സത്യവിശ്വാസിക്ക് ആവശ്യമില്ല. മറിച്ച് നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ നമുക്ക് വേറെയുണ്ട്. ആ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ വ്യാപൃതരാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, പുണ്യം എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവം തന്നെയാണ്. വൽ ഇസ്മ്, പാപം എന്നുള്ളതോ, മാ ഹാക്ക ഫി സദ്രിക, അത് ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിലിങ്ങനെ ഒരു വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചൊറിച്ചിലുണ്ടാക്കും. മാത്രവുമല്ല വ കരിഹ്ത, നീ വെറുക്കുകയും ചെയ്യും. അയ്യത്തുലി അലൈഹിന്നാസ്, ജനങ്ങൾക്കിടയിൽ നീ ആ ചെയ്ത പ്രവൃത്തി വെളിവാകുന്നതിനെ നീ വെറുക്കുകയും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടില്ലായിരുന്നു എന്ന് നിനക്ക് തോന്നുകയും ചെയ്യുന്നൊരു കാര്യമുണ്ടോ, അത് തന്നെയാണ് പാപം, ചെയ്യാൻ പാടില്ലാത്ത തെറ്റായ കാര്യമെന്ന് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിക്കുകയാണ്. പിന്നെയും റബ്ബ് അറിയിക്കുകയാണ്, വിജയിക്കുന്ന സത്യവിശ്വാസികൾ വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവർ അവരുടെ സകാത്ത് കൊടുത്തു വിട്ടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. എന്താണ് സകാത്ത് കൊടുത്തു വിട്ടുക എന്ന് പറഞ്ഞാൽ, അദ്ദു ഫരീദത്തു സദഖ ഇലാ ഹഖിഹ, അവരുടെ സമ്പത്തിൽ നിന്നും അവർ കൊടുക്കേണ്ട നിർബന്ധ ദാനം അതിൻ്റെ അവകാശികൾക്ക് അവർ കൊടുത്തു വീട്ടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സകാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധമാക്കുക എന്നാണ്. അത് ആത്മീയമായും സാമ്പത്തികമായും എല്ലാം ശുദ്ധി കൈവരിക്കുക എന്നതാണ് സകാത്ത് എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്തിൻ്റെ സകാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നും അത് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു പല ആളുകൾക്കുമുള്ള വിഹിതം കൂടെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ അടുക്കൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവരുടെ വീട്ടിലേക്കും മറ്റൊക്കെയുള്ള ചില സാധനങ്ങൾ ഈ വരുന്ന ആളുടെ അടുക്കൽ കൊടുക്കും. ഇതെൻ്റെ മകന് കൊടുക്കണം, ഇതെൻ്റെ ഭാര്യയ്ക്ക് ഏൽപ്പിക്കണം, ഇതെൻ്റെ വീട്ടിൽ കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പലതും കൊടുക്കും. അതൊന്നും തന്നെ ആ കൊണ്ടുവരുന്ന ആൾ അയാളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലോ ഉപയോഗിക്കാൻ എടുക്കുകയില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം നമ്മളാരും അത് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല, അല്പം മാന്യതയുള്ള ആരും ചെയ്യുകയില്ല. എന്നാൽ സമ്പത്ത് അത് നമുക്ക് നൽകിയ റബ്ബു സുബ്ഹാനഹു വതആല അതിൻ്റെ 2.5% പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്, അത് നീ അവർക്ക് കൊടുക്കണമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരുടെ കൈകളിൽ അതെത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ബാധ്യത തീരുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട നിർബന്ധദാനമായ സകാത്തിനെ കൊടുത്തു വീട്ടുന്നവരായിരിക്കും വിജയിക്കുന്ന സത്യവിശ്വാസികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. മാത്രമല്ല റബ്ബ് വീണ്ടും പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന ആളുകളായിരിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം, അവരുടെ ഇണകളിലൊഴികെ. ഔമാ മലക്കത്ത് അയ്മാനുഹും, അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അവരുടെ അടിമകളിലൊഴികെ. ഫഇന്നഹും, അപ്പോൾ അവർ ഖൈറു മലൂമീൻ, ഒരിക്കലും തന്നെ ആക്ഷേപിക്കപ്പെടാത്തവരാകുന്നു എന്നുള്ളതാണ്. അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അതുപോലെ അത്തരം വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു വചനമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇസ്ലാം സമ്പൂർണ്ണമാണ്, എല്ലാ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായതാണ് ഇസ്ലാം, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാളുടെ കീഴിൽ അടിമ സ്ത്രീകളുണ്ട് എങ്കിൽ ആ അടിമ സ്ത്രീകളെ മറ്റു പലർക്കും വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങൾ വെക്കുന്നത്. മറ്റാർക്കും തന്നെ നിങ്ങളുടെ കീഴിലുള്ള അടിമ സ്ത്രീകളെ ഉപയോഗിക്കാൻ കൊടുക്കുകയോ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയോ അതിലൂടെയുള്ള പണം സ്വരൂപിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും അത് തെറ്റാണെന്നും പഠിപ്പിച്ച ഇസ്ലാം അവരെ ആ യജമാനന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അതിലൂടെ പിന്നീട് ഉണ്ടാവുന്ന മക്കൾ ഒരിക്കലും അടിമ കുഞ്ഞുങ്ങളല്ല, മറിച്ച് ആ കുഞ്ഞുങ്ങൾ അയാളുടെ മക്കളായിക്കൊണ്ടാണ് വളരേണ്ടതെന്നും അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ നൽകിക്കൊണ്ട് ആ അടിമ സമ്പ്രദായത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു കാര്യം കൂടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഭാര്യമാരിലും തൻ്റെ ഇണകളിലല്ലാതെ, അല്ലെങ്കിൽ തൻ്റെ ഭർത്താക്കന്മാരിലല്ലാതെ, തൻ്റെ ഇണകളിലല്ലാതെ ഉള്ള ഒരു ആഗ്രഹ പൂർത്തീകരണം നടത്തുന്ന ഒരു രീതി ഒരു നിലക്കും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഏത് പേരിട്ട് വിളിച്ചാലും വ്യഭിചാരമാകട്ടെ, സ്വർഗരതിയാവട്ടെ, സ്വയംഭോഗമാവട്ടെ, അത്തരത്തിലുള്ള ഏത് മാർഗങ്ങളാവട്ടെ, തൻ്റെ ലൈംഗിക ആഗ്രഹ പൂർത്തീകരണത്തിന് അള്ളാഹു വെച്ച ഒരു മാർഗം എന്നുള്ളത് ഹലാലായ നിക്കാഹിലൂടെയുള്ള മാർഗമാണ്. അതിനപ്പുറമുള്ളത് ആരെങ്കിലും ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഫമനിബ്തഖ വറാ അദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അതിനപ്പുറം എന്ന് പറഞ്ഞാൽ റബ്ബ് ഈ വെച്ച വ്യവസ്ഥക്കപ്പുറമായി ഏത് മാർഗം ഒരുത്തൻ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ആദൂൻ, അക്കൂട്ടരാണ് അതിരുവിട്ട ആളുകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഗൗരവപൂർവ്വം അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട്. കണ്ണുകൾ താഴ്ത്തേണ്ടിടത്ത് താഴ്ത്താനും ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുമൊക്കെ ആണിനും പെണ്ണിനും പ്രത്യേകം റബ്ബിൻ്റെ നിർദ്ദേശം സൂറത്ത് നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അത്തരത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. വ്യഭിചാരത്തോട് അടുത്ത് പോകരുത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അതിൻ്റെ നോട്ടമാണ്, നാവുകൊണ്ടുള്ള വ്യഭിചാരം സംസാരമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരം അത് കേൾക്കുക എന്നുള്ളതാണ്, കൈയുടെ വ്യഭിചാരം സ്പർശനമാണ്, അവസാനം ഗുഹ്യസ്ഥാനം അതിന് സാക്ഷാത്കാരം നൽകുന്നെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഏത് നിലക്കും വ്യഭിചാരത്തോട് അടുത്ത് പോകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പരിഹാരം, ഏറ്റവും റബ്ബ് നൽകിയ അതിനുള്ള പരിഹാരം ഹലാലായ നിക്കാഹിലൂടെയുള്ള ബന്ധമാണ്. അത് എത്രയും നേരത്തെ എത്രയും പെട്ടെന്ന് തനിക്ക് ഉള്ള രൂപത്തിൽ അത് സാധിക്കാൻ ശ്രമിക്കുകയും അതിന് സാധിക്കാത്തവർ ക്ഷമിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിലക്കും തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ തെറ്റായൊരു മാർഗത്തിലേക്ക് പോകുന്നത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കൃത്യമായി ക്ഷമിച്ച് സഹിച്ച് ജീവിതത്തെ സ്വർഗത്തിനു വേണ്ടി തൻ്റെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കുന്നവർക്കാണ് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത് സ്വർഗത്തിലേക്ക് എത്തുന്ന വിജയിക്കുന്ന സത്യവിശ്വാസികൾ എന്നുള്ളത്. മാത്രമല്ല റബ്ബ് വീണ്ടും പറഞ്ഞു വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു സവിശേഷതയായിക്കൊണ്ട് വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ എന്നുള്ളവർ അവരിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളും അവർ ഏറ്റെടുത്ത ഉടമ്പടികളും കരാറുകളും ഒക്കെ കൃത്യമായി കൊണ്ട് പാലിക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. നമുക്കറിയാം പല രീതിയിലുണ്ട്, പലരും പല കാര്യങ്ങളെ ഏറ്റെടുക്കും, പല കാര്യങ്ങളും പലരെയും ഏൽപ്പിക്കും. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ച് മറ്റു പലരും വിട്ടു നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലും നമ്മളുടെ അമാനത്തിൻ്റെ പരിധിയിലാണ് വരിക എങ്കിൽ അമാനത്ത് എന്നുള്ളത് കുറച്ച് ഗൗരവമാണ്. അത് പർവ്വതങ്ങളും അതുപോലെ തന്നെ ഭൂമിയും പർവ്വതങ്ങളും ആകാശങ്ങളുമെല്ലാം വിസമ്മതിച്ചത് ഏറ്റെടുത്തത് മനുഷ്യനാണ്. അമാനത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ അത് അറിയിക്കുന്നുണ്ട്. വഹമൽ ഹൽ ഇൻസാൻ, മനുഷ്യനാണ് അതിനെ വഹിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി നമ്മളെ ഏറ്റെടുത്ത കാര്യങ്ങൾ, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മളെക്കൊണ്ട് കഴിയും വിധം അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റെടുക്കുന്ന കരാറുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുന്നുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസിയുടെ ഒരു ക്വാളിറ്റി കൂടെ പറയുകയാണ്, വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ. തീർച്ചയായിക്കൊണ്ടും സത്യവിശ്വാസികൾ എന്നുള്ള സ്വർഗം ലഭിക്കുന്ന വിജയിക്കുന്ന സത്യവിശ്വാസികൾ എന്നുള്ളവർ അവർ നമസ്കാരം നിലനിർത്തി പോകുന്ന ആളുകളായിരിക്കും. നമ്മൾ ആലോചിക്കണം, ഈ സത്യവിശ്വാസികളുടെ ക്വാളിറ്റികൾ പറയുന്നിടത്ത് രണ്ട് കാര്യം, ആദ്യത്തതും അവസാനത്തെയും കാര്യമായി റബ്ബെണ്ണിയത് നമസ്കാരത്തെക്കുറിച്ചാണ്. ആദ്യം പറഞ്ഞത് നമസ്കാരത്തിൽ ഖുശൂ പാലിക്കുന്നവരായിരിക്കും. അവസാനം റബ്ബ് പറയുന്നത് അവരുടെ നമസ്കാരം നിലനിർത്തി പോകുന്ന, അതിനെ കാത്തു സംരക്ഷിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. കാരണം ളുഹുർ നിസ്കരിച്ചവൻ അസർ നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിച്ചവൻ ഇശാ നിസ്കരിക്കും, ഇശാ നിസ്കരിച്ചവൻ സുബഹ് നിസ്കരിക്കും, ഇന്ന് നിസ്കരിച്ചവൻ നാളെയും നിസ്കരിക്കും, അവൻ ഇന്നലെയും നിസ്കരിച്ചിട്ടുണ്ടാവും. അതല്ലാതെ തോന്നുമ്പോൾ സൊല്ലിയാവുന്ന ഒരവസ്ഥ, തനിക്ക് തോന്നുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ മഗരിബ് മാത്രം നിസ്കരിക്കുന്ന, ആളുകൾ കാണുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന, അതല്ലെങ്കിൽ സുബഹ് ഇല്ലാത്ത, അസർ ഇല്ലാത്ത, ഇഷാ ഇല്ലാത്ത ആ രൂപത്തിൽ മുനാഫിക്കുകളുടെ രൂപത്തിലേക്ക് ഒരിക്കലും സത്യവിശ്വാസികൾ മാറുകയില്ല. വിജയിക്കുന്ന സത്യവിശ്വാസിയാണോ അവൻ നമസ്കാരം നിലനിർത്തി പോവുക തന്നെ ചെയ്യുമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. എന്നിട്ട് ഈ സവിശേഷതകളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം നമ്മെ അറിയിക്കുകയാണ്, ഉലായിക ഹുമുൽ വാരിസൂൻ. അറിയണേ, അക്കൂട്ടരാണ് ഹുമുൽ വാരിസൂൻ, അനന്തരമെടുക്കുന്നവർ അക്കൂട്ടരാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? ഒരിക്കലും ബാപ്പമാരോ പിതാക്കന്മാരോ ഇട്ടേച്ചു പോയ സമ്പത്തിനെയല്ല അനന്തരമെടുക്കുന്നത്, നേരെ മറിച്ച് അവർ എന്താണ് അനന്തരമെടുക്കുക? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. റബ്ബ് സുബ്ഹാനഹു വതആല മുത്തഖികൾക്ക് ഒരുക്കി വെച്ച ഫിർദൗസിനെയാണ്, സ്വർഗത്തിലെ ഉന്നത പറുദീസയായ ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവരാണ് അക്കൂട്ടർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ്, അവർ അനന്തരമെടുക്കുന്ന ഫിർദൗസിനെയാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ നിത്യവാസികളായിരിക്കും എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ ജീവിതത്തിൽ കാത്തു സംരക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പറുദീസയായ ഫിർദൗസ് അനന്തരമെടുക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിലേറെ ഉപകാരം ലഭിക്കുന്ന ഒട്ടനേകം ചിന്തകൾ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ച് ജീവിതപാഠങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി. വിജയിക്കുന്ന

0: സൂറത്തു നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലംക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ.
1: ഈ ഒരു വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്കേ യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമ തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂനസ്സു അബിജഹാലത്തിൻ. അല്ലേ, ആ വചനത്തിൻ ശരിക്കും അള്ളാഹു നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് വിഡ്ഢിത്തം നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. യാതൊരു കൂട്ടർ അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത്തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും, അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ പിന്നെ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിന് മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
0: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല, മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡയലോഗ് അവതരിപ്പിക്കുന്നത് ഹിലാൽ സലീം സി പി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വാലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ.

0: അമാബാദ്. പലപ്പോഴും ലിബറലിസം എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കാൻ സാധ്യതയുള്ളത് ഇത് പാശ്ചാത്യ ലോകത്ത് എവിടെയോ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ലിബറലിസം എന്ന് പറയുമ്പം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന അവിടെയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു മൂല്യബോധമാണ്. അതിനപ്പുറം ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്കും കടന്നു വരാനിരിക്കുകയാണ്, നമ്മളതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഇപ്പോഴും പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടക്കം ഈ പറയുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോ തോതിൽ, അത് വലിയ തോതാവാം ചെറിയ തോതാവാം, നമ്മളെയൊക്കെ ഈ ലിബറലിസം ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ലിബറലിസം എന്ന് പറയുമ്പം അത് എന്തോ എവിടെയോ നടക്കുന്ന സംഗതിയാണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എവിടെ ആഘോഷങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ ഡി ജെ പാർട്ടികളുണ്ടാവും. ഡി ജെ പാർട്ടികളും കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങളും അതിൽ മദ്യവും മയക്കും മരുന്നും കൊണ്ട് ആടിത്തമറക്കുന്ന ആണും പെണ്ണും, ഇത് നമ്മൾ സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കോളേജുകളിൽ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ പലരുടെയും ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം, അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുകയാണ്, അതവരുടെ വിഷയമാണ്, നമ്മളെന്തിനാണ് അതിലേക്ക് നോക്കേണ്ട ആവശ്യം എന്താണ്. അതല്ലെങ്കിൽ കോഴിക്കോടടക്കം പ്രൈഡ് മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് LGBTയുടെ മഴവിൽ നിറങ്ങൾ അതിൻ്റെ കൊടികൾ പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരികയാണ്. അവർ വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളിവിടെ പ്രൈഡ് മാർച്ച് നടത്തുകയാണെന്ന് പറയുമ്പം ചില ആളുകൾ ചിന്തിക്കുന്നത് അത് അവരുടെ വിഷയമല്ലേ, അങ്ങനെ ഒരു ലൈംഗിക ന്യൂനപക്ഷത്തിൻ്റെ വിഷയമല്ലേ, നമ്മളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്, നമ്മൾക്ക് എന്തിനാണ് ഇതിലൊക്കെ ഛേദം ഉണ്ടാകേണ്ട ആവശ്യം എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം എൻജിനീയറിംഗ് കോളേജിൽ ഒരു സംഭവം നടക്കുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് ഷെൽട്ടറിൽ കുറേ കുട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് രസിക്കുകയും രമിക്കുകയും ചെയ്യുന്ന വളരെ അശ്ലീലമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള നാട്ടുകാർ ആ ബസ് സ്റ്റോപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും സീറ്റുകളൊക്കെ വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. ആ വെട്ടിപ്പൊളിച്ചതിനെ ന്യായീകരിക്കണമെന്നുള്ളതല്ല, മറിച്ച് അവിടെ പിന്നീട് സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ വന്നിരിക്കുകയും അവിടെ ആൺകുട്ടികളുടെ മടിയിലേക്ക് പെൺകുട്ടികൾ വന്നിരുന്ന് സദാചാരക്കാരോട് നമ്മൾ നോ പറയണം, സദാചാരം നമ്മൾക്കാരാണ് പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇവിടെ സദാചാരം, സദാചാരത്തിൻ്റെ എന്ത് ആവശ്യമാണ് നമുക്കുള്ളത്, ഇവിടെ ലൈംഗിക വിപ്ലവമാണ് ആവശ്യമുള്ളതെന്നുള്ള ആൾക്ക് അവർ വരികയും, മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പല ആളുകളും വന്ന് ചോദിച്ചിരുന്നൊരു കാര്യം, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമോ, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകുന്നുണ്ടോ, അങ്ങനെയാണ് പല ആളുകളും ചോദിച്ചത്. അപ്പോൾ നമുക്കും തോന്നും ആണും പെണ്ണും ഇത് കാലമൊക്കെ മാറിയില്ലേ, കാലമൊക്കെ 2021 2022 ഇനിയും നമ്മൾ ഈ പഴയ ആറാം നൂറ്റാണ്ടിൻ്റെയും 7-ാം നൂറ്റാണ്ടിൻ്റെയും കഥയും പറഞ്ഞ് നടക്കണോ, കാലം മാറി അതുകൊണ്ട് മൂല്യങ്ങളും മാറി എന്നാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുള്ളത്. ഏതൊരു പ്രവൃത്തിയുടെയും നന്മ തിന്മ അത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു എന്നുള്ള വെച്ചിട്ടല്ല, മറിച്ച് അതിനൊരു ധാർമ്മികമായിട്ടുള്ള ചട്ടക്കൂടുണ്ടാവണം. ഇപ്പം മതങ്ങളില്ല, ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് മൂല്യങ്ങളില്ല, ഞങ്ങൾക്ക് ധാർമ്മിക വീക്ഷണങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ധാർമ്മികതയ്ക്ക് വേണ്ടി അളവുകോലായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആദ്യമായി നമുക്കറിയാം ഈ ധാർമ്മികത എന്ന് പറയുമ്പം സ്വാഭാവികമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹു എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഇസ്ലാം എന്ത് പറഞ്ഞോ അതാണ് അവിടെ ശരി, ഇസ്ലാം എന്ത് തെറ്റാണെന്ന് പറഞ്ഞോ അതാണ് തെറ്റ്. എന്നാൽ ലിബറലുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് ധാർമ്മികതയെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഹെഡോണിസം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. എന്താണ് ഹെഡോണിസം? ഹെഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റിപ്പസ് കൊണ്ടുവന്നിട്ടുള്ള ഹെഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലഷർ, അതായത് നമ്മൾക്ക് സുഖം ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ശരിയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമുക്ക് സുഖം ലഭിക്കുന്നുണ്ടോ അതൊക്കെ ശരിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം അത് ശരിയാണ് എല്ലാം നമുക്ക് തോന്നും. പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സുഖം ഉണ്ടാക്കുന്നതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടാൻ ഞാൻ പോയി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ലൈംഗികമായിട്ടുള്ള ഉത്തേജനവും സുഖവും എനിക്ക് ലഭിക്കും. സുഖം ലഭിക്കുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ബലാത്സംഗവും ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ശരിയാണ് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ പോകുകയാണ് റോബറി നടത്തുകയാണ്, അവിടെ കൊള്ളയടിക്കുക, ബാങ്ക് കൊള്ളയടിക്കുക, ബാങ്ക് കൊള്ളയടിക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരുപാട് പണം കിട്ടും, എനിക്ക് അവിടെ ലാഭമുണ്ട്, സുഖമുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, സുഖം ലഭിക്കുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ബാങ്ക് റോബറി നമ്മൾ ന്യായീകരിക്കേണ്ടി വരും. അവിടെ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ലിബറലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പിന്നെ ഹെഡോണിസ് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ കഴിയില്ല, അതിൽ മാറ്റം വരുത്തണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത് യൂട്ടിലിറ്റേറിയനിസം. ഇവിടെ കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനവാദം എന്ന് മലയാളീകരിച്ച് പറയാം. പ്രയോജനവാദത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഖം മാത്രം പരിഗണിച്ചാൽ പോരാ, നമ്മൾക്ക് ദോഷമുണ്ടാക്കുന്ന, നമ്മൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിന്മയാണ്. നമ്മൾക്ക് സുഖമുണ്ടാക്കുന്നതൊക്കെ നന്മയും നമ്മൾക്ക് പ്രയാസമുണ്ടാക്കുന്നതൊക്കെ എന്ത് ചെയ്യും, തിന്മയുമായി മാറും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, പിന്നെ യൂട്ടിലിറ്റേറിയൻസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെ സംഭവിക്കുന്നത് നമുക്ക് നന്മ, നമുക്ക് സുഖം ഉണ്ടാക്കുന്നതൊക്കെ എന്ത് ചെയ്യാം, ശരിയായിട്ട് നമുക്ക് കാണാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ശാസ്ത്ര പ്രചാരണവും അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ശാസ്ത്ര ഗവേഷണങ്ങൾ എന്ന് പറയുമ്പോൾ പല ആളുകളും ഈ ശാസ്ത്ര ഗവേഷണത്തിന് മാത്രമായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശാസ്ത്ര ഗവേഷണത്തിനിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുഖങ്ങൾ അവർ മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നെന്താ, യൂട്ടിലിറ്റേറിയനിസം പറയുന്നെന്താ, സുഖം ഉണ്ടാക്കുന്നതൊക്കെ ശരി, പിന്നെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതൊക്കെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര ഗവേഷണങ്ങൾ പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുമോ? നടക്കൂല. അതുപോലെ തന്നെ നോക്കുക, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ട്രെയിൻ കടന്നു വരാൻ പാളത്തിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ കുട്ടിയെ പോയി രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും യൂട്ടിലിറ്റേറിയനിസത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പോയിട്ട് നമ്മൾ എന്തിനാണ് അഥവാ ട്രെയിൻ നമ്മൾ തട്ടിയാലോ? അപ്പം അങ്ങനെയുള്ളൊരു ആശയത്തിലൂടെ നമ്മൾക്ക് യാതൊരു രീതിയിലും ത്യജിക്കേണ്ട യാതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് യൂട്ടിലിറ്റേറിയനിസം പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള യാതൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇതുമാത്രമാണോ, ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചപ്പം യൂട്ടിലിറ്റേറിയനിസത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് അവർ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ ഇൻഡിവിജ്വൽസിനെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്, വ്യക്തികളെ മാത്രമാണ് നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നൊരു സാമൂഹിക ജീവിയാണ്, അപ്പോൾ സമൂഹത്തെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ സമൂഹത്തെ പരിഗണിക്കുമ്പം സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് നന്മ കിട്ടുന്നത് എന്താണോ അതൊക്കെ നന്മയും സമൂഹത്തിൽ കൂടുതൽ ആളുകളെ ദോഷമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിന്മയെന്ന് പറയേണ്ടി വരും. കൂടുതൽ ആളുകൾക്ക് നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരി, കൂടുതൽ ആളുകൾക്ക് തിന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ അവിടെ സംഭവിക്കുന്നെന്താ, അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്വാണ്ടിഫൈ ചെയ്യുകയാണ്, നന്മയും തിന്മയും ക്വാണ്ടിഫൈ ചെയ്യുകയാണ്. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണുങ്ങളും ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിന് ഈ 10 ആണുങ്ങളും ചേർന്ന് പീഡിപ്പിച്ചു നോക്കുക, കൂട്ടബലാത്സംഗം ഗ്യാങ് റേപ്പ് ചെയ്തു നോക്കുക, യഥാർത്ഥത്തിൽ 10 ആളുകൾക്ക് അവിടെ സുഖം ലഭിക്കുന്നുണ്ട്. 10 ആളുകൾക്ക് അവിടുത്തെ ഭൂരിപക്ഷത്തിന്, കേവല ഭൂരിപക്ഷത്തിന് അവിടെ സുഖം ലഭിക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രമാണ് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസമുള്ളൂ. ഇനി ആ പെൺകുട്ടിയെ ഒരു പിന്നെ മയക്കുമരുന്ന് കൊടുത്തി കിടക്കുകയാണെങ്കിൽ ആ പ്രയാസം കുറയുകയും ചെയ്യും. അപ്പോൾ സുഖത്തെ ഇവിടെ ക്വാണ്ടിഫൈ ചെയ്യാൻ, സുഖത്തെ ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് 10 ആളുകൾക്ക് കിട്ടുന്ന സുഖം എത്ര നോക്കിക്കഴിഞ്ഞാലും ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന പ്രയാസത്തിൻ്റെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഗ്യാങ് റേപ്പിനെ നമ്മൾ പിന്നെ ശരിയാണെന്ന് പറയേണ്ടി വരും, ഈ ആശയം വെച്ചിട്ട് ഗ്യാങ് റേപ്പ് ശരിയാണെന്ന് പറയേണ്ടി വരും, അതല്ലെങ്കിൽ അടിമത്തം ശരിയാണെന്ന് പറയേണ്ടി വരും. ഒരു 10% നമ്മുടെ ജനസംഖ്യയിൽ ഒരു 10% ആളുകളെ അടിമകളാക്കി കഴിഞ്ഞാൽ ബാക്കി 90% വരുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും, ഈ അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഒരുപാട് സുഖങ്ങൾ നേടാൻ കഴിയും. അപ്പോൾ പിന്നെ 90% ആളുകൾക്ക്, സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് അവിടെ സുഖം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ശരിയെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതും പറ്റില്ല എന്ന് മനസ്സിലായി. അവിടെയാണ് ഏറ്റവും അവസാനം ഇന്ന് അവരുടെ ദാർശനികത തന്നെ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്ന ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുമായി ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്ന ഫിലോസഫർ കടന്നു വരുന്നത്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുവരെയുള്ള ധാർമ്മിക പദ്ധതിയൊക്കെ രൂപീകരിച്ച സമയത്ത് അവിടെയൊക്കെ നമ്മളെയും സമൂഹവും അങ്ങനെയാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരാളെ ഹനിക്കുന്നുണ്ടോ, മറ്റൊരാൾക്ക് എങ്ങനെയെങ്കിലും ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇനി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാം പ്രിൻസിപ്പിൾ കൊണ്ടുവരികയാണ്. ഹാം പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം എന്താണ്, ഹാം പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം എന്താണ്, അവിടെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു കാര്യവും ചെയ്യാം മറ്റൊരാളെ ഹനിക്കുന്നത് വരെ, മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെ നമ്മുടെ സ്വാതന്ത്ര്യം, മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെ നമ്മുടെ അവകാശം. അപ്പോൾ മറ്റൊരാളെ ഹനിക്കുന്നില്ലെങ്കിൽ, മറ്റൊരാളെ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, മറ്റൊരാളെ ഹനിക്കുന്നില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വരും. അവിടെ സംഭവിക്കുന്നതാ, ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ, ഇത് നല്ലൊരു ഒരു തിയറി ആണല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. മറ്റൊരാളെ ഹനിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ശരിയാണല്ലോ, ഇതേ ലോജിക്ക് വെച്ചാണ് പല ആളുകളും എന്തിനാണ് DJ പാർട്ടികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് എതിർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രൈഡ് പരേഡ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് എതിർക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മളെന്തിനാണ് പോയിട്ട് ഇടപെടുന്നത്, നമ്മൾക്ക് എന്താണല്ലോ വിഷയം എന്ന് പല ആളുകളും ചിന്തിക്കുന്നത് ഈ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ ഹനിക്കുന്നില്ലെങ്കിൽ അതൊക്കെ ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെസ്റ്റ്, സ്വന്തം അമ്മയുമായും പെങ്ങളുമായും ആങ്ങളയുമായും പിതാവുമായൊക്കെ ബന്ധപ്പെടുന്ന അത്രയും മ്ലേച്ഛകരമായിട്ടുള്ള ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ന്യായീകരിക്കേണ്ടി വരും. കാരണം അത് മറ്റാരെയും ഹനിക്കുന്നില്ല. നമ്മൾ ഉഭയസമ്മതപ്രകാരമാണ് ഇൻസെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റാരെയും ഇത് ഹനിക്കുന്നില്ല. ഇൻസെസ്റ്റ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ ശവരതി, ശവരതി പോലെയുള്ള, മൃഗരതി പോലെയുള്ള വളരെയധികം ഈ രീതിയിലുള്ള മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം മറ്റൊരാളെയും ഇത് ഹനിക്കുന്നില്ലെങ്കിൽ പിന്നെ അതങ്ങനെ തെറ്റാവാനാണ്. അപ്പം ഈ രീതിയിൽ സമൂഹം തന്നെ തകരാറിലാവുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് നമ്മളിവിടെ നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. അതാണ് പീറ്റർ സിംഗർ. പീറ്റർ സിംഗർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിൽ ബയോ എത്തിക്സിൻ്റെ പ്രൊഫസറാണ്, ഒരു ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉയർച്ച പറയണമെങ്കിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ നവനാസ്തിക അപ്പോസ്തലന്മാരായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒക്കെ കൂടെ സംവാദങ്ങളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുന്ന, അത്രയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലിബറലുകളുടെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആളായി കാണുന്ന ഒരാളാണ് പീറ്റർ സിംഗർ. ഈ പീറ്റർ സിംഗർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് സംസാരങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു, സ്വന്തം കുഞ്ഞ് വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞെ അങ്ങോട്ട് കൊന്നു കളയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഈ ലിബറലുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. പീറ്റർ സിംഗറിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പ്രാക്ടിക്കൽ എത്തിക്സ്. ഈ പ്രാക്ടിക്കൽ എത്തിക്സിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് വിൽ ബി ഗ്രേറ്റർ ഇഫ് ദ ഡിസേബിൾഡ് ഇൻഫൻറ് ഈസ് കിൽഡ്. അതായത് നമ്മൾക്ക് നമ്മുടെ ഹാപ്പിനെസ്സിനെ, നമ്മുടെ ഈ വൈകല്യമുള്ള കുഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കുക. ആ കുഞ്ഞിനെ അങ്ങോട്ട്, നമ്മുടെ കയ്യിൽ കിട്ടിയ ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നു കളയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം വാദിക്കുന്നത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെഡോണിസം മുതൽ ഇവിടെ ഹാം പ്രിൻസിപ്പിൾ വരെ പറഞ്ഞിട്ടുള്ള ഈ ആശയ അടിത്തറ, ഈ ധാർമ്മിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ആ കുഞ്ഞിനെ കൊന്നു കളയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത കുഞ്ഞിനു വേണ്ടി പണിയെടുത്താൽ മതിയല്ലോ, എന്തിനാണ് ആ കുഞ്ഞിനെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ട ആവശ്യം. ഇത് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊന്നാണ് ഇതേപോലെ സ്വബോധമില്ലാത്ത വൈകല്യമുള്ള ആളുകളെ ബലാത്സംഗം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്ന്. സ്വബോധമില്ലാത്ത ബോധമില്ലാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള വൈകല്യമുള്ള ആളുകളെ ബലാത്സംഗം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താണ് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവരെ ബലാത്സംഗം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്വബോധം അവർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്നാണ്. അതിന് കൺസെൻറ് പോലും വേണ്ട, അവരുടെ സമ്മതം പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വബോധമില്ലാത്ത ഒരാളെ, വൈകല്യമുള്ള ഒരാളെ എന്ത് ചെയ്യാം, ബലാത്സംഗം ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ് ഈ പീറ്റർ സിംഗർ. ഇവരെയൊക്കെ തലതൊട്ടപ്പന്മാരായിട്ട് വെക്കുന്ന ആളുകളാണ് നമ്മുടെ ഇസ്ലാമിലെ ധാർമ്മികതയെക്കുറിച്ച് വാദോരാതെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ രസം. ഇതിൽ ഇതിനേക്കാളൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്രയും വൃത്തികേടുകളായിട്ടുള്ള, ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, പച്ച പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഈ പീറ്റർ സിംഗറെക്കുറിച്ച് നമ്മൾ വിചാരിക്കും അയാൾക്ക് ഒരുപാട് വിമർശകരൊക്കെ ഉണ്ടാകും, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിമർശകരൊക്കെ ഉണ്ടാകും നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പീറ്റർ സിംഗറെക്കുറിച്ച് നാസ്തികരുടെ, നിരീശ്വരവാദികളുടെ അപ്പോസ്തലനായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നൊരു കാര്യം, യു ആർ ദ പീറ്റർ, ഐ തിങ്ക് യു മസ്റ്റ് ബി വൺ ഓഫ് ദ മോസ്റ്റ് മോറൽ പീപ്പിൾ ഐ ഹാവ് എവർ മെറ്റ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും എത്തിക്സ് ഉള്ള മനുഷ്യൻ നിങ്ങളാണെന്നാണ് നവനാസ്തികതയുടെ അപ്പോസ്തലൻ ഈ കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാന്ന് പറഞ്ഞ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ ഈ കാര്യം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളാണെന്നാണ്. അപ്പോൾ ഇതാണ് എന്താ, അപ്പോൾ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ എത്തിക്സ് ഉള്ള ആളുടെ അവസ്ഥയാണ് കണ്ടത്. അപ്പോൾ എത്തിക്സ് ഇല്ലാത്ത ആളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഈ ആശയങ്ങൾ വെച്ച്, ഈ ധാർമ്മിക അടിത്തറ വെച്ച് നമുക്കൊരു കാരണവശാലും പല കാര്യങ്ങളും, ഈ പറഞ്ഞ ഇൻസെസ്റ്റ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പല പ്രവർത്തികളും നമ്മൾ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവരുടെ ആശയ അടിത്തറ, ഇവരുടെ ധാർമ്മിക അടിത്തറയുടെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇസ്ലാമാണ്. ഇസ്ലാം കൃത്യമായി പറയുന്നു, ഇസ്ലാം ഏതൊരു കാര്യം നന്മയാന്ന് പറഞ്ഞോ അതൊക്കെ സമൂഹത്തിന് മുഴുവൻ നന്മയാണ്. ഇസ്ലാം ഒരു കാര്യം തിന്മയെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സമൂഹത്തിന് എല്ലാ കാലത്തും മുഖുവനായും തിന്മയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഇം മായതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് മാർഗ്ഗനിർദ്ദേശം, നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം വന്നു കിട്ടിക്കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വരില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഈ ഇവരുടെ ധാർമ്മിക അടിത്തറ വെച്ച് നടക്കുന്ന ആളുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അറഅയ്ത മനിത്തഹദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛയെ ആരാധ്യനാക്കിയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതൊക്കെ തിന്മയാണോ അതൊക്കെ നന്മയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏത് അടിസ്ഥാനം വെച്ച് നമ്മൾ തീരുമാനിക്കണം ഒരു കാര്യം നന്മയാണോ ഒരു കാര്യം തിന്മയാണോ. ഈ ലിബറലുകളുടെ ഇത്രയധികം വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള, വൈരുദ്ധ്യങ്ങളുടെ വൈവിധ്യമുള്ള ഈ ലിബറലിസം പറയുന്ന ഈ ആശയടിത്തറ, ഈ ധാർമ്മിക അടിത്തറ കൊണ്ടാണോ നമ്മൾ ഒരു കാര്യം ശരിയാണോ തിന്മയാണോ എന്ന് പറയേണ്ടത്, അതോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യാതൊരു ലൂപ്പ് ഹോൾസും ഇല്ലാത്ത ധാർമ്മിക അടിത്തറ വെച്ചിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു വിഷയം നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, അവതരിപ്പിച്ചത് ഹിലാൽ സലീം CP.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്കിതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവർ രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്തു ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലേ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക്, നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകമായിരിക്കും,
2: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
1: അവിടെ നരകമായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവരംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്തു ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്തു ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്തു ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കാലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിൻ്റെ കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും, അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, അപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ അതിലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും, ഇത് ആലോചിക്കാതെ നേരം എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ, ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു, ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഊട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനും, അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയാം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ യൂതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ
1: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. SSLC പേര് തിരുത്താനുള്ള ഫീസ് കൂട്ടി. SSLC സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്തുന്നതിനുള്ള ഫീസ് 30 രൂപയിൽ 150 രൂപയാക്കി. മറ്റു തിരുത്തലുകൾക്കുള്ള ഫീസിൽ മാറ്റമില്ല. ജനനത്തീയതി തിരുത്തുന്നതിന് 500 രൂപയും മറ്റു തിരുത്തലുകൾക്ക് 30 രൂപയുമാണ് ഫീസ്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനുള്ള ഫീസ് 350 തുടരും.
4: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി ഈ സമയത്ത് കാതോർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ഹുജുറാത്തിലെ 10-ാമത്തെ ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 11-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം വരെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലഹരിയും യുവതലമുറയും ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് സുഹൈൽ പറവന്നൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ലഹരിയും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. ലഹരിയുടെ വഴിയിലകപ്പെട്ടു പോയ ധാരാളം ആളുകൾ പിന്നീട് അവരെ ഒറ്റപ്പെടുകയും അവർക്ക് സ്നേഹം കിട്ടാതെ വരികയും അവർ കൂടുതൽ അപകടകാരികളായി മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലഹരിയുടെ വഴിയിലകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് സ്നേഹത്തോടെ അവരെ നന്മയിലേക്ക് തിരിച്ചു പിടിക്കാനും അതിനാവശ്യമായ ചികിത്സകൾ നൽകി യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ വിവേചനം പരിഗണിക്കാതെ പരമാവധി ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നാം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായിക്കൊണ്ട് വളരെ സജീവമായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാം ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങളും ഉണ്ട്. ഒന്നാമത്തേത്, ലഹരി എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അത് എത്രമാത്രം പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിക്കൊണ്ട്, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും തകർക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വീടിനകത്ത് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ നമുക്കൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ളതാണ് ഈ ലഹരി ഒരു കുടുംബത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ലഹരി മസ്തിഷ്കത്തെ തൻ്റെ തലച്ചോറിനെ ബാധിക്കുന്നതോടെ അത്തരത്തിൽ പ്രയാസം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികൾ, അത്തരത്തിൽ ലഹരി കടിമപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ആ ലഹരി അവരുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നതോടൊപ്പം പഠനത്തിൽ മിടുക്കരായിരുന്ന വിദ്യാർത്ഥികൾ പിന്നീട് പരാജയത്തിലേക്ക് വരികയും കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിക്കൊണ്ട്, ഇത് സാമ്പത്തികമായ വലിയ തകർച്ചകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലഹരി വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് വലിയ വലിയ മോഷണങ്ങളും, ഉമ്മയുടെ സ്വർണ്ണാഭരണങ്ങളാവാം അല്ലെങ്കിൽ സഹോദരിമാരുടെ സ്വർണ്ണാഭരണങ്ങളാവാം, ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിലെ പണം, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ മോഷണം നടത്തുകയും അത് അവ വിറ്റുകൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന പണത്തെ ഈ രൂപത്തിലേക്ക് ലഹരിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, വിവേചനശേഷി നഷ്ടപ്പെടുകയും സ്വന്തം മാതാവിനെയോ അല്ലെങ്കിൽ സഹോദരിയെയോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധി മാറുമെന്നുള്ളതാണ്. ഇത് ലഹരി എത്രമാത്രം നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ എത്രമാത്രം പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നാം നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വളർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായിക്കൊണ്ട് സാമൂഹികമായ ഒരു ബോധ്യം അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. നിത്യേന വരുന്ന വാർത്തകൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ലഹരി വാങ്ങാൻ പണമില്ലാത്തതിന് അല്ലെങ്കിൽ പണം നൽകാത്തതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മയെ കൈത്തറത്ത് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന, കൊലപാതകം നടത്തുന്ന മക്കൾ, വൃദ്ധരായ മാതാപിതാക്കളെ തല്ലിച്ചതക്കുന്ന മക്കൾ, പിതൃമാതാക്കളെയും അല്ലെങ്കിൽ പിതൃമാതാപിതാക്കളെ, മാതൃമാതാപിതാക്കളെ, അയൽവാസികളെ, ബന്ധുക്കളെ കൊലപ്പെടുത്തിയിട്ട് അവർക്കാവശ്യമായ പണം കണ്ടെത്തുകയും അത് കവർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട്. വലുതാകുമ്പോൾ നമുക്ക് തണലാകേണ്ട നമ്മുടെ മക്കൾ നമുക്ക് വലിയ വിനയായി മാറുന്നത് ഇത്തരം ലഹരികളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ, വീടുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ ഉപയോഗങ്ങളോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു കുടുംബത്തിനു മാത്രമല്ല, അതൊരു സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന വലിയ ഒരു വിപത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അത് കുട്ടികളിലെ ചിന്താശേഷിയെയും വിവേചനശേഷിയെയും പരിപൂർണമായും നശിപ്പിക്കുകയും തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ സമൂഹത്തിലെ വലിയ കുറ്റവാളികളായിട്ട് മാറാൻ, വലിയ വലിയ അപകടങ്ങളിലേക്ക്, റോഡപകടങ്ങളിലേക്ക്, ലഹരി മാഫിയകൾ തമ്മിലുള്ള കൊലപാതകങ്ങളിലേക്ക്, സ്ത്രീ പീഡനങ്ങളിലേക്ക്, ഇതെല്ലാം ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളിലേക്ക്, സകലതിലേക്കും എത്തിക്കുന്ന വലിയ ഒരു വിപത്താണ്, വലിയ ഒരു അപകടകരമായ ഒരു കാര്യമാണ് ലഹരിയെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നാളെയുടെ ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകേണ്ടവർ ക്യാമ്പസുകളിൽ ലഹരിക്കിരയായിക്കൊണ്ട്, ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവച്ഛവങ്ങളായിക്കൊണ്ട് മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായും സാംസ്കാരികവുമായിക്കൊണ്ട് ഉള്ള അതിൻ്റെ വളർച്ചയെ ഇല്ലായ്മ ചെയ്ത് പാടെ അധപതിച്ചു പോകുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, ഇവയെല്ലാം ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ ലോബികളുടെ പ്രവർത്തനമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ശത്രുക്കൾ എന്നുള്ളത് ഒരിക്കലും ഇതര മതസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആദർശ സുഹൃത്തോ അല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥമായ ശത്രു എന്നുള്ളത് ഇത്തരത്തിലുള്ള ലഹരി പോലെയുള്ള അപകടകരമായ പ്രയാസങ്ങൾ, അത്തരം വിപത്തുകൾ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും ധനത്തെയും അറിവിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ചോദ്യങ്ങൾക്ക് നാം മറുപടി നൽകേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യം ഉണ്ടാവുക, ആ ബോധ്യത്തോടുകൂടി ജീവിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ലഹരിയും യുവതലമുറയും ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് സുഹൈൽ പറവന്നൂർ.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി കഥ പറയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വധം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: ഉമർ റളിയല്ലാഹുവിന് ആശ്വാസമായി. റസൂലിനെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും മറമാടിയ സ്ഥലത്ത് തനിക്കും ഖബറിന് ഒരിടം വേണമെന്ന് ഉമർ ആഗ്രഹിച്ചിരുന്നു. ആയിഷയോട് സമ്മതം ചോദിക്കാൻ ഉമർ റളിയല്ലാഹുവിൻ തന്റെ മകൻ അബ്ദുള്ളയെ അവരുടെ അടുത്തേക്ക് അയച്ചു. ഇത് കേട്ട് ആയിഷ റളിയല്ലാഹുവിന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി കരുതി വച്ച സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഞാൻ എന്നേക്കാൾ ഉമർ റളിയല്ലാഹുവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. തന്റെ ആവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചെന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹം അതായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സേവനത്തിനും ഇസ്ലാമിക ആദർശങ്ങൾ നടപ്പിൽ വരുത്താനുമായിട്ടാണ് ഉമർ തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത്. എന്നിട്ടും ഒന്നും ചെയ്തില്ല എന്ന തോന്നലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തന്റെ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്നും അദ്ദേഹം വിട പറഞ്ഞു. 10 വർഷവും 6 മാസവും 4 ദിവസവുമായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയത്. സ്വഹാബികളിൽ നിന്ന് 6 പേരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അവരിൽ ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ലഭിക്കുന്ന ആളെ ഖലീഫയായി നിശ്ചയിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തന്റെ പിൻഗാമിയായി വരുന്നത് ആരായിരുന്നാലും അദ്ദേഹത്തോട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും എല്ലായിടത്തും വാക്ക് പാലിക്കാനും ഉമർ റളിയല്ലാഹുവിനെ ഉപദേശിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ അത്യുന്നതയിൽ നിലകൊണ്ടിരുന്ന ഒരു ക്ഷേമരാഷ്ട്രമായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. പാവപ്പെട്ടവർക്കും വൃദ്ധർക്കും അനാഥകൾക്കും ബലഹീനർക്കും ആവശ്യമായത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ പൊതുഖജനാവിൽ നിന്നും ലഭ്യമാക്കി. എല്ലാവരെയും തുല്യരായി കാണുകയും വിനയത്തോടെ എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്തു. സംശയലേശമന്യ ഉമർ ഉൽ ഫാറൂഖ് എന്ന 2-ാം ഖലീഫ മാതൃകായോഗ്യനായൊരു മനുഷ്യനും നീതിമാനായൊരു ഭരണാധികാരിയും ആയിരുന്നു. കൂട്ടുകാരെ, അപ്പോ പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിൽ 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കൊച്ചു ചരിത്ര കഥ ഇതിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം മുതൽ 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയിലേക്ക് നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വധം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണം കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാനക്ക് മുകളിൽ ഒരുപാട് ഉയർന്നു കിടക്കുന്നു. അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ, അവൻ്റെ അനിയൻ്റെ ഫാൻ്റിട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മളെന്ത് പ്രതികരിക്കും? ഒന്ന്, അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻ്റിട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. അവർ ആ മുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ

0: വിഷമം എന്നറിയാതെ പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോവും. പക്ഷെ അത് പാടില്ല, കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇതെൻ്റെ അനിയൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ ഞെരിയാണിക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫല മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു, എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ അപ്പോഴും. അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു മുട്ടിന് താഴെ ഞെരിയാണിക്ക് പിന്നെ ഞെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സംസം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഞെരിയാണി. അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ, ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം, അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
1: തീർച്ചയായും പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റു ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല. പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയാൽ പിന്നെ എന്ത് ചെയ്യണം, ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിലഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
0: അപ്പം ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നും ഇല്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിന്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
1: തീർച്ചയായും
0: പരലോക രക്ഷയാണ് നമ്മുടെ മാർഗം, അതുപോലെ പ്രവാചകൻ്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.
2: പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ അവർക്കെല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നബിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനത്തെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഈ ഒരു പ്രവൃത്തി അള്ളാഹു തുടർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളുമായി വരുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കാനും അവൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുമാണ്. എന്നാൽ പലപ്പോഴും പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ ആശയങ്ങളെ സ്വീകരിക്കാത്ത, അഥവാ ശുദ്ധമായ ഏകദൈവ ആരാധനയെ അംഗീകരിക്കാത്തവർ, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് ചിന്തിക്കാത്തവർ, ധാർമ്മികമായ ജീവിതം ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവർ, ഇതേപോലെയുള്ള ആളുകൾ എക്കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ ശത്രുക്കളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിൽ വിശ്വസിച്ച വിശ്വാസികളുടെ ശത്രുക്കളുമായി അവർ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നാൽ അവിടെ രണ്ട് വിഭാഗം ജനതയെ കാണപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് ശേഷവും അതുണ്ടായിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന, ആ സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഒരു വിഭാഗവും, അതിനെ നിരാകരിക്കുന്ന, അതിൽ അവിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവും, ഇങ്ങനെ രണ്ട് വിഭാഗമായിക്കൊണ്ട് എക്കാലഘട്ടത്തിലും മനുഷ്യർ ചേരിതിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവർ തമ്മിൽ പലപ്പോഴും വഴക്കുകളും അതേപോലെ തന്നെ യുദ്ധങ്ങളും മറ്റു പ്രതിസന്ധികളുമെല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ തന്നെ എന്നും ആത്യന്തികമായ വിജയം പ്രവാചകന്മാർക്കും പ്രവാചകന്മാരിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം, ആ പ്രവാചകന്മാരെ നിയോഗിച്ചത് സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ്. ആ പ്രവാചകന്മാർ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങളാണ്. അതിന് എതിര് പ്രവർത്തിക്കുന്നവരാരോ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ അനുസരണക്കേട് കാണിക്കുന്നതും നിഷേധം കാണിക്കുന്നതും അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് ആരെങ്കിലും ധിക്കാരം കാണിക്കുകയും എതിര് നിൽക്കുകയും ചെയ്താൽ അവർ വിജയിക്കുകയില്ല എന്ന കാര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയിലെ 20-21 വചനങ്ങളിൽ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകളൊക്കെ ഈ ഒരു വചനത്തിൽ വിശ്വാസമർപ്പിക്കുകയും തികഞ്ഞ ഉൾക്കാഴ്ച ഉള്ള ആളുകളായി അവർ മാറുകയും ചെയ്യണം. അതോടൊപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും ഈ വചനം ഗുണപാഠമായി തീരേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവരാരോ അവർ തന്നെയാകുന്നു നിന്ദ്യന്മാർ, പരാജിതർ. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദിവ്യ സന്ദേശങ്ങളെ നിരാകരിക്കലും പ്രവാചകത്വത്തെയും റിസാലത്തിനെയും നിഷേധിക്കലുമാണ്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് എതിര് നിൽക്കുന്നത്, പ്രവാചകന്മാരുടെ സന്ദേശങ്ങളോടാണ്. അതുകൊണ്ട് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. ശേഷം അള്ളാഹു പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നു, കതബല്ലാഹ്, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫീ ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹുവിൻ്റെ ഖദറും ഖദാവുമെല്ലാം അള്ളാഹു നിശ്ചയിച്ച ആ മഹത്തായ രേഖയിൽ അള്ളാഹു എന്താണ് എഴുതി വച്ചിട്ടുള്ളത്? ലഅഗ്ലിബന്ന അന വറുസുലി, ഞാനും എൻ്റെ റസൂലും മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ റസൂലുകളും മാത്രമാണ് വിജയിക്കുക. എന്താണ് ലഅഗ്ലിബന്ന? ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ മേൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നവനാണ്. വറുസുലി, അതുകൊണ്ട് തന്നെ അള്ളാഹു നിയോഗിച്ചയച്ച റസൂലുകൾക്കും വിജയമുണ്ടാകും. ഇന്നല്ലാഹ കവിയുൻ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വതആല കവിയാണ്, പ്രതാപിയാണ്. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവർ അവർ നിന്ദ്യന്മാരായിത്തീരും, അപമാനിതരായിത്തീരും, പരാജയപ്പെടും. എന്നാൽ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമെന്താണ്? വിജയം എപ്പോഴും അള്ളാഹുവിനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലുകൾക്കുമാകുന്നു. അതുകൊണ്ട് പ്രവാചകന്മാരുടെ സന്ദേശത്തിനാണ് വിജയം, ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുമാണ് വിജയം എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ, മുർസലീങ്ങളായ നമ്മളുടെ അടിമകളുടെ മേൽ, പ്രവാചകന്മാരായ നമ്മുടെ അടിമകളുടെ മേൽ വാക്ക് നേരത്തെ തന്നെ നമ്മുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെട്ട വാക്ക്? ഇന്നഹും ലഹുമുൽ മൻസൂറുൻ, തീർച്ചയായും അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നത്. വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബുൻ, നമ്മുടെ സൈന്യങ്ങൾ തന്നെയാണ് എപ്പോഴും വിജയിക്കുന്നതും. അപ്പോൾ മുർസലീങ്ങൾ, അമ്പിയാക്കൾ, അവർ സഹായിക്കപ്പെടും, അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും. വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബുൻ, തീർച്ചയായും നമ്മുടെ സൈന്യമാണ് വിജയിക്കുക. അള്ളാഹുവിൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണ്, അതേപോലെ തന്നെ സത്യവിശ്വാസികളാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്കാണ് വിജയം, ഈമാനുള്ളവർക്കാണ് വിജയമെന്നും അമ്പിയാക്കളാണ് സഹായിക്കപ്പെടുക എന്നും അള്ളാഹുവിങ്കൽ വാക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല തന്നെ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ സന്ദേശത്തെ പിൻപറ്റുന്നവരാണെങ്കിൽ യാതൊരു പ്രയാസവും അവർക്ക് വേണ്ടതില്ല, അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്, കതബല്ലാ, അള്ളാഹു രേഖപ്പെടുത്തിയ വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൈന്യങ്ങൾ അഥവാ വിശ്വാസികൾക്കാണ് എന്നും വിജയം. അതേപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇന്നാ ലനസുറു റുസുലന, തീർച്ചയായും നമ്മുടെ റസൂലുകളെ നാം സഹായിക്കുക തന്നെ ചെയ്യും. റസൂലുകളെ മാത്രമാണോ? അല്ല, വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെയും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിലും. അതേപോലെ തന്നെ വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ കൊണ്ടുവരപ്പെടുന്ന ഖിയാമത്ത് നാളിലും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് റസൂലുകളെയും ആ റസൂലുകളിൽ വിശ്വസിച്ച വിശ്വാസികളെയും നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് വിജയിക്കുക, അതുകൊണ്ട് തന്നെ അവൻ്റെ റസൂലുകളും അവനിൽ വിശ്വസിച്ചവർക്കുമാണ് ആത്യന്തികമായ വിജയം. അള്ളാഹുവിനോടും പ്രവാചകനോടും ഇസ്ലാമിനോടും എതിരു നിൽക്കുന്നവർ അവർ അപമാനിതരായി പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഉറപ്പാണ്. ഈ ഉറപ്പിൽ നാം വിശ്വസിക്കുക, സധൈര്യം മുന്നോട്ട് നീങ്ങുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്ന വിഷയവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇന്ന് നമ്മോട് സംവദിച്ചത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എന്തുകൊണ്ട് ഇതെല്ലാവർക്കും സന്തോഷം കിട്ടുന്നില്ല? ശാസ്ത്രലോകം തന്നെ അതിന് മനോഹരമായിട്ടൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് ഇതാണ്. പക്ഷേ ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആശാനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സുഖം. ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ലോകത്തിന് പറഞ്ഞു കൊടുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ റോബർട്ട് ലെസ്റ്റിംഗ്. 2017 അദ്ദേഹത്തിന്റെ റിസർച്ച് വളരെ മനോഹരമാണ്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, ഈ സുഖം കിട്ടാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഐസ്ക്രീം കഴിക്കുന്നു, ചില ചേട്ടന്മാര് വൈകിട്ട് എന്തെങ്കിലും അടിക്കുന്നു, സുഖം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഉള്ളിന്റെ ഉള്ളിൽ തൃപ്തി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നല്ല സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ, കുടുംബമായിട്ട് നല്ല ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ ഒക്കെ ഈ സാധനം വരും. ഇതിന് സാധനങ്ങളുടെ പൈസയുടെ ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ സമയം, ഡ്യൂറേഷൻ. ഈ സുഖം എന്ന് പറഞ്ഞ വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ കുറച്ച് നേരം മാത്രം. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ലോങ് ഡ്യൂറേഷൻ ആണ്. ഇവിടെ ഷോർട്ട് ടൈം ആണ്, ഭയങ്കര ഹൈ എനർജിയാണ് ഇവിടെ. ഒരു വ്യക്തി പാർട്ടിക്ക് പോകുന്നു, ഡി ജെ വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു, തുള്ളിച്ചാടുന്നു, ബും എന്ന് കയറും, അതേപോലെ പൂവും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ ലീഡ് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് സുഖത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ സെറാട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും വളരെ തൃപ്തിയുള്ള ഒരു ഹോർമോണാണ്. അപ്പൊ ഈ ഹോർമോണിന്റെ ഒരു പ്രശ്നമുണ്ട്, എന്താണോ നമുക്ക് സുഖം തരുന്നത് അത് നമുക്ക് അഡിക്ഷനിലേക്ക് നയിക്കും, അതൊരു ലഹരിയാക്കിയിട്ട് നമുക്ക് മാറ്റും. അതുകൊണ്ടാണ് കള്ള് കുടിച്ച ആളുകൾ വീണ്ടും വീണ്ടും കള്ള് കുടിക്കണം. പ്രശ്നം എന്താ, എത്ര കള്ള് കുടിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് വിചാരിച്ച ഒരു സന്തോഷം ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയാണ് വരുന്നത്. അപ്പൊ ഇത് പതുക്കെ ഒരു ലഹരി അവസ്ഥയിലേക്ക് ആളെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഹോർമോൺ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് വളരെ ദുർബലമാകും, വളരെ വീക്കായിട്ട് മാറുകയാണ്. ഒരു മദ്യപാനി എത്ര മദ്യപിച്ചാലും അവർ വിചാരിക്കുന്ന ഒരു സന്തോഷം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഒട്ടും തൃപ്തിയില്ലാത്തൊരു ജീവിതമായിരിക്കും ഇവര്. ഇവിടെയുള്ളവരോ, അവർ ഭയങ്കര ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്, ഭയങ്കര സ്ട്രോങ് വിൽ പവർ ആയിരിക്കും ഈ കൂട്ടർ. ഇനി ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ വരുന്നത് ഈ വിഭാഗം ആളുകളിൽ നിന്നായിരിക്കും. ഇനിയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഏറ്റവും മികച്ച സമയം, എനർജി, പണം, ഇതിൽ ഏതിനായിരിക്കണം കൂടുതൽ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക.
3: മിസ്റോ, ഞാൻ ഈ മെസ്സേജ് കണ്ടാല, വോയിസ് കേട്ട സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട സമയത്ത്, ഞാൻ അക്യുറേറ്റ് ആയത് ഇസ്ലാം പറഞ്ഞ കാര്യത്തിന് അതിനങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യം തോന്നി. ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെയാണ് പോയത്, പക്ഷെ സുഖം വളരെ നൈമിഷികമാണ്. ആ സുഖമാവട്ടെ, അതുകൊണ്ട് തന്നെ അത്തരം സുഖങ്ങളെയൊക്കെ ഇസ്ലാം വിലക്കി. മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെ താൽക്കാലിക സുഖങ്ങളാണ്. ഈ സുഖങ്ങൾ ഡോപ്പാമീൻ കൂട്ടുന്നുണ്ട്, അതൊരു തരം ലഹരിയാണ്. ആ ലഹരി മനുഷ്യനെ തകർക്കുകയും ചെയ്യുന്നു. എന്നാ തൊട്ടപ്പുറത്ത് അയാൾ പറയുന്ന രണ്ട് പാർട്ടുണ്ട്, ഒന്ന് സുഖവും ഒന്ന് സന്തോഷമാണ്. നമുക്ക് അത് വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ജീവിതം എൻ്റെ വരെ കൊണ്ടുപോകാൻ പറ്റും. ആ ഹാപ്പിനെസ് എന്താണ്, സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും. ഉദാഹരണം, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, മറ്റൊന്ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക,
4: കുടുംബ
3: ബന്ധങ്ങൾ നിലനിർത്തുക, അയൽപ്പക്ക ബന്ധങ്ങൾ നിലനിർത്തുക, ക്ഷമിക്കുക, സഹിക്കുക. അപ്പൊ ആ സഹനവും ക്ഷമക്ക് കൊണ്ട് മനുഷ്യന് ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റും. അതാണ് മനുഷ്യന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടത്. പക്ഷെ അതില്ല ആളുകൾ. ആളുകളൊക്കെ പോകുന്ന എവിടെയാണ്, ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെ,
4: ചെറുത് ആനന്ദത്തിന്,
3: അതെ, അല്പനേരത്തെ. അതിലാണ് അഡിക്റ്റ് ആവുന്നത്, ലഹരി അതിന് അഡിക്റ്റ് ആവാണ്. കുറച്ചു നേരത്തെ
4: പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അപ്പോൾ ഒരു സുഖം കിട്ടും, പക്ഷെ സുഖം മതിയായില്ല. സുഖം മതിയാകുന്നെങ്കിൽ അവിടെ നിർത്തുമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യണത്, മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകുന്നത് എന്നുള്ളത് സത്യമാണത്. അപ്പം ശരിക്കും ഒരു പൂർണ്ണ ആസ്വാദനം ലഭിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആനന്ദം, സന്തോഷം കിട്ടുക എന്നുള്ളത് നേരത്തെ ഞങ്ങളാ സൂചിപ്പിച്ച ഒരു കണക്ഷൻ,
3: യെസ്,
4: ഒരു ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള
3: ഒരായത്തില്ലേ, ഒമൈ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം യജഅൽ ലഹു എന്ന് പറഞ്ഞിട്ട് ബാക്കിൻ കോർമല്ല. അതായത് അവന് പിന്നെ അവിടെയാണ് ആ സുഖം വരുന്നത്. മനസ്സ് വളരെ വിശാലമാവുന്നു. എന്നാൽ പിന്നെ ഒരാള് പേച്ചു വയ്യക്കൻ ഹറജാണ്, ഇടുങ്ങിയ മനസ്സിലേക്ക് പോകുന്നു. ആ ഇടുങ്ങിയ മനസ്സിൽ നിന്നാണ് പിന്നെ ഈ സുഖം തേടി പോകുന്നത്. പക്ഷെ അവനൊരിക്കലും സ്വസ്ഥത വരുന്നില്ല,
4: തീർച്ചയായിട്ടും.
3: അപ്പൊ അത് അവന് ഇത് നമുക്ക് ഇതൊരു ഫിലോസഫിക്കലായിട്ടുള്ള എന്ന് പറഞ്ഞാല് ഞാൻ പലപ്പോഴും അങ്ങനെ കാണില്ല. മനുഷ്യന്റെ ശരിക്ക് ചിന്തിപ്പിക്കാവുന്ന ഇപ്പൊ അയാൾ പറയുന്നത് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവല്ല, പക്ഷെ അയാൾക്ക് കൃത്യമായിട്ട് എന്താ ഉത്തരം കൊടുക്കുക, സന്തോഷത്തിന് എന്താ ഉത്തരം കൊടുക്കാൻ
4: പറ്റില്ല. ഇങ്ങനെ ഒരു ഒരു
3: സന്തോഷമാണ് എന്ന് പറയും,
4: ഓപ്ഷൻ ഉണ്ട്,
3: ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് ചേർത്ത് അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
4: അവിടെ ഇന്നത് ചെയ്താൽ അത് കിട്ടുമെന്ന് പറയാനുള്ള ഒരു മാർഗം പിന്നീട് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഈ മതപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വരും.
3: അത് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നേക്കാം, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
4: അതെ,
3: തീർച്ചയായിട്ടും. എന്തിനങ്ങനെ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണതിന്റെ നമുക്കൊരു എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതത്തില് ഈ രണ്ട് വഴികളിൽ ഏത് തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നമ്മൾ സക്സസ് ഉള്ളത്.
4: സന്തോഷത്തിന്റെയും
3: സുഖത്തിന്റെ പിന്നാലെ പോകുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞ് സന്തോഷം തരുന്നതിന്റെ കാര്യത്തിന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്.
1: email hello@peaceradio.com phone 9020840840 www.peaceradio.com

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽളാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനി ലക്മലാനി അലൽ മബൂഊസി റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു സ്വബറിലെ 16-ാമത്തെ ഹദീസാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ അല്പഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാനാണ് ഇന്ന് നാം ശ്രമിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത ലിദുറിൻ അസാബഹു, തന്നെ വല്ല ദുരിതവും ബാധിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ മരണത്തെ, ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. വല്ല ദുറും ബാധിച്ചത് കാരണം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കരുത്, അത് തന്നെ തെറ്റാണ്. അപ്പോൾ فَكَيْفَ بِمَنْ يَقْتُلُ نَفْسَهُ إِذَا نَزَلَ بِهِ الضُّرُّ, വല്ല ദുരിതവും ബാധിച്ചതിനാൽ ആത്മഹത്യ ചെയ്യുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. അവൻ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് അവനെ തന്നെ തള്ളിയിടുകയാണ് അവൻ ചെയ്യുന്നത്. പരലോകത്ത് കടുത്ത ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാനും കഴിയും. മാത്രമല്ല അത് മഹാപാതകമാണ്. 7 മഹാനാശകാരികളായ പാപത്തെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖത്ലുൻ നഫ്സിൽ ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായ വധം എന്നുള്ളത്. അത് നമ്മൾ നമ്മെ കൊല്ലലാണെങ്കിലും മഹാപാതകം തന്നെയാണ്. അപ്പോൾ മരണത്തെ ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്നത് തന്നെ തെറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള, ഗണിച്ചിട്ടുള്ള ഇസ്ലാം. ആത്മഹത്യ എത്ര വലിയ പാപമായിട്ടാണ് കാണുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം ഗ്രഹിക്കാവുന്നതാണ്. അതോടൊപ്പം മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് അങ്ങനെ ഒരു അത്രയും കടുത്ത ഒരു പ്രയാസമുണ്ടാകുകയും മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കാവുന്ന ഒരവസ്ഥയിൽ എത്തുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാനായി പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും അതല്ല മരണമാണ് ഖൈറെങ്കിൽ മരണവും എനിക്ക് നീ വിധിക്കണേ, നൽകണേ എന്ന് പ്രാർത്ഥിക്കാനാണ്. ഇതിലടങ്ങിയ ഒരു പ്രധാന പാഠം, ഒരു കാര്യം ദീൻ വിരോധിക്കുമ്പോൾ ഖൈറായൊരു കാര്യം അതിന് പകരമായി പഠിപ്പിക്കുകയും ചെയ്യും. ഇവിടെ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം പിന്നെ അവരെന്ത് ചെയ്യണം എന്ന കാര്യം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ധാരാളം സമാനതകൾ നമുക്ക് ദീനിൽ കാണാം. ഒരു കാര്യം വിരോധിക്കുമ്പോൾ അതിലേറെ ഖൈറായ, രണ്ട് ലോകത്തും അവന് ഇതിലേറെ ഖൈറായ കാര്യം ഇസ്ലാം പഠിപ്പിക്കും.
4: ഇസ്ലാം അത് നിയമമാക്കുകയും ചെയ്യും. വ്യഭിചാരം നിഷിദ്ധമാണ് എന്ന് പറയുകയും വിവാഹം അത് അനുവദനീയവും പുണ്യകർമ്മവുമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. പലിശ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ മറുവശത്ത് സദഖയും സകാത്തും അതേപോലെ വഖഫും വസ്വിയത്തും കടം കൊടുക്കലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മറുവശത്ത് പുണ്യകർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരുപാട് വിഷയങ്ങളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയോട് നിങ്ങൾ റാഇന എന്ന് പറയരുത് എന്ന് വിശ്വാസികളെ അല്ലാഹു തആല വിലക്കിയപ്പോൾ പകരം എന്ത് പറയണം എന്നുകൂടെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു നുർന. റാഇന എന്ന പദം നിങ്ങൾ പറയരുത്, അത് ദ്വയാർത്ഥമുള്ള പദമാണ്. ആ ആട്ടിടയെ മേയ്ക്കുന്നവൻ ആടിനെ മേയ്ക്കുന്നവൻ എന്നും ഞങ്ങളുടെ കാര്യം ഗൗനിക്കണം എന്നർത്ഥത്തിനുമൊക്കെ പറയാവുന്ന ദ്വയാർത്ഥമുള്ള പദമാണ്. അത്തരം പദങ്ങൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കരുത്. മറിച്ച് യാതൊരു അവ്യക്തതയുമില്ലാത്ത വളരെ സ്പഷ്ടമായ പദം അല്ലാഹു തആല പകരം പഠിപ്പിക്കുകയും ചെയ്തു. ഉന്നുർന്ന എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതേപോലെ ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ റിവാദ് ചെയ്യുന്ന ഒരു ഹദീദിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ മുന്തിയ കാരക്ക കൊണ്ടുവന്ന് നൽകിയപ്പോൾ റസൂലുള്ള ചോദിച്ചു, അകുല്ലു തംരി ഖൈബർ, ഖൈബറിലുള്ള സർവ കാരക്കയും ഇപ്രകാരം ഏറ്റവും മുന്തിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾ രണ്ട് സ്വാഴ് നൽകി ഞങ്ങൾ ഇത് ഒരു സ്വാഴ് വാങ്ങും. രണ്ട് സ്വാഴ് കാരക്ക അങ്ങോട്ട് കൊടുത്തിട്ട് ഏറ്റവും മുന്തിയ കാരക്ക ഒരു സ്വാഴ് കാരക്ക ഇങ്ങോട്ട് വാങ്ങും, അല്ലെങ്കിൽ മൂന്ന് സ്വാഴ് അങ്ങോട്ട് ക്വാളിറ്റി കുറഞ്ഞത് കൊടുത്തിട്ട് ഏറ്റവും മുന്തിയ രണ്ട് സ്വാഴ് ഇങ്ങോട്ട് വാങ്ങും, ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്, ഇത് പലിശയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് റസൂൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിനൊരു ബദലും പരിഹാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയും ചെയ്തു. അഥവാ താഴ്ന്ന കാരക്കനി ദിർഹമിന് വിറ്റിട്ട് ആ ദിർഹം കൊണ്ട് മുന്തിയ കാരക്കനി വാങ്ങിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകരം നിർദ്ദേശിക്കുകയും ചെയ്തതായി കാണാം. അപ്പം ഇങ്ങനെ ഒരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിഹാരവും അതിനൊരു ബദലും നിർദ്ദേശിക്കുക എന്നുള്ളത് പ്രവാചക ചര്യയിലും വിശുദ്ധ ഖുർആനിലുമൊക്കെ നമുക്ക് യഥേഷ്ടം കാണാവുന്ന കാര്യമാണ്. രണ്ടാമതായി, മരണം ആഗ്രഹിക്കരുത്, വിപത്ത് ബാധിച്ചതിനാൽ മരണം ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പോൾ മഹദി മറിയം അലൈഹിസ്സലാം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, യാ ലൈത്തനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ എന്ന് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ മരണം ആഗ്രഹിക്കലല്ലേ എന്ന് സംശയം ഉന്നയിക്കപ്പെടാറുണ്ട്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ തന്നെ അതിനുള്ള നിവാരണവും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതേപോലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. ആ പ്രാർത്ഥനയിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ ദുർ ബാധിച്ചതുകൊണ്ടല്ല അങ്ങനെ ആഗ്രഹിക്കുന്നത്, മറിച്ച് മുസ്ലിമായി മരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് വിരോധിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ദുർ, എന്തെങ്കിലും ഒരു വിപത്ത്, ദുന്യാവിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രയാസം കാരണം മരണം ആഗ്രഹിക്കുന്നതിനെയാണ് വിരോധിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരാൾ മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നതും. അന്ത വലിയ ഫിദ്ദുന്യാ വല്ലാഹിറ, തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്വാലിഹീൻ. അള്ളാഹുവേ, നീയാകുന്നു എൻ്റെ യജമാനൻ ദുന്യാവിലും ആഖിറത്തിലും. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണേ എന്ന് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ളത് അത് വല്ലളീഖ് കുടുസതയോ പ്രയാസമോ അനുഭവപ്പെട്ടതിൻ്റെ പേരിലുള്ള മരണം ആഗ്രഹിക്കുന്നതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ളത്. അതല്ലാത്ത രീതിയിലുള്ള കാര്യമല്ല എന്നതാണ് അതിന് ഒന്നാമതായി പറയാനുള്ള കാര്യം. രണ്ടാമതായി, മറിയം അലൈഹിസ്സലാം അവരെ പ്രാർത്ഥിച്ചത് അവങ്ങനെ പറഞ്ഞതിൽ അത് നമുക്കതിൽ തെളിവില്ല എന്നതാണ് മറ്റൊരു മറുപടിയായി പറയുന്നത്. കാരണം അത് പൂർവകാല സമൂഹത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന കാര്യമാണ്. അവരുടെ ശറാ നമുക്ക് ബാധകമല്ല, നമ്മുടെ ശറാ അതിനെതിരായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ബാധകമല്ല. നമ്മുടെ ശറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ കൂടെ അതിനോട് അനുകൂലിക്കുമ്പോഴാണ് നമുക്കത് ബാധകമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അത്തരത്തിലുള്ള കാര്യത്തെ ഈ ഹദീസിലൂടെ തന്നെ ശരിയല്ല എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പല സ്വഹാബികളോട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രയാസം കാരണം മരണം ആഗ്രഹിച്ച ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രത്യേകമായി പറയുന്നുണ്ട്, യാ അമ്മി, എൻ്റെ പൊന്നു പിതൃവ്യ, നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാം. അപ്പം ഇങ്ങനെയുള്ള പല പാഠങ്ങളും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് മനസ്സിലാക്കിയും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്ത് സഹനം അവലംബിച്ചു മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖിനായി പ്രാർത്ഥിച്ചുകൊണ്ടും അവൻ്റെ ഇഷ്ടദാസന്മാരായി തന്നെ ജീവിച്ചും കണ്ണടക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ ഭാഗം. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
0: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: حدث.
1: سبيل الدموع سبيل مريح.
2: Wisdom Spotlight. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. സൂറത്തു റഅദിന്റെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഖലീഫ അത്തുനൈജിയാണ് കാര്യം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആദ്.
1: മഷാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഅദിൻ്റെ അതിലെ 28-29 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഖുർആൻ പാരായണത്തിൻ്റെ ആ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ ശൈലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ഖലീഫ മുഹമ്മദ് അത്തുനൈജി എന്ന പ്രസിദ്ധനായ കാരിയൻ്റെ ശബ്ദങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ പാരായണങ്ങളും നമുക്ക് വ്യത്യസ്തമാണ്. അത് നമുക്ക് ഏറെ കേട്ടുകൊണ്ടിരിക്കാനുള്ള അങ്ങേയറ്റത്തെ പ്രചോദനമാണ്. ഒരുപാട് ദിനങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് പീസ് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഏതായിരുന്നാലും ഇന്നത്തെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബഹും ബിദിക്കിറില്ലാ അലാ ബിദിക്കിറില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാലഹും വഹുസ്നു മആബ്, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് മംഗളവും നല്ല മടക്കസ്ഥാനവും. ഇവിടെ ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏറെ ആശ്വാസകരമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. കാരണം വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സമാധാനവും സ്വസ്ഥതയും അതിലൊരു ഉപരി പരിഹാരങ്ങളും നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം പരിഹാരം നൽകുവാൻ ഏറ്റവും യോഗ്യനും അർഹനും പരിഹരിക്കുന്നവനുമായ ആ റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷകളെ കൈവിടാതെ അവിടുത്തെ ആ ഒരു സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തത നമുക്ക് ലഭിക്കുന്നത്. ആ ശാന്തതകൾക്ക് അപ്പുറത്തൊരു ശാന്തതയെ തേടി പോകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങൾ ഗുരുതരമായി നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. താൽക്കാലികമായി ചില സുഖങ്ങളും പരിഹാരങ്ങളും നമുക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കുമ്പോൾ ലഭിക്കുമെങ്കിലും ശാശ്വതമായ നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ ഏറ്റവും നമുക്ക് സാധ്യമാകുക അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അവനിലേക്ക് അടുത്തുകൊണ്ട് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് തൂബ, അവർക്ക് മംഗളമുണ്ട്. കാരണം അവർക്ക് എത്തിച്ചേരേണ്ട മടക്കസ്ഥാനം അത്രയും ഹൈറായിട്ടുള്ളതാണ്. ഒരിക്കലും പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരാത്ത, ആരുടെയും കുത്തുവാക്കുകൾക്ക് കേൾക്കേണ്ടി വരാത്ത, കേൾക്കേണ്ടതില്ലാത്ത അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ആ ഒരു സമാധാനവും അങ്ങനെയുള്ള ആളുകൾക്കുള്ള മംഗളവുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. തോൾക്കുഴ തന്നൽ, പുതിയ ചികിത്സകളും നിർദ്ദേശങ്ങളും. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ഖലീൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഓർത്തോപെഡിക് സർജനാണ് ഞാൻ. കൂടുതലായിട്ട് ആളുകളിൽ കാണുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കാണുന്ന ഒരു പരിക്കാണ് തോൾക്കുഴ തന്നൽ അഥവാ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സാധാരണ രീതിയിൽ നമ്മുടെ എന്തൊരു കളി കളിക്കുമ്പോൾ, എസ്പെഷ്യലി കബഡി, റഗ്ബി അതേപോലത്തെ കളികൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ വീഴുക, ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ കൈയിൻ്റെ കുഴ തെറ്റാം. ഈ കൈക്കുഴ തെറ്റുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പേടിയാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈം കൈക്കുഴ തെറ്റുന്ന ആളുകൾക്ക് ബോധം പോവുകയും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാകുകയും അസഹ്യ വേദന വരികയും തിരിച്ച് കൈക്കുഴ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വെക്കാൻ ഒരു ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കോ പോയി

0: നിന്ന ആളുകൾക്ക് ഇതിന് സർജറീസ് ആവശ്യം വരും. സർജറീസ് ആവശ്യം വരുന്നത് കുറേ ടൈപ്പ് സർജറീസ് ഉണ്ട്. അതിൽ മേജറായിട്ട് നമ്മുടെ കൈക്കുഴ തിന്നുമ്പോൾ കൈക്കുഴയുടെ ബോളും ഈ സോക്കറ്റിനും എല്ലുകൾക്ക് കാര്യമായ ക്ഷതമോ കാര്യമായ കേടുപാടോ പറ്റിയില്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ പേശികൾ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പിടിപ്പിച്ചാൽ അത് പൂർണ്ണമായും പ്രശ്നം അസുഖം ഭേദപ്പെടും. അതല്ല, എല്ലുകൾക്ക് ക്ഷതമുണ്ടെങ്കിൽ പോയ എല്ലിന് ബദലായി പുതിയ എല്ലുകൾ എടുത്ത് പിരിച്ചു വെക്കുകയും അത് സ്ക്രൂട്ട് പിടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വീണ്ടും തിരിച്ച് കളിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് തെന്നി തെന്നി ആളുകൾ യൂഷ്വലി കുറേ പ്രാവശ്യം തെന്നി കൈക്കുഴ ഒരിക്കലും സ്റ്റേബിളല്ലാതെ ഉറക്കത്തിൽ തെറ്റുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ആളുകൾ സർജറിക്ക് വരാറുള്ളത്. അപ്പോൾ യൂഷ്വലി ഇതിനെ നമ്മുടെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ എല്ലുകൾ വെക്കുന്നൊരു ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഇത് ശരിയാക്കാറുള്ളത്. അതർവൈസ് കീഹോൾ സർജറി, ആദ്യം തെറ്റി ഒന്ന് രണ്ട് തെറ്റ് തെറ്റുമ്പോൾ തന്നെ വന്നാൽ ഇതിൻ്റെ MRI CT സ്കാനൊക്കെ എടുത്ത് നോക്കി വലിയ എല്ലുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ പേശികൾക്ക് മാത്രമാണ് കേടെങ്കിൽ അവർക്ക് കീഹോൾ സർജറിയിലൂടെ തിരിച്ച് അതിൻ്റെ പേശികൾ തിരിച്ചു വെക്കാനും വളരെ എളുപ്പത്തിൽ വളരെ വേദന കുറവിൽ തന്നെ പൂർണ്ണ കളികളിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. അപ്പോൾ കീഹോൾ സർജറി ഷോൾഡർ, അപ്പോൾ ഷോൾഡർ സ്പെഷ്യാലിറ്റി ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ഈ ഷോൾഡറിൻ്റെ കീഹോൾ സർജറീസ് ഇപ്പം അടുത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്, 10 അല്ല 15 ഇയേഴ്സ്. നമ്മളെ നാട്ടിൽ വന്നത് 10-15 വർഷമായിട്ടാണ്. അതിൻ്റെ ഒരു 10 വർഷം മുമ്പ് തന്നെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെയധികം കണ്ടുവരുന്ന അല്ലെങ്കിൽ വളരെയധികം ചെയ്തു വരുന്ന ഒരു സംഭവമാണ് ഷോൾഡർ സർജറീസ്. ഷോൾഡർ സർജറീസ് ഓപ്പൺ സർജറീസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലായിടത്തും ചെയ്തിരുന്നത്. പക്ഷേ ഒരുവിധമുള്ള എല്ലാ സർജറീസും ഇപ്പോൾ, പണ്ട് ഓപ്പണായിട്ട് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഇപ്പോൾ കീഹോൾ സർജറീസ്, അതായത് രണ്ട് മൂന്ന് ചെറിയ പെണ്ണിൻ്റെ ടിപ്പിൻ്റെ അത്ര വീതിയുള്ള ഇൻസിഷനിട്ട്, രണ്ടാമതും ഈ എല്ലാ വലിയ വലിയ സർജറീസും ഇതിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കീഹോൾ സർജറീസിൻ്റെ പ്രത്യേകത. അതുകാരണം വേദന കുറയുകയും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആക്കാൻ പറ്റുകയും പിന്നെ മേജർ എന്താ പറയുക മസിൽസിനും തൊടാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ ജോയിൻറ്റിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളത്, എവിടെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തിലേക്ക് മാത്രം അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അത് ഷോൾഡറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും കേട്, ആ കേട് പുറത്തത്തെ മസിൽസിനൊന്നും തൊടാണ്ട് അവിടെ കേട് അതിന് മാത്രം പോയിട്ട് ആ ഇഷ്യൂവിനെ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കീഹോൾ സർജറീസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 2-3 വീക്സിൻ്റെ ഉള്ളിൽ യൂഷ്വലി രണ്ടാമത് അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. 6 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേന് നോർമലായിട്ടുള്ള എല്ലാ സ്ലിങ്ങൊക്കെ ഒഴിവാക്കി നോർമൽ ബാക്ക് ടു ലൈഫ് ആവും. 3 മന്ത്സ് ആകുമ്പോഴത്തെ ഫിസിയോ ഒക്കെ ചെയ്ത് 6 മന്ത്സ് ആകുമ്പോഴത്തെ ബാക്ക് ടു സ്പോർട്സ് ആണ്. ഇതാണ് റിക്കറന്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്. താങ്ക് യു ആൾ.
1: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
2: പീസ് ടൈമിലേക്കാണ് പോകുന്നത്. പീസ് ടൈം ഞാനൊന്ന് വായിക്കാം അല്ലേ. പീസ് റേഡിയോ കേൾക്കുമ്പോൾ ഒരു കുടുംബാന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. അവതാരകരും പ്രഭാഷകരും ശ്രോതാക്കളൊക്കെ ചേർന്നൊരു വലിയ കുടുംബം പോലെ തോന്നുന്നു. ഞങ്ങളുടെ മക്കൾക്കും ഇസ്ലാമിക അറിവുകൾ ലഭിക്കാൻ പീസ് റേഡിയോ സഹായിക്കുന്നു. നല്ലൊരു തലമുറയെ വളർത്തുന്നതിൽ ഈ റേഡിയോ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നതാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിക്കുന്ന മെസ്സേജ്. അപ്പോൾ പീസ് ടൈമിൽ വായിച്ചിട്ടുള്ള മെസ്സേജ്, റേഡിയോ എന്ന് പറയുന്നത് ഒരു കുടുംബാന്തരീക്ഷം ഫീൽ ചെയ്യുന്നു എന്നാണ് ഒരു ശ്രോതാവ് പീസ് ടൈമിലൂടെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്.
3: തീർച്ചയായിട്ടും ഇത് നമ്മെ പറഞ്ഞ പോലെ പിന്നെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ നമ്മളെപ്പോലുള്ള പിന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പോൾ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ, അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ അങ്ങനെ പോകാൻ, എന്തോ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ,

0: ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോ എട്ടെണ്ണമായി. അപ്പൊ നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാള് പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ കുതിരകളൊക്കെ ആയി. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി എണ്ണണ്ടല്ലോ, എട്ടെണ്ണം ഉണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു. അതിന്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പൊ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോ ആകെ ഇപ്പൊ മോൻ ഇങ്ങനെയൊക്കെ കാല് വിഴുതൊന്നും ഇപ്പൊ നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പൊ അയാൾ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ചൈനയിലെ രാജാവിന്റെ പട്ടാളക്കാര് ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാര് വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ ഓരോ വീട്ടിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ചു നിർബന്ധിച്ചു കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. ഇദ്ദേഹത്തിന്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പൊ അത് കണ്ടവർ പറഞ്ഞു കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: ആകൊരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട അവര് ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോ അയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം. ഇതാണ് കഥ. നമ്മള് പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോ അതിന്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാനത് കഴിയില്ല. അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അള്ളാഹുവിന്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സ്ത്രീകൾ മ്യൂസിക് ഇല്ലാതെ പാട്ട് പാടുന്നതിന്റെ വിധി എന്താണെന്ന്.
4: സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മുഅല്ലഖായി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവിടുന്ന് പറഞ്ഞു, ലേക്കൂനൻ അഖ്വാമിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടായി തീരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മഹാസിഫ്, അവർ വ്യഭിചാരവും പട്ടും മദ്യവും സംഗീത ഉപകരണങ്ങളെയും ഹലാലാക്കുമെന്നാണ്. മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പട്ടിൻ്റെയും കൂടെ പറഞ്ഞത് സംഗീത ഉപകരണങ്ങൾ എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ പാടില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? സംഗീതം അത് തീർച്ചയായും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണ് പാട്ട് പാടുന്നതെങ്കിൽ സംഗീതം ഇല്ലാതെ തന്നെയും, അതുകൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത്? അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ അതിൽ ഉണ്ടാകുക, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുക, പ്രത്യേക വേഷവിധാനങ്ങൾ ചെയ്ത് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി ആളുകൾക്ക് മുമ്പിൽ ഇനി അതല്ലാത്ത തനിച്ച് പാട്ടുപാടുമ്പോൾ അത് പുരുഷന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ, അവനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്. ഇസ്ലാം തിന്മ വിരോധിച്ചപ്പോൾ തന്നെയും തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരന്യ സ്ത്രീയോട് അത്യാവശ്യമായി സംസാരിക്കണമെങ്കിൽ തെറ്റില്ല, ആവശ്യകാര്യങ്ങൾ. പക്ഷെ അത്തരം സംസാരങ്ങൾ പോലും അത് വൈകാരികമായ രൂപത്തിലാകുവാൻ പാടില്ല. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ യാ നിസാ അന്നബി ലസ്തുന്നക അഹദി മിനൻ നിസാ, പ്രവാചക ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെപ്പോലെയല്ല. ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദി ഫീ ഖൽബി മർദുൻ വഖുൽന ഖൗലൻ മഅറൂഫ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അനുനയത്തിൽ അഥവാ വശീകരണ ശൈലിയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും അത് മറ്റുള്ളവരുടെ രോഗമുള്ള മനസ്സുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുമെന്നും അതുകൊണ്ട് സദാചാരപ്രകാരം നിങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ആലോചിച്ചു നോക്കണം, പ്രവാചക ഭാര്യമാർ വിശ്വാസി സമൂഹത്തിൻ്റെ മാതാക്കളാണ്. ഒരിക്കലും മാതാക്കളോട് അത്തരത്തിലുള്ള ഒരു വികാരപരമായ സംസാരമുണ്ടാകുകയില്ല. പ്രവാചകൻ്റെ ഭാര്യമാരാണ് എങ്കിൽ ലോകത്തുള്ള സർവമാന സ്ത്രീകൾക്കുമുള്ള സന്ദേശമാണ് അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അനുനയത്തിലും വശീകരണ ശൈലിയിലും അവരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും സംസാരിക്കുവാൻ പാടില്ല. ഇവിടെ ചോദ്യം, സത്യത്തിൽ ഒരു സ്ത്രീ പാട്ടുപാടുമ്പോൾ പുരുഷന്റെ മനസ്സിൽ വൈകാരിക ചിന്തകൾ ഉണ്ടാവുമോ ഇല്ലയോ? പുറമെ എന്ത് പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം അവൻ്റെ മനസ്സുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ കൂടെ ഫദ്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ഹുസാമിയ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഫദ്ല ഇബ്നു അബ്ബാസ് അങ്ങോട്ട് നോക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ പിരടി തിരിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും ചലനങ്ങളും ഗോഷ്ഠികളും സംസാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് പാട്ട് പാടാവുന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കല്യാണ സദസ്സിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ചെറിയ പെൺകുട്ടികൾ ദഫ് കൊണ്ട് പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ അറിയിക്കുന്നത് തിന്മകളിലേക്കുള്ള കവാടങ്ങൾ ആകുവാൻ പാടില്ല. മ്യൂസിക്കുകൾ നിഷിദ്ധമാണ്, അത്തരം തന്നെ ചെറിയ കുട്ടികൾക്ക് പാട്ടുപാടാവുന്നതാണ്. എന്നാൽ അതിലപ്പുറമുള്ള പാട്ടുകളിൽ നിന്നും അത്തരം ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലായിരിക്കും നല്ലത്. അല്ലാഹു തആല ആലം.
5: ഉപ്പാന്റെ അനന്തരാവകാശിയായി കിട്ടിയ പണത്തിന് സക്കാത്ത് ഒറ്റത്തവണ കൊടുക്കണോ? ഉണ്ടെങ്കിൽ എത്ര ശതമാനം എന്നാണ്?
6: സക്കാത്തിന്റെ മുതലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മുതലിലാണുള്ളത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട് എങ്കിൽ ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥയ്ക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണം. സ്വർണത്തിൻ്റെ സക്കാത്ത് 0.5 പവൻ അഥവാ 85 ഗ്രാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്ഖാൽ എന്നുള്ള നിലക്ക്, 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഒരു വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കും. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക. മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ, ഇപ്പോൾ തൂക്കമല്ല മറിച്ച് ഈ പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ലും മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയ കാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്, മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ക് എന്ന് പറയും. 5 വസ്ക് എന്ന് പറഞ്ഞാൽ 300 സോ. 300 സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 ക്വിൻ്റലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റലോളം ഏകദേശം വരുന്നുണ്ടെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണമെന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറുദു തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള നിലക്കുള്ള ഒരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
5: സംഗീതം ഹറാമാണെന്നതിനുള്ള ഒരു ഹദീസ് പറയാമോ എന്ന്?
4: സംഗീതം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുൻഗാമികളായ സഹാബിമാർ തൊട്ടുള്ള ആളുകൾ സംഗീതം നിഷിദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചില ആളുകൾ വിനോദവർത്തമാനം ലഹുവൽ ഹദീസ് വില കൊടുത്തു വാങ്ങുന്നു എന്ന ആയത്ത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സഹായിമാരുടെ കൂട്ടത്തിൽ ഖുർആനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരും, ജാബിർ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ തബിഈങ്ങൾപ്പെട്ട മുജാഹിദ് റഹ്മഹുള്ള അവരൊക്കെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഗീന സംഗീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഇമാം ബുഖാരി മുഅല്ലഖായി ഉദ്ധരിക്കുന്നു, അവസാന കാലത്തുണ്ടാവുന്ന ചില ആളുകൾ സംഗീതവും പട്ടും വ്യഭിചാരവും മദ്യവും അനുവദീയമാക്കുമെന്ന, മദ്യത്തിൻ്റെ കൂടെ വ്യഭിചാരത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ സംഗീതമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഹദീസുൽ ബാരിദ ഫീ ദമ്മിൽ ഗിന, ഗിന സംഗീതം നിഷിദ്ധമാണ്, അതിനെ ആക്ഷേപിച്ചു കൊണ്ടുവന്ന ഹദീസുകൾ മുതവാത്തിറാണ്. 13 സഹായിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ മാലിക്കുൽ അഷ്അരി, സഹൽ ബിൻ സഅദ്, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ ഹുറൈറ, അബൂ ഉമാമത്തുൽ ബാഹിലി, ആയിഷ റളിയല്ലാഹു അൻഹ, അലി ബിൻ അബി ത്വാലിബ്, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവരൊക്കെ ആ സഹാബിമാരാണ്. അപ്പോൾ സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ആധുനിക സലഫി പണ്ഡിതന്മാരല്ല, ഖുർആനാണ്, ഹദീസാണ്, സഹാബിമാരാണ്, താബിഈങ്ങളാണ്, അങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളാണ്. അവർ പറഞ്ഞത് എന്താണ് എന്ന് എടുത്തു പറയുക മാത്രമേ സലഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന ഇബ്നു ഹസമിനെ പോലുള്ള ആളുകളാണ് പിൽക്കാലത്ത് സംഗീതം അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നാം പിന്തുടരേണ്ടത് ഖുർആൻ്റെ ആശയമാണ്, ഹദീസിൻ്റെ ആശയമാണ്, സ്വഹാബിമാർ അറിയിച്ചു തന്ന, കാണിച്ചു തന്ന, മനസ്സിലാക്കി തന്ന ചര്യയാണ്. അതാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന് പറഞ്ഞാൽ.
5: നേർച്ച നേരിൽ ഹറാമാണ് എന്ന വിവരം അറിയാതെ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. ഒരു കാര്യം സംഭവിച്ചാൽ ഒരു തുക സംഭാവനയായി നൽകാമെന്നതാണ് നേർച്ച. പിന്നീടാണ് അറിഞ്ഞത് നേർച്ച ഹറാമാണ്. ഇപ്പോൾ ഞാൻ നേർച്ച നേർന്ന ആ കാര്യം സംഭവിച്ചു. അപ്പോൾ ഞാൻ ആ നേർച്ച നേർന്നത് തന്നെ നടപ്പിലാക്കണോ, അതോ അതിൻ്റെ പാരിതോഷികമായി 10 ആൾക്കാർക്ക് ഭക്ഷണം നൽകിയാൽ മതിയോ, അല്ലെങ്കിൽ 10 ആൾക്കാർക്ക് വസ്ത്രം നൽകിയാൽ മതിയോ, അതല്ലെങ്കിൽ ഞാൻ മുമ്പ് നേർച്ച നേർന്ന തുക തന്നെ സംഭാവന ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
7: അതിലൊന്നാമത്തത് കാര്യനിർവഹണത്തിന് വേണ്ടി കാര്യങ്ങൾ നേർച്ചയാക്കുന്ന രീതി, അത് നിഷിദ്ധമാണല്ലോ എന്നാണ്. നിഷിദ്ധം എന്ന് പറയാൻ വയ്യ, മക്രൂഹി എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തരത്തിൽ ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നിറവേറിയാലും ഇല്ല എങ്കിലും അയാൾ നേർച്ചയാക്കിയ കാര്യം അയാൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നതല്ല, മറിച്ച് അത് ഒരു വസീലയുടെ ഭാഗമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്, തവസ്സുലിൻ്റെ ഭാഗമായി പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അത്തരം ഘട്ടത്തിൽ അങ്ങനെ പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യം ഒരു പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അള്ളാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്നു പറഞ്ഞു പ്രാർത്ഥിക്കുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നന്മകൾ മുൻകൂട്ടി ചെയ്യുക എന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തിന്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം അംഗീകരിച്ചു. അതാണ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ആ 3 ആളുകളുടെ അഥവാ ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തിന്മ ചെയ്യുവാൻ സാഹചര്യമുണ്ടായിട്ടും അതിൽ നിന്നും മാറി നിന്നത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അതല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ആ രൂപത്തിൽ നന്മകൾ കൊണ്ട് അള്ളാഹുവിനോട് വസീലയാക്കുവാൻ നമുക്കുള്ള തെളിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തെളിവും. അതുകൊണ്ട് തന്നെ വസീലയാക്കുവാൻ വേണ്ടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പരിപൂർണ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത കാര്യങ്ങളെ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ വസീലയാക്കാം എന്നു മാത്രം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ച് ആദ്യം തന്നെ ചെയ്യുകയോ എന്നിട്ട് വസീലയാക്കുകയോ ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക.
5: വീട്ടിൽ തത്തമ്മ പോലെയുള്ള പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
4: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നുവിട്ട് കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ അമീർ മാ ഫഅല നുഖൈർ ഉമൈറെ, നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
5: ഇന്നത്തെ പ്രോഗ്രാമിൽ ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ നിർബന്ധമായി ഓതണമെന്ന് പറഞ്ഞല്ലോ. ഫാത്തിഹ ഇമാമിനോടൊപ്പമാണോ, ഇമാം ഓതിക്കഴിഞ്ഞിട്ടാണോ മഅ്മൂം ഓതേണ്ടത് എന്നാണ്.
7: ജമാഅത്ത് നമസ്കാരം, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുകയാണോ വേണ്ടത്, അതല്ല മഅ്മൂം പ്രത്യേകമായി കൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇമാമും മഅ്മൂമും രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ജഹിരിയായ നിസ്കാരമാണ് എങ്കിൽ, അഥവാ ഉറക്കെ ഓതുന്ന നിസ്കാരം, മഗ്‌രിബിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, ഇഷ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, സുബ്ഹ് നിസ്കാരം, ഇവയിൽ ഇമാമ് ഓതുകയാണ് വേണ്ടത്, മഅ്മൂം കേട്ടുനിന്നാൽ മാത്രം മതി. അതിന് പ്രധാനമായും അവർ പറഞ്ഞ തെളിവ് ഒന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിലെ 204-ാമത്തെ ആയത്താണ്, വഇദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്നമ ജുഇലൽ ഇമാമു ലി ഉത്തമ ബിഹി ഫഇദ കബ്ബറ ഫകബ്ബിറു വഇദ ഖറഅ ഫഅൻസിതു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒന്ന്, ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ്. ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക, ഇമാം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആയത്തുകളും ഹദീസുകളും ആണ് പ്രധാനമായും ഇമാം ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്, അതേസമയത്ത് ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ കാര്യമായി തെളിവിന് പറയാറുള്ളത്. ഈ വാദമാണ് മാലിക്കി മദ്ഹബിലും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമായി കൊണ്ട് കാണുന്നതും. ഈ വാദം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലക്കും ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്കുമെല്ലാം ഉള്ളതും. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞത് അന്നഹു തജിബു ഖിറാഅത്തുൽ ഫാത്തിഹത്തി അലൽ മഅ്മൂമി ഫിൽ ജഹിരിയ വസ്സിർരിയ, ജഹിരിയായ നമസ്കാരമാണെങ്കിലും സിർരിയായ നമസ്കാരമാണെങ്കിലും ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതുക എന്നു പറയുന്നത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനദ്ദേഹം തെളിവ് പിടിച്ചത് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഉ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല എന്ന ഹദീസാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾക്കും ഹദീസുകൾ തന്നെയാണ് തെളിവുള്ളത്. രണ്ട് വിഭാഗം ഉദ്ധരിക്കുന്ന ഹദീസുകളും സ്വഹീഹുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ അഹ്ലു സുന്നയുടെ ഇമാമുമാർക്കിടയിൽ തന്നെ വന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് ഹദീസുകളുടെ ബലാബലവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമെല്ലാം നോക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരത്തിൽ, ഇമാമിന് പുറമേ മറ്റുള്ള മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നതാണ്. എന്നാൽ ആരെങ്കിലും ഫാത്തിഹ ഓതുന്നു എങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനോ വിഭാഗീയതകൾ വളർത്തുവാനോ ഫാത്തിഹ ഓതാത്തയാളുകളെ വിമർശിക്കുവാനോ ഒന്നും തന്നെ പ്രബലമായ രൂപത്തിലുള്ള തെളിവുകളില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇജ്തിഹാദി മസ്അലയായി കണ്ടുകൊണ്ട് ഇതിൽ ഏതാണ് തനിക്ക് ഏറ്റവും ഇത്മിനാൻ അഥവാ സമാധാനം നൽകുന്നത് എന്ന് പഠിക്കുകയും അത് എടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: أعوذ بالله من الشيطان الرجيم.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. പീസ് റേഡിയോ സ്വരത്തിൽ ഇപ്പോൾ അലിഫ് കൊണ്ട് നാവിൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് നിദ നമുക്കൊപ്പം ചേരുന്നു.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
3: പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി പൂമരത്തണലിൽ. സമൂദ് ഗോത്രത്തിലെ ഒട്ടകത്തിൻ്റെ കഥ. കുഞ്ഞുകുട്ടികൾക്ക് കളിവർത്തമാനങ്ങളും ഒപ്പം ചിന്തയും സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൽ അവതരിപ്പിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിൽ എപ്പിസോഡ് കേൾക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കൂട്ടുകാരെ, വളരെയേറെ പ്രധാനമായ നമ്മളെല്ലാവരും അറിയേണ്ട, നമ്മൾ പറഞ്ഞു ആദം ഇദ്രീസോടു നൂഹ് ഹൂദും സ്വാലിഹ് നബി അലൈഹി വസ്സലാം. നമ്മൾ ആദം നബിയെ കുറിച്ച് പറഞ്ഞു, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു, ഹൂദ് നബിയെക്കുറിച്ച് പറഞ്ഞു. ഇനി കൂട്ടുകാരെ, നമുക്ക് സ്വാലിഹ് നബിയെക്കുറിച്ചറിയാം. വളരെ എല്ലാവർക്കും ഇഷ്ടമായ, എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സുന്ദരമായ കഥയാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കൂട്ടുകാരെ, നമുക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക്, ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക്.

നാട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിലെ ഓരോ എപ്പിസോഡിലെയും കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കഥ എന്താണ്? അല്ലേ, സുന്ദരമായ കഥ, ഇസ്ലാമികമായ ചരിത്രം, അത് വളരെ മനോഹരമായ രീതിയിൽ നമുക്കിഷ്ടമാണത് കേൾക്കാൻ. അല്ലേ കൂട്ടുകാരെ, ആ കഥയാണ് പറയുന്നത്. നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരോടും അള്ളാഹനെ മാത്രം ആരാധിക്കണേ എന്ന് പറഞ്ഞു. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. വിശുദ്ധ ഖുർആൻ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് പ്രയാസം സഹിച്ചും വേദനകളും യാതനകളും തരണം ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചു, കൂട്ടുകാരെ, പോയി അല്ലേ. അതേപോലെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം, ആദ് സമുദായം എന്ന കഥ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കൂട്ടുകാരെ, അങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരും വന്നു പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹനെ മാത്രം ആരാധിക്കണേ എന്നും. അതുപോലെയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയിലേക്ക് വീണ്ടും വരുന്നത്. വീണ്ടും അടുത്തൊരു ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനു ശേഷമുള്ള ജനതയായിക്കൊണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയാണ്. കൂട്ടുകാരെ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനത അതേതെന്നറിയോ നിങ്ങൾക്ക്? സമൂദ് ഗോത്രക്കാരെന്നാണ് അവരെ അറിയപ്പെടുക കേട്ടോ. സമൂദ് ഗോത്രക്കാർ എന്നറിയപ്പെടുന്ന ഒരു ജനതയാണ്. ആ ജനതയിലേക്കാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ നബിയായി നിയോഗിക്കപ്പെടുന്നത് കേട്ടോ. ഇനി നോക്കൂ, മദീനയിൽ നിന്ന് ആ കഥ പറയാം കേട്ടോ. ആ മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള മദായിൻ എന്ന സ്ഥലത്തെ നിവാസികളായിരുന്നു സമൂദ് ഗോത്രക്കാർ. കൂട്ടുകാരെ, മദീനയിലെ മദായിൻ എന്ന സ്ഥലത്തെ നിവാസികളായിരുന്നു, അവിടുത്തെ ആളുകളായിരുന്നു ആര്? സമൂദ് ഗോത്രക്കാർ. ആ ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയെന്നറിയോ എൻ്റെ കൂട്ടുകാർക്ക്? നല്ല ബുദ്ധി, ശക്തിയും ആരോഗ്യവും അവർക്കുണ്ടായിരുന്നു. അവർ അധ്വാനശീലരായിരുന്നു. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. പാറകൾ തുരന്ന് മനോഹരമായ വലിയ വീടുകൾ അവർ കൊത്തിയുണ്ടാക്കി. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പാറകൾ തുരന്ന് വീടുണ്ടാക്കണം? നമ്മൾ ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അന്നത്തെ കാലത്തെ ആളുകൾ വളരെ സുന്ദരമായ മനോഹരമായ വീടുകൾ എങ്ങനെ ഉണ്ടാക്കി? പാറകൾ തുരന്ന് എന്ത് ചെയ്തു? അവരുണ്ടാക്കണം. അങ്ങനെ അവർ നല്ല സുന്ദരമായ വീടുകൾ കത്തി ഉണ്ടാക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരും വഴിതെറ്റി. കഴിഞ്ഞ കഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലശേഷം കുറച്ചാളുകൾ നന്നായി ഇരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വഴിതെറ്റി. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അവരെ കുറച്ചുപേരെ നന്നാക്കി. കുറച്ചുപേരെന്ത് ചെയ്തു? വഴിതെറ്റിപ്പോയി. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരെ. അതുപോലെ ഇങ്ങനെയുള്ള നല്ല ആളുകൾ എന്ത് ചെയ്തു? കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ വഴിതെറ്റി. അഹങ്കാരികളായി സൃഷ്ടാവിനെ മറന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, മരണപ്പെട്ടവരോട് പ്രാർത്ഥിച്ചു, മരണശേഷമുള്ള ജീവിതത്തെ അംഗീകരിച്ചില്ല, താന്തോന്നികളായി ജീവിച്ചു. അള്ളാഹു അവരിൽ നിന്ന് സ്വാലിഹിനെ നബിയായി നിയോഗിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ നല്ലതുപോലെ ഇരുന്ന ആളുകൾ എന്ത് ചെയ്തു? അവർ വീണ്ടും വഴിതെറ്റാൻ തുടങ്ങി. അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹു അല്ലേ നമുക്ക് വായു സംവിധാനിച്ചു തന്നത്, മഴ തന്നത് അള്ളാഹു അല്ലേ, വെള്ളം തന്നത് അള്ളാഹു അല്ലേ, ഓടിച്ചാടി നടക്കാൻ കാലു നൽകിയത് അള്ളാഹു അല്ലേ. കൂട്ടുകാരെ, ഇതെല്ലാം തന്ന അള്ളാഹു സുബ്ഹാന വച്ചാലയം അവർ മറന്നുകൊണ്ട് അവർ ധിക്കരിച്ചു. അവരെന്തു ചെയ്തു? വേറെ അള്ളാഹുവിന് പുറമെ അഹങ്കാരികളായിക്കൊണ്ട് മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിഗ്രഹങ്ങളെ ആരാധിച്ചു തുടങ്ങി. അങ്ങനെ മരണശേഷമുള്ള ജീവിതത്തെ അവർ അംഗീകരിച്ചില്ല, താന്തോന്നികളായി ജീവിച്ചു. കൂട്ടുകാരെ,
അള്ളാഹുവിനെ മറന്നു ജീവിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും കേട്ടോ. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ താന്തോന്നികളായി അള്ളാഹുവെ മതിമറന്ന് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അള്ളാഹു അവരിൽ നിന്ന് അങ്ങനെ ഇരിക്കുന്ന കൗമിൻ്റെ ഇടയിൽ, അങ്ങനെ ഇരിക്കുന്ന സമൂഹത്തിനിടയിൽ നിന്ന് അവരും ചെയ്തു, അവർ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിലെ ഒരു അല്പം നല്ല ഒരാളാരാ, സ്വാലിഹ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ നബിയായി, നബി പ്രവാചകനായി തിരഞ്ഞെടുത്തു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന വാക്കും സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമും പറഞ്ഞു തുടങ്ങി. നോക്കൂ, അദ്ദേഹം സ്വാലിഹ് നബിയുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടുകാരെ, അദ്ദേഹം ബുദ്ധിശാലിയും സൽസ്വഭാവിയുമായിരുന്നു. അദ്ദേഹം അവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഉപദേശിച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മറ്റു നബിമാർ ചെയ്തതുപോലെ തന്നെയല്ലേ കൂട്ടുകാരെ, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, അവരിങ്ങനെ വഴിതെറ്റിപ്പോണ കണ്ടപ്പോൾ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇതേ ഇതുപോലെയാണ് ഇന്നിന്ന കാര്യങ്ങൾ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അത് തെറ്റാണ്, നിങ്ങൾ വഴികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറണം, പരലോക ജീവിതമുണ്ട്, ഇതിന് ശേഷം പരലോകം ഒരു ജീവിതമുണ്ട്, അന്ന് അള്ളാഹു നമ്മളെ പിടികൂടും എന്നെല്ലാം ഇങ്ങനെ സ്വാലിഹ് നബിയും എന്ത് ചെയ്തു കൂട്ടുകാരെ, പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരാരും എന്ത് ചെയ്തില്ല, അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ആഡംബരത്തിൽ ജീവിച്ച അവർ നബിയെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു, നീ ഞങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, അതിനാൽ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരൂ. സ്വാലിഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പാവം സ്വാലിഹ് നബി വളരെ പ്രയാസപ്പെട്ട് അവരോട് പോയി നല്ല കാര്യം, അവർ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഭയാനകരമായ ശിക്ഷകളിലേക്ക് അതംബദിച്ച് പോകണ്ടായെന്ന് വിചാരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ആവുന്ന വിധത്തിൽ എന്ത് ചെയ്തു, ഞങ്ങളങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യണേ, അള്ളാഹനെ മാത്രം ആരാധിക്കണേ, വഴികേടിലേക്ക് പോകല്ലേ, അഹങ്കാരികളായി മാറല്ലേ, പരലോക ജീവിതമുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു, അവരാരോ അത് അംഗീകരിച്ചില്ല. അങ്ങനെ അവർ സ്വാലിഹ് നബിയെ വെല്ലുവിളിച്ചു, സ്വാലിഹ് നീയും ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ നീ ഒരു വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരൂ സ്വാലിഹ് എന്ന് പറഞ്ഞു അവിടുത്തെ അഹങ്കാരികൾ. അങ്ങനെ പാവം സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു കൂട്ടുകാരെ, പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഇവരെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്, അള്ളാഹ് നീയാണല്ലോ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലേ, അള്ളാഹുവിനോട് മാത്രം എല്ലാ പ്രയാസങ്ങളും വെട്ടി തുറന്ന് സംസാരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഒട്ടകം പാറയുടെ ഉള്ളിൽ നിന്നും അത്ഭുതകരമായി പുറത്തു വന്നു, യാതൊരു ഉപദ്രവവും അതിനേൽപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്നും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ താക്കീത് ചെയ്തു. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ത് ചെയ്തു അവർക്ക് അറിയിച്ചു കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാലിഹ് നബി വഴിയെ. സ്വാലിഹ് നബി വഴി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരു ദൃഷ്ടാന്തം എന്ത് ചെയ്തു കൂട്ടുകാരെ, അറിയിച്ചു കൊടുത്തു. എങ്ങനെ അറിയിച്ചു കൊടുത്തത്, സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, ഇതാ ഈ ഒട്ടകത്തിൽ ഈ ഒരു ഒട്ടകം ആ പാറപ്പുറത്ത് നിന്നിപ്പോൾ പൊട്ടി മുളച്ചു വരും, എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അംഗീകരിക്കുകയും അവസാനം ആ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കുറച്ച് ഡിമാൻഡുകളൊക്കെ വെക്കുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം കൂട്ടുകാരെ, അതായത് ആ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ആ ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറച്ച് ഡിമാൻഡുകൾ അത് ഞാൻ വരും വഴിയിൽ പറഞ്ഞുതരാം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അത്ഭുതമായ ആ ദൃഷ്ടാന്തം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയെന്നറിയോ, ഒരു ഒട്ടകം എന്ത് ചെയ്തു, ഒരു പാറപ്പുറത്തു നിന്ന് പൊട്ടി വിടർന്നു. അല്ലാഹ്, നമ്മളൊക്കെയാണ് കണ്ടതെങ്കിലും ആ കാഴ്ച, അല്ലാഹു എത്ര വലിയവൻ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അല്ലേ, അല്ലാഹു എത്ര വലിയവനാണ് കൂട്ടുകാരെ. ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദൃഷ്ടാന്തത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു കൂട്ടുകാരെ. അന്നാട്ടിൽ
ഒരു കിണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരെല്ലാം അതിൽ നിന്നായിരുന്നു വെള്ളമെടുത്തിരുന്നത്. സ്വാലിഹ് നബി വെള്ളമെടുക്കാൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും, അന്ന് മറ്റുള്ളവർ അങ്ങോട്ട് ചെല്ലരുത്. അടുത്ത ദിവസം മറ്റുള്ളവർക്ക് കുടിക്കാം, അന്ന് ഈ ഒട്ടകം വെള്ളം കുടിക്കില്ല. ഈ ഒട്ടകം ഒരു ശല്യമായി അവർക്ക് തോന്നി. അവരിലെ ധിക്കാരികളായ 9 പേർ ഒട്ടകത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അവരിലെ ഏറ്റവും ദുഷ്ടൻ അതിനെ കൊന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ടുവാ എന്നും സ്വാലിഹ് നബിയെ വെല്ലുവിളിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ സ്വാലിഹ് നബി ആ മറ്റേ ഒട്ടകത്തെ കൊണ്ടുവന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, കുറച്ച് ഡിമാൻഡ്സ് വെച്ചു. അതായത്, സുഹൃത്തുക്കളെ, ഈ ഒട്ടകം ആ നാട്ടിൽ ഒരു കിണർ മാത്രമേ ഉള്ളൂ. ആ കിണർ മാത്രമുള്ള സാഹചര്യത്തിൽ സ്വാലിഹ് നബി പറയാണ്, ഈ കിണറിൽ നിന്ന് ഒരു ദിവസം വെള്ളം ഒട്ടകം കുടിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആ നിങ്ങൾ വെള്ളം പിറ്റേ ദിവസം നിങ്ങൾ വെള്ളം അതിൽ നിന്ന് എടുക്കുമ്പോൾ ഒട്ടകം അങ്ങോട്ടും വരില്ല എന്നിങ്ങനെ ഡിമാൻഡ് വെച്ചു. കുറച്ച് ദിവസം ഇവർ അംഗീകരിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഇവർക്കൊരു ശല്യമായി, ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്കതെന്തായി, ഒരു ബുദ്ധിമുട്ടായി. അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ അതിലെ തന്ത്രജ്ഞാനികൾ, ആ ദുഷ്ടന്മാർ തന്ത്രം മെനയുകയാണ് അവിടെ നിന്നും. നമുക്കെന്ത് ചെയ്യാം, ഈ ഒട്ടകത്തെ കൊന്നുകളയാം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഒട്ടകം എന്ന കാര്യം അവർ മറന്നു. അവർ ഇതിനെ നിസ്സാരമായി കണ്ടു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ ഒട്ടകത്തെ എന്ത് ചെയ്യാം, കൊന്നുകളയാം എന്ന് പറയുന്നു. അങ്ങനെ അതിലെ ഒരാൾ എന്ത് ചെയ്തു, 9 പേർ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങാൻ. അപ്പോൾ അതിലെ ഒരു ദുഷ്ടൻ, മഹാദുഷ്ടൻ, അവൻ എന്ത് ചെയ്യണമെന്നറിയോ കൂട്ടുകാരെ, ആ ഒട്ടകത്തെ ഒരാളെന്ത് ചെയ്തു, കൊന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയെ ഇവിടെ ശിക്ഷയെ എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നറിയോ കൂട്ടുകാരെ, വെല്ലുവിളിച്ചു. ഈ ഒട്ടകത്തെ കൊന്നത് തന്നെ വലിയ തെറ്റാണ്, അതിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും. പക്ഷേ ഇവർ അത് ചെയ്തതിനപ്പുറം എന്ത് ചെയ്യുന്നറിയോ, സ്വാലിഹ് നബിയോട് പറഞ്ഞു, സ്വാലേ, നിന്റെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നീ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞങ്ങളിതിനിതാ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ വെല്ലുവിളിച്ചു. അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ സമയമായി. 3 ദിവസത്തെ അവധി അള്ളാഹു അവർക്ക് നൽകി.

0: ശേഷം ഇവരാരും എന്തു ചെയ്തില്ല, അവർക്കാർക്കും ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. അവധിയുടെ സമയമായപ്പോൾ ഒരു ഘോര ശബ്ദമുണ്ടാക്കി, ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു ഘോര ശബ്ദമുണ്ടാക്കി. ഘോര ശബ്ദമുണ്ടാക്കിയിട്ട് എന്തു ചെയ്തു, അവരെല്ലാവരും വിറച്ചു, അവരവരുടെ വീടുകളിൽ മരിച്ചു വീണു. അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിച്ചു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെയാണ്? സ്വാലിഹ് നബി അലൈഹിസ്സലാമും സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച കുറച്ചാളുകളും ഒഴികെ ബാക്കി എല്ലാവരും എന്തു ചെയ്തു, കൂട്ടുകാരെ, ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് സമൂദ് ഗോത്രത്തിലെ ഒട്ടകത്തിൻ്റെ കഥ. സമൂദ് ഗോത്രത്തിലെ ഒട്ടകത്തിൻ്റെ കഥ നമ്മുടെ സ്വാലിഹ് നബിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്, കേട്ടോ. സമൂദ് ഗോത്രത്തിലെ ഒട്ടകത്തിൻ്റെ കഥ. കൂട്ടുകാരെ, ഈ ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു ദൃഷ്ടാന്തമായി നൽകി, എന്നിട്ടും അവരതിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ചു. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകന്മാരുടെ ചര്യയിലൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? അള്ളാഹുവെ അനുസരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നമ്മളെ വന്ന് എന്ത് ചെയ്യും കൂട്ടുകാരെ? പിടികൂടുക തന്നെ ചെയ്യും. പിടികൂടിക്കഴിഞ്ഞാലോ നമുക്ക് പിന്നെ ഒരു രക്ഷയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാഠം, ഈ കഥയും നമ്മൾ മനസ്സിലാക്കി നല്ലതുപോലെ അള്ളാഹുവെ മാത്രം ആരാധിച്ച് പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകുക എന്ന് തന്നെയാണ് ഉണർത്തുവാനുള്ളത്. അടുത്ത നബിയുടെ ചരിത്രവുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പരിപൂർണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ.

0: വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിന്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്, എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരട്ട് ഉണ്ടല്ലേ, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്? നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ള എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാ എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവരെ ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേരി കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെപ്പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ പടച്ചോ ചോദ്യം ചെയ്യും
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ നമ്മൾ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
1: അപ്പം ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും, അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ലെന്ന, അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലുമില്ല. ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ ഉണ്ട്.
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഓർമ്മയിൽ ഹസനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമെന്ന് പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ. അവന് കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ്. കർബല പാർട്ട് ഒന്ന്. ഖുത്ബ നിർവഹിക്കുന്നത് അർഷദ് അൽ ഹിക്മി, മസ്ജിദുൽ ഹിക്മ, ചുങ്കം, പാലക്കാട്.
3: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വഹ്യുമായി മലക്കുകൾ വന്നിരിക്കുന്നു. ആ വന്നത് ജിബ്രീൽ അല്ല, മറ്റു മലക്കുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വന്നതിലൊരു മലക്ക് പറയുന്നു, ഇന്ന ഇബ്നക ഹാദ ഹുസൈൻ മക്തൂൽ, പ്രവാചകരെ നിങ്ങളുടെ ഈ പേരക്കുട്ടി ഹുസൈൻ അദ്ദേഹം കൊല്ലപ്പെടുക തന്നെ ചെയ്യും. താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന ആ നാട്ടിലെ മണ്ണ് അത് ഞാൻ കാണിച്ചു നൽകാം. ഫഅഖ്റജ തുർബതൻ ഹംറ, മലക്കുകൾ ചുകന്ന മണ്ണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. സഹാബികൾ പറയാറുണ്ട് ഇത് കർബലയിലെ മണ്ണാണ്, ഈ നാട് കർബലയാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച കുട്ടിയാണ് ഹുസൈൻ. മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി വമൻ അബ്ഗലഹുമാ ഫഖദ് അബ്ഗലനി, ആരെങ്കിലും ഹസനെയും ഹുസൈനെയും സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിച്ചിരിക്കുന്നു. അവരോട് വെറുപ്പുണ്ടെങ്കിൽ, അവരോട് വൈരാഗ്യമുണ്ടെങ്കിൽ അവരെന്നോട് വെറുപ്പ് കാണിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, രണ്ടുപേരും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു, സ്വഹാബികളെ മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നു. ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലില്ല. എന്നാൽ ഇന്ന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി വച്ച കഥയിൽ, ആ ചരിത്രങ്ങളിൽ ചില വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താണ് കർബലയിൽ സംഭവിച്ചത്, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ നാടിന് എന്തെങ്കിലും മഹത്വങ്ങളില്ല, ആ നാടിനെ സ്നേഹിക്കുന്നവരുണ്ട്, അവിടെയുള്ള മണ്ണ് ശേഖരിക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ കർബല എന്ന മണ്ണ് അഹ്ലു ബൈത്തിന്റെ രക്തം വീണ മണ്ണാണ്, പ്രവാചക കുടുംബത്തിന്റെ കണ്ണുനീര് വീണ മണ്ണാണ്. അതിനൊരു മഹത്വമോ ആ മണ്ണിനൊരു ആദരവോ അങ്ങനെയൊന്നും ഇസ്ലാം ദീനിലില്ല. സഹാബത്താണ് ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹാബിയെക്കുറിച്ചും നമുക്കെതിരഭിപ്രായമില്ല. സഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനാണ്. ഏതെങ്കിലും ഒരു സഹാബിയോട് ഒരു വെറുപ്പുണ്ട് എങ്കിൽ അത് നിഫാക്കിന്റെ അടയാളമാണ്. ആദർശപരമായ എന്തെങ്കിലും തരത്തിലുള്ള പോരാട്ടങ്ങൾ സഹാബത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അവർക്കിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ മൗനം പാലിക്കുക എന്നതാണ് നമ്മുടെ നിലപാട്. മുആവിയ റളിയല്ലാഹു തഅലഹുവാണ് ഹുസൈൻ റളിയല്ലാഹു തന്റെ മരണത്തിന് കാരണക്കാരൻ എന്നുപോലും പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. മുആവിയ റളിയല്ലാഹു തന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയാൻ മടി കാണിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ചരിത്രം കേട്ടുകൊണ്ട് ആ ചരിത്രം വിശ്വസിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു തഅലഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുമ്പോൾ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കൃത്യമായി എന്താണ് കർബല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഇൻഷാ അല്ലാ ഒരു ഖുത്ബയിലൂടെ അത് പറഞ്ഞു തീർക്കുക സാധ്യമല്ല. രണ്ട് ഖുത്ബയിലൂടെ ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കി പോകണം. മഹാനായ അലി റളിയല്ലാഹു തഅലന്റെ വഫാത്തിന് ശേഷം ആറുമാസക്കാലം ഹസൻ റളിയല്ലാഹു തഅലൻ ഭരണം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ആറു വർഷക്കാലം ജീവിക്കാനാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിന് അഞ്ചു വർഷക്കാലം, വളരെ ചെറിയ കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച, മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി ഖുത്ബ നിർത്തിവെച്ച് അവരെ കൈകളിലെടുത്ത് ഓമനിച്ച, അങ്ങനെ റസൂലുള്ളാഹി സ്നേഹിച്ച പ്രവാചകന്റെ രണ്ടു പേരമക്കൾ. അതിൽ ഹസൻ റളിയല്ലാഹു തഅലഹു അലി റളിയല്ലാഹു തഅലഹുവിന്റെ ഭരണത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ആറുമാസക്കാലം ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണമേറ്റെടുത്തു. ആ ആറുമാസത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു തഅലഹുവിലേക്ക് ഭരണം കൈമാറിയത് ഹസൻ റളിയല്ലാഹു തഅലഹുവാണ്. അത് പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ്. മുസ്ലിമീങ്ങൾക്കിടയിലെ രണ്ട് സംഘങ്ങൾക്കിടയിൽ സുൽഹായി, സന്ധിയായി മഹാനായ ഹസൻ റളിയല്ലാഹു തഅലഹു മാറുമെന്നത് പ്രവാചകന്റെ പ്രവചനമാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു തഅലഹുവിലേക്ക് ഹിജ്റയുടെ 40-ൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണം നീങ്ങി. അദ്ദേഹം ആരാണ്? ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിബുൽ വഹ്യ്, വഹ്യെഴുത്തുകാരനാണ്. ഒരുപാട് ഫളിലുള്ള, വലിയ ഹിക്മത്തുള്ള സഹാബിയാണ് മുആവിയ റളിയല്ലാഹു തഅലഹു. ഒരു എതിരഭിപ്രായം ഇസ്ലാമിക ചരിത്രത്തിൽ മുആവിയ റളിയല്ലാഹു തഅലഹുവിനെ കുറിച്ച് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിക ലോകം ഒന്നടങ്കം ഒന്നിച്ചു ബൈഅത്ത് ചെയ്ത, 20 കൊല്ലക്കാലം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി ജീവിച്ച ഭരണാധികാരി മഹാനായ മുആവിയ റളിയല്ലാഹു തഅലഹുവിന്റെ 20 കൊല്ലത്തെ ഭരണത്തിനിടയിൽ മുആവിയ റളിയല്ലാഹു തഅലഹുവിനെ വിമർശിക്കുന്നവരെ എന്തെങ്കിലും ഒരു അനിസ്ലാമിക പ്രവണത കാണാൻ കഴിയുമോ? ആ 20 കൊല്ലത്തെ ഖിലാഫത്തിൽ ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായോ? അത്രയേറെ ഐക്യത്തോടുകൂടെ, അത്രയേറെ ജനങ്ങൾ അംഗീകരിച്ച ഖിലാഫത്തായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു തഅലഹുവിന്റെ ഖിലാഫത്ത്. അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തത് ഹസൻ റളിയല്ലാഹു തഅലഹുവാണ്. തീർന്നില്ല, അദ്ദേഹം ദമസ്കസിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഹസൻ റളിയല്ലാഹു തഅലഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലും. സ്നേഹത്തോടുകൂടെ മുആവിയ റളിയല്ലാഹു തഅലഹു സ്വീകരിക്കും, സമ്മാനങ്ങൾ കൈമാറും. അത്ര സ്നേഹത്തോടുകൂടെയാണ് മുആവിയ റളിയല്ലാഹു തഅലഹു അഹ്ലു ബൈത്തിനെ സ്വീകരിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളെ സ്വീകരിച്ചത്. അന്ന് മുആവിയ റളിയല്ലാഹു തഅലഹുവിന് ഹസൻ റളിയല്ലാഹു തഅലഹു ഭരണം കൈമാറിയത് ഇഷ്ടപ്പെടാതിരുന്ന വിഭാഗം ഷിയാക്കളാണ്. ഷിയാക്കൾക്കതിൽ ഹുസൈൻ ഹസൻ റളിയല്ലാഹു തആലനോട് ദേഷ്യമുണ്ടായിരുന്നു. അവര് സ്വഹാബാക്കളെ ചീത്ത വിളിക്കുന്നവരാണ്, സ്വഹാബാക്കളെ മോശം പറയുന്നവരാണ്. അഹ്ലു സുന്നയുടെ നിലപാട്, ലാ തസുബ്ബു വസ്വഹാബി, എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. ഒരു സ്വഹാബിയെ കുറിച്ചും മോശമായൊരു വാക്ക് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരരുത്. നമ്മൾ ഉഹുദു മലയോളം ചിലവടിച്ചാലും സ്വഹാബത്തിന്റെ ഒരു മുദ്ദിനോളം എത്തുകയില്ല. സ്വഹാബത്തിന്റെ ഫളിൽ നമ്മളെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ്. അള്ളാഹുവാണ് അവരെ മഹത്വവൽക്കരിച്ചത്. ചില ആളുകൾ പറയും, കണ്ടോ മുആവിയ റളിയല്ലാഹു തന്നെ വെള്ളപൂശൻ ഇറങ്ങിയിരിക്കുന്നു, മുആവിയെ നന്നാക്കാൻ ഒപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, മുആവിയ റളിയല്ലാഹു തന്നെ സ്ഥാനം നൽകിയത് റസൂലുള്ളാഹിയാണ്, സ്വഹാബത്തിന് ഫളിൽ നൽകിയത് ഞാനോ നിങ്ങളോ അല്ല അള്ളാഹുവാണ്. അവരുടെ സ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളപൂശേണ്ട, നമ്മൾ ഒപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫളിലുണ്ട്, ആ ഫളിൽ ഇസ്ലാമിന്റെ ആദർശമാണ്. അവരോട് വെറുപ്പുണ്ടോ? അത് നിഫാഖാണ്, കാപട്യമാണ് എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹിജ്റയുടെ 49 മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു ഹസൻ റളിയല്ലാഹു തഅലൻഹു വഫാത്തായി. രണ്ടുപേരും ഇരട്ട കുട്ടികളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതല്ല, ഹസനാണ് മൂത്തത്, അത് കഴിഞ്ഞിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു. ഹസൻ റളിയല്ലാഹു തഅലൻഹു വഫാത്തായി ഹിജ്റയുടെ 60 മഹാനായ മുആവിയ റളിയല്ലാഹു തഅലൻഹു വഫാത്തായി. ആ വഫാത്താകുന്നതിന് മുമ്പ് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണം, ഖിലാഫത്ത് യസീദ് ബിൻ മുആവിയയുടെ കൈകളിൽ ഏൽപ്പിച്ചു. കണ്ടോ, അപ്പൊ മകനെ ഭരണം ഏൽപ്പിച്ചു, അധികാരമോഹിയാണ്. അത് വലിയ ഹിക്മത്തിന്റെ ഭാഗമാണ്. മുആവിയ റളിയല്ലാഹു തഅലൻഹു മകൻ യസീദിനെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണമേൽപ്പിച്ചതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, നമ്മളത് പഠിക്കണം. അന്ന് അമവികൾക്കാണ് ഏറ്റവും അധികം സ്വീകാര്യതയുള്ളത്. അമവികളാണ് അവിടെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അമവിയല്ലാത്ത ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ, അമവികളിൽ നിന്നല്ലാത്ത ഒരു ഖലീഫ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് ഭിന്നതയുണ്ടാകും, വീണ്ടും ഫിത്നകളുണ്ടാകും, കലാപങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അമവികളിൽ നിന്ന് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ മുആവിയ റളിയല്ലാഹു തഅലൻഹു നിർബന്ധിതനാവുകയാണ്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹു ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുത്തു, ഉമർ ഖത്താബ് റളിയല്ലാഹു തഅലൻഹുവിനെ. അപ്പോൾ ഒരു മാതൃകയുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ഖലീഫയെ പ്രഖ്യാപിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹുവിന്റെ മാതൃകയുണ്ട്. ആ മാതൃകയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു തഅലൻഹു തെരഞ്ഞെടുത്തത്. രാജ്യം വിശാലമായിരിക്കുന്നു, റസൂലുള്ളാഹിയെ കണ്ടവരല്ല ജീവിച്ചിരിക്കുന്നത്, ഖിലാഫത്ത് ഖലീഫമാരുടെ ഭരണത്തിൽ ജീവിച്ചവരല്ല അന്ന് ബാക്കിയുള്ളത്. അവർ വളരെ തുലം തുച്ഛമാണ്, വളരെ കുറവാണ്. അബൂബക്കർ സിദ്ദീഖിനെ കാണാത്തവർ, ഉമർ ഖത്താബിനെ കാണാത്തവർ, ഉസ്മാൻ റളിയല്ലാഹു തഅലൻഹുവിനെയും അലി റളിയല്ലാഹു തഅലൻഹുവിനെയും കാണാത്തവർ, ഈമാൻ ദുർബലമായവർ, അവരിലേക്ക് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിറഖത്തുണ്ടാകും, ഭിന്നിപ്പുണ്ടാകും, വീണ്ടും രക്തപ്പുഴ ഒഴുകും. 20 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഐക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഖലീഫയെ യസീദിനെ തെരഞ്ഞെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഹൈക്കമത്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഗവേഷണമായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഭരണത്തിന് യോഗ്യനാണോ എന്നറിയാൻ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ യസീദ് ഇബ്നു മുആവിയയെ അദ്ദേഹം ഏൽപ്പിച്ചു. എന്നാൽ ഈ നിലപാടിന് ചില സ്വഹാബത്തെതിരായിരുന്നു. മുആവിയ റളിയല്ലാഹു തഅലൻഹുവിന്റെ ഈ നിലപാടിന് ചില സ്വഹാബത്ത് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മതപരമായ വിഷയത്തിലല്ല. മുആവിയ റളിയല്ലാഹു തന്റെ ദീനിന്റെ വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹത്തിന്റെ തഖ്വയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സിയാസിയായ രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളിൽ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു അതിനെതിരായിരുന്നു. യസീദ് യോഗ്യനല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ മകൻ അതേ നിലപാടിലായിരുന്നു. അതോടൊപ്പം മറ്റു ചില സ്വഹാബാക്കളും, അന്ന് ജീവിച്ചിരുന്ന ചില സ്വഹാബാക്കൾ ആ അഭിപ്രായത്തിന് എതിരെ നിന്നു. അതോടൊപ്പം കൂഫയിലെ ചില ആളുകൾക്കും ഇതേ അഭിപ്രായമുണ്ടായിരുന്നു, യസീദ് ഖലീഫയാകരുത്, ഭരണാധികാരിയാകരുത്. ആ കൂഫയിലുള്ള ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിന് കത്തുകൾ അയക്കുകയാണ്, നിങ്ങൾ കൂഫയിലേക്ക് വരണം, നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്യും. കൂഫയിൽ നിന്ന് 500-ലധികം കത്തുകൾ മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു തന്റെ അരികിലേക്ക് അവർ കൊടുത്തയച്ചു. 500-ലധികം കത്ത് ആ കാലഘട്ടത്തിൽ, നിങ്ങൾ കൂഫയിലേക്ക് വന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാകണം, ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം. ചില ആളുകൾ നേരിട്ട് വന്ന് ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിനെ ക്ഷണിച്ചു, കൂഫയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്താണ് അവിടെയുള്ള അവസ്ഥ എന്നറിയാൻ ഹുസൈൻ റളിയല്ലാഹു തഅലഹു മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന പ്രതിനിധിയെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. മുസ്ലിം, അദ്ദേഹം പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിനോട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. മുസ്ലിം ഇബ്നു ഉഖൈൽ കൂഫയിലേക്ക് യാത്ര തിരിച്ചു, അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കി. 12,000-ത്തോളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തഅലഹു ബൈഅത്ത് ചെയ്യാൻ കൂഫയിൽ തയ്യാറായി നിൽക്കുന്നു. 12,000 ആളുകൾ, അതിൽ ഒരാളെയും ഹുസൈൻ റളിയല്ലാഹു തഅലഹുവിനെ വധിക്കുന്ന സമയത്ത് സഹായത്തിന് കണ്ടിട്ടില്ല. അതിൽ ഒരാള് പോലും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ പരിസരത്തുണ്ടായിട്ടില്ല. കൂഫ ചതിയുടെ നാടാണ്. ആ ചതി അലി റളിയല്ലാഹു തന്നെ അറിഞ്ഞിട്ടുണ്ട്, ആ ചതി ഹസൻ റളിയല്ലാഹു തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഹിയാക്കളുടെ സ്നേഹം കാപട്യത്തിന്റെ സ്നേഹമാണ്. 12,000-ത്തോളം വരുന്ന ആളുകൾ അവർ ബൈഅത്തിന് തയ്യാറായി നിൽക്കുന്നു. മുസ്ലിം ഇബ്നു ഉഖൈൽ ഹുസൈൻ റളിയല്ലാഹു തന്നെ കത്തയച്ചു, താങ്കൾ കൂഫയിലേക്ക് വരണം, ഇവിടെ ഇതാ അത്രയും വലിയൊരു സംഖ്യ, വലിയ ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു, ബൈഅത്ത് ചെയ്യാൻ അവർ തയ്യാറായി നിൽക്കുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തന്നെ കത്ത് ലഭിച്ചു, അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. അന്നു ജീവിച്ചിരുന്ന സ്വഹാബാക്കൾ അദ്ദേഹത്തെ തടഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഹുസൈൻ റളിയല്ലാഹു തന്നെ തടഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഹുസൈൻ റളിയല്ലാഹു തന്നെ തടഞ്ഞു. അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികൾ മുഴുവൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തന്നെ തടഞ്ഞു. കൂഫക്കാരുടെ ചതി അവർ ഓർമ്മപ്പെടുത്തി. ഹുസൈൻ, നിങ്ങളുടെ ഉപ്പ അലി റളിയല്ലാഹു തഅലഹു അദ്ദേഹത്തെ ചതിച്ച പാരമ്പര്യമുള്ളവരാണവർ, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. ഇനി അഥവാ നിങ്ങൾ പോവുകയാണെങ്കിൽ താങ്കൾ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുക, താങ്കളുടെ കുടുംബത്തെ മക്കയിൽ മദീനയിൽ വിട്ടേച്ചു പോവുക എന്നവർ പറഞ്ഞു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തഅലഹു അവരുടെ ആ വാക്കിൽ വിശ്വസിച്ചു. അള്ളാഹു തനിക്ക് ശഹാരത്തൊരുക്കിയത് അവിടെയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോവുക തന്നെ വേണം എന്ന് പറഞ്ഞ് ഇസ്തിഹാര നമസ്കരിച്ച് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം യാത്ര തിരിക്കുന്ന സമയത്ത് പല സ്വഹാബികളും പൊട്ടിക്കരയുന്നുണ്ട്, കൈപിടിച്ച് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലഹു അദ്ദേഹം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് 72-ഓളം വരുന്ന പ്രവാചക കുടുംബത്തിലെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളുമായി യാത്ര തിരിച്ചു. നമുക്ക് വിശദമായി കൊണ്ട് ഈ ചരിത്രം പഠിക്കണം, മനസ്സിലാക്കണം. തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹക്ക് മനസ്സിലാക്കാൻ, സ്വഹാബത്തിന്റെ ശരിയായ ആ ഒരു ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിനെ സൂക്ഷിച്ച്
3: അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം ഇബ്നു ഉഖൈൽ, അദ്ദേഹം കൂഫയിലാണ്. 12,000 ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആ സമയത്ത് കൂഫയിലെ ഗവർണറെ മാറ്റം വരുത്തി. പുതിയ ഗവർണറായി കൊണ്ട് കടന്നു വന്നത് ഉബൈദുള്ള ബിൻ സിയാദ്. ഉബൈദുള്ള കൂഫയിലെ ഗവർണറായി, അതുവരെ ബസ്രയിലെ ഗവർണറായിരുന്നു. ബസ്രയ്ക്ക് പുറമേ കൂഫയുടെ ഉത്തരവാദിത്തം കൂടെ ഉബൈദുള്ളയുടെ കൈകളിലേക്ക് എത്തി. യസീദ് ഇബ്നു മുആവിയ ഉബൈദുള്ളയോട് ഹുസൈൻ റളിയല്ലാഹു തഅൻഹുവിനെ തടയാൻ ആവശ്യപ്പെട്ടു. തടയാനാ, കൊല്ലാനല്ല, വധിക്കാനല്ല. വധിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ ഭാഗം മനസ്സിലാകും. യസീദിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് മുആവിയ റളിയല്ലാഹു തഅൻഹുവിനെ പോലെ അദ്ദേഹത്തെ നമ്മൾ പുകഴ്ത്തുകയില്ല. ഇത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അഹ്ലുസുന്നയിലെ കനപ്പെട്ട പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അവർ പഠിപ്പിച്ച നിലപാടാണ്. സ്വഹാബികളിലെ മുആവിയ റളിയല്ലാഹു തഅൻഹുവിനെ പോലെ യസീദിനെ നമ്മൾ പുകഴ്ത്തുകയില്ല. എന്നാൽ ഫുജ്ജാറുകളെ പോലെ അദ്ദേഹത്തെ നമ്മൾ ഇകഴ്ത്തുകയുമില്ല. അദ്ദേഹത്തെ നമ്മൾ താരടിച്ച് മോശക്കാരനായി, കള്ളുകുടിയനായി, ആ രൂപത്തിലുള്ള സംസാരം നമ്മുടെ നാവിൽ നിന്ന് വരികയുമില്ല. ഇന്ന് അങ്ങനെയൊക്കെയാണ് പ്രചരണം. ഇൻഷാല്ലാ വിശദമായി നമ്മളത് പറയും. ഉബൈദുള്ള കൂഫയിലേക്കെത്തി. കറുത്ത തലപ്പാവണിഞ്ഞുകൊണ്ട് അയാൾ കൂഫയിൽ പ്രവേശിച്ചു. വരുന്നത് ഹുസൈൻ റളിയല്ലാഹു തഅലഹു ആണ് എന്നു കരുതി ആ നാട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രവാചകന്റെ പേരക്കുട്ടി, നിങ്ങൾക്ക് മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചു. എന്നാൽ പുതിയ ഗവർണറാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ഉബൈദുള്ള മുസ്ലിം ഇബ്നു ഉഖൈലിനെ അന്വേഷിച്ചു. അഥവാ ഹുസൈൻ റളിയല്ലാഹു തഅലഹു പറഞ്ഞയച്ച പ്രതിനിധിയെ, അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞ 12,000 അവിടെയുണ്ട്. ഒരാളുപോലും ഒരു ഹർഫ് സംസാരിച്ചില്ല. ഇതാണ് കൂഫ, ഇതാണ് ഷിയാക്കൾ, ഇതാണ് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചതി. 500 അയച്ചവർ, നേരിട്ട് ചെന്ന് ക്ഷണിച്ചവർ, ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞവർ, അവർ മിണ്ടാതിരുന്നു. മുസ്ലിം ഇബ്നു ഉഖൈൽ ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹത്തെ വധിച്ചു. അദ്ദേഹത്തിന്റെ കടുത്തറുത്ത് ജനക്കൂട്ടത്തിലേക്ക് ആ മനുഷ്യൻ എറിഞ്ഞു. അതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശരീരവും ആ ആൾക്കൂട്ടത്തിലേക്കിട്ടു. അദ്ദേഹത്തെ സംരക്ഷിച്ച വ്യക്തിയെയും വധിച്ചു. മുസ്ലിം ഇബ്നു ഉഖൈലിന് സംരക്ഷണം നൽകിയവരെയും വധിച്ചു. ഇത് നടക്കുന്നത് ഹിജ്റയുടെ 60 ദുൽഹിജ്ജ 9 അറഫ ദിവസം, അറഫയിൽ മുസ്ലിമീങ്ങൾ സംഗമിക്കുമ്പോൾ, അപ്പോഴാണ് ഈ ഒരു സംഭവം ചരിത്രത്തിൽ നടക്കുന്നത്. മരണത്തിന്റെ തൊട്ടു മുമ്പ് മുസ്ലിമീങ്ങൾ ഉഖൈൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മരണത്തെ പേടിച്ചുകൊണ്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, അദ്ദേഹം ഒരു അപകടത്തിലേക്കാണല്ലോ യാത്ര തിരിച്ചിരിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ടാണ്. തന്റെ വാക്കുകേട്ട് പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തഅൻഹു ഒരു അപകടത്തിലേക്ക് യാത്ര തിരിച്ചല്ലോ എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. കൂഫയിൽ നടക്കുന്ന കാര്യങ്ങൾ ഹുസൈൻ റളിയല്ലാഹു തഅൻഹു അറിഞ്ഞിട്ടില്ല. കാരണം മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അങ്ങനൊരു കഴിവ് ആർക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിക്ക് പോലുമില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ. കൂഫയിൽ നടക്കുന്ന കാര്യം മദീനയിൽ അറിയാൻ, മക്കയിൽ അറിയാൻ അങ്ങനൊരു കഴിവ് റബ്ബ് നൽകിയിട്ടില്ല. ഇന്ന് ഇസ്ലാമിക വേഷം ധരിച്ച്, തട്ടം ധരിച്ച്, വർദ്ധ ധരിച്ച്
5: മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ജ്യോത്സ്യന്റെ മുന്നിൽ, കണിക്കന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തെ, കാണാതായ പാസ്പോർട്ട് കണ്ടെത്താൻ, എപ്പോഴാണ് കുഞ്ഞുണ്ടാകുക എന്നറിയാൻ, തന്റെ കച്ചവടത്തിലെ ലാഭങ്ങളെക്കുറിച്ചറിയാൻ, ഇസ്ലാമിക വേഷം ധരിച്ച് ഈമാൻ പണയം വെച്ച്, വിശ്വാസം പണയം വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോ മറഞ്ഞ കാര്യം അറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ കുട്ടിക്ക് പോലും അറിഞ്ഞിട്ടില്ല, സ്വഹാബത്തിൽ ഒരാൾ പോലും അറിഞ്ഞില്ല. അവിടെ മുസ്ലിം ഉമ്മയുടെ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഹുസൈൻ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് താങ്കൾ പുറപ്പെടരുത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞില്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തന്നെ പുറപ്പെട്ടു. ഇൻഷാല്ലാ തുടർന്നു വരുന്ന ഖുതുബയിൽ അതിനുശേഷമുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഇസ്ലാമിക ചരിത്രത്തിൽ ആ കർബലയുമായി ബന്ധപ്പെട്ട ഒരു അമലും പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്രത്യേക ആരാധന ആ ദിവസത്തിലില്ല, അങ്ങനെ ഒരു ദുഃഖാചരണമില്ല. ചെയ്തുപോയ ചതിയുടെ, കൊടും ചതിയുടെ അത് കരഞ്ഞു തീർക്കാണ് ഇന്ന് ഷിയാക്കൾ. അന്നൊന്നും ചെയ്തില്ലല്ലോ എന്നതിന്റെ ലജ്ജയാണ് ഇന്ന് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദുഃഖാചരണമുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു തഅലന്റെ പിതാവ് അലി റളിയല്ലാഹു തഅലൻഹു കൂഫയിൽ വെച്ച് കൊല്ലപ്പെട്ടു, ആ ദിവസത്തിൽ എന്തേ ഒരു ദുഃഖാചരണമില്ലാത്തത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തഅലൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ, രണ്ടു പ്രകാശത്തിന്റെ ഉടമ, മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തിന്റെ രക്തം വീണില്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിൻ വഫാത്തായ ദിവസത്തിൽ ഒരു ദുഃഖാചരണം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? ഉമർ, നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാചു പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ഈമാനിന്റെ ഉടമ ഉമർ ഇബ്നുൽ ഖത്താബ് മസ്ജിദ് നബവിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രക്തസാക്ഷിയാകുന്നത്. ഒരു ദുഃഖാചരണമുണ്ടോ? ശരീരത്തിൽ നെഞ്ചടിച്ച് ആയുധങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഒരു കരച്ചിലും അട്ടഹാസങ്ങളും ഇസ്ലാമിലുണ്ടോ? ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ദിവസത്തിൽ ഒരു ദുഃഖാചരണമുണ്ടോ? ഇതൊന്നുമില്ല എങ്കിൽ മുഹറം 10 ഷിയാക്കൾ നടത്തുന്ന ഈ ആചാരം അത് ഇസ്ലാമികമല്ല. ഷിയാക്കൾ നമ്മളറിയാതെ ഇസ്ലാമിക ചരിത്രത്തിൽ തിരുകിക്കയറ്റ് ഇന്നും ആവി എന്ന് കേൾക്കുമ്പോ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ. മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം എന്തോ ഇസ്ലാമിനോട് ചെയ്ത എന്തോ ഒരു വ്യക്തിയാണ് എന്നൊരു തോന്നൽ ഉണ്ട് എങ്കിൽ നമ്മളറിയാതെ ഷിയായിസം അവരുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. സ്വഹാബത്തിനെ സ്നേഹിക്കുക. അള്ളാഹു ശരിയായ അഖീദയിൽ മരണപ്പെടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസോടുകൂടെ ദീനി രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ കർബല ഭാഗം 1. ഈ വിഷയത്തിൽ ഖുത്ബ നിർവഹിച്ച് നമ്മോട് സംസാരിച്ചത് അർഷദ് അൽ ഹിക്കമി, മസ്ജിദുൽ ഹിക്മ, ചുങ്കം, പാലക്കാട്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
8: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്നാ
9: ഫഖാലൂ ഇന്ന സമിഅന ഖുർആനൻ അജബ.
10: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നയനമനോഹരമായ കാഴ്ചകളുടെ ദൃശ്യാവിഷ്കാരമാണ് ദൃശ്യമെന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. യാത്രക്കൊരുങ്ങും നേരം, യാത്രക്കൊരുങ്ങുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട അക്കാര്യങ്ങളെക്കുറിച്ച് ഇബിനു അലി എടത്തനാട്ടുകര, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേർന്ന് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്ര അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പീസ് റേഡിയോ ആങ്കറും പീസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ്. 8 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാ അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
1: ഇബിനു അലിക്ക, യാത്ര ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഒരു യാത്രാ അനുഭവം ശ്രോതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് നമുക്ക് യാത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു ഇബിനലിക്ക് സന്ദർശിച്ച ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് യാത്രാ അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് യാത്ര ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പൈസ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ എങ്ങനെ ഒരു നല്ല യാത്രാ അനുഭവം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇബിനലിക്കയുടെ ഈ ഒരു യാത്രാ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും?
2: യാത്ര നമ്മുടെ ഒരു മൂഡ് ആണ്, ആദ്യം വേണ്ടതിനുള്ള മനോഭാവമാണ്. യാത്ര ചെയ്യാനൊന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. യാത്ര ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് അത്. പിന്നെ കുടുംബമായിട്ട് പോകുന്നവരുണ്ട്, കൂട്ടുകാരുമായിട്ട് പോകുന്നുണ്ട്, ഔദ്യോഗിക ബന്ധങ്ങളുള്ള ആ ടീമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുമുണ്ട്. എങ്ങോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആദ്യത്തൊരു തീരുമാനം വേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കും, പിന്നെ അവിടെ എങ്ങനെ പോകും എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും ചെയ്യൽ കുടുംബമൊക്കെ ആയിട്ട് അതേപോലെ കൂട്ടുകാരായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കൽ ഇപ്പോൾ അല്ല ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ടൂർ ചെയ്യുക എന്നുള്ളതാണ്.
1: എന്ന് പറഞ്ഞാൽ
2: നമുക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ ഫാമിലി ആണെങ്കിൽ 5 4 അവർക്കൊരു പ്രോഗ്രാം, അല്ല 10 അവർക്കൊരു പ്രോഗ്രാം.
1: ശരി.
2: അപ്പോൾ അതിന് ചെറിയൊരു ചിലപ്പോൾ റേറ്റ് കൂടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡം വലുതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ കാണാറുള്ളത് കാശ്മീരിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നു, അതിനെത്ര രൂപ. അപ്പോൾ അത് മിക്കവാറും ഒരു 40 ഒരു പാക്കേജോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 40 എന്ന് പറയുന്നത് 40 അല്ലെങ്കിൽ ഒരു 10-20 സ്ഥലങ്ങളിൽ നിന്നായിരിക്കും,
1: നമുക്ക് ഒട്ടും
2: പരിചയമില്ലാത്തതായിരിക്കും. അപ്പോൾ അതിൽ ഒരാൾ മതിയാവും യാത്ര.
1: രസം
2: കൊല്ലാണ്. ഉദാഹരണം പറഞ്ഞുതരാം, രാവിലെ 8 എല്ലാവരും റെഡി ആണെന്ന് പറയണം, പറഞ്ഞൊരു അറിയിപ്പ് കിട്ടും നമുക്ക്. സപ്പോസ് അതിൽ ഒരാൾ 10 റെഡി ആവുള്ളൂ അല്ലെങ്കിൽ 9 റെഡി ആവുള്ളൂ, ആ ഒരാളുടെ ഒരു ഡിലേ കാരണം ആ ബാക്കിയുള്ള 39 ആളുടെയും സമയം പോകും.
1: അങ്ങനെ യാത്ര ഇബിനലിക്ക് പെട്ടിട്ടുണ്ടോ?
2: പെട്ടിട്ടുണ്ട്, അപൂർവമായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യൽ കൂടുതലും. അപ്പോൾ നമുക്കൊരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഒന്ന് പഠിക്കും, എന്തൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ, ഗൂഗിൾ ചെയ്താലും മതി. മിക്കവാറും നമ്മൾ പോകുന്നത് നേരത്തെ എങ്ങനെയെങ്കിലും ഒരു കേട്ടറിവോ വായിച്ചറിവുള്ള സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും, പിന്നെ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് സ്ഥിരമായി ഒരു ട്രാവൽസ് ഉണ്ട്, റോയൽ ഒമാനിയ കൊച്ചിയിലുള്ളതാണ്, ഡേവിഡ് അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണ്. അതിനപ്പുറം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനാണ് ഈ ട്രാവൽസിൻ്റെ CEO തോമസ് സാറ്
1: ശരി.
2: അപ്പം അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്, വിദേശ രാജ്യങ്ങളടക്കം അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിട്ടുണ്ടെങ്കിലും ബന്ധപ്പെടും, ട്രാവൽസ് ആണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോർ നമ്മൾ കാശ്മീർ പോകുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അവർ പറയും ഒരു മിനിമം 5 വേണം, നമ്മുടെ സ്ഥിരം പ്രോഗ്രാമുകൾ അങ്ങനെയാണ് പറയും. അപ്പോൾ അവരതൊന്നും പറഞ്ഞു തരും. നമുക്കത് ഏതെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ ഏതാണ്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ, അതിൻ്റെയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൈറ്റൊക്കെ കിട്ടും.
3: ഫ്ലൈറ്റ് കിട്ടും.
2: ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സമയം കുറേ ലാഭമാണ്.
3: ലാഭം
2: ഒരു 24 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ പകുതി അര ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ദിവസം വളരെ പ്രധാനമാണല്ലോ. പിന്നെ എന്ത് വാഹനമാണ് വേണ്ടതെന്നുള്ളതാണ്, അത് തീരുമാനിക്കും. അപ്പോൾ അപ്പോൾ ഞാൻ മിക്കവാറും പിന്നെ അപ്പോൾ ഈയിടയ്ക്കായിട്ട് ചെയ്യൽ ബൈ ഫ്ലൈറ്റ് ഇന്നടത്തു നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇന്നടത്ത് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നാലാളാണെങ്കിൽ നാലാൾക്ക് പറ്റിയൊരു വാഹനം
3: ശരി,
2: അവിടുന്ന് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര എവിടെയാണ് താമസം എന്നുള്ളതൊക്കെ നേരത്തെ അറേഞ്ച്ഡ് ആയിരിക്കും.
3: അതായത് ടോട്ടൽ അറേഞ്ച്ഡ്
2: ആയിരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു, നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവർ പിന്നെ വാഹനത്തിൻ്റെ നമ്പറും ഡ്രൈവറുടെ ഫോൺ നമ്പറും ഡ്രൈവറുടെ പേരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മിക്കവാറും അവർ പിന്നെ കുറച്ചൊരു വൻ ടീമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അവർ അവിടെ അവൈലബിളാകും, വീട്ടിലേക്ക് എടുത്തിട്ട് പോകും. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം റെഡി ആയിരിക്കും, എത്ര സമയത്ത് നമ്മൾ ഇറങ്ങണം, ഏതൊക്കെയാണെന്നുള്ളത്. മിക്കവാറും പിന്നെ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ആ ഡ്രൈവറും വണ്ടിയായിരിക്കും നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുക.
3: ശരി,
2: നമുക്കൊരു റിസ്ക്കും ഇല്ല. പിന്നെ നമുക്ക് അവരോടൊരു ഒരു മാനസികമായ ഒരു ബന്ധം വരും. നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളും താല്പര്യങ്ങളും അവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളും അതേപോലെ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ്. അതാണ് കസ്റ്റമൈസ്ഡ്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി സമയം പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം, അല്ലെങ്കിൽ അത് അത്ര മതി പറഞ്ഞാൽ കുറക്കാം. അപ്പം സമയം നമുക്ക് ലാഭം കിട്ടും. ഭക്ഷണം നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട്, ഭക്ഷണം വലിയ പ്രശ്നം തന്നെയാണല്ലോ, അത് നോക്കാം. അങ്ങനെ തിരിച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കുന്നത് വരെ പിന്നെ ഈ ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവും.
3: ശരി,
2: വളരെ സേഫാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഒരു പ്രോഗ്രാമും ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് തരിക എന്നുള്ളതാണ്.
3: ഓക്കെ, അപ്പോൾ യാത്ര ഫസ്റ്റ് മുതൽ അവസാനം വരെ പ്രോഗ്രാം വിസ ആയിരിക്കും, അതായത് ഫുൾ ഷെഡ്യൂൾഡാണ്.
2: പൈസ അടക്കം.
3: പൈസ അടക്കം. അപ്പം അത് ആ ഒരു യാത്രക്ക് ക്യാഷ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവില്ലേ?
2: കുറച്ച് കൂടും, എന്നാലും നമ്മൾ ഒന്നും കൂടി സേഫാണ്. പിന്നെ നമ്മുടെ താല്പര്യം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 40 ആളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അവർ പ്രധാന ഇപ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ള സ്ഥലമായിരിക്കും. പക്ഷെ അവർ അലോട്ട് ചെയ്യുന്നത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. കാരണം ആ ഒരു പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും സ്പോട്ടുകൾ കാണിച്ചു തരണം എന്നവരെ ബോധ്യപ്പെടുത്തും. ഞാനൊക്കെ ഡൽഹിയിൽ ഇതേപോലെ പോയിട്ടുണ്ട്. അതാ പാർലമെൻറ്റ് മന്ദിരം,
3: അത്രയേ ഉള്ളൂ.
2: ആ പിന്നെ അവർ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ വാഹനത്തിൽ നമ്മളെ കറക്കും, അങ്ങനെയുണ്ട്. അല്ലാതെ അതിനുള്ളിൽ പോയി അടുത്തുള്ള ഗാർഡനിലിരുന്ന് കണ്ട അനുഭവമുണ്ട്. അപ്പം അങ്ങനെയുണ്ട്.
3: ശരി, പിന്നെ അതുപോലെ ഈ നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള യാത്രകൾ പിന്നെ കുറേ നടത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ പുറത്തുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഈ യാത്ര പോകുന്നിടത്ത് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവില്ലേ? എന്തൊക്കെയാണ് വെറുതെ ആണ് പെട്ടെന്ന്, ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ടീം നമുക്ക് യാത്ര പോകാന്ന് പറയുമ്പം വരി വിളിച്ചു ഒന്നും നോക്കാതെ അങ്ങനെ യാത്രകളുണ്ട്. യാത്രക്ക് പ്ലാൻ ചെയ്താൽ നടക്കില്ല, യാത്ര ചെയ്യുന്നൊന്നും
2: അങ്ങനെയുണ്ട്,
3: അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യാത്രകളും അതിനെ കുറിച്ച് എന്താ ഇവനായിരിക്കും, അങ്ങനെ പോയിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. അത് രാവിലെ തീരുമാനിച്ചിട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക ഐക്യമുള്ളൊരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരെണ്ണം മതി നമ്മൾ ആ മൊത്തം ട്രിപ്പും ഫുള്ള് കൊള്ളാക്കാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു ടീമുണ്ട്. ഫുൾ ടീം ഉണ്ടെങ്കിൽ 5-8 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ആളെപ്പോഴും റെഡിയാണ്. നാളെ രാവിലെ പോകാൻ തോന്നുന്ന റെഡി ആയിരിക്കും അങ്ങനെ. അപ്പം അതിൽ പ്രധാനം നമ്മുടെ വല്ലതേപ്പ്, സോപ്പ്, ഗുളീസ് അങ്ങനെ സാധനങ്ങൾ, ഇപ്പോൾ ഷേവിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കിറ്റ് ഉണ്ടാക്കി വെക്കാണ്. ചെറിയൊരു ബാഗിൽ ഈ സാധനമൊക്കെ പാടെ പൊറുക്കി വെച്ചാൽ ബ്രഷും പേസ്റ്റൊക്കെ ഉള്ള സോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല നമ്മുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഇന്നർവേഴ്സും ബാക്കിയുള്ളതും റെഡിയാക്കാനുള്ളതാണ്. പിന്നെ സ്ഥലത്തിനനുസരിച്ച്, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വെറ്ററുകളും കാര്യങ്ങളും വേണം, ഡ്രസ്സുകളും കൂടുതൽ വേണം. ഏറ്റവും നല്ലത് പാൻസും ടീഷർട്ടും ഒരു ഷൂ ഒക്കെ ആണ് വെച്ചെങ്കിൽ അങ്ങനെ പോയി.
3: കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കലാണ്,
2: ലഗേജ് കൂടുതൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും സൗകര്യം. മിനിമം ലഗേജ്, അതിൻ്റെ ഒരു ഒരു സുഖമുണ്ട്. കാരണം എല്ലാ സമയത്തും വാഹനത്തിൽ തന്നെ ആവില്ല, ഇത് കുറച്ചെന്തായാലും നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും, അപ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. പിന്നെ അതേപോലെ ചില ആൾ സ്ഥിരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കുറച്ച് മരുന്നുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം. ഞാനതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഇന്നർ വെയേഴ്സ് ആണെങ്കിൽ അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കും, പാൻസും ജീൻസൊക്കെ ഉള്ളത് അത് മാറ്റി വെക്കും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കും. ആ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പാക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ്ടൊക്കെ ഉണ്ടാവും, കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നമ്മുടെ തലയിൽ വരുന്നു,
3: ചിലതൊക്കെ പ്രധാനപ്പെട്ട പലതും
2: മിസ്സായി പോകും. പിന്നെ അതിൽ എഴുത്ത് താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ എഴുതുക പറഞ്ഞാൽ, പിന്നെ ഫോട്ടോസ് കുറേ എടുക്കും, പിന്നെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് അതിൽ, ഇപ്പോൾ മൊബൈൽ മതിയല്ലോ, മൊബൈലിൽ കുറിച്ച് വെക്കും. പിന്നെ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു മുന്നറിവുണ്ടാകും. അത് ആണ് ഒരു രീതി. പിന്നെ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു യാത്രയുണ്ട്, പോകുന്നിടത്തേക്ക് പോകുക എന്നുള്ള ഒരു ദിശ മാത്രം തീരുമാനിച്ചിട്ട്. അപ്പോൾ നമുക്ക് നാടുകാണി ചുരം കയറി തമിഴ്നാട്ടിൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ പോകും, പിന്നെ അവിടെ എത്തിയിട്ട് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഉണ്ണിയായിട്ട് പോണ്ട് നോക്കും, അങ്ങനെ പോകും. അങ്ങനത്തെ യാത്രകളുണ്ട്, അതും രസമാണ്, അത് വേറെ രസമാണ്.
3: എന്തിനാണ് യാത്ര പോകുന്നത്?
2: ഒരു പ്രധാന ഒരു പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള മറു ചോദ്യം. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പ ഇടക്ക് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഉറങ്ങുക, നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിയൊക്കെയാണ് വെച്ചു. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി പോകും. ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ചില സമയത്ത് ഭയങ്കര സമ്മർദ്ദമാണ്. ഒരു മെയില് വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യൽ ഫോണിലൊരു എസ് എം എസ് വന്നാൽ, ഒരു റിപ്പോർട്ട് ചോദിച്ചാൽ നമ്മളാകെ അസ്വസ്ഥരായി പോകും. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉണർന്നാൽ പിന്നെ ഈ സാധനവും തലയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്, ചില കേസുകളൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊന്ന് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ഒന്ന് പുറത്തിറങ്ങി യാത്രയൊക്കെ ചെയ്ത്. ഞാനിപ്പോഴും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാടൊന്നും കഴിക്കില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു സംഗതി, ടേസ്റ്റ് നോക്കും.
3: അതായത് ചില ആൾക്കാർ യാത്ര പോയി കഴിഞ്ഞാൽ, എനിക്ക് കേരളം വിട്ട് പോയി എവിടെ പോയാലും കേരള ഫുഡുണ്ടോ കേരള ഫുഡുണ്ടോ എന്ന് മാത്രം നോക്കി കഴിക്കുന്ന ആളല്ല. അവിടുത്തെ
2: ഫുഡ് കുറച്ച് കഴിക്കും, അതായത് ടേസ്റ്റ് ചെയ്യാന്നുള്ളതിലൊക്കെ. ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ അത് കഴിക്കും. ഈ പറഞ്ഞതൊരു വലിയ പ്രശ്നമാണ്, നമ്മളെ പഴയ തലമുറയുടെയൊക്കെ ഒരു വലിയ പ്രശ്നം കൂടിയാണത്. നമുക്ക് ചോറില്ലെങ്കിൽ ആകെ അതില്ലത്. അതിന് പലരും ചെയ്യുന്നൊരു സംഗതി, പിന്നെ മുട്ട എല്ലായിടത്തും കുഴപ്പമില്ലാത്ത സംഗതി കിട്ടും, പിന്നെ ബ്രെഡും ജാമും ചായയും ജ്യൂസും, അത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ. അത് ഭക്ഷണത്തിന് നല്ലതാണ്. പിന്നെ ഞങ്ങൾ കമ്പനിയൊക്കെ പോവുകയാണെങ്കിൽ, പിന്നെ എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ വൈഫിനും തീരെ തട്ടുകടന്ന് ഇഷ്ടമല്ല. ഞങ്ങളാണെങ്കിൽ നല്ലൊരു ഒരു വൈബൊക്കെ ഉള്ളൊരു തട്ടുകട ഉണ്ടാൽ അവിടെ ഇറങ്ങി ബസ് നമ്മളെ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ആടിൻ്റെ ബെഞ്ചിലിരുന്ന് അവർ മസാല ചായയൊക്കെ കുടിച്ച് ലോക്കൽ കണ്ടിട്ടുള്ള കുഴപ്പമില്ലെങ്കിൽ ഒരു പിന്നെ കടിയൊക്കെ എടുത്തൊന്ന് ഞങ്ങൾ മൂന്നാലാൾക്ക് ഒന്നൊക്കെ എടുത്തൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലെങ്കിൽ പിന്നെ എടുത്ത്, അത് വേറെ രസമായിരുന്നു.
3: അതെ. പിന്നെ ഇതിൽ ഫുഡ് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ പൊതുവേ മടിക്കുന്ന ചില ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് പറ്റാതെ വരുമെന്നുള്ളത്, അത് പൊതുവേ ശീലിച്ച് വരുമ്പം എല്ലാത്തിനും അഡാപ്റ്റ് ചെയ്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇന്ത്യയിൽ പോയതടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് നമ്മളത് കേരളത്തിനല്ലാതെ തോന്നിയിട്ടുള്ള എന്തായിരിക്കും?
2: ഇന്ത്യയിൽ തന്നെയാണോ?
3: ഇന്ത്യയിൽ തന്നെ.
2: അങ്ങനെ പ്രത്യേകിച്ചാൽ ഹൈദരാബാദി ബിരിയാണി
3: അങ്ങനെ
2: നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതേപോലെ ജയ്സാൽമീറിൽ പോയപ്പോൾ ഒരു മട്ടൺ കൊണ്ടിട്ടുള്ള ഒരു എന്തൊരു പേര് ഞാൻ മറന്നുപോയി, ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് എന്താ വെച്ചാൽ, ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീണു പോകുന്നുള്ളതാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റിയുള്ള സാധനങ്ങൾ.
3: ഈ പോയ സ്ഥലത്ത് ഒരുവിധം എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണോ?
2: മിക്കവാറും ഒക്കെ
3: ഓക്കെ.
2: ആ ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫുഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് കഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. കുറേ കിട്ടും. ചോറ് കിട്ടാൻ, റൈസ് കിട്ടാൻ പ്രയാസമാണ്. ഈ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഈ നോമ്പിന് മുമ്പ് ഞങ്ങൾ മൈസൂർ ഭാഗത്ത് കൂടി ഒന്ന് പോയി. മൈസൂരിൽ ഞങ്ങൾ നാല് പേരാണ് പോയത്, മൂന്ന് പേരാണ് പോയത്. അതിൽ ഒരാൾ മീനിൻ്റെ ഒരു താല്പര്യക്കാരനാണ്. ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് അടുത്തുള്ളൊരു ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ രാത്രി മുറിയിൽ നിന്നിറങ്ങി, ഇശാസ്കാരൊക്കെ കഴിഞ്ഞിട്ട് മുറിയിൽ നിന്നിറങ്ങി ഒരു 10-12 കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡിൽ പോയി ഒന്ന് ഉള്ളിലേക്ക് പോയി അവസാനം ആ കട കണ്ടുപിടിച്ച് പോയി. ഒരു സിംഗിൾ റൂം, അതിൽ പലതരം മീനുകൾ കഷ്ണം വെട്ടിയിട്ടും അല്ലാത്ത ഷേപ്പിൽ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് മൂന്ന് വെറൈറ്റി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഒരു മൂന്നാല് ഐറ്റം നോക്കി ടെസ്റ്റ് ചെയ്തു. പിന്നെ അതന്നെ വീണ്ടും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചക്കക്കൂട്ടം തിന്നണ ഒരു മീൻ തിന്നു വന്ന്
3: അവിടെ തിന്ന.
2: വളരെ
3: മൈസൂരിന്ന്,
2: മൈസൂരിന്ന്.
3: പക്ഷേ അവിടെ നമ്മളൊരു കടൽ മീൻ, പുഴമീനായിരിക്കും,
2: പുഴമീനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോട് നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിൻ്റെ 4 ഇരട്ടി ബില്ല് വരും.
3: ശരി.
2: ആൾക്കാർ നമ്മളിപ്പോൾ എന്താണോ പറയുക, ഈ കോഴിക്കാലൊക്കെ പൊരിച്ചിട്ട് കടിച്ചു തിന്നില്ല, അത് മാത്രം കഴിച്ചിട്ട് പോകണ ആൾക്കാർ. അതുപോലെ ആൾക്കാർ വരുന്നു മീൻ മാത്രം കഴിച്ചിട്ട്
3: പോകുന്നുണ്ട്.
2: ആ പോകുന്നുണ്ട്, കണ്ടമാനം പാഴ്സലും പോകുന്നുണ്ട്.
3: ശരി.
2: അപ്പോൾ ഒരു എനിക്ക് പൊതുവെ മീൻ അത്ര ഞാനൊരു മത്സ്യപ്രേമിയല്ല, പക്ഷെ ഞാൻ രണ്ടാമത് വീണ്ടും പ്ലേറ്റ്
3: കഴിച്ചല്ലേ. അല്ല പൊതുവെ ഈ മൈസൂര ഭാഗങ്ങളിലൊക്കെ മീനുണ്ട്, നമ്മൾ പോകുമ്പോഴൊക്കെ കാണലുണ്ട്, പക്ഷെ ആ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഈ കുളത്തിൽ എവിടെയും വളർത്തു മീന.
2: പിന്നെ ഞങ്ങൾ ചോദിച്ചു അത് അത് വളർത്തു മീന് തന്നെയാണ്, പക്ഷേ പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചെറിയ കുളമല്ല, അതല്ല, അത് വളരെ വിശാലമായ പിന്നെ ഏരിയകളിൽ മത്സ്യം വളർത്തുന്നതാണെന്ന് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ ഇതേ മത്സ്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വളർത്തിയത് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്
3: യാത്ര പോകാനോ ആഗ്രഹമുണ്ട് പല ആൾക്കാർ യാത്ര പോകണം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ കൊതി കൂടാത്ത ആളുകളുണ്ടാവില്ല, ഇവരൊക്കെ ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ബജറ്റില്ല, കയ്യിൽ ക്യാഷ് ഇല്ല, എന്തു ചെയ്യും? അപ്പോൾ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ.

0: ശരിക്കും ഇവനെനിക്ക് ഞാൻ ചോദിക്കുന്നത് ശരി, നമ്മൾ ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിലേ, നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു കാലാകാലം അവനവൻ്റെ വീടും ചുറ്റുപാടും മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ പൂർവികർക്ക് ഉണ്ടായിട്ടില്ല. അവർ ഒരു ദൈവ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് നിരന്തരമായ യാത്രകളാണല്ലോ. ഇപ്പോൾ നബിയുടെ കാലത്താണെങ്കിലും അതിന് ശേഷമുള്ള സഹാബികളുടെ കാലത്താണെങ്കിലും പൂർവികരാണെങ്കിലും ഒക്കെ അവർ യാത്രകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാടും പരിസരവും ചുറ്റുപാടും പ്രദേശങ്ങളും കൾച്ചറും ഒക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അഭിനയിലേക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഗൾഫിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ വിമാനം കയറി പോകുന്ന യാത്രേൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് കുട്ടികൾക്കും സ്ത്രീ പിന്നെ ഉമ്മമാർക്കും ഒക്കെ ഒന്ന് പുറത്തിറങ്ങാൻ അത് വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്ലാനായിട്ട് മാറണം എന്നാണ് അല്ലേ.
1: അതെ അതെ അതെ
0: അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ
1: നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങിയ ഒരു യാത്ര പ്ലാൻ ചെയ്യാം. അതിപ്പോൾ ബസ് മിക്കവാറും ബസ്സിന് പോകുകയാണെങ്കിൽ എത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും, അതിൽ നമ്മൾ കുട്ടികളെ കൂടി പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ കുന്നംപുറത്തേക്ക് ആണെങ്കിൽ ഒരു 4 പൊതി കടലയും വാങ്ങി, അല്ലെങ്കിൽ കുറിക്കാൻ കുറച്ച് മിക്സ്ചറും വാങ്ങിച്ചിട്ട് വെയിലാറുന്ന സമയത്തൊന്ന് അവിടെ കയറി അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ്, എന്തായാലും ഒരു കുന്നംപുറം ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം ഉണ്ടാവും, അത് കണ്ട് പോരുമ്പോൾ അതൊരു വൈബാണ് ഈ പറഞ്ഞ
0: അതെ
1: പോലെ. പിന്നെ ഞാനത് അതിൽ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കൂട്ടുകാർ കൊല്ലൂരിൽ കൊല്ലൂർ ആ സ്ഥലത്ത് ഒന്ന് പോയിരുന്നു, ഒരു ഓഫ് റോഡ് യാത്ര ഉണ്ട്, ഭയങ്കര രസം.
0: പാലക്കാട്
1: അല്ല,
0: കൊല്ലൂർ കൊല്ലൂർ
1: കൊല്ലൂർ കർണാടക ബോർഡറിൽ,
0: കർണാടക
1: ആ
0: അല്ലേ. ആ കൊല്ലൂർ,
1: കർണാടക
0: ഈ കൊല്ലൂർ
1: കൊല്ലൂർ മൂകാംബിക
0: മൂകാംബിക
1: ക്ഷേത്രം എന്നൊക്കെ
0: ക്ഷേത്രം
1: പറയില്ലേ,
0: ആ
1: അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആഗുംബെ എന്ന് പറഞ്ഞൊരു ഒരു വലിയ കാടുണ്ട്, രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാടാണത്.
0: ശരി.
1: ആഗുംബയൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രയാണ്. അതിലൊരു രണ്ട് പയ്യന്മാരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജില്ല, ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, മലപ്പുറം ബോർഡറാണ് ഇടത്തനായിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരും പാലക്കാട് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പയ്യന്മാർ ഒരു around 25. അപ്പോൾ അവർ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവർ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്, ചെക്കന്മാരാണ്. അപ്പോൾ ജോലി ചോദിച്ചപ്പോൾ അവർ BPL ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചെറിയൊരു പരിമിതമായ വരുമാനം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം എന്ന് ചോദിച്ചു. അവർ നമ്മളെ അതിശയപ്പെടുന്നൊരു മറുപടിയാണ് പറഞ്ഞത്, ഞങ്ങൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെക്കും, അത് കുറച്ച് ഏതാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത യാത്ര പോകും. പിന്നെ അതിന് വണ്ടി സംഗതികളൊന്നുമില്ല, കിട്ടുന്ന അതിൽ ബസ്സിന് പോലും KSRTC പോകും. പിന്നെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടും ചോദിക്കും, ഞങ്ങളോടും ചോദിച്ചു, പക്ഷേ ഞങ്ങൾ വാഹനം ഫുള്ളായിരുന്നു. അപ്പോൾ അത് യാത്ര ചെയ്യണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പണമുണ്ടാവും, സമയമുണ്ടാവും, വേണ്ടത് എൻ്റെ അതിനുള്ളൊരു മനോഭാവം മാത്രമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും, ഹസ്ബൻഡിനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യ ചിന്ത ഉണ്ടാവില്ല, മക്കൾക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു മാനസിക ഉല്ലാസത്തിന് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ വീട്ടിലെ ഗൃഹനാഥൻ ശ്രമിക്കണം എന്നുള്ളത് അതിൽ അല്ലേ, ഒന്ന് ഇടയ്ക്കൊന്ന്
1: അതെ അതെ
0: പുറത്തിറങ്ങുമ്പോൾ.
1: അതെ അതിന് നല്ലത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യൽ ഇഷ്ടമുണ്ടാവില്ല, അവർ ശാരീരികമായൊക്കെയുള്ള അതൊന്ന്. പിന്നെ വീടിനോടൊരു വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവിടെ, ആ എൻ്റെ ആ കട്ടിൽ കിടന്നാലേ ശരിയാവുള്ളൂ, എൻ്റെ ബാത്റൂമിൽ പോയാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പിയമ്മയും അഞ്ചന്മാരും കുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ബസ്സിലൊക്കെ പോകാറുണ്ട്. അതിന് നല്ലതെന്താ വെച്ചാൽ ഒരുപാട് ദൂരമില്ലാത്തൊരു ഒരു കുറച്ച് ശാന്തമായൊരു സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ കിട്ടും. അത് ഈ വലിയ റിസോർട്ടുകളൊന്നും വേണമെന്നില്ല, നമ്മൾ തിരഞ്ഞാൽ പിന്നെ കിട്ടും, അതേപോലെ വില്ലകൾ ടൈപ്പൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുടുംബത്തിന് മൊത്തത്തിൽ താമസിക്കാനുള്ള ഒന്നോ രണ്ടോ വില്ലകളോ, അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഡോർമെട്രി മതിയല്ലോ നമുക്ക്, പിന്നെ നേരം നേരം കിടക്കാം, ഒരു രണ്ട് ഡോർമെട്രി കിട്ടിയാൽ മതിയല്ലോ, ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊക്കെ കിടക്കണേ, അങ്ങനത്തെ സ്ഥലത്ത് പോവുക. പിന്നെ വനിതകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും, സാധനങ്ങൾ കൊണ്ടുപോയിട്ടൊരു ജമായത്തായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണം പാകം ചെയ്ത് തരാനുള്ള സംഗതികളുണ്ടാവും. അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് കൂടുതൽ വിശ്രമിക്കുന്ന രൂപത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ വർത്തമാനം പറഞ്ഞ്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അധ്യാപകരെ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒന്നുകൂടിയും പിന്നെ എനർജറ്റിക് ആക്കാൻ പറ്റും, കുറച്ച് പാട്ടൊക്കെ പാടിച്ച് കഥകളൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് മതി, രാത്രി ഒന്ന് വിശ്രമിച്ച് രാവിലെ.
0: ഒരുപാട് സ്ട്രെസ് അവിടെ തന്നെ റിലീസായി പോകും,
1: പിന്നെ നമ്മളുള്ള ആത്മബന്ധം ഒന്നും കൂടി ഒന്ന് കൂടും. ഇപ്പോൾ കുടുംബത്തിനാണെങ്കിലും ചിലരോടൊക്കെ അങ്ങനെ മിണ്ടുമ്പോൾ ഒരു മസിൽ പിടിച്ചൊക്കെ

0: നടക്കുന്ന ആൾക്കാരുണ്ടാവും.
1: അതെ അതെ
0: അതൊക്കെയാണ്ട് അങ്ങനത്തെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയാണ്ട്
1: അങ്ങനെ പോവും.
0: മഞ്ഞ് പോലെ ഉരുകിപ്പോവും.
1: അപ്പോൾ യാത്ര എന്ന് പറയുമ്പം വിമാനം കയറി പോണ മാത്രം ആലോചിക്കണ്ട.
0: അതെ അതെ അതെ, ആർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, അടുത്തുള്ള ഒരു കുന്നിലേക്കുള്ളതൊരു യാത്രയാണ്. ബസ് കയറിയിട്ട് അടുത്ത ചെറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുമല്ലോ, അവിടെ പോകുന്ന യാത്രയാണ്. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത് പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും ഒരു യാത്രയാണ്. ആർക്ക് പറ്റിയതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, കാരണം ഭൂമി വിശാലമാണ്, ഭൂമിയിലും ആകാശത്ത് നിറയെ കാഴ്ചകളുണ്ട്. അത് കാണാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടാകുക എന്നുള്ളത് മാത്രമാണ്.
1: യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളീ പറഞ്ഞ പോലെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല ചില യാത്രകൾ, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ജീവിപ്പിക്കുന്നതായിരിക്കാം,
0: റിഫ്രഷ് ചെയ്യും.
1: റിഫ്രഷ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ കൾച്ചറിനും അനുയോജ്യമായ രൂപത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ യാത്രയെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മൾ ഇബ്നു അലിക്ക യാത്ര ചെയ്തിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞ വിശിഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു കോട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളായിരിക്കും ഇൻഷാല്ല ഉണ്ടാവുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജയ്സാൽമീർ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ സംസാരിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ദൃശ്യം യാത്രക്കൊരുങ്ങും നേരം. ഇബ്നു അലി എടത്തനാട്ടുകര, ഒപ്പം വി ടി അബ്ദുസ്സലാം എന്നിവരാണ് ഇതുവരെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഹിജ്റ വർഷം 1448 മുഹറം 18-ാം തീയതി, 2026 ജൂലൈ 3-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ അവ്വാദ് അൽ ജുഹനി ഹഫിള്ളഹുല്ലാഹു തആല വത്തവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എപ്പോഴാണ് മരണം വരുന്നതെങ്കിൽ, അപ്പോൾ മരിക്കുമ്പോൾ ആ മരണസമയം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായി മരിക്കാൻ നമ്മളെല്ലാവരും പ്രയത്നിക്കുക. നമ്മളെ ഒരു മാതാപിതാക്കളിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരു നഫ്സ് ആദമിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് നമ്മുടെ മാതാവിനെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു തആല ലോകത്ത് വിന്യസിച്ചത്. ആ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അവനോടാണ് നമുക്ക് ചോദിക്കാനും പറയാനുമുള്ളത്. സഹോദരങ്ങളെ, കുടുംബബന്ധത്തെയും നമ്മൾ സൂക്ഷിക്കണം. എല്ലാം മുകളിൽ നിന്ന് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. വിശ്വാസികളെ, നല്ലത് മാത്രം സംസാരിക്കുക എങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി കിട്ടും, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ നാം നിർബന്ധിതരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് വിചാരണയ്ക്ക് വിധേയമാകാൻ നാം സ്വയം തയ്യാറെടുക്കുക. സത്യസന്ധമായ വാക്കുകൾ, നേരായ പ്രവർത്തനങ്ങൾ, ഏതവസ്ഥയിലും നേരിനെയും സത്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ ഉറപ്പാണ് നമുക്ക് വിജയം. അതോടൊപ്പം നാം നമ്മളെ തന്നെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. നാളെ പരലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഓരോ ചെറിയ പ്രവർത്തനങ്ങളെയും അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ മുമ്പ് സ്വയം നാം തെറ്റുകൾ തിരുത്താൻ വിചാരണ ആവശ്യമാണ്. ഒരു സ്വയം വിചാരണ നാം നടത്തണം. അള്ളാഹു നമുക്ക് നമ്മുടെ മാർഗദർശനമായി ഒരു ഗ്രന്ഥം ഇറക്കിത്തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ നാം എപ്പോഴും മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യണം. അതിൽ അള്ളാഹു തആല കുറേ കാര്യങ്ങൾ ചേർത്തുപിടിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, അല്ലദീന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാ വലാ യൻഖുളൂന മീസാഖ്. അള്ളാഹുവുമായുള്ള കരാറുകൾ പാലിക്കുന്നവർ, ഉടമ്പടികൾ ലംഘിക്കാത്തവർ, വിശ്വാസികളെപ്പറ്റി അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. വല്ലദീന യസ്ലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യുസൽ, ചേർത്ത് പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചുവോ അതൊക്കെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ. വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സൂ അൽ ഹിസാബ്, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും ചീത്തയായ വിചാരണ ഉണ്ടാവുന്നതിന് അതിനെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന സബറുബത്യഹാ അബജിഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന ആളുകൾ. വഅഖാമുസ്സല നമസ്കാരം നിർവഹിക്കുകയും വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറം വഅലാനിയ, നാം അവർക്ക് നൽകിയ സമ്പത്ത് രഹസ്യമായി കൊടുക്കേണ്ടയിടത്ത് രഹസ്യവും പരസ്യമാക്കേണ്ടയിടത്ത് പരസ്യവുമായി ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. വയദ്റഊന ബിൽ ഹസനത്തി സയ്യഅ, തിന്മയെ കണ്ടുമുട്ടുമ്പോൾ നന്മ കൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഉലാഇക്കലഹും ഉഖബദ്ദാർ, അവർക്കാണ് പരലോകത്തെ അന്ത്യവിജയം. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, അവർ കടന്നു ചെല്ലുന്ന ആ നിത്യവാസത്തിൻ്റെ സ്വർഗം അവർക്കാണുള്ളത്. ഒമൻ സലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുരിയ്യാത്തിഹിം, അവരുടെ കൂട്ടത്തിൽ നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, നല്ല ഇണകൾ, ഭാര്യാഭർത്താക്കന്മാർ, അവർക്കൊക്കെയും ഈ തരത്തിലുള്ള ഒരു ജീവിതമുണ്ടായിരിക്കും. വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിൽ കൂടിയും അത്തരം സജ്ജനങ്ങളുടെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് മലക്കുകൾ കയറി വന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്കിതാ സമാധാനമുണ്ടായിരിക്കുന്നു. ഫനിഅമ ഉഖബദ്ദാർ, ആ അന്ത്യ ലോകത്തിൻ്റെ അന്ത്യഭവനത്തിൻ്റെ ആ അവസ്ഥ എത്രയോ നല്ലതാണ്. സഹോദരങ്ങളെ, നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ ഒരു സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നിങ്ങളെ ആ സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. ആ വിളിക്കുത്തരം ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ആ ഒരു സ്വർഗത്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. ആരാണ് അങ്ങനെ കർമ്മം ചെയ്യാനുള്ളത് നമ്മളുടെ കൂട്ടത്തിൽ? ആ ഒരു സ്വർഗം ലഭിക്കാനാണ് ചേർത്ത് പിടിക്കേണ്ട നന്മകളോടുകൂടി ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കണം അള്ളാഹു പഠിപ്പിച്ചത്. ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളത്, സൽക്കർമ്മം ചെയ്യാനുള്ളത്, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നവർ ആരൊക്കെയാണുള്ളത്? ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മളിൽ അതുണ്ടോ? ആ തരത്തിലുള്ള ഒരു നന്മ വിചാരം, എന്ത് തിന്മകളുണ്ടെങ്കിലും അതിനെയെല്ലാം തട്ടിമാറ്റി നന്മകളിൽ ഉറച്ചു നിൽക്കാൻ, ക്ഷമിച്ചു നിൽക്കാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവഗണിച്ച് അതിജീവിച്ച് നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ആർക്കൊക്കെയാണുള്ളത്? കുടുംബബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും പുതുക്കാൻ ആർക്കൊക്കെ കഴിയും? സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ട ഫുഖറാഉകൾ, മസാക്കീനുകൾ, അവർക്കൊക്കെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം ശ്രമിക്കണം. മാതാപിതാക്കളോട് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നാം ജീവിക്കണം. അതുപോലെ കഴിയുന്നത്ര തിന്മകൾ, തോന്നിവാസങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് തിന്മകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നന്മകൾ കൽപ്പിക്കുന്ന ദയവകളിൽ മുൻകടക്കുകയും ചെയ്യാൻ സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ജനങ്ങളെ തെറ്റിൽ നിന്ന് തിരുത്താനും നന്മകൾ ചെയ്യാനും നാം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അത് ബാധ്യതയാണ് സഹോദരങ്ങളെ. മഹാനായ ഇമാം സായിദി കഴിഞ്ഞ നേരത്തെ ഓതിയ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, കുടുംബജീവിതത്തിൽ, ആരാധനാപരമായ കാര്യങ്ങളിൽ, റസൂലുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധം, സമൂഹത്തിനോടുള്ള ബന്ധം, എല്ലാ കാര്യത്തെയും ബാധിക്കുന്നതാണ് ഈ കൽപ്പനകൾ എന്ന് ഇമാം സഹിദി വ്യാഖ്യാനിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ഭയപ്പെടുക, വിചാരണ ദിവസത്തെ എപ്പോഴും പേടിക്കുക, അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു നിരോധിച്ച തിന്മകൾ ചെയ്യുന്നതിനെ വെറുക്കുന്നതോടൊപ്പം ആ തിന്മകൾ ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്ന്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും നാം മാറി നിൽക്കുക. നാളേക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക. തീർച്ചയായും അതിൻ്റെ ഗുണം അവിടെ വെച്ച് നമ്മൾക്ക് കാണാം. ഈ ജീവിതത്തിൻ്റെ അന്ത്യമായ മരണം, അതിനെ നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. മരണത്തിൻ്റെ ശേഷമുള്ള ഒരു ജീവിതം, ദീർഘമായ ജീവിതമുണ്ട്. അന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ആ ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കുക. നമ്മുടെ രേഖ ഒരിക്കലും തിന്മ നിറഞ്ഞ ഇരുണ്ട രേഖകളായിരിക്കരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ. അതിൽ സൽക്കർമ്മങ്ങളുടെ വെളിച്ചമുണ്ടാവണം. നമ്മുടെ രേഖയിൽ സൽക്കർമ്മങ്ങളുണ്ടാവണം. ആരും നാളേക്ക് വേണ്ടി നീട്ടിവെക്കാതിരിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവരെക്കൊണ്ടാവുന്നത് അപ്പോൾ അവർ ചെയ്യുന്നവരായിരിക്കും, നീട്ടിവെക്കുന്നവരായിരിക്കുകയില്ല. അള്ളാഹു എല്ലാ കറകളിൽ നിന്നും എല്ലാ വൈകല്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് കാത്തുരക്ഷിച്ച് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, റബ്ബുമായുള്ള ബന്ധം നാം നിലനിർത്തണം. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും തക്ബീറുകളും നന്ദിവാക്കുകളും നാം എപ്പോഴും പറയണം, നാം ചൊല്ലിക്കൊണ്ടിരിക്കണം. ദാനധർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ലോകത്തിനിന്ന് തന്നെ ദാനധർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു താല പകരം കൊടുക്കും. അല്ലാഹു താല അവർക്ക് നന്മ നൽകും. ഈ ലോകം നാളേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി നാം സമ്പാദിച്ചെടുക്കുക. രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. ജോലിത്തിരക്കുകൊണ്ട് തിരിയാനും അറിയാനും വരാൻ കഴിയാത്തൊരു കാലം വരുന്നതിൻ്റെ മുമ്പ് ഒഴിവ് സമയങ്ങൾ നാം പരമാവധി നന്മയിൽ വിനിയോഗിക്കുക. ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യത്തെ, നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സൗകര്യങ്ങളെയും നാം ഗുണപരമായി ഉപയോഗപ്പെടുത്തുക. മനുഷ്യന് അള്ളാഹു നൽകുന്ന കാലം, ആയുസ് അത് തിരിച്ചും മറിച്ചും വരും. ചിലപ്പോൾ ആരോഗ്യം, രോഗം, ധനം, ദാരിദ്ര്യം ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും അള്ളാഹുവിൻ്റെ ഏത് ഘട്ടത്തിലായിരുന്നാലും അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ സഹായം, അള്ളാഹുവിൻ്റെ നേരങ്ങളിൽ നിന്നുള്ള നേരെ ചൊവ്വയുള്ള വിചാരം, ചിന്താഗതി, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. പാപങ്ങളിൽ നിന്ന് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തു സബയിലെ 51 മുതൽ 54 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോടൊപ്പം ചേരുന്നത്. ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സൂറത്ത് ഈ ഒരു ക്ലാസ്സിലൂടെ ഇൻഷാല്ലാ അവസാനിപ്പിക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം പഠിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ വലിയ ഒരു നേട്ടമായിട്ടാണ് അത് നമ്മൾ കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചു എന്നതിൽ അൽഹംദുലില്ലാ അല്ലാഹുവിനെ നമ്മൾ ഓരോരുത്തരും സ്തുതിക്കേണ്ടതുണ്ട്. സൂറത്ത് സബയിലെ 51-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുകയും കുറ്റം പറയുകയുമൊക്കെ ചെയ്തിരുന്ന സത്യവിശ്വാസികളുടെ പര്യവസാനത്തെക്കുറിച്ചും ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നതിനെക്കുറിച്ചുമാണ് ഇനി വരാനുള്ള ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്നത്. വലൌ തറ, നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, കാണാൻ പോകുന്ന രംഗമാണ്. നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ എന്താണത്? ഇദ് ഫസിഉ, അവർ പരിഭ്രാന്തരായി പോകുന്ന ആ ഒരവസ്ഥ താങ്കൾ കണ്ടിരുന്നെങ്കിൽ, ഫലാ ഫൗത, അവർക്ക് യാതൊരു രക്ഷാകേന്ദ്രവുമില്ല, ഓടിയകലാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സന്ദർഭം താങ്കൾ വീക്ഷിക്കാൻ ഇടയായിരുന്നെങ്കിൽ, അതായത് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മരണമാസന്നമായി കഴിഞ്ഞാൽ, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിഭ്രാന്തരായ ഒരവസ്ഥയിലായിരിക്കും അവർ കടന്നു പോവുക. അവർക്ക് യാതൊരു നിലക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആഖിറത്തിലേക്ക് അവിശ്വാസത്തോടുകൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് സത്യങ്ങളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ സത്യം പുൽകുവാനോ അത് സ്വീകരിക്കുവാനോ ഒന്നിനും സാധിക്കുകയില്ല. മറിച്ച് പരിഭ്രാന്തരായി ഓടിയകലാൻ സാധിക്കാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഭയപ്പാടോടുകൂടി അവർ നിൽക്കുന്ന സന്ദർഭം നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ, വ ഉഹീദു മിൻ മകാനിൻ ഖരീബ്, അവർ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല വഉഹീദു, അവർ പിടിക്കപ്പെടും. മിൻ മകാനിൻ ഖരീബ്, അടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ, അതായത് അവർക്ക് എവിടെയും ഓടിയകലാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് തന്നെ അവരുണ്ടാകും, അവരല്ലാഹു പിടികൂടുമെന്നാണ് ആയത്തിൻ്റെ വിവക്ഷ. അടുത്ത ആയത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. പരിഭ്രാന്തരായി അങ്കലാപ്പിലായി എന്താ ചെയ്യുക എന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹത്തെയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാണിച്ചു തരുന്നത്.
1: وقالوا آمنا به وأنى لهم التناوش من مكان بعيد.

ബഈദ്. വഖാലു, അവിശ്വാസികളായ ആളുകൾ പറയും, ആമന്നാ ബിഹി, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ അവിടെ നിന്ന് ദുനിയാവിൽ ലംഘിച്ച, ദുനിയാവിൽ നിഷേധിച്ച, ദുനിയാവിൽ പരിഹസിച്ച എല്ലാ സത്യങ്ങളും നേരിൽ കാണുകയാണ്. ആ കാണുന്ന സന്ദർഭത്തിൽ പരിഭ്രാന്തരായി, ഒന്നും ചെയ്യാൻ സാധിക്കാതെ, എവിടെയും ഓടാൻ സാധിക്കാതെ, അവരവിടെ നിന്ന് വിളിച്ചു പറയും, ആമന്നാ ബിഹി, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നവർ പറയുന്നതാണ്. സൂറത്തു സജ്ദയിലെ 12-ാമത്തെ ആയത്തിൽ സമാനമായ ഒരു ആയത്തുണ്ട്, വല ഉത്തറ, നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ മുജ്രിമൂന നാ കിസൂ റുഊസിഹിം, അന്നേരം കുറ്റവാളികളായ ആളുകൾ, തിന്മ ചെയ്യുന്ന ആളുകൾ, നാ കിസൂ റുഊസിഹിം, അവരുടെ തല താഴ്ന്ന നിലയിലായിരിക്കും ഉണ്ടാവുക, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ. എന്നിട്ട് അവർ പറയും, റബ്ബനാ, നമ്മുടെ റബ്ബെ, അബ്സർന, എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, വസമിഅന, കേൾക്കേണ്ടതൊക്കെ കേട്ടു, ഫർജിഅന, ഇനി ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുതാ, നഅമൽ സാലിഹൻ, ഞങ്ങൾ നന്മകൾ ചെയ്തു കൊള്ളാം, ഇന്ന മൂക്കിനൂൻ, ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസം ഇപ്പോഴുണ്ടായിട്ടുണ്ട് എന്ന് അവിശ്വാസികൾ ഖേദം പ്രകടിപ്പിക്കുമെന്നാണ്. ആ ഖേദം കൊണ്ട് യാതൊരു കാര്യവുമില്ല. വ അന്നാ ലഹുമുത്തനാഫുഷ്, വ അന്നാ ലഹുമുത്തനാവുഷ്. വ അന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈഫ എന്നാണ്, അതായത് എങ്ങനെയെന്ന് അവിടെ ചോദിക്കുന്നത് ഇബാദിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും സാധിക്കൂല എന്നാണ്. എങ്ങനെയാണ് ലഹും അത്തനാവുഷു മിമ്മക്കാനിം ബഈദ്? തനാവുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനാവുലെന്നാണ്, നേടിയെടുക്കുക. എങ്ങനെയാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അത് വിദൂരമാണ്. മിൻ മക്കാനിം ബഈദ്, അവരുള്ളതാകട്ടെ വിദൂരമായ സ്ഥലത്താണ്. ആ വിദൂരമായ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അതവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക? ആഖിറത്തിലേക്കെത്തി, ആഖിറത്തിൻ്റെ എല്ലാ സത്യങ്ങളും ബോധ്യപ്പെട്ടു, എന്നിട്ട് സ്വീകരിക്കാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. സ്വീകരിക്കുകയാണെങ്കിൽ അവർ സ്വീകരിക്കേണ്ടത് ദുനിയാവിലാണ്. അവർക്ക് സ്വീകരിക്കാൻ ഒരിടമുണ്ടായിട്ടുണ്ട്, അവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും. ആഖിറത്ത് എന്നത് നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തേണ്ട ഒരു കേന്ദ്രമല്ല. വഹിയ ദാറുൽ ജസാ ഇലാ ദാറുൽ ഇബ്തില, അത് പ്രതിഫലനാളിൻ്റെ ദിവസമാണ്, പരീക്ഷണത്തിൻ്റെ ദിവസമല്ല. പരീക്ഷണത്തിൻ്റെ ദിവസം എന്നത് അത് ദുനിയാവിലെ ദിവസങ്ങളാണ്. അവിടെ അവർക്ക് സത്യം പുൽകാൻ സാധിച്ചിട്ടില്ല, സത്യത്തിന് അവർക്ക് തൗഫീഖ് ലഭിച്ചിട്ടില്ല. ആഖിറത്തിലേക്ക് അവരെത്തി, അവിടെ നിന്ന് അവർ കൊതിച്ചു പോകുമെന്നാണ്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഹിദായത്തിൽ നിലകൊള്ളുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പേടി അവനുണ്ടാകേണ്ടതുണ്ട്. എങ്ങാനും ഏതെങ്കിലും ഒരു ചിന്തയോ ഏതെങ്കിലും ഒരു പ്രവർത്തനം മൂലമോ ആ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതുപോലെ ആയിരിക്കുമല്ലോ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഒരിക്കലും നമുക്കങ്ങനെയുള്ളൊരവസ്ഥ ആലോചിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹിദായത്തിനെക്കുറിച്ച് നമുക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം. പ്രത്യേകിച്ചും ഫിത്തനകൾ നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഹിദായത്തിനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ പണിയും നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഹിദായത്തിനെ മോശമാക്കുവാൻ, ദലാലത്തിലേക്ക് എത്തിക്കുവാൻ എല്ലാ പണിയും ഒരിടത്തു നിന്ന് പിശാചും പിശാചിൻ്റെ കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈമാനുള്ള ആളുകളും ഈമാനിന് സ്ഥാനം നൽകുന്ന ആളുകളും എങ്ങനെയെല്ലാം ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുമോ അതിന് വേണ്ടുന്ന എല്ലാ കാരണങ്ങളും സ്വീകരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആത്മാർത്ഥമായി ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വഖദ് കഫറൂ ബിഹി മിൻ ഖബ്ലു وَيَقْذِفُونَ بِالْغَيْبِ مِنْ مَكَانٍ بَعِيدٍ وَقَدْ كَفَرُوا بِهِ مِنْ قَبْلُ وَيَقْذِفُونَ بِالْغَيْبِ مِنْ مَكَانٍ بَعِيدٍ

0: വഖദ് കഫറു, തീർച്ചയായും അവർ അവിശ്വസിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലു, ഇതിനു മുമ്പ്, അതായത് ആഖിറത്തിലേക്കെത്തി എല്ലാം കണ്ടപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആളുകൾ. കഫറു ബിഹി മിൻ ഖബ്ല്, ആഖിറത്തിന് മുമ്പ് ഈ പറഞ്ഞതിനെയൊക്കെ നിഷേധിച്ച ആളുകളാണ്. നിഷേധിക്കുക മാത്രമല്ല, യഖ്ദിഫൂന ബിൽ ഗൈബി, അവർ ഗൈബിയായ കാര്യത്തെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഊഹത്തോടുകൂടിയിട്ടാണ് അവർ കണ്ടത്. ഗൈബിയായ കാര്യത്തെ അവർ എറിയുകയും അതിനെ ഒരു ചാരത്തിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനെ യാതൊരു വിലയും അവർ കൽപ്പിച്ചിട്ടില്ല. സ്വർഗമില്ല, നരകമില്ല, പുനരുദ്ധാനമില്ല, വിചാരണയില്ല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളിയാക്കിയിട്ടുണ്ട്. അതാണ് യഖ്ദിഫൂന ബിൽ ഗൈബ്. ഇപ്പോൾ വിശ്വസിച്ച ആളുകളുണ്ടല്ലോ, അവർ ദുനിയാവിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കാത്ത കാര്യത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലാഹു വ്യക്തമാക്കുകയാണ്. മിൻ മകാനിൻ ബഈദ്, ഇവിടെ മിൻ മകാനിൻ ബഈദ്, വിദൂര സ്ഥലത്ത് നിന്ന് അവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, വൈബിയായ കാര്യത്തെ ആരോപിച്ചു, അതിനെ ഊഹത്തോടുകൂടി കണ്ടു എന്ന് പറയുമ്പോൾ, ദുനിയാവിൽ നിന്നുകൊണ്ട് ആഖിറത്തിൽ നടക്കാനിരിക്കുന്ന ഗൈബിയായ കാര്യങ്ങളെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഗൈബിയായ കാര്യം എന്നത് അവരെ തൊട്ട് വിദൂരമാണ്. അതിൽ വിശ്വസിക്കുക എന്നതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി വിദൂരമായ ഒരു സ്ഥലത്തുള്ള ഗൈബിയായ കാര്യത്തെ കളിയാക്കുകയും അതിനെ എടുത്തെറിയുകയുമെല്ലാം ചെയ്തു. അതാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. വഖദ് കഫറു, അവർ അവിശ്വസിച്ചിട്ടുണ്ട്. ബിഹി മിൻ ഖബ്ലു, ഇപ്പോൾ ഏതൊന്നിലാണോ വിശ്വസിക്കുന്നത് അതിലവർ ഇതിനു മുമ്പ് അവിശ്വസിച്ചവരാണ്. അവിശ്വസിച്ചവരെന്ന് മാത്രമല്ല, വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്, വിദൂര സ്ഥലത്ത് നിന്ന് ഗൈബിയായ കാര്യങ്ങൾക്കെതിരെ ആരോപണമുന്നയിക്കുകയും അതിൽ ഊഹം വച്ച് പുലർത്തുകയും ചെയ്തു. അടുത്ത ആയത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പര്യവസാനം എന്തായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ അവസാനത്തെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളിൽ അവിശ്വാസികളായ ആളുകളുടെ അവസാനം എന്തൊക്കെ അവർ കൊതിക്കും, അവർ കൊതിക്കുന്നതൊക്കെ അവർക്ക് നേടാൻ സാധിക്കുമോ, പരിഹസിച്ചതിനെയൊക്കെ അവർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകും, ആ ഒരു രംഗമാണ് ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. എന്നിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് വഹീല ബൈനഹും വബൈനമാ യഷ്തഹൂൻ. വഹീല, മറയിടപ്പെടും. ബൈനഹും, അവർക്കിടയിലും. വബൈനമാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിനിടയിലും. അവർ നന്മ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷേ ആ നന്മ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, അതിനിടയിൽ മറയിടപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതിൻ്റെ ഇടയിലൊക്കെ വലിയ മറയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നും നന്മ ചെയ്യണമെന്നും ഗൈബിൽ വിശ്വസിക്കണമെന്നും അള്ളാഹുവിനനുസരിച്ച് അവൻ്റെ തൃപ്തി കാംക്ഷിച്ച് അവൻ്റെ ഇഷ്ടം നേടി റസൂലിനെ അനുസരിച്ച് റസൂലിൻ്റെ സന്തത സഹചാരിയായി സ്വഹാബിയായി മാറണമെന്നെല്ലാം അവരാഗ്രഹിക്കും. പക്ഷേ വഹീല ബൈനഹും വബൈനമാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നതിനിടയിലും അവരുടെ ഇടയിലും ഒരു മറ ഇടപ്പെടും. സലഫുകൾ വളരെ പേടിയോടുകൂടി പാരായണം ചെയ്ത ആയത്താണ് ഈ ആയത്ത് എന്നത്. ചില മുഫസ്സിരുകളൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിനിടയിലും അവർക്കിടയിലും മറയിടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മകൾ അത് ദുനിയാവിൽ ചെയ്തു തീർക്കാനുള്ളതാണ്, ആഖിറത്തിലേക്ക് മാറ്റിവെക്കാനുള്ളതല്ല. മറിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ മറയിടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നമുക്ക് ആഗ്രഹിച്ചതൊന്നും ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഒരുപാട് മുൻഗാമികൾ നന്മകളിൽ മുന്നേറിയതായി പറയപ്പെടുന്നുണ്ട്. വഹീല ബൈനഹും, ആ അവിശ്വാസികൾക്കിടയിലും. വബൈനമാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നതിനിടയിലും മറയിടപ്പെടും. ഏതുപോലെ കമാ ഫുഇല, അങ്ങനെ മറയിടപ്പെട്ടിട്ടുണ്ട്. ബിഅഷിയാഇഹിം, അവർക്ക് സമാനമായ ആളുകൾ. മിൻ ഖബ്ലു, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളിൽ നിന്ന്. അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ അവരെപ്പോലെയുള്ള ആളുകളുണ്ട്, അവിശ്വാസികളായ നാശത്തിന് കാരണമായി തീർന്ന ആളുകൾ. അവരുടെ ഇടയിലും ഇതേ മറ ഇടപെടുന്നതാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയൊരു മറ ഇടപെടുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനൊരു മറ ഇടുന്നത്? ഇന്നഹും, തീർച്ചയായും അവരാകുന്നു. കാനു ഫീ ശക്കിൻ, അവർ സംശയത്തിൽ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അവർ സംശയത്തിൽ തുടർന്നു പോയി എന്നാണ്. മുരീബ്, വലിയ സംശയം, അവിശ്വാസജനകമായ സംശയത്തിൽ അവരെന്ത് ചെയ്തു? മുഴുകി ജീവിച്ചത് കാരണത്താൽ അവർക്കിടയിലും അവരാഗ്രഹിക്കുന്ന നന്മകൾക്കിടയിലും മറയിടപ്പെടും, മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് മറയിടപ്പെട്ടതുപോലെ. അതുകൊണ്ട് നന്മകളിൽ മുന്നേറുക, സുഹൃത്തുക്കളുടെ കൂടെ കൂടുക, സുഹൃത്തുക്കൾ ചെയ്യുന്ന ആളുകളെ കൂട്ടുകാരാക്കുക, ഖബറിലേക്കെത്തുന്നതിന് മുമ്പ് അതിലേക്കുള്ള പാതയെ ഒരുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സബയിലെ 51 മുതൽ 54 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. സത്യത്തെ നിരാകരിച്ച അവിശ്വാസികളുടെ പര്യവസാനം സൂചിപ്പിക്കുന്ന ഖുർആനിക വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. പതിവ് പോലെ മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മനോറം. നമ്മുടെ കൂടെ ഇന്ന് കൊച്ചു കൂട്ടുകാർ നാലാളുകൾ പങ്കെടുക്കാനുണ്ട്. ഒരു നാല് പേരും ഞായറാഴ്ചകളിൽ ഇപ്പോൾ നമ്മൾ കാണാറുള്ളത് പോലെ സലഫി മദ്രസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ചമൽ താമരശ്ശേരിക്കടുത്തുള്ള ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: അജിനാസ്.
0: അജിനാസേ, അജിനാസേ വീട്ടിലാരൊക്കെയാണ്?
1: ഉമ്മ, ഉപ്പ, ഏട്ടന്മാര്, ഏട്ടത്തി.
0: ഏട്ടന്മാര് ഏട്ടത്തി അടക്കം വലിയൊരു കുടുംബമാണ് അല്ലേ? ഓക്കെ. അജിനാസാണ് വീട്ടിലെ ചെറിയ മോന്. അപ്പോ അജിനാസ് എന്തൊക്കെ പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്?
1: ഞാൻ അറബിക് സോങ്ങും മാപ്പിളപ്പാട്ടും.
0: അപ്പോൾ നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് നമ്മുടെ അജിനാസ് കൂടെയുള്ളത്. അടുത്ത ആള്?
2: ഞാൻ അബ്ദുൽ ഹാദി.
0: അബ്ദുൽ ഹാദി. അബ്ദുൽ ഹാദി വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഉമ്മാപ്പ, വല്യമ്മ, വല്യപ്പ, ഏട്ടന്, ആനിയന്, ആനിയത്തി
0: ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ കുറേ വലിയൊരു കുടുംബമാണ് അല്ലേ? അബ്ദുൽ ഹാദി, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മദ്രസ
2: എട്ടില്.
0: പിന്നെ അടുത്ത ഒരാളിവിടുണ്ട്,
3: ഫാദി റസാൻ.
0: ഫാദി റസാൻ. ഫാദി മോനെ, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എന്തൊക്കെ വിശേഷങ്ങൾ?
3: ഇമ്മ, വാപ്പിച്ചി, ഉമ്മച്ചി, പിന്നെ താത്ത, അനിയത്തി.
0: ഓക്കെ. മോന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ആറില്.
0: ആറില്. അപ്പോ അനിയത്തിയോ?
3: അനിയത്തി ക്ലാസ്സിലായില്ല.
0: ഇല്ല. താത്തയോ?
3: താത്ത പ്ലസ് വൺ.
0: പ്ലസ് വൺ. ഓക്കെ. അപ്പോൾ മോൻ എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്?
3: ഇംഗ്ലീഷ് സ്പീച്ച്.
0: ഒരു ഇംഗ്ലീഷ് സ്പീച്ച്. ഇനി നമുക്കൊരു കൊച്ചു കൂട്ടുകാരിയുടെ ഉണ്ട്, കൂട്ടുകാരിയുടെ ഒന്ന് പരിചയപ്പെടാം. മോളിസിന്റെ പേരെന്തായിരുന്നു?
4: റീതാൽ നഫീസ.
0: റീതാൽ നഫീസ. മോൾ എത്രാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്?
4: നാല്.
0: നാല്. മക്കൾ നാലാളുകളും താമര സലഫി മദ്രസ തന്നെയാണോ? ചമൽ സലഫി മദ്രസയിൽ നിന്നാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുള്ളത് റീതാൽ മോളെ? റീതാൽ.
4: ഉമ്മ, ഉപ്പ, അനിയത്തി, ഉമ്മമ്മ, വല്യാച്ചി.
0: വല്യാച്ചി. എല്ലാവരും ഉള്ളൊരു കുടുംബമാണ് അല്ലേ? ഓക്കെ. നമ്മുടെ കൂടെ കുറേ ആളുകൾ സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആരൊക്കെയാണ് നമ്മുടെ ലൈവിലെ ഫീഡ്ബാക്ക് വരെ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അമീർ ടിയർത്തനാട്ട് കറ, ഷമീജ പാറൽ, നഫീസ കാടാമ്പുഴ, മെഹനാസ് ഗഫൂർ, ഷുഹൈബ എം വളവട്ടണം, ഷംനാദ് ഖാൻ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പിന്നെ ആരാണ്? വേറെയും കുറേ ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ? ജമീല വലിയകോട്, സുബൈദ ഇസ്മായിൽ മടിക്കിരി, അമാന അംന, അതുപോലെ ഇമ്രാൻ എൻ വി, കുമരനെല്ലൂർ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമുക്ക് നമ്മുടെ സാരോപദേശം കേൾക്കാനുള്ള സമയമായി. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം പോലെ തോന്നുന്നുണ്ട്. നമുക്ക് കുറഞ്ഞൊരു സമയമോടെ കഴിഞ്ഞിട്ട് സാരോപദേശത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആരാണ്? നിങ്ങളൊരു പ്രോഗ്രാമോട് എടുത്ത് തുടങ്ങാൻ പ്ലാനിങ്ങിലുള്ളത്. ഓക്കെ. റീതാൽ മോളെ, മോൾ എന്താണെന്ന് അവതരിപ്പിക്കുന്നത്? കഥയാണല്ലേ. ഓക്കെ, എന്നാൽ മോള് മോളെ കഥ പറഞ്ഞു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് പണ്ട് പണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരിക്കൽ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, സ്വർഗവാസികളിൽ പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതെ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഒരു സ്ത്രീ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാര രോഗമുണ്ട്. അതുകാരണം ഞാൻ ഇടയ്ക്കിടെ ബോധം കെടുന്നു. അപ്പോൾ എൻ്റെ നഗ്നത വെളിവാകുന്നു. താങ്കൾ എനിക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഈ രോഗം കാരണമുള്ള പ്രയാസത്തിൽ നിങ്ങൾ ക്ഷമിക്കും.

0: ഉറപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് രോഗം മാറലാണ് വേണ്ടതെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം റസൂലേ, ബോധം കേടുന്ന സമയത്ത് എൻ്റെ നഗ്നത വെളിവാകാതിരിക്കാൻ താങ്കൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. കൂട്ടുകാരെ, രോഗാവസ്ഥയിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വലിയ പാഠം ഈ കഥ നമ്മെ ഓർമ്മിക്കുന്നു.
1: ടോപ്പ് കഥയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ഒരു സംഭവം അല്ലേ. ഒരു സ്ത്രീ റസൂലിൻ്റെ അടുക്കൽ വന്ന് പ്രയാസം പറയാണ്, നമുക്കൊക്കെ രോഗങ്ങൾ വരില്ലേ അല്ലേ, നമ്മളെന്താ ചെയ്യല്, ചെടിക്ക് പല പിറാസാക്കൂലേ, ഉണ്ടായല്ലേ അജ്നാസ്, ഉണ്ടായല്ലേ അബ്ദുൽ ഹാദി, പിറാസാക്കലുണ്ട് അല്ലേ. എന്നാലും നമുക്ക് രോഗങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
2: ക്ഷമിക്കണം.
1: ക്ഷമിച്ചാൽ നമുക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ വേണ്ട രോഗം മാറാൻ വേണ്ടി അവർക്ക് പറയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞെന്താ, റസൂലെ ഞാൻ ക്ഷമിച്ചോളൂ, എനിക്ക് സ്വർഗം മതി അല്ലേ. നമ്മൾക്കും രോഗങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകുന്നൊരു പരീക്ഷണമാണ്. അതിൽ ക്ഷമിച്ച് നിന്നാൽ നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഫാദി, നമ്മൾ രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്?
2: ക്ഷമിക്കണം.
1: ഓക്കെ, നമുക്കൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്, നല്ല വലിയൊരു ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ഫിസപ്പിയ താമരശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ട്, വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. ബൗദ്ധിക നേട്ടങ്ങൾക്കും വ്യക്തിപരമായ സന്തോഷങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ വേഗമാർന്ന ജീവിതശൈലിയിൽ പലരും തങ്ങളുടെ ആത്മീയമായ അടിത്തറകളും ആരാധനാപരമായ കടമകളും അവഗണിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്നു എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ആത്മീയമായ ദിശാബോധമില്ലാതെ വെറും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ജീവിതത്തിൽ ശൂന്യതയും അശാന്തിയും അനുഭവപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിരാശപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും മൂല്യങ്ങളിലേക്ക് തിരിച്ചു നടക്കാനും ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായ ബോധവൽക്കരണങ്ങളും മാതൃകാപരമായ ജീവിത രീതികളും അനിവാര്യമാണ്. ഒരു സമൂഹം നന്നാകുന്നത് പെട്ടെന്നുള്ള മാറ്റത്തിലൂടെയല്ല, മറിച്ച് ഓരോ വ്യക്തിയും തൻ്റെ ആത്മീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് ഭൗതികതയും ആത്മീയതയും ഭൗതികതക്കും ആത്മീയതകൾക്കും ഇടയിൽ കൃത്യമായ സന്തുലിതാവസ്ഥ പാലിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതലാണ് മാറ്റത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത്. നമ്മുടെ സമുദായത്തെ നേരിൻ്റെ പാതയിൽ വഴി നടത്താൻ നാദിൽ തൗഫിക് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് അമീർ ടി അടുത്ത നാട്ടുകാരാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ദുനിയാവിൻ്റെ പിന്നാലെ ആളുകളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ പരലോകം മറന്നു പോകാറുണ്ട്. എന്നാൽ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടു പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരാൾ സുപ്രഭാതത്തിൽ ഞാൻ നന്നായിട്ട് അങ്ങ് മാറാൻ വിചാരിച്ചാൽ നടക്കില്ല, മറിച്ച് ഓരോരോ ചെറിയ ചെറിയ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നന്നാവും. എന്ന് മാത്രമല്ല, ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്നത്തെ ദിവസം പൂർണ്ണമായി നന്നാക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസം നന്നാവുമ്പോൾ അടുത്ത് അങ്ങനെ ആഴ്ച നന്നാവും, ആ ആഴ്ച നന്നായാൽ പിറ്റേ മാസം നന്നാവും, അങ്ങനെ ഓരോ ദിവസങ്ങൾ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ സലീന തോട്ടശ്ശേരിയറ, ഇമ്രാൻ എൻ വി കുവരനെല്ലൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അമീർ സാഹിബിൻ്റെ മെസ്സേജ് വളരെ ഗൗരവമുള്ളൊരു മെസ്സേജാണ്. ഇതുപോലെ മോളുടെ കഥ, മാഷാല്ല, മോൾ കഥ നന്നായി അവതരിപ്പിച്ചു, ബാറക്കല്ല എന്ന് പറഞ്ഞൊരു ഷുഹൈബ എം വളവട്ടണം. അമ്ന അമീന, നല്ല കഥ. അമ്നയും അമാനയും, നല്ല കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാജിദ കാലിക്കറ്റ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഏതായാലും നല്ല ടോപ്പ് കഥയായിരുന്നു എന്ന് നമ്മുടെ ശ്രോതാക്കൾ മോളെ കുറിച്ച് പറഞ്ഞു. റീതാൽ നഫീസ കഥ ഉഷാറായിട്ടുണ്ടോ? ഇത് എവിടുന്നാ പഠിച്ചത്? ആര് പറഞ്ഞ?
0: ഇത് എനിക്ക് ഷാൻബ ടീച്ചർ ഫോണിലേ കിട്ടാന്നോ.
1: ഓക്കെ, മാഷാ അല്ലാ, മോളെ ടീച്ചർ പഠിപ്പിച്ചു തന്നാലേ. മോളെ ടീച്ചർ മൂക്ക് എഴുതി അയച്ചെന്ന കഥയാലേ. ഏതായാലും നല്ലൊരു കഥയായിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്. കുസൃതി ചോദ്യമാണെന്ന് ആദ്യം തന്നെ പറയാണ്. എന്നിട്ടാണ് ചോദ്യം, വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വെള്ളത്തിൽ അലിയുന്ന പൂ അറിയോ? ഇപ്പൊ പറയണ്ട, കുറച്ചുകൂടെ നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് നോക്കാം, ആരെങ്കിലും ഉത്തരം അയക്കുമോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതാക്കാം. നമ്മുടെ അജിനാസ് ഇവിടെ കൈ ഉയർത്തി കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് അയച്ചുകൂടി, കൂടുതൽ സമയം കാത്തുക്കൂല, അജിനാസിന് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട്. രണ്ട് മിനിറ്റ് മാത്രം, രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരം ഇവിടുന്ന് പബ്ലിഷ് ചെയ്യുന്നേക്കും. 5:15 ഉത്തരം പബ്ലിഷ് ചെയ്യും. അതിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും അയക്കാം. അജിനാസ് നിനക്ക് അറിയാലല്ലേ? ഉറപ്പല്ലേ? ആ ഓക്കെ. ആ ഷംനാദ് ഖാൻ ഉത്തരയച്ചതിൻ്റെ ശരി ഉത്തരമാണ്. ഇനി ആരെങ്കിലും അയക്കുമോ നോക്കുക. ഓക്കെ, ഏതായാലും നോക്കാം. ഇനി ആരെങ്കിലും അയക്കുമെന്നുള്ളത് അല്ലേ. അപ്പോൾ വേറെ റീത്തൽ മോളെ, ഈ കഥ മോള് നല്ല ഉഷാറായി അവതരിപ്പിച്ചു. മോള് ഇത് എവിടുന്നാണ് പഠിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്ക് വേറെ ഇനി ഇനിയും റേഡിയോയിൽ വരില്ലേ പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ? ഇൻഷാല്ലാ അല്ലേ. മോള് സ്കൂൾ മദ്രസ നിന്നോ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിലോ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ, മദ്രസയിൽ നിന്ന് എന്തൊക്കെ പ്രോഗ്രാം പങ്കെടുക്കാറുണ്ട്? സ്കൂളിൽ എന്തൊക്കെ പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട്?
0: സ്കൂളിൽ ഓരോരോ കേസും പിന്നെ
1: ആ അതിലൊക്കെ പോയിട്ടുണ്ടല്ലേ. ഓക്കെ, അതുപോലെ സൽമ ഫറൂഖ്, മെഹനാസ് ഗഫൂർ രണ്ടാളും ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും അയക്കാറുണ്ട്? ഒരാൾ കൂടെ അയച്ചിട്ടുണ്ട്, നഫീസ പി താമരശ്ശേരി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ അമ്ന അമാന ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ തെറ്റാണ്. മെഹനാസ് ഗഫൂർ. ഓക്കെ, നമുക്ക് ഉത്തരം പറയാനുള്ള സമയം ആയി. പറഞ്ഞോ.
0: ഷാംപു.
1: വെരി ഗുഡ്, ഷാംപു എന്നുള്ളതാണ് ശരി ഉത്തരം. അതാണ് അതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, ഒരു കുസൃത ചോദ്യം കൂടെ. ജാതിയും മതവും നോക്കാതെ, ജാതിയോ മതമോ ഇല്ലാത്ത കത്തിക്കാൻ പറ്റാത്ത തിരി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ജാതിയുമില്ല മതവുമില്ല, അത് കത്തിക്കാനും പറ്റില്ല, ഒരു തിരിയാണ്. എന്താണ് ആ തിരി എന്നുള്ളതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. ഷുഹൈബ എം വളപട്ടണമാണ് ആ ചോദ്യം ചോദിച്ചത്. നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നത് അമീർ ടി അടുത്തനാട്ടുകാര. അപ്പോൾ മോളുടെ കഥ ഹിലിയാ ദനീൻ, മോളുടെ കഥ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ആരെങ്കിലും ഇനി ഉത്തരം അയക്കുക എന്നുള്ളത്. നമ്മളെ സാരോപദേശത്തിനുള്ള സമയം കഴിഞ്ഞ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സാരോപദേശത്തിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഒരു യുദ്ധയാത്രയിലാണ്. ശത്രുക്കളുമായുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന യാത്രയിൽ സ്വഹാബത്തിന് കനത്ത വിശപ്പും ദാഹവും പ്രയാസവും നേരിടുകയുണ്ടായി. ഭക്ഷണത്തിനൊരു വഴിയുമില്ലാത്ത ആ ഒരു സമയത്ത് അവർ വല്ലാണ്ട് പ്രയാസപ്പെട്ടു. കുറച്ചു നേരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് സ്വഹാബത്ത് ഒരു പാത്രത്തിൽ ആട്ടിറച്ചി വേവിക്കുന്നതാണ്. ആടിനെ അറുത്ത് അതിൻ്റെ മാംസം അവർ പ്രത്യേക കലങ്ങളിൽ വേവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എവിടുന്നാണ് ഈ ക്ഷാമനേരത്ത് നിങ്ങൾക്ക് ഈ മാംസം കിട്ടിയത്? അവർ പറഞ്ഞു, നബിയെ, നമ്മൾ ആരുമായിട്ടാണോ യുദ്ധത്തിന് പോകുന്നത് അവരുടെ ആടുകളെ നമുക്ക് ലഭിച്ചു, ശത്രുക്കളുടെ ആടിനെ നമുക്ക് ലഭിച്ചപ്പോൾ അതിനറുത്ത് നമ്മൾ പാചകം ചെയ്തതാണ് എന്ന് അവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ യുദ്ധം കഴിഞ്ഞ് ലഭിക്കുന്ന സ്വത്ത് അത് വീതം വെച്ചെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിന് മുമ്പ് തങ്ങളുമായി ശത്രുത വെക്കുന്നവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ഒരു അനുവാദവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലുള്ള ഒരു കുന്തം കൊണ്ട് ആ കലങ്ങളെല്ലാം കുത്തി താഴേക്ക് തള്ളിയിട്ടു, മാംസം പുറത്തേക്കൊഴുകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറച്ചിയിലേക്ക് മണൽ വാരിയെറിഞ്ഞു, ഒരിക്കലും അത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശവം തിന്നുന്നതിനേക്കാൾ, ജീവനില്ലാത്ത ചത്ത ശവം തിന്നുന്നതിനേക്കാൾ നിങ്ങൾക്ക് അപകടമാണ്, അതിനേക്കാൾ മോശമാണ് നിങ്ങൾ മോഷ്ടിച്ചെടുത്ത് കഴിക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ, വിശപ്പുള്ള സമയമാണ്, എല്ലാവർക്കും വിശപ്പുള്ള സമയമാണ്, എന്നിരുന്നിട്ട് പോലും കഴിക്കാൻ അനുവാദമില്ലാത്ത ഒരു ഭക്ഷണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുക്കൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്ത് വീതം വെച്ച് സ്വഹാബത്തിന് കൊടുക്കുമായിരുന്നു. അതിന് ഗനീമത്ത് സ്വത്ത് എന്നാണ് പറയുക. അതിന് മുമ്പ് ഇങ്ങനെ ഒരാളുടേതും കൈക്കലാക്കാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ ഹറാമായ ആ ഒരു ഭക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൊട്ട് വിലക്കി. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ സ്കൂളിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ കളിക്കുന്നവരും ഒക്കെയുണ്ട്. അവരെല്ലാം നമ്മളോട് നല്ലത് മാത്രമായിക്കൊള്ളണമെന്നില്ല പറയുന്നത്. അവർ വേണ്ടാത്തരങ്ങൾ നമ്മളോട് പറയും, വേണ്ടാത്തത് കാണിക്കും, വേണ്ടാത്ത ആക്ഷൻസും അതുപോലെ തന്നെ വേണ്ടാത്ത സംസാരങ്ങളും മോശപ്പെട്ട കഥകളും മോശപ്പെട്ട ചിത്രങ്ങളും അതെല്ലാം കാണിക്കും. മോശപ്പെട്ട രീതിക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മെ കമ്പയർ ചെയ്ത് സംസാരിക്കും, ഇങ്ങനെയെല്ലാം ചെയ്യും. ഇവിടെയൊക്കെയും അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ആര് കാണിച്ചു തന്നാലും അതിലേക്ക് നോക്കാതിരിക്കാൻ, ആര് നമ്മളെ കൊണ്ട് ചെയ്യിച്ചാലും പറ്റില്ലെന്ന് പറയാൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളോട് നോ എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്നല്ലേ നബിയുടെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ഹറാമായൊരു കാര്യം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ അവിടെ എതിർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും ഹറാമായ കാര്യങ്ങൾ കാണുമ്പോൾ, കൂടെയുള്ളവർ തെറ്റുകൾ ചെയ്യുമ്പോൾ, കൂടെയുള്ളവർ തെറ്റിന് നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിലും അവർ സ്വയം തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും അത് തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരിക്കലും അതിൽ നമ്മൾ കൂടിക്കൊടുക്കുകയോ വേണ്ടാവൃത്തിക്ക് നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുകയോ അതിനവരെ ചിരിച്ച് കൈയടിച്ചു കൊടുത്ത് അവർ ടീച്ചേഴ്സിനെ കളിയാക്കുമ്പോഴും അവർ വേണ്ടാത്ത അനാവശ്യ വാക്കുകൾ പറയുമ്പോഴും അതേ വാക്ക് നമ്മൾ പഠിച്ചു വെച്ച് മറ്റുള്ളവരെ വിളിക്കാൻ പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അനാവശ്യ വാക്കുകളായിരുന്നാലും മറ്റുള്ളവരെ കളിയാക്കുന്നതായിരുന്നാലും മോശപ്പെട്ട കഥകളും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുന്നതായിരുന്നാലും ഇത്തരത്തിൽ മോശമായ എല്ലാ കാര്യങ്ങളോടും നമുക്ക് നോ പറയാനും അവരെ അതിൽ നിന്ന് തിരുത്താനും ഇത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനുവാദമില്ലാത്ത ഒരു സാധനവും എടുത്ത് ഭക്ഷിക്കാനോ കഴിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകരുത്. കാരണം ശവം തിന്നുന്നതിനേക്കാൾ മോശമാണ് മറ്റൊരാളിൽ നിന്ന് കവർന്നെടുത്ത് കഴിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയും നല്ലവരായി ജീവിക്കാനും അള്ളാഹു അനുവദിച്ചത് മാത്രം കഴിക്കാനും മറ്റുള്ളവർ നൽകിയ നല്ല കാര്യങ്ങൾ അവരുടെ അനുവാദത്തോടുകൂടെ മാത്രം ഉപയോഗിക്കാനും വേണ്ടാത്തരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ പരിസരത്ത് നമ്മൾ കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാനും ഇത് പാടില്ലെന്ന് പറയാനും ഇത് നമുക്ക് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളും ഇത്തരം മ്യൂസിക്കും ഇത്തരം സിനിമകളും അതുപോലത്തെ കഥകളും ആൺ പെൺ സൗഹൃദങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാവശ്യ സംസാരങ്ങളും ചീത്തവിളികളും പരിഹാസങ്ങളും ഒക്കെ നമുക്ക് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഇത് പാടില്ലെന്ന് പറയാൻ നമ്മളെല്ലാവരും പിന്നെ ശ്രമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ നല്ലൊരു സർവ്വദേശം കേട്ടുള്ള ഹറാമുകൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മൾക്ക് ഹലാലല്ലാത്ത ഒരു സാധനം നമ്മൾ എവിടെ നിന്ന് കിട്ടിയാലും എടുത്ത് ഭക്ഷിക്കാൻ പാടില്ല. അത് ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ബസ്സിന് പോലല്ലേ എസ് ടി കൊടുക്കാറുണ്ടല്ലേ. ഇപ്പോൾ 2 രൂപ കൊടുത്തിട്ട് 1 രൂപ കൊടുത്ത് പോകുന്ന പരിപാടി നമ്മൾ എന്ത് ചെയ്യരുത്? ചിലപ്പോൾ ചില 1 രൂപ ഇപ്പോഴത്തെ 1 രൂപ 2 രൂപ ഒക്കെ ഏകദേശം ഒരേ വലിപ്പം ഉണ്ടാകില്ലേ, പെട്ടെന്ന് തിരിച്ചറിയാത്തുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാളെ നമ്മൾ എന്ത് ചെയ്ത് പറ്റിക്കാൻ പാടില്ല. ഒരാളെ സാധനവും നമുക്ക് തരുന്ന കൺസ്ട്രക്ഷനിൽ പിന്നെ നമ്മൾ കള്ളത്തരം കാണിക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരിക്കലും നമ്മൾ ഒരാളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ പാടില്ല. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ജാതിയോ മതവും ഇല്ലാതെ കത്തിക്കാൻ പറ്റാത്ത തിരി ഏതാണെന്നുള്ളത്, ജാതിയോ മതമോ ഇല്ലാത്ത കത്തിക്കാൻ പറ്റാത്ത തിരി ഏതാണെന്നുള്ളതാണ് ചോദ്യം. കുറേ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ജമീല വി കെ കാളികാവ് പൂത്തിരി നയിച്ചിട്ട്, പക്ഷേ പൂത്തിരി കത്തിക്കാൻ പറ്റും. അതുപോലെ ആയിഷ നൈല, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഷംനാദ് ഖാൻ മാതിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നഫീസ പി എ വൈത്തിരി പത്തിരി, കുറേ തിരികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. അപ്പോൾ മറ്റേതൊക്കെ ശരിയായിട്ട് വരും, കാരണം എല്ലാം തിരികളാണ്. മാഷാല്ലാ ഇസ്ലാം എത്ര സുന്ദരമാണ്. അൽഹംദുലില്ലാ. ആമീൻ. ജമീല വി കെ വി പി കാളികാവ്. അതുപോലെ ഒരു ചോദ്യം വേറെ വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ചോദിക്കാം. നല്ലൊരു സാരോദ്ദേശം മാഷാല്ലാ. നമ്മുടെ പ്രവാചകൻ എത്ര സൂക്ഷ്മത പാലിച്ചു, അതുപോലെ നമ്മളും ആകേണ്ടേ? അള്ളാഹു എല്ലാ ഹറാമിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഷുഹൈബ എം വളപട്ടണം. സഫ ഇസ്മായിൽ ഘട്ടം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആയിഷ അങ്ങാടിപ്പുറം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽഹമീദ് സി കെ ഒരു ബ്ലാങ്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതായാലും മാഷാല്ലാ. നമുക്കേ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിൻ്റെ ഉത്തരം കുറച്ചുകൂടെ കാത്തിരിക്കാന്നത് അല്ലേ, നമുക്ക് പറയണോ? കുറച്ചുകൂടെ കാത്തിരിക്കല്ലേ, വേറൊരു തിരിയുടെ വരാനുണ്ട്. ആ തിരി ഏതാ നോക്കുക, എനക്കറിയാം. അജിനാസേ ഇല്ല. ഓക്കെ, എന്നാൽ അജിനാസ് ഒരു പാട്ട് പഠിക്കോ.
4: അസ്സലാമു അലൈക്കും.

0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, സൂപ്പർ സോങ് ആയിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഓർക്കുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോഴേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജമീല ബിബി കാളികാവ് ചോദ്യം ശരിക്കും കേട്ടില്ല. മറ്റൊന്നുമല്ല, ജാതിയോ മതമോ ഇല്ലാത്ത കത്തിക്കാൻ പറ്റാത്ത തിരി ഏതുള്ളതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് കുറേ എണ്ണം വന്നു. പത്തിരി, വൈത്തിരി, മാതിരി, അതുപോലെ പൂത്തിരി ഒക്കെ വന്നു. എന്നാൽ നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞുള്ള ഉത്തരം നമുക്ക് ഇവിടുന്ന് വായിക്കാൻ തോന്നുന്നുണ്ട്, കാരണം ഇനിയും കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഉത്തരം ഇതാണ്, മിണ്ടാതിരി. മിണ്ടാതിരി എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം. അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട്, ഇത് കുസൃതി ചോദ്യമല്ല. ഹാറുൻ നബിയുടെ പേർ ഖുർആനിൽ എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. നഫീസ പി എ താമരശ്ശേരി ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പം നമുക്കതിൻ്റെ ഉത്തരം വരുമെന്ന് പ്രതീക്ഷിക്കല്ലേ. കുറഞ്ഞൊരു സമയം നോക്കാം, ആരൊക്കെ ഉത്തരവായിരിക്കും, എവിടുന്നൊക്കെ ഉത്തരം വരാനുണ്ട് നോക്കാം. മാഷാല്ലാ നല്ല പാട്ട്, അമ്ന അമാന. അതുപോലെ ഷുഹൈബായം വള പട്ടണം, മോൻ നന്നായി പാടി മാഷാല്ലാ. ബിലാൽ അള്ളാഹുവിൻ്റെ ചരിത്രം മുറങ്ങുന്ന നല്ല അർത്ഥവത്തായ ഗാനം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് നോക്കാം, ഇനി ആരൊക്കെ ഉത്തരം അയക്കുന്നുള്ളത്. അമ്ന അമാന നിലവിളക്ക് എന്ന് പറഞ്ഞിട്ട് അത് ശരി ഉത്തരമല്ല. അതുപോലെ പിന്നെ ആരായിരുന്നു, മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. സുബൈദ ഇസ്മായിൽ മടിക്കരി, എൻ്റെ ഇഷ്ട പാട്ടാണ് പാടിയ മോഹൻക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സുബൈദ ഇസ്മായിൽ മടിക്കരി. നോക്കാം, ഇനി നമുക്ക് ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു, ആരെങ്കിലും അതിന് ഉത്തരം അയച്ചിട്ടുണ്ടോ നോക്കുക. ഏ മഹാനായ ഹാറുൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആരാണ് അയച്ചത്? അമ്ന അമാന അയച്ചിട്ടുണ്ട്. ശരി ഉത്തരമാണ് അയച്ചത് ജമീല വി പി കാളികാവ് ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് തോന്നുന്നു മനസ്സിലായില്ല. സൂപ്പർ സോങ് മാഷ ഷംനാദ് ഖാൻ, സൂപ്പർ സോങ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജമീല വി പി കാളികാവ് രണ്ട്, ആ അപ്പോൾ രണ്ട് മെസ്സേജ് ആയിപ്പോയതാണ്. അമീർ ടി അടുത്ത നാട്ടുകാരാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് കേട്ടോ. ഏറ്റവും ആദ്യം ശരി ഉത്തരം അയച്ചിട്ടുള്ളത് അമീർ ടി അടുത്ത നാട്ടുകാരാണ്. ഹാറുൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ശരി ഉത്തരം ആദ്യം അയച്ചത് ആരാണ്? അമീർ ടി അടുത്ത നാട്ടുകാരാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിയായിട്ടുള്ളത് 20 തവണ എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരു കുസൃതി ചോദ്യമൂടെ വന്നിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൂട്ടുകാരായ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അറിയിത്താൽ മോൾക്കറിയോ? ഇല്ല. അജ്നാസേ ചിന്തിച്ചു നോക്കണം അല്ലേ. ഏ ചിന്തിക്കുകയാണോ? ആ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഉത്തരം നിങ്ങൾ തൊള്ളോണ്ട് പറഞ്ഞാലേ നമ്മളെ ശ്രോതാക്ക് കേൾക്കാൻ പറ്റൂ. എന്താണ് അബ്ദുൽ ഹാദി, അറിയോ? ഏ അറിയോ? അറിയില്ല. ഫാദി അബ്ദുള്ള അല്ല, ഫാദി റസാൻ അറിയോ? ഇല്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കി നമുക്ക് എന്നാല് അല്ലേ. ആരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ടാവോ? ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടാവോ? റൈത്താൽമോളെ ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടാവോ? ഏ ദാ ശരീരം വന്നു, അമീർ ടി അടുത്ത നാട്ടുകാരെ ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് റഫീഖ് ടാങ് മംഗളൂരിൽ നിന്ന് ഓതിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ അത് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, മിണ്ടാതിരി എന്നുള്ളതിൻ്റെ ഉത്തരത്തിൻ്റെതാണ്. മിണ്ടാതിരി സുബൈദ ഇസ്മായിൽ മടിക്കരി. മിണ്ടാതിരി എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്, മിണ്ടാതെ നിൽക്കാൻ പറയുന്നതിനാണ് മിണ്ടാതിരി എന്ന് പറയുക. ഏ അത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പ്രയോഗമാണ്, ഒരാളോട് സംസാരിക്കാതിരിക്കാൻ പറയുന്നത് മിണ്ടാതിരി, ഇനി ഒന്ന് മിണ്ടാതിരി എന്ന് പറയും. ഏ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രയോഗങ്ങൾ പെട്ടാണ്. അപ്പം അതൊരു കുസൃതി ചോദ്യമായിരുന്നു. എന്താണ്? ജാതിയോ മതമോ നോക്കാതെ കത്തിക്കാൻ പറ്റാത്ത തിരി. അപ്പം മിണ്ടാതിരി അതാണ് ഉത്തരം എന്ന് പറഞ്ഞത്. ഓക്കെ, സഫ ഇസ്മായിൽ വെട്ടം, സരീന തോട്ടശ്ശേരിയറ ഇവരൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. ഷംനാദ് ഖാൻ 4 തവണ എന്നുള്ളത് ശരിയല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും ആണും കുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏത് എന്നുള്ളൊരു ഉത്തരം ഒരാളയച്ചിട്ടുണ്ട്, അമീർ ടി അടുത്ത നാട്ടുകാരൻ. നനച്ചാലും നനച്ചാലും ഒരു കടങ്കഥ വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇതിൻ്റെ ഉത്തരം വരട്ടെ അല്ലേ. അതിൻ്റെ കൂടെ ഷംനാദ് ഖാനാന്ന് തോന്നിട്ട് മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. സഫ ഇസ്മായിൽ വെട്ടം തിരമാല എന്ന് പറയുന്നുണ്ട്. പക്ഷേ തിരമാല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മാല എന്ന് പറഞ്ഞുകൂടാ, എല്ലാവരും ഒന്നും ഉപയോഗിച്ചോളണമെന്നില്ല. പക്ഷേലും ഉപയോഗിക്കുന്ന മാല ഉണ്ട്, അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഷംനാദ് ഖാൻ ആണെന്നാണ് തോന്നുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, നോക്കട്ടെ ആരായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക്, ഷംനാദ് ഖാൻ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ചോദ്യമാണ്. പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ചോദ്യമാണ്. മൂത്രം കുടിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായി ഇന്ത്യക്ക്, ആരാണെന്നുള്ളതാണ് ചോദ്യം. സ്വന്തം മൂത്രം കുടിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ആരാണെന്നുള്ളതാണ് ചോദ്യം. അറിയുന്നവർക്ക് ഉത്തരം അയക്കാം. ഏതായാലും നമുക്ക് നോക്കാം, ഇനി ആരെങ്കിലും നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കുന്നുണ്ട്. ഏ മഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ഹുസ്നാ മലോറും. അതെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. അക്ഷരമാല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കല്ലേ. അക്ഷരമാല കേട്ടിട്ടുണ്ടോ? ഏ അജിനാസ് അത് ഉപയോഗിക്കലുണ്ടോ? ഏ അക്ഷരമാല നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏ ഉണ്ടോ അറിയപ്പോ? ഏ എല്ലാ അക്ഷരങ്ങളൊക്കെ അറിയോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തേതാ ഉപയോഗിച്ചത് അതിനോട്? ഏ അബ്ദുൽഹാദി പിന്നെ എന്താ നിങ്ങൾ ഉപയോഗിക്കണേ? അക്ഷരമാല എന്തിനുള്ളതാ അബ്ദുൽഹാദി? അക്ഷരമാല എന്തിനുള്ളതാ? പഠിക്കാനല്ലോ. അപ്പൊ പഠിച്ചാലല്ലേ ബാക്കിയുള്ള വായിക്കാനോ എഴുതാനോ കിട്ടുക? ഒക്കെ അറിയോ? അറിയാം. ഫാദി അറിയോ? ഏ അറിയല്ലേ. ഓക്കെ. അതുപോലെ നഫീസ പി എ താമരശ്ശേരി എന്ന് ശരീത്രാജൻ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, മൂത്രം കുടിക്കുന്ന പ്രധാനമന്ത്രി ആരാണ്? മരിച്ചു പോയ ആളാണ്. ഏതായാലും ഉത്തരങ്ങൾ കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്. ആ ഒരു ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു. ഏ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു മുഹമ്മദ് റഫീഖ്. മാംഗ്ലൂരാണ് ശരീത്ര ആദ്യ അയച്ച, അല്ല ഷുഹൈബ എംബള പട്ടണം ആദ്യ ശരീത്ര അയച്ചത്. അതിൻ്റെ തൊട്ട് പിന്നാലെ മുഹമ്മദ് റഫീഖ്, സെലീന തോട്ടശ്ശേരിയറ, അമീർ ടി എടത്തലാട്ടുകര, സുബൈദ ഇസ്മായിൽ മടിക്കിരി, നഫീസ പി എ താമരശ്ശേരി ഇവരൊക്കെ അതിൻ്റെ ചരിത്ര അയച്ചിട്ടുണ്ട്. അത് അതുപോലെ റംലത്ത് ചുങ്കത്തറ, സഫ ഇസ്മായിൽ വെട്ടം, ഷമീജ പാറൽ ഇവരൊക്കെ ചരിത്ര അയച്ചിട്ടുണ്ട്. മൊറാർജി ദേശായി എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരം. മൊറാർജി ദേശായി. ഇവിടെ നമ്മൾ അള്ളാഹുനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന പറയല്ലേ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണല്ലേ. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ചില ആളുകൾ പറഞ്ഞിരുന്നു മൊറാർജിയുടെ മൂത്രവും വഹാബികളുടെ മാത്രവും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താണ്, അള്ളാഹുനോട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക്കൻ അബദു ഇയ്യാക്കൻ സ്തായൻ അല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു ചോദ്യം അവിടെ അവസാനിപ്പിക്കാം. നമുക്ക് നമ്മൾ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, എന്തായിരുന്നു ഒരു കുസൃതി ചോദ്യം ഉണ്ട്. എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ കാണാൻ പറ്റില്ല, എന്താണ്? എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് കാണാൻ പറ്റില്ല. ആർക്കറിയാം എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല? അറിയോ? റൈത്താൽമോക്ക് അറിയോ? അല്ല. അജിനാസ് വല്ല പിടുത്തമുണ്ടോ? മലക്കൊന്നല്ല, വായു അല്ല. ഒരു കുസൃതി ചോദ്യം കേട്ടോ. ഏതായാലും നമുക്ക് നോക്കാം, ആരെങ്കിലുമൊക്കെ ഉത്തരം അയക്കും. അതിനു മുൻപ് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് പോവാം. അടുത്ത ആളാ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? അബ്ദുൽഹാദിയ. അബ്ദുൽഹാദി അവതരിപ്പിച്ചോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ അബു ഉസ്മാൻ റഹിമഹുള്ള എന്ന് പറയുന്ന ഒരു താബയും സൽമാൻ ഫാരിസ് റഹിമഹുള്ള എന്ന് പറയുന്ന ഒരു സഹാബിയും ഒരു മരണ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ സൽമാൻ റഹിമഹുള്ള ഒരു മരത്തിൻ്റെ ഉണങ്ങിയ കൊമ്പ് പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ നിലത്തു വീണു. അപ്പോൾ സൽമാൻ റഹിമഹുള്ള ചോദിച്ചു, ഞാനിതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നില്ലേ ഉസ്മാൻ? അപ്പോൾ ഉസ്മാൻ ചോദിച്ചു, എന്തിനാണിത് ചെയ്തത്? ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിക്കലൊരു മരണ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൃക്ഷത്തൈ പിടിച്ചു കുലുക്കി. അതിൻ്റെ ഉണങ്ങിയ ഇലകൾ താഴെ വീണു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സൽമാൻ ഞാനിതെന്തിനാണ് ചെയ്തത് എന്ന് എന്നോട് നീ ചോദിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരിക്കൽ ഒരു മുസ്ലിം നന്നായി വുളു ചെയ്യുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ മരത്തിൽ നിന്നും ഉണങ്ങിയ ഇലകൾ പോയുന്നത് പോലെ കൊയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഖുർആനിലെ ഒരായത്തോതി, പകലിന്റെ രണ്ടറ്റവും രാത്രിയുടെ ആദ്യയാമങ്ങളും ആദ്യയാമങ്ങളിലും നീ നമസ്കരിച്ചാൽ തീർച്ചയായും സൽക്കർമ്മങ്ങൾ നിന്റെ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയും. നമസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അതിന് ഉത്തരങ്ങൾ നൽകുകയും ചെയ്യും. അതിനാൽ നമ്മൾ നമസ്കരിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്.
0: മാഷാ അള്ളാഹ്, നമ്മൾ നമസ്കാരമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഗുണപാഠമുള്ളൊരു സംഭവം ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണെന്ത്? എന്ത് അബ്ദുൽഹാദി?
1: നമസ്കാരം.
0: നമസ്കാരം. നമ്മളൊക്കെ കൃത്യമായിട്ട് നമസ്കരിക്കാറുണ്ടോ? അറിയത്താരമോ നമസ്കരിക്കാറുണ്ടോ? അജിനാസ് കൃത്യമായി നമസ്കരിക്കാറുണ്ടോ? ഏ ഇല്ലേ, അതെന്താ നിസ്കരിക്കണ്ടേ? ഏ കൃത്യമായി നിസ്കരിക്കണ്ടേ? എങ്കിൽ മാത്രമേ നമ്മളും വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ അബ്ദുൽഹാദി? വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസമായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തായിരുന്നു?
1: നമസ്കാരം.
0: നമസ്കാരം അല്ലേ. ആ നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ എന്താവും? അവിശ്വാസിയായി മാറും അല്ലേ ഫാദി? നമ്മളൊക്കെ തീരെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ജമീല ബി പി വായു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ എം വളപട്ടണം വായു എന്നുള്ളത് സുബൈദ ഇസ്മായിൽ മടിക്കിരി അള്ളാഹു ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിസ ബിയ താമരശ്ശേരി മുഖം, ജമീല ബി പി കാളികാവ് കണ്ണ്, സഫാ ഇസ്മായിൽ വെട്ടം കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ നെയ്ല നിഴൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മെഹനാസ് ഗഫൂർ ശരിയുത്തര അയച്ചിട്ടുണ്ട്. ഒരാളാണ് ശരിയുത്തര അയച്ചത്. ഭാവി എന്നുള്ളതാണ് ശരിയുത്തരം. എന്താണ് ശരിയുത്തരം? ഭാവി. നമ്മുടെ ഭാവി നമുക്ക് കാണാൻ നമ്മൾ മുന്നിൽ കണ്ടാവുന്ന, പക്ഷെ അന്നോ കാണാനാകും. നമ്മുടെ അടുത്ത നിമിഷം എന്താ? അത് നമ്മുടെ ഭാവിയാണല്ലേ. അതുപോലെ ജമീല ബി പി ഉഷാറായി പാട്ടും പ്രസംഗവും ഒക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അള്ളാഹ്. അപ്പോഴേ ഇനിയും കുറേ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഫാദി, ഫാദിയുടെ ഒരു എന്താണ് സ്പീച്ച് ഉണ്ടല്ലേ, ഇംഗ്ലീഷ് സ്പീച്ച് അല്ലേ. ഓക്കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ടുഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് a few words about a very important topic, the importance of seeking knowledge. As a madrasa student, we are blessed because every day we learn about Islam, Quran, and how to be a good human being. Prophet Muhammad sallallahu alaihi wasallam said, seeking knowledge is a duty upon every Muslim. This means learning is not an option, it is our responsibility. Knowledge is like a light in the darkness. It helps us to understand what is right and what is wrong. In the Holy Quran, the very first word revealed to our Prophet was Iqra, which means read this. Show how much importance Islam gives to education. My dear friends, we should not study just to pass exam. We should study to change our lives and help others. The knowledge we gain from our madrasa should make us polite, kind, and respectful of our parents, teachers, elders. Let us promise today that we will attend our class regularly, listen to our teachers carefully, and practice what we learn in our daily lives. May Allah bless us with daily useful knowledge and guide us on the right path. Thank you. Assalamu alaikum.
0: Wa alaikum assalam wa rahmatullah. Masha Allah. നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒന്ന് ഉഷാറായി പഠിച്ച് ഉഷാറാക്കണം ഇൻഷാല്ലാ. അപ്പോഴേ നമ്മൾ ചോദിച്ചൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാനുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ ചോദ്യങ്ങൾ അയച്ചതെന്ന് കഴിഞ്ഞിടത്ത് ചോദിക്കാൻ എത്തിയിട്ടായിരുന്നു. അപ്പോൾ നഫീസ പി എ താമരശ്ശേരി നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നനച്ചാലും നനച്ചാലും നനയാത്ത തുണി ഏത്? അറിയോ? എത്ര നനച്ചാലും നനച്ചാലും നനയാത്ത തുണി ആർക്കറിയാം? അബ്ദുൽഹാദിക്ക് അറിയാം. അജിനാസിന് അറിയോ? അറിയിച്ചാൽ നഫീസ കുറവുണ്ടോ? ഇല്ല. ഫാദിയോ? അറിയില്ല. ഏതായാലും ഉത്തരം പറയാം. കുറച്ചിനൊരു സമയം നമുക്ക് കാത്തിരിക്കാം. ആരെങ്കിലും ഉത്തരം പറയുമോ നോക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം പറയാം. മോൻ്റെ പ്രസംഗത്തിനെ കുറിച്ച് മാഷാ അള്ളാ സൂപ്പർ ഇംഗ്ലീഷ് സ്പീച്ച് അമ്ന അമാന. അതുപോലെ കുറെ കുറേയേറെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണെന്ന്. അപ്പം നമുക്ക് നനച്ചാലും നനച്ചാലും നനയാതെ തുണി എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ് അബ്ദുൽഹാദി? എന്താ ഉത്തരം?
1: ചേമ്പില.
0: ചേമ്പില, വെരി ഗുഡ്, അതാണ് ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം, ഒരു കുസൃതി ചോദ്യമാണ്. ഞെട്ടിക്കുന്ന സിറ്റി ഏതാണ്? ഞെട്ടിക്കുന്ന സിറ്റി ഏതാണെന്നുള്ളതാണ് ചോദ്യം, ഒരു കുസൃതി ചോദ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. അറിയോ? ഞെട്ടിക്കുന്ന സിറ്റി, അതൊരു ഞെട്ടലാണ്. ചിന്തിക്കാൻ സമയം വേണമെന്നാ? ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോളൂ. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിനെ കുറിച്ച് ഉള്ളൊരു ബോധവൽക്കരണം നമ്മൾ, അല്ല ഒരു ചെറിയൊരു ബോധവൽക്കരണം നമ്മൾ അബ്ദുൽഹാദിയുടെ കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഇസ്ലാമിൽ എഡ്യൂക്കേഷനുള്ള പ്രാധാന്യം അല്ലേ, അതുപോലെ ഖൈറും ഹറാമും ഹലാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചെടുക്കണം. എവിടുന്നാണ് പഠിക്കേണ്ടത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചെടുക്കുക. ജമീല വി പി കാളികാവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പബ്ലിസിറ്റി അല്ല, ഞെട്ടിക്കുന്ന സിറ്റി. അതുപോലെ സൽമാൻ ഊരാഡംബരം ചേമ്പില എന്ന് ഉത്തരം നേരത്തെ നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഷംനാ അലവന് ഫാദി എന്താണ് നോളജ് സിറ്റി എന്നല്ല, ആയിഷ നെയ്ൽ ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരമാണ് അയച്ചത്, അതിപ്പോൾ നമ്മൾ പറയില്ല, കുറഞ്ഞൊരു സമയമോടെ കാത്തിരിക്കാം. ഞെട്ടിക്കുന്ന സിറ്റി, ഞെട്ടിക്കുന്ന സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നോക്കാം ഇനി ആരെങ്കിലും ഉത്തരം അയക്കുമോ എന്നുള്ളത്. ഒന്നും കൂടെ ചോദ്യം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആമാനെ അമ്നെ, അത് നമ്മളിപ്പോൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശരി ഉത്തരം പറയാനുള്ള പരിപാടിയിലാണ്, കുറഞ്ഞൊരു സമയമോടെ ഒന്ന് വെയിറ്റ് ചെയ്തു എന്നുള്ളൂ. ശരി ഉത്തരം പറയാം. ഇലക്ട്രിസിറ്റി, ഏതായാലും അതാണ് ശരി ഉത്തരം. മെഹനാദ് ഗഫൂർ അയച്ചിട്ടുണ്ട് ശരി ഉത്തരം, ഇലക്ട്രിസിറ്റി എന്നുള്ളത്. ഇനി ഇപ്പോൾ ആരും അയച്ചിട്ടില്ല, ഇത്രയും ആളുകളാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. രണ്ടാളുകൾ, ഒന്ന് ആരാണ്? നെയ്ലയും അതുപോലെ പിന്നെ മെഹനാദ് ഗഫൂർ ഷാദിയ, ഇവർ മൂന്നാളാണ് ശരി ഉത്തരം അയച്ചത്. അടുത്തൊരു ചോദ്യം, അത് കുറച്ച് ഗൗരവത്തിലുള്ള ചോദ്യമാണ്, ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള. മുനാഫിക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ മുനാഫിക്കുകൾ? അബ്ദുൽഹാദി, മുനാഫിക്കുകൾ ആരാന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ മുനാഫിക്കുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ? മുനാഫിക്കുകളെ കുറിച്ച് കേട്ടിട്ടില്ല, ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികളല്ലെങ്കിൽ ആരും മുനാഫിക്കുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? മുഅ്മിനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ? സത്യവിശ്വാസികൾ. അപ്പം മുനാഫിക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിന് നിങ്ങൾ മദീനയിൽ നിന്ന് റസൂലിൻ്റെ ജീവിതം മദീന ചരിത്രമൊക്കെ പഠിച്ചില്ലായിരുന്നോ? മുനാഫിക്കുകൾ കപടവിശ്വാസികൾ എന്ന് കേട്ടുക്കോ. ആരാ കപടവിശ്വാസികൾ? അവിശ്വാസികളല്ല കപടവിശ്വാസികൾ. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നവർ എന്ത് പറയും? ഞങ്ങൾ വിശ്വാസികളാണെന്നറിയും. എന്നാൽ ഒരു മനസ്സുകൊണ്ട് അവരെ വിശ്വാസികളായിട്ടുണ്ടാവില്ല. മുസ്ലീങ്ങൾക്ക് എന്തൊക്കെ പാര പണിയാൻ പറ്റുമോ അതൊക്കെ പണിഞ്ഞ് അവർ അവിശ്വാസികളുടെ കൂടെ കൂടുമ്പോൾ അവരെ കൂടെ കൂടിയിട്ട് വിശ്വാസികൾക്കെതിരെ ഇരുപ്പം പണികൾ എടുക്കുന്ന ആൾക്കാർ അല്ലേ. ആദ്യം തിരുപ്പം പണി. അപ്പോൾ ഏതായാലും ആ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് നമസ്കാരങ്ങളെ കുറിച്ച്, ഏതൊക്കെയായിരിക്കും? ഒന്ന് ഗസിയാവോ, സുബ്ഹി, പിന്നെ
1: തറാവീഹ്.
0: തറാവീഹ് അല്ല, ഫർദ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നമസ്കാരങ്ങൾ, ഒന്ന് സുബ്ഹി, പിന്നെ ഇശാ. ഓക്കെ, വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ? നോക്കാം ആരൊക്കെ ഉത്തരം അയക്കും എന്നുള്ളത്. അതുപോലെ നമ്മൾ ഉത്തരമൊക്കെ പബ്ലിഷ് ചെയ്ത് കുറേ കഴിഞ്ഞതിന് ശേഷം അമ്മയും അമ്മാനെ ഇപ്പോൾ ഉത്തരം അയച്ചിട്ടുണ്ട്. അതിന് വാലിഡ് അല്ല, കാരണം നമ്മളിവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ ഉത്തരം അയച്ചാൽ വാലിഡ് ആവില്ലല്ലോ. ഇല്ല, നമ്മൾ ഉത്തരം പറഞ്ഞതിന് ശേഷമുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യില്ല, വാലിഡ് ആവില്ല. ഉത്തരം പറഞ്ഞ് നമ്മൾ എത്ര തവണ റീഫ്രഷ് ചെയ്ത് നോക്കി. അതുപോലെ സുബഹി ഷംനാദ് ഖാൻ, അത് ആരൊക്കെ ചരിത്രം അയച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചോദിച്ചു ചോദിച്ചു മാഹിർ പർവേഷ് വടകര, വടകര ഇഷാ സുബഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല വി പി കാളികാവ് ഫജർ ഇഷാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ എം വലപട്ടണം സുബിയും ഇഷാവും. അതുപോലെ ഷംനാദ് ഖാൻ സുബഹി അസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉത്തരം അയക്കുമോ നോക്കുക. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പ് കേൾക്കാം. ഓക്കെ, പാഠക്കുറിപ്പിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, പാഠക്കുറിപ്പ് എന്ന പ്രോഗ്രാമിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലെ അറിവുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഗൗരവപ്പെട്ട നിർദ്ദേശങ്ങളുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ് കൂട്ടത്തിൽ. ഇന്ന് നമുക്ക് അറിയാനുള്ളത് ക്ഷമ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു മനോഹരമായൊരു ഗുണമാണ് ക്ഷമ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈമാനിൻ്റെ ഭാഗമായി അതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ ക്ഷമ കൈകൊള്ളുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പരീക്ഷണങ്ങളും ആപത്തുകളും ഒക്കെ നേരിടുമ്പോൾ എല്ലാത്തിലും ഒരു അവധാനത, ഒരു സമാധാനത്തോടുകൂടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവാണ് ക്ഷമ. നമുക്കറിയും നേരെ വിപരീതം പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രയാസം നേരിടുമ്പോൾ വേഗം ശബ്ദമുണ്ടാക്കി അട്ടഹസിച്ച് ക്ഷമിച്ച് നിൽക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പിന്നീട് ധാരാളം നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. അതാണ് ക്ഷമയില്ലെങ്കിലുള്ളൊരു വലിയൊരു പ്രയാസം. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതി അവൻ സ്വീകരിക്കും എന്നതാണ്. ത്യാഗങ്ങൾ സഹിച്ച് നന്മകൾ നേടിയെടുക്കാനുള്ളൊരു മാർഗമായി, ഒരു ടൂളായി ഒരു വിശ്വാസി അതിനെ സ്വീകരിക്കും എന്നതാണ്. അപ്പം നമ്മളൊക്കെ കുട്ടികളാണ്, ചെറിയ പ്രായത്തിലുള്ള മക്കളാണ്. സ്കൂളിലും നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ നമ്മൾ പല നിലക്ക് പല കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകും, പല കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കും. അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടിയൊക്കെ വരും, ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവലംബിക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, തെറ്റുകൾ ചെയ്യുക എന്ന ഒരു കാര്യം. നമുക്കൊക്കെ ഒരു പക്ഷേ ചെയ്യുന്ന സമയത്ത് വലിയ അതുകൊണ്ടുണ്ടാകുന്ന ചില മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു സന്തോഷം ഉണ്ടാവും തെറ്റ് ചെയ്യുമ്പോൾ. അത് ചെയ്യാൻ മനസ്സിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയും, അപ്പോൾ നമ്മളത് അവസാനം ചെയ്തു പോകും. അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല നമുക്കൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. ധാരാളം വീഴ്ചകളും തെറ്റുകളും, നമ്മുടെ സുഹൃത്തുക്കളെ തെറിവാക്ക് വിളിക്കുക, അവരെ ആവശ്യമില്ലാതെ നമ്മൾ അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റുകളാണല്ലോ. ഇതൊക്കെ ചെയ്യാൻ നമ്മളെ മനസ്സ് പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ക്ഷമയുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ ശദീദു ബിസ്സുറു ആ ഇന്നമ ശദീദു അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. നബി പഠിപ്പിച്ച ആ ഹദീസ് എന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരാളോട് ഗുസ്തി പിടിച്ച് അയാളോട് പിന്നെ മൽപ്പിടുത്തം നടത്തി അയാൾ ഞാനാടാ എല്ലാത്തിനേക്കാളും ഉഷാർ, നിന്നേക്കാളും ഉഷാർ ഞാനാണ് എന്ന അർത്ഥത്തിൽ അവനെ ഒരാളെ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തി നമ്മളാണ് ജയിച്ചാൽ, അങ്ങനെ ജയിക്കുന്ന ആളല്ല ശക്തന്, അങ്ങനെ ജയിക്കുന്ന ആളല്ല ശക്തൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിശ്ചയമായും കോപം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയം പഠിപ്പിച്ചത്. നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കൽ എന്താ, നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ രണ്ട് അടിയാൻ അടിച്ചാൽ, അവനോട് രണ്ട് വാക്ക് തെറി പറഞ്ഞാൽ ഞാൻ വലിയ കേമനായി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. പക്ഷേ അത് കേമത്തരമല്ല, അത് നമ്മളെന്തല്ല വലുതായതല്ല, മറിച്ച് നമ്മൾ ചെറുതായതാണ്, നമ്മൾ ജയിച്ചിട്ടില്ല. നമ്മളെ ജയപ്പോഴാണ് നമ്മളങ്ങനെ നമ്മളൊരാളെ നമ്മളെ ഇങ്ങോട്ട് കാട്ടാൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാട്ടേണ്ട ഒരു ഘട്ടം നമുക്കുണ്ടായി, അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാതൊക്കെ അങ്ങോട്ട് നമ്മളെന്താക്കാതൊക്കെ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളതാണ്. മറ്റൊരു വശം, നന്മകൾ ചെയ്യാനുള്ള ക്ഷമം. നമുക്കൊക്കെ ഭയങ്കര മടി പിടിച്ച് പലപ്പോഴും പല നന്മകളും നഷ്ടമായി പോയിട്ടുണ്ടാവും. നിർബന്ധമായ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, നിസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി ദൈനംദിന ജീവിതത്തിൽ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിയ, ദുഹർ, അസർ, മഗ്രിബ്, ഇശാഒക്കെ എപ്പോഴും അതിൻ്റെ കറക്റ്റ് സമയത്ത് ഫോളോ ചെയ്ത് നിസ്കരിക്കേണ്ട. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്, മദ്രസകളിലും മദ്രസാ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സിലബസിലൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, അതിൽ ചെയ്യേണ്ട സുന്നത്തുകൾ, നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ, ഇതൊക്കെ കൃത്യമായി പഠിച്ചാണ്. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്തിനാ ഒക്കെ മനസ്സിലാക്കി വെച്ചത്? കൃത്യമായി നിസ്കാരം ഫോളോ ചെയ്യാനാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എന്ത് ഒരു കാര്യമാണ്? എന്ത്? ക്ഷമ എന്നുള്ളത്. നന്മ ചെയ്യാൻ ക്ഷമ വേണം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീനാമനു ഇസ്തഈനു ബിസ്സബ്രി ഇന്നല്ലാഹ മഅ സ്സാബിരീൻ. അല്ലയോ വിശ്വാസികൾ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടണമെന്നാണ്. അപ്പം ക്ഷമ ഉള്ള ഒരാൾക്ക് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു അള്ളഹാനോട് സഹായം ചോദിക്കുമ്പോൾ അതൊരു ക്ഷമ ഉള്ള ഒരാൾക്ക് സാധിക്കും ആ കാര്യം എന്ന നിലക്കാണല്ല ഈ കാര്യം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ക്ഷമിക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളള്ളത് എന്നാണ്. അപ്പം നമുക്ക് നന്മ ചെയ്യാൻ, എന്ത് ചെറിയ നന്മയാണെങ്കിലും അത് ചെയ്യാൻ ഒരു ക്ഷമ വേണ്ടി വരും. നമ്മൾ അക്ഷമനായി പ്രവർത്തിച്ച ക്ഷമയില്ലാത്ത ആളായി മാറിയാലോ നമുക്ക് ആ നന്മ നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ഒരു ഒരു ബാക്കി പത്രം. അതുകൊണ്ട് നമ്മൾ ക്ഷമ അവലംബിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തിന്മ ചെയ്യാതിരിക്കാനും ക്ഷമ വേണം, നന്മ ചെയ്യാനും ക്ഷമ വേണ്ടി വരും. പിന്നെ പൊതുവേ നമുക്ക് ബാധിക്കുന്ന ദുരന്തങ്ങൾ, വിപത്തുകൾ, അങ്ങനത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ എന്താക്കണം? വലിയ ക്ഷമ അവലംബിക്കണം. ഇപ്പോൾ ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മളതിൽ പ്രയാസപ്പെട്ട് നമ്മൾ വെറും വർത്തമാനങ്ങൾ, അനിഷ്ടകരമായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയാൽ, എൻ്റെ ജീവിതത്തിൽ മാത്രമുള്ളത് വേറെ എല്ലാ ആൾക്കാർക്കും കിട്ടണില്ല, ഞാനിങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന നിലക്കൊക്കെയുള്ള വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിച്ചതാണ് എന്നൊരു ചിന്ത നമുക്കില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ചൊരു സംഭവത്തിൽ മഹാനായ അബൂ മൂസ റളിയല്ലാഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറയണം. എന്താ അറിയോ സംഭവം? ഒരു അടിമയുടെ കുട്ടി, നമുക്കൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ചെറിയ ചെറിയ മക്കൾ മരണപ്പെടുമ്പോൾ അഥവാ ഈ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ മലക്കുകൾ മലക്കുകളോട് ചോദിക്കും അത്രേ, എന്താണ് ആ കുട്ടി മരണപ്പെട്ടപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ പിന്നെ എന്താണ് പറഞ്ഞത്, അവരുടെ പിന്നെ മാനസിക നിലപാട് എന്തായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, അവൻ നിന്നെ സ്തുതിച്ചു, അള്ളാഹുവേ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ എന്നവർ പറഞ്ഞു എന്നാണ് മലക്കൾ അള്ളാഹുക്ക് കൊടുക്കുന്ന മറുപടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്താ പറയണത്? അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? ബൈത്തുൽ ഹംദാണ്. ബൈത്തുൽ ഹംദ് എന്ന പേരിലൊരു സ്വർഗത്തിലൊരു ഭവനം, ഒരു വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹു കൽപ്പിക്കണം. അപ്പോൾ അത് ആർക്കാണ് കിട്ടുന്നത്? കുട്ടി മരണപ്പെട്ടു പോകുക എന്ന എത്ര വലിയ പ്രയാസമുള്ള കാര്യം. ചെറിയൊരു കുഞ്ഞ്, നമ്മളൊക്കെ എത്രയോ ഓമനത്വത്തിൽ വളർത്തുന്ന, ഇഷ്ടത്തോടെ കാണുന്ന ചെറിയ കുട്ടി മരണപ്പെടുമ്പോൾ വലിയ പ്രയാസം മനസ്സിലുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ആ സമയത്തും അൽഹംദുലില്ല, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവാണ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത്, അള്ളാഹു ആ കുഞ്ഞിനെ തിരിച്ചെടുത്തു എന്ന നിലക്കുള്ളൊരു നിലപാടാണ് നമ്മുടെ മനസ്സിൻ്റെ നിലപാടെങ്കിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമ നമ്മൾ അവലംബിക്കുക. ജീവിതത്തിൽ ഒരു കാര്യത്തിലും ധൃതി ഉണ്ടാവരുത്. മറ്റൊരു വിഷയമാണ് ധൃതി ഉണ്ടാകുക എന്നുള്ളത്. ധൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമ നഷ്ടപ്പെടും. വേഗം വേഗം കിട്ടണം എന്നുള്ളൊരു ഒരു മനസ്സിൻ്റെ തേട്ടമാണെങ്കിൽ അവിടെ ക്ഷമ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ധൃതി ശൈത്താനിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്

0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. മാഷാ അള്ളാ, നല്ലൊരു അറബിക് സോങ് നമ്മൾ കേട്ടു. ഇതോടെ നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്നത് ഫാദി, അടുത്ത ആള്
1: അബ്ദുൽ ഹാദി,
0: അബ്ദുൽ ഹാദി
1: അജ്നാസ്
0: അജ്നാസ് ആൻഡ് റൈതാൽ നഫീസ് അല്ലേ. നമ്മുടെ കൊച്ചു കൂട്ടുകാരായിരുന്നു താമരശ്ശേരി ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള കൂട്ടുകാരുടെ കൂടെ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാ അള്ളാ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം. ഷാഹിദ് കൊടപ്പന ആലപിച്ചത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരം, അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
4: അങ്ങനെ ഒരു ദിവസം ഉസ്താദെ ബഹുമാനപൂർവ്വം വിളിച്ചു.
3: മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു തേടുകയും ഷെയ്ഖിന് നേർച്ചയാക്കുന്നതും നമ്മൾ ശരിവെക്കുന്നുണ്ടല്ലോ. എന്നാൽ ഗുരുവായൂരപ്പനെ വിളിക്കുന്നതും നേർച്ചയാക്കുന്നതും എതിർക്കുന്നു. എന്താണ് ഇതിൻ്റെ വ്യത്യാസം?
4: ഉസ്താദ് കോപത്തോടെ കുറേ ചീത്ത പറഞ്ഞു. ഞാൻ വിനയപൂർവ്വം പറഞ്ഞു, ഞാൻ ചോദിച്ചത് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷേ എന്റെ സംശയം തീർന്നില്ല. വല്ലതും പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാണ്. ഉസ്താദ് ദേഷ്യത്തോടെ പറഞ്ഞു,
3: എടാ ഹമുക്കേ, മൊയ്യദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂരപ്പൻ വെറുക്കപ്പെട്ടവനാണെന്നും നിനക്കറിഞ്ഞുകൂടെ?
4: ഉടനെ ഞാൻ ചോദിച്ചു, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് നമുക്ക് തേടാം, ഇതാണല്ലേ നമ്മുടെ മസല. അപ്പോൾ എങ്കിൽ നസ്രാണികൾ ഈസാനബിയെ വിളിച്ചു തേടുന്നത് നമ്മളെന്തിനെതിർക്കണം? ഉസ്താദ് ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്.
3: എടാ കുരുത്തം കെട്ടവനെ, നീ ഇത്ര ചെറുപ്പത്തിലെ തലതിരിഞ്ഞുപോയല്ലോ എന്ന് ആക്രോശിച്ചു.
4: തല തിരിഞ്ഞതല്ല, തിരിഞ്ഞുപോയ തല നേരെയായി വരികയാണ് എന്ന് പറയാൻ മനസ്സിൽ വന്നു. പക്ഷേ ക്രോധം നിറഞ്ഞ ആ മുഖം കണ്ട് പേടിച്ച് വിറച്ച് ഞാൻ പിൻവാങ്ങി. ഒരു പച്ചപ്പരമാർത്ഥമല്ലേ ഞാൻ പറഞ്ഞത്? പകരം കിട്ടിയത് ശാപ കോപ ക്രോധങ്ങളും. തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട വാമനപുരത്ത് 6 മൈൽ കിഴക്കുള്ള പുലിപ്പാറയിൽ 21 വയസ്സ് പ്രായത്തിൽ ഒരു നബിദിന സമ്മേളനത്തിൽ ഞാൻ ഒരു പ്രസംഗകനാകേണ്ടി വന്നു. ഒരു നിർബന്ധ സാഹചര്യത്തിലായിരുന്നു അത്. ആ പ്രസംഗമാണ് പാതിരാവിൻ്റെ യാമങ്ങൾ പിന്നിട്ട് ഭയാനകമായ കൂരിരുട്ടിൽ ഏകനായി കുടുംബവും വിടിഞ്ഞ് ഓടേണ്ടി വന്നത്. പ്രസംഗത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ അറിയുമ്പോൾ നാം ഇവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ടു പോയെന്ന് ആശ്വസിക്കുന്നവരുണ്ടാകും. ഞാനും അങ്ങനെയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ ഒരു സംഭവം ഈ ആശ്വാസത്തിന് മങ്ങലുണ്ടാക്കി. അക്ഷരവിരോധികളായ പഴയ പൗരോഹിത്യത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കുന്ന അവരുടെ പുതിയ തലമുറക്കും ഇടയിൽ ദശകങ്ങളുടെ അന്തരമുണ്ടായി. പക്ഷേ മുരടിച്ച അന്ധവിശ്വാസത്തിന് മാറ്റമുണ്ടായില്ല. അന്ന് ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ ഭയാനകമായി തോന്നിയേക്കാം. എന്നാൽ ഇക്കാലത്തെ ചിലരുടെ അനുഭവങ്ങൾ കേട്ട് ഞാനും തരിച്ചുപോയി.
3: എന്റെ മക്കളിൽ 6-ാമൻ മുബാറക് ഇതെഴുതുമ്പോൾ അബുദാബിയിലെ സിവിൽ കോടതിയിൽ ഉദ്യോഗസ്ഥനാണ്. 1993 ഡിസംബറിൽ അവൻ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു സംഭവം എന്നെ അത്യധികം വേദനിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതറിയുമ്പോൾ നിങ്ങളും ഈ വേദനകളിൽ പങ്കുചേരാതിരിക്കുകയില്ല. മനുഷ്യത്വം നശിക്കാത്തവരിൽ അതുണ്ടാകും. മുബാറക്കിനോടൊത്ത് അബുദാബിയിൽ താമസവും നല്ല സമ്പർക്കവുമുണ്ടായിരുന്ന ഒരു യുവാവ്, മലപ്പുറം ജില്ലക്കാരൻ, കടുത്ത സുന്നി കുടുംബത്തിലെ അംഗം, കാന്തപുരം മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു, വിവാഹിതൻ. പലതും കേട്ടുപഠിക്കാനും ചിന്തിക്കാനും അബുദാബിയിലെത്തിയ ശേഷം സ്വതന്ത്ര സാഹചര്യമുണ്ടായപ്പോൾ ആ യുവാവിൻ്റെ മനസ്സിനെ പൊതിഞ്ഞിരുന്ന ഖുറാഫാത്തിൻ്റെ ഇരുട്ട് കുറേശ്ശയായി നീങ്ങി തൗഹീദിൻ്റെ വെളിച്ചം അതിൽ കടന്നു. അയാൾ നാട്ടിലേക്ക് വരുവാൻ അടുത്തപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കളുടെ സമ്പർക്കം നാട്ടിൽ ലഭിക്കണമെന്ന് ആശിച്ചു. അബുദാബിയിലുള്ള ഇസ്ലാഹി സുഹൃത്തുക്കളിലൂടെ പരിചയമുണ്ടാക്കി. അങ്ങനെ ഇദ്ദേഹം നാട്ടിലെത്തിയോ എന്നറിയാൻ അവർ 1-2 തവണ വീട്ടിൽ അന്വേഷിച്ചു ചെന്നു. വീട്ടിൽ ചെന്ന ചെറുപ്പക്കാർ മുജാഹിദു പ്രസ്ഥാന പ്രവർത്തകരാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞതോടെ സംശയവും വേവലാതിയുമായി. നമ്മുടെ സുഹൃത്ത് വീട്ടിലെത്തി. പിതാവ് മകനെ രഹസ്യമായി വീക്ഷിക്കുകയും ചെയ്തു. തൗഹീദ് സംബന്ധമായ ലഘുലേഖകളും കാസറ്റുകളും മറ്റും ബാഗിൽ നിന്നും കണ്ടെടുത്തു.

0: അതോടെ ആ മനുഷ്യന്റെ സമനില തെറ്റി. മകനെ ക്രൂരമായി മർദ്ദിച്ചു. അയാൾ സത്യം തുറന്നു പറഞ്ഞതോടെ മർദ്ദനം ഇരട്ടിച്ചു. പിതാവും ബന്ധുക്കളും ചേർന്നു പിടിച്ചുകെട്ടി ജീപ്പിലിട്ടു. കോഴിക്കോട് മാവൂർ റോഡിലുള്ള കാന്തപുരത്തിൻ്റെ മർക്കസ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി.
1: നേരത്തെ ബന്ധപ്പെട്ട് സമയം നിർണയിച്ചിട്ടുള്ള പോക്കായിരുന്നു അത്. വഴിനീളെ ഇടയ്ക്കിടെ പുതിയതിൽ നിന്നും പിന്മാറാൻ കൽപ്പിക്കലും വിസമ്മതിക്കുമ്പോൾ മർദ്ദിക്കലും തുടർന്നു. അങ്ങനെ മർക്കസിലെത്തി. മഹാമുസ്ലിയാർ ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യുവാവിനെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. തൻ്റെ തൗഹീദിലുള്ള വിശ്വാസം അയാൾ മുസ്ലിയാരുടെ മുമ്പിൽ നിസ്സങ്കോചം വെളിപ്പെടുത്തി. യുവാവ് ചില ചോദ്യങ്ങൾ മുസ്ലിയാരുടെ നേർക്കും വിട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ഭ്രാന്തനായ പിതാവ് അവിടെയിട്ട് മകനെ തല്ലി. അപ്പോൾ ഞാൻ ഇവനോട് തനിയെ സംസാരിക്കാം എന്ന് മുസ്ലിയാർ പറഞ്ഞ് മറ്റുള്ളവരെ മുറിയിൽ നിന്നൊഴിവാക്കി. തന്ത്രപൂർവ്വം ഉപദേശിച്ചു. ഗുണമില്ലെന്ന് മനസ്സിലായപ്പോൾ ഭീഷണിപ്പെടുത്തി. തൗഹീദിൻ്റെ പ്രഭയാൽ തിളങ്ങിയ ആ യുവ ഹൃദയം അഹദ് എന്ന ബിലാലിൻ്റെ റളിയല്ലാഹു അൻഹു മന്ത്രധ്വനികൾ കേട്ടിരിക്കാം. അയാൾ പറഞ്ഞു, എനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മുസ്ലിയാരായിരിക്കും ഉത്തരവാദി. ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ ആദ്യത്തെ എൻ്റെ ജോലി അതായിരിക്കും. അപ്പോൾ മഹാമുസ്ലിയാരുടെ സൈക്കിളിൽ നിന്ന് വീണ ചിരി ഞാൻ ഊഹിക്കുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ നടന്ന പ്രസിദ്ധവും ഗുണസമ്പൂർണവുമായ വാദപ്രതിവാദ വേദിയിൽ ഈ മുസ്ലിയാർ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടെ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രഗത്ഭശൂരനായ എ പി അബ്ദുൽ ഖാദിർ മൗലവി മുസ്ലിയാരുടെ തലക്ക് സന്ദർഭോചിതമായ ഒരു കിഴുക്കു കൊടുത്തു. സൈക്കിളിൽ നിന്ന് വീണ ചിരി, വളിച്ച ചിരി, ചമ്മിയ ചിരി എന്നൊക്കെ പ്രാദേശികമായ നാടൻ ശൈലികളുണ്ടല്ലോ. പക്ഷേ എ പിയുടെ ഈ പ്രയോഗം പിന്നീട് പ്രാസംഗികരും എഴുത്തുകാരും പകർത്തുന്ന ഒരു രസികൻ ശൈലിയായി ഭവിച്ചു. മുസ്ലിയാർ തൻ്റെ സൈക്കിൾ ചിരിയുമായി മുറിക്ക് പുറത്ത് കാത്തുനിന്ന പിതാവിനെയും ബന്ധുക്കളെയും വിളിച്ചു. ശാന്തമായി ഉപദേശിച്ചു, നിങ്ങൾ ബേജാറാവണ്ട, അവൻ ശരിയായിക്കൊള്ളും. മുസ്ലിയാർ കാര്യമായി മന്ത്രിച്ചൂതി മകന്റെ ബലാവ് മുസീബത്തിന് അടക്കം നൽകിയിരിക്കുമെന്ന ആശ്വാസത്തിൽ അവനെയും കൊണ്ടു മടങ്ങി. വഴിമധ്യേ കൂടെയുള്ളവരുടെ അടക്കം പറച്ചിലിൽ നിന്നും യുവാവ് അപകടം മണത്തറിഞ്ഞു. മടക്ക വിസയുള്ള തൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും നശിപ്പിക്കലാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ അവനൊരു തന്ത്രം തോന്നി. വഴിയിലാണ് അയാളുടെ ഭാര്യാഗ്രഹം. അത്യാവശ്യമായി അവിടെയൊന്നിറങ്ങണം, നാളെ രാവിലെ വീട്ടിലേക്ക് എത്തിക്കൊള്ളാം എന്ന് അനുനയത്തിൽ പറഞ്ഞു. അനുവാദം വാങ്ങി വണ്ടിയിൽ നിന്നിറങ്ങി. ഉടൻ തന്നെ മറ്റൊരു ടാക്സിക്കാറിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് അതിവേഗം വീട്ടിലെത്തി പാസ്പോർട്ടും ടിക്കറ്റും എടുത്ത് ഭാര്യാഗ്രഹത്തിലേക്ക് പലായനം ചെയ്തു. പിതാവും കൂട്ടരും ഇടയ്ക്കെവിടെയോ തങ്ങി സാവധാനം വീട്ടിലെത്തി പെട്ടി പരിശോധിച്ചപ്പോഴാണ് അമളി പറ്റിയെന്ന് മനസ്സിലായത്.
0: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
5: നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മസ്ജിദുൻ നബവിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ വന്നു. അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിനടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മുമ്പുള്ള സ്ഥലം അഥവാ കുബയുമായി ബന്ധപ്പെട്ട ആ ഒരു പള്ളി നിർമ്മാണവും അവിടെയാണ് പ്രവാചകൻ തങ്ങിയത്. അങ്ങനെ പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊത്ത് മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മദീന അന്ന് പ്രകാശപൂരിതമായ ഒരു ഒരു സമയമാണ്. അതുപോലെ മദീന പ്രകാശപൂരിതമായ ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വഹാബ കിറാമിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും.
6: ജനങ്ങളൊക്കെ
5: ആഹ്ലാദപരിതരായി എല്ലാവരും പ്രവാചകനെ ഒരു നോക്ക് കാണുവാനും കേൾക്കുവാനും വേണ്ടി നല്ല വസ്ത്രം ധരിച്ച് അവർ കാത്തിരിക്കുന്ന വളരെ ഉത്സാഹപൂർണമായ ഒരു കാഴ്ചയാണ് അന്ന് മദീനത്ത് സംഭവിച്ചത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകനെ എതിരേൽക്കാൻ വേണ്ടി തങ്ങളുടെ വീടുകളിൽ തങ്ങണം, കാരണം പ്രവാചകന് വീടില്ലല്ലോ. അപ്പം തങ്ങളുടെ വീടുകളിൽ അതിഥിയായി കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ സ്വഹാബാക്കളും എന്ത് ചെയ്തു, ഈ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് അവരവരുടെ വീടെത്തുമ്പോഴേക്ക് എന്ത് ചെയ്തു, അതിലേക്ക് വലിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം പ്രസിദ്ധമായൊരു വാക്ക്, ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറ, നിങ്ങൾ അതിനെ ഒന്നും ചെയ്യണ്ട, ആ മൃഗത്തെ നിങ്ങളൊന്നും ചെയ്യണ്ട, അത് കൽപ്പിക്കപ്പെട്ടതാണ്, അതിനറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത്, മുട്ടുകുത്തേണ്ടത് എന്നറിയാം. അപ്പോൾ വീട് കഴിഞ്ഞുപോയ സഹാബത്തിന് സങ്കടമായി, വരാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയായിട്ട് ഈ ഒട്ടകം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. തങ്ങളുടെ വീടുകൾ കഴിഞ്ഞുപോയ ആളുകൾക്ക് സഹാബികൾക്ക് എന്തായി, സങ്കടമായി, ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങില്ലല്ലോ. വരാനിരിക്കുന്ന വീടുകളുള്ള സഹാബികൾക്കൊരു പ്രതീക്ഷയും, ഒട്ടകം നമ്മുടെ പിന്നെ വീടിൻ്റെ മുമ്പിലെങ്ങാനും വന്നിരുന്നാലോ. അങ്ങനെ ഈ ഒട്ടകം പോയിട്ടൊരു ഒരു ഒഴിഞ്ഞ ഒരു പറമ്പിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുട്ടുകുത്തുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ അറിയാം രണ്ട് അനാഥ ബാലന്മാരുടെ ഒരു പറമ്പാണത്, ഇങ്ങനെ ഒരു വിശാലമായി കിടക്കുന്ന, അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈത്തപ്പഴമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒട്ടകം പോയിട്ട് എന്ത് ചെയ്യുന്നത്, മുട്ടുകുത്തുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു ഇതാരുടെ പറമ്പാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കിട്ടി, ഇത് സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ ബാലന്മാരുടെ പറമ്പാണ് എന്ന് കിട്ടി. ആ പ്രവാചകൻ്റെ മനസ്സ്, സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ എന്താണുള്ളത്, ഇവിടെ പള്ളി നിർമ്മിക്കണം, അതിനോടനുബന്ധമായിട്ട് എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കണം. അപ്പോൾ ഇതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അനാഥബാലന്മാർ നമ്മൾ ആലോചിക്കണം, അവർ സന്നദ്ധരായി എന്നാണ് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. സൗജന്യമായിട്ട് മസ്ജിദുൻ നബവി എന്ന് നിൽക്കുന്ന സ്ഥലം സൗജന്യമായിട്ട് കൊടുക്കാൻ അവർ തയ്യാറായി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ഇതിൻ്റെ വില നിങ്ങൾ നിശ്ചയിക്കുക, ഇതിൻ്റെ വില നിങ്ങൾ എത്രയാണെന്ന് നിശ്ചയിക്കുക, അത് നൽകുക. അങ്ങനെയാണത് പർച്ചേസ് ചെയ്യുന്നത്, വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പള്ളി ആകുന്നത് വരെ താമസിക്കണമല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, അയ്യു ബുയൂത്തിൻ അഹലുന അഖ്റബ്, ഇവിടെ അടുത്ത് വീടുള്ള ആളാരാണ്? അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലെ, സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുന്നത് ഖാലിദ് ബിൻ യസീദ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അതാണ് എൻ്റെ വീട്, അതാണ് എൻ്റെ വീടിൻ്റെ കവാടം, ആ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഖാലിദ് ബിൻ യസീദ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്കും നമുക്കും ഒരു ഒരു അവ്യക്തത ഉണ്ടാകും. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ നെഞ്ചിലേറ്റുന്ന അദ്ദേഹത്തിൻ്റെ കുനിയത്ത് കേട്ട നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആ കുനിയത്ത് എന്ന് പറയുന്നത് അബു അയ്യൂബ് അൻസാരിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമാണെന്ത്, ഖാലിദ് ബിൻ യസീദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബു അയ്യൂബ് അൻസാരി. അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് ഒരുപാട് നമ്മൾക്കൊക്കെ ഇങ്ങനെ കണ്ണീരോടുക്കനെ വായിക്കുന്ന ചില ചരിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനത്ത് ആദ്യമായി വിരുന്നൂട്ടാനുള്ള അവസരം ആർക്ക് കിട്ടാണ്, അബൂ അയ്യൂബ് അൻസാരിക്ക്.
6: അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലല്ലേ മുട്ടുകുത്തിയത്?
5: അല്ല,
6: ഈ ബാലന്മാരുടെ.
5: അതെ.
6: അപ്പൊ അവര് അനാഥബാലരായതുകൊണ്ട്,
5: അതെ,
6: അവരെ, കാരണം അവരുടെ ഭാവിയുള്ള ജീവിതം കൂടി കണ്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സുസ്ഥിരമായ ഒരു വീടും സ്ഥലവും നിശ്ചയിച്ചതിനു ശേഷമാണ് അവിടെ, കാരണം അത് പ്രവാച അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ തൊട്ടടുത്താണ്
5: വീട്. അപ്പൊ തൽക്കാലം ഈ വീട്, പിന്നെ പള്ളിയുടെ നിർമ്മാണവും തന്റെ വീടിന്റെ നിർമ്മാണവും പൂർത്തിയാകുന്നതുവരെ ഒരു രണ്ടാഴ്ച കാലം, നമ്മുടെ ഇന്നത്തെ ഒരു കോൺക്രീറ്റ് കെട്ടിട അല്ലല്ലോ, അപ്പൊ അതൊന്ന് പൂർത്തിയാകുന്നവരെ തൽക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കണം. അതിനാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് സെലക്ട് ചെയ്തത്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അബൂയൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വാക്കുകളിൽ തന്നെ അത് കാണാൻ കഴിയുമെന്ന്, തനിക്ക് കിട്ടിയ ലോകത്ത് ലഭ്യമാകുന്ന നിധികളെക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ്, ഒരു ലോകത്തുള്ള മുഴുവൻ നിധികളും തനിക്ക് കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാകും, അത്രയും സന്തോഷമാണ് പ്രവാചകനെ അതിഥിയായി കിട്ടിയതിൽ എനിക്കെന്ന് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഈ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിനെ എന്ത് ചെയ്യണം, പിന്നെ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ ഏകദേശം ഒരു മോശമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ വലിയ പണക്കാരനുമല്ല, അങ്ങേയറ്റം ദരിദ്രനുമല്ല, ഒരു രണ്ടു നില വീടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടു നില വീടെന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തടി കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഓല കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ടു നില വീട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യണം, പിന്നെ മുകളിലാണ് സൗകര്യം ഒരുക്കിയത്. ആര്? അബൂ അയ്യൂബ് അൻസാരി
6: റളിയല്ലാഹു അൻഹു,
5: ഖാലിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗതനായിട്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങക്ക് മുഗൾ ഭാഗമാണ് ഞങ്ങളുടെ വീടിൻ്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂ അയ്യൂബ്, അത് നിങ്ങൾക്ക് വിഷമകരാവും. ഞാനിവിടെ താമസിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്ദർശകർ എനിക്കുണ്ടാവും, അപ്പോൾ അത് താങ്കളുടെ സ്വകാര്യതയെ അത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് താഴ്ഭാഗത്ത് നിങ്ങൾ സൗകര്യം ഒരുക്കുക എന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധത്തിന് വഴങ്ങി താഴത്തെ നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യം ഒരുക്കുക. അങ്ങനെ അന്നത്തെ രാത്രി പിന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിനും ഭാര്യയും കിടക്കുമ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്, എങ്ങനെയാണ് പ്രവാചകനെ ഇനി തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആലോചനയിലാണ്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്. അത് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയണം, അല്ല നമ്മൾ എന്തു പണിയായി ചെയ്തത്, നമ്മൾ എവിടെയാണ് ഈ കിടക്കുന്നത്, നമ്മളെവിടെയാണ് ഈ ചവിട്ടുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ താഴെ കിടക്കുന്നത്, അപ്പം നമ്മൾ മുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് പോലെയല്ലേ. അപ്പം ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. അപ്പോൾ പിന്നീട് ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചുമരിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ നമ്മൾ കിടക്കുക, മുകളിൽ നമ്മൾ ചവിട്ടുക, അങ്ങനെ അവർ പിന്നെ ചുമരിനോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ മുകളിലേക്ക് വരണം, നിങ്ങൾക്ക് ഞങ്ങൾ മുകളിൽ ഒരുക്കിത്തരാം. അപ്പോൾ അതെന്താ അബൂ അയ്യൂബ് അങ്ങനൊരു സംസാരം? അപ്പോൾ പറഞ്ഞു, എന്ത്, ഇന്നലെ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല, അങ്ങ് താഴെ ഞങ്ങൾ മുകളിൽ, ഞങ്ങളവിടെ നടക്കുന്നു മുകളിൽ കിടക്കുന്നു, അതൊരു അദബ് കേടല്ലേ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂ അയ്യൂബ് അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുകയാണ്. അങ്ങനെ ഇത് മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സിലുള്ള സമയത്ത് മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ്. നമ്മളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു നല്ലൊരു തണുപ്പുള്ള ഒരു രാത്രി. അപ്പോൾ ആ തണുപ്പുള്ള ഒരു രാത്രി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യ മുകളിൽ കിടക്കുന്ന സമയത്ത് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഒരു ദാഹം തോന്നി. അങ്ങനെ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു പിന്നെ മൺകൂജുണ്ട്, അപ്പോൾ ആ കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് അപ്പോൾ അറിയാതെ എന്ത് ചെയ്തു, ഇത് തട്ടി താഴെ വീണു, അത് പൊട്ടി, അതിലുള്ള വെള്ളം എന്ത് ചെയ്തു, താഴേക്ക് ഒഴുകി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മൊസൈക്കിൻ്റെയോ മാർബിളിൻ്റെയോ തറയല്ല, ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ തറയാണ്. അങ്ങനെ എന്ത് ചെയ്തു, പെട്ടെന്ന് ഓർമ്മ വന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് ആകെണ്ടായിരുന്ന ഒരു കമ്പിളി കൊണ്ട് എന്ത് ചെയ്തു, അത് വെച്ച് അത് ഒപ്പിയെടുത്ത്, ഈ ഭാര്യയും അബൂ അയ്യൂബ് റളിയല്ലാഹുവിനും അത് ഒപ്പിയെടുത്ത് എന്ത് ചെയ്തു, പിന്നെ വെള്ളം താഴേക്ക് വീഴാത്ത രൂപത്തിൽ അതാക്കി തീർത്തുന്നു. പിന്നീട് ശേഷം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം ആ കൊടും തണുപ്പത്തുണ്ടായിരുന്ന കമ്പിളി കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ വെള്ളം ഒപ്പിയെടുത്തത്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഇനിയൊരു നിവൃത്തിയില്ല, അങ്ങ് മുകളിലേക്ക് തന്നെ വരണം. അപ്പോൾ എന്താ അബൂ അയ്യൂബ്? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി എന്ത് ചെയ്തു, അബു അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് ഇതുണ്ടായത്. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ സ്വഹാബത്ത് എത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചു. അവരുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ചിന്ത കൊണ്ടുമൊക്കെ അവർ എത്രമാത്രം ആ പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ഇവിടെ വെച്ചത്.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമുക്കൊപ്പം ചേരുന്നു.
7: കുറെ ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കണ്ണട ഒഴിവാക്കി എന്നുള്ളത്. എങ്ങനെയാണ് അവർ അവരുടെ ആ ഒരു കാഴ്ച നേരെയാക്കുന്നത്, എങ്ങനെയാണ് അവർ കണ്ണട ഒഴിവാക്കുന്നത് എന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കണ്ണിൻ്റെ വലുപ്പമോ വളവോ ഇതൊന്നും നമുക്ക് മരുന്നു കൊണ്ടൊന്നും നേരെയാക്കാൻ സാധിക്കില്ല. പൊതുവെ കാഴ്ച കണ്ണട ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രൊസീജിയറാണ്, അവർ വിധേയമാകുന്ന പ്രൊസീജിയറാണ് ലേസിക് എന്ന് പറയുന്ന പ്രൊസീജിയർ. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉയർത്തിയിട്ട് ലേസർ അടിച്ചുകൊണ്ട് ആ കൃഷ്ണമണിയുടെ വളവിൽ മാറ്റം വരുത്തുന്ന അത്തരം ലേസിക് ചികിത്സ ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ആ ഒരു കണ്ണടയുടെ പവർ അവർക്ക് ഈ ലേസർ വഴി ലഭിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളാണ് അവരുടെ കൃഷ്ണമണിയുടെ ആ വളവൊക്കെ നേരെയാക്കി, അവർക്ക് എത്രയാണോ കാഴ്ചക്കുറവുള്ളത് ആ അളവിലുള്ള ഒരു വളവ് നേരെയാക്കിക്കൊണ്ടാണ് അവർ അവരുടെ കാഴ്ച ശരിയാക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, പ്രായം കൂടിയ ആളുകൾക്ക്, അവരും തന്നെ ഞങ്ങൾ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും തന്നെ തിമിരം വരുന്ന ആളുകൾക്ക് അവരുടെ തിമിരം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണിനകത്ത് നമുക്ക് ദൂരക്കാഴ്ചക്കും അടുത്ത കാഴ്ചക്കുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ലെൻസുകളിടാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്, മൾട്ടി ഫോക്കൽ ലെൻസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഓപ്പറേഷന് ശേഷം അവർക്ക് കണ്ണട ഇല്ലാതെ തന്നെ ദൂരെയും അടുത്തുമൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ രീതിയിൽ അല്ലാത്ത ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും അവർക്ക് അവരുടെ ആ ഒരു കാഴ്ചയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ചില കാഴ്ചക്കുറവുകളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ എടുത്തുകൊണ്ട്, കുറച്ച് പ്രയാസപ്പെട്ട് സ്ട്രെയിൻ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം ആളുകൾക്കും തന്നെ അവർക്ക് കൂടുതൽ സമയം വായിക്കാൻ പ്രയാസമുണ്ടാകും, തലവേദന വരും. അപ്പോൾ നോർമലായ രീതിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ കണ്ണട ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിമിര ഓപ്പറേഷന് ശേഷമൊക്കെ കാഴ്ച നമുക്ക് ദൂരക്കും അടുത്തൊക്കെ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ് ഇങ്ങനെ കണ്ണട വേണ്ടിയിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് പിന്നീട് കണ്ണട ഇല്ലാതെ തന്നെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ്. മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ, രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ, എഴുത്ത് റൈഹാൻ ഷഹീദ്. 2026 ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു പള്ളി പൊളിച്ചു മാറ്റപ്പെട്ടു. ബർമീറിൽ 4 പള്ളികൾ പൊളിച്ചു. മീററ്റിൽ 200+ പഴക്കമുള്ള ഒരു പള്ളിക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചു. വാരാണസിയിൽ 1000 പഴക്കമുള്ളെന്ന ഒരു പള്ളി പൊളിച്ചു മാറ്റപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരായ പൊളിച്ചു നീക്കൽ നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് അപൂർവ സംഭവമല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ്. ഈ സംഭവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തങ്ങളെ തുല്യപൗരന്മാരായി കാണുന്നുണ്ടോ എന്ന ചോദ്യമുയർത്തുകയാണ്. കണക്കുകൾ പറയുന്ന കഥ. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ റിപ്പോർട്ടുകളിലൂടെയും വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും വലിയൊരു പ്രവണതയെ മറച്ചുവെക്കാറുണ്ട്. അതുകൊണ്ടാണ് കണക്കുകൾ പ്രധാനമാകുന്നത്. സമീപകാലത്ത് പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം വെറും 45 ദിവസത്തിനുള്ളിൽ 23 മുസ്ലിം ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ പൊളിച്ചു മാറ്റപ്പെട്ടതായോ ഒഴിപ്പിക്കൽ നടപടികൾ നേരിട്ടതായോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പള്ളികൾ മാത്രമല്ല, മദ്രസകൾ, ഈദ്ഗാഹുകൾ, ദർഗകൾ എന്നിവയും ഉൾപ്പെടും. ഈ സാഹചര്യത്തിൽ നിയമം ഒരേ രീതിയിലാണോ നടപ്പാക്കപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മിക്കപ്പെട്ടതോ ഭൂമി തർക്കങ്ങളുള്ളതോ ആയ അനേകം മതസ്ഥാപനങ്ങൾ വിവിധ മതവിഭാഗങ്ങൾക്കുണ്ട്. എന്നാൽ പൊളിച്ചു നീക്കൽ നടപടികളിൽ മുസ്ലിം ആരാധനാലയങ്ങൾ ആനുപാതികമായി കൂടുതലായി ലക്ഷ്യമിടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും ഉയർത്തുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ സംഭവങ്ങളോടുകൂടിയുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇന്ന് പല സംഭവങ്ങളും ഏതാനും ദിവസത്തെ വാർത്തകൾക്ക് ശേഷം പൊതുചർച്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്, അല്ലെങ്കിൽ തീരെ ചർച്ച ചെയ്യപ്പെടാതെയും പോകുന്നു. ഒരു പള്ളി പൊളിക്കപ്പെടുന്നതിൽ മാത്രം പ്രശ്നം ഒതുങ്ങുന്നില്ല. ഒരു സമുദായത്തിന്റെ ആശങ്കകളും പരാതികളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ പോലും എത്താതെ പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. അതിനാലാണ് പല സാമൂഹിക നിരീക്ഷകരും ഈ സംഭവങ്ങളെ വെറും ഭൂമി തർക്കങ്ങളായോ നിയമ നടപടികളായോ മാത്രം കാണാതെ സമകാലിക ഇന്ത്യയിലെ ന്യൂനപക്ഷ അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് വായിക്കുന്നത്. നിയമമോ തിരഞ്ഞെടുക്കപ്പെട്ട നിയമപ്രയോഗമോ, മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരായ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ സർക്കാർ സംവിധാനങ്ങൾ സാധാരണയായി മുന്നോട്ട് വയ്ക്കുന്ന വാദം നിയമപരമായതാണ്. ഭൂമി കയ്യേറ്റം, അനധികൃത നിർമ്മാണം, വികസന പദ്ധതികൾ, കോടതി ഉത്തരവുകൾ തുടങ്ങിയ കാരണങ്ങളാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു നിയമവാഴ്ചയോടുള്ള സമൂഹത്തിൽ ഇത്തരം കാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിയമത്തിന്റെ നിലനിൽപ്പ് പോലെ പ്രധാനമാണ് നിയമം എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നതും. കാരണം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നിയമങ്ങൾ പോലും പലപ്പോഴും വിവേചനപരമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അമേരിക്കയിലെ വർണ്ണവിവേചന കാലഘട്ടത്തിലും ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർഡി ഭരണകാലത്തും പല അനീതികളും നിയമപരമായി ന്യായീകരിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഒരു നടപടിയെ നിയമപരമാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രം അത് നീതിപൂർവമാണെന്ന് തെളിയിക്കാനാവില്ല. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സർക്കാർ ഭൂമിയിലോ തർക്കഭൂമിയിലോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട്. റോഡുകളുടെ നടുവിലും പൊതുസ്ഥലങ്ങളിലും വർഷങ്ങളായി നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളും ക്രൈസ്തവ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. എന്നാൽ പൊളിച്ചു നീക്കൽ നടപടികൾ വരുമ്പോൾ മുസ്ലിം സ്ഥാപനങ്ങളാണ് കൂടുതൽ ലക്ഷ്യം വയ്ക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും സംശയങ്ങൾ ഉയരും. ഇത് വെറും മുസ്ലിം സംഘടനകളുടെ ആരോപണമല്ല, നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും നിയമം ഒരുപോലെ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചുയർത്തുന്നുണ്ട്. സമീപകാല ഇന്ത്യയിൽ ബുൾഡോസർ രാഷ്ട്രീയം എന്ന പദം പോലും രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ കുറ്റാരോപിതരുടെ വീടുകൾ കോടതി നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചുമാറ്റുന്നതിനെ മനുഷ്യാവകാശ സംഘടനകൾ വിമർശിച്ചിട്ടുണ്ട്. വിമർശകരുടെ അഭിപ്രായത്തിൽ ഇത്തരം നടപടികൾ നിയമവാഴ്ചയേക്കാൾ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പ്രശ്നം ഒരു പള്ളി പൊളിച്ചോ ഇല്ലയോ എന്നതല്ല, ഒരു പ്രത്യേക സമുദായത്തിന് നിയമ സംവിധാനത്തിൽ തുല്യ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തി അതിന്റെ ഭൂരിപക്ഷം എത്ര ശക്തമാണെന്നതിലല്ല, അതിലെ ന്യൂനപക്ഷങ്ങൾ എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നതിൽ കൂടിയാണ്. പള്ളി വെറുമൊരു കെട്ടിടമോ? ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതൊരു കെട്ടിടം മാത്രമല്ലേ, വേറെ എവിടെയെങ്കിലും പണിയാമല്ലോ എന്ന്. ഈ ചോദ്യം പുറമെ ലളിതമായി തോന്നാമെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് പര്യാപ്തമല്ല. ഒരു പള്ളി നമസ്കാരത്തിനുള്ള സ്ഥലം മാത്രമല്ല, അതൊരു സമുദായത്തിന്റെ ചരിത്രമാണ്. അത് തലമുറകളുടെ ഓർമ്മകളാണ്. അത് ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്രമാണ്. ഇന്ത്യയിലെ പല പള്ളികളും നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം വഹിക്കുന്നവയാണ്. ചില പള്ളികൾ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലത് സാമൂഹിക സേവനങ്ങളുടെ കേന്ദ്രമാണ്. ചിലത് പ്രദേശവാസികളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുടെ സാക്ഷ്യമാണ്. ഒരു മനുഷ്യൻ തന്റെ ബാല്യകാലം മുതൽ നമസ്കരിച്ചിരുന്ന പള്ളി നഷ്ടപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനാലാണ് ലോകമെമ്പാടും ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളെ സാംസ്കാരിക പൈതൃകമായി സംരക്ഷിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃകപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ എന്നിവയുടെ സംരക്ഷണത്തിന് പിന്നിലും ഈ ചിന്ത തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രവും ബഹുസ്വരതയും വിവിധ സമുദായങ്ങളുടെ സംഭാവനകളുടെ ആകത്തുകയാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാർ, ക്രൈസ്തവർ, ജൈനർ, ബുദ്ധർ തുടങ്ങി വിവിധ സമൂഹങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ സംസ്കാരം രൂപപ്പെട്ടത്. അതുകൊണ്ടൊരു സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ തുടർച്ചയായി വിവാദങ്ങളുടെയും പൊളിച്ചു നീക്കലുകളുടെയും കേന്ദ്രമാകുമ്പോൾ അതാ സമുദായത്തിന്റെ അസ്തിത്വബോധത്തെയും ബാധിക്കുന്നു. ഈ അനുഭവത്തെയാണ് ചില ബുദ്ധിജീവികളും അപരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത്, ഒരു സമുദായം രാജ്യത്തിന്റെ തുല്യ പങ്കാളിയല്ലെന്നും എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ളൊരു ബോധം. സിയാഉസ്സലാമിന്റെ നിരീക്ഷണം സമകാലിക ഇന്ത്യയിലെ മുസ്ലിം ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന കൃതികളിലൊന്നാണ് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ സിയാഉസ്സലാമിന്റെ ബീയിങ് മുസ്ലിം ഇൻ ഹിന്ദു ഇൻ ഇന്ത്യ, ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്ന തലക്കെട്ടിൽ പ്രസ്തുത പുസ്തകം മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം എന്നല്ല, ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്നാണ് അദ്ദേഹം പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ പേരിനുള്ളിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനാപരമായ മതേതര സ്വപ്നത്തിൽ നിന്ന് ഇന്ന് രാജ്യം മറ്റൊരു രാഷ്ട്രീയ സാംസ്കാരിക ദിശയിലേക്ക് നീങ്ങുകയാണോ എന്ന്. പുസ്തകത്തിൽ സിയാഉസ്സലാം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അനുഭവങ്ങളെ വിവിധ തലങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, നിയമ സംവിധാനം, പൊതുസമൂഹം എന്നിവ മുസ്ലിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ച. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് വെറും സാമ്പത്തികമോ സാമൂഹികമോ ആയ വെല്ലുവിളികൾ മാത്രമല്ല നേരിടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ ദേശീയതയും ദേശസ്നേഹവും പൗരത്വവും പോലും നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തുല്യപൗരന്മാരായിരുന്നു. എന്നാൽ സമീപവർഷങ്ങളിൽ പൊതുചർച്ചകളിൽ മുസ്ലിങ്ങൾ പലപ്പോഴും മറ്റവൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത ശക്തിപ്പെടുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമകളിലേക്കും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ചില സ്ഥിരം ധാരണകൾ ആവർത്തിക്കപ്പെടുന്നതായിട്ടും അദ്ദേഹം നിരീക്ഷിക്കുന്നു. മുസ്ലിങ്ങൾ രാഷ്ട്രസ്നേഹത്തിൽ സംശയാസ്പദരാണ്. മുസ്ലിങ്ങൾ ജനസംഖ്യാ ഭീഷണിയാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ആക്രമണകാരികളുടെ പിൻഗാമികളാണ്. ഇത്തരം ചില ആശയങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഒരു സാധാരണ മുസ്ലിമിന്റെ സാമൂഹിക അനുഭവം എങ്ങനെ മാറുന്നു എന്നതാണ് പുസ്തകത്തിന്റെ പ്രധാന ചർച്ചയിലൊന്ന്. പ്രശ്നം ചില ഉറ്റപ്പെട്ട വിദ്വേഷ പ്രസ്താവനകളല്ല, മറിച്ച് ഒരു സമുദായത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ധാരണകൾ പൊതുബോധത്തിന്റെ ഭാഗമായി മാറുന്നുവെന്നതാണ്. മുസ്ലിമായിരിക്കുക എന്നത് അനാഥനായിരിക്കുക. സിയാഉസ്സലാമിന്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാചകമാണിത്. ബീയിങ് മുസ്ലിം ഈസ് ടു ബി അൻ ഓർഫൻ ഇൻ ഇന്ത്യ ടുഡേ. ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിമായിരിക്കുക എന്നത് അനാഥനായിരിക്കുക എന്നതുപോലെയാണ്. ഇവിടെ അനാഥൻ എന്നത് പദം മാതാപിതാക്കളില്ല എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി അനാഥനാകുമ്പോൾ അവന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ ശക്തമായ ഒരു സംരക്ഷണ സംവിധാനമില്ലാതാകുന്നു. ഇന്നത്തെ ഇന്ത്യയിലെ നിരവധി മുസ്ലിങ്ങൾക്ക് സമാനമായ ഒരു അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോൾ, ഒരു മുസ്ലിം യുവാവ് വിദ്വേഷ കുറ്റകൃത്യത്തിനിരയാകുമ്പോൾ, ഒരു മുസ്ലിം ഒരു സമുദായത്തിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ ആരാണവർക്കു വേണ്ടി ശബ്ദമുയർത്തുന്നത്? ഇതാണ് അദ്ദേഹം ഉയർത്തുന്നൊരു ചോദ്യം. ഭരണകൂടം നിശബ്ദമാണ്. ഭൂരിഭാഗം ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ പോലും മടിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കാരണം മുസ്ലിം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പ്രീതിപ്പെടുത്തലായി എന്ന ആരോപണത്തിന് കാരണമാകുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പോലും പലപ്പോഴും മുസ്ലിം വിഷയങ്ങളിൽ ജാഗ്രതാപൂർവമായ നിശബ്ദത പാലിക്കുന്നതായും കാണാം. ഈ പശ്ചാത്തലത്തിലാണ് അനാഥത്വം എന്ന പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചതും പ്രസക്തമാകുന്നതും. ഇതൊരു സമുദായത്തിന്റെ മനഃശാസ്ത്രപരമായ അനുഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആരോഗ്യനില അളക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ സുരക്ഷിതത്വം നോക്കിയല്ല, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം നോക്കിയാണ്. മാധ്യമ നിശബ്ദതയും പൊതുസമൂഹവും. ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളെ പലപ്പോഴും നാലാമത്തെ തൂൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭരണകൂടത്തെയും രാഷ്ട്രീയ ശക്തികളെയും നിരീക്ഷിക്കുകയും അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മാധ്യമങ്ങളുടെ അടിസ്ഥാന ദൗത്യം. എന്നാൽ സമകാലിക ഇന്ത്യയിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയരുന്നുണ്ട്. മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല സംഭവങ്ങളും പലപ്പോഴും ദേശീയ വാർത്തകളായി മാറുന്നില്ല. ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോഴോ ഒരു മദ്രസ അടച്ചുപൂട്ടപ്പെടുമ്പോഴോ അതേതാനും ദിവസത്തെ വാർത്തകളിൽ ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ മുസ്ലിങ്ങളെ പ്രതികൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങൾ ആഴ്ചകളോളം ടെലിവിഷൻ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ മാധ്യമ പഠനരംഗത്ത് ഫ്രെയിമിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത്, ഒരു വാർത്ത എന്താണ് എന്നതിനേക്കാൾ അതെങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് പൊതുബോധത്തെ സ്വാധീനിക്കുന്നത്. മുസ്ലിങ്ങൾ വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ, തീവ്രവാദം, ജനസംഖ്യാ ചർച്ചകൾ, മതപരമായ വിവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയാണ്. അതേസമയം മുസ്ലിങ്ങളുടെ സാമൂഹിക സംഭാവനകൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ, അവകാശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് യാതൊരുവിധ ശ്രദ്ധയും ലഭിക്കുന്നില്ല. ഇത് വെറും മാധ്യമ പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ ധാർമ്മിക സംവേദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ശക്തി സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകുന്നതിലാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണെന്ന സമീപനം ഒടുവിൽ ജനാധിപത്യത്തിന്റെ തന്നെ പരാജയമായി മാറും. അനീതിയേക്കാൾ പലപ്പോഴും വേദനാജനകമാകുന്നത് അതിനോടുള്ള സമൂഹത്തിന്റെ അനാസ്ഥയാണ്. ഭൂരിപക്ഷ രാഷ്ട്രീയവും മുസ്ലിം അസ്തിത്വവും. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തെ പ്രധാനമായും ഹിന്ദു സാംസ്കാരിക പാരമ്പര്യത്തിനടിസ്ഥാനത്തിൽ നിർവചിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയധാരയാണ് ഹിന്ദുത്വം. ഈ ആശയധാരയുടെ പ്രധാന വക്താക്കളായ സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയുടെ ചരിത്രത്തെയും ദേശീയതയെയും പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും കാണാം. ഈ രാഷ്ട്രീയ വിവരണത്തിൽ ഇന്ത്യൻ ചരിത്രം പലപ്പോഴും ഹിന്ദു പീഡിതരും മുസ്ലിം അധിനിവേശക്കാരും എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം മതപരമായ സംഘർഷങ്ങളുടെ കഥയായി ചുരുക്കപ്പെടുന്നു. മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതകൾ മാത്രം എടുത്തു കാണിക്കപ്പെടുകയും അവരുടെ ഭരണപരമായ സാംസ്കാരികമായ വാസ്തുവിദ്യാപരമായ സംഭാവനകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചരിത്ര വായനയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മധ്യകാല ഭരണാധികാരികളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും പൊതുചർച്ചകളിൽ അവർ പലപ്പോഴും ആ ചരിത്രത്തിന്റെ പ്രതിനിധികളായി ചിത്രീകരിക്കപ്പെടുന്നു. ഒരു മുസ്ലിം പള്ളി വെറും ആരാധനാലയമായി കാണപ്പെടാതെ ചരിത്രപരമായ അധിനിവേശത്തിന്റെ പ്രതീകം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യവും രൂപപ്പെടുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് വിവാദം മുതൽ ഗ്യാൻവാപ്പി മസ്ജിദ് ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ വിഷയങ്ങൾ വരെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഭാഗമായാണ് പല നിരീക്ഷകരും കാണുന്നത്. ഒരു ആരാധനാലയത്തെക്കുറിച്ചുള്ള തർക്കം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പരിധികൾ കടന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തന്നെ മാറുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. സ്വാതന്ത്ര്യ സമരത്തിലും സാഹിത്യത്തിലും വാസ്തുവിദ്യയിലും ശാസ്ത്രത്തിലും വ്യാപാരത്തിലുമെല്ലാം മുസ്ലിങ്ങളുടെ സംഭാവന വളരെ വലുതാണ്. എന്നിട്ടും പലപ്പോഴും യഥാർത്ഥ ഇന്ത്യയുടെ പുറത്തുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നുവെന്ന തോന്നൽ ശക്തിപ്പെടുകയാണ്. ഭരണഘടന എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വിപുലവും പുരോഗമനപരവുമായ ഭരണഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മതം, ഭാഷ, ജാതി, സംസ്കാരം എന്നിവയുടെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്തിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ അവകാശങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എല്ലാ പൗരന്മാർക്കും മതവിശ്വാസത്തിന്റെയും മതാചരണത്തിന്റെയും സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 26 മതസമുദായങ്ങൾക്ക് സ്വന്തം മതസ്ഥാപനങ്ങൾ നടത്താനും പരിപാലിക്കാനും അവകാശം നൽകുന്നു. ആർട്ടിക്കിൾ 29, 30 എന്നിവ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുന്നു. ഇവ വെറും നിയമവ്യവസ്ഥകൾ മാത്രമല്ല, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. കാരണം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പൗരത്വം ഉറപ്പു നൽകുന്ന ഒരു റിപ്പബ്ലിക്കായിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഇവിടെയാണ് സമകാലിക സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയരുന്നത്. ഒരു മുസ്ലിം പൗരൻ തൻ്റെ ആരാധനാലയത്തെയും വിദ്യാഭ്യാസ സ്ഥാപനത്തെയും മതപരമായ അസ്തിത്വത്തെയും കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രൂപപ്പെടുന്നുവെങ്കിൽ അത് ഭരണഘടനയുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഭരണഘടനയുടെ ശക്തി അതിലെ ആർട്ടിക്കിളുകൾ അല്ല, അവയുടെ പ്രായോഗികമായ നടപ്പാക്കലാണ്. ഒരവകാശം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല, അത് സമൂഹത്തിൽ അനുഭവിക്കാൻ കഴിയണം. ഇന്ത്യയുടെ സ്ഥാപക നേതാക്കൾ വിഭാവനം ചെയ്ത രാജ്യം മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമല്ലായിരുന്നു, മറിച്ച് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുപോലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജനാധിപത്യമായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഒരു ഭരണഘടന എത്ര മികച്ചതായാലും അതിനെ നടപ്പാക്കുന്നവരുടെ സമീപനമാണ് അതിൻ്റെ വിജയമോ പരാജയമോ നിർണയിക്കുന്നത്.
0: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മിനാരങ്ങൾക്ക് മുകളിലെ ബുൾഡോസറുകൾ. രചന റൈഹാൻ ഷഹീദ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കളെ ഇനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
0: പീസ്. അയോധ്യയിലെ കൊള്ളസംഘം ഭാഗം 2. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: ഇതിപ്പോൾ നമുക്ക് ഇതിൽ മാത്രമേ ശബരിമലയിൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ രാജകുടുംബം കൊള്ള നടത്തിയെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നിഗൂഢമായിട്ടുള്ള പലതും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിനക്ക് എനിക്കിപ്പോൾ ഭയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു SIT വെച്ചൊക്കെയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചൊക്കെയാണ്, അന്വേഷണം നടത്തി അട്ടിമറിക്കുമോ എന്നുള്ളതാണ് ഒരു ഭയപ്പാട്. കാരണം ചിലർ പറഞ്ഞു വെച്ചാൽ ഇത് യോഗിയെ വീഴ്ത്താൻ വേണ്ടി മോദി കൊണ്ടുവന്ന തന്ത്രമാണെന്നാണ്. വേറെ ചില വിഭാഗങ്ങൾ ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കണ്ട് കരയിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഈ അന്വേഷണം ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. മുല്ലമാരെ, പക്ഷേ ഭാഗ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ June 7 അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് തൻ്റെ എക്സിൽ ഇത്തരത്തിലൊരു കുറിപ്പ് ഇടുന്നത്, ഇത് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് June 16 സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരു പഴയ കർസേവകൻ, അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോലീസിനെ സമീപിച്ചൊരു കേസ് എന്ത് ചെയ്തു, ഇത് ഇവിടുത്തെ സാമ്പത്തിക ഈ ക്രയവിക്രയങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് ശുക്ല, അദ്ദേഹം അതേ ദിവസം ഒരു പരാതി കൊടുത്തു. പിന്നെ 18 നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിൻ്റെ പേരിന് വേണ്ടിയിട്ടും കേസ് കൊടുത്തു. ഇവരാരും മുസ്ലിങ്ങളല്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങളാരും പരാതി കൊടുക്കുകയും ഇടപെടുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല കൃത്യമാണ് ഗൂഢാലോചന നടത്തിയവരും ഹിന്ദുക്കളോ ഹൈന്ദവ വിശ്വാസികളോ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തോന്നി എന്താ അറിയോ, എങ്ങാനും ഈ ട്രസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്നേഹം തോന്നിയിട്ട് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ എങ്ങാനും ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നത്തെ പ്രതികൾ ആരായിരിക്കും, അവരാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എന്തില്ല, നമ്മളാരോ ഇന്നത്തില്ല. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഈ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതികൾ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാലും ഇതൊക്കെ കേട്ടിട്ടും പൊള്ളാത്ത ചില കപട വിശ്വാസികൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇവരെല്ലാം ഒരേ താല്പര്യത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ എൽ കെ അദ്വാനിയെക്കുറിച്ച് സ്വന്തം മരുമകൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ചേർത്ത് വായിച്ചു വെക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇത് മതവിശ്വാസത്തിൻ്റെ വിഷയമല്ല, മറിച്ച് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുടെ വിഷയമാണ്.
5: അതെ, വിശ്വാസത്തെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. ഞങ്ങളോടുള്ള സ്നേഹം പണത്തിനോടുള്ള അധികാരത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ.
6: അതെ, അധികാരം തോടുള്ള സ്നേഹം തന്നെയാണ് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്ത്യയിൽ ബി ജെ പി രണ്ട് പാർലമെൻ്റ് അംഗങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന, കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, 300+ പാർലമെൻ്റ് അംഗങ്ങളിലേക്ക് എത്താൻ അവരേറ്റവും അധികം സഹായിച്ചൊരു ഘടകം ഈ രാംജന്മഭൂമി പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ബി ജെ പിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയുടെ ഒരു തുടക്കമായി കാണാനാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2027 അടുത്ത ഫെബ്രുവരി മാർച്ചിലാണ് ഉത്തർപ്രദേശിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം വിചാരിക്കുന്നതും ഈ പ്രശ്നം അതിലേക്കുള്ള ഏറ്റവും വലിയൊരു വഴിയായി തുറക്കപ്പെടും. ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എക്കാലഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവർ ശുദ്ധരാണ് എന്നൊരു വിശ്വാസം തന്നെയാണ് നമ്മളൊക്കെ പുലർത്തിപ്പോരുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്യുകയും ഭരണകൂടത്തിൻ്റെ സാങ്കേതികവും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഭരണകൂടം നിലനിൽക്കുന്നത് എന്ന അവസാനത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ജനത ഒന്നിച്ചു നിന്ന് ഈ ഒരു അതിക്രമകാരികൾക്കെതിരെ, ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പലപ്പോഴും ബി ജെ പി ഹാൻഡിലുകൾ പറയുന്നത് ഒരു ഇതുവരെ ഒരു അഴിമതിയും ഇവിടെ കറ പോലും പുരളാത്ത നേതാവ് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിരന്തരമായി തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ A മുതൽ Z വരെയുള്ള വെബ്സൈറ്റ് വരെ പുറത്തിറക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വ്യത്യസ്തങ്ങളായ അഴിമതി. നരേന്ദ്രമോദി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇത്തരം സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ തന്നെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ വരെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഏറ്റവും ഔന്നത്യത്തോടുകൂടി കാണുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന രാംജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ഈ കേസ് പോലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് ക്രമക്കേടുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളിലും പാലിക്കേണ്ട, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, അമിത മോശം പറഞ്ഞ പോലെ, കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന കാണിക്കയുമായി ബന്ധപ്പെട്ട സംഗതികളിൽ പാലിക്കേണ്ട ഒരു SOP എല്ലായിടത്തും പാലിച്ചു വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം പണം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രൊസീജിയറും പാലിക്കാതെയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അരവിന്ദ് കെജ്രിവാൾ അവരെ സന്ദർശിക്കുകയുണ്ടായി. പിന്നെ നമ്മളുടെ SPയുടെ നേതാവ് അഖിലേഷ് യാദവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും നിരന്തരം അദ്ദേഹം അവരൊക്കെ ഉയർത്തുന്നൊരു കാര്യമുണ്ട്. ഇതിനിപ്പോൾ 8 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ്. ഇതിൻ്റെ വലിയ ആളുകളിലേക്ക് എന്തുകൊണ്ട് കേസ് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അത് നിരന്തരം നമ്മളിവിടെ കാണണമെന്ന് അല്ല എന്നാണ് തോന്നുന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് വലിയ അളവിൽ ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനെ പിന്നിൽ നിൽക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ എഥനോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദാനിക്കുള്ള സ്വാധീനം, അദ്ദേഹം വളർന്നു വന്നതിൻ്റെ ഒരു ഒരു ഒരു റേഷ്യോയുടെ ഒരു അന്തംവിട്ട ശതമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും നിരക്ഷരനായ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ് രാംലല്ലയുമായി ബന്ധപ്പെട്ട വിഷയം. ആ അഴിമതി എന്നുള്ളത് മറ്റഴിമതികളെപ്പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം, ഇതാ ഞങ്ങളെ രാമനെയും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു ബോധം സാധാരണ ഹിന്ദു മനസ്സുകളിൽ ഒന്ന് ആഞ്ഞ് ഒന്ന് ഒന്ന് കത്തി ഉയർന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെയും യോഗിയുടെയും നേരത്തെ ഒരു പക്ഷേ എനിക്ക് അമിത് മാഷി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ യോഗിയെ ഇരുത്താൻ വേണ്ടി ചെയ്തതാണോന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ കൈവിട്ടും പോകാനുള്ളൊരു സാധ്യത നമ്മൾ
4: അതിലെ ഒരു സംഭവം എന്ന് വെച്ചാൽ കാണുന്നത് ഇത്ത ഈ വക്കീലത് മറ്റേ ഇവർക്ക് വേണ്ടി ഹാജരാവുകയില്ല എന്ന് വക്കീലന്മാർ
6: പറഞ്ഞിട്ടുണ്ട്,
4: തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാർ കൗൺസിലിന് പുറത്താക്കുന്നുണ്ട് ആരെങ്കിലും അവർക്ക് വേണ്ടി ഹാജരാ.
6: പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനൊരു രാഷ്ട്രീയം എന്നുള്ളതിലുപരിയായി അരവിന്ദ് കെജ്രിവാൾ അവിടെ ചെന്ന് പറഞ്ഞത് ഞാൻ രാമനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ പ്രതികളെല്ലാം അല്ലാതെ ഞാൻ കോടതി പോകുന്നതല്ല. അത് ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇത് രാമനെ കബളിപ്പിച്ച വിഷയമാണ് എന്നുള്ള തലത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ ഈ സമയത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നൊരു സങ്കടം കൂടി പങ്കുവെച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയങ്കാ ഗാന്ധിയും മറ്റുമൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഈ വിഷയത്തിൽ ഒന്നുകൂടി രാജ്യം ശ്രദ്ധിക്കേണ്ടതാണ്, രാജ്യം കേൾക്കേണ്ടതാണെന്നുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക.
5: എന്തായാലും മതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ആളുകൾ അവരുടെ അന്ത്യം അവരുടെ തകർച്ചക്കുള്ളൊരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നവരുടെ തന്ത്രങ്ങൾ അത് അവസാനിക്കേണ്ടതുണ്ട്. ജനാധിപത്യം പുലരുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് നമ്മൾ ഏവരും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം.
0: മാഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, അയോധ്യയിലെ കൊള്ളസംഘം ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ജമാഅത്തിനൊപ്പം നിൽക്കുക, വിഷയം അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദുൽ സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന 191-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1070-ാമത്തെ ഹദീസ്. വഅൻ അബി ദർദാഇ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ما من ثلاثة في قرية ولا بدو لا تقام فيهم الصلاة إلا قد استحوذ عليهم الشيطان فعليكم بالجماعة فإنما يأكل الذئب من الغنم القاصية رواه أبو داود بإسناد حسن. سهودر انجلي مهانا يا أبو الدرداء رضي الله عنه إلن الله حديثان أدهم برينو അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ, മൂന്നാളുകൾ ഒരു നാട്ടിലുണ്ട്. വല ബദുവിൻ, അല്ലെങ്കിൽ ഒരു ബദുക്കളുടെ പ്രദേശം, അതായത് താഴ്വര ഒരു നാട്, അങ്ങനെയുള്ള സ്ഥലത്തിൽ ആ ചുക്കാമു ഫിഹിം സ്വലാത്തു, അവർ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ, ഇഖാമത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിം ഷൈത്വാൻ, ഷൈത്വാൻ അവരെ അതിജയിക്കാതിരിക്കുകയില്ല. ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കണം. ഫഇന്നമാ യഅകുലു ദിഅബു മിനൽ ഗനമിൽ ഖാസിയ, കൂട്ടത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ തിന്നുക എന്ന്. സഹോദരങ്ങളെ, നമസ്കാരം അത് ദീനിൻ്റെ തൂണുകളിൽപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ റുക്നുകളിൽ, അർക്കാനുൽ ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ആ നമസ്കാരം നിർവഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവണം, താൽപ്പര്യമുള്ളവരാവണം, അതിൽ ധൃതിപ്പെടണം. ജമാഅത്തുകളിൽ നിന്ന് പിന്തി നിൽക്കാൻ പാടില്ല. ജമാഅത്തിന് ലഭിക്കുന്നതായ പ്രതിഫലം ഏറെയാണ്, ഇരട്ടി ഇരട്ടിയാണ്. ഒരിക്കലും തന്നെ പിശാച്ച് നമ്മെ അതിജയിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ടവരെയാണ്, ജമാഅത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകളെയാണ് പിശാച്ച് വഴിതെറ്റിക്കുന്നത്. ഒരുപാട് ഫായിദകൾ നമുക്ക് പകർന്നു നൽകുന്ന ഈയൊരു ഹദീസ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ബദുവിൻ, മൂന്നാളുകൾ ഒരു ഗ്രാമത്തിൽ, ഒരു നാട്ടിൽ, വല ബദുവിൻ, വല ബാദിയ, ബദുവ് എന്ന് പറഞ്ഞാൽ ബാദിയ, ബദുക്കളൊക്കെ താമസിക്കുന്ന താഴ്വരകളും മറ്റുമൊക്കെയാണ്. കാട്ടറബികളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങൾക്കൊക്കെ ബദു അത്ര സംസ്കാരവും മറ്റു കാര്യങ്ങളൊന്നും നേടിയിട്ടില്ലാത്തതായ ഉൾപ്രദേശങ്ങൾ. അവർ അവിടെ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാതിരുന്നാൽ പിശാച്ച് അവരെ അതിജയിക്കും. അന്നഹു ഇദാ കാന സലാസത്തും ഫി ഖറിയത്തിൻ, ഒരു നാട്ടിൽ മൂന്നാളുകളെയെങ്കിൽ അവർ ജമാഅത്ത് നിർവഹിക്കുന്നില്ല എങ്കിൽ, അവർ ജമാഅത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരെ പിശാച്ച് അതിജയിക്കും. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അന്നഹു ലാ യജൂസു ഇദാ കാനു സലാസൻ ഫക്സർ, മൂന്നും മൂന്നിൽ കൂടുതലും ആളുകളുണ്ടെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. വേറെയും ഹദീസുകൾ നമ്മെ അറിയിക്കുന്നുണ്ട് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് രണ്ടു മതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ. എന്നാൽ ജുമാഅക്ക് മൂന്നാളുകളും അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ ആണ് അവർക്ക് നിർബന്ധമായിട്ടുള്ളത്. കടലിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ല എങ്കിൽ അവർക്ക് ജുമാഇല്ല. എന്നാൽ നാടുകളിൽ, ഗ്രാമങ്ങളിൽ അവർക്ക് ജുമാഇ ഉണ്ട്, അവർ മൂന്ന്

ഇനി രണ്ടാളാണ് എങ്കിലോ? രണ്ടാളാണെങ്കിലും ജമാഅത്തായി നമസ്കരിക്കണം എന്നതാണ്. സഹോദരങ്ങളെ, മരുഭൂമിയിൽ ബാദിയത്തു സഹ്റാ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നാലും ഗ്രാമങ്ങളിലായിരുന്നാലും വിശ്വാസികൾ മുസ്ലിമീങ്ങൾ ഉള്ള നാടുകളിൽ ജമാഅത്ത് നമസ്കാരം നടക്കണം. അവർ നമസ്കാരം നിർവഹിക്കുന്നില്ല, ജമാഅത്തായി നിർവഹിക്കുന്നില്ല എങ്കിൽ ഇല്ലാ ഖദിസ്തഹവദ അലൈഹിം ഉഷൈത്താൻ ഇസ്തൗല അലൈഹിം വഗലബഹും, പിശാച്ച് അവരെ ഏറ്റെടുക്കും, അവരെ അതിജയിക്കും, അവരെ പിശാച്ചിലേക്ക് അവൻ തിരിച്ചുവിടും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിനെ അവൻ മറപ്പിക്കും, അള്ളാഹുവിൻ്റെ ശരീഅത്ത് അവർ ഉപേക്ഷിക്കും. ആ അമലുകൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ ഷെയ്ത്താൻ അവരെ തെറ്റിച്ചു കൊണ്ടുപോകും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഉണർത്തുന്ന കാര്യം, ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക. ഇൽസമു സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഷെയ്ത്താൻ അതിജയിക്കാതിരിക്കാൻ നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക, ജമാഅത്തായി നമസ്കരിക്കണം. എന്നിട്ടൊരു കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുകയാണ്, ഫഇന്നമാ യഅകുലു ദിഅ്ബുൽ ഖാസിയ, നിശ്ചയമായും അദ്ദേബുൽ ഖാസിയ, ഫൈന്നമായ അക്കുൽ, നിശ്ചയമായും ഭക്ഷിക്കുന്നത്, അദ്ദേബു ചെന്നായ ഭക്ഷിക്കുന്നത്, അൽ ഖാസിയ, അൽ ഖാസിയത്ത് എന്നുള്ളത് അഷാത്ത് അൽ ബഈദത്ത് മിനൽ അഗ്നാം, ആടുകളിൽ നിന്ന്, ആട്ടിൻ കൂട്ടങ്ങളിൽ നിന്ന്, ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുന്നത്. ലിബുഅദിഹ അൻ റാഇഹ, ആ ആട്ടിടയനിൽ നിന്ന് ദൂരെ ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ പിടിക്കുന്നത് പോലെ, അന്ന ഷെയ്ത്താന യതസല്ലതു അലാ താരിഖിൽ ജമാഅ അല്ലദീ ഇഅതാദ സ്വലാ, നമസ്കാരം പതിവായി അത് ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, ജമാഅത്തായി നമസ്കരിക്കുന്നില്ല എങ്കിൽ ആട്ടിൻകുട്ടിയെ ചെന്നായ പിടിക്കുന്നത് പോലെ ഷെയ്ത്താൻ ഈ മനുഷ്യനെ പിടിക്കുമെന്നാണ്, വഴിതെറ്റിക്കുമെന്നാണ്. അപ്പോൾ എല്ലാവിധ ബറക്കത്തും ഖൈറും നന്മയും പ്രതിഫലവുമെല്ലാം ലഭിക്കുന്നത് ജമാഅത്തിൻ്റെ കൂടെയാണ്. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്ന് ഇതറിയിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് നമസ്കരിക്കുന്നവൻ, ജമാഅത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നവൻ പിശാച്ച് ഒരുക്കുന്ന കെണിയിൽപ്പെടാനും പിശാച്ച് വഴിതെറ്റിക്കാനും അവൻ വഴിതെറ്റാനും ഏറെ കാരണമാകും എന്നുള്ളതും ഇവിടെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം ഉണർത്തുകയാണ്, ദലീലുൻ അലാ അന്നഹു ലാ യംബഗീ ലിൽ മുസ്ലിമീന അൽ ഇഫ്തിറാഖ് വൽ ഇഖ്തിലാഫ്, ഭിന്നിച്ചു പോകുന്നതും വേർപെട്ടു പോകുന്നതും മുസ്ലിമീങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കാണണം. വന്നഹു വാജിബുൻ അലൈഹിമുൽ ഇജ്തിമാഅ്, ഒരുമിച്ച് ചേരുക, സംഘമായി നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. വ അന്ന ഷുറൂദ അനിൽ ജമാഅത്തി സബബുൽ ലിൽ ഹലാക്ക്, കൂട്ടത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നും സംഘത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നത് നാശത്തിനുള്ള കാരണമാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷബ്ബഹ ദാലിക ബിൽ ഖാസിയത്തി മിനൽ ഗാനമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സാദൃശ്യപ്പെടുത്തിയത് ആടുകളുടെ കൂട്ടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആടിനോടാണ്. അൽ ബഈദ മിനൽ ഗാനമിൽ ബഈദ യഅകുലുഹാ അദ്ദിബു ഫതഹലിക്കു, ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടിനെ ചെന്നായ പിടിച്ചതിനെ ഭക്ഷിക്കുന്നു, അത് നശിച്ചു പോകുന്നു, അപകടം സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, ഫഹാക്കതല്ലദി യഷിദ്ദു അനിൽ ജമാഅ ഹച്ചാ ബിറഈൻ മുൻ എംഫരിദു ബിഹി, ഇവിടെ ജമാഅത്ത് നമസ്കാരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സംഘം, ഒരു വിഭാഗം, ഒരു ജമാഅത്ത്, ഒരു ആൾക്കൂട്ടം അവിടെ ഒന്നിച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം കൂടി അറിയിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒറ്റപ്പെട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിനെയും, മതപരമായ വിഷയങ്ങളാണെങ്കിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നും ജംഹൂറുൽ ഉലമാഇന്റെ അഭിപ്രായമെന്താണ് എന്നതൊക്കെ നോക്കുമ്പോൾ, അതിൽ നിന്ന് ഒറ്റപ്പെട്ടതായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അയാൾ ഫൽ വാജിബ് അലൈഹി അൻ യുഈദ അന്നദറ മറത്തൻ ഉഖ്ര, തൻ്റെ അഭിപ്രായം ഒന്നുകൂടി അയാൾ പരിശോധിക്കണം, ജുംഉറിന് എതിരായിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ ഇദ്ലാ യുംകിനു അൻ യകൂന അൽ ജുംഹൂർ ഹുമുല്ലദീന തവഹമു വ അൻത അല്ലദീ അസബത, ആ ജുംഹൂറിനവർ വിചാരിച്ചത് അവർക്ക് ലഭിക്കും, നീ വിചാരിച്ചത് നിനക്ക് കിട്ടും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിശ്ചയമായും ചില ആളുകൾ ബസറയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൂന്ന് പള്ളികളിലല്ലാതെ ഇഅ്തികാഫ് ഇരിക്കരുത്, മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബിയും മസ്ജിദുൽ അക്സയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ

0: അഹും അസ്വാബു, അവർക്കത് കിട്ടിയിട്ടുണ്ടാകും. വഹ്തത്തു, ഞാൻ തെറ്റ് സംഭവിച്ചു. വദക്കറു വനസീത്തു, അവർ മറന്നു, ഞാൻ ഓർത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് ഈ ഹദീസിനെ ഒരു ഹുക്കുമും റിവായത്തുമായി കൊണ്ടാണ് എടുത്തത്. മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് ഇഴ്ത്തിക്കാഫ് എല്ലാ മസ്ജിദിലും ശരിയാവുമെന്നുള്ളത്. ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞ ഹദീസ് ശരിയാണെങ്കിൽ അത് നിർബന്ധമാക്കപ്പെടും. അതിൻ്റെ അർത്ഥം പൂർണ്ണമായ ഇഴ്ത്തിക്കാഫ് ഈ മൂന്ന് പള്ളികളിലല്ലാതെ ലഭിക്കുകയില്ല എന്നതാണ്. വയില്ല ഫലായും കിനുമായി യുഹാസിബ് അള്ളാഹു, ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്ത് പറയുകയില്ല. ഖുർആനിൽ ഉമ്മത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക സമൂഹത്തിന് അഭിസംബോധന ചെയ്ത് പറഞ്ഞത് വലാ തുബാഷിറൂഹു നവാൻസും ആക്കിഫു നഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ ഇഴ്ത്തിക്കാഫ് നിർവഹിക്കുമ്പോൾ ആ ഭാര്യാഭർത്തൃബന്ധം പാടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ പറയുന്നു മൂന്ന് പള്ളികളിലല്ലാതെ ഇഴ്ത്തിക്കാഫ് പാടില്ല എന്ന്, എന്നിട്ട് പിന്നെ ഒരാളും വരില്ല. മുസ്ലിമികളുടെ നൂറിൽ നിന്നൊരാളും ഇഴ്ത്തിക്കാഫിനും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഖിലാഫ്, എതിര് നിൽക്കുക എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, അതല്ല ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക, ഭിന്നതയല്ല ഉണ്ടാവേണ്ടത് എന്നത് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ ജമാഅത്തിനോട് ചേർന്ന് നമസ്കാരങ്ങളിലും മറ്റുമെല്ലാ സന്ദർഭങ്ങളിലും ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക, സംഘത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഒരു ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സാലിഹീൻ, ജമാഅത്തിനൊപ്പം നിൽക്കുക. ഈ വിഷയത്തിൽ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയനിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ക്രിപ്റ്റോ കറൻസി അനുവദനീയമാണോ എന്നാണ്.
2: ഇന്ന് ധാരാളം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട്. അത് അനുവദനീയമാണോ എന്നതിനെ സംബന്ധിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഡീസെൻട്രലൈസ്ഡ് കറൻസികളാണ്. ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസികളാണ്, അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ നിലക്കുള്ള ഓരോ രാഷ്ട്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ഒംലകൾ, അതല്ലെങ്കിൽ അവരുടെ കറൻസികൾ, ആ കറൻസിയുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസികളുമുണ്ട്. ആ ഡിജിറ്റൽ കറൻസികളെല്ലാം തന്നെ സെൻട്രലൈസ്ഡാണ്. ആ പണം എവിടേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു, എവിടേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ, അഥവാ അത്തരത്തിലുള്ള ഒരു പൊതു നിരീക്ഷണത്തിന് വിധേയമാകാതെ ഓരോ ആളുകൾക്കും കറൻസികൾ കൈവശം വെക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള, എന്നാൽ എത്ര കറൻസികളുണ്ട് എന്നുള്ളത് കൃത്യമായി അതിൻ്റെ തോതനുസരിച്ച് തിട്ടപ്പെടുത്തപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത്. ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ അനവധി ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് ലഭ്യമായി വന്നിട്ടുണ്ട്. ഇത് അനുവദനീയമാണോ എന്നതുമായി ബന്ധപ്പെട്ട് പല പണ്ഡിതന്മാരും വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശദമായൊരു പഠനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഡോക്ടർ റിയാദുൽ ഖുലൈഫി, അദ്ദേഹം ഏകദേശം 700-800 പേജ് വരുന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഈ പറയുന്ന രൂപത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളൊന്നും തന്നെ അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം നാണയങ്ങൾ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ശറഈയായ നിയമപ്രകാരം നാണയങ്ങൾ ഒരു നാണയത്തെ നാണയമായി നമ്മൾ പരിഗണിക്കാനും അത് വെച്ച് മുആമലാത്തുകൾ നടത്താനും അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന്, സ്വതവേ മൂല്യമുള്ള നാണയങ്ങളുണ്ട്, സ്വർണം പോലെ വെള്ളി പോലെ. ഇനി സ്വന്തമായി മൂല്യമില്ലാത്ത, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വഴിയും ജനങ്ങൾ അത് വിനിമയത്തിനുള്ള മാർഗമായി അംഗീകരിക്കുകയും അവരുടെ ആ ഒരു പൊതു സംവിധാനം അതിനെ അങ്ങനെ വിനിമയ മാർഗമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക വഴി നാണയങ്ങളായി ജനങ്ങൾ അംഗീകരിച്ചത്, അതാണ് നമ്മൾ ഓരോ രാജ്യങ്ങളും അവരുടേതായ ഇന്നത്തെ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനങ്ങളത് വെച്ചിട്ട് അവരുടെ സാമ്പത്തിക വിനിമയം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി അതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു ഗവൺമെൻറ്, അവരുടെ പൊതു കറൻസി, അതായത് ഒരു രാജ്യത്തിൻ്റെ പൊതു കറൻസി സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ആ ടെക്നോളജി അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ തെറ്റില്ല, അത് തെറ്റുണ്ട് എന്നല്ല നാം പറയുന്നത്. എന്നാൽ അതല്ലാത്ത അർത്ഥത്തിൽ കേവലം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു അതിൻ്റേതായ മാർക്കറ്റിൽ മാത്രം, അതായത് ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രം വിനിമയം ചെയ്യപ്പെടുന്ന കേവലം ഒരു ക്രിപ്റ്റോ കറൻസിയായി വ്യക്തികളാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകളാകട്ടെ, ഒരു കറൻസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് നമുക്ക് അനുവദനീയമായി മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവയൊന്നും തന്നെ സ്വതവേ മൂല്യമില്ലാത്തതാണ്. ഇതിൻ്റെ മൂല്യം അപ്പോൾ സ്വാഭാവികമായും അത് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ പറയുന്ന രൂപത്തിലുള്ള ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കുക വഴി അതിലൂടെ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്നും ആ മൂല്യം പിടിച്ചെടുക്കുകയാണ്, അതുവഴി അത് അവർ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം അംഗീകരിക്കുന്ന അവരുടെ ആ പൊതു കറൻസിയായി അതിനെ ഗവൺമെൻറ് അംഗീകരിക്കുന്നൊരു സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ ഇന്ന് ഗവൺമെൻറ്റുകൾ ആരും തന്നെ അത്തരം ഒരു മാർഗത്തിലേക്ക് അഥവാ ഒരുപക്ഷെ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വരാം. പിന്നെ അതിപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ വളർച്ചയിൽ സ്വാഭാവികമായും അവർ വെറുതെ നോക്കി നിൽക്കുന്നതിനേക്കാൾ അവർക്കും അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ അവരിൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികളെങ്കിലും കൃത്യമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു പക്ഷേ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്നത് നിയമവിധേയമാക്കുകയോ അതല്ലെങ്കിൽ ആ ഗവൺമെൻറ്റുകൾ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷെ അത് അതിന് അനുവദനീയമാക്കിയിട്ട് മാറ്റുന്നില്ല. കാരണം ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിലെ അവിടുത്തെ ഉൽപ്പാദനക്ഷമതയെയോ അതല്ലെങ്കിൽ സ്വന്തമായ ഗോൾഡ് സിൽവർ പോലെയുള്ള സ്വന്തമായ മൂല്യത്തെയോ ഒന്നും ആസ്പദമാക്കാതെ കേവലം ജനങ്ങളുടെ വിനിമയത്തിൽ മാത്രം അധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു കറൻസി ആയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസികൾ രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നിലവിലുള്ള അവരുടെ കറൻസികളോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ഇല്ലാതാകുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള വിനിമയങ്ങൾ നിലക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്രിപ്റ്റോ കറൻസികളായി പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്ന മറ്റൊരു ഉപാധിയായി അത് വേറിട്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിലേക്ക് നിലനിൽക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ മറ്റു ഭവിഷ്യത്തുകളും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. സാമൂഹികമായും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇന്നും ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് കറൻസി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് സാമ്പത്തിക നിരീക്ഷണത്തിന് വിധേയമാകാതെ സമ്പത്ത് കൈമാറ്റം ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം കൈവന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലുള്ള അധാർമികമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടങ്ങളാകട്ടെ അതുപോലെ തന്നെ വലിയ രൂപത്തിൽ രാജ്യങ്ങളുടെയോ അതല്ലെങ്കിൽ കമ്പനികളുടെയൊക്കെ ഡാറ്റകൾ ചോർത്തി അതിന് മൂല്യമിട്ട് ആ മൂല്യം പണം ആവശ്യപ്പെട്ട് ആ പണം കൈക്കലാക്കാൻ വേണ്ടി അതിന് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗപ്പെടുത്തുന്ന രീതിശാസ്ത്രമാകട്ടെ അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം ബ്ലാക്ക് മാർക്കറ്റ്സുകൾ ഇന്ന് ലോകത്തുണ്ടോ ആ ബ്ലാക്ക് മാർക്കറ്റ്സുകളുടെയൊക്കെ സാമ്പത്തിക വിനിമയത്തിനുള്ള ട്രാൻസാക്ഷൻസിനുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുള്ള ഒരു ഉപാധിയായി ഈ പറയുന്ന പിന്നെ ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പൊതുവായ ഒരു നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് വ്യതിരിക്തമായി ഒരു പാരലൽ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിട്ട് അത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ബ്ലാക്ക് മാർക്കറ്റ്സിൻ്റെ അവർക്ക് ഈ ക്രിപ്റ്റോ കറൻസികളെ വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ മൂല്യം നിലനിർത്തുന്നത്, മറ്റൊന്നും തന്നെയല്ല. അപ്പം അതിൻ്റെ മൂല്യം അതോടുകൂടി അത്തരം കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എത്രത്തോളം കുറയുന്നുവോ സ്വാഭാവികമായി ഇതിൻ്റെ മൂല്യം വളരെയധികം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ നമുക്ക് നിശ്ചിത ഓരോ ക്രിപ്റ്റോ കറൻസിക്കും നിശ്ചിത നാണയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ കറൻസികളിൽ മാത്രമേ നമുക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതൊരു കറൻസിയിലാണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ കറൻസിയുടെ പേർച്ചേസ് വാല്യൂ നിലനിർത്തുക എന്നുള്ള ഒരു സാമ്പത്തികമായ ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പല സാമ്പത്തിക രംഗത്തെ പ്രഗത്ഭരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് പല ഗവൺമെൻറ്റുകളും ഇന്ന് എന്ത് ചെയ്യുന്നത്, അവർ നോക്കി നിൽക്കാതെ ഓരോരുത്തരും ഈ രൂപത്തിലുള്ള ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് അവരുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ക്രിപ്റ്റോകളെ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരാൾ കുറച്ച് കറൻസികൾ ഉൽപ്പാദിപ്പിക്കാൻ വിചാരിക്കുക അയാളുടെ പേരിൽ, എന്നിട്ട് ഈ കറൻസികൾ എന്ത് ചെയ്യുന്നു, ഒരു നാട്ടിലെ കുറച്ച് കച്ചവടക്കാർ അല്ലെങ്കിൽ കുറച്ച് ഒരു കൂട്ടായ്മയോ ചേർന്ന് അവർക്കിടയിൽ അവർ ഈ കറൻസി വെച്ചിട്ട് വിനിമയങ്ങൾ സാമ്പത്തിക ട്രാൻസാക്ഷൻസ് നടത്താൻ ആ കറൻസിയെ അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരുപാട് കറൻസി സംവിധാനങ്ങൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിക്കുള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിനെ നിരീക്ഷിക്കാനുള്ള പ്രയാസവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നിലവിലുള്ള രാജ്യങ്ങളുടെ കറൻസികളെയും മറ്റുമൊക്കെ, ആ കറൻസി സംവിധാനത്തിനും പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറ്റുമൊക്കെ ഇതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയാണ്, രൂപയ്ക്ക് പകരമായി നമ്മളുടെ വിനിമയ രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻസിന് നമുക്ക് ഇനി മുതൽ ഇന്ന കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന രൂപത്തിലേക്ക് രാജ്യം മാറുകയാണെങ്കിൽ അവിടെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് കൃത്യമായിട്ടൊരു ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാമ്പത്തിക നയവും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ട്രാൻസാക്ട് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഒന്നല്ല ഇന്നുള്ള ക്രിപ്റ്റോ കറൻസികൾ. ഗവൺമെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവയാണെങ്കിൽ പോലും അത് സാമ്പത്തിക രംഗത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്നെ ഒരു ഒരു വസ്തുവായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മൂല്യത്തിൽ വലിയ രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ആളുകളുടെ പണത്തിന് പോലും, ആ പണത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് കരുതുന്നത് പോലെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടവരുത്തുന്നൊരു കാര്യമായിട്ടത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ വിഷയത്തിലും അത്തരത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് അത് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്, കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വന്ന ആ സമയത്തുള്ള പോലെയുള്ള ഒരു അവസ്ഥയിലല്ല ഇന്നത് നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പാഠമാണ്. വല്ലാഹു തആല അഅലം.
1: നല്ല ജിന്നിനോ അല്ലെങ്കിൽ നല്ലതല്ലാത്ത മോശമായ ജിന്നിനോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമോ എന്നാണ്.
3: ജിന്ന് ബാധ അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ദുഷ്പ്രേരണയായി ഉണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനൊക്കെ നിരവധി തെളിവുകൾ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇത്തരം പൈശാചികത വരാതിരിക്കുവാൻ ഒരാൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക ഒരു പരിഹാരമാണ്. എന്നാൽ ഒരാൾക്ക് സാഹചര്യങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ഒരു പൈശാചിക ബാധ ഏറ്റതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, തോന്നിക്കഴിഞ്ഞാൽ, പിന്നീട് റബ്ബിനോടുള്ള പ്രാർത്ഥനയും ഇസ്ലാമികമായ മന്ത്രങ്ങൾ, വിശുദ്ധ ഖുർആൻ ഓതി, ഹദീസുകളിൽ വന്ന റുഖിയകൾ ഓതി ചികിത്സിക്കുകയുമാണ് വേണ്ടത്. പൂർവികരൊക്കെ ആ രൂപത്തിൽ ചെയ്തിരുന്നതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പരിഹാരം അല്ലാതെ സിഹറുബാധ അല്ലെങ്കിൽ ജിന്ന് ബാധ മറ്റൊരു സിഹറുകൊണ്ട് ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ ദൈവിക പരിവേഷം നൽകപ്പെടുന്ന ചില ആളുകളുടെ അടുക്കൽ പോയി ശിർക്ക് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ മുതിരുവാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റുഖിയ നടത്തിയതായി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല.
1: പ്രായമായ അന്യ സ്ത്രീകളുടെ കൈ പിടിക്കാമോ? അവർ എന്റെ ഉമ്മയുടെ കൂട്ടുകാർ, 70 വയസ്സൊക്കെയുള്ളവരാണ് എന്ന്
4: ചോദ്യത്തിൽ മനസ്സിലാകുന്നത് മുസാഫത്ത് കൈ കൊടുക്കൽ, സലാം പറഞ്ഞ് കൈ കൊടുക്കലാണ്. ആ കൈ കൊടുക്കൽ അത് എത്ര പ്രായം തഴഞ്ഞ സ്ത്രീകളാണെങ്കിലും പാടില്ല. മഹറമാണെങ്കിൽ, വിവാഹ ബന്ധം നിഷിദ്ധമായ ഗണത്തിൽപ്പെട്ട ഉമ്മ, വല്യുമ്മ, മകൾ, സഹോദരി, അമ്മായി, മാതാവിൻ്റെ സഹോദരിമാർ, ഇങ്ങനെയുള്ള, അതേപോലെ ഭാര്യയുടെ ഉമ്മ, ഇങ്ങനെയുള്ള വിവാഹ ബന്ധം നിഷിദ്ധമായ ആളുകൾക്കാണെങ്കിൽ മുസാഫഹത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല എങ്കിൽ അവർ സ്ത്രീകളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രായം എത്ര കൂടിയാലും കുറഞ്ഞാലും ശരി. അവിടെ പ്രത്യേകിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം കൂടിയ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കാം, മുസാഫഹത്ത് കൊടുക്കാം എന്ന് പറയാത്ത സ്ഥിതിക്ക്, എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കുന്നത് നിഷിദ്ധമാക്കി വന്ന ഹദീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല, മറിച്ച് സലാം കൊടുക്കാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു അന്യസ്ത്രീയുടെ കൈ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ തലയിൽ ഒരു ആണി അല്ലെങ്കിൽ ഒരു സൂചി കുത്തിവെക്കലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുസാഫഹത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
1: കുടുംബത്തിൽ ചിലർ കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോഴും മറ്റും സമ്മാനമായി കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ക്രിസ്മസിനും ബർത്ത്ഡേക്കും എല്ലാം ചെയ്യുന്നതല്ലേ, അത് പറ്റുമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ, പറ്റുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ പറ്റാത്ത സന്ദർഭങ്ങളിൽ അവർ മാറി നിൽക്കില്ല എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മറ്റു മതസ്ഥർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നത് പോലെ അല്ലേ എന്നാണ്.
4: കുട്ടികളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആഘോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ്ങുമൊക്കെ ഏതായിരുന്നാലും പ്രോത്സാഹനജനകമല്ല, മറ്റു പലരുടെയും സംസ്കാരമാണ്. ഒരു ഇഷ്ടകരമായ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനമായി കൊടുക്കുമ്പോൾ, ഭക്ഷ്യവസ്തുവായി കൊടുക്കുമ്പോൾ കേക്ക് കൊടുക്കുക എന്ന് തെറ്റായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ പൊതുവെ കേക്ക് കട്ട് ചെയ്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നത് മറ്റു പലരുടെയും സംസ്കാരം പോലെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിവിൻ പരമാവധി അത് ഉപേക്ഷിക്കലായിരിക്കും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: സ്ഥലം, വാഹനം അതല്ലെങ്കിൽ മറ്റു കച്ചവടത്തിൽ പലരും ഉയർന്ന കമ്മീഷൻ എടുക്കാറുണ്ട്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
4: വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ മധ്യവർത്തിയായി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിന്നാൽ അയാൾക്കാണ് സിംസാർ എന്നൊക്കെ പറയുക. ഇടനിലക്കാരൻ എന്നോ മധ്യസ്ഥൻ എന്നോ ദല്ലാൾ എന്നോ ബ്രോക്കർ എന്നൊക്കെ പറയും. ഇസ്ലാമികമായി ഇതൊരു ഹറാമായ കാര്യമല്ല. ഒരു പക്ഷേ ഒരു കച്ചവടക്കാരൻ മാത്രം ഉദ്ദേശിച്ചാൽ അയാളുടെ വസ്തു വകകൾ വിറ്റു പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിക്ക് സ്ഥലം മറ്റു വസ്തുക്കൾ വേണം എന്ന് വിചാരിച്ചാൽ ബ്രോക്കർമാരുടെ സഹായമില്ലാതെ ലഭിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായി സത്യം മാത്രം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ചു കാണിക്കാതെ യഥാർത്ഥ ബോധത്തോടുകൂടിയാണ് ഒരു ബ്രോക്കർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും അയാളുടെ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതിനെല്ലാം അയാൾക്ക് ലഭിക്കേണ്ട ചില മുതൽമുടക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച് ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ട് നൽകുന്ന ആ വിഹിതം സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ബ്രോക്കർമാർ പ്രത്യേകം മനസ്സിലാക്കണം, അത് വിവാഹമാകട്ടെ, സ്ഥല കച്ചവടമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, യാഥാർത്ഥ്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തനിക്ക് കമ്മീഷൻ കിട്ടുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഊതി ഉയർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ പാടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
1: ചെറിയ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി മ്യൂസിക് ഇല്ലാതെ വേഷം കെട്ടി ഒപ്പന കളിക്കുവാൻ പാടുണ്ടോ എന്നാണ്?
4: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രായപൂർത്തി എത്തിയ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ വിധിയല്ല പലപ്പോഴും വസ്ത്രധാരണ വിഷയത്തിൽ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. മയ്യിത്ത് കുളിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന വേളയിൽ പോലും 7 വയസ്സിൻ്റെ താഴെയുള്ള ആൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ ഉമ്മാക്കും വാപ്പാക്കും കുളിപ്പിക്കാമെന്നും, അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ വാപ്പാക്കും ഉമ്മാക്കും കുളിപ്പിക്കാമെന്നും, അതിൻ്റെ മുകളിലാകുമ്പോൾ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടിയാണ് എങ്കിൽ ഉമ്മയും ആൺകുട്ടിയാണ് എങ്കിൽ വാപ്പയും കുളിപ്പിക്കണം എന്നൊക്കെ പണ്ഡിതന്മാരുടെ അക്വാലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളുടെ അതേ വസ്ത്രധാരണം വേണമെന്നില്ല. അതൊരു ഭാഗത്ത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കളികളും അതിനനുസരിച്ചുള്ള വിനോദങ്ങളും അവർക്ക് അനുവദനീയമായി തീരുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ പ്രവാചകൻ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് വളരെ ചെറിയ പ്രായത്തിലാണ് അവർക്ക് കളിക്കുവാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേതായിരുന്നാലും ഒരു മുതിർന്ന സ്ത്രീക്ക് അനുവദനീയമായ കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ എത്യോപ്യക്കാർ പുരുഷന്മാർ അവർ പള്ളിയിൽ ആയുധാഭ്യാസം നടത്തിയിരുന്ന റസൂലുള്ളാഹി അനുവദിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അത് നോക്കിക്കണ്ടിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വിധിയല്ല, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ വിഷയത്തിൽ ഒരേ വിധിയല്ല എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഒപ്പന, അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികൾക്ക് ഒപ്പന, അവർ ഒപ്പന കളിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒപ്പന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒപ്പനയുടെ ചേരുവയായി മ്യൂസിക്കുള്ള സംഗീതമുള്ള പാട്ടായിരിക്കും, അതിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഒപ്പന നടത്തുക. അതേതായിരുന്നാലും മ്യൂസിക് അനുവദനീയമല്ല, സംഗീതം അനുവദനീയമല്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ് അതിലെങ്കിൽ, അത് ചെറിയ കുട്ടികൾ കളിക്കുകയാണെങ്കിലും ആ പാട്ടുകൾ അനുവദനീയമല്ല. ഇത്തരം പാട്ടുകളും മ്യൂസിക്കുകളും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഒരു ഒപ്പന കളിക്കുക എന്നത് അസാധ്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം മസ്ഊലിയത്ത് ഉണ്ട്. അതായത് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമികമായൊരു ശിക്ഷണത്തോടുകൂടി, അവർ വളർന്നു വരുമ്പോൾ ഇസ്ലാമികമായ ചിട്ടയോടുകൂടി വളർന്നു വരണം എന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും മക്കളെ വളർത്തേണ്ടത്. അങ്ങനെ ഉദ്ദേശമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒപ്പനയും മറ്റു കാര്യങ്ങളും നാട്യവും ഒക്കെ പഠിപ്പിക്കുന്നതിന് അപ്പുറം എങ്ങനെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാം, ദീനിയായ അദ്കാറുകൾ എങ്ങനെ കാണാതെ പഠിപ്പിച്ചു കൊടുക്കാം, എങ്ങനെ ഇസ്ലാമികമായ ചിട്ടകൾ ഉണ്ടാക്കാം എന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ടാണല്ലോ 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചത്. ഇവിടെ സ്ത്രീ പുരുഷന്മാരുടെ ഏതൊക്കെ കലാപരിപാടികളാണ് അനുവദിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം കൂടെ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗമാകട്ടെ, അതേപോലെ മ്യൂസിക്കുകളും മറ്റുമൊന്നുമില്ലാത്ത പാട്ടുകളാകട്ടെ, ഇതൊക്കെ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അതൊന്നും തന്നെ വലിയൊരു സമയം കവർന്നെടുക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന് തടസ്സം നേരിടുന്ന രൂപത്തിലോ എന്ന് പറഞ്ഞാൽ, ഖുർആൻ പാരായണത്തേക്കാൾ താല്പര്യം പാട്ടിനും ഗാനത്തിനും കൊടുക്കുക എന്ന രൂപത്തിലേക്ക് ഒരിക്കലും എത്തിക്കൂട. എപ്പോഴും നമ്മുടെ മനസ്സുകളിലും ചുണ്ടുകളിലുമൊക്കെ ഖുർആനിക ആയത്തുകളും അതിൻ്റെ പാരായണവുമാണ് വരേണ്ടത്. അതിന് തടസ്സമാകുന്ന രൂപത്തിലാകരുത് നമ്മുടെ പാട്ടിനുള്ള താല്പര്യവും ഇഷ്ടവും എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിക്കപ്പെട്ട ചില മേഖലകളുണ്ട്. അപ്പോൾ വിവാഹ സദസ്സിലാണെങ്കിൽ അവർക്ക് ദഫ് ഉപയോഗിക്കാം, അത് തന്നെയും അവർ മാത്രമുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഉള്ളത്. പുരുഷന്മാരുടെ മുമ്പിൽ ചമഞ്ഞു വരുന്ന രൂപത്തിലുള്ള ഒരു കലാപ്രകടനവും അതേപോലെ തന്നെ പുരുഷന്മാരുടെ വികാരങ്ങൾക്ക് ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അടങ്ങിയ പരിപാടികളും കലാപരിപാടികളും ഒന്നും സ്ത്രീകൾക്ക് അനുവദനീയമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
1: മൂക്ക് കുത്തുന്നത് അനുവദനീയമാണോ എന്ന്?
4: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ GST ഡിപ്ലോമ. കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സേഷൻ പ്രവേശനത്തിന് July 10 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. പ്രോഗ്രാമിന് കേരള സർക്കാരിൻ്റെ അംഗീകാരമുണ്ട്. യോഗ്യതയും ഫീസും. സർവകലാശാല ബിരുദമുള്ളവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. CA, CS, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നിവയുടെ ഇന്റർ ഫൈനൽ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. പ്രായപരിധിയില്ല. മൊത്തം കോഴ്സ് ഫീ GST അടക്കം ഒറ്റ ഗഡുവെങ്കിൽ ₹29,500. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പണത്തിനും പ്രോസ്പെക്ടസ് എന്നിവയ്ക്കും ഫോൺ നമ്പർ 97 46 97 20 11 എന്ന നമ്പറിലോ pgdgst@gift.rec.in എന്ന മെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് gift.rec.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്, യഥാർത്ഥത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കുടുംബജീവിതം പരലോകത്തുണ്ടോ, അത് സാധ്യമാണോ എന്ന് നമ്മുടെ മനസ്സ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇഹലോക ജീവിതവും പരലോക ജീവിതവും സ്വർഗവും ഭൗതിക ജീവിതവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനു യഅമലുൻ. സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന, നമ്മുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന അനുഭവങ്ങൾ, സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾക്കും മനസ്സിലാക്കുക സാധ്യമല്ല എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിന് വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമാണ് അത് എന്ന കാര്യത്തിൽ സംശയമല്ല. ഉറക്കമില്ലാത്ത, മരണമില്ലാത്ത ഒരു സന്തോഷ ജീവിതത്തെ, സന്തോഷങ്ങൾ മാത്രം, സുഖമനുഭവിക്കൽ മാത്രം ജോലിയായിട്ടുള്ള ഒരു സ്വർഗജീവിതത്തെ നമുക്കെങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക? എന്നാൽ ഭാര്യമാരും മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു സംഗമവും ഒന്നിച്ചുള്ളൊരു കുടുംബജീവിതവും സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പരലോകത്ത് വെച്ച് മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഓഫറാണ് വല്ലദീന ആമനു വത്തബഅത്തുഹും ദുരിയത്തുഹും ബി ഈമാൻ അൽഹഖ്നാ ബിഹിം ദുരിയത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. സൂറത്തു തൂറിലെ 21-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അവരുടെ സന്താനങ്ങൾ അവരെ പിൻപറ്റുകയും ചെയ്താൽ അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം അള്ളാഹു ചേർത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ചേർത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവരോടൊപ്പം എത്തിക്കുമെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ല യർഫഉ ദുരിയ്യത്തൽ മുഅ്മിനി ഫീ ദറജതിഹി. സത്യവിശ്വാസിയുടെ സന്താനത്തെ അവൻ്റെ ദറജയിലേക്ക്, സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തും. വഇൻ കാനു ദൂനഹു ഫിൽ അമലി. ഒരുപക്ഷെ പ്രവർത്തനത്തിൽ ആ കുട്ടി ആ മാതാപിതാക്കളെക്കാളും താഴെയായിരിക്കാം, എന്നാലും അവർക്കൊരു സന്തോഷത്തിനു വേണ്ടി മക്കളെ അവരോടൊപ്പം എത്തിക്കും എന്നാണ് ഈ ആയത്തിന് വ്യാഖ്യാനമായിട്ട് അള്ളാഹു പറയുന്നത്. മാത്രമല്ല, നാളെ മലക്കുകളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു റഅദ് 23-ൽ, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വാസുവാജിഹിം വദുരിയാതിഹിം. ശാശ്വത സ്വർഗം, അതിൽ പ്രവേശിക്കും അവരുടെ മാതാ, അവരുടെ പിതാക്കളിൽ നിന്നും, അവരുടെ ഇണകളിൽ നിന്നും, സന്താനങ്ങളിൽ നിന്നും നല്ലവരായ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നുണ്ട്. സൂറത്ത് സുഖ്റഫിലെ 70-ാമത്തെ വചനത്തിൽ പറയുന്നു, ഉദ്ഖുലുൽ ജന്നത്ത അന്തും വാസുവാജുക്കും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഇണകളും വളരെ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും എന്നാണ്. ഈ ആയത്തുകളെല്ലാം വിശദീകരിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ നമ്മുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ ജീവിക്കുന്ന പോലെ ഒരു പുനഃസംഗമം അവിടെ സാധ്യമാകും എന്നാണ്. യജ്മഉ ബൈനഹും ബൈന അഹ്ബാബിഹിം ഫിഹ മിനൽ ആബാഇ വൽ അഹ്ലീൻ വൽ അബ്നാ. സ്വർഗത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കുട്ടികളെയും എല്ലാം ഒരുമിച്ചു കൂടുകയും അവർക്ക് പരസ്പരം കണ്ട് കൺകുളിർക്കാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, നാളെ പരലോകത്തു വെച്ച് പരസ്പരമുള്ള സംഭാഷണങ്ങളും മുഖാമുഖങ്ങളും നടക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, വ്യത്യസ്ത തട്ടുകളിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ആളുകളെ, അവരുന്നതന്മാരാണെങ്കിലും അവരെ സന്ദർശിക്കുവാനും ആശയ വിനിമയങ്ങൾ നടത്തുവാനും അവസരമുണ്ടായിരിക്കുമെന്നാണ്. നരകത്തിലുള്ള ആളുകളോട് സ്വർഗക്കാർ സംസാരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പം കണ്ടാൽ മനസ്സിലാകും, പരസ്പരം തിരിച്ചറിയും, സംഭാഷണങ്ങളും വർത്തമാനങ്ങളും നടക്കുമെന്നല്ലേ. അവർ പരസ്പരം, എന്നിട്ട് അവർ പരസ്പരം എന്ത് ചെയ്യും, ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ചോദിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, പറയണേ അവിടുത്തെ സംഭാഷണങ്ങൾ. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഭൗതിക ജീവിതത്തിൽ, ദുനിയാവിൽ വെച്ച് എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ എന്നോട് ചോദിക്കും, യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ സത്യപ്പെടുത്തുന്നവനാണോ, സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരിഹാസപൂർവ്വം അവൻ എന്നോട് ചോദിക്കാറുണ്ട്. മാത്രമല്ല അവൻ പറയും, അ ഇദാ മിത്നാ വകുന്നാ തുറാബം വഇലാമൻ അ ഇന്നാല മദീനൂൻ, നമ്മൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ, എല്ലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നവർ ചോദിക്കുന്നതാണ്. ആ സമയത്ത് അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, കാലഹൽ അന്തു മുത്തലി, ഉദ നോക്കി നരകത്തിലേക്ക് നോക്കുന്നതാണ്. വത്തലാ ഫറാഹു ഫീ സവാ ഇൽ ജഹീം, അപ്പോൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ ആ പരലോകത്തെ ചോദ്യം ചെയ്ത പരിഹസിച്ച വ്യക്തിയെ കാണുകയാണെന്നാണ്. എന്നിട്ട് അവനുമായി സംഭാഷണങ്ങൾ നടത്തുന്നതാണ് തുടർന്നു വരുന്ന വാചകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടും മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത്, യുഖ്ബിറു തആല അൻ അഹ്ലിൽ ജന്ന അന്നഹു അക്ബല ബഅദുഹും അലാ ബഅദി യതസാഅലുൻ, സ്വർഗക്കാരായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കും, എന്നിട്ട് അവർ പരസ്പരം സംഭാഷണങ്ങൾ നടത്തും. എന്താ അവർ ചോദിക്കാൻ, അഹ്വാലിഹിം, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ, അവസ്ഥകൾ, വകൈഫ കാനു ഫി ദുനിയ, ദുനിയാവിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ വദാലിക്കമിൻ ഹദീഥിഹിം അൻ ശറാബിഹിം, അവിടെ പാനീയങ്ങളെക്കുറിച്ച് അവർ സംഭാഷണങ്ങൾ നടത്തും. വജ്തിമാഇഹിം ഫീ തുനാദിമിഹിം വഇശ്രത്തിഹിം ഫീ മജാലിസിഹിം, അവരുടെ സദസ്സുകൾ അവരൊരുമിച്ചുകൂടിയതിനെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ വഹും ജുലൂസു നല സുറുർ, അവിടുത്തെ കട്ടിലുകളിൽ അവരിരിക്കും. വൽഹദമി ബൈന ഐദിഹിം, വേലക്കാരവർക്ക് ചുറ്റുമിങ്ങനെ നടക്കും. അങ്ങനെ യസ്ഔന വയജീഊന ബികുല്ലി ഖൈരിൻ അലീം മിൻ മആകിലിൻ വമശാരിബിൻ വമലാബിസിൻ, നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല പാനീയങ്ങളൊക്കെ ആയിട്ട് അവരവിടെ അതിൽ വ്യാപൃതരായിരിക്കും എന്നാണ്. വഗൈരുദാലിക്ക മിമ്മ ലാ ഐനുൻ റഅത്ത്, മറ്റു പല വസ്തുക്കളും അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കണ്ണും കാണാത്ത, വലാഉദുന സമയത്ത് ഒരു കാതും കേൾക്കാത്ത, വല ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങളാണ് അവർ അനുഭവിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ മക്കളും മാതാപിതാക്കളും അല്ലാത്ത കുടുംബങ്ങളും എല്ലാവരും ഒന്നിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മരിച്ചുപോയ ചെറിയ കുട്ടികൾ അവരോടൊപ്പം ചേരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരു പുനഃസംഗമം സാധ്യമാകുമെന്നാണ്. സുഹൃത്തുക്കളെ, ഈ പുനഃസംഗമത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ കാണുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം വരുന്ന ഒരു പുനഃസംഗമത്തെ ശരിയായി കാണുമ്പോൾ, ഒരുപക്ഷേ ആ ഒരു യാഥാർത്ഥ്യബോധം നമ്മളെ പരിവർത്തിപ്പിക്കാൻ പോകുന്നതാണ്. നാലു മക്കളിൽ ഒന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ, നാലു പേരുണ്ട്. അപ്പോൾ നാലു പേരെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരാൾ മരണപ്പെട്ടു പോയി എന്നാണ്. മരണപ്പെട്ടു പോയ ഒരാളെ മകനല്ലാതായി അവർ കാണുന്നില്ല, അത് മകനാണ്. കാരണം കൂടെ വരാൻ പോകുന്ന, പുനഃസംഗമിക്കാൻ പോകുന്ന ഒരു മകൻ, അതാണല്ലോ ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? ളറബദ്ദാഹു മസൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത് കാനത്ത തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹീൻ ഫഖാനതഹുമ ഫലം യുഗ്നിയ അൻഹുമ മിനല്ലാഹി ഷൈഅ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് അവിശ്വാസികൾക്ക് അള്ളാഹു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അവർ നരകത്തിലാണ്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ ഈ പ്രവാചകന്മാരോടൊപ്പം ഭാര്യമാർ പുനഃസംഗമിക്കുന്നില്ല എന്നാണ്. കാരണം അവർ വിശ്വാസത്തിൽ വഞ്ചന കാണിച്ചു, അവരെ ചതിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെപ്പം പുനഃസംഗമിക്കാൻ പറ്റൂല. വമൻ സ്വലഹമിന്നാബായിഹു, നന്നായി ജീവിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ, അവർ തിന്മയിലേക്ക് വഴുതിപ്പോയാൽ, അവർ നിരീശ്വരത്വത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയാൽ, അവർ ഹദീസുകളെ തിരസ്കരിച്ചാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതിരുന്നാൽ, അവർ ദീനിൻ്റെ ഉപദേശനിർദ്ദേശങ്ങളെ പരിഹസിച്ചാൽ, അവർ കൂട്ടം തെറ്റിപ്പോവും. നമ്മുടെ ഈ സ്വർഗത്തിലേക്കുള്ള സമാധാന യാത്രയിൽ ഒരുപക്ഷെ അവർ നമ്മൾ കൂടെ ഇല്ലാതാവും. അവരെ മറ്റൊരിടത്ത് കാണേണ്ട അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഗമം ഒരു യാഥാർത്ഥ്യമാണെന്നും, മരണമില്ലാത്ത ഉറക്കമില്ലാത്ത ലോകത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം പുനഃസംഗമിക്കുമെന്നും, അന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരേക്ക് ദീൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ദീൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുവാനും നയിക്കുവാനുമുള്ള ഒരു പ്രചോദനവും ആത്മശക്തിയും നമുക്കുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഉപ്പയും ഭാഗം 5. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയുമായി നടത്തിയ സംഭാഷണം, അതിൽ നിന്നുള്ള പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറയുന്ന ഒരു കാര്യം അള്ളാഹു സൂറത്തു മറിയമിലെ 44-ാമത്തെ ആയത്തിൽ പറയുന്നു: യാ അബത്തി, ഓ പൊന്നുവാപ്പ, ലാ തഅബുദി ശൈത്താൻ, താങ്കൾ ശൈത്വാനിനെ ആരാധിക്കരുതേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ പിശാജിനെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നോ? ഒരു സാത്താൻ സേവ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നോ? അല്ല, അദ്ദേഹം ബിംബങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത്, വിഗ്രഹങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അദ്ദേഹത്തോട് അഥവാ അദ്ദേഹത്തിൻ്റെ ഉപ്പയോട് പറയുന്നത് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഷെയ്ത്വാനിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് ഇബ്രാഹിം നബി പറയാൻ കാരണം? അതിന് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ തുത്വഹു, ഷെയ്ത്വാനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്വാനിനെ നിങ്ങൾ അനുസരിക്കരുത്. ഫീ ഇബാദതിക ഹാദിഹിൽ അസ്നാം, ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ട് പിശാജിനെ നിങ്ങൾ അനുസരിക്കരുതേ. ഫഇന്നഹു ഹുവദ്ദാഇ ഇലാ ദാലിക്, കാരണം ഈ വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ, പ്രതിഷ്ഠകളെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങളെ വിളിക്കുന്നത് ശൈത്വാനാണ്. വറദീബിഹി, നിങ്ങൾ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ പിശാജ് തൃപ്തനാണ്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും പിശാജിനെ അനുസരിച്ചുകൊണ്ട് ബിംബങ്ങളെ ആരാധിക്കല്ലേ. അതുപോലെ തന്നെ മഹാനായ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലിഅന്ന മൻ അബദ ഗൈറല്ലാ, ആരാണോ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്, ഫഖദ് അബദ ശൈത്വാൻ, അവൻ ശൈത്വാനിനെ ആരാധിച്ചിരിക്കുന്നു. ഫമനി ത്തബഅഖുത്വാത്തി, ആരാണോ പിശാജിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുന്നത്, ഫഖദിത്തഖദഹു വലിയ, അവൻ പിശാജിനെ ഒരു വലിയായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറയുന്ന ഈ വിഷയം നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ്. അഥവാ അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന, അത് ശൈത്വാനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അത് ശൈത്വാനുള്ള വഴിപ്പെടലാണ്, അത് ശൈത്വാനെ അനുസരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതാലയാകട്ടെ നമ്മളോട് പറഞ്ഞതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാൻ്റെ കാലടികളെ പിൻപറ്റരുതേ. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, അവൻ നമ്മോട് എന്താണ് കൽപ്പിക്കുക? മോശമായ, മ്ലേച്ഛമായ കാര്യങ്ങളാണ് അവൻ നമ്മോട് കൽപ്പിക്കുക. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ആ പിശാജിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന കാര്യം എന്താണ്? ഇന്നഹു അദുവ്വുൻ, അവൻ ശത്രുവാണ്, അഥവാ മനുഷ്യൻ്റെ ശത്രുവാണ്. മുദില്ലുൻ മുബീൻ, വ്യക്തമായ വഴിപിഴപ്പിക്കുന്നവനുമാകുന്നു. വ്യക്തമായ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നവനാണവൻ. അല്ലാഹു മറ്റൊരിക്കൽ പറയുന്നത്, ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്നാണ്. അതുകൊണ്ട് അവനെ നമ്മളെങ്ങനെ കാണണം? അതും അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, തീർച്ചയായും ശൈത്വാൻ നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഹി

0: അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവനവൻ്റെ പാർട്ടികളെ, അവൻ്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത്, ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, നരകത്തിൻ്റെ ആളുകളായി അവർ തീരുന്നതിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പിശാചിനെ അനുസരിക്കുക, അവനെ കൂട്ടാളിയാക്കുക, അവനെ ആരാധിക്കുക എന്നുള്ളതൊരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്നാൽ അള്ളാഹുവല്ലാത്ത ബിംബങ്ങളെ, അള്ളാഹുവല്ലാത്ത പ്രതിഷ്ഠകളെ, അള്ളാഹുവല്ലാത്ത വിഗ്രഹങ്ങളെ, അതുപോലെ മക്ബറകളെ, ജാറങ്ങളെ, പുണ്യപുഷ്പങ്ങളെ, പുണ്യമഹാത്മാക്കളെ, ഇത്തരം വസ്തുക്കളെയെല്ലാം ആരാധിക്കുന്ന, അവർക്ക് മുന്നിൽ നേർച്ചകൾ അർപ്പിക്കുന്ന, അവർക്ക് മുന്നിൽ സുജൂദുകൾ ചെയ്യുന്ന, അവർക്ക് മുന്നിൽ കൈകൾ നീട്ടുന്ന ആളുകൾ അവരെ ആരാധിക്കുകയാണ്. അതിലൂടെ അവർ പിശാചിനെ അനുസരിക്കുകയാണ്, പിശാചിനെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരൊരിക്കലും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: തബാറകല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഉപ്പയും, ഭാഗം 5. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: أعوذ بالله من الشيطان الرجيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ

0: അതെ, വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഭാഗം 2. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഉറക്കിൽ നിന്ന് നേരം പുലരുമ്പോൾ നാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിന്നുഷൂർ. ഈ പ്രാർത്ഥനയായിരുന്നു നാം മനപ്പാടമാക്കിയത് അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ വേറൊരു രൂപത്തിലുള്ള പ്രാർത്ഥന കൂടി നമുക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി. ഈ ഒരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ തുർമുദി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു പ്രാർത്ഥനയാണിത്. അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു തരികയും അവൻ്റെ അതിമഹത്വത്തെ സ്തുതിച്ചു വാഴ്ത്തുവാൻ എനിക്ക് കഴിവ് തരികയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ആഫാനീ ഫീ ജസദി ആഫാനീ ഫീ ജസദി ആഫാനീ ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി വഅദിനലീ ബിദിക്രിഹി. വഅദിന അവിടെ ദാലാണ്, പുള്ളിയുള്ള കസ്ര ചെയ്യപ്പെട്ട ദാല്. വഅദിന വഅദിനലീ ബിദിക്രിഹി വഅദിനലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിനലീ ബിദിക്രിഹി. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും കാണാതെ പഠിക്കണം. അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂറത്തു ആലിമ്രാനിൻ്റെ 190 മുതൽ 200 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നുകൂടെ നമുക്ക് ഹദീസുകളിലൂടെ കാണാം. ഇത് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അവ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ആലിമ്രാനിൻ്റെ 190 മുതൽ 200 വരെയുള്ള ആയത്തുകൾ പ്രവാചകൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ 10 ആയത്തുകൾ നമുക്ക് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകളെ ജീവിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: കുടുംബങ്ങളിൽ കുളിർത്തന്നലുമായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു സ്നേഹക്കൂട്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ വിസ്മരിക്കപ്പെടുന്ന ഇക്കാലത്ത് പീസ് റേഡിയോ സ്നേഹക്കൂട് മറ്റൊരു ഹൃദയസ്പർശിയായ ചർച്ചയ്ക്ക് വേദിയാവുകയാണ്. ഉമ്മ വീട്ടിൽ ഒറ്റക്കാണ്. സ്നേഹക്കൂട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ സംസാരിക്കുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെത്തുന്നു. നിരന്തരം സമൂഹത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും നാം ചർച്ചയ്ക്കൊരുങ്ങുന്നത്. അള്ളാഹു അതിന് പൂർണ്ണതയും പൂർത്തീകരണവും പ്രതിഫലനങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച ചെയ്തതിലെ ഏറ്റവും തീവ്രവും തീഷ്ണവുമായ ഒരു വിഷയത്തിൻ്റെ മറ്റൊരു തലമാണ് മരുമകളും അമ്മായും ഉമ്മയും എന്ന ഒരു സങ്കല്പം, അതല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്കിടയിലെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ആവേശവുമാണ്. ഒരു നല്ല തലമുറയുടെ ജന്മവും നിലനിൽക്കുന്നവരുടെ മാനസിക സംതൃപ്തിയും എല്ലാം നിലകൊള്ളുന്നത് അടുക്കളയുടെയും ഇടവഴികളുടെയും ഇടയിലെ ഇവരുടെ കണ്ടുമുട്ടലുകളും ഇവർക്കിടയിലെ സംഭാഷണങ്ങളും അതിൻ്റെ ശൈലിയും രീതിയും ഒക്കെയാണ്. ഇന്ന് നമ്മൾ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ, ആ പ്രദേശത്തെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ, ആ വീടിൻ്റെ തൊട്ടുമുന്നിലെ കൊട്ടാരസമാനമായ ഒരു വീട്, അതിൻ്റെ ഗേറ്റ് എപ്പോഴും അടഞ്ഞു കിടക്കാറാണ് പതിവ്. ഞാൻ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ എന്ന്. അവിടെ 70 പിന്നിട്ട വയോധികയായ ഒരു സ്ത്രീയുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങും മുമ്പും എൻ്റെ ഭാര്യ അവിടെ പോയി വരാറുണ്ട്. സത്യത്തിൽ അവർ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പു വരുത്താനാണ് അപ്രകാരം എൻ്റെ ഭാര്യ ചെയ്യാറ് എന്ന് നമ്മുടെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ എന്നോട് ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ സങ്കല്പങ്ങൾ മാറുന്നുണ്ടോ എന്ന ചിന്തയെ സംബന്ധിച്ച ചർച്ചയിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ഒരുപക്ഷെ ഓർമ്മയിൽ മാഞ്ഞുകിടന്ന ഈ ഒരു അനുഭവം കൊണ്ടുവരുന്നത്. ഇന്ന് അമ്മായും അമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്ന, ജോലിഭാരം കൊണ്ടും കുടുംബഭാരം കൊണ്ടും അവർ ഒരു ഭാഗത്തേക്ക് മാറ്റപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ആരിസ് മൗലവി ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാബാ, തീർച്ചയായും നമ്മൾ അമ്മായിമ്മമാരുടെ ഭാഗത്തു നിന്നും മരുമക്കൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് മുമ്പ് ചർച്ചകൾ നടന്നതുപോലെ തന്നെ അത്തരം പ്രയാസങ്ങൾ നിലനിൽക്കുന്നു എന്ന വസ്തുതയെ വിസ്മരിച്ചുകൊണ്ടല്ല ഈ ഒരു തുടക്കത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യത്തിനോട് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, പഴയ കാലഘട്ടങ്ങളിലെ വിവാഹവും അന്നത്തെ ആളുകളുടെ അവസ്ഥയുമെല്ലാം ഇന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത്, മിക്കവാറും പെൺകുട്ടികളെ ഏറ്റവും നന്നായി ഉയർന്ന രൂപത്തിൽ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഇന്ന് രക്ഷിതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അവർക്ക് സ്വയം നിലനിൽക്കാവുന്ന ഒരു ജോലി, അതേപോലെ തന്നെ എവിടെയും വളരെ ഉയർന്ന നിലക്ക് ജീവിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിലാവട്ടെ, വിവാഹം കഴിഞ്ഞിട്ടാവട്ടെ, സ്വന്തം മാതാപിതാക്കളോടൊപ്പമായാലും അതേപോലെ തന്നെ ഭർത്തൃമാതാവിൻ്റെ കൂടെയായിരുന്നാലും അവരഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മക്കളെല്ലാം ഉയർന്ന പഠനങ്ങളും ഉയർന്ന ഡിഗ്രികളും നേടിയിട്ടുള്ള മക്കളുള്ള മാതാക്കളെ സംബന്ധിച്ചിടത്തോളം മരുമക്കളെ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ സ്വാഭാവികമായും അമ്മായിമ്മ മരുമകൾ എന്ന പെരുമാറ്റത്തിൻ്റെയോ ഒരേ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അവസ്ഥയെയോ നമ്മുടെ മനസ്സിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അമ്മായിമ്മമാർ അതായത് ഭർത്തൃമാതാക്കൾ വളരെയധികം മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ജോലിക്ക് പോകണ്ടെന്നോ പെൺകുട്ടികൾക്ക് ഡിഗ്രി വേണ്ടെന്നോ വിദ്യാഭ്യാസം വേണ്ടെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. ഒരു മകൾ പോലുമില്ലാത്ത ഒരു സ്ത്രീ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു ഉമ്മ തനിക്ക് രണ്ടോ മൂന്നോ നാലോ ആൺമക്കളുണ്ടെങ്കിൽ ആ ആൺമക്കളെ വളരെ സന്തോഷത്തോടുകൂടെ വളർത്തി നല്ല ഉയർന്ന ഡിഗ്രികളിലേക്കും പദവികളിലേക്കും എത്തിക്കുമ്പോൾ അവിടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്, ഞാൻ പ്രസവിച്ച് ഗർഭം ചുമന്നത് മുതൽ പ്രസവിച്ച് ഇവനെ വളർത്തി ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതുവരെ ഓരോ രാവും ഓരോ പകലും അവനെക്കുറിച്ച് ചിന്തിച്ചും അവനെക്കുറിച്ച് പ്രതീക്ഷിച്ചും സന്തോഷിച്ചും ആശങ്കിച്ചും ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ എനിക്ക് തണലായി ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിക്കുകയും എന്നെ പരിചരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളില്ലാത്ത എൻ്റെ ദുഃഖം മാറ്റാൻ ഒരു പെൺകുട്ടി കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്ന മാതാക്കളെ ഈ കൂട്ടത്തിൽ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ മാതാക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരുമക്കളെ താലോലിക്കാനും സ്നേഹിക്കാനും തനിക്ക് കിട്ടുന്നില്ല എന്നാണ് അവിടെ പരാതി. ദ്രോഹിക്കാനല്ല, സ്നേഹിക്കാനും താലോലിക്കാനും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്ന പരാതി പറയുന്നവരുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ അല്പം പ്രായമുള്ള ഒരാൾ എൻ്റെ കൈ പിടിച്ചിട്ട് എന്തോ പറയാൻ അയാൾ വിചാരിച്ചു. പക്ഷെ അയാൾക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെ അയാൾ കരഞ്ഞു. അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നും അയാളെ മാറ്റി നിർത്തി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ മകൻ ഒരു ഉയർന്ന ഡിഗ്രിയുള്ള ആളാണ്. ആ ഡിഗ്രിയൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം ആളുകൾ ഒരിക്കലും മനസ്സിലാക്കപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, എൻ്റെ മോൻ പഠിച്ച അതേ കോളേജിൽപ്പെട്ട ഒരു കുട്ടിയെ അവൻ കല്യാണം കഴിച്ചു. രണ്ടും കേരളത്തിൽ തന്നെയാണെങ്കിലും രണ്ട് സംസ്കാരങ്ങളുടെ പ്രതീകങ്ങളാണ് രണ്ട് മക്കളും. ഇത് എൻ്റെ കുട്ടി ജീവിക്കുന്ന സാഹചര്യമല്ല, അവളുടെ സാഹചര്യം. കല്യാണം അവിടെ അതേ പ്രൊഫഷൻ എന്ന നിലക്ക് ആ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ മോൻ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലം മുതൽ കോച്ചിങ്ങും കാര്യങ്ങളുമായി അവനെ താലോലിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവന് പണവും അവന് സാഹചര്യങ്ങളും സമയങ്ങളും ഒരുക്കി കൊടുത്താണ് ഞാനും ഭാര്യയും ജീവിച്ചത്. അങ്ങനെ അവൻ ഉയർന്ന ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അതേ കോളേജിൽ തന്നെ അവർ ജോലി ചെയ്തു. അവിടെ തന്നെ അവർ ഫ്ലാറ്റ് എടുത്തു. ഇന്നുവരെ പ്ലസ് ടു കഴിഞ്ഞു പോയ മകനെ എനിക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല എൻ്റെ മരുമകളും എൻ്റെ മകനും ഒഴിവുവേളകളിൽ ഒരു മാസത്തിൽ രണ്ട് ദിവസമെങ്കിലും ഞങ്ങളെ കൂടെ താമസിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർ വിദേശത്തല്ല, നാട്ടിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ ലഭിക്കുന്നില്ല. പലപ്പോഴും ഞാൻ അവനോട് പറയുമ്പോഴെല്ലാം വളരെ മോശമായിട്ടാണ് അവൻ പ്രതികരിക്കുന്നത്, അവളും പ്രതികരിക്കുന്നത്. സത്യത്തിൽ ഒരു മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഞാനും ഭാര്യയും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യാനോ സേവനം ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് അവളെ ആവശ്യമില്ല. അവർക്ക് രണ്ട് കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ഒന്ന് കണ്ട് താലോലിക്കാൻ പോലും ഞങ്ങൾക്ക് ലഭിക്കാത്ത വിധം അവരകന്നു പോകുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് മരുമകളോ അമ്മായിമ്മയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുതിയൊരു ലോക പശ്ചാത്തലവും പുതിയൊരു കുടുംബ സംവിധാനവും നമ്മുടെ കുട്ടികളുടെ പുതിയ പുരോഗതികളും കാലഘട്ടവും പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാര്യമാരെക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നല്ല സ്നേഹവും പരിചരണവും കിട്ടാവുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടോ എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായി പരിശോധിക്കുകയും മാതാപിതാക്കളെ പരിപാലിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക എന്ന കാര്യം യഥാർത്ഥത്തിൽ ഒരു പ്രായപൂർത്തിയായ മകനെക്കൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾക്ക് കിട്ടാത്തൊരു സ്ഥിതിവിശേഷമുണ്ടോ എന്നു തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് എന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത്.
1: തീർച്ചയായും ഒരു ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ സ്നേഹക്കൂടാതിൻ്റെ ചർച്ചകളിലേക്ക് തുടരുന്നു. ഇവിടെ അനിവാര്യമായും വിലയിരുത്തപ്പെടേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, വളരെ സാമ്പത്തികം ചെലവഴിച്ച് വളരെ അധ്വാനങ്ങളോടുകൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരു പെൺകുട്ടി, അതുപോലെ ഒരു പുരുഷൻ, വിശേഷിച്ച് ചില പ്രത്യേക കോഴ്സുകളെല്ലാം എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിന് തികച്ചും സാധ്യതകളില്ല. IT ഫീൽഡ്, IT എഞ്ചിനീയറാണെന്ന് വിചാരിക്കുക. IT എഞ്ചിനീയറായ ആളുകൾക്ക് IT എഞ്ചിനീയറിംഗ് രംഗത്തെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ രംഗത്തെ സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ മാക്സിമം പോയാൽ തിരുവനന്തപുരത്തെ ചില ടെക്നോപാർക്ക് അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതിയാണുള്ളത്. അത് തന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നിടത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ ജോലിയും ചെയ്യണം, പാരൻസിനെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും വേണം, അമ്മായിമ്മയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും വേണം. ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയും? മറുപക്ഷത്ത് വാപ്പയും ഉമ്മയും, ഒന്നുകിൽ അമ്മായിയും അമ്മോഷനും അമ്മായിമ്മയും അമ്മോഷനും, ഈയൊരു സ്ഥാനത്ത് നിൽക്കുന്നവർ ഇതിൽ എന്തു മനസ്സിലാക്കണം? രണ്ട് വിഭാഗത്തെയും പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തി ഉണർത്തേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതാണ് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പരിഹാരം സംബന്ധിച്ച് ചർച്ചയിൽ പ്രധാനമായും വരേണ്ടത്.
2: അതായത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരുന്ന പെൺകുട്ടികൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളും ഭർത്തൃ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ജീവിത രീതിയാണ് മുമ്പുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥക്ക് മാറ്റം വന്നതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരുടെ മാതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്പെട്ട ഒരു കാര്യം, കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെൺകുട്ടിയെ ഇന്ന് ഒരു ചെറുപ്പക്കാരൻ അവൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ വളരെ മാന്യമായും വളരെ സ്നേഹത്തോടുകൂടെയും താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയോട് പെരുമാറിയില്ലെങ്കിൽ ആ പെൺകുട്ടി മാത്രമല്ല ഭർത്തൃമാതാവ് എന്ന് അകല, ആൺകുട്ടിയും അകലും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ഏത് സന്ദർഭത്തിലും തൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ താൻ ഇഷ്ടപ്പെട്ടാലും താൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തനിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അവൻ അവളെ ഇഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വേർപ്പെടുത്താനോ അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നത് പഴയ കാലത്തെ പോലെ ആയിരിക്കില്ല പുതിയ കാലഘട്ടം. കാരണം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊരു കാരണം കൊടുക്കലാണത്. തീർച്ചയായും ആ ഒരു കാരണത്തിൻ്റെ ബലം പിടിച്ചിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് വേറെ പോയി താമസിക്കാം, വേറെ പോയി ജീവിക്കാം എന്നെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പേരമക്കളെ നഷ്ടപ്പെടും, മകനെ നഷ്ടപ്പെടും, മരുമകളെ നഷ്ടപ്പെടും, എല്ലാവരെയും നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും, ഇനി വിദേശത്താണെങ്കിലും, എത്ര ലീവ് കുറഞ്ഞ ആളുകളാണെങ്കിലും, വളരെ നല്ല ഒരു ആകർഷണീയവും സ്നേഹപൂർവവുമായ ഒരു പെരുമാറ്റവും ഒരു അന്തരീക്ഷവും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവർ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ ഒരു ജോലികളുടെ മാനസിക പിരിമുറുക്കങ്ങൾക്കിടയിൽ ഒരാശ്വാസം കണ്ടെത്തുവാനും തങ്ങളുടെ കുട്ടികളെ തൽക്കാലമൊന്ന് ഏൽപ്പിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനും അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രം ഭർത്താവിൻ്റെ വീടായിരിക്കും. ഇപ്പം ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിച്ച് ജോലി തിരക്കുകളില്ല, ലീവുകളില്ലാത്ത ആളുകൾ ഒരു ലീവ് കിട്ടുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവളെ വീട്ടിലേക്ക് പോകണോ ഇവൻ്റെ വീട്ടിലേക്ക് പോകണോ എന്നാണ്. അവിടെ തീരുമാനമെടുക്കുന്നിടത്ത് എന്ത് ചെയ്യണം? തീർച്ചയായും പെൺവീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞൊരൊഴിവിന് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകല്ലേ വേണ്ടത് എന്ന പൊതു തത്വത്തെ എന്ത് ചെയ്യും, അവർ അംഗീകരിക്കും. തൽക്കാലം അവളുടെ വീട്ടിലൊന്ന് പോയിട്ട് നേരെ എന്ത് ചെയ്യുക, അതാണല്ലോ അവിടെ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ പിന്നെ ഭാര്യ താമസിക്കേണ്ടത്. അസ്കിനുഹുന്നമിൻ ഹൈസു സെക്കൻത്തും, നിങ്ങൾ അവർ എവിടെ താമസിക്കുന്നു അവരെ നിങ്ങളെ അവരെ താമസിപ്പിക്കണം എന്ന നിലക്ക്, കഴിയുന്നത്ര ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്ന നിലക്ക് ഭർത്തർ വീട്ടിലേക്ക് അങ്ങനെ പോകാനുള്ള ഒരു പിന്തുണ ആരും തരും? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും തരും, അവരെത്ത് പോകണം കാണണം, പക്ഷെ അവിടെ പോയി നിന്നോട്ടെ എന്ന് പറയും. അങ്ങോട്ട് പോവാൻ എൻ്റെ വീടിനേക്കാളും എനിക്കിഷ്ടം ഭർത്താവിൻ്റെ വീടാണെന്ന് വരും. കാരണം ഏത് പെൺകുട്ടികളും അങ്ങനെയാണ്. ആളുകൾ പൊതുവെ പറയും അവൾക്ക് അവളെ വീടല്ല ഇഷ്ടം, അവളെ വീടല്ല ഇഷ്ടാവുക. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ കുറച്ച് കാലം നിൽക്കും, അവൾക്ക് തന്നെ തോന്നും എനിക്കിവിടത്തേക്കാളും അധികാരവും അവകാശവും സന്തോഷവും കിട്ടുന്നത് ഭർത്തൃ വീട്ടിലാണെന്ന് തന്നെയാണ് അവൾക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു നല്ല ആകർഷണീയമായ ഒരു സ്വഭാവ സവിശേഷതയോടുകൂടെ ആയിരിക്കണം ഭർത്താവിൻ്റെ മാതാവ് പെരുമാറേണ്ടത്. ഇന്ന് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മക്കളെയും മരുമക്കളെയും തൻ്റെ വീട്ടിൽ കിട്ടാനും എപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടാകുവാനും നാട്ടിൽ നിൽക്കാനും കൂടെ ജീവിക്കാനും ഉള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി കൊടുക്കണം. നിൽക്കും. കാരണം എന്താ പറയുക, ഈ പെൺകുട്ടി പുതിയ പെൺകുട്ടികൾക്കൊന്നും സ്വന്തമായൊരു ഫ്ലാറ്റിൽ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ നോക്കി ജീവിക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അവരുടെ ജോലിയും അവരുടെ ജീവിത സന്തോഷങ്ങളും എല്ലാം ഭർത്താവിൻ്റെ മാതാവിനോടൊപ്പം ആകുമ്പോൾ എല്ലാം ഷെയർ ചെയ്തും സഹകരിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പെരുമാറ്റത്തിലൂടെ മുമ്പത്തെ കാലത്ത് തികച്ചും വ്യത്യസ്തമായ സ്വന്തം മകളോട് പെരുമാറുന്ന പോലൊരു പെരുമാറ്റത്തോടുകൂടെ തൻ്റെ മകനെ സന്തോഷിപ്പിച്ച് മരുമകളെ സന്തോഷിപ്പിച്ച് നല്ലൊരു ജീവിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതോടൊപ്പം നമുക്ക് ഈ കല്യാണം കഴിഞ്ഞു പോയ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സംതൃപ്തനായ സന്തോഷവാനായ ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങളെ വീട്ടിൽ നിന്നാൽ കിട്ടൂല, നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റിൽ നിന്നാൽ കിട്ടൂല. കാരണം അയാൾ എപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു ജോലിയും ഈ ഒരു ജീവിത സൗകര്യവും ഈ ഫ്ലാറ്റും എല്ലാം തരുന്നതിൽ എൻ്റെ ഉമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുന്നത് മുതൽ വാപ്പ എതിർക്കുമ്പോൾ പോലും എന്നെ പിന്തുണച്ച് എൻ്റെ കൂടെ നിന്ന ആ ഉമ്മ ഇന്ന് ഒറ്റയ്ക്ക് കഴിയുകയാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മനസ്സമാധാനത്തോടെയും മനസ്സന്തോഷത്തോടെയും നിങ്ങളോടൊപ്പം ഉറങ്ങാൻ അയാൾക്ക് പറ്റൂല. അതുകൊണ്ട് അയാളുടെ ഉമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉമ്മയുടെ കൂടെ നിൽക്കാനുള്ളൊരു അവസരം നിങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ സന്തോഷവാനും അതേപോലെ തന്നെ പൂർണ്ണമായും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മളോട് വളരെ നല്ല സന്തോഷകരമായ ഒരു ദാമ്പത്യം നയിക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ സാധാരണ ഭർത്താവിനെ ഭർത്തൃ വീട്ടിൽ നിന്ന് അകറ്റിയാൽ എനിക്കൊറ്റയ്ക്ക് കിട്ടുമെന്ന ഒരു മൗഢ്യമായ ഒരു വിചാരം പല പെൺകുട്ടികളിലുമുണ്ട്. തെറ്റാണത്. ഭർത്തൃ വീട്ടിൽ നിന്ന് അകറ്റുന്നതോടുകൂടെ, സ്വന്തം വീട്ടിൽ നിന്നും ഒരു പുരുഷൻ അകലുന്നതോടുകൂടെ അയാൾക്ക് ടെൻഷനാണ്. പിന്നെ അത് എന്ത് ഒരു ദീനും അറിയേണ്ട ആളാവണമെന്നില്ല. മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്നതിനെ ഉൾക്കൊള്ളാൻ ഒരു മക്കൾക്കും പറ്റൂല. കാരണം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയത്തിലൊരു സ്നേഹമുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭർത്താവിനെ ഭർത്താവിൻ്റെ വീട്ടിലും ഭർത്താവിൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലും ജീവിച്ച് അവൻ്റെ ഉമ്മയെയും വാപ്പയെയും പരിചരിച്ച് അവരുടെ സ്നേഹം നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം ലഭിച്ച് മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹം നമ്മുടെ പെൺകുട്ടികളിലും ജനിക്കേണ്ടതുണ്ട്.
1: സ്നേഹപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കലും പരസ്പരമുള്ള ഹൃദ്യമായ ബന്ധങ്ങളെ സ്ഥാപിക്കലുമാണ് യഥാർത്ഥത്തിൽ വീടിൻ്റെ നല്ല അന്തരീക്ഷങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ, അതല്ലെങ്കിൽ അത് സാധ്യമാക്കുന്ന ഘടകം എന്നതാണ് ഈ ലൈവ് ഡിസ്കഷൻ്റെ ഭാഗമായി ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് വ്യക്തതകൾ വരുത്തേണ്ട ഏരിയകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ ആ ഒരു ഏരിയയിലേക്ക് പോകും മുമ്പ് ഒരു അനിവാര്യമായ ഇടവേളയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്, പ്രോഗ്രാം ക്രമീകരണങ്ങൾക്ക് വേണ്ടി.
3: വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം. ഇസ്ലാം ക്വസ്റ്റ്യൻ അവർ. ഇസ്ലാം അന്യൂനമായ ആദർശം. അനീതികൾക്കും അടിമത്വങ്ങൾക്കും എതിരെ യുദ്ധം പ്രഖ്യാപിച്ച ദൈവിക ദർശനം. ഇരുട്ടിന്റെ ശക്തി ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക സ്വാഭാവികം. 22,000 മീഡിയകൾ ദിനേന 24 മണിക്കൂറും ഇസ്ലാമിക വിമർശനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മസ്തിഷ്കത്തിൽ തുളച്ചുകയറുന്ന വിമർശനങ്ങൾക്ക് പീസ് റേഡിയോ വൈജ്ഞാനിക പ്രതിരോധം ഒരുക്കുന്നു. ഇസ്ലാം ക്വസ്റ്റ്യൻ അവർ.
1: പീസ് റേഡിയോ സ്നേഹക്കൂട് ഇടവേളയ്ക്ക് ശേഷമുള്ള തുടർച്ചകളിലേക്ക് എത്തുന്നു. നമ്മൾ ഹാരിസ്കയോട് കഴിഞ്ഞ ഒരു പോയിന്റിൻ്റെ ചില തുടർച്ചകൾ തന്നെ. തീർച്ചയായും ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന, ചർച്ച പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ മറ്റൊന്നുമല്ല, മാതാവിൻ്റെ അതല്ലെങ്കിൽ അമ്മായിയുമ്മയുടെ, അമ്മോശൻ്റെ, ഭർത്താവിൻ്റെ, ഉപ്പയുടെ, മരുമകളുടെ, മകൻ്റെ ഇടയിൽ ഉള്ള ഒരു വളരെ സംതൃപ്തകരവും സന്തോഷകരവുമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നതിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി നമുക്കൊന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ കുറേ കുടുംബങ്ങളിൽ പുതിയ പുഞ്ചിരിയുടെയും പുതിയ സന്തോഷത്തിൻ്റെയും ഒക്കെ നല്ല വർത്തമാനങ്ങൾ നമുക്ക് കേട്ടു തുടങ്ങാൻ കഴിയും എന്ന് തോന്നുന്നു. പീസ് റേഡിയോ കാതോട് ചേർത്ത് വെച്ച് ലോകത്തെമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇനി ഹാരിസ് ബിൻ സലീം അത്തരം ചില സന്ദേശങ്ങളുമായി എത്തുകയാണ്.
2: ഇതിൽ സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, നമ്മൾ വിവാഹിതരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കൾ തൃപ്തിപ്പെട്ട ഒരു വിവാഹമാകണം വിവാഹം തന്നെ. പലപ്പോഴും ഇന്നത്തെ യുവാക്കൾ എന്താണെന്ന് വിചാരിച്ചാൽ, തങ്ങളുടെ മാതാപിതാക്കൾ ഒരു നിലക്കും പരിഗണിക്കാതെ തൻ്റെ ഇഷ്ടവും തൻ്റെ താല്പര്യവും ഒരുപക്ഷെ ഒരു അവിഹിത ബന്ധത്തിലൂടെ പോലും എന്തു ചെയ്യും, ഇഷ്ടമില്ലാതെയാണ് പലപ്പോഴും കല്യാണങ്ങൾ നടക്കുന്നത്. തങ്ങൾ ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്നൊരു മകൻ്റെ വിവാഹത്തിൽ നല്ല അഭിപ്രായവും അതേപോലെ തന്നെ അതിലിടപെടാനും അത് നടത്താനുമുള്ള ഒരു വലിയ സന്തോഷവും ആഗ്രഹവും മാതാപിതാക്കൾക്കുണ്ട്. അത് അനുവദിച്ചു കൊടുക്കണം. അങ്ങനെ വരുന്നൊരു പെൺകുട്ടിയെ മാത്രമേ തൃപ്തിപ്പെടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു അനുഭവമാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്രേമിച്ച് കൊണ്ടുവന്ന് വിവാഹം നടത്തണമെന്ന് രണ്ടുപേരും നിർബന്ധിച്ച് രണ്ട് വീട്ടുകാർക്കും ഇഷ്ടമില്ലാതെ വിവാഹം നടത്തി. പക്ഷെ ഇപ്പോൾ 2 കൊല്ലം പിന്നിട്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഭർത്താവിൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വലിഞ്ഞു കയറി വന്നതല്ലേ, ഞങ്ങൾ ഞങ്ങളെ മകനെ കൊണ്ട് നല്ലൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്, അത് നീ തടസ്സപ്പെടുത്തി. ഇത് ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഒക്കെ ഈ അമ്മായിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യത്തിൽ അതൊരു പീഡനമല്ല എന്ന് നമ്മൾ പറയണില്ല. പക്ഷേ അവിടെ നിസ്സഹായനാണ്, ഭർത്താവിന് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം അയാൾ വാശി പിടിച്ച് കല്യാണം കഴിച്ചാണ്, ഇവളും വാശി പിടിച്ച് വന്നതാണ്. അപ്പോൾ സംതൃപ്തകരമായൊരു വിവാഹത്തിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യണം രംഗപ്രവേശനം ചെയ്യേണ്ടത് എന്നുള്ളത് ഇസ്ലാമികമായും നമ്മൾ ഭൗതികമായും ചിന്തിച്ചാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പലപ്പോഴും എന്താണ് ഈ മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി സേവനം ചെയ്ത് മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള തത്വമാണ് പല സ്ത്രീകളും സ്വീകരിക്കാനുള്ളത്. സേവനങ്ങളിലൂടെയും അതേപോലെ തന്നെ അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നൽകുന്നതിലൂടെയും മാത്രം എന്താവാൻ പറ്റില്ല. ഒരിക്കലും ഒരു അമ്മായിമ്മയെയോ ഒരു അമ്മോശനെയോ അല്ലെങ്കിൽ ഉപ്പയെയോ ഉമ്മയെയോ സംതൃപ്തിപ്പെടുത്താൻ പറ്റൂല. അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്, അത് നമ്മൾ ചെയ്തിരിക്കണം. ഏതൊരാളും സേവനങ്ങൾ ചെയ്യുന്നതിനെ തൻ്റെ അവകാശമായും തനിക്ക് ചെയ്തു തരേണ്ട ഒരു ഡ്യൂട്ടിയായും മാത്രമേ കാണുള്ളൂ. അതൊരു ഔദാര്യമായോ അല്ലെങ്കിൽ സ്നേഹമുണ്ടാക്കാനൊരു വഴിയായിട്ടോ കാണാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അവർക്ക് നൽകുന്ന അംഗീകാരമാണ് യഥാർത്ഥത്തിൽ വലിയ സന്തോഷമുണ്ടാവുന്നത്. ഞാൻ ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മകൻ രോഗിയായ മാതാവിനെ എന്ത് ചെയ്തു, കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഒരു 3,000-4,000 രൂപേൻ്റെ മരുന്നൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഉമ്മക്ക് കൊടുത്തു. അപ്പോഴത്തെ ഉമ്മ കുറച്ച് ഞാൻ തിരക്കിലാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മരുന്നിലൊക്കെ ഉണ്ടാവുമെന്നും പിന്നെ അവരെ കുട്ടികളെ കൂടെ ഇറങ്ങണം വായിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സമയമൊക്കെ നോക്കി കൃത്യമായിട്ടെ കഴിക്കണം എന്ന് പറഞ്ഞ് അവൻ വേഗം ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വേറൊരു മകൻ വന്നു. വന്നിട്ട് അവനെന്ത് വെച്ചു, ഉമ്മ എങ്ങനെയുണ്ട് അസുഖത്തിൻ്റെ കാര്യങ്ങൾ, ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു, അവൻ കുറച്ച് പിന്നെ ധൃതിയിലാണെങ്കിലും പെട്ടെന്ന് പോയി ഞങ്ങൾ ഡോക്ടറെ പോയി വന്നു എന്നിട്ടോ. അപ്പോൾ അത് ആ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മരുന്നിൻ്റെ പൊതി അയാൾ എടുക്കും. എടുത്തിട്ട് അയാൾ അതിൽ ഓരോരോ മരുന്നുകൾ എടുക്കും. എന്നിട്ട് പറയും, ഉമ്മ അത് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 1-ാമത് ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ, ഈ ചുവന്ന ഗുളിക, ഈ ചെറിയ ഗുളിക. പിന്നെ എന്താ വെച്ചാൽ, നിങ്ങൾ മറ്റതെന്താന്ന് വിചാരിച്ചാൽ, ഇതാ ഞാൻ ഇവിടെ വേറെ വെച്ച് തരുന്നുണ്ട്, മറ്റതെന്ത് ചെയ്യണം, ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കണം, ഉറക്കത്തിൽ രാത്രി തന്നെ കഴിക്കണം, അത് പകൽ കഴിക്കരുത്. ഓരോന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നങ്ങാട് അത് നിങ്ങൾക്ക് എടുത്തരുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ 5,000 രൂപയും ഓട്ടോറിക്ഷയും വിളിച്ചങ്ങാട് കൊണ്ടുപോയ മകനേക്കാളും ഈ മകനോടായിരിക്കും ഇഷ്ടം. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ എന്താ പറയുക, സേവനം ചെയ്യാൻ അവരവിടെ ഉണ്ടാവണ്ട, അവർ ഭയങ്കര വേലക്കാരിയെ പോലെ പണിയെടുക്കണ്ട. എപ്പോഴും ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പോസ്റ്റാണ്. അവർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് ഈ പ്രായമായവർ ചിന്തിക്കുന്ന തർക്കം. അത് കൊടുക്കാതെ ബാക്കിയുള്ളതൊക്കെ കൊടുത്തിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് എന്തതും അങ്ങനെ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെയും അങ്ങനെയാണ്. നമ്മൾ സാധാരണ പറയേണ്ട, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ദേഷ്യപ്പെടുന്നത് പഠിക്കാത്തത് കൊണ്ടല്ല, അയാളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളൊരാളോട് ദേഷ്യപ്പെടുന്നത് നമ്മളോട് അയാൾ പെരുമാറിയപ്പോൾ നമ്മളെ വേണ്ടത്ര മനസ്സിലാക്കിയില്ലേ എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി ഒത്തുപോകാൻ നല്ലത്, ഭർത്താവിൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സ്ഥാനമാണ്. ആ സ്ഥാനം ശരിയായി വകവെച്ച് സംസാരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അവരഭിപ്രായങ്ങൾക്ക് വില കൊടുത്തും മുന്നോട്ട് പോകണം. ചിലപ്പോഴൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ പ്രായമായ മാതാപിതാക്കളൊക്കെ പറയുന്ന പല അഭിപ്രായങ്ങളും പ്രാക്ടിക്കലാവില്ല, അത് പ്രായോഗികമാവില്ല. ചിലപ്പോൾ അവർ നിങ്ങളിന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് പോവാതെക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോലും പോയി എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ, ഈ അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിൽ അവരുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കാതെ പോകാൻ എങ്ങനെ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ അമ്മായിമ്മൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൈറ്റിൽ വായിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ വലിയ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ബുദ്ധി തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ്. വളരെ യുക്തിപരമായും ബുദ്ധിപരമായും പെരുമാറാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഭർത്താവിൻ്റെ മാതാവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ശരിക്ക് കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങളെ പാലിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങളെപ്പോലും പാലിക്കുന്നുണ്ടെന്ന നിലക്ക് തന്നെ എന്ത് ചെയ്യണം, അവരെ പെരുമാറി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരു പിന്നെ സമീപനങ്ങൾ രണ്ട് പേരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു നല്ല ബന്ധം സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്.
1: വളരെ വലിയ ഒരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജോലിഭാരങ്ങളിൽ തളർന്ന അവശയായി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഞാൻ അംഗീകരിക്കപ്പെടുന്നില്ലെന്നും ഞാൻ വിമർശിക്കപ്പെടുന്നു എന്നും പറയുന്ന ഓരോ പെൺകുട്ടികളും ആലോചിക്കുക. സേവനത്തിലൂടെ മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകില്ലെന്നും അവർക്ക് കൊടുക്കേണ്ട അംഗീകാരവും ആദരവും സ്നേഹവുമൊക്കെ അത് മനസ്സിൽ വെക്കുന്നതിനു പകരം അത് പ്രകടിപ്പിക്കേണ്ട രീതിയിലും രൂപത്തിലും പ്രകടിപ്പിക്കണമെന്നും തീർച്ചയായും ഇവിടെ ഈയൊരു ഉത്തരത്തെ, ഈയൊരു ചിന്തയെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഞാൻ ചുരുക്കി പറയുന്നു. ഇവിടെ തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു തലമുണ്ട്. ഈ ചർച്ചയിൽ വന്ന അരിസ്മോലിൻ്റെ സംസാരത്തിൽ വന്നൊരു ഭാഗമാണ് മാനസിക പീഡനങ്ങൾ എന്നത്. ഒരുപക്ഷെ ഒരമ്മായിമ്മ അമ്മായിമ്മയും ബാക്കിയുള്ളവരും കൂടി ഒരു പെൺകുട്ടിയെ കൊന്നു എന്നോ അതല്ലെങ്കിൽ മണ്ണെണ്ണൊഴിച്ച് ചുട്ടു എന്നോ ഇങ്ങനെയൊക്കെയുള്ള കമൻസുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ കേട്ടിരുന്ന കുറച്ചും കൂടി വ്യാപകമായിരുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ബെഡ്റൂമിൽ കരഞ്ഞിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ. മാനസിക പീഡനം എന്നത് ഒരു വലിയ അളവോളമുണ്ട്. അവരുടെ ഭാഗത്ത് വൃദ്ധരായ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും അവരെ കെയർ ചെയ്യേണ്ട കാര്യവും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ നമ്മുടെ വൃദ്ധരായ മാതാക്കൾ, പ്രായം ചെന്നവർ, അവർ അനിവാര്യമായും ഈ വിഷയത്തിൽ അറിയേണ്ട, ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ മരുമകളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളെക്കുറിച്ചും ചെയ്തു കൊടുക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ പശ്ചാത്തലത്തിൽ തീർച്ചയായും അവർ ഒരു എന്താ പറയുക, ഒരു വിമർശന ബുദ്ധിയോടുകൂടെ അല്ലാതെ മാറണം, കേൾക്കണം എന്ന നിലക്കുള്ള ചിന്തയോടുകൂടെ അവർ ഇനി മുതൽ റേഡിയോയുടെ കൂടെ, പീസ് റേഡിയോയുടെ കൂടെ വരേണ്ട ഒരു പോയിന്റിലേക്ക് ഞാൻ വരുന്നു. മാനസിക പീഡനം എന്നത് സത്യമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾക്ക്. അത് ഒരു പക്ഷേ പെൺകുട്ടികളുടെ അടുത്ത് തകരാറുണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. എന്തായാലും ഏതെങ്കിലും ഒരളവിൽ മാനസിക പീഡനങ്ങൾ അനുഭവിക്കാത്ത കുട്ടികളും പിന്നെ മരുമകളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരുമൊക്കെ തികച്ചും തുലം തുച്ഛമായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്താണ് വൃദ്ധരായ മാതാപിതാക്കളോട് ഇതിൻ്റെ ദീനി സൈഡിൽ പറയാനുള്ളത്, ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ പറയാനുള്ളത്? ഇത് ഇത്തരം മാനസിക പീഡനങ്ങൾ കൊണ്ട് അവർക്ക് വരാവുന്ന അവസാനം, ഈ ഉമ്മക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതുകൂടി ചർച്ചയുടെ ഭാഗമാകേണ്ടതുണ്ട്.
2: ഏതൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് മോശമായ പെരുമാറ്റങ്ങളും മാനസിക പീഡനങ്ങളും ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം ആ വ്യക്തി ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തിയുടെ ഏത് പ്രതികൂല പ്രവർത്തനങ്ങളെയും അനുകൂല പ്രവർത്തനങ്ങളെയും നല്ല നിലക്ക് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മാതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉമ്മമാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടോളണം, നിങ്ങളുടെ മകന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കൊള്ളണം. കാരണം ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടായ്മ പെരുമാറുമ്പോൾ നിങ്ങൾക്കുണ്ടാവാകുന്ന അവസ്ഥ ഒരിക്കലും അവൻ അവളെ ഒഴിവാക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്ടാവുകയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് അകലാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മകനും ഇവരും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥാവിശേഷമുണ്ടാകും. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എങ്ങനെയെന്ന് വിചാരിച്ചാൽ, ഇഷ്ടപ്പെട്ട ഭാര്യയെയും മകനെയും അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത മാതാക്കൾ പിന്നീട് ഖേദിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല. കാരണം എന്താ വെച്ചാൽ, ഇവളെ വിവാഹമോചനം ചെയ്തപ്പോൾ ഇഷ്ടമില്ലാതെ അന്നുണ്ടായൊരു സാഹചര്യത്തിൻ്റെ പേരിൽ കല്യാണം വിവാഹമോചനം ചെയ്താൽ അവളെക്കുറിച്ചായിരിക്കും മരണം വരെ അവൻ്റെ ചിന്ത. കാരണം അവന് വെറുത്തിട്ടില്ലല്ലോ, അവൻ മക്കും വേണ്ടി ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവന് വേറൊരു സ്ത്രീയുമായുള്ളൊരു വിവാഹം പിന്നീട് വിജയകരമാകാതെ വരുന്നു എപ്പോഴും ഇവളെക്കുറിച്ചുള്ള ചിന്തകൾ. മറ്റൊന്നൊരു കുട്ടിയും കൂടി ഉണ്ടെങ്കിലോ, ആ കുട്ടി എന്നും ഒരു ചോദ്യചിഹ്നമായിരിക്കും. ആ കുട്ടിൻ്റെ പ്രശ്നം പിന്നെ അലട്ട് ആരല്ല നിങ്ങൾ, മകനെയോ ആ കുട്ടീൻ്റെ ഉമ്മയെയോ അല്ല അകറ്റുക, മറിച്ച് ഈ കുട്ടിയുടെ വാപ്പയുടെ ഉമ്മ, അതായത് നമ്മുടെ ഈ പ്രസ്തുത ഭർത്തൃമാതാവ് അമ്മായിമ്മനെയാണ് അകറ്റുക. കാരണം ഈ കുട്ടി പിന്നെ ഈ ഉമ്മൻ്റെ കുട്ടിയായി മാറും. പിന്നെ അവൻ്റെ പ്രശ്നങ്ങളും വേദനകളും പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ വേദന, ഉപ്പാനിയും ഉമ്മാനിയും എനിക്ക് കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് അന്നുകാലങ്ങളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ സൃഷ്ടിച്ച് അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ച ഉമ്മമാർ പിൽക്കാലഘട്ടങ്ങളിൽ പറയും, അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എത്രയോ ഉമ്മമാർ പറഞ്ഞത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ ആൺകുട്ടികളുടെ മാതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മകൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഏതുമാവട്ടെ, അവരെ ഒരിക്കലും അകറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പരിശ്രമിക്കരുത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയോട്, നമ്മുടെ മകളോടും നമ്മുടെ മകനോടുമൊക്കെ നമുക്ക് എങ്ങനെയും പെരുമാറാം, പക്ഷേ പുറത്തുനിന്ന് വന്നൊരു പെൺകുട്ടിയോട് വളരെ മാന്യമായി പെരുമാറാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇസ്ലാം അംഗം തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവമാണല്ലോ. മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ള ആളാണ്. നല്ല സ്വഭാവം എങ്ങനെ മനസ്സിലാകും എന്നോട് പറഞ്ഞത് എന്താണ്, സ്വന്തം ഭാര്യയോട് നന്നായി പെരുമാറുന്നുവെന്നാണ്. നമ്മളോട് അടുത്തവരും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ടവരോട് മാന്യമായി പെരുമാറാൻ കഴിയുമെങ്കിൽ ഒരു മാന്യമായ പെരുമാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയോട് ഏറ്റവും മാന്യമായും ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെയും പെരുമാറുക എന്നുള്ളത് ഇസ്ലാമികമായും മതപരമായും തൻ്റെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉമ്മമാർ പെരുമാറേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മനെക്കുറിച്ച് എന്താ വെച്ചാൽ എപ്പോഴും ഈ മോശമായ ഒരു ചർച്ചയിലേക്ക് മകനും അതേപോലെ തന്നെ മരുമകളും എത്തുന്നൊരു സ്ഥിതിവിശേഷമുണ്ടാകും. ഇത് ഈ ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. കാരണം എന്നെക്കുറിച്ചാണോ പറയണത്, എന്നെക്കുറിച്ചാണോ പറയണത് എന്നൊരു ടെൻഷനിൽ അവരാകെ മാനസിക അസ്വസ്ഥപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷവും ഉണ്ടാകും. അതുകൊണ്ട് മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ വളരെ തുറന്ന മനസ്സോടുകൂടെയും സന്തോഷത്തോടെയും സ്വീകരിച്ച് അവരോട് പെരുമാറി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാകുമ്പോൾ മാത്രമേ നല്ലൊരു പെരുമാറ്റം സാധ്യമാകൂ, നല്ലൊരു ബന്ധം സാധ്യമാകൂ, നല്ലൊരു മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്നാണ്
1: മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അവർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളിലെ വളരെ വ്യക്തമായ ഉത്തരങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ബുദ്ധിപൂർവമായ ചില നീക്കങ്ങൾ ആവശ്യമാണ്. മരുമകളാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് ഏതെങ്കിലും ആളുകളുടെ മുന്നിൽ പോയി ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ച് അവർക്കെതിരിൽ കുറ്റപത്രങ്ങൾ ഒരുക്കുക എന്നതിലുപരി രണ്ടുപേരുടെയും വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും പ്രകൃതങ്ങളെയും വയസ്സിനെയും സാഹചര്യങ്ങളെയും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു ചർച്ചയിലൂടെയും ചിന്തയിലൂടെയും പ്രശ്നപരിഹാരത്തിൻ്റെ വഴികളൊരുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ഈ ഒരു കുത്ത് എനിക്ക് സഹിക്കണില്ല, അതുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് പോകണം, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താവ് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നതൊക്കെ പരിഹാരമായി കാണുന്നിടത്ത് നിന്ന് ചില വ്യത്യസ്തമായ പരിഹാരങ്ങളിലേക്ക് തീർച്ചയായും നമുക്ക് നീങ്ങാൻ സാധിക്കും. ഇവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾക്കുപരി ഒരുപാട് വിഷയങ്ങൾ, വളരെ മൈന്യൂട്ടായ വളരെ സൂക്ഷ്മമായ തലങ്ങൾ ഇനിയും ഏറെ ചർച്ചകൾക്ക് വിധേയമാകാനുണ്ട്. ആ ചർച്ചകളെ സമ്പന്നമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തുറന്നെഴുതാം, ഇന്ന ഭാഗം കൂടി ചർച്ചയ്ക്ക് വരണം, ഇന്ന രീതി കൂടി ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് തുറന്നെഴുതാം. 90 20 840 840 എന്ന നമ്മുടെ നമ്പർ ആ ഒരർത്ഥത്തിൽ വലിയ സേവനങ്ങൾ അൽഹംദുലില്ലാ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹക്കൂട് ജാതി മത ഭേദമന്യേ സർവ സമൂഹങ്ങളിലെയും വ്യക്തികൾ വളരെ വ്യാപകമല്ലെങ്കിൽ പോലും കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വളരെ വ്യാപകമായി തന്നെ വ്യത്യസ്ത സംഘടനാ സംവിധാനങ്ങളുടെ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ കൂടെ യാത്രകൾ നടത്തുന്നു. ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലെ പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഗുണപരമായ പ്രതിഫലനങ്ങൾ എന്നതിലുപരി ഇതൊരിക്കലും ടീം റേഡിയോ മറ്റെന്തെങ്കിലും അവകാശവാദങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുത്തൻ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും എത്തുന്നതുവരെ തൽക്കാലം ഇവിടെ വിടവാങ്ങുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ കേട്ടുകഴിഞ്ഞത് സ്നേഹക്കൂട്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സ്വലാഹി.
3: അനുഭവജ്ഞരിൽ നിന്ന് അടുത്തറിയാത്തവരിലേക്ക് സവിശേഷം. അറിവ്, ആത്മവിശ്വാസം, ദീർഘവീക്ഷണം, കർമ്മനിരത ജീവിതം. ഇതെല്ലാം ഉയരങ്ങൾ താണ്ടാനുള്ള അതുല്യ ഗുണങ്ങൾ. ഇത്തരം ഗുണങ്ങളുള്ള വ്യക്തികളെ അറിയാനും കേൾക്കാനും അനുഭവങ്ങൾ പാഠമാക്കാനും പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം സവിശേഷം.

കൗമാരത്തിന് ധാർമ്മികതയുടെ കരുതലുമായി ടീൻസ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ മതപഠനം ലഭിക്കാതിരിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തവർക്ക് ഇസ്ലാമിക ദർശനം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള അവസരം.

0: പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ, ഖുർആനിന്റെ വെല്ലുവിളി. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മൈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം നുബുവത്തിൻ്റെ തെളിവുകൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലവസാനമായി നമ്മൾ സംസാരിക്കുന്നത് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ നുബുവത്തിൻ്റെ തെളിവായ പരിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ഈ പരിശുദ്ധ ഖുർആനിൽ അനേകം തെളിവുകളുണ്ട് നബി തിരുമേനി സത്യദൂതനാണ് എന്ന് തെളിയിക്കുന്നത്. അതിലൊരു കാര്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ്റെ വെല്ലുവിളി, അതവർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. ആ വെല്ലുവിളി സ്വീകരിക്കുന്നതിന് പകരം പിന്നെ അവർ ചെയ്യുന്നത് വേറെ ചില വഴികളാണ്. കാരണം അവർക്ക് വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയില്ല, എന്നാൽ ജനങ്ങളെ തടുത്തു വെക്കും പോകണം. കാരണം അത് കേട്ടാൽ ജനങ്ങളതിൽ ആകൃഷ്ടരാകുന്ന അവർക്കറിയാം. അതുകൊണ്ട് അവർ അതിൽ നിന്ന് തെറ്റുക, വേറെ വഴി സ്വീകരിക്കണം. അതിന് എന്ത് മനസ്സിലാക്കുക, ഒരിക്കലും വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി. പിന്നെ അവർ ചെയ്യുന്ന വഴിയാണ്, ഒന്ന് ഹജ്ജിൻ്റെ സമയം വന്നപ്പോൾ അവർ അടിയന്തരമായ മീറ്റിംഗ് കൂടി. കാരണം ഹജ്ജിൻ്റെ സമയത്ത് പല നാട്ടിൽ നിന്നും ആൾക്കാർ വരും, അവിടെയൊക്കെ റസൂൽ തിരുമേനി ചെല്ലും, എന്നിട്ട് ഖുർആൻ ഓതും. അപ്പോൾ അവർക്കത് ആകർഷണീയമായി തോന്നും. അവർ തൽക്കാലം സമൂഹത്തെ പേടിച്ചിട്ട് അദ്ദേഹത്തെ പിന്തുടരുന്നില്ലെങ്കിലും അവസരം അനുകൂലമായി വന്ന അവരൊക്കെ പിന്തുടരും. കാരണം മാനസികമായ പിന്തുണ നബി തിരുമേനി അവർക്കുണ്ടാക്കി വെക്കും. അപ്പം ഇങ്ങനെയുള്ള ഭയത്തിലാണ് ഖുറൈശികൾ. അതുകൊണ്ട് അവരെ പ്രധാനികളൊക്കെ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചു. പിന്നെ വലീദ് ബിൻ മുഗീറ എന്ന വ്യക്തി അവരുടെ കാര്യപ്പെട്ട ഒരു നേതാവാണ്, സാഹിത്യകാരനാണ്, അയാളുടെ അടുത്താണ് ഇവർ സമ്മേളിച്ചത്. അപ്പോൾ അവരുടെ വിഷയം എന്താണ്, ജനങ്ങൾ വരുമ്പോൾ മുഹമ്മദ് ഖുർആൻ ഓതും, അതുകൊണ്ട് ആ ഖുർആനെതിരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ജനങ്ങളെ തടുത്തു വെക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് എന്ത് പറയണം, ഖുർആനെ പറ്റി എന്ത് പറയണം, അത് കേട്ടാൽ ജനങ്ങളത് കേൾക്കരുത്, അത് കള്ളമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ അത്ര സമർത്ഥമായൊരു വാക്കാണ് അവർക്ക് കിട്ടേണ്ടത് ഖുർആനെ പറ്റി. അങ്ങനെ അവരെ നേതാവ്, ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, അജ്മിയു അൻതും അലാ കലാമിൻ വാഹിദ്, എല്ലാവരും ഐക്യകണ്ഠേന ഒരു കാര്യം തീരുമാനിച്ചോളൂ, പിന്നെ ഓരോരുത്തരും മാറ്റി മാറ്റി പറയരുത്. മറ്റു പ്രദേശങ്ങളിൽ ജനങ്ങൾ ഹജ്ജിന് വരുമ്പോൾ പറയാൻ, അവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു വാക്ക് എന്താണ്, എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പറയൂ, നിങ്ങളാണല്ലോ ഇതിന് യോഗ്യൻ. പക്ഷെ അദ്ദേഹത്തിനൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അദ്ദേഹം വീണ്ടില്ല, അനത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറയണം. അവസാനം അവരും ഓരോന്ന് പറഞ്ഞു നോക്കി. എന്നാൽ നമുക്ക് ഈ ഖുർആൻ ഓതുന്ന മുഹമ്മദ് എന്ന വ്യക്തിയെപ്പറ്റി കാഹിൻ, ജ്യോത്സ്യൻ എന്ന് പറയാം. അപ്പോൾ വലീദ് ബിൻ മുഗീറ ഇടപെട്ടിട്ട് പറഞ്ഞു, അത് പറ്റില്ല, കാരണം ജ്യോത്സ്യരെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എന്നിട്ട് വരുന്നവരോട് ജ്യോത്സ്യനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവർ ആലോചിക്കൂലേ, ജ്യോത്സ്യൻ്റെ ഒരു ലക്ഷണമില്ലാത്തൊരു മനുഷ്യനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ നമ്മളായിരിക്കും തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് പറഞ്ഞ് പെടുന്നതൊന്നും പറയണ്ട. അപ്പോൾ അവർ ശരി, നാദ് ഒഴിവാക്കാം. എന്നാൽ പിന്നെ മജ്നു എന്ന് പറയാം. ഇവർ പറഞ്ഞതൊക്കെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നബി തിരുമേനിയെ പറ്റി അവർ പിന്നെ വ്യക്തിഹത്യ നടത്തുക ചെയ്യണ്. അപ്പോൾ ഭ്രാന്തൻ എന്നാണ് മജ്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ആദ്യം തന്നെ അയാൾ പറഞ്ഞു, വലീദ് പറഞ്ഞു, അതെന്ത് സംസാരമാണ്, അതാ പറഞ്ഞ ആൾക്കും യോജിപ്പൊന്നും ഉണ്ടാവില്ല. നല്ലൊരു മീറ്റിംഗ് കൂടുമ്പോൾ എൻ്റെ വക എന്തോന്ന് പറയണ്ടേ വിചാരിച്ചിട്ട് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും. ആ കൂട്ടത്തിലാണ് നബി തിരുമേനിയെ പറ്റി ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൂടെ എന്ന് പറയണം. ഉടനെ എതിർത്തു എല്ലാവരും, അതൊന്നും പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ജനങ്ങൾ വരും, ഒരു ഭ്രാന്തനെ കാണാനുള്ളവർക്കായിരിക്കും ചിലപ്പം വരിക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യം കേട്ടാലേ, പിന്നെ അദ്ദേഹത്തിനല്ല ഭ്രാന്തി, പറഞ്ഞവർക്കാണ് ഭ്രാന്ത് എന്നിട്ട് തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഷായിർ, നമുക്ക് കവി എന്ന് പറയാം, അതെങ്ങനെയുണ്ട്? അപ്പൊ വലിയത് ഇടപെട്ടു, അദ്ദേഹത്തിന് കവിതയെ പറ്റിയൊക്കെ നല്ല വിവരണ്ടേ. അവർ പറഞ്ഞു, നിങ്ങളെന്താ സംസാരം, എന്ത് കവിത, വിശുദ്ധ ഖുർആൻ കവിതയാണോ, അത് ഗദ്യമാണോ, കവിതയാണോ? അങ്ങനെ ചോദിച്ചാൽ അതൊന്നും അല്ലത്, അത് ഇന്ന് വരെ ഒരാൾക്കും പരിചയമില്ലാത്തൊരു ശൈലിയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ, അത് നമ്മുടെ ഭാഷ അങ്ങനെയല്ലല്ലോ, ഭാഷയിലും ഖുർആൻ ആയത്തോതും പോലെ അല്ലല്ലോ പറയാറല്ലോ. റസൂൽ തിരുമേനിയുടെ സംസാരം അങ്ങനെയല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ അത് കവിത എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ വേറൊരുത്തൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, സാഹിർ, അദ്ദേഹം ജ്യോത്സ്യക്കാരനാണ്, സിഹർ ചെയ്യുന്ന ആളാണ്, മാരണക്കാരനാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു.

അതിലേറ്റവും മികച്ചു നിൽക്കുന്ന സിഹ്റന്മാർ, മാരണക്കാർ മൂസാ നബിയുടെ മൂജത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന അവർ അവരുടെ കയറും വടിയിട്ടപ്പോഴോ കാണുന്നവർക്ക് തോന്നി പാമ്പുകളായി ഇഴയുന്നുണ്ട്. മൂസാ നബിക്കും തോന്നി, കാരണം അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹം ഭയപ്പെട്ടു, എൻ്റെ വടിയിട്ടാൽ തന്നെയല്ലേ വരാൻ പോണത്. പക്ഷെ അല്ല പറഞ്ഞു, താങ്കൾ താങ്കളുടെ വടിയിടുക, അവരിതൊക്കെ അത് വിഴുങ്ങും. അപ്പം അതൊരു വലിയ സർപ്പമായി. അപ്പം ഇത് സിഹറല്ലാന്ന് ആദ്യം ബോധ്യമായത് ആ സാഹചര്യങ്ങൾക്കായിരുന്നു. ഫിറോൻ അതോടുകൂടി അയാൾക്ക് അബദ്ധം ബോധ്യ ചെയ്ത് അവരാദ്യം തന്നെ ഫൗൽഖിയ സഹറത്ത് സുജ്ജത, ആ സാഹിറുകളെ സുജൂത് ചെയ്ത് വീണു. എന്നിട്ട് അവർ പറഞ്ഞു, ഹാറൂൺ നബിയുടെ മൂസാ നബിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇത് കള്ളപ്രവാചകനല്ല, കാരണം സിഹറിനെ പറ്റി എല്ലാ യാഥാർത്ഥ്യവും ഞങ്ങൾക്കറിയാം, ഇത് സിഹറുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ വലിയത് ഇവിടെ എന്താണ്, ഇവർ പറഞ്ഞു മുഹമ്മദ് ഓതുന്നത് സിഹറാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കില്ല, ഒക്കെ ആൾക്കാരായി മാറും. ഇതൊക്കെ പറഞ്ഞാൽ അവരടുത്തുള്ളതൊക്കെ തീർന്നു, ഇനി ഞങ്ങൾക്കൊന്നും പറയാല്ല, ഇനി നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞു നാം. അപ്പോൾ വലിയത് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇത് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന വിഷയമല്ല, ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണിത്. നിങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും എനിക്ക് നന്നായി ഒന്നും പറ്റൂല. നിങ്ങൾ പറഞ്ഞു കാഹിൻ എന്ന് പറയാം, മജ്നു എന്ന് പറയാം, അതുപോലെ ഷായർ എന്ന് പറയാം, അതുപോലെ സാഹിർ എന്ന് പറയാം, ഇതൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഫിറ്റല്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. പക്ഷെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതിന് നല്ലത് സാഹിർ എന്നാണ്. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ വീട്ടിൽ പോയി ഉറക്കം ഒഴിവാക്കി ആലോചിക്കുകയാണ്. അയാളുടെ ആലോചനയെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ ചിന്തിച്ചു കണക്ക് കൂട്ടി. അവൻ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ അതിന് എതിർപ്പ് വരും, അപ്പം അത് പറ്റില്ല. മറ്റേ രൂപത്തിൽ പറഞ്ഞാൽ അവിടെ പ്രശ്നം വരും, അപ്പം അത് പറ്റില്ല. ഇങ്ങനെ ഓരോന്ന് കണക്കാക്കുകയാണ്. പക്ഷേ എന്തിനാണ് ചിന്തിക്കുന്നതും കണക്കാക്കുന്നതും? ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് നല്ലിറക്കിയ സന്ദേശത്തെ എതിർക്കാനാണ്. ഇത്ര വലിയ തിന്മയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫഖുത്തിലക്കൈ ഫഖദ്ദർ, അവൻ കൊല്ലപ്പെടട്ടെ, ശപിക്കപ്പെട്ടിരിക്കുന്നു. അതാ സുമ്മക്കുത്തിലക്കൈ ഫഖദ്ദർ, എങ്ങനെയാണ് അവൻ ഉറക്കൊഴിവാക്കി ചിന്തിക്കുന്നത്? അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട്, അള്ളാഹു കൊടുത്ത ചിന്ത കൊണ്ട് റബ്ബിനു വേണ്ടി ചിന്തിക്കുന്നതിന് പകരം ആ സ്രഷ്ടാവിനെതിരെ ചിന്തിക്കുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഭയപ്പെടേണ്ട വിഷയമാണ്. സുമ്മ നദർ, വീണ്ടും അവൻ ചിന്തിച്ചു നോക്കി. സുമ്മ അബസ്, അവൻ മുഖം ചുളിച്ചു. അപ്പം എന്താ ഓരോന്ന് ആലോചിക്കുകയാണ്, അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട്. സുമ്മ അദ്ബർ വസ്തക്ബർ, അവൻ അഹങ്കരിച്ചു, പിന്തിരിഞ്ഞു. എന്നിട്ട് അവസാനം അവനും പറയാണ്, ഒന്നും ആലോചിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇനി നമുക്ക് ഒറ്റ കാര്യം പറയാം. ഇൻ ഹാദ ഇല്ല സിഹ്റുൻ യൂസർ, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സിഹ്റാണ്, സാദാ സിഹ്റൊന്നുമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സിഹ്റാണ് മുഹമ്മദ് പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ, അതല്ലാതെ ദൈവികമല്ല, അള്ളാഹു ഇറക്കിക്കൊടുത്തതല്ല. ഇൻ ഹാദ ഇല്ല ഖൗലുൽ ബഷർ, ഇത് മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ്, നമുക്കിങ്ങനെ പറയാം. ഇതാണ് പിന്നെ അവസാനം അയാൾ ചെയ്തത്. ഈ ഖുർആൻ്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകുമെന്നല്ല ചെയ്യുന്നത്, ഖുർആനൊന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമോ? അത് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, മീറ്റിംഗ് കൂടിയിട്ടും കിട്ടുന്നില്ല. അവസാനം മീറ്റിങ്ങിൽ പറഞ്ഞൊരു അഭിപ്രായം തന്നെയായിട്ടാണ് ഇവിടുത്തെ വലിയ നേതാവ് വരുന്നത്. എന്നിട്ട് പിന്നെ അവർ നടപ്പിലാക്കുകയാണ്. ഇനി ഹജ്ജിന് വരുമ്പോൾ മക്കയുടെ ഓരോ കവാടത്തിലും ആൾക്കാർ പോയിരുന്നിട്ട് പറയാണ് ഓരോ ഹാജിമാരോടും, നിങ്ങൾ മക്കയിൽ ചെല്ലുമ്പോൾ ഒരാൾ കാണും, മുഹമ്മദ് എന്നാണ് പേര്, അയാൾ ഖുർആനാണ് എന്ന് പറഞ്ഞ് ചിലത് ഓതും, കേട്ട ആകർഷണീയമായി തോന്നും, ദൈവികമാണെന്ന് പറയും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അത് സിഹ്റാണ് കേട്ടോ, സിഹ്റാണ് കേട്ടോ. വാസ്തവത്തിൽ ഇവർ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിനെതിരെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവിച്ചതെന്താണ്, നബി തിരുമേനിക്ക് വലിയ പരസ്യം കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും അങ്ങനെയാണ്. ഒരു കവി ഒരുക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇതാ അറാദല്ലാഹു നശ്റ ഫളീലത്തിൻ, ഒരു നന്മ പ്രചരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അത്താഹലഹ ലിസാന ഹസൂ, അതിനോട് വലിയ അസൂയം ദേഷ്യമുള്ള ആളുടെ നാവിനെ ശരിയാക്കുന്നതാണ്, ആ നാവ് പിന്നെ അത് ഏറ്റെടുത്തോളും. ഇതുപോലെ ഇസ്ലാമിനെ എപ്പോൾ അതിശക്തമായി എതിർക്കാൻ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ടോ, അത് തന്നെ ദഅവത്തിനുള്ള ഒരു സംഭവമാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റും. നബി തിരുമേനി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവർ പോലും, നബി തിരുമേനി പറയുന്നത് കേൾക്കാത്തവർ ഈ പരസ്യം കൊണ്ട് എന്താണെന്ന സിഹറങ്കി സിഹറൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു പോയി അത് വലിയൊരു പ്രചാരമായി എന്നാണ് ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഈ പദ്ധതി അത് ശരിയായിട്ടില്ല, അത് അവർക്ക് തിരിച്ചാണ് വന്നത്. കാരണം സിഹറിനെ പറ്റി അറിയുന്നവരാണ് അന്നത്തെ അറബികൾ.

0: നബി തിരുമേനി പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനും സിഹറും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് പലരുടെയും മനസ്സിനെ അപ്പോൾ തന്നെ അത് കീഴടക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? വെല്ലുവിളി സ്വീകരിക്കുന്നതിന് പകരം അവർ അബൂ ത്വാലിബിനെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ, അദ്ദേഹം മുസ്ലിമായിട്ടല്ല പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ വല്ലാതെ അവർക്ക് നബി തിരുമേനി മർദ്ദിക്കാൻ വയ്യ. കാരണം അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ തന്നെ വലിയ ഷറഫുള്ള മഹത്വമുള്ള ഒരു വ്യക്തിയാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മറികടന്ന് വല്ലാതെ ആക്രമിക്കാൻ വയ്യ, ശാരീരികമായിട്ടും മർദ്ദിക്കാൻ വയ്യ. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും വിശുദ്ധ ഖുർആനോട് ജനങ്ങളുടെ മനസ്സടുത്തുകൊണ്ടിരിക്കുന്നു, ഇത് അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകും എന്നവർക്ക് ബോധ്യമായപ്പോൾ അവരെന്തു ചെയ്തു? അബൂ ത്വാലിബിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്നലൊക്കെ സിന്നൻ വോ ഷറഫൻ വോ മൻസിലത്തൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുണ്ട്, പ്രായമുള്ളവരാണ് നിങ്ങൾ, ഉന്നത സ്ഥാനമുള്ള ആളാണ്, മഹത്വമുള്ള ആളാണ്. വൈനാഖത് ഇസ്തൻഹൈനാക്ക മിൻ ഇബ്നി അഖീക, ഞങ്ങൾ നിങ്ങളോട് വിലക്കിയിരുന്നു, നിങ്ങളെ സഹോദരന്റെ പുത്രൻ തൻ്റെ ഈ പ്രബോധന പ്രവർത്തനം നിർത്തിവെക്കണം, നിങ്ങളൊന്ന് പറയൂ, അയാളെ നിങ്ങൾ വിലക്കണമെന്ന് പലവട്ടം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ എന്തു ചെയ്യുന്നില്ല, അവനത് നിർത്തുന്നില്ല, നിങ്ങൾ വിലക്കൊന്നുമില്ല. പല വട്ടം അബൂ ത്വാലിബിൻ്റെ അടുത്ത് കയറി വന്നിട്ട് ഇത് അല്പം ഭീഷണിയോടു കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ പറഞ്ഞു ഇനി ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങൾ പലതും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അബൂ ത്വാലിബ് നബി തിരുമേനിയെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ മോനെ, ഈ അവർ വന്നിരുന്നു, പ്രധാനികളൊക്കെ വന്നിട്ടുണ്ട്, അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസൂലിന് ബോധ്യമായ ആ വാക്കിൽ തൻ്റെ പിതൃവിന് താൻ ഒരു ഭാരമാകുന്നുണ്ട്, അപ്പോൾ തൻ്റെ സംരക്ഷണം പിൻവലിക്കാനൊക്കെ ആയിരിക്കാം ഈ പറയുന്നത്. അതുകൊണ്ട് നബി തിരുമേനി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട്, ഞാനിത് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ആ ഉറച്ച തീരുമാനത്തിൻ്റെ മുമ്പിൽ അബൂ ത്വാലിബും കീഴടങ്ങി. അദ്ദേഹം പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്തോളൂ, നിന്നെ ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിനെ പറ്റി ഒരു ദുർബലത പറയുന്നുണ്ട് പണ്ഡിതന്മാർ, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ എന്ന് പറയുന്ന വാചകം. പക്ഷേ അതിൻ്റെയൊക്കെ ആശയത്തിനൊരു കുഴപ്പമില്ല, ആരൊക്കെ വിലക്കിയാലും നബി ഇത് പറയുന്നത് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് അബൂ ത്വാലിബിനെ കണ്ടിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുക. അതല്ലാതെ ഖുർആൻ്റെ വെല്ലുവിളിക്ക് മറുപടിയില്ല. അവരുടെ മുമ്പിൽ 13 വർഷം മുഴച്ച് നിൽക്കുന്ന, അവരുടെ ഹൃദയത്തിൽ മുഴങ്ങി നിന്ന ഒരു വെല്ലുവിളിയായിരുന്നു. ആവർത്തിച്ച് ആദ്യം ഖുർആന് സമാനമായത് കൊണ്ടുവരൂ, ഇനി അതിന് കഴിയില്ലെങ്കിൽ 10 എണ്ണം കൊണ്ടുവരൂ, അതിന് കഴിയില്ല ഒന്നെങ്കിലും കൊണ്ടുവരൂ, എന്തൊരു വഷളത്തരമാണ്. ഒന്നിനു പോലും മറുപടി കൊടുക്കാൻ കഴിയാതെ അവർ വഴി മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള ചില സഞ്ചാരങ്ങൾ കൂടി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.
1: മാഷാഅല്ലാഹ് ബറകല്ലാഹു ഫീകും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഖുർആനിൻ്റെ വെല്ലുവിളി. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് അബൂബക്കർ സലഫി.

0: ഒരു ഈ മഞ്ഞ് മൂടിയ പ്രദേശത്ത് പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെ ഉള്ള കുടുംബം, കുറഞ്ഞ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അത്രേ. അപ്പം ഇങ്ങനെ മഞ്ഞ് മലയുടെ മുകളിലൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ കുടിലേക്ക് ഒരു സ്ത്രീ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്ത്രീ അടുത്തേക്ക് എത്തുമ്പോഴാണ് സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുള്ളതായിട്ട് കാണുന്നത്. കുറച്ചുകൂടി അരികിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിലായി ആ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞ് മരിച്ചുപോയതാണ്. അപ്പോൾ ഈ കുടിലിരിക്കുന്ന വൃദ്ധയായ മനുഷ്യൻ അയാൾ ചോദിച്ചു, കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായത്തിന് വന്നതായിരിക്കും അല്ലേ? കാരണം അവിടെ പട്ടിണിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പലരും മരണപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, കാരണം മഞ്ഞ് നന്നായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മൂടിയിടുകയാണല്ലോ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. മറവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വല്ല ആയുധമൊക്കെ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസങ്ങളും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറയണത്, ലോകത്ത് മനുഷ്യൻ ഇത്രമേൽ ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ദാരിദ്ര്യത്തിന് ഇത്രയും ഭീകരമായ മുഖവും ഇത്രയും നമ്മളെ ആകെ ഒരുതരം വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ മനുഷ്യൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ആ വായിച്ച അനുഭവം ഇങ്ങനെ ഓർത്തവും പറഞ്ഞതാണ്.
1: അതെ, അത് ഒരു ദലൈ ലാമയുടെ ഒരു കഥയിൽ മാത്രം അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കും അത്. കാരണം അത്തരം അനുഭവങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ഒരു ചരിത്രം മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ടതല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടിണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇത്ര ഒരു അനുഭവം, അതായത് ഒരു കുഞ്ഞിൻ്റെ മാംസം തിന്ന എന്നതിനപ്പുറം കിട്ടുന്നത് എന്താണോ അത് തിന്നാൻ ഉള്ളൊരു ആർത്തി, അല്ലെങ്കിൽ അത്തരം ആ ഒരു പട്ടിണി അവിടം വരെ അവരെത്തിച്ച ചരിത്രം ഇപ്പം ഉണ്ടാവോ നമ്മുടെ ഇന്ത്യയിൽ?
0: നമ്മുടെ ഒരു ചുറ്റുപാടും നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും അതേപോലെ തന്നെയായിരിക്കും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ നല്ല ഒന്നും പട്ടിണിയൊന്നും ഇല്ല എന്നാ പറയുക
1: എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ ഈ വായന മരിച്ചൊരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം, പ്രത്യേകിച്ച് ഈ വായനയിലേക്ക് വായിക്കുന്നവൻ തന്നെ ഈ വായനയിലേക്ക് മാറുന്നൊരവസ്ഥ. എന്നാൽ ഇത്തരം പുസ്തകത്താളുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ അങ്ങ് പതുക്കം സഞ്ചരിച്ചാൽ മതി. പട്ടിണി എന്താണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കാര്യമൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, മഹാരാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പട്ടിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൽപ്പെടും. എന്തായാലും നിങ്ങൾ ഈ ഒരു ദലൈ ലാമയുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചപ്പോൾ ഞാൻ കുറേ
0: എനിക്ക് തോന്നി, കാരണം മിക്കവാറും നമ്മുടെ പിന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയി അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളുടെയും അവരുടെയൊക്കെ നിർസാക്ഷ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു പറഞ്ഞൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആയി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നേരെ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ
0: നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവരെ അനുഭവിപ്പിക്കാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണമെന്ന്. കാരണം അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകത്ത് സ്റ്റാറ്റസുകളിലും പിന്നെ അതുപോലെ തന്നെ ഷെയറിങ്ങുകളിലൊക്കെ ഫുഡിൻ്റെ ആർഭാടങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടു വളരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പിന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി പോകുന്ന ഒരു ലോകത്ത് ഒരിത്തിരി എന്താണ് അന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാറ്റസിൻ്റെയോ ഈ വർണ്ണശബളിമായിട്ടുള്ളൊരു ലോകമൊന്നും കാണാത്ത കുട്ടികളും കുടുംബവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
1: അല്ല പിന്നെ ഖുർആനേ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ തന്നെ നമുക്കൊരു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖുർആൻ്റെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ മൂന്നാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്മല തുസ്കലു നയോമയ്യൻ അനിന്നായി എന്ന് പറഞ്ഞത്. അത് വലിയൊരു ഒരു നമ്മുടെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, നമ്മുടെ യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ഔട്ടിങ്ങിന് പോയി കുട്ടികളെയും കൊണ്ടുപോയി ഇതൊക്കെയാണ് നമുക്കൊരു ആസ്വാദനം, അല്ലാതെ നമുക്ക് സിനിമ കാണാൻ പോകാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ഒരു പുറത്ത് പോകും, ഒരു ഭക്ഷണം കഴിക്കണം ചെയ്യും, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം.
0: അതെ അതെ, അതാ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഇതിന്റെ കൂടെ ഇങ്ങനൊരു വശം കൂടി അപ്പുറത്തുണ്ട്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. കാരണം അതൊരു പടച്ചവനോട് നന്ദി ഉള്ള മനസ്സ് വരിക എന്നുള്ളത്.
1: അതെ അതെ, അത് കഴിച്ചു തീരുമ്പോഴുള്ള അൽഹംദുലില്ല ഉണ്ടല്ലോ,
0: അതെ അതെ,
1: അത് വല്ലാത്തൊരു അൽഹംദുലില്ലായിട്ട് അപ്പയാണ് മനസ്സിലാവുക. ഏതായാലും അത്തരം ഒരു അനുഭവം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അത്തരം പട്ടിണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പൊപ്പം നമ്മുടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം.
0: അല്ല, ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയാണ്, ഈ പട്ടിണിയുടെ വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിലുള്ള ചരിത്രം ഓർത്തിട്ട് അയവറക്കാൻ മാത്രമൊന്നുമില്ല, അടുത്ത തൊട്ടടുത്ത നിമിഷത്തിൽ പട്ടിണിയിലേക്ക് മാറാവുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ, അത്രയും കുടിവെള്ളം കിട്ടിയവർക്ക് തീയണക്കാൻ വെള്ളം പോയിട്ട് പിന്നെ വെള്ളം കിട്ടാനല്ലാതെ പിന്നെ അവർ അഭയാർത്ഥികളായി മാറുന്നു. ഏത് നിമിഷവും എന്തോ ആർക്കും സംഭവിക്കാമെന്നിടത്ത് എത്തിയിരിക്കുകയാണ്.
2: പീസ് റേഡിയോ സവിശേഷം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അധിനിവേശ സസ്യങ്ങൾ എങ്ങനെ ഭീഷണിയാകുന്നു? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടി, കൂടെ അലീം യൂസഫ് എൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തി ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള അലീം യൂസഫ് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ ഈ ഒരു എപ്പിസോഡിലും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്താൽ. അസ്സലാമു അലൈക്കും സർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ സംസാരിച്ചു വന്നിരുന്നു അധിനിവേശ സസ്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. ഇങ്ങനെ ആകെ ഇങ്ങനെ എല്ലായിടത്തും ആൾ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധമല്ല, ഇതെന്താണെന്ന് അറിയില്ല. അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അതിന് എന്താണ്, അതിനെ നശിപ്പിക്കാൻ വേണ്ട മാർഗങ്ങളൊന്നും നോക്കാറുമില്ല, അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോവുകയാണ്. സാർ, ഈ വിഷയത്തിലാണ് റിസർച്ച് നടത്തി ഇതൊരു എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ സംസാരിക്കുന്നു. അങ്ങനെ തന്നെയാണ് സാറിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോടിലാണല്ലോ, അപ്പോൾ അവിടുത്തെ സീനിയർ സ്കോളറാണ്, റിസർച്ച് സ്കോളറാണല്ലോ. എന്താണ് ഈ റിസർച്ച്? ഇതിൽ എന്താണ് അതിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു?
4: റിസർച്ച് ഇപ്പോൾ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസിലാണ് പി എച്ച് ഡി ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു, ഇപ്പോൾ സീനിയർ റിസർച്ച് ഫെലോ ആണ്. രണ്ട് വർഷം കഴിഞ്ഞാണ് നമ്മൾ SRF ആവുന്നത്, സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സയൻസ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലെ KCST, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലെ സ്ഥാപനമാണ്. 12 സ്ഥാപനം കേരളത്തിലുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ CWRDO, പിന്നെ PC നമ്മുടെ തൃശ്ശൂർ കേരള വന ഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ ഏകദേശം 12 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മലബാർ ബൊട്ടാണിക് ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന കോഴിക്കോട് ടൗണിൽ നമ്മുടെ പാലായിക്ക് അടുത്തായിട്ട് 1 km അപ്പുറത്തായിട്ട് അവിടെയാണ് ഞാൻ PhD ചെയ്യുന്നത്. എൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് ചാലിയാർ പുഴയിലുള്ള അധിനിവേശ സസ്യങ്ങളുടെ അവരുടെ അതിനെക്കുറിച്ചാണ് എൻ്റെ PhD എന്ന് പറയുന്നത്.
3: അത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം
4: കൂടുതലേ
3: ചാലിയാർ പുഴയിലെ അധിനിവേശ സസ്യങ്ങൾ.
4: അതെ അതെ. അപ്പോൾ ഈ പുഴ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ്ങിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ ചുറ്റുപാടും നമ്മുടെ നാടും എല്ലാം ഇത് ഈ നിലമ്പൂരിൻ്റെ പരിസ്ഥിതിയും അതുപോലെ തന്നെ പുഴയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് ഉണ്ടാവും, വൈകുന്നേരം പോകുമ്പോൾ ബസ് ഉണ്ടാവില്ല. കാരണം പുഴയിൽ അവിടെ മഴ പെയ്തിട്ടില്ലെങ്കിലും ചാലിയാറിലെ പുഴ തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന വഴികളിലും മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പുഴയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ
3: ഭാഗമായി
4: ആ ഒരു ഏരിയത്തിനെ വർക്ക് ചെയ്യാൻ നമ്മുടെ ഉദ്ദേശത്തിലാണ് ചെറിയൊരു ടോപ്പിക് എടുത്തിട്ടുള്ളത്, ചെറിയൊരു ഏരിയയിലെ ടോപ്പിക് എടുത്തിട്ടുള്ളത്.
3: അപ്പോൾ പുഴയിൽ നിങ്ങളിപ്പോൾ ഒരു റിസർച്ചിലൂടെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ഇത്രയും കാലത്തെ പഠനത്തിലൂടെ ഈ ചാലിയാറിൻ്റെ ഗതിവിഗതികൾ എന്താണ്?
4: ചാലിയാറിൻ്റെ മൊത്തത്തിലെ ഗതിവിഗതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന, പക്ഷെ നമ്മൾ ജീവിക്കുന്ന കേരളത്തെ നോക്കുമ്പോൾ നമ്മളൊരു തെക്ക് ഭാഗത്തായിട്ടൊക്കെ പലപ്പോഴും കാണാം. ഏകദേശം ഗുജറാത്തിലെ താപ്തിപ്പുഴ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1600 km വിസ്തൃതിയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പൊതുവേ പറയുമ്പോൾ കേരളം നന്നാവാൻ കേരളം വികസിക്കാനൊക്കെ കാരണം പല കാര്യങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഗൾഫിൻ്റെ പൈസ കൊണ്ടാണ് ഇത്രയും സാമ്പത്തികമായി വികസിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം വെള്ളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് കമ്പനി ആവട്ടെ ഒരു സ്കൂളാവട്ടെ വെള്ളമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല, കാരണം എല്ലായിടത്തും വെള്ളമുണ്ടാവും. മാക്സിമം ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയാലും വെള്ളമുണ്ടാവും. അത് നമുക്ക് പ്രശ്നം അത് പ്രശ്നമില്ലാത്ത കാരണം നമുക്ക് ഈ പശ്ചിമട്ടം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ തന്നെ പശ്ചിമട്ടം നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. രണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം, ഒന്ന് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പാണ്. ഏകദേശം ഈ പറയുന്ന 1500 കിലോമീറ്ററിൽ 40 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ട്.
3: അതാണ്
4: പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് നിന്ന് നമുക്ക് കോയമ്പത്തൂർ പോകണമെങ്കിൽ എന്ത് വേണം, കുന്ന് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു വ്യത്യാസമാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മലപ്പുറം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ ഇങ്ങനെ ആ മുകൾ ഭാഗം, ആ മുകൾ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമട്ട് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പല്ല, കുറച്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ്. നമ്മളെന്താ പറയുക, ഒരു ഒരു ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ് നിലമ്പൂർ ഏരിയകളൊക്കെ. നിലമ്പൂരിൻ്റെ 3 സൈഡ് നമ്മളെന്ത് പറയാൻ പറ്റും, കാടാണ് മലയാണ്. അപ്പം ആ 3 സ്ഥലങ്ങളിലുള്ള വെള്ളം വരുന്ന സ്ഥലമാണെന്ത് ഈ പറയുന്ന ചാലിയാർ പുഴ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ പല നദികളിൽ വലിയൊരു നദി, പക്ഷെ അതിലൊരിക്കലും ഡാം ഉണ്ടാക്കാൻ പറ്റൂല, അതാണ് ചാലിയാർ പുഴ. കാരണം എന്താ വെച്ചാൽ ഡാം ഉണ്ടാക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രകൃതിയോട് പ്രകൃതി ലോല പ്രദേശത്തിലൂടെ ഒഴുകുന്ന പുഴയാണിത്. നമ്മൾ നോക്കണേ വയനാട് നിന്ന്, വയനാട്ടിലെ ഈ പറയുന്ന മുണ്ടക്കി ദുരന്തം ഉണ്ടായ അവിടുന്ന് മുതൽ നമ്മുടെ നാടുകാണി തമിഴ്നാട് മൊത്തം നമ്മുടെ പാലക്കാട് ജില്ലേൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സൈലന്റ് വാലി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ 5-6 നദികളിൽ നിന്ന് വരുന്ന ചെറുനദികളിൽ നിന്ന് പുഴയത്തെ വെള്ളമാണ് ചാലിയാറിലേക്ക് എത്തുന്നത്. ഒരു മഴ പെയ്താൽ നിലമ്പൂർ വെള്ളത്തിലാവും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 3 സ്ഥലത്തുനിന്നുള്ള വെള്ളം നിലമ്പൂരിലേക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്. രണ്ടാമത് ചാലിയാർ പുഴേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ സ്വർണം നിക്ഷേപമുള്ള ഏക സ്ഥലം നിലമ്പൂരാണ്. അതും നമ്മുടെ ചാലിയാർ പുഴേൻ്റെ തീരത്താണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ആദിവാസി ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പോലീസ് കുറച്ച് ആളുകൾ പിടിച്ചിരുന്നു, കാരണം അത് നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഇതൊരു മിനറലാണ് സ്വർണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു ലീഗലി നിയമപ്രകാരം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിക്ഷേപമുള്ള സ്ഥലമാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ഒരു മരുതപ്പുഴ എന്ന് പറയുന്ന പുഴൻ്റെ മുമ്പത്തെ പേര് കലക്കൺപുഴ എന്ന് പറയും. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരെ കാലത്ത് അവിടെ ഒരു അത് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പം കലങ്ങിയിട്ടായി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. പിന്നെ രണ്ടാമത് ഈ അധിനിവേശ സസ്യങ്ങളുടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ സ്പ്രെഡിങ് നമുക്ക് പുഴയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്.
3: ഈ പുഴ ശരിക്കും പുഴയിൽ അത് കാണുമ്പോൾ പുഴയുടെ ഓരങ്ങൾ ശരിക്കും നല്ല ഫലഭൂയിഷ്ഠമായ കൃഷികൾക്കും പറ്റിയിട്ടുള്ളതാണല്ലോ. അത് പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചാലിയാറിൻ്റെ ഓരോ അങ്ങ് അറബിക്കടലിൽ എത്തുന്നവരെ അങ്ങനെ തന്നെയുള്ള ഏരിയകളുണ്ട്. പക്ഷെ ഇന്നത് നിങ്ങളുടെ റിസർച്ചിലെവിടെയും അത് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ ഇടയ്ക്ക് എന്തായിരുന്നു എന്തെങ്കിലും അതിൽ കണ്ടെത്തിയിട്ടുണ്ടോ?
4: അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ മരം വീണാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കും. കാരണം എന്തുകൊണ്ടാ, ഈ റോഡ് എന്ന് പറയുന്ന ഒരു എന്താ മീഡിയാണ് നമുക്ക് എത്തിപ്പെടുന്ന മീഡിയാണ്. പണ്ട് ഇതുപോലെ മീഡിയ ആയിരുന്നു എന്ത് പുഴ എന്ന് പറയുന്നത്. അപ്പം ഈ പുഴയിൽ എന്ത് സാധനം വന്നാലും ആളുകൾ മാറ്റും. ഇപ്പം അത് മാറ്റുന്നില്ല. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മരം വന്നടിഞ്ഞാൽ പിന്നെ പുഴ ഗതി മാറും. ഇപ്പം ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം മുണ്ടേരി ഭാഗത്ത് നിന്നെല്ലാം പോലെ മുണ്ടേരി ഭാഗത്ത് പോകുമ്പോൾ വലിയ മരങ്ങൾ റോഡിൻ്റെ ഈ പുഴയുടെ നടുവിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വലിയ മരങ്ങൾ. അപ്പോൾ ഈ മരം പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ ഈ മരത്തിൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യും, ബാക്കി ചെറുമരങ്ങൾ വന്ന് അത് സെൻട്രൽ നിൽക്കുമ്പോൾ പിന്നെ അതൊരു തുരുത്തായി മാറുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം 2-3 വർഷത്തെ തന്നെ നമ്മൾ, അതായത് 2-3 വർഷമാണെങ്കിൽ തന്നെയും ഒരു 10 വർഷത്തെ രീതിയിലുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തുരുത്താവുന്നു. അപ്പോൾ ഈ തുരുത്തായ സ്ഥലം അടുത്ത വർഷം എന്ത് ചെയ്യും, മരങ്ങൾ വരും. പിന്നെ ഇതൊരു ദ്വീപായി ചെറിയ ഇതായി മാറുന്ന അവസ്ഥ നമുക്ക് നിലമ്പൂരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിലമ്പൂരെ ഉള്ളേരികളുള്ള ഈ ചെറിയ കൈവരികൾ നമുക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഇതിലൂടെ കടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബേപ്പൂരിലേക്ക് അടക്കം ഉള്ള മരങ്ങളുടെ ഒരു കൊണ്ടുപോയിരുന്ന സ്ഥലമായിരുന്നു.
3: സുഖമായ ഒരു ഗതാഗത ജലഗതാഗതം
4: നമ്മൾ മാനേജ് ചെയ്തിരുന്നു, കൃത്യമായി മാനേജ് ചെയ്തിരുന്നു ആര് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ.
3: ഇപ്പൊ
4: നമ്മളിപ്പോ റോട്ടിൽ മരം വീണാൽ അത് മാറ്റാൻ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വരേണ്ട ആവശ്യമില്ല, നമ്മൾ മാറ്റും. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ അങ്ങ് അതിന് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് ഒരു നദിയൊക്കെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗതി മാറുന്നു. അപ്പോൾ ഗതി കാറുമ്പോൾ ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ വെള്ളത്തിൻ്റെ ഗതി ചിലപ്പം ഒരു സൈഡിലേക്ക് മാറും. അപ്പം മറ്റേ സ്ഥലം എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പണാണ്, നല്ല ഫലഭൂയിഷ്ഠമുള്ള മണ്ണുണ്ട്, വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വിത്തുകളും ഉണ്ടാവും. പെട്ടെന്ന് ഏതിനാണ് പെട്ടെന്ന് മുളക്കാൻ പറ്റുക, ഈ നേരത്തെ പറഞ്ഞ അധിനിവേശ സസ്യങ്ങൾ അവർ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. അതാണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.
3: ശരിക്കും ചാലിയാറിൻ്റെ ഓരോ ഇതിലും ഇപ്പം പിന്നെ ഈ അധിനിവേശ സസ്യങ്ങളുടെ എണ്ണം എങ്ങനെയാണ്, ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് പുഴയിൽ കടന്നു വന്നിട്ടുള്ളത്?
4: അധിനിവേശ സസ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈക്കേനിയ എന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞ
3: പച്ച കളർ.
4: അതിന് പ്രശ്നം എന്ന് വെച്ചാല് ഒന്ന് മതി താഴെ വേര് ഒരു മരം മൊത്തം എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല നമ്മള് ഉയർന്ന പ്രദേശങ്ങൾ, നിലമ്പൂരത്തന്നെയുള്ള നമ്മള് കരിമ്പിയ വന്യജീവി സങ്കേതം ഉയർന്ന പ്രദേശമാണ്. അവിടെയൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ ഡേസി, അവിടെ എൻ്റെ ഒരു സുഹൃത്ത് പി എച്ച് ഡി ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ അവിടെയൊക്കെ സിംഗപ്പൂർ ഡേസി കാണാൻ പറ്റില്ല, പക്ഷെ ഈ ധൃതരാഷ്ട്ര പച്ച അവിടെയുണ്ട്. അത്രയും തണുപ്പുള്ള അത്രയും ഉയർന്ന പ്രദേശങ്ങൾക്ക് ആർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
3: ശരി, ഏത് ക്ലൈമറ്റിന് അങ്ങനെയുള്ള ചെടികളാണല്ലേ, ഏത് ക്ലൈമറ്റിനെയും പിടിച്ചു നിന്ന് മുന്നോട്ട്
4: പോകാൻ പറ്റാന്നുള്ളൊരു ഒരു കഴിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആയി പോകുന്നത് എന്നുള്ളതാണ്.
3: ഇത് ഈ അടുത്ത് നമ്മൾ പുതുതായിട്ട് വന്ന എന്തെങ്കിലും, ഇപ്പം ഇപ്പോൾ നേരത്തെ
4: സിംഗപ്പൂർ ഡേസി
3: അതാണ് ഏറ്റവും ആധുനികമായി വന്നത്,
4: ലേറ്റസ്റ്റ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇപ്പം നമ്മുടെ ആപ്പിൽ അതില്ല. കാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു മഞ്ഞ പൂവ് കുറച്ച് മുമ്പ് ഭയങ്കര റീല് വന്നിരുന്നു, എല്ലാ വീടിനും മുമ്പിൽ മഞ്ഞ പൂവ്
3: പടർന്നു.
4: അത് അതിനുമേ സ്വഭാവം കാണിക്കുന്ന ഒരു ചെടിയാണ്, നമ്മുടെ ലിസ്റ്റിൽ അതില്ല. കാരണം ഈ വർഷമാണ് അത്രയും സ്പ്രെഡിങ് കാണിച്ചത്.
3: അല്ല, അത് ഒരു ഒരു ഭയങ്കര വീട്ടിലൊരു
4: അലങ്കാരമായിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പറയുന്ന 96 എണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം അലങ്കാര ചെടികളാണ്, നല്ല പൂവുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ പ്രജനനത്തിന് പല രീതികൾ എടുക്കുന്നുള്ളത്. ഈ കാസ്ട്രോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ വിത്തിൻ്റെ താഴെ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ഇഞ്ചി പോലെയുള്ള വേര് കുറച്ചുകൂടി ഉണ്ടാവും, കട്ടിണ്ടാവും. അപ്പോൾ അതിന്ന് റൈസോം എന്ന് പറയും, അതിന്ന് പിന്നെ ഉണ്ടാകാൻ പറ്റും. നമ്മൾ നശിപ്പിച്ച് പോയാലും അത് ഉണ്ടാകാൻ പറ്റുന്നതാണ്. ഇത് ആലോചിച്ച് നോക്കി, നമ്മളൊരു വീട്ടിൽ ഒന്ന് നട്ടാൽ ഇത്രയും പടർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിൽ എങ്ങാനും ഇത് രക്ഷപ്പെട്ടൊരു കാട്ടിലെത്തിയാൽ കണ്ടുള്ള കാട് മൊത്തം ആരാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നോക്കുമ്പോൾ നല്ല മഞ്ഞ പൂവായിരിക്കും, പക്ഷെ കാടിന് ജൈവ വൈവിധ്യം ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് പറയാൻ പറ്റുന്നത്. അതൊന്നും നമ്മുടെ ലിസ്റ്റുകളിലില്ല. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ലിസ്റ്റിൽ അതില്ല, ഉൾപ്പെടുത്തില്ല. ഇപ്പം നമ്മളത് മൂടി
3: ആപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് അത്ര കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ സസ്യങ്ങളെ കുറിച്ച് അധിനിവേശം പറഞ്ഞു, വലിയ മരങ്ങൾ പിന്നെ അധിനിവേശം ഏതാ ശരിക്കും കേരളത്തിൽ വലിയ ഇപ്പം കുറേ ചിലതൊക്കെ മുറിച്ച് വെച്ച് കളയുന്നുണ്ട്
4: കേരളത്തിൽ. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ രാക്ഷസക്കൊന്നയാണ് അല്ലെങ്കിൽ മഞ്ഞക്കൊന്നയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു അക്കേഷ്യ അല്ലെങ്കിൽ മാഞ്ചി എന്ന് പറയുന്നത്. മാഞ്ചിയം ഒരു കാലത്ത് നമ്മൾ മരം നടാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് എന്താ വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ അന്നത്തെ നമ്മുടെ ഒരു നോളജ്, നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഗവൺമെൻറ്റിൻ്റെയും ശാസ്ത്രന്മാരുടെ നോളജ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു ചെടി വരുമ്പോൾ ഇത് അതിനുവേ സ്വഭാവം കാണിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും മരം സാധാ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഈ അക്കേഷ നട്ടു. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള കുറച്ച് ചൂടുള്ള ഈ ചെങ്കൽ പീഠഭൂമികൾ, ചെങ്കൽ കല്ലുകൾ കാണുന്ന സ്ഥലങ്ങളിൽ നട്ടു, ഇത് പടർന്ന് പന്തലിച്ച് അവിടെ മൊത്തപ്പം ഈ ഒരു പറയുന്ന ചെടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
3: ചിലത് വെള്ളം അതിശക്തമായി വലിച്ചെടുക്കുന്ന, അത് അധിനിവേശത്തിൽ പെടുന്നതുണ്ടോ?
4: അത് ചില അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. ഈ പറയുന്ന അക്കേഷ്യ നമ്മുടെ മഹാഗണിയൊക്കെ ഉണ്ടല്ലോ, അത് അധിനിവേശ സ്വഭാവം ഇൻവേസീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതും ഈ പറയുന്ന വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പരമാവധി നമ്മുടെ റിസോഴ്സ് എന്താണ് അത് മൊത്തം അവരെടുത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു ഒരു ജീവിയാണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും, ഇതൊരു സസ്യമായി നമുക്ക് നേരിട്ട് ഫൈറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്.
3: അതെ അതെ. അപ്പോൾ ചെറിയ സസ്യങ്ങൾ മുതൽ വൻ മരങ്ങൾ വരെ, ജീവികൾ, പ്രാണികൾ
4: എല്ലാത്തിലും
3: ഇതെല്ലാം.
4: ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലില്ല, നമ്മൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ റൂട്ടിനോ പോയാൽ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും, ഒരു ഒരാളെ രണ്ടാളെ പൊക്കത്തിലുള്ള ചെറിയ ഇലുള്ള ഒരു ചെടി നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും, ജസ്റ്റ് പുറത്ത് നോക്കിയാൽ മതി. അത് പ്രൊസോപ്പിസ് ജൂലിഫ്ലോർ എന്ന് അതിനെ പറയാം, കേരളത്തിൽ അത്ര കാണുന്നില്ല. ഇത് വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ കർഷകർ, കാരണം എവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെ ഈ സാധനം വരും. ഇപ്പോൾ ഹൈദരാബാദ് ഈ അവാർഡ് എൻ്റെ സമയത്തിന് പോയ സമയത്ത് ഒരു പ്രദേശം കാണുന്ന വെച്ചാൽ, ഒരു പ്ലോട്ടിൽ കൃഷി നടത്തുന്നില്ല അവർ, മറ്റൊരു മൊത്തം കൃഷി നടത്തുന്നുണ്ട്. ഈ പ്ലോട്ടിൽ ഈ ചെടി മാത്രമേ ഉള്ളൂ, അതായത് ഒരു വർഷം ഇവർ കൃഷി ചെയ്യാതെ പോകുന്നതിന് ഇത് എന്ത് ചെയ്തു, ഒരാളെ പൊക്കത്തിൽ വളർന്നു
3: വളർന്നു വലുതായി. ഇതിന് ചില രാസ പിന്നെ എന്തെങ്കിലും അങ്ങനെ കെമിക്കൽസ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന
4: കെമിക്കൽസ് നമുക്ക് ഇപ്പോൾ ഞാൻ ആപ്പിൻ്റെ കേസിലും ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിന് നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ട്. അതായത് നമ്മൾ കൃഷിയിടമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാം, പക്ഷെ കാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ ചെറിയ ജീവികളുണ്ടാവും. നമുക്ക് ഒരിക്കലും മെഷീൻ ഉപയോഗിച്ചിട്ട് കാട് വെട്ടാൻ പറ്റില്ല, കാരണം ഈ പറയുന്ന സ്ഥലത്തെല്ലാം ചെറിയ എന്നുണ്ട്. പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന നമ്മൾ മലബാർ വിറ്റ് മലബാർ ഈ കോസ്റ്റിൽ മാത്രം കാണുന്ന ചില തനത് എന്നുള്ള ജീവികളുണ്ടാവും. നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സാധനങ്ങളൊന്നും കാട്ടിലേക്ക് പറ്റില്ല. നാട്ടിൽ പിന്നെന്താ വെച്ചാൽ പല ആളുകളും കൃഷിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ എല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് എന്തേ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ അധിനിവേശത്തിന് കാരണം എന്താവുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ അധികരിപ്പിക്കുന്നുണ്ട് ആര്, ജൈവ അധിനിവേശം.
3: അതെ അതെ അതെ, അതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇനിയെന്ത് പിന്നെ ഒരു ബന്ധമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ശരിക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോരുത്തരാണെങ്കിലും ഇതൊരറിയുക എന്നുള്ളതും ഇത് ചുറ്റുപാടിനെ മനസ്സിലാക്കുക എന്നുള്ളതും അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നമുക്ക് ആളുകളിലേക്ക് എങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി, ഈ ഒരു ബോധവൽക്കരണം എത്തിക്കാൻ എന്താണ് വഴി?
4: നമുക്ക് മെയിനായിട്ട് ബോധവൽക്കരണം എത്തിക്കുന്ന നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഈഗോ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ പൊതുവെ എക്കോളജി സയൻസുകളൊക്കെ പറയുന്നത് ഈഗോ ഒഴിവാക്കി എക്കോ. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ടോപ്പ്, മനുഷ്യന്മാർക്ക് ഏറ്റവും ടോപ്പ്. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാൻ, അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യം തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം, എല്ലാം വേണം എന്നുള്ള ചിന്തയിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി, അത്രയും ആളുകൾ മരിച്ചു, നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതെന്താ, ഒരു ദുരന്തമുണ്ടായി കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ വയനാട് ഒരു പുലിയോ കടുവയോ ഒരാളെ കൊന്ന നമ്മൾ വനംവകുപ്പിനെ ബാക്കിൽ നിന്ന് കുറ്റപ്പെടുത്തും. ഇത് രണ്ടിന് കാരണം ഒന്നാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയനാട് ദുരന്തം ഉണ്ടായി, 1300 ആളുകൾ മരിച്ചു, അത്രയും ആളുകൾ മരിച്ചിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ അവിടെ ആളില്ല എന്നതുകൊണ്ടാണ്. ഇത് രണ്ടിന് കാരണം എന്താണ്, ഒന്നാണ്,
3: ഒന്നാണ്,
4: അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറ്റപ്പെടുത്തിക്കാറില്ല. പിന്നെ ഇതിൽ പല ആൾക്കും പല എന്തുണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പല താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതാണ്. കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആദിവാസികളുടെ സംബന്ധിച്ച് എന്താണ് അവരുടെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഒരു അജണ്ടയ്ക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്, എന്ത് കടുവനെ കണ്ട അപ്പ് വെടിച്ച് കൊല്ലണം എന്നുള്ളതല്ല. എല്ലാ കടുവയും എന്തായാലും പ്രശ്നക്കാരല്ല. ഇപ്പം പലപ്പോഴും കാണുന്ന ബന്ദിപ്പൂർ റൂട്ടിൽ കടുവ കണ്ടു, ഈ കാടിനെ മുറിച്ചാണ് റോഡുണ്ടാക്കിയത്, അവിടെ കാണും. ഈ പറയുന്ന നമ്മൾ ആനനെ പറയുകയാണെങ്കിൽ, ഇപ്പം പല സമയത്ത് ഞാൻ നിലമ്പൂരിലൂടെ പോകുമ്പോൾ നമുക്ക് ആനനെ റോഡ് സൈഡിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും, ഇവരുടെ ഈ ഒരു ചെവി നല്ല വലിപ്പമുണ്ടായിരിക്കും. നമ്മളെ പോലെ മാത്രമല്ല, അവർക്ക് ഈ സ്വെറ്റ് ലാൻഡ്സ് ഉണ്ടാവില്ല, വിയപ്പഗ്രന്ഥികൾ ഉണ്ടാവില്ല. അപ്പം അവരെപ്പോഴും ഒരു തണൽ പ്രദേശം ഉണ്ടാവുള്ളൂ. ഇവരെപ്പോഴും ഫാന് പോലെ ഇത് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ആട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ കൂളാണ്, നമുക്ക് അതിൻ്റെ കൂടെ പാസ് ചെയ്യാമെന്നുള്ളതാണ്. അവർ അലേർട്ടാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാ സ്വഭാവവും അല്ലെങ്കിൽ എല്ലാ ആനകളും എന്തെങ്കിലും പ്രശ്നക്കാരല്ല. നമ്മൾ നാട് കാണിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തില്ല, അത് കണ്ടിട്ടില്ല. മാത്രമല്ല വനംവകുപ്പ് കൃത്യമായിക്കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾക്ക് എന്ത് റേഡിയോ കോളർ ഇടുന്നുണ്ട്, കൃത്യമായിക്കൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എവിടെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വന്യമെന്ന് കാണുമ്പോഴേക്ക് അതോ എന്തോ ഒരു വലിയ ജീവി, അതിന് ശത്രു ആയിക്കൊണ്ട് ഭീകരനായി കാണേണ്ട ആവശ്യമൊന്നുമില്ല.
3: നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നടത്തണം.
4: അതെ, നമ്മളെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറണം. ഇപ്പോൾ കടുവയാണെങ്കിൽ തന്നെ ഏത് ജീവിയാണെങ്കിൽ 3 സമയങ്ങൾ ആക്രമിക്കുള്ളൂ. ഒന്ന്, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുള്ളൂ, അത് മനുഷ്യന്മാരെ പോലെയല്ല. അവർ 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഇന്നലെ ഒരു മാനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതിനെ പോയി കഴിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്തതിനെ പിടിക്കുള്ളൂ. നമ്മളേറെ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിയെക്കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ് ആര് ഈ പറയുന്നത്. രണ്ടാമത് അവരെ സംബന്ധിച്ച് അവർക്ക് കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആനൻ്റെ ഒപ്പം തന്നെ ആന കുട്ടി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി എന്തായിരിക്കും, അഗ്രസീവായിരിക്കും. അത് നമ്മളെല്ലാം നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു സമൂഹത്തിലൂടെ പോകുമ്പോൾ നമ്മളൊരു രാത്രി അങ്ങാടിയിലൂടെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുള്ളൂ. മൂന്നാമത് അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായാലും ഭീഷണി ഉണ്ടായാലും അവർ ആക്രമിക്കും. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളവരെ പോലെ ഒരാളെന്ന രീതിയിൽ പോയൊരു പ്രശ്നമൊന്നുമില്ല, ഉണ്ടാവുന്നില്ല. അപ്പോൾ പി എച്ച് ഡിൻ്റെ ഭാഗമായിട്ട് കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇതുവരെ ആരും ആക്രമിക്കപ്പെട്ടത് നമ്മളൊന്നും ഇല്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരൊക്കെ പി എച്ച് ഡി ചെയ്യുന്ന കാടിൻ്റെ ഉള്ളിലൂടെ പോയി കണ്ട് പി എച്ച് ഡി ചെയ്യുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെ കടുവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരൊന്നും ആക്രമിച്ചിട്ടില്ല. ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നാളെ ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം, ഈ പ്രകൃതി വേണോ? അതിൻ്റെ അർത്ഥം നമ്മൾ പ്രകൃതി തീവ്രവാദികളാവണം എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു സുസ്ഥിരമായിട്ടുള്ള, നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറക്കും ജീവിക്കാനുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്.
0: എല്ലാറ്റിൻ്റെയും ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ ചെടികളും എല്ലാം ചെത്തി കോരി നിരപ്പാക്കി ഇടുക എന്നുള്ളതാണ്, നീറ്റാവണമെങ്കിൽ അതാണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചെറിയ പുൽ ചെടിക്ക് പോലും അല്ലെങ്കിൽ ചെറിയ പുൽനാമ്പ് പോലും നമുക്ക് സഹായകമാവുന്നുള്ളൊരു ധാരണ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു.
4: അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നവും അധിനിവേശത്തിന് കാരണമാകുന്നുണ്ട്. കാരണം നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ മുറ്റത്ത് ഒരു സ്ഥലം വെറുതെ ഒഴിവാക്കിയിട്ടു, നമ്മൾ ചെടി മൊത്തം പറിച്ച് ഒഴിവാക്കി, പിന്നെ അവിടെ വരുന്ന ഫസ്റ്റ് ആളായിരിക്കും ഈ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഒരു ജീവിയായിരിക്കും, ഒരു ചെടിയായിരിക്കും.
0: ശരിയാണ്.
4: അപ്പം എന്ത് ചെയ്തു, നമ്മൾ നേരെ എതിർന്നാണ് കാണിക്കുന്നത്. അത് പോകണമെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന്, ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല. രണ്ടാമത്, എല്ലാ പച്ചപ്പും നല്ലതുമല്ല. അപ്പോൾ നമ്മൾ ഈ ആപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിനിങ്ങൊക്കെ നോട്ട് ഓൾ തിങ്സ് ആർ ഗുഡ്, എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്ന് വെച്ചാൽ കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മരം നടുക. അപ്പോൾ ഏത് മരം എന്നുള്ളതാണെന്ന് നമ്മൾ നോക്കണം. രണ്ട്, എല്ലാ പച്ചപ്പും നല്ലതല്ല. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള, ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു വയനാട് വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, വിദേശികൾ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾ വേനൽക്കാലത്ത് വരെ ഈ പറയുന്ന രാക്ഷസക്കൊന്നേക്ക് ഇത്രയും പച്ചയോട് കൂടി ഇല ഇത്രയും ഗ്രീൻ ആക്കാൻ നിങ്ങൾ വെള്ളം നനയ്ക്കുന്നുണ്ടോ, ഈ കാട് മൊത്തം വെള്ളം നനയ്ക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിനോട് ഇണങ്ങി ജീവിക്കുക തന്നെ വേണം. പ്രകൃതിനോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുസ്ഥിര കാഴ്ചപ്പാട് കൂടി നമ്മൾ നോക്കണം. ക്ലൈമറ്റ് ചേഞ്ച് ഇതിൽ വലിയൊരു ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് ഒന്നൊരു മാസം മുമ്പ് നല്ല ചൂടായിരുന്നു, രണ്ട് ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, ഇന്ന് രണ്ട് ദിവസമായിട്ട് മഴ ഇല്ല, അപ്പോൾ പിന്നെ ചൂട് വന്ന് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ ഉള്ളതാണ്. അതിനെ ഗവൺമെൻറ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമില്ല, എല്ലാവരും കൂടി മാറ്റണം. രണ്ടാമത്, ഇത് പ്രകൃതി എന്ന് പറയുമ്പോൾ വനം നാട് എന്നോ കേരള തമിഴ്നാട് എന്നോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിലല്ല, ഇതെല്ലാം മിക്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം.
0: അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഇത് നമ്മുടെ വ്യക്തിപരമായ വ്യക്തിനിഷ്ഠമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് സവിശേഷം പ്രോഗ്രാം അതിനൊരു പ്രചോദനമായിരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തതിന് സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ ഈ ആപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സവിശേഷം, അധിനിവേശ സസ്യങ്ങൾ എങ്ങനെ ഭീഷണിയാകുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുസ്സലാം വീട്ടി, കൂടെ അലീം യൂസഫ് എൻ.
5: أعوذ بالله من الشيطان الرجيم
6: ويقول الإنسان أإذا ما مت لسوف أخرج حيا

كان على ربك حتما مقضيا ثم ننجي الذين اتقوا وإن

0: റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് യുഗചരിതത്തിലേക്കാണ്. ഫദുൽ ഹഖ് ഉമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. പ്രവാചക വൈദ്യം തിബ്ബുൻ നബവി ഭാഗം 1, ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തിബ്ബുൻ നബവി അഥവാ പ്രവാചക വൈദ്യം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പലതരത്തിലുള്ള ചികിത്സകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ചികിത്സകൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ചികിത്സയിൽ ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാമുറകൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നബി നടത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു തന്നതുമായ ചികിത്സാരീതികൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഇക്കാര്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഇന്നത്തെ രൂപത്തിലുള്ള പഠനങ്ങളോ അഗാധമായ ഗവേഷണ രീതികളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന വസ്തുകൊണ്ട് ഇന്ന രോഗത്തിന് പരിഹാരം ലഭിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ദൈവികമായുള്ള അറിവുകൾ തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവനതിൽ ഗുണപാഠങ്ങളുണ്ട്. അവന്റെ ഈമാൻ വർദ്ധിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമായി മാറും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം അവന്റെ മനസ്സിനും ഹൃദയത്തിനും സന്തോഷവും സമാധാനവും പകർന്നുകൊടുക്കും. ഇത് അഥവാ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ? സൂറത്ത് ഫുസിലത്ത് വചനം 53. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിരുന്നതും നിർദ്ദേശിച്ചിരുന്നതുമായ ചികിത്സാരീതികളെ സംബന്ധിച്ച് നമുക്കിവിടെ സൂചിപ്പിക്കാം. നബിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതലായും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അറിഞ്ഞുകൊണ്ടും സമൂഹം ഇന്ന് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1. അജുവ ഇത്തപ്പഴം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ 7 അജുവ കാരക്ക കഴിച്ചാൽ ആ ദിവസം അവനെ സിഹറോ വിഷമോ ദോഷം ചെയ്യുകയില്ല. ബുഖാരി 5445 ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റൊരു റിപ്പോർട്ടിൽ, ആ ദിവസം രാത്രി വരെ അവന് വിഷമോ സിഹറോ അപകടം ചെയ്യുകയില്ല എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുന്തിയ ഇനം ഇത്തപ്പഴമാണ് അജുവ എന്നുള്ളത് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. വിഷാംശങ്ങളിൽ നിന്നും കരളിനെയും രക്തത്തെയും അത് ശുദ്ധീകരിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മാത്രവുമല്ല, അത് കരളിന് ശക്തി പകരുകയും ചെയ്യുന്നു. മനുഷ്യന്റെ പ്രകൃതിയെ ലോലമാക്കാനും രോഗങ്ങളെ നീക്കം ചെയ്യുവാനും അതിന് കഴിവുണ്ട്. 2. കരിഞ്ചീരകം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഹബ്ബത്തു സൗദ അഥവാ കരിഞ്ചീരകം എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ശിഫയാണ്, സാം ഒഴികെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാം? നബി പറഞ്ഞു, മരണം. ഇന്ന് പല രോഗങ്ങൾക്കുമുള്ള ശമനമാർഗമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം. പൊടിയായും എണ്ണയായും പല രൂപത്തിലും അത് ഉപയോഗിച്ചു വരുന്നു. ആമാശയ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ തുടങ്ങി പലതിനും കരിഞ്ചീരകം ഉപയോഗപ്പെടുത്താറുണ്ട്. 3. തേൻ. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മൂന്ന് കാര്യങ്ങളിലാണ് ശിഫ ഉള്ളത്: തേൻ കുടിക്കുക, കൊമ്പ് വെക്കുക, ചൂടുവെക്കൽ ചികിത്സ. മുറിവോ മറ്റോ ഉണ്ടായ സ്ഥലങ്ങളിൽ തീ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച് അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം കളയുന്ന രീതിയാണിത്. എന്നാൽ ചൂടുവെക്കൽ ചികിത്സയെ തൊട്ട് എന്റെ ഉമ്മത്തിനെ ഞാൻ നിരോധിക്കുന്നു. ബുഖാരി 5678. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ തേനും ഹൽവയും ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്റെ വയറിന് പ്രയാസമുണ്ട്. നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. ഈ വ്യക്തി വീണ്ടും വന്നുകൊണ്ട് ഇതേ പരാതി പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. മൂന്നാമതും ഈ വ്യക്തി വന്നപ്പോൾ നബി പറഞ്ഞു, ഇയാളെ തേൻ കുടിപ്പിക്കുക. വീണ്ടും വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവു പറയുകയാണ്, അയാളെ തേൻ കുടിപ്പിക്കുക. അങ്ങനെ തേൻ കുടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു. ബുഖാരി 5654 ഹദീസ്. തേൻ മരുന്ന് എന്നതിനോടൊപ്പം അതൊരു ഭക്ഷണം കൂടിയാണ്. ശരീരത്തെ വിഷാംശങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ ഏറ്റവും നല്ല വസ്തുവാണ് തേൻ. അപകടകാരികളായ വസ്തുക്കളെ അത് കരിച്ചുകളയും. അതോടൊപ്പം ഏറ്റവും നല്ല പാനീയം കൂടിയാണത്. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. സൂറത്തുന്നഹൽ വചനം 69. 4. കൂണ്. കൂൺ മഞ്ഞിൽ അഥവാ മൂസാനബിക്കും അനുയായികൾക്കും ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്തിരുന്നതിൽ പെട്ടതാണ്. അതിന്റെ വെള്ളം കണ്ണിന് ശിഫയാണ്. ബുഖാരി 4478 ഹദീസ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്ന ഇലയോ തണ്ടോ ഇല്ലാത്ത ഒരു ചെടിയാണ് കൂൺ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള ചികിത്സാരീതികൾക്കായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 5. സുന്നാമക്കി. അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ സുന്നാമക്കിയും തേനും ഉപയോഗിക്കുക. സാം അല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അവ രണ്ടിലും ശിഫയുണ്ട്. അപ്പോൾ നബിയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു, സാം എന്നാൽ എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകരെ? നബി പറഞ്ഞു, മരണം. ഇബ്നു മാജ 3457 ഹദീസ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും വൈറസുകളെ നശിപ്പിക്കുന്നതുമായ ഒന്നാണ് സുന്നാമക്കി. തലവേദന ഇല്ലാതാക്കാൻ അത് വളരെ ഉപകാരപ്രദമാകും. ബിഇദിനില്ല. ഹൃദയത്തിന് ശക്തി നൽകുകയും ചെയ്യുന്ന ഒന്നാണിത്. 6. കൊട്ടം. ഉമ്മു കൈസ് ബിൻത് മിഹ്സൻ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. മലബന്ധം ബാധിച്ച തന്റെ കുട്ടിയുമായി അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾ കൊട്ടം ഉപയോഗിക്കുക. അതിൽ 7 തരം ശിഫകളുണ്ട്. അതിലൊന്നാണ് ശരീരത്തിനുള്ളിൽ ബാധിക്കുന്ന മുറിവിനുള്ള ശമനം. ബുഖാരി 5718 ഹദീസ്. കൊട്ടം സുഗന്ധമുള്ള ഒരു ചെടിയാണ്. വേരിനും കാണ്ഡത്തിനും സുഗന്ധമുണ്ട്. 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായി ഔഷധി. കാണ്ഡം വിരലിന്റെ വണ്ണമുള്ളതും ബലിഷ്ഠവുമാണ്. ഇലകൾ വലുതും പരന്ന് വിരിഞ്ഞതുമാണ്. ഇലകളുടെ അറ്റം ക്രമരഹിതമായി പല്ലുകൾ പോലെയുള്ളതാണ്. ഇവകളുടെ ചുവടറ്റം കാണ്ഡത്തെ പൊതിഞ്ഞിരിക്കും. പൂങ്കുല മുണ്ടമഞ്ചരി അഥവാ തല പോലെയുള്ള പൂങ്കുലയാണ്. പുഷ്പങ്ങൾക്ക് നീലകലർന്ന വയലറ്റ് നിറമാണ്. ഫലങ്ങളിൽ രോമാവരണമുണ്ട്. വിത്ത് ചെറുതും പതുങ്ങിപ്പരന്നതുമാണ്. വേര് തടിച്ചതും സുഗന്ധമുള്ളതും എളുപ്പം ഒടിയുന്നതുമാണ്. അവ വർഷങ്ങളോളം മണ്ണിൽ നശിക്കാതെ കിടക്കുകയും അനുകൂല പരിസ്ഥിതിയിൽ മുളക്കുകയും ചെയ്യും. വേരാണ് കൊട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെള്ളക്കൊട്ടം എന്ന പേരിലും അത് അറിയപ്പെടുന്നു. കൊട്ടത്തിന്റെ കടു തിക്ത രസങ്ങളും ഉഷ്ണവീര്യം കൊണ്ട് കഫവും മധുര രസവും ഉഷ്ണവീര്യവും കൊണ്ട് വാദവും ശമിക്കുന്നു. അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു. ശ്വാസരോഗങ്ങൾ, കാസം അഥവാ ചുമ, ചർമ്മരോഗങ്ങൾ, അലർജി ഇവ ശമിപ്പിക്കുന്നു. ശുക്ലാർത്തവങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഗർഭാശയ വൈകല്യങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. വേരാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കൊട്ടവും ഇന്ദുപ്പും നല്ലതുപോലെ പൊടിച്ച് ചുത്തപ്പുള്ളിനീരിൽ അഥവാ വിനാഗിരിയിൽ കുഴച്ച് ദേഹത്ത് തിരുമിയാൽ എല്ലാത്തരം വേദനകളും ശമിക്കും എന്ന് യോഗരത്ന സമുച്ചയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. തകമ ശ്വാസത്തിന് അഥവാ ആസ്മക്ക് കൊട്ടം പൊടിച്ച പൊടി 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ എടുത്ത് തേനിലോ ചൂടുവെള്ളത്തിലോ കലക്കി കുടിച്ചാൽ ശമനം കിട്ടും. ഈ ചികിത്സ രാവിലെയും വൈകിട്ടും എന്ന കണക്കിൽ 15 ദിവസം ചെയ്യേണ്ടതാണ്. കൊട്ടം, ദേവദാരം, രാമച്ചം, ചുക്ക് ഇവ അരച്ച് എണ്ണയിൽ കുഴച്ച് തലയിൽ പൊത്തിയാൽ തലവേദന, തലയിൽ ഉണ്ടാകുന്ന ചൊറി എന്നിവ മാറിക്കിട്ടും. കൊട്ടം, വയമ്പ്, കടുകത്തോട്, ബ്രഹ്മി, താമരയല്ലി ഇവ സമമെടുത്ത് പൊടിച്ച് 1.5 മുതൽ 1 ഗ്രാം വരെ എടുത്ത് തേനും നെയ്യും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ നിറം, കാന്തി, ആയുസ് ഇവ വർദ്ധിക്കും എന്ന് യോഗരത്നാകരം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. കൊട്ടം, ചുക്ക്, വയമ്പ്, മുരിങ്ങയുടെ വേരിലെ തൊലി, വെളുത്തുള്ളി, കാർത്തോട്ടി അഥവാ കിടോരൻ വേര്, ദേവദാരം, കടുക്, ചിറ്റരത്ത ഇവ കൽക്കമായി പുളിയില നീരിൽ അരച്ചു കലക്കി തൈലും ചേർത്ത് എണ്ണകാച്ചി അരിച്ചെടുക്കുന്നതാണ് കൊട്ടം ചുക്കാദി തൈലം. ഇത് വാദഹാരിയാണിതെന്ന് സഹസ്രയോഗം പ്രതിപാദിക്കുന്നു. ഇൻഷാല്ലാ പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ഫദുൽ ഹഖ് ഉമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിലെ പ്രവാചക വൈദ്യം ഭാഗം ഒന്നാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ശബ്ദം നൽകിയത് സിദ്ദിഖ് സലഹി നിലമ്പൂർ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ്
2: ഓഫ് പീസ്. അയോധ്യയിലെ കൊള്ളസംഘം ഭാഗം രണ്ട്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: ഇതിപ്പോൾ നമുക്ക് ഇതിൽ മാത്രമേ ശബരിമലയിൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ രാജകുടുംബം കൊള്ള നടത്തിയെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നിഗൂഢമായിട്ടുള്ള പലതും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇടയ്ക്ക് എനിക്കിപ്പോൾ ഭയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു എസ് ഐ ടിയെ വെച്ചൊക്കെയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചൊക്കെയാണ്, അന്വേഷണം നടത്തി അട്ടിമറിക്കുമോ എന്നുള്ളതാണ് ഒരു ഭയപ്പാട്. കാരണം ചിലവർ പറഞ്ഞു വെച്ചാൽ ഇത് യോഗിയെ വീഴ്ത്താൻ വേണ്ടി മോദി കൊണ്ടുവന്ന തന്ത്രമാണെന്നാണ്. വേറെ ചില വിഭാഗങ്ങൾ, ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കണ്ട കാര്യമായിട്ട്, ഇത് മുസ്ലിങ്ങളുടെ ഈ അന്വേഷണം ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. മുല്ലമാരെ, പക്ഷേ ഭാഗ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഇത് ഇതിൻ്റെ നാൾവഴി നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 7-ാം തീയതി അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് തൻ്റെ എക്സിൽ ഇത്തരത്തിലൊരു കുറിപ്പ് ഇടുന്നത്. ഇത് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ജൂൺ 16-ന് സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരു പഴയ കർസേവകൻ, അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോലീസിനെ സമീപിച്ചൊരു കേസ് എന്ത് ചെയ്തു, ഇത് ഇവിടുത്തെ സാമ്പത്തിക ഈ ക്രയവിക്രയങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് ശുക്ല, അദ്ദേഹം അതേ ദിവസം ഒരു പരാതി കൊടുത്തു. പിന്നെ 18-ാം തീയതി നമ്മളെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിൻ്റെ പേരിന് വേണ്ടിയിട്ടും കേസ് കൊടുത്തു. ഇവരാരും മുസ്ലിങ്ങളല്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങളാരും ഇതിൽ പരാതി കൊടുക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, കൃത്യമാണ് ഗൂഢാലോചന നടത്തിയവരും ഹിന്ദുക്കളോ ഹൈന്ദവ വിശ്വാസികളോ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തോന്നി എന്താ അറിയോ, എങ്ങാനും ഈ ട്രസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്നേഹം തോന്നിയിട്ട് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ എങ്ങാനും ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നത്തെ പ്രതികൾ ആരായിരിക്കും? അവരാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എന്തില്ല, നമ്മളാരും ഇന്നത്തില്ല. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഈ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതികൾ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാലും ഇതൊക്കെ കേട്ടിട്ടും പൊള്ളാത്ത ചില കപട വിശ്വാസികൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇവരെല്ലാം ഒരേ താല്പര്യത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ എൽ കെ അദ്വാനിയെക്കുറിച്ച് സ്വന്തം മരുമകൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ചേർത്ത് വായിച്ചു വെക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇത് മതവിശ്വാസത്തിൻ്റെ വിഷയമല്ല, മറിച്ച് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുടെ വിഷയമാണ്.
5: അതെ, വിശ്വാസത്തെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. ഞങ്ങളോടുള്ള സ്നേഹം പണത്തിനോടുള്ള അധികാരത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ.
6: അതെ, അധികാരം തോടുള്ള സ്നേഹം തന്നെയാണ് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്ത്യയിൽ ബി ജെ പി 2 പാർലമെൻ്റ് അംഗങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന, കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, 300-ലധികം പാർലമെൻറ് അംഗങ്ങളിലേക്ക് എത്താൻ അവരേറ്റവും അധികം സഹായിച്ചൊരു ഘടകം ഈ രാംജന്മഭൂമി പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ബി ജെ പിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയുടെ ഒരു തുടക്കമായി കാണാനാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2027 അടുത്ത ഫെബ്രുവരി മാർച്ചിലാണ് ഉത്തർപ്രദേശിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം വിചാരിക്കുന്നതും ഈ പ്രശ്നം അതിലേക്കുള്ള ഏറ്റവും വലിയൊരു വഴിയായി തുറക്കപ്പെടും. ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എക്കാലഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവർ ശുദ്ധരാണ് എന്നൊരു വിശ്വാസം തന്നെയാണ് നമ്മളൊക്കെ പുലർത്തിപ്പോരുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്യുകയും ഭരണകൂടത്തിൻ്റെ സാങ്കേതികവും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഭരണകൂടം നിലനിൽക്കുന്നത് എന്ന അവസാനത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ജനത ഒന്നിച്ചു നിന്ന് ഈ ഒരു അതിക്രമകാരികൾക്കെതിരെ, ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പലപ്പോഴും ബി ജെ പി ഹാൻഡിലുകൾ പറയുന്നത് ഒരു ഇതുവരെ ഒരു അഴിമതിയും ഇവിടെ കറ പോലും പുരളാത്ത നേതാവ് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിരന്തരമായി തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏ മുതൽ സെഡ് വരെയുള്ള വെബ്സൈറ്റ് വരെ പുറത്തിറക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വ്യത്യസ്തങ്ങളായ അഴിമതി. നരേന്ദ്രമോദി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇത്തരം സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ തന്നെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ വരെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഏറ്റവും ഔന്നത്യത്തോടു

0: വേറെ അവിടെ സന്ദർശിക്കുകയുണ്ടായി. പിന്നെ നമ്മളുടെ എസ് പിയുടെ നേതാവ് അഖിലേഷ് യാദവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അത് ഉയർത്തിക്കൊണ്ടുവരികയും നിരന്തരം അദ്ദേഹം അവരൊക്കെ ഉയർത്തുന്നൊരു കാര്യമുണ്ട്. ഇതിനിപ്പോൾ 8 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ആളുകളാണ്, ഈ
1: എണ്ണിയൊരു ഓട്ടോറിക്ഷ ഓടിച്ചു
0: അങ്ങനെയുള്ള ആളുകളാണ്. ഇതിൽ വലിയ ആളുകളിലേക്ക് എന്തുകൊണ്ട് കേസ് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അത് നിരന്തരം നമ്മളിവിടെ കാണണമെന്ന് അല്ല എന്നാണ് തോന്നുന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് വലിയ അളവിൽ ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് പിന്നിൽ നിൽപ്പത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ എഥനോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദാനിക്കുള്ള സ്വാധീനം, അദ്ദേഹം വളർന്നു വന്നതിൻ്റെ ഒരു ഒരു ഒരു റേഷ്യോയുടെ ഒരു അന്തം വിട്ട ശതമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും നിരക്ഷരനായ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ് രാംലല്ലയുമായി ബന്ധപ്പെട്ട വിഷയം. ആ അഴിമതി എന്നുള്ളത് മറ്റഴിമതികളെപ്പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം, ഇതാ ഞങ്ങളെ രാമനെയും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു ബോധം സാധാരണ ഹിന്ദു മനസ്സുകളിൽ ഒന്ന് ആഞ്ഞ് ഒന്ന് ഒന്ന് കത്തി ഉയർന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെയും യോഗിയുടെയും നേരത്തെ ഒരു പക്ഷേ എനിക്ക് അമിത് മാഷി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ യോഗിയെ ഇരുത്താൻ വേണ്ടി ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ കൈവിട്ടും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു.
1: ഇത്ത വക്കീലന്മാർ മറ്റേ ഇവർക്ക് വേണ്ടി ഹാജരാവുകയില്ല എന്ന് വക്കീലന്മാർ
0: പറഞ്ഞിട്ടുണ്ട്,
1: തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാർ കൗൺസിലിന് പുറത്താക്കുന്നുണ്ട് ആരെങ്കിലും അവർക്ക് വേണ്ടി.
0: പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനൊരു രാഷ്ട്രീയം എന്നുള്ളതിലുപരിയായി ഇപ്പം അരവിന്ദ് കെജ്രിവാൾ അവിടെ ചെന്ന് പറഞ്ഞത് ഞാൻ രാമനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രതികളെല്ലാം, അല്ലാതെ ഞാൻ കോടതി പോകുന്നു എന്നുള്ളതല്ല. അത് ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇത് രാമനെ കബളിപ്പിച്ച വിഷയമാണ് എന്നുള്ള തലത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ ഈ സമയത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നൊരു സങ്കടം കൂടി പങ്കുവെച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയങ്കാ ഗാന്ധിയും മറ്റുമൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഈ വിഷയത്തിൽ ഒന്നുകൂടി രാജ്യം ശ്രദ്ധിക്കേണ്ടതാണ്, രാജ്യം കേൾക്കേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക.
2: എന്തായാലും മതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ആളുകൾ അവരുടെ അന്ത്യം, അവരുടെ തകർച്ചക്കുള്ളൊരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നവരുടെ തന്ത്രങ്ങൾ അത് അവസാനിക്കേണ്ടതുണ്ട്. ജനാധിപത്യം പുലരുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് നമ്മൾ ഏവരും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം.
3: മാഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, അയോധ്യയിലെ കൊള്ളസംഘം ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ,
2: കോഴികളെ
1: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടണം, അതിന് സ്ട്രെസ് കൂടണം, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാഹ് പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാഹ് ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളിലൊന്നായ തിരുവഴികൾ.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ അതിഥിയായ തിരുമൊഴികൾ ഇന്ന് ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയും എന്ന ആശയത്തിലുള്ള ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് നമ്മളുടെയൊക്കെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ റജുലി മിൻ ബനി സുലൈം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാറക വതആല യബ്തലി അബ്ദഹു ബിമാ അഅതാഹു ഫമൻ റദിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസഅഹു വമൻ ലം യർദ ലം യബാരിക ലഹു ഫീഹി. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്ത് സഹീഹയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം ബൈഹഖി എന്നിവരെല്ലാം സഹീഹ എന്ന നിലക്ക് ഇത് എടുത്തുകൊടുത്തിട്ടുമുണ്ട്. ബനു സുലൈം ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വതആല യബ്തലി അബ്ദഹു ബിമാ അഅതാഹു. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമയെ അവൻ നൽകിയതുമൂലം പരീക്ഷിക്കും. അല്ലാഹു അവന് നൽകിയ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ അവൻ്റെ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ, ബാറകല്ലാഹു ലഹു ഫീഹി, അല്ലാഹു അവനതിൽ അനുഗ്രഹം ചൊരിയും. വവസ്സഅഹു അതവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. ഒമല്ലം യർദ്ദ എന്നാൽ അവന് ലഭിച്ച അവിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ, ലം യുബാരിക് ലഹു ഫീഹി, അല്ലാഹു അവനതിൽ അനുഗ്രഹം ചൊരിയുകയില്ല, ബറക്കത്ത് ചൊരിയുകയില്ല. പ്രിയമുള്ളവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയുമെന്ന വലിയൊരു സന്ദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹുവിൻ റസൂൽ ഉപയോഗിച്ച വാക്ക് പരീക്ഷണമെന്നാണ്. യബ്തലി അബ്ദഹു, തൻ്റെ അടിമയെ അവൻ പരീക്ഷിക്കും. ബിമാ അഅതാഹു, അവൻ നൽകിയതിൽ. അപ്പോൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. കൂടുതൽ കൊടുക്കുന്നതും കൂടുതൽ നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. ആ ഒരു ചിന്ത വിശ്വാസിക്കുണ്ടാവണം. പരീക്ഷണം എന്നാൽ പ്രയാസങ്ങളിലോ ദാരിദ്ര്യത്തിലോ മാത്രമല്ല, സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളുടെ വർദ്ധനവും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അതും പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്സഅഹു എന്ന് പറഞ്ഞല്ലോ. തനിക്ക് ലഭിച്ചത്, തന അധ്വാനിക്കുന്നു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷെ തനിക്ക് ലഭിക്കുന്നത് പലപ്പോഴും തൻ്റെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ ഇല്ല, അത്ര കിട്ടുന്നില്ല എങ്കിൽ അവനതിൽ ആ ലഭിച്ചതിൽ അത് അല്ലാഹു നൽകിയതാണ് എന്ന ചിന്തയോടുകൂടി അതിൽ തൃപ്തിപ്പെടുകയും സംതൃപ്തി ഉണ്ടാവുകയും, ഖനാഅത്ത് എന്ന് പറയുമല്ലോ, എങ്കിൽ റഹ്മാനായ റബ്ബ് ഉള്ളതിൽ വല്ലാത്ത അനുഗ്രഹം ചൊരിയും, ബറക്കാത്തുകൾ ചൊരിയും, അവനതിൽ സന്തുഷ്ടനായിരിക്കും. മാത്രമല്ല അല്ലാഹു അവന് വിശാലത നൽകും എന്നുകൂടിയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത്, അതിൽ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാവുക, റബ്ബ് തൃപ്തിപ്പെടുന്നതിൽ ഉപയോഗിക്കുക, ലഭിച്ചയിൽ തൃപ്തിയുണ്ടാവുക, എങ്കിൽ അല്ലാഹു വീണ്ടും വർദ്ധിപ്പിക്കും, സന്തോഷം നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മറിച്ചാണെങ്കിലോ, അവൻ തൃപ്തിപ്പെടുന്നില്ല, അവൻ അസംതൃപ്തനാണ്, അങ്ങനെയെങ്കിൽ അല്ലാഹു അവന് ഉള്ള ബർക്കത്തിന് ഊരിക്കളയുകയാണ് ചെയ്യുക, ബർക്കത്തില്ലാത്തൊരവസ്ഥയാണ് അവന് ലഭിക്കുക. അല്ലാഹു നൽകുന്നതിൽ ബറക്കാത്തുകൾ ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. എത്ര ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയാണ് മനുഷ്യനിലുണ്ടാവുക. അതുകൊണ്ടാണ് ലഭിച്ചതിൽ ബർക്കത്തിനു വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹു നീ എനിക്ക് നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണേ, എന്ന് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചതും മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ബാറക്കല്ലാഹു ലക് അലി ബാറക്കല്ലാഹു ഫീഖ് ബാറക്ക അള്ളാഹു മുബാരിക് ലഹും ഫിമാ റസഖതഹും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കാത്തുകളും ഖൈറുകളും ലഭിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായിട്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലഭിച്ചതിൽ, ഉള്ളതിൽ, കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അതിൽ സംതൃപ്തനായി പരാതിയില്ലാതെ, അസൂയയില്ലാതെ, നന്ദി കെട്ട വാക്കുകൾ പ്രയോഗിക്കാതെ നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത്. അപ്പോൾ ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പരീക്ഷണം അത് ഷറിലുണ്ടാകുന്നതുപോലെ ഖൈറിലുമുണ്ടാകാം. അള്ളാഹു പറഞ്ഞതല്ലാണല്ലോ, ഫഅമൽ ഇൻസാൻ ഈദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ചു, അങ്ങനെ അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അവിടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവനെയും പറഞ്ഞത് ആ രൂപത്തിൽ അവനെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ വിശാലതയും ലഭ്യതയും പരീക്ഷണമാണ് ഷെറിലുണ്ടാകുന്ന പരീക്ഷണ പോലെ തന്നെ എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ അംബിയാ 35 വനബലുവുക്കും ബിശ്ശരി വൽ ഖൈറി ഫിത്ന, ഷെറു മൂലവും ഖൈറു മൂലവും നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റബ്ബ് നൽകിയിൽ തൃപ്തിയുണ്ടായാൽ ബർക്കത്തും വിശാലതയും ലഭിക്കാൻ അത് കാരണമാകും, ഖനാഅത്തുണ്ടാകണം എന്നതാണ് മറ്റൊരു സന്ദേശം. തൃപ്തിയില്ലായ്മയും കിട്ടിയതിലെ അതൃപ്തിയോടൊപ്പം നന്ദികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ബർക്കത്തുകളില്ലാതെയാക്കും എന്നതും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കുന്നതെല്ലാം പരീക്ഷണമാണ്, എല്ലാറ്റിലും പരിശോധനയുണ്ടെന്ന തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട് എന്നതും ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ റഹ്മാനായ റബ്ബ് അവൻ കണക്കാക്കിയതിനനുസരിച്ചാണ് ലഭിക്കുക. അപ്പോൾ ലഭിച്ചതിൽ തൃപ്തിയോടെ മുന്നോട്ടു പോകാനും നന്ദിയോടെ ആ ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കാനും ഒരു വ്യക്തിക്കാകേണ്ടതുണ്ട്. ശേഷിയ ഒരു വിശ്വാസി ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ്റെ ഗശന വലുതാണ്, അവനോട് കൂടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിലും അള്ളാഹു കണക്കാക്കിയതാണല്ലോ ലഭിക്കുക, അതിൽ തൃപ്തനായി സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസിക്കാകണം. അതിലാണ് ഖൈറും ബർക്കത്തുമുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. ലഹരിയും യുവതലമുറയും ആദ്യഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹൈൽ പറവന്നൂർ നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇൻഷാ അല്ലാ, പുതിയൊരു വിഷയത്തിലാണ് ഇന്നെത്തിയിട്ടുള്ളത്. ലഹരിയും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അള്ളാഹു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ബുദ്ധിയും ആരോഗ്യവും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ നട്ടെല്ലാണ് ആ നാട്ടിലെ, അവിടുത്തെ ആ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ യുവതലമുറയും. ഒരു രാജ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കണ്ണിലുണ്ണികളായ യുവത്വത്തെയാണ് എന്ന് നമുക്കറിയാം. അതേ യുവത്വത്തെയാണ് ഇന്ന് ലഹരി എന്ന മഹാവിപത്ത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആ വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും തകർത്തെറിയുമെന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം മനുഷ്യന്റെ ജീവനും ബുദ്ധിക്കും അഭിമാനത്തിനും സ്വത്തിനും മതത്തിനും എല്ലാത്തിനും സംരക്ഷണം അതിപ്രാധാന്യത്തോടുകൂടി നൽകുന്ന മതമാണ്. എന്നാൽ ഇവയെ തകർക്കുന്ന ഒന്നിനെയും ഇസ്ലാം അനുവദിക്കുന്നില്ല. ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു മസ്കരിൻ ഖംറ വ കുല്ലു മസ്കരിൻ ഹറാം. ലഹരി പദാർത്ഥങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് പിന്നീടത് വലിയ തകർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം കുറഞ്ഞ അളവിലായിരുന്നാലും വലിയ അളവിലായിരുന്നാലും അത് നിഷിദ്ധമാക്കിയതാണ് എന്നുള്ളതാണ് സത്യവിശ്വാസികളെന്ന നിലയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. യുവതലമുറയും അവർ അകപ്പെടുന്ന ലഹരികളുടെ കെണികളും നാം മനസ്സിലാക്കണം. ക്യാമ്പസുകളെയും വിദ്യാലയ പരിസരങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ലഹരി മാഫികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാഫിയകളുടെ കെണിയിലകപ്പെട്ടു പോകാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവരുടെ ആദ്യ പടി എന്നുള്ളത് ആകാംക്ഷയുടെ പേരു നൽകി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ആ വയക്കത്തിന് അതിലെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ മാത്രം ഉപയോഗിച്ചു തുടങ്ങുന്നു. പിന്നീട് പതിയെ പതിയെ മാരകമായ അഡിക്ഷനിലേക്ക് ഇത് വഴിമാറിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ പരിപൂർണമായിട്ടും ഒരു മന്ദഗതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് മദ്യത്തെയും ലഹരിയെയും തിന്മകളുടെ മാതാവാണ് ആയിക്കൊണ്ടാണ്. തിന്മകളുടെ മാതാവാണ് മദ്യവും ലഹരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടുപോയ ഒരാൾ പിന്നീട് ക്രൂരമായ അതിക്രൂരമായ കുറ്റകൃത്യങ്ങളും മോഷണങ്ങളും മാതാപിതാക്കളെ ഉപദ്രവിക്കലും ഇങ്ങനെ തുടങ്ങി എല്ലാ തോന്നിവാസങ്ങൾക്കും യാതൊരു മടിയുമില്ലാതെ മുന്നോട്ടു വരുമെന്നുള്ളത് നാം സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് താക്കീത് നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ അധ്യായത്തിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സ്വന്തം ജീവിതവും തൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും തകർക്കുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഇതിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കേവലം ഒരു പറച്ചിലുകൊണ്ടോ അതല്ലെങ്കിൽ ക്ലാസുകൾ കൊണ്ടോ അല്ല ഇത് ആരംഭിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന്, വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ചും ഇതിനെതിരുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന സൂക്ഷ്മമായ ഒരു നിരീക്ഷണം മാതാപിതാക്കൾ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. കാരണം അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങളും അവരിലുണ്ടാക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങളും വഴിത്തിരിവുകളും അത് സംശയാത്മകമായി നോക്കുകയല്ല, അതോടൊപ്പം തന്നെ എന്നാൽ കൃത്യമായ പക്വതയോടുകൂടിയിട്ടാണ് അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തേണ്ടത്. മക്കൾക്ക് നല്ല അന്തരീക്ഷമൊരുക്കി കൊടുക്കാനും അവരോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറുവാനും ലഹരിയുടെ കെണികളിൽ വീയാതെ അവരെ ആത്മീയമായും ധാർമ്മികമായും വളർത്താൻ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. എന്നാൽ മാതാപിതാക്കളോടൊപ്പം തന്നെ സമൂഹത്തിനും ചില ബാധ്യതകളുണ്ട്. നാം ഇടപെടുന്ന മേഖലകളിൽ അത്തരം പ്രവർത്തനങ്ങളോ അത്തരം സാധ്യതകളോ ഉണ്ട് എങ്കിൽ അവയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ടു വരേണ്ട, നിൽക്കേണ്ട, നിലനിൽക്കേണ്ട സമയമാണിത്. കേവലം നിയമ സംവിധാനങ്ങൾ കൊണ്ടു മാത്രം ലഹരിയുടെ വിപത്തിനെ തടയാൻ കഴിയുകയില്ല. അതിന് കൃത്യമായ ബോധവൽക്കരണവും ആത്മീയമായ അടിത്തറയും ആവശ്യമാണ് എന്ന കൃത്യതയായ ബോധ്യത്തോടുകൂടിയിട്ട് ഓരോരുത്തരും സജീവമായിക്കൊണ്ട് മുന്നോട്ട് വരണം. അവിടെ മാതാപിതാക്കളെന്നോ അധ്യാപകരെന്നോ അതല്ലെങ്കിൽ സാമൂഹികമായ മറ്റാരെങ്കിലെന്നോ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത്. ഓരോ മഹല്ലുകളും ഓരോ നാട്ടിലെ കുടുംബാംഗങ്ങളും ഓരോ മാതാപിതാക്കളും ഓരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി പഠിച്ച് അത്തരം പ്രവൃത്തിയെ, ലഹരിയെ നമ്മുടെ യുവതലമുറയിൽ നിന്നും പരിപൂർണമായും നീക്കം ചെയ്തുകൊണ്ട് ആരോഗ്യമുള്ള, ചിന്താശേഷിയുള്ള, ക്രിയാത്മകമായി കൊണ്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തര പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന, അതുകൊണ്ട് നന്മ നേടിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, ലഹരിയും യുവതലമുറയും, ഭാഗം 1. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് പതിവ് പോലെ ജാഫർ സലഫിയും നജാഹ് ജാഫറുമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 103-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ബഷർ.
1: ഇന്നമാ യുഅല്ലിമുഹു ബഷർ.
0: ഇന്നമാ യുഅല്ലിമുഹു ബഷർ.
1: ഇന്നമാ യുഅല്ലിമുഹു ബഷർ.

0: ولقد نعلم أنهم يقولون إنما يعلمه بشر
1: لسان الذي
0: لسان الذي

0: ലിസാനുൽ ലദീ യുൽഹിദൂന.
1: ലിസാനുൽ ലദീ യുൽഹിദൂന.

ولقد نعلم أنهم يقولون إنما يعلمه بشر

0: بشر
1: ولقد نعلم أنهم يقولون إنما يعلمه بشر

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജാഫർ സലഫിയും കൂടെ നജാഹ് ജാഫറും.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്ന സങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം മുഹമ്മദ് അലി നെടുവഞ്ചേരി.
5: ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മാനവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർ തമ്മിൽ വലിയ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും നടന്നതായും ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിൻ്റെ പേരിലാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിക്കുമ്പോൾ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠനവിധേയമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതെല്ലാം, അല്ലെങ്കിൽ അവയിൽ ഭൂരിഭാഗവും, രാജ്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിറത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ഭാഷയുടെ, തറവാടിൻ്റെയൊക്കെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന്. മനുഷ്യർ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുന്ന, കലഹിക്കുന്ന, വിവേചനം കാണിക്കുന്ന, വെറുപ്പും വിദ്വേഷവും കാണിക്കുന്ന അവസ്ഥ ഇന്നും നാം കാണുന്നു. അവയുടെയെല്ലാം പേരിൽ അതിക്രമങ്ങളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും വരെ നടന്ന സാഹചര്യം മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ രാജ്യത്തിൻ്റെയും ഭാഷയുടെയും നിറത്തിൻ്റെയും ഗോത്രത്തിൻ്റെയുമൊക്കെ പേരിൽ തമ്മിൽ കലഹിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം മനുഷ്യജീവിതത്തെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചുമുള്ള അറിവില്ലായ്മയാണ് എന്ന് പറയാം. ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനത്തിൽ ഇതിനുള്ള പരിഹാരം കാണാം. ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളേറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 49 വചനം 13. വ്യത്യസ്ത രാജ്യങ്ങൾ, തറവാടുകൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, ഇതെല്ലാം എന്തിനാണ്? തമ്മിൽ തല്ലാൻ വേണ്ടിയാണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെയോ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടിയാണ് സൃഷ്ടാവ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മാന്യത അവകാശപ്പെടാൻ അർഹതയുള്ളത് സൃഷ്ടാവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. ധാർമ്മിക ജീവിതം നയിക്കുന്നവന ആരാണോ അവനാണ് ശ്രേഷ്ഠതയുള്ളത്. അല്ലാതെ രാജ്യത്തിൻ്റെയോ ഭാഷയുടെയോ തറവാടിൻ്റെയോ നിറത്തിൻ്റെയോ മഹിമ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഈ ഖുർആൻ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അതിമഹത്തായ ആശയങ്ങളിലൊന്നാണ് ലോകത്തിലെ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നത്. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും വേറെ വേറെ മാതാക്കൾ എന്ന ചിന്ത ഇസ്ലാമിൻ്റേതല്ല. എല്ലാ രാജ്യക്കാരുടെയും എല്ലാ നിറക്കാരുടെയും എല്ലാ തറവാട്ടുകാരുടെയും മാതാവും പിതാവും ഒന്നാണ്, ആദമും ഹവ്വയും. എല്ലാവരും ആ അർത്ഥത്തിൽ സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് ഭാഷയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ പരസ്പരം അഹങ്കരിക്കുന്നതിലോ അഭിമാനിക്കുന്നതിലോ കലഹിക്കുന്നതിലോ യാതൊരർത്ഥവുമില്ല. മഹത്വം യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മിക ജീവിതം പരിശോധിച്ചുകൊണ്ടാണ്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മാനവ സാഹോദര്യത്തിൻ്റെ ഈ മഹത്തായ സന്ദേശം നാം ഉൾക്കൊള്ളുക. അതിലൂടെ കലഹങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.
4: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം മുഹമ്മദ് അലി നെടുവഞ്ചേരി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തുൽ ബഖറ 40-41 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوفي بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ ഖുർആൻ നിവർത്തി വെച്ച് ഓതിയ വചനങ്ങളെ ശ്രദ്ധിച്ചും കൂടെ പാരായണം ചെയ്തും അക്ഷരങ്ങൾക്കിടയിൽ കൈവച്ചും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം, ഈ കേൾവിയും ശ്രദ്ധയുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞത് 39-ാമത്തെ വചനമാണ്. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നമ്മൾ ഇന്ന് ആമുഖമായി ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചത് രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നും, നേരെ മറിച്ച് കളവാക്കുകയാണെങ്കിൽ ശാശ്വതമായ നരകമായിരിക്കും അവർക്കുള്ള തിക്തഫലം എന്നുമാണ് കഴിഞ്ഞ രണ്ട് വചനങ്ങളുടെ പൊരുളായി നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നു, ആ രണ്ട് വചനങ്ങൾ ഒന്നുകൂടെ പാരായണം ചെയ്യാം, അതിൻ്റെ തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് പാരായണം ചെയ്യുന്ന 40-ാമത്തെയും 41-ാമത്തെയും വചനം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوفي بعهدكم وإياي فارهبون. 40-ാമത്തെ വചനത്തിൽ يا بني ഇസ്രായീല, അവിടെ രണ്ട് മദ് ഫറായിൽപ്പെട്ട അസാമാന്യ ദീർഘം നൽകേണ്ട രണ്ട് സ്ഥലങ്ങളുണ്ട്. യ ബനി എന്ന നൂനിൻ്റെ ശേഷമുള്ള അയായിലും ഇസ്രായീല, ഇസ്രോ എന്നുള്ള റായിൻ്റെ അലിഫിലും രണ്ടിടത്തും അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോൾ ഇസ്രായീല കുറു ആ നിലക്കാണ് അവിടെ ഓതേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറയില്ല, ബി അഹ്ദീക്കും എന്ന് പറയൂല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൽക്കത്തിൻ്റെ ഹർഫുകൾ മാത്രമാണ് സുക്കൂനായിക്കൊണ്ട് വരുമ്പോൾ ശബ്ദിച്ച് അഥവാ ഉറക്കെ ശബ്ദം നൽകി ഉച്ചരിക്കേണ്ടത്. ഹ അതിൽപ്പെട്ട അക്ഷരമല്ല. 41-ാമത്തെ വചനം നോക്കൂ. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, അവിടെ ബിമാ അൻസൽതു അൻസൽതു അവിടെ ഇഖ്ഫാ ബിഗുന്നയാണ്, സാക്കിനായ നൂവിൻ്റെ ശേഷം സ എന്ന അക്ഷരം വന്ന് മണിച്ച് മറച്ച് ഓതണം എന്നാണ്. വല തകൂനു അവ്വല കാഫിരിം ബി, വല തകൂനു അവ്വല എന്നിടത്ത് മദ് മുൻഫസുലാണ്, മദ് ഫറാഴിയാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാഫിരിം ബി എന്ന് പറയുമ്പോൾ ഇഖ്ലാബൻ, അവിടെ മണിച്ച് കാഫിരിൻ എന്നുള്ള ആ തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ആ തൻവീന് പകരം അതിനെ മീമാക്കി മാറ്റി ഓതണമെന്നാണ്. അതുകൊണ്ടാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. വല തഷ്തറു ബി ആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ, വഇയ്യായ ഫത്തഖൂൻ. ഫത്തഖൂൻ എന്നുള്ളത് ഈ ഫാവും വാവുമൊക്കെ നമ്മൾ ഓതുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫാ വാവാവാതെയും വാവ് ഫാ ആവാതെയും പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ടതുണ്ട്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം ഈ രണ്ട് വചനങ്ങളിലൂടെ പറയുന്നത് ഇസ്രായേലർക്ക്, ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി അവരോട് അതിനെ സംബന്ധിച്ച് ഓർക്കാനും നിങ്ങൾ എന്നോടുള്ള കരാറിനെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിത്തന്ന വേദഗ്രന്ഥം വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ശേഷം എൻ്റെ പക്കൽ നിന്നും വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളും നിങ്ങൾ പൂർണ്ണമായും അത് നിങ്ങളുടെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് എന്നുമൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു, യ ബനീ ഇസ്രായീല ഇസ്കുറു നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും. യ ബനീ ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ, ബനു

എങ്ങനെയുള്ള അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചു, ഞാൻ അനുഗ്രഹം ചെയ്തതായ. അപ്പോൾ നിഅമതിയല്ലതീ അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ ഇസ്രായേലിലെ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ആർക്ക് ചെയ്തു തന്ന? അലൈക്കും, നിങ്ങളുടെ മേൽ. നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം ചെയ്തു തന്നതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതോടൊപ്പം അള്ളാഹു പറയുന്നു, വഔഫു ബിഅഹ്ദി. വഔഫു, ഔഫ എന്ന് പറഞ്ഞാൽ കരാർ നിറവേറ്റുക എന്നാണ്, കരാർ പാലിക്കുക. വഔഫു, നിങ്ങൾ കരാർ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ, നിറവേറ്റുകയും ചെയ്യുവിൻ. എന്ത്? ബി അഹ്ദി, അഹദ്ന്ന് പറഞ്ഞ കരാർ, അഹദ് ഉഹൂദ്. വ ഔഫു, നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ, ബി അഹ്ദി, എൻ്റെ കരാറിനെ, ഞാനുമായുള്ള കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. അങ്ങനെ നിറവേറ്റിയാൽ ഊഫി ബി അഹ്ദിക്കും. അള്ളാഹു പറയാണ് ഊഫി, ഞാനുമായുള്ള എൻ്റെ കരാറിനെ നിങ്ങൾ നിറവേറ്റിയാൽ ഊഫി, ഞാൻ നിറവേറ്റുകയും ചെയ്യും. ഊഫി, ഞാൻ നിറവേറ്റും. ബി അഹ്ദിക്കും, ബി അഹ്ദിക്കും, നിങ്ങളോടുള്ള കരാറിനെ, നിങ്ങളോടുള്ള നിങ്ങളുടെ കരാറിനെ ഞാനും നിറവേറ്റുന്നതാണ്. വ ഇയ്യായ, എന്നെ മാത്രം. ഇയ്യായ, എന്നെ മാത്രം. ഫർഹബൂൻ, ഫ അതിനാൽ, ഇർഹബൂൻ, നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുവിൻ. ഫർഹബൂനീ എന്നാണ്, എന്ന ആ ഫർഹബൂനീ, എന്നെ ഭയപ്പെടുവിൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുവിൻ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഇസ്ഹാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ യാഖൂബ് നബിയുടെ, യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു പേരാണെന്ത് വിളിക്കുന്ന അറിയപ്പെട്ട പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ ഇസ്രായേൽ എന്നുള്ള പേര് അത് ഹിബ്രു ഭാഷയിലുള്ള പേരാണ്. എന്ന് മാത്രമല്ല, ആ പേരിൻ്റെ അർത്ഥം അബദുല്ലാ എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ അടിയാൻ, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ആ വാക്കിന് അർത്ഥമായി വരുന്നത്. അദ്ദേഹത്തിന്, അഥവാ യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 12 മക്കളുണ്ടായിരുന്നു. അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് പിന്നീട് ആ കാലക്രമത്തിൽ, കാലം കഴിഞ്ഞിട്ട് 12 ഗോത്രങ്ങളായിത്തീർന്നു. അതെല്ലാം യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്തതികളായതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കൂടി മൊത്തത്തിൽ അവർക്കെല്ലാവർക്കും കൂടി ഇസ്രായേൽ സന്തതികൾ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്നും ഇസ്രായേൽ എന്നും ഇസ്രായേലർ എന്നുമൊക്കെ അവരെയാണ് വിളിക്കപ്പെടാറുള്ളത്. അവർക്ക് ശേഷം പിന്നീട് ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ ഇറക്കിക്കൊടുത്ത കാലമാകുമ്പോഴേക്ക് ഏകദേശം 4000 കൊല്ലത്തെ ചരിത്രം അവർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലർ പൊതുവേ പിന്നെ യഹൂദികളാണെങ്കിലും യഹൂദികളെ എന്നുള്ള വിളിയല്ല ഇവിടെ അള്ളാഹു വിളിക്കുന്നത്, മറിച്ച് യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്നുള്ള വിളിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രവാചകവര്യനുമായ ആ പിതാവിൻ്റെ സന്തതികളായ നിങ്ങൾ അദ്ദേഹം സ്വീകരിച്ച് വന്നിരുന്ന ആ നേർമാർഗം സ്വീകരിക്കേണ്ടവരാണല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള ഒരു പ്രയോഗം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നത് കാണാൻ പറ്റും. അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറയുന്നത് കാണാൻ പറ്റും. വ അൻസല അലൈഹിമുൽ മന്ന വസ്സൽവ, അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ ഫജ്ജറ ലഹുമുൽ ഹജറ, അവർക്ക് പിന്നെ നദികൾ, അരുവികൾ പൊട്ടിയൊഴുകിക്കൊടുത്തു എന്നാണ്. പാറക്കല്ലിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എന്നോണം അരുവികൾ അവർക്ക് കുടിക്കാനുള്ള ഉറവ ഒഴുക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ വനജ്ജാഹും മിൻ ഉബൂദിയത്തി ആലി ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാരുടെ അക്രമത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അബുൽ അലി റഹ്മത്തുള്ള പറഞ്ഞത് കാണാം. നിഅമതുഹു അൻജഅല മിൻഹുമുൽ അംബിയാഅ വർറുസുല, ആ ഇസ്രായേൽ സന്തതികളുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു
അമ്പിയാക്കൾ നബിമാരെയും ദൂതന്മാരെയും അള്ളാഹു നിശ്ചയിച്ചു.

0: അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. വഅൻസല അലൈഹിമുൽ കുതുബ, അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിയോഗിച്ചയച്ച, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട, ആ സന്താന പരമ്പരയിൽപ്പെട്ട ആ പ്രവാചകന്മാർക്ക്, ആ ദൂതന്മാർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ദൈവിക ഗ്രന്ഥങ്ങൾ വേറെയും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വ ഔഫു ബി അഹ്ദി, ഊഫി ബി അഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കുവിൻ, ഞാൻ നിങ്ങളോടുള്ള കരാറും ബാധ്യതയും ഞാനും നിറവേറ്റുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുകയും നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും എന്നെല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തഷ്തറു ബിആയാതി സമനൻ ഖലീല വഇയ്യായ ഫത്തഖൂൻ വആമിനു. അപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്ത് ജീവിക്കുക, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ റബ്ബിന് ശുക്ർ ചെയ്ത് നിങ്ങൾക്കിറക്കിത്തന്ന വേദഗ്രന്ഥത്തെ, അതിലുള്ള ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് എന്നോടുള്ള കരാറിനെ പൂർണ്ണമായും പാലിച്ച് അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, പുണ്യം, പുണ്യത്തിനുള്ള ആ പുണ്യങ്ങൾക്കുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, വആമിനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ആമന, ആമിനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ബിമാ അൻസൽതു, ബിമാ ഒന്നുകൊണ്ട്, അൻസൽതു ഞാൻ ഇറക്കിയ, ബിമാ അൻസൽതു ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുകയും ചെയ്യുവിൻ. മുസദ്ദിഖൻ ലിമാ മഅകും, ഞാൻ ഇറക്കിത്തന്നതിൻ്റെ പ്രത്യേകത എന്താണ്? മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്. സദ്ദഖ യുസദ്ദിഖു, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നത് എന്നാണ്. മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്തിനെ? ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിന്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചു തന്നതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അവതരിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹു വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ വേദഗ്രന്ഥമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥമാണ്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിന്, അഥവാ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനുമായി പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ തൗറാത്തിൽ എപ്രകാരം വിശ്വസിച്ചു പോ, നിങ്ങൾ ഇഞ്ചീലിൽ എപ്രകാരം വിശ്വസിച്ചു പോ, അതുപോലെ നിങ്ങൾ ഖുർആൻ, അതിനെയൊക്കെ അതിലുള്ളതിനെ കൃത്യമായി സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്, അതിലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, അള്ളാഹു എല്ലാം അറിയുന്ന ഖബീറായ അലീമായ റബ്ബ് ശേഷം അവരോട് പ്രത്യേകമായി ഉണർത്തുന്നു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, വലാ തകൂനു, നിങ്ങൾ ആയിത്തീരരുത് അവ്വല കാഫിരിൻ ബിഹി, അവ്വല കാഫിരിൻ, അവിശ്വസിക്കുന്നതിൽ ആദ്യത്തവർ നിങ്ങളാവരുത്. വലാ തകൂനു, നിങ്ങൾ ആയിത്തീരുകയും ചെയ്യരുത് അവ്വല കാഫിരിൻ, ആദ്യമായി അവിശ്വസിക്കുന്ന ആൾ, അഥവാ അവിശ്വസിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെയാൾ നിങ്ങൾ ആവുകയും ചെയ്യരുത്. അവ്വല കാഫിരിൻ ബിഹി, അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുക്കലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇറക്കിത്തരുന്ന ആ ഖുർആനെ അവിശ്വസിക്കുന്നവരിൽ ആദ്യത്തവർ നിങ്ങളായിത്തീരാനും പാടില്ല. വലാ തഷ്തറു ബിആയാതി സമനൻ ഖലീല, ശേഷം അള്ളാഹു പറയുന്നു, വലാ തഷ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ഇഷ്ടറ ഇഷ്ടറി എന്ന വാങ്ങി. വലാ തഷ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ. സമനൻ ഖലീല, തുച്ഛമായ. സമനൻ എന്ന് പറഞ്ഞാൽ പ്രൈസ്, വില. ഖലീല, കുറഞ്ഞ, തുച്ഛമായ വിലക്ക് എൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. വ ഇയ്യായ, കൂടെ അപ്പോഴും പറയുന്നു വ ഇയ്യായ, തൊട്ട് മുമ്പത്തെ ആയത്തിൽ വ ഇയ്യായ ഫർഹബൂൻ എന്നായിരുന്നു, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്നായിരുന്നു. 41-ാമത്തെ ആയത്തിൽ പറയുന്നു വ ഇയ്യായ ഫത്തഖൂൻ, അതേപോലെ മറ്റൊരു പ്രയോഗമാണ് വ ഇയ്യായ, അതോടൊപ്പം നിങ്ങൾ എന്നെ മാത്രം ഫ അതിനാൽ ഇത്തഖൂനീ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുവിൻ, എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്ന അർത്ഥത്തിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നു എന്ന അർത്ഥത്തിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞല്ലോ, അവരുടെ വേദഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണ്, അഥവാ അതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ആ ഖുർആനെ കൂടെയുള്ളതെന്ന് പറഞ്ഞ തൗറാത്ത് ഇഞ്ചിലി മുതലായ മുൻ വേദഗ്രന്ഥങ്ങളെയെല്ലാം ശരിവെക്കുന്നതാണല്ലോ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ. ആ അതിലുള്ള തത്വങ്ങളെ, അതിലുള്ള മൗലികമായ വിഷയങ്ങളിലും അവ പരസ്പരം എന്താണ് ഈ തൗറാത്തും ഇഞ്ചിലും ഖുർആനുമായി എന്താണ് യോജിക്കുന്നതാണ്, ഒന്നൊന്നിൻ്റെ സത്യത സ്ഥാപിക്കുന്നതുമാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്രായേലിയുടെ കൈവശമുള്ള തൗറാത്ത്, ആ സാക്ഷാൽ തൗറാത്ത് പ്രബോധനം ചെയ്യുന്ന, അതേ സിദ്ധാന്തങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഖുർആനെ സ്വീകരിക്കുവാൻ തൗറാത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ മറ്റെല്ലാവരെക്കാളും ആദ്യം മുന്നോട്ട് വരേണ്ടവരാണ്. ശരിക്ക് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അവരുടെ അടുക്കൽ ചെന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അവരതിൽ അവിശ്വസിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത്. അത് സൂചിപ്പിച്ചാണ് വലാ തക്കൂനു അവ്വല കാഫിരീൻ ബിഹി എന്ന പ്രയോഗം. അതിൽ അവിശ്വസിക്കുന്ന ആദ്യത്തെ കൂട്ടരെ നിങ്ങളാവരുതട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി പറയുകയും ചെയ്തു. അൽ ആയാത്ത് അല്ലേ, വലാ തഷ്തറൂ ബി ആയാത്തി, ഈ ആയാത്തി എന്നുള്ള പദം, അൽ ആയാത്തി എന്നുള്ള പദം, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ലക്ഷ്യങ്ങൾ, അടയാളങ്ങൾ എന്നീ അർത്ഥങ്ങളൊക്കെ ആ വാക്കിനുണ്ട്. ആയത്തുൻ എന്ന വാക്കിൻ്റെ ജമാണ്, ബഹുവചന രൂപമാണ് ആയാത്ത് എന്നുള്ളത്. സാധാരണയായി നാല് രൂപത്തിലാണ് അത് പറയപ്പെടാറുള്ളത്. ഒന്ന്, പ്രാപഞ്ചികവും പ്രകൃതിപരവുമായ ദൃഷ്ടാന്തങ്ങൾ, അൽ ആയാത്തുൽ കൗനിയ എന്ന് പറയും, മഴ, കാറ്റ്, സൂര്യൻ പോലെയുള്ള. രണ്ടാമത്തത് ഖവാരിഖുൽ ആദാത്ത്, അഥവാ നബിമാർ മുഖേന വെളിപ്പെടാറുള്ള അസാധാരണ സംഭവങ്ങളെ സംബന്ധിച്ച് അൽ ആയാത്ത്. അമാനുഷിക സംഭവങ്ങളെ സംബന്ധിച്ച് അൽ മുഅ്ജിസാത്ത്, അതിനെ സംബന്ധിച്ചും അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. മൂന്നാമത് ഖുർആൻ വചനങ്ങളടക്കമുള്ള വേദവാക്യങ്ങൾ, ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് അൽ ആയാത്ത് എന്ന് പറയും. അതുപോലെ തന്നെ അൽ ആയാത്ത് എന്ന് പ്രയോഗിക്കുന്ന മറ്റൊരു സ്ഥലം ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ നാല് സാഹചര്യങ്ങളിലും അൽ ആയാത്ത് എന്ന പദപ്രയോഗം വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കലും കരാർ നിറവേറ്റലും എല്ലാവരുടെയും കടമയാണ്. അതിൽ പണ്ഡിതന്മാരും അല്ലാത്തവരും എന്ന വ്യത്യാസമില്ല. ആയത്തുകൾക്ക് വളരെ കുറഞ്ഞ വില കൽപ്പിച്ച് ആ ഒരു ഗൗരവം പണ്ഡിതന്മാരെ ബാധിക്കുന്നതായിരിക്കും. അത് ശരിക്ക് പിന്നെ അള്ളാഹുവിൽ നിന്ന് ഇറക്കിത്തന്നിട്ടുള്ള ആയത്തുകളെ നിസ്സാരമായി വില കുറഞ്ഞതായി കാണരുത്. ഭൗതികമായ നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ആയത്തുകളെ അത് പുറന്തള്ളുന്നവരാവാൻ പാടില്ല. വഈയായ ഫർഹബൂൻ, നിങ്ങളെന്നെ ഭയപ്പെടുവിൻ, വഈയായ ഫത്തഖൂൻ, നിങ്ങളെന്നെ സൂക്ഷിക്കുവിൻ എന്നൊക്കെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞ് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലുള്ള മനുഷ്യർക്ക് ആഗമനം എന്തു ചെയ്യാണ്, ആ ഒരു താക്കീത്, ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമായ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെയും ആ ഖുർആൻ ഇറക്കിക്കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും മുഴുവൻ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളും കൃത്യമായി വിശ്വസിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നാം പഠിച്ചത്. ആരാണ് ഇസ്രായേലിയർ? എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, തൗറാത്തും ഇഞ്ചിലും ഖുർആനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്.
2: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലെങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിനെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തല ഇടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരങ്ങൾ മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്കെത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ പഴയ പോലെ എങ്ങനെയും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യാം. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു. മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്നു. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടിയേ. ഞാൻ രണ്ട് തവണ പട്ടിണി കിടന്നു, തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പൈലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.

0: മാഷാ പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കെ അറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകളെന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫിയ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ അടുക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നും, ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ബാഹ്യമായിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഖമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: അതുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത് ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9028404840 www.peaceradio.com.
3: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. വാക്കുകൾ മനസ്സിൽ തീർക്കുന്ന മുറിവുകൾ ഏറെ ആഴത്തിലുള്ളതാണ്. നമ്മുടെ പെരുമാറ്റവും സംസാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നേർരേഖ അവതരിപ്പിക്കുന്നത്. ജീവിതം തകർക്കുന്ന വാക്കുകൾ എന്ന വിഷയം അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളെല്ലാവരും വാട്സപ്പിൽ നമുക്ക് അത്ര അത്യാവശ്യമുള്ള ഗ്രൂപ്പുകൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഒരു പരിധിവരെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് പല ഗ്രൂപ്പുകളും. എന്നാൽ ഫലപ്രദമായ ഇസ്ലാമികമായ പഠനത്തിന് ഉപകരിക്കുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. ഈ കഴിഞ്ഞൊരു ദിവസം വാട്സപ്പിൽ കണ്ട ഒരു മെസ്സേജ്, ഒരു സന്ദേശം, അത് വളരെ ശരിയായി തോന്നി. ഒരുപക്ഷെ സാങ്കല്പിക കഥകളായിരിക്കാം, പക്ഷെ ആശയം ഏറ്റവും നല്ല ഒരാശയമായി തോന്നി. അതെ, നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. അനുകൂലമായ സ്വാധീനവും പ്രതികൂലമായ സ്വാധീനവും ചെലുത്താം. ആലോചിച്ചുകൊണ്ടേ നമ്മൾ ചോദിക്കാറുള്ളൂ. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയായ സന്തോഷത്തിലിരിക്കുന്ന ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എന്തൊരു സമ്മാനമാണ് നിനക്കൊരു പുതിയ കുഞ്ഞുണ്ടായിട്ട് തന്നത് എന്നാണ്. അന്നും ഒരു സമ്മാനം തന്നിട്ടില്ല, അവരങ്ങനെ സമ്മാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ ആ സ്ത്രീ അത്ഭുതത്തോടെ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ് അയാൾ, നിനക്കൊരു നീ ഒരു കുഞ്ഞുണ്ടായതിൻ്റെ ഒരു സന്തോഷത്തിലായക്ക് ഒരു വിലയില്ലേ നിന്റെ കാര്യത്തിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം ചെറുതെങ്കിലും നിനക്ക് തരേണ്ടതായിരുന്നു എന്നാണ്. ഇതുവരെ അവർ ആലോചിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അവർ പോയപ്പോൾ അത് പിന്നീട് അവർ മനസ്സിലായ ചിന്ത കയറി ഈ ചോദ്യം. ഭർത്താവ് വന്നപ്പോൾ അയാളുടേത് പറഞ്ഞു, അവർ തമ്മിൽ വഴക്കായി, അത് അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ഒരുപക്ഷെ ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും നമുക്കൊരു വലിയ ആശയം തരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ചിന്തിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നത്തെ അനാവശ്യമായി വലച്ചിഴക്കാൻ ആ ചോദ്യം കാരണമായിട്ടുണ്ട്. അതേപോലെ മറ്റൊന്ന് അതിൽ കണ്ടത്, പിന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് അവിടെ ശമ്പളം കിട്ടുന്നത്? അപ്പോഴെ പറഞ്ഞാൽ 9,000 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഓ, 9,000? ഇന്നത്തെ കാലത്ത് 9,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതുവരെ ആത്മാർത്ഥമായി അദ്ദേഹം അവിടെ ജോലി ചെയ്തു, അയാളുടെ കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ചുള്ള ശമ്പളമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, അവിടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും താൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ശമ്പളം കിട്ടുന്നില്ല എന്ന ഒരു മെസ്സേജാണ് ഈ ചോദ്യം അയാളിൽ സൃഷ്ടിച്ചത്. അപ്പോൾ അദ്ദേഹം ശമ്പളം കൂട്ടി ചോദിച്ചു, അയാളുടെ പിന്നെ മുതലാളിക്ക് അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, ആ ജോലി തന്നെ അയാൾക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് എത്തി എന്നതാണ് രണ്ടാമത്തെ സംഭവം. സംഭവിക്കാവുന്നൊരു കാര്യമാണ്, കാരണം സംതൃപ്തികരമായി പോകുന്ന ഒരാളെ വെറുതെ പറഞ്ഞ് അസംതൃപ്തനാക്കുക, പലപ്പോഴും ട്രേഡ് യൂണിയനുകളും മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഇതാണ്. സ്വന്തം ജീവിത മാർഗത്തിന് വേണ്ടി കണ്ടെത്തി എന്തൊരു വഴിയുമായി സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളെ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ മൂന്നാമത് കൊടുത്തൊരു സംഭവം, ഒരു ചോദ്യം ഒരു ആളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കാമെന്നാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ അയാളുടെ ഒന്നിട്ടൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ എവിടെയാണ്? എൻ്റെ മകൻ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, അവൻ ഇന്ന് വരാറുണ്ടോ? മാസത്തിലൊരിക്കൽ വരും, വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും, പൈസ തരും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും, അവൻ എന്നെ നല്ലോ നോക്കും, വളരെ സന്തോഷത്തിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, മാസത്തിലൊരിക്കലേ വരുള്ളൂ? ഓ, വളർത്തി ഉണ്ടാക്കി ഇത്രയും പ്രായമായ നിങ്ങളിട്ടിട്ട് അയാൾ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഒന്നുകൂടെ അവൻ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്താഗതിയിലേക്ക് അയാളുടെ മനസ്സെത്തിച്ചു. അതുവരെ ഒരു വിഷമമില്ലാതെ ജീവിച്ച, ഒരു ടെൻഷനില്ലാതെ ജീവിച്ച അയാളുടെ മനസ്സിലേക്ക് ടെൻഷൻ കടന്നു, എന്ത് എൻ്റെ മകൻ എന്നെ നോക്കുന്നില്ല, അവനക്ക് ആവശ്യമായത് ചെയ്യുന്നില്ല എന്നൊരു ബോധത്തിലേക്ക് ഈ ചോദ്യം അയാളെ എത്തിച്ചു. അത് അയാളെ ഒരു മാനസിക രോഗത്തിലേക്ക് നയിച്ചു എന്നതാണ് ഇതിൽ കൊടുത്ത മൂന്ന് സംഭവങ്ങൾ. ഇത് ഉള്ളതോ ഇല്ലാത്തതോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഒരു വേള നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വലിയ പ്രയാസം മറ്റുള്ളവർ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. വിവാഹം വൈകിയ ഒരു പെൺകുട്ടിയോട് നിൻ്റെ കല്യാണം ഇനിയും കഴിഞ്ഞില്ലേ, ആ ചോദ്യം കൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളത്? രോഗിയായി കിടക്കുന്ന ഒരാളോട് ഇത്ര ഇനിയും നിങ്ങളുടെ അസുഖത്തിന് ഭേദം കിട്ടിയില്ലേ, ഇനിയും നിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ, ഇനി നിനക്ക് ജോലിയായില്ലേ, അതിനൊക്കെ ഒരു അവരുടെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇനിയൊരു ഞാനൊരു പരീക്ഷ ചെയ്തിട്ട് എനിക്കിൻ്റെ ജോലി കിട്ടും. പക്ഷേ ഈ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? നാം പലപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വക്കൂലുലിനാസി ഹുസ്നൻ നല്ലത് പറയാം, വൈദാ കുൽത്തും ഫാദിലു, വാക്ക് പറയുമ്പോൾ നീതി പാലിക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാളുടെ ജീവൻ തന്നെ നശിക്കാൻ ഒരു അന്വേഷണമോ ഒരു ചോദ്യമോ മതിയാകും എന്നത് ഗൗരവപരമായ ഒരു കാര്യമാണ്. യാ അയ്യുഹൽ ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക്. നമ്മൾ പറയുന്നതിലൊരു ഉദ്ദേശം വേണം. ഒരു കഴിഞ്ഞൊരു സന്ദർഭത്തിൽ ഇതേപോലെ ഒരു സംഭവം കേട്ടു. അതായത് ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിൻ്റെ പെങ്ങളെ വിളിച്ച് പറയുകയാണെന്ത്, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഭർത്താവിന് സംശയമുണ്ട്, ഒരു മാസത്തോളം അയാൾ ലീവ് എടുത്ത് നിങ്ങൾക്കെന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തിൽ നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു മാസത്തോളം അയാൾ ലീവ് എടുത്തിരുന്നു എന്ന്. ഇത് വിളിച്ചു പറയുന്ന ആരാണ്? അവിടെ ഭർത്താവിൻ്റെ പെങ്ങളാണ്. അതവരതുപോലെ വിശ്വസിക്കുകയാണ്, അതുപോലെ വിശ്വസിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു മാസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ലേ? ഒരു മാസം ലീവ് എടുത്ത് അറിയില്ലേ? പിന്നെ സ്വാഭാവികമായൊരു ചോദ്യം, ഇതിലെന്ത് നന്മയാണ് ആ സ്ത്രീക്കുള്ളത്? എന്തെങ്കിലും നന്മയുണ്ട്. സ്വന്തം ആങ്ങളയുടെ ഭാര്യയോട് അയാൾ അവളെ സംശയിക്കുന്നു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെയും അയാളെയും തെറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു മിനിമം ചിന്തയെങ്കിലും മനസ്സിൽ വേണ്ടേ? അതില്ലാതെ അത് 100% വിശ്വസിച്ച് തൻ്റെ ഭർത്താവിനെ അവിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നാം പലപ്പോഴും നാം കേൾക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതികൾ അന്വേഷിക്കുകയും അതൊരു വ്യക്തി ചോദിച്ചു എന്നുള്ളതുകൊണ്ട് അതിനെ പൂർണ്ണ ആത്മാർത്ഥതയോടെ എടുത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കാതെ പറയുമ്പോഴെല്ലാം അല്പം സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. വാക്കുകളുടെ തകരാറുകളാൽ നരകത്തിൽ പതിക്കുന്നവരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
3: നിങ്ങൾ കേട്ടത് നേർരേഖ, ജീവിതം തകർക്കുന്ന വാക്കുകൾ എന്ന വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. നേർരേഖ സമാപിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: سبيل الدموع سبيل مريح
7: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഓ, ഇപ്പോൾ ഇവനെ കൊണ്ട് അടങ്ങാറാവും. ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളുണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടുകൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ?
8: അതെ അതെ.
7: ആ, മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവർ
8: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി, അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
7: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
8: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
7: തിരുവനന്തപുരം.
8: ആ, അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
7: നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
8: തീർച്ചയായിട്ടും.
7: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
8: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും. അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക്
7: വേണ്ടിയിട്ട്.
8: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
7: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചറെ ഓർമ്മ വരികയാണ്. രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ എവിടുന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
8: സ്വന്തമായിട്ട്.
7: ആ സ്വന്തമായിട്ട്. അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷ് ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ, അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലൂടെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം, ഇവിടൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചു കൂത്താതെ വീഴാതെ പോവാണ്. നമുക്ക് രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചു കുത്തി എന്നൊക്കെ
8: പറയാം.
7: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണ് അത്.
8: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
7: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
8: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും, ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
7: അതെ അതെ.
8: പക്ഷേ അതൊക്കെ അവർ അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
7: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
8: അതെ,
7: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ, ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
8: തീർച്ചയായും.
7: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മളിന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
8: അതെ.
7: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയാ, പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
8: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ,
7: അതെ അതെ,
8: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
7: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ ഇവൻ പഠിക്കണം, അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
8: അതെ.
7: ആ കാരണം അവനക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോ, അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോ, അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവന്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയിലക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
8: രക്ഷിതാക്കൾ അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
7: ഇന്നുണ്ട് അല്ലെ. ഇന്ന് അവർക്കുള്ള, അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ, കലാമേളകൾ, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്ക് സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
8: അതെ. സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
7: തീർച്ചയായിട്ടും. അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്,
8: അതാണ്
7: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
9: ഇപ്പോൾ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
2: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബി വസല്ലം. സഹോദരങ്ങളെ, മതം, ആത്മീയത എന്നീ പദങ്ങൾ സാധാരണ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലുടനീളം മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മതങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ, മറ്റു ചിലത് മതങ്ങളുടെ യഥാർത്ഥ ആത്മീയ മൂല്യം തങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഏറ്റവും സമ്പൂർണമായ മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇങ്ങനെ മതത്തെ ഒരർത്ഥത്തിൽ അരുനിർത്തിക്കൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ വ്യാപകമായി ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ മതങ്ങളെന്നാൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഓരോ മതവും കൊണ്ടുനടക്കുന്ന മൂല്യസങ്കല്പങ്ങളുണ്ടാകാം, അന്ധവിശ്വാസങ്ങൾ പോലും ഉണ്ടാകാം. തീർച്ചയായും പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്നതാണ് ലോകത്തെ മിക്കവാറും മതങ്ങളെല്ലാം. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ചില പ്രമാണങ്ങളുടെ കെട്ടുബലമുണ്ടായിരിക്കാം. പൂർണ്ണമായും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അവയെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ മതവിശ്വാസികളായി ജീവിക്കാതിരിക്കുമ്പോൾ തന്നെയും ഏതാണ് വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു മതഗ്രന്ഥത്തെ അവർ ചൂണ്ടിക്കാണിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനമായി ജീവിച്ച പഠിപ്പിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിൽ പോലും നമ്മൾക്കറിയാം ധാരാളമായി ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും പല കാലഘട്ടങ്ങളും അവ ഇസ്ലാമിന് വലിയ ശത്രുക്കളെന്ന പോലെ തന്നെ സാധാരണയുള്ള വിശ്വാസികളോട് പെരുമാറുകയുമെല്ലാം ചെയ്ത ചരിത്ര കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സൂഫി പ്രസ്ഥാനങ്ങൾ. സൂഫി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉന്നതമായ ആത്മീയ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ചില മാർഗങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ഇതെല്ലാം മതമെന്ന നിലയിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്നവയേക്കാൾ കൂടുതൽ ഔന്നത്യമുള്ളതാണ്, ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ, ദൈവത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുമെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് സൂഫിയാക്കളൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു സൂഫി മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആധുനികവും പൗരാണികവുമായി ഇത്തരത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അവർ പൂർണ്ണമായും ഹൈന്ദവ മതത്തെയോ അന്നുണ്ടായിരുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ പോലും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിലുള്ള പല കൾട്ടുകളും രൂപപ്പെടുന്നത്. NRMs എന്ന് പറയുന്ന ന്യൂ റിലിജിയസ് മൂവ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. UFO റിലീജിയൻസ് എന്ന് പറയുന്നവ, എന്ന് വെച്ചാൽ അവർ ഈ ഏലിയൻസിനെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം, ഹെവൻസ് ഗേറ്റ്, സ്വർഗ കവാടത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, ഇതുപോലെ തന്നെ രക്ഷകവാദവുമായി മുന്നോട്ട് വന്ന തങ്ങൾ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ രക്ഷകന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജിം ജോൺസിനെ പോലെ, ഡേവിഡ് ഖുറൈഷിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് റിലിജിയൻ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അമേരിക്കയിലും മറ്റുമൊക്കെ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, സൈൻറ്റോളജി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ആധുനിക കാലത്തു തന്നെയും ക്രിസ്തു മതത്തിൻ്റെ ആ ചട്ടക്കൂടുകളെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ വലിയ, കൂടുതൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ളതാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ വലിയ തോതിൽ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ഇന്ത്യയിലെ ഈ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രാക്ടീസസ്, അത്തരം പ്രാക്ടീസസിനെയെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാഡം ബ്ലാവസ്കിയെ പോലുള്ള അയർലൻഡിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ഇന്ത്യയുടെ മാജിക് പ്രാക്ടീസസിനെ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19-ഉം 20-ഉം നൂറ്റാണ്ടുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത്തരത്തിലുള്ള മതരഹിതമായ ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഇവയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പേരിലുള്ള വലിയ കച്ചവട പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചൂഷക സംഘങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്നുകിൽ അവർ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ഇത്തരം ആത്മീയതയെ കൊണ്ടു നടന്നവരായിരുന്നു, സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങളെ അവലംബമാക്കിയവരായിരുന്നു, ഈ ചിലതായിട്ട് വിവിധ മതങ്ങളുടെ സങ്കേതങ്ങളെ ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കെട്ടുപിണഞ്ഞ രീതിയിലുള്ള കൂടുതൽ ആകർഷകമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള മതസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചിലതാകട്ടെ വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് തൊട്ട് ഈ സൈക്കഡലിക്കായിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം കുടുംബം ഇത്തരം കെട്ടുപാടുകളെയെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ ഒരാത്മീയ പ്രസ്ഥാനങ്ങളായി തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ജീവിച്ച ഒരുപക്ഷേ ഉദാര ലൈംഗികതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്ന, അതിൻ്റെ അപ്പോസ്തലനായിരുന്ന, അതിനെ ലോകത്തുടനീളം ഒരു വലിയ കൾട്ടായി തന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ആചാര്യ രജനീഷ്. അദ്ദേഹവും ആത്മീയതയെക്കുറിച്ചും ആത്മീയ ഗുരു എന്ന നിലയിൽ തന്നെയാണ്, മാസ്റ്റർ ഈസ് എ മിറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മിററിലേക്ക് നോക്കി വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ. ആ ഒരു അത്തരം ചില വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തിപ്പെടുന്ന എല്ലാ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്കറിയാം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല ഇവരുള്ളത്, മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലുള്ള ആത്മീയ ഗുരുക്കളാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഔലിയാക്കൾ, സൂഫിയാക്കൾ, പല തുരീക്കത്തുകളുടെയും ആളുകൾ, ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആളുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒരു മറുതലം കാണിച്ചുകൊണ്ട് മതത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും എന്നാൽ തങ്ങളുടേതായ ഇച്ഛാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാവുന്ന വിധത്തിൽ ആളുകൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിനുവേണ്ടി ആദ്യം വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാജിക് പ്രാക്ടീസസോ അല്ലെങ്കിൽ പൈശാചിക സഹായങ്ങൾ വരെ അവർ തേടുകയും ആ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം തങ്ങളുടെ ഇച്ഛാനിഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരടിമ സമൂഹത്തെ, ഒരടിമ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മതരഹിത ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ ചേർത്ത് വച്ച് നോക്കിയാൽ, ഒന്നിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവ മതം പലപ്പോഴും കൊണ്ടു നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചട്ടക്കൂടിനെ നിരാകരിക്കുവാനും തങ്ങളുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഇത്തരമൊരാത്മീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ മറവിൽ സ്വകാര്യമായി ആസ്വദിക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതങ്ങളുടെ ഏറ്റവും മഹത്തായ മൂല്യമെന്ന നിലയിൽ അതിനകത്തുള്ള കർമ്മങ്ങളെ നിരാകരിച്ചുകൊണ്ട് അതിനകത്തെ ദൈവീകമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കേവലം ആത്മീയതയുടെ മറ സ്വീകരിച്ച് അല്ലെങ്കിൽ കേവലം ആത്മീയതയെ മാത്രം മുന്നോട്ട് കൊണ്ടു വെച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയുന്നത് മതങ്ങളെ ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂടിനെ തകർത്ത് അല്ലെങ്കിൽ അത് നിർബന്ധമെന്ന് പറയുന്ന കർമ്മങ്ങളെ വിശ്വാസങ്ങളെ ആശയങ്ങളെ ആചാരങ്ങളെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ തൃപ്തിക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായ അതിൻ്റെ നേതാക്കളുടെ നേട്ടങ്ങൾക്ക് മാത്രം ഗുണകരമാകുന്ന രൂപത്തിലുള്ള ചില സംഘങ്ങളായി പ്രസ്ഥാനങ്ങളായി അവ മാറുന്നു എന്നുള്ളതാണ്. ഇതിനാധുനികവും പൗരാണികവുമായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ മതങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയ പ്രസ്ഥാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ തുരീക്കത്തുകളും സൂഫി ദർശനങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മതങ്ങളുടെ വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ പലതിനെയും തിരസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമസ്കാരം ആവശ്യമില്ലാത്ത ഷെയ്ക്കുകൾ, മദ്യപിക്കാവുന്ന ഷെയ്ക്കുകൾ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള മതരഹിതമായ ഒരാത്മീയതയുടെ ഉൽപ്പന്നമാണ് ഇവ എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. അവ കാപട്യവും കച്ചവടത്തിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ ശ്രമവുമാണ് എന്നറിയുക. നമ്മളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാഹ്. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവിൻ്റെ 2 മണിക്കൂർ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പതിവ് പോലെ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. സിനിമയിൽ ഒളിച്ചു നടത്തുന്ന സ്വവർഗാനുരാഗം ഇസ്ലാം പറയട്ടെ എന്ന വിഷയത്തിൽ ഹിലാൽ സലീം CP ആണ് നമ്മോട് സംസാരിക്കുന്നത്.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മാഇൻ. അമ്മാബാദ്, ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വവർഗരതി എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്വന്തം വർഗത്തിലുള്ള ആളുകളുമായി രതിയിലേർപ്പെടുക എന്നുള്ളതാണ് സ്വവർഗരതിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിന് ഒരാണിനോടുള്ള അട്രാക്ഷൻ, ഒരു പെണ്ണിനോട് തന്നെയുള്ള അട്രാക്ഷൻ. ആ രീതിയിലാണ് സ്വവർഗരതി എന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്, പദമായി ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം ഹോമോസെക്ഷുവാലിറ്റി എന്ന പദം തന്നെയാണ്. കാരണം ഇതൊരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽ പെട്ട ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു വശത്ത് ഹോമോസെക്ഷുവൽ, അതല്ലാത്ത എതിർലിംഗ ലൈംഗികതയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവർ ഹെറ്ററോസെക്ഷൽ, അവർ വേറെ ഒരു തരം ആളുകൾ എന്നുള്ള നിലക്ക് ഓരോ മനുഷ്യൻ്റെയും ഐഡൻറ്റിറ്റി എന്നുള്ളത് അയാളുടെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെടുക എന്നുള്ളത് അവർ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത് എൻ്റെ സെക്ഷുവാലിറ്റിയുമായി, എൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കപ്പെടേണ്ടത്. ഞാനൊരു ഹെട്രോസെക്ഷുവലാണ്, അവനൊരു ഹോമോസെക്ഷുവലാണ്. ഇത് എവിടേക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടം ആപ്പിളാണ്, അവനിഷ്ടം മാംഗോ ആണ്, അല്ലേ, എനിക്കിഷ്ടം ആപ്പിളാണ്, അവനിഷ്ടം മാങ്ങയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് വളരെ ഡീസെൻസിറ്റൈസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള കുറേ ആൾക്കാർ എന്നുള്ള നിലക്ക് ഒരു കൂട്ടർ, ഹെട്രോസെക്ഷുവൽ എന്നിട്ട് വേറൊരു കൂട്ടർ എന്നുള്ള നിലക്ക് മനുഷ്യരെ ഏലിയനേറ്റ് ചെയ്യുക, വ്യത്യസ്ത തരത്തിലേക്ക് തരംതിരിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ഇതിനെ കണ്ട രീതി വളരെ കൃത്യമാണ്. കാരണം ഇസ്ലാം ഒരിക്കലും ഹോമോസെക്ഷുവൽ എന്നുള്ളത് പോലും നമ്മൾ പദപ്രയോഗം നടത്തുമ്പോൾ, അതൊരു സ്വാഭാവികമായി നമ്മുടെ വ്യവഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനപ്പുറം, ഹോമോസെക്ഷുവൽ എന്ന പദത്തിന് പോലും യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കണം എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സെയിം സെക്സ് ബിഹേവിയർ അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ എന്നുള്ള നിലക്കേക്കാണ് യഥാർത്ഥത്തിൽ നമ്മളതിനെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആളുകളെ ഇങ്ങനെ തരംതിരിക്കുക എന്നതിനപ്പുറം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്നാൽ ഇസ്ലാം ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്സ് അട്രാക്ഷൻ, പിന്നെ ഒരേ വർഗത്തിലുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക അഭിനിവേശം എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു തോട്ട്, അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ തെറ്റുകാരനാവുന്നു എന്ന് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ട് നമ്മളൊരിക്കലും തെറ്റുകാരനാവുന്നില്ല. എന്നാൽ ആ ചിന്ത പ്രവൃത്തിയിലേക്ക് വഴിമാറുമ്പോഴാണ് നമ്മൾ തെറ്റുകാരനായി മാറുന്നത്. ഇത് വളരെ കൃത്യമാണ്. നമ്മൾക്കങ്ങനെ ഒരു ചിന്ത വരുന്നു, അത് ഒരു പക്ഷെ നാച്ചുറലായി നമുക്ക് വന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളും കാര്യങ്ങളും കൊണ്ട് നർച്ചറിൻ്റെ ഭാഗമായി നമുക്ക് വന്നതാകാം. പല ഏത് രീതിയിലും അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആ ചിന്ത വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ തെറ്റുകാരനാവുന്നില്ല. മറിച്ച് ആ ചിന്ത അത് നമ്മൾ പ്രവൃത്തിയിലേക്ക്, അങ്ങനെയുള്ള ഒരു ആക്റ്റിലേക്ക്, അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോഴാണ് നമ്മളവിടെ തെറ്റുകാരനാവുന്നത് എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പറയുകയാണ്. അപ്പോൾ ചിന്ത അല്ല പ്രശ്നം, പ്രവൃത്തിയാണ് പ്രശ്നം എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെക്കുറിച്ച്, സദോം ജനതയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സ് അട്രാക്ഷൻ, പിന്നെ ഒരേ വർഗത്തിലുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക അഭിനിവേശത്തെക്കുറിച്ച് 9 അധ്യായങ്ങളിൽ 76 വചനങ്ങളിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പറയുമ്പം, ആ ജനതയിലേക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടി, ആ ജനതയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഗേയിസം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആണും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം, അത് വെച്ച് പുലർത്തിയിരുന്ന ഒരു ജനതയായിരുന്നു. അവിടേക്കാണ് പിന്നെ മനുഷ്യരൂപത്തിൽ, പുരുഷന്മാരുടെ രൂപത്തിൽ, വളരെ പിന്നെ ഭംഗിയുള്ള പുരുഷന്മാരുടെ രൂപത്തിൽ 3 മലക്കുകൾ കടന്നു വരുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മലക്കുകൾ കടന്നു വന്നപ്പോൾ അവർ പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ പിന്നെ വസതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് പുറമേയുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ ആളുകളുമായി ഞങ്ങൾക്ക് പ്രാപിക്കണമെന്നുള്ള നിലക്ക് അവർ വരും എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാമൊക്കെ അറിയാം. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പുറത്തേക്ക് അറിയിക്കുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ഭാര്യയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ സൂറത്തു അഹ്റാഫിൽ 7-ാമത്തെ അധ്യായത്തിൽ 80-ാമത്തെ സൂക്തത്തിൽ അവരോട് ഈ പിന്നെ ഇങ്ങനെ വരുന്ന ആളുകളോട് ലൂത്ത് നബി അലൈഹി സ്വലാം പറയുന്ന ഒരു കാര്യമുണ്ട്. വലൂത്തൻ ഇത് കാലലി കൗമിഹി അതൂന അതൂനൽ ما سبقكم بها من احد من العالمين ലൂത്ത് നബി അലൈഹി സ്വലാമയെ നാം അയച്ചു. അദ്ദേഹം തൻ്റെ ജനതയോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരു നീചവൃത്തി അതിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രവൃത്തിയെ, ഇങ്ങനെയുള്ള സ്വർഗരതിയെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നീചവൃത്തി എന്നുള്ളതാണ്. ഫാഹിഷത്ത്, നീചവൃത്തി എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ അതിനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത വചനത്തിൽ 7-ാം അധ്യായത്തിലെ 81-ാമത്തെ വചനത്തിൽ ഇന്നക്കും ലതഅതൂന റിജാല ശഹവത ശഹറത ദൂനിൻ നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖൗമും മുസ്രിഫൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരുവിട്ട ജനതയാകുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇതൊരു നീചവൃത്തിയാണ് ഒരു വചനത്തിൽ പറയുന്നത്. അടുത്ത വചനത്തിൽ ഇത് ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരതിയെക്കുറിച്ച് പറയുന്നത് അത് ചെയ്യുന്ന ആളുകൾ അതിരുവിട്ടവരാകുന്നു. അഥവാ അള്ളാഹു സുബ്ഹാന തആല ഒരാൾക്ക് ഹലാലാക്കി കൊടുത്തത് എതിർലിംഗലൈംഗികതയാണ്. അഥവാ ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെയാണ് അവന് കൊടുത്തിട്ടുള്ളത്, അവന് പ്രാപിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ തൃപ്തിപ്പെടാതെ അതിനപ്പുറത്തേക്ക് സ്വന്തം ഷഹവത്ത്, സ്വന്തം ഇച്ഛകളോട് അല്ലെ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന, അതിരുവിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ശുഅറയിൽ 26-ാമത്തെ അധ്യായത്തിൽ 165-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്, അഥവാ പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ പുരുഷന്മാരിലേക്ക് തന്നെ ചെല്ലുകയാണോ? അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാം ഇത് സ്വന്തം ജനതയോട് പറയുന്ന സമയത്ത് അവരോട് പിന്നെ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകളെയാണ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത് എന്ന് പറയുന്നിടത്ത് അവർ തിരിച്ച് പറയുന്നത്, ലൂത്തെ നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് ആട്ടി ഓടിക്കും, ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ വളരെ കൃത്യമായി ലൂത്ത് നബി അലൈഹി സ്വലാം 168-ാമത്തെ വചനത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം പറയുന്ന ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഖാല ഇന്നീ ലാമലികും മിനൽ ഖാലീൻ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും

ടി എന്നൊക്കെ പറയുമ്പോൾ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ പുതിയ സംഗതി അല്ലെ, പുതിയതായി കൊണ്ടുവന്ന എന്തോ സംഗതി എന്നുള്ളതാണ് പല ആൾക്കാരും ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വിശുദ്ധ ഖുർആൻ കാലങ്ങളായി, പിന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അതിനു മുമ്പുള്ളൊരു ജനതയെക്കുറിച്ച് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന തെറ്റ് ചെയ്തൊരു ജനതയെക്കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അതിനെ വെറുക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു ചരിത്രത്തെ തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാർ പിന്നെ ഈ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വന്നത് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതിനെയാണ് വിശുദ്ധ ഖുർആൻ വിമർശിച്ചത് എന്ന് പറയുന്ന ആൾക്കാർ പോലുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ആയത്തിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, മുമ്പ് ലോകരിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു നീചവൃത്തി എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത്, അങ്ങനെയുള്ള ആണുങ്ങളും തമ്മിലുള്ള ലൈംഗികബന്ധം എന്നുള്ളത്, അത് കൃത്യമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനിച്ച് തങ്ങൾക്ക് ഉള്ള ശഹവത്ത്, തങ്ങളുടെ ഇച്ഛകളെ അതിനെ പിന്നെ അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനിക്കാൻ ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ കൃത്യമായി ഇതിനെ സോഷ്യൽ കോൺസിക്വൻസസുകൾ അഥവാ സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട്. അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പിന്നെ ഒരാൾ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മോറലി അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളിടത്തേക്ക് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു സിവിലൈസേഷൻ എന്നുള്ള നിലക്ക്, ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃകം എന്നുള്ള നിലക്ക്, അതിനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളത് ഇല്ലാതാക്കുന്നത്. ഇബ്നു ഖൽദൂനെ പോലെയുള്ള ആളുകൾ അവർ ഇങ്ങനെയുള്ള പിന്നെ ഈ ഓരോ സിവിലൈസേഷൻ്റെയും ഉയർച്ചയും താഴ്ചയൊക്കെ പറയുന്നിടത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ അവരുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാലം, അതേപോലെ തന്നെ ഈ പറയുന്ന തെറ്റായ സെക്ഷുവൽ പ്രാക്ടീസസ്, തെറ്റായ ലൈംഗിക അഭിനിവേശങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാലം, അങ്ങനെയുള്ള കാലഘട്ടം അവിടെ യഥാർത്ഥത്തിൽ ആ സിവിലൈസേഷൻ, ആ നാഗരികത തകരും. ഒരു നാഗരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെല്ലാവരും ആ നാഗരികതയുടെ ഭാഗമാണ്, സ്വാഭാവികമായും ആ നാഗരികത തകരുമ്പോൾ അവിടെയുള്ള മനുഷ്യരും തകരും. നമ്മുടെ നാഗരികത തകർന്നു കഴിഞ്ഞാൽ നമ്മളും തകരും, നമ്മുടെ കുട്ടികളും തകരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ബ്രോഡായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ചെയ്തുകൊള്ളട്ടെ, നമ്മൾക്കതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള നിലക്കേക്കല്ല അതിനെ വെറുക്കുക എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായി പല സമുദായങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും പറയുന്നിടത്ത് അവരിലെ ചില ആളുകൾ ചെയ്ത ചില കൃത്യങ്ങൾ കാരണം ആ സമൂഹം തന്നെ നശിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൃത്യമായി വെറുക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ പടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ രണ്ടാൾക്ക് അവർ ഒരു മുറിയിൽ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കെന്താണ്, നമ്മളെന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് ചോദിക്കണം. അവർ ഹോമോസെക്ഷുവാലിറ്റിയിൽ ഏർപ്പെടുന്നു, അവരുടെ മുറിയിൽ അവർ രണ്ടാളും ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കുറ്റവും ഇല്ലല്ലോ, നിങ്ങളെന്തിനാണ് അവരെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടത് രണ്ടുപേർ അതൊരു പിന്നെ രണ്ടുപേരെന്നുള്ളത് ഒരു ആങ്ങളെയും ഒരു പെങ്ങളുമാണെന്ന് വെക്കുക. ആങ്ങളെയും പെങ്ങളും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവരൊരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ ആശയം വെച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? അവരവരുടെ മുറിക്കുള്ളിൽ വെച്ചിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നു, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ശരിയല്ല, ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അഗമ്യഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, കാരണം അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ്, അതിനുള്ള മെഷേഴ്സ് അവരെടുത്തു, എന്നിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അവർക്ക് മറുപടി ഉണ്ടാവില്ല. അഥവാ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് ഇസ്ലാമികമായി നമ്മളൊരിക്കലും ഹാം വെച്ച് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ വെച്ചിട്ടല്ല പറയുന്നത്. ഹാം എന്നുള്ളതല്ല, ദോഷം ഉണ്ടാവും എന്നുള്ളതല്ല നമ്മളുടെ മൊറാലിറ്റിയുടെ, നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനും പിന്നെ തിരുനബി ചര്യയും എന്താണോ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാന തആല എന്താണോ പറഞ്ഞത്, അതാണ് നമ്മുടെ ബേസ്. അതിനപ്പുറം ദോഷം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു കാര്യം തെറ്റാവും എന്നുള്ളത് നമ്മളൊരിക്കലും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമല്ല. ഹാം എന്നുള്ളതല്ല നമ്മളുടെ മൊറാലിറ്റിയുടെ ബേസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമകളിലൂടെയൊക്കെ ഇതിങ്ങനെ പ്രചരിപ്പിക്കാനുള്ള പല രീതിയിലുള്ള പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കണ്ടിറങ്ങുന്ന ഒരാളെ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സിനിമ ഒരു പ്രേക്ഷകനെ ആ മുറിക്കുള്ളിൽ രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ ഇരുത്തി അവൻ്റെ ചിന്തയെയും അവൻ്റെ കണ്ണിനെയും അവൻ്റെ കേൾവിയെയും പൂർണ്ണമായും അതിനെ പിടിച്ചിരുത്തുന്ന ഒരു സംഗതിയാണ്, ഒരു കലയാണ് സിനിമ എന്ന് പറയുമ്പോൾ. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സിനിമകളിലൂടെ ഇങ്ങനെയുള്ള ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള അജണ്ടകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മലയാളത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അവിടെ കൃത്യമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്താ, ഇങ്ങനെയുള്ള ചിന്തകളുള്ള

0: ഹോമോസെക്ഷൽ അല്ലെങ്കിൽ സ്വന്തം പിന്നെ സ്വന്തം ലിംഗത്തോട് അങ്ങനെയുള്ള ആളുകളോട് അട്രാക്ഷൻ തോന്നുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വിവാഹം എന്നുള്ളത് പോലും പലയിടങ്ങളിലും അവർക്ക് അതിനുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. അല്ലാതെ അവർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കണം എന്നുള്ളതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ്. അതിനെ പല രീതിയിൽ അവരുടെ പ്രൊപ്പഗാൻഡ കൊണ്ടുവരാനുള്ള ഒരു ആശയമായി ഒരു ഒരു മാധ്യമമായി സിനിമയെ പോലും ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് ഇത് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ വെറുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ അത് നമ്മുടെ വിഷയമല്ലല്ലോ എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം ഒരുപാട് ഇനിയും പഠിക്കാനുള്ളതാണ്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധാരണയെങ്കിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വെക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് ആണ്. പൊതുവേ ഈ സ്കൂളൊക്കെ തുറന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾ മക്കളുമായി ഇരിക്കുമ്പോൾ, ഇനി അല്ലാത്തുമ്പോഴൊക്കെ ശരിക്കും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാക്കുക എന്നുള്ളത്, ഉൾക്കാഴ്ച ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻസൈറ്റ് എന്ന പേരിൽ തന്നെ ഉള്ള പ്രോഗ്രാമുകൾ. അതിൽ പങ്കുതയിൽ നമ്മൾ കേൾക്കുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഇതുവരെ നമ്മൾ കേട്ടത് ഹിലാൽ സലീം സി പിയുടെ സംസാരമാണ്. സിനിമയിൽ ഒളിച്ചു നടത്തുന്ന സ്വവർഗാനുരാഗം ഇസ്ലാം പറയട്ടെ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിതുവരെ ശ്രവിച്ചത്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വരം എന്നുള്ള പ്രോഗ്രാമാണ്. സാധാരണയായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള, ആർക്കും മടുപ്പില്ലാത്ത ഒന്നാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. അതും പീസ് റേഡിയോ സ്വരം പങ്കുതിയിലാകുമ്പോൾ ഹറാമിൻ്റെ അകമ്പടികളില്ലാതെ അഥവാ നിഷിദ്ധമായ ഒരു ആശയം പോലും ഉൾക്കൊള്ളാത്ത ഇസ്ലാമികമായ ആശയങ്ങൾ നൽകുന്ന, നന്മ നിറഞ്ഞ ആശയങ്ങൾ നൽകുന്ന ഗാനങ്ങളാണ് സ്വരത്തിലൂടെ കേൾക്കുന്നത്. ഇന്നത്തെ സ്വരത്തിൽ മരണത്തിൻ മണമറിയാമോ എന്ന ഗാനം സാദിയ ആണ് ആലപിക്കുന്നത്. നമുക്കത് കേൾക്കാം.

0: മാഷല്ല, ഓരോ ഗാനവും നമുക്ക് ഓരോ ആശയങ്ങളാണ് സമ്മാനിക്കുന്നത്. ചിലത് നമ്മെ വല്ലാതെ ആഴമുള്ള ഓർമ്മകളിലേക്കും കൊണ്ടുപോകും. ഇന്നത്തെ സ്വരത്തിൽ നാം കേട്ടത് മരണത്തിൻ മണമറിയാമോ എന്ന് തുടങ്ങുന്ന യഹിയ തളങ്കര രചിക്കുകയും കെവി അബുട്ടി മാസ്റ്റർ ഈണം നൽകുകയും സാദിയ ആലപിക്കുകയും ചെയ്ത ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ നമ്മുടെ വിചാരങ്ങളെ തൊട്ടുണർത്തുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഡോക്ടർ ജംഷീർ വീട്ടിയും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പിയുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. വായയിലെ ക്യാൻസർ ചികിത്സാരീതികളും ശാസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവിതവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വായിലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാർ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാരീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് പറയാമോ?
2: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയുന്നത് ഹൈ ചാൻസ് ആണ്, നമ്മൾ അന്നും പറഞ്ഞിരുന്നു. അതെ, അപ്പം അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവെ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
1: ഓക്കെ, അപ്പോൾ ഇത് ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരേ എന്നൊരു സംശയം ഉണ്ടാവും.
2: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പോൾ അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, ചെയ്യാൻ പറ്റുന്ന, സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പൊതുവേ പറയുക സർജറി തന്നെയാണ്
1: ഏറ്റവും
2: ഉചിതം. അത് തന്നെയാണ് ഇപ്പം നമ്മൾ നാവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷനും കീമോ ഒക്കെ പറയാറുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെൻറ്റും നല്ല റെസ്പോൺസും ആണ്. അത് കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിന്, മറ്റൊരു കാരണം നമ്മൾ അതിൻ്റെ ആക്സസ് ഭയങ്കര ബാക്കിലാവുമ്പോൾ സർജിക്കലി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി സർജറി എന്ന് പറയുന്നത്, നമ്മൾ ആ നാവിൻ്റെ ഭാഗം ഒഴിവാക്കുക, അതിനോട് ബന്ധപ്പെട്ട് കഴുത്തിലെ കഴലകളിലൂടെ അതിൻ്റെ കൂടെ സർജറി ചെയ്യും എന്നുള്ളത്.
1: ഓക്കെ, ഈ പിന്നെ കഴുത്തിലെ കഴലകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ നേരത്തെ എനിക്കൊന്ന് പഴയ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ ഈ കഴലകൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ സാധാരണ മുറിവൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴലകൾ വരിക എന്ന് പറയാറുണ്ട്, അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണോ?
2: അത് കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് കഴലകളും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാവുന്ന കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് കഴല വീങ്ങി ഇതായിട്ടൊക്കെ വരും. അതേപോലെ നമ്മൾ കുട്ടികളിലൊക്കെ TB അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായിലെ ഇൻഫെക്ഷന്, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലുകൾ വരും. ഇതിനൊന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിക്കാനോ പേടിക്കാനോ പാടില്ല ആളുകൾ. അപ്പം കഴുത്തിലെ കടലുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളോട് എടുക്കണം.
1: സർജറിയുടെ ഭാഗമായിട്ട്
2: അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിൽ ഉള്ളത് വളരെ ഏളിയാണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യും. അതിന്
1: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും,
2: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി. ക്യൂർ അല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട്, രോഗമുക്തി
1: മുക്തി അതിന്
2: വേണ്ടി,
1: അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരാനുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള, ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നല്ലേ, അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
2: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശം ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാൽ അങ്ങനെ. ഇപ്പോൾ ഒരു ആർ ബി സി ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയും, ആർ ബി സി എന്ന രക്താണോ ചുവന്ന രക്താണോ, അത് 120-121 ദിവസം ആകുമ്പോൾ അത് ചത്തുപോകും, വേറെ ഒന്നും
1: വരും.
2: അപ്പോൾ അത് എത്രണ്ണാണോ ചത്തുപോകുന്നത് അത്രയേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മൾ
1: ശരിക്കും
2: ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണിതുള്ളത്. അപ്പോൾ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല, അപ്പോൾ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
1: അപ്പൊ
2: ഈ സാധാരണ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മലയാളി ഏതൊരു മലയാളിക്കും ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. പൊതുവെ സി ടി സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
1: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോട് കൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറേ, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു സംശയം, ഇപ്പം ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
2: അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറേ അവരൊരു ബിസിക്ക് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ് അവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000-25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത്തത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ സി ടി സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം ടി ബി, പഴുപ്പ്, ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
1: അത്
2: പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
1: അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
2: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യമാവാറുണ്ട്, സമയം, പൈസ, പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
1: അങ്ങനത്തെ
2: കാര്യങ്ങളാണ്.
1: സ്വാഭാവികമായിട്ടും ആളുകള് പിന്നെ അത് ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒപ്പിയിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
2: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരെ ആണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്, നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
1: അപ്പോൾ സാർ, നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിൽ പെറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറേ ആശങ്കകളുണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതുപോലത്തെ കുറേ ആശങ്കകൾ ഉണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്?
2: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ആൾ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്താ വായ, നാവ്, താടിയല്ല്, ഇതിന്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരില്ലേ എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു കാരണം പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, സംസാരിക്കാൻ ബുദ്ധിമുട്ടും, ഇങ്ങനത്തെ കൺസേൺ കൊണ്ട് ആ ഒരു സർജറിക്ക് ഭയങ്കരമായിട്ട് മടിക്കും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏളി ടങ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയണതാണ് ഏളി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വായിലൂടെ ഉള്ളുകളിൽ, വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പൊ അത് ഇതൊക്കെ കാരണങ്ങളുണ്ട്, ഇത് നമ്മളെ പേടി അതാവശ്യമാണെന്നാണ്.
1: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
2: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ
1: ജീവനും. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മറ്റു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
2: ഏറ്റവും തുടക്കത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒബ്സർവേഷനിലാണ് വെക്കുക.
1: ഓക്കെ,
2: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക്
1: ട്രീറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇടപെടുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷന്റെ കാര്യം, ഇപ്പൊ ട്രീറ്റ്മെന്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവോ, അതല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ രീതിയിൽ മുറിവ് വരാൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടോ? അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്?
2: അപ്പൊ അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോ ഒക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ്, അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷൻ കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിലും ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെന്റ് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്.
2: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അത് തീരുമാനിക്കട്ടെ,
1: ആളുകൾ പല അഭിപ്രായം പറഞ്ഞിട്ട്
2: അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ
1: ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിനൊരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ചികിത്സ ഉണ്ടാവും, അതാണ് അവർ അതിൽ ഇംപ്ലിമെന്റ്
2: ചെയ്യുക. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മൾ ഫീവർ പനി വരുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ കൂടെ ഓരോ ഡോക്ടേഴ്സ് ഓരോ ആന്റിബയോട്ടിക് എഴുതും.
1: അതെ അതെ.
2: പക്ഷെ കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി പൊതുവെ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. നമുക്ക് അത് നമ്മൾ നമ്മളെ കൈ കെട്ടിട്ട പോലെയാണ്, നമുക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും പാടുള്ളൂ.
1: അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ സാറേ സംസാരം തന്നെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡോക്ടർ വിശ്വാസത്തിൽ എടുക്കുന്നു, ആ ഡോക്ടർ ആള് പിന്നെ സയന്റിഫിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്
2: നമുക്ക് യൂണിവേഴ്സൽ സെയിം ആണ് ട്രീറ്റ്മെന്റ്. പൊതുവെ ചില കാര്യങ്ങൾ മാത്രമേ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, എ ഓർ ബി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി നമ്മളൊന്ന് ഫോളോ ചെയ്തേ പറ്റൂ.
1: അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലെ? കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾക്ക് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ ഒരു സാധാരണ പറഞ്ഞു.
2: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി, രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞു തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല.
1: ആ നോർമൽ ആയിട്ടിലേക്ക് തന്നെ എത്തിവരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിലും സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10-20 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
2: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലന്റ് ആയിട്ട് നമുക്ക് അറിയാതെ ടെസ്റ്റ് ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
1: ഒബ്സർവ് ചെയ്തിട്ടാണ്
2: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ
1: പോവുകയാണ്. അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നത് മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഇടണം, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
2: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക് നമ്മൾ ഏതൊരു വായലുള്ള സർജറിക്കും പൊതുവേ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പം അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
1: അത്
2: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും. അപ്പോൾ ഒരു 2-3 ദിവസം വെള്ളം, ജ്യൂസ് 2-3 ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവര്, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുന്ന നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
1: പെട്ടെന്ന്
2: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ജ്യൂസുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരെ അസ്വസ്ഥതകളൊന്ന് പുറത്തിറക്കാനും പറ്റും.
1: അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ
2: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷെ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന ഏളി ആണെങ്കിലും ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളിൽ ഉണ്ടാകുന്ന സംശയം, ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളത്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കണം എന്നുള്ളൊരു സംശയം.
2: അത് കീമോ ആണെങ്കിൽ പൊതുവെ, സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും. ഒരു 5 ഡേയ്സിലൊക്കെ നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണ്, 4-5 ദിവസം
1: നമ്മൾ
2: സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക് 8-9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
1: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക്
2: ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക ഒരു, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാനേ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
1: വരാറുണ്ട്,
2: അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
1: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
2: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ട്, കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവില്ല കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
2: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോടൊന്നും അവർ മാനസികമായിട്ടൊന്ന്
1: ഉൾക്കൊള്ളുന്നു.
2: അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണെങ്കിൽ
1: വേദന പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
2: മാറ്റും,
1: ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി പിന്നെ ഓറൽസ് ഗുളികകളിൽ
2: കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളൊക്കെ ഒട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ്
1: തിരിച്ചു വിടുന്നത്. ഓക്കെ, പിന്നെ സാധാരണ ഈ ഇപ്പം നമുക്കറിയാം പലപ്പോഴും രോഗികൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
2: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയാം,
1: ഫോളോ അപ്പ്.
2: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോണാറുണ്ട്, ഷുഗർ ഉള്ള ആള് മാസം എല്ലാ മാസവും നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ, മറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോൾ ഉണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ.
1: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന്
2: നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
1: എടുത്താൽ മതി എന്നുള്ളതാണ്
2: പാടുള്ളൂ.
1: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ മൗത്ത് അൾസറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, പക്ഷെ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
2: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പം അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായയിലൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന പല ക്യാൻസറിലും അതൊക്കെ
1: കാണാറുണ്ട്.
2: അത് സ്മോക്കിംഗ് പൊതുവേ എന്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പം അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ച് വാങ്ങിയ റിസ്ക് ആണെന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
1: ഓക്കെ, ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, ലഹരി പിന്നെ പാന് ഗുടുക്കയൊക്കെ ഉപയോഗിക്കണതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു
2: ടെൻഷൻ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിക്കോട്ടിനാണ് അഡിക്ഷൻ സ്മോക്കിങ്ങിൽ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാലിഡൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാലിഡൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക,
1: ഇത്
2: നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
1: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങളതിലേക്ക് തിരിച്ചു പോകരുത്.
2: അവരോടും അത്രയല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25% 40% എന്തോ ഒരു കണക്കുണ്ട്. അത് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്രയും കാരണക്കാരൻ ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസും ആണ്. അപ്പൊ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ ഇത് ക്യാൻസർ മാത്രമല്ല, മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ് ഇപ്പൊ ഈ പറഞ്ഞ
1: നല്ലൊരു പങ്കാണ്.
2: ഷുഗർ ഉണ്ടാക്കാന്, അതെ, ലിവർ ഫെയിലിയർ, ഇങ്ങനെ കുറേ കാരണങ്ങൾ ഒന്നിച്ച്.
1: ഓക്കെ, ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം. ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിനൊരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
1: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ച ഇവിടെ അവസാനിക്കുന്ന സമയത്ത്, താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
2: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്മോക്കിങ്, അല്ലെങ്കിൽ പുകയിലെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കോഹോൾസ്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ് ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഇ എൻ ഡി ഡോക്ടറെയോ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വയലിലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
2: നമ്മൾ പുണ്ണ് കോമൺ ആണ്,
1: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്,
2: അതെ,
1: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയും തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവർ ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വിട്ടിയായിരുന്നു. സർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം എന്നുള്ള പ്രോഗ്രാമാണ്. അതിൽ വായിലെ ക്യാൻസർ എന്ന വിഷയമാണ്. ശരിക്കും വായിലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും വലിയ പേടിയാണ്. പക്ഷേ ശരിയായ സമയത്ത് കണ്ടെത്തി വേണ്ട രൂപത്തിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ വായിലെ ക്യാൻസർ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നൊരു രോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഈ പ്രോഡ്കാസ്റ്റ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് വായിലെ ക്യാൻസറിന് ലഭ്യമായ പ്രധാന ചികിത്സാ മാർഗങ്ങൾ, ശസ്ത്രക്രിയ എപ്പോൾ ആവശ്യമാണ്, റേഡിയേഷൻ, കീമോതെറാപ്പി ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യുന്നത്, ചികിത്സയ്ക്ക് ശേഷം സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുമോ, മുഖത്തിൻ്റെ രൂപത്തിൽ മാറ്റം വരുമോ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ശരിക്കും എല്ലാ ജനങ്ങൾക്കും തിരിച്ചറിവ് നൽകുന്ന, ഈ രോഗമുള്ളവർക്കും ഒക്കെ സമാധാനം നൽകുന്ന രൂപത്തിലുള്ള ഒരു അവതരണമായിരിക്കും. ഡോക്ടർ ജംഷീർ വീട്ടിയും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പിയുമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അതാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അടുത്തതായി റേഡിയോ വെബ്സിലൂടെ നാം കേൾക്കാനിരിക്കുന്നത് പ്രാർത്ഥനാ പഠനമാണ്. പലപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം റബ്ബെങ്കിലും സ്വീകരിക്കണമെന്നില്ല. ഇപ്പോൾ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് മൈത്ര നമസ്കാരത്തിലെ അധിക പ്രാർത്ഥന, അതിൻ്റെ അഞ്ചാം ഭാഗമാണ്. സഫീർ അൽ ഹക്കമിയുടെ അവതരണമാണ് നാം കേൾക്കാനിരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ല അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. ജനാസ നമസ്കാരത്തിൽ 3-4 റക്അത്തുകൾക്ക് ശേഷം അധികമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി പഠിച്ചു വരുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളിന്ന ബഅദഹു. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളിന്ന ബഅദഹു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തഹ്രിംന, തഹ്രിംന, ഹാഇന് സുക്കൂനാണ്, തഹ്രിംന, തഹ്രിംന, അല്ലാഹുവേ നീ തടയരുതേ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ തടയരുതേ, അജ്റഹു, അജ്റഹു, അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലം നീ തടയരുതേ, അഥവാ മരിച്ച വിഷയത്തിൽ മരണത്തിൻ്റെ വിഷയത്തിലൊക്കെ ക്ഷമിക്കുന്ന ആ ക്ഷമക്കുള്ള അജിർ പ്രതിഫലം അല്ലാഹുവേ നീ തടയരുതേ. വലാ തുളിന്ന ബഅദഹു, വലാ തുളിന്ന ബഅദഹു, വലാ തുളിന്ന, ലാദാണ് നാവിൻ്റെ ഇടതുഭാഗം ഇടതുഭാഗത്തെ പല്ലുകളിലോ വലതുഭാഗം വലതുഭാഗത്തെ പല്ലുകളിലോ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വാദിന് കെസറാണ്. വലാ തുളി, വലാ തുളില്ലന, തുളില്ലന എന്നാണ് വലാലച്ച, തുളില്ലന, വലാ തുളില്ലന ബഅദഹു. ഇതിന് ശേഷം ഇദ്ദേഹത്തിന്, ഈ മരണപ്പെട്ട വ്യക്തിക്ക് ശേഷം, അല്ലാഹുവേ ഞങ്ങൾ വഴികേടിലാകുന്നതിനെ നീ കാത്തിരക്ഷിക്കണമേ, ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ എന്നാണ്. അല്ലാഹുവേ ഈ ഇദ്ദേഹം മരിച്ച വിഷയത്തിൽ ക്ഷമിക്കുന്നതിന് നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴികേടിലാക്കാതിരിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. വലാത്തുലില്ലന എന്നതിന് പകരം വലാ തഫ്തിന്ന എന്നും മറ്റൊരു വായത്തിൽ കാണാൻ കഴിയും. ഞങ്ങളെ നീ കുഴപ്പത്തിലാക്കരുതേ, ഞങ്ങളെ നീ പ്രശ്നത്തിലാക്കരുതേ, വഴികേടിലാക്കരുതേ എന്ന് തന്നെയാണ് അതിൻ്റെ അമർച്ചം. വലാ തുലില്ലന എന്നും പറയാം, വലാ തഫ്തിന്ന എന്നും പറയാം. അപ്പോൾ അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുലില്ലന ബഅദഹു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈ ക്ഷമക്കുള്ള അജിർ നിഷേധിക്കരുതേ, തടയരുതേ. ഞങ്ങൾക്ക് ശേഷം നീ വഴികേടിലാക്കുകയും ഇദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കുകയും ചെയ്യരുതേ എന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന പരിപൂർണമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഈ ഭാഗം ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു പറയണം. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുലില്ലന ബഅദഹു. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുലില്ലന ബഅദഹു. ഞാൻ ഒരു തവണ ഈ പ്രാർത്ഥന മുഴുവൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പഠിച്ച ആളുകൾ നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദകരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان اللهم لا تحرمنا أجره ولا تضلنا بعده. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സാക്ഷിയുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് ഈ ജീവിപ്പിക്കുന്നവരെ ഇസ്ലാമിൽ തന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുന്നവരെ ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണമേ. ഈ ക്ഷമക്കുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തടയാതിരിക്കണമേ. ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴികേടിലാക്കാതിരിക്കുകയും ചെയ്യണമേ എന്ന അതിമഹത്തായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. ജനാസ നമസ്കാരത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ റക്അത്തിന് ശേഷം സമയമുണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ ധാരാളമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നമസ്കാരത്തിലെ അധിക പ്രാർത്ഥനാ ഭാഗത്തെക്കുറിച്ച്, അധിക പ്രാർത്ഥനയുടെ ഭാഗം 5 നാം കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് അവതരിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. പണ്ടൊക്കെ നമുക്ക് ഓരോ നബിമാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ കഥകൾ പറഞ്ഞു തരാനും അത് കേൾക്കാനുള്ളൊരു താല്പര്യമൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രക്ഷിതാക്കൾക്ക് അതിനൊന്നും സമയമില്ല. അവരിന്ന് കിടന്നുറങ്ങുന്നത് വരെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും ചാടുന്നത് വരെ മൊബൈലിൽ കളിക്കുന്ന ഒരു പതിവാണ് നമുക്കൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം പറയുന്ന കഥകളെ കുട്ടികളെ കേൾപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൂമരത്തണലിൽ എന്ന പ്രോഗ്രാം നമുക്ക് ഏറെ കുട്ടികൾക്ക് ഏറെ കൗതുകം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും ഹൂദ് നബി അലൈഹിസ്സലാമിനെയും കുറിച്ചുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ചരിത്ര ഭാഗമാണ് അൽ ഫഹദ് പൂന്തുറ പൂമരത്തണലിലൂടെ അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കൂട്ടുകാരെ, പൂമരത്തണലിലെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് പോണുണ്ട് മനസ്സിലാക്കണം. കൂട്ടുകാരെ, എന്തെന്നറിയില്ല, പൂമരത്തണല് സംസാരിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരോട് ഒരു 5, 10, 15, 20 മിനിറ്റ് ഒക്കെ ഒന്ന് സംസാരിക്കാൻ എനിക്കുള്ള കൊതി എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് അതുപോലെ എത്ര അനുസരണമുള്ള കുട്ടികളാണ്, മാഷാല്ലാ, നല്ല കുട്ടികളാണ് കേട്ടോ എൻ്റെ പൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കൾ, കുഞ്ഞനുജന്മാർ എല്ലാവരും കേട്ടോ. കൂട്ടുകാർ, ഇന്നൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആരെയൊക്കെ കുറിച്ചാണ് പറഞ്ഞത്? പ്രവാചകന്മാരെ കുറിച്ച് അല്ലേ? ശരി കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ആ പ്രവാചകന്മാരിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കൂട്ടുകാർക്കറിയാം, ആദം നബിയും. അങ്ങനെ തുടങ്ങി 25 നബിമാരുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച 25-ലധികം നബിമാർ. ഈ നബിമാരെ നമുക്ക് പരിചയപ്പെടണ്ടേ? വേണ്ട കൂട്ടുകാരെ, നമ്മുടെ പൂമറ തണൽ എന്നും കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞല്ലില്ല എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, നമ്മൾ എന്തൊക്കെ പറയണുണ്ട്? നബിമാരെ കുറിച്ച് പറയണുണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാ ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരോട് ഞാൻ ഇദ്രീസ് നബിയെയും ഹൂദ് നബിയെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അതിനിടയിൽ ഞാൻ ഒരു നബിയെ കുറിച്ച് പറയും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കൂട്ടുകാരെ, നമുക്കറിയാം പ്രവാചകന്മാരെല്ലാവരും സമുദായത്തിലേക്ക് വന്നത് എന്തിനാ? എന്തിനാ വന്നത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാവരെയും ആരും വിശ്വസിച്ചില്ല കേട്ടോ. കാരണം അവിടുത്തെ ആളുകളെല്ലാവരും അവരുടെ പഴയ ഉപ്പുപ്പന്മാരും ഉമ്മമാരൊക്കെ ആരാധിച്ചിരുന്ന മറ്റേ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു. പാവം, നമ്മളെ നബിമാരൊക്കെ വന്ന് എല്ലാവരോടും പറഞ്ഞു, മക്കളെ നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അതല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് കേട്ടോ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇതാര് കേൾക്കാൻ, ആരെടുത്ത് പറയാൻ, ആ അവസ്ഥയാണ് കേട്ടോ കൂട്ടുകാരെ, ആരും കേൾക്കൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാന തആല നബിമാര് പറയുന്നത് സത്യമാണെന്ന് അവരെ അറിയിക്കാൻ വേണ്ടി തെളിവായി പല അസാധാരണ സംഭവങ്ങൾ അല്ലാഹു എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു, നബിമാരിലൂടെ കാണിച്ചു കൊടുത്തു. ഇതിനെയാണ് കൂട്ടുകാരെ മുഅ്ജിസത്ത് എന്ന്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും മുഅ്ജിസത്ത്, നബിമാർക്ക് മുഅ്ജിസത്ത് ഉണ്ടായി, ആ നബിക്ക് ഇന്ന മുഅ്ജിസത്ത് ഉണ്ടായി, ഈ നബിക്ക് ഇന്ന. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം, എന്താ ഈ മുഅ്ജിസത്ത്? ഈ ഉമ്മമാരും ഇപ്പൊക്കെ പറയുന്നുണ്ട് മുഅ്ജിസത്ത് മുഅ്ജിസത്ത്. എന്താ മുഅ്ജിസത്ത് എന്നറിയോ കൂട്ടുകാർക്ക്? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നബിമാരിലൂടെ നൽകുന്ന ഒരു പ്രത്യേക കഴിവ്, ഒരു അസാധാരണ സംഭവങ്ങൾ, അതായത് സാധാരണ നടക്കാത്തൊരു സംഭവം. നമുക്ക് നോക്കൂ കൂട്ടുകാരെ, നമുക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഈസാ അല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു മോജിസത്തായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം കേട്ടോ, അള്ളാഹ് അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. അപ്പോൾ എല്ലാവരും ധിക്കരിച്ചു, നീ കള്ളം പറഞ്ഞതാണ്, എങ്കിൽ നീ ഒരു തെളിവ് കൊണ്ടുവാ, അത് കാണിച്ചു താ, എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാം എന്നല്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ മൂസയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മൂസ നീ നിൻ്റെ വടി താഴെ ഇടൂ. എന്താ സംഭവം എന്നാൽ നിങ്ങൾക്ക് ആ കഥ മുഴുവൻ ഞാൻ പറഞ്ഞാട്ടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, ഫിറാവുനോട് പറഞ്ഞു. ഫിറാവുനൊക്കെ ഭയങ്കര അഹങ്കാരിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ മൂസ പറഞ്ഞു, ഒന്നും വിശ്വസിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ആ രാജാവ് പറഞ്ഞു, ആ എന്നാൽ നമുക്കൊരു പരീക്ഷണം നടത്താം, മൂസ ഒരു മേജിക്ക് കാണിക്കട്ടെ, ഞാൻ എൻ്റെ മജീഷ്യന്മാരെല്ലാം വിളിക്കാം. അങ്ങനെ ആ രാജാവിൻ്റെ മജീഷ്യന്മാരെല്ലാം വന്നു, അവരുടെ കയ്യിലുള്ള വടി താഴേക്ക് ഇട്ടപ്പോൾ പാമ്പൊക്കെയായി മാറി. എന്തായി മാറി? പാമ്പുകളായി മാറി. ഇങ്ങനെ മൂർക്കം പാമ്പ്, ചുഴലിപ്പാമ്പ്, ആ പാമ്പ്, ഈ പാമ്പ്, മണ്ണിലെ പാമ്പ്, എല്ലാ പാമ്പുമായിട്ട് ആ പാമ്പുകളൊക്കെ ആയിട്ട് മാറി. അപ്പം ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അമ്പരന്ന് നിന്ന് പടച്ചോനെ എന്താ ചെയ്യാന്ന് പറഞ്ഞ് പടച്ചോനെ എടുത്ത് കൈകൾ ഉയർത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മൂസയ്ക്ക് അറിയിച്ചു കൊടുത്തു, മൂസ നിന്റെ കയ്യിലുള്ള വടി നീ താഴേക്കിടു മൂസ എന്ന് പറഞ്ഞു കിട്ടോ. അപ്പം മൂസ വടി താഴെ ഇട്ടപ്പോൾ ഒരു വലിയൊരു പാമ്പ് അത് വന്നിട്ട് ഇങ്ങനെ ബാക്കി ആ മജീഷ്യന്മാരുണ്ടാക്കിയ പാമ്പിനെയൊക്കെ നമ്മളെപ്പോലെ എന്ത് കിട്ടിയാലും തിന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അതേപോലെ കൂട്ടുകാരെ ആ പാമ്പിന് അത്രയും വലിയ പാമ്പ് തിന്നിട്ട് ഇങ്ങനെ വിശാലനായിട്ട് എന്ന് പറഞ്ഞ് ആ പാമ്പ് നിന്നപ്പോൾ ഫിറൗൻ ആകെ പേടിച്ചു, ആ മജീഷ്യന്മാരെല്ലാം പേടിച്ചു. അങ്ങനെ ഈ മജീഷ്യന്മാരെല്ലാം മൂസ പറയുന്നതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ വടി നിലത്തിട്ടതും വലിയ പാമ്പായത് ഇത് കണ്ട് മജീഷ്യന്മാർ പേടിച്ച് എന്ത് ചെയ്ത് കൂട്ടുകാരെ? മൂസയിൽ അങ്ങ് വിശ്വസിച്ച് ആ മൂസ പറഞ്ഞത് ശരിയുണ്ട്, നിങ്ങൾ ആരും മൂസയെ തള്ളിപ്പറയില്ലേ എന്നല്ല പറഞ്ഞിട്ട് മജീഷ്യന്മാരെല്ലാം മുസ്ലിമായി, ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതാ മൂസയുടെ കൂടെയായി. അപ്പോൾ എന്നിട്ടും ഫിറാവുൻ വിശ്വാസമായില്ല, അഹങ്കാരിയായിരുന്നു ഫിറാവുൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഫിറാവുൻ എന്താ ചെയ്തെന്നറിയോ കൂട്ടുകാരെ? ഒരു കടലിൽ ഇങ്ങനെ നോക്കി കൊന്നു. അപ്പോൾ ഒരു വലിയ ഒരു അടി ഉണ്ടായി, മൂസ ഓടി കടലിൻ്റെ നടുക്കെത്തി. അങ്ങനെ മൂസ വടിയിട്ട്, അതും അള്ളാഹിൻ്റെ മറ്റൊരു മുജസ്സത്താണ്, ആ വടി ഒരു പ്രത്യേകത തന്നെ. കടലിലടിച്ചപ്പോൾ കടൽ രണ്ട് ഭാഗത്തേക്കും പിളർന്നു പോയി. അങ്ങനെ മൂസയും കൂട്ടരെന്ത് ചെയ്തു, ആ കടലിൻ്റെ നടുഭാഗത്തുകൂടി നടന്നു പോയി. ഈ ഫിറോനും കൂട്ടുകാർ അതിലേക്ക് വന്നപ്പോൾ ആ കടൽ നടുക്കെത്തിയപ്പോൾ കടൽ വീണ്ടും ഒരുമിച്ച് ചേർന്നു. ആ കടലിനിടയിൽ പോ അള്ളാഹു അവരെ നശിപ്പിച്ചു. കൂട്ടുകാരെ, അങ്ങനെ അള്ളാഹു പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വിശ്വസിക്കാതെ വരുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക മോജിസത്ത് നബിമാരിലൂടെ കാണിച്ചു കൊടുക്കും. അങ്ങനെ നബിമാരിലൂടെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് ജനങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിച്ചോളൂ. കേട്ടോ കൂട്ടുകാരെ, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ അള്ളാഹു എന്ത് ചെയ്തു, വിശ്വസിക്കാത്ത അഹങ്കാരം കാണിച്ച ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കഠിനമായി ശിക്ഷിച്ചു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ അവരുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം നമ്മുടെ ഇദ്രീസ് നബിയെക്കുറിച്ചാണ്. കേട്ടോ കൂട്ടുകാരെ, 25 നബിമാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചില നബിമാരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിലെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾക്ക് കൂട്ടുകാരെ നേർവഴി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അള്ളാഹു പറഞ്ഞത് മാത്രം അനുസരിക്കണം എന്ന് പറഞ്ഞ് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പ്രവാചകനായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, വദ്ഖുറു ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ വറഫഅനാഹു മകാനൻ അലിയ. വേദഗ്രന്ഥത്തിൽ ഇദ്രീസിനെ പറ്റിയിട്ടുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു, അദ്ദേഹത്തെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം 56-57 വചനമാണ്. കേട്ട കൂട്ടുകാരെ, വിശുദ്ധ ഖുർആനിലൂടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അദ്ദേഹം വളരെ സത്യവാനും നല്ല ദൃഢതയുള്ള നല്ല സ്വഭാവമുള്ള ഒരു പ്രവാചകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നാം എന്ത് ചെയ്തു, ഉന്നത സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു ഉയർത്തി. ഫീ ജന്നതിൻ ആലിയ, നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലാഹു സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു ഇദ്രീസ് അലൈഹിസ്സലാം. കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച, അദ്ദേഹം നിരവധി കഴിവുകളുള്ള മഹാ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഖുർആനിൽ ഈ നബിയെപ്പറ്റി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഇദ്രീസ് നബിയെപ്പറ്റി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം തൻ്റെ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. അതേപോലെ തന്നെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം നല്ലൊരു നബിയായിരുന്നു, സത്യവാനായിരുന്നു, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച ഒരു നബി കൂടെ ആയിരുന്നു ആരും, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്രം, അത് ഒരു വലിയൊരു കഥയാണ്, വേറൊരു എപ്പിസോഡിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് ഉയർന്നു പോവുകയും അവിടെ നിന്ന് സ്വർഗം കണ്ടു, നരകം കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും എന്ത് ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. കേട്ടോ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാൻ വേണ്ടി, ഇങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു, അദ്ദേഹം സത്യവാനും നല്ല സ്വഭാവമുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് പറഞ്ഞ ദൗത്യം ചെയ്ത ഒരു നബി കൂടെയായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി കൂട്ടുകാരെ, നമ്മുടെ തലക്കെട്ടുള്ള ഇദ്രീസ്, ഹൂദ് ആരെന്നറിയാം എന്ന തലക്കെട്ടിലെ ഹൂദ് നബിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തുണ്ടായ ഒരു പ്രയാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേട്ടോ കൂട്ടുകാരെ, നമുക്കറിയാം നൂഹ് നബിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ നബി ഉണ്ടായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം. കേട്ടോ, ആ നബി താൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും എല്ലാവരോടും പറഞ്ഞു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ആരും കേട്ടില്ല. അങ്ങനെ നൂഹ് നബിയുടെ കാലത്ത് ഒരു വെള്ളപ്പൊക്കത്തെപ്പറ്റി, ആ ഒരു വെള്ളപ്പൊക്കത്തോടുകൂടി ആ നൂഹ് നബിയുടെ കാലത്തുള്ള എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു കൂട്ടുകാരെ, നശിപ്പിച്ചു, നാമാവശേഷമാക്കി. ഒരു അവരെ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കിക്കൊന്നു കുറേ ആളുകളെ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും അപ്പുറം നൂഹ് അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കുറച്ച് ആളുകളുണ്ടായി. നിങ്ങൾക്കറിയോ കഥ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കേട്ടോ. അവിടെ ഉള്ള ആളുകൾ ബിംബങ്ങളെയും കുറേ മക്ബറകളിൽ പോയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആളുകൾ എന്ത് ചെയ്തു? ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നൂഹ് നബി പറഞ്ഞു, വേണ്ട, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്. അള്ളാഹുനെ മാത്രം അതിലേക്കൊന്ന് വളരെ പ്രയാസപ്പെട്ട് കുറേ എത്ര വർഷം, കൂട്ടുകാരി നമുക്കറിയോ, 999 വർഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ, അത്രയും വർഷം, കുറേ കാലം ജീവിച്ച് അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും പറഞ്ഞു, ആരും കേട്ടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാന തആലക്ക് മനസ്സിലായി ഇവർ കേൾക്കൂലാന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നൂഹേ ഒരു കാര്യം ചെയ്യും, ഒരു കപ്പലുണ്ടാക്കുക, എന്നിട്ട് അതിൽ കയറി നീയും നിൻ്റെ രക്ഷിതാക്കളും, അല്ല നിൻ്റെ കൂട്ടുകാരെന്ത് ചെയ്തോ, നിന്നെ വിശ്വസിച്ച ആളുകളായിട്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു, ഒരു കപ്പലുണ്ടാക്കാൻ തുടങ്ങി. കേട്ടോ, ആ കപ്പലുണ്ടാക്കുന്ന സമയത്ത് ഈ നാട്ടുകാരൊക്കെ പറയും, ദാ നൂഹിന് പെരാന്തായി, ഈ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നൂഹ് ദാ കപ്പലുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങി. എന്നാലും കളിയാക്കലുകളിൽ പതരാതെ തളരാതെ തൻ്റെ ജീവിതത്തെ അയാൾ ക്ഷമാപൂർവം ക്ഷമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു കപ്പലുണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദാ മഴ പെയ്തു തുടങ്ങി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെയും വിളിച്ചു, ദാ നിങ്ങൾ നശിക്കാൻ പോവുകയാണ്, വേണമെങ്കിലും വിശ്വസിച്ചോളൂ. ആരും വിശ്വസിച്ചില്ല. മഴയല്ലേ നൂഹേ, അത് കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ദാ അത് കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും, ദാ ഈ മലയുടെ മുകളിലൊക്കെ കയറിയിരുന്ന നമ്മളൊക്കെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ അഹങ്കാരം നടിച്ച് എന്ത് ചെയ്തു, കൂട്ടുകാരെ പോയി. അങ്ങനെ പോയപ്പോൾ ആർക്ക് നഷ്ടമുണ്ടായി, അവർക്ക് തന്നെ അത് നഷ്ടമുണ്ടായി. അങ്ങനെ അവർ മലയുടെ മുകളിൽ കയറിയിട്ടൊന്നും എന്ത് ചെയ്തില്ല, രക്ഷപ്പെട്ടില്ല. അള്ളാഹു സുബ്ഹാന തആല അവരെന്നും രക്ഷപ്പെടുത്തിയില്ല. അങ്ങനെ അവരും രക്ഷപ്പെടാതെ എല്ലാവരും വെള്ളത്തിനടിയിലായിപ്പോയി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമും കുറച്ചാളുകളും കപ്പലിൽ കയറിയ കുറച്ചാളുകളും രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളുകൾ വിശ്വാസികളായ ആ ചെറു സമൂഹത്തിന് എന്ത് ചെയ്തു, അങ്ങനെ രക്ഷപ്പെട്ടു വന്ന കുറച്ചാളുകൾക്ക് അള്ളാഹു സുബ്ഹാന തആല ധാരാളം അനുഗ്രഹങ്ങളും കാരുണ്യവും ചൊരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ജനങ്ങൾ വർദ്ധിച്ചു, അവർ പല സമൂഹങ്ങളായി മാറി. അതിലെ ഒരു സമൂഹമാണ് ആദ് സമൂഹം. ആ സമൂഹത്തിൻ്റെ മറ്റൊരു പേരാണ് കൂട്ടുകാരെന്ത്, ഇറം എന്നാണ് ആ സമുദായത്തിൻ്റെ, ആദ് സമുദായം എന്ന് പറഞ്ഞൊരു സമുദായം ഉണ്ടായി. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ വന്ന കുറച്ചാളുകളുണ്ടല്ലോ, അവരെ അള്ളാഹു സുബ്ഹാന തആല കാത്തു രക്ഷിച്ചു. അവരിൽ കുറേ ആളുകൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറേ ആളുകളുണ്ടായി. അങ്ങനെ അവർ ഓരോരുത്തരും പല ഗോത്രങ്ങളായി, പല വീടുകളായി, പല ചേരികളായി അവർ മാറിത്തിരിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അതിൽ പെട്ട ഒരു ഗോത്രമായിരുന്നു ആദെന്ന് പറയുന്ന ഗോത്രം. ആ ആദ് ഗോത്രത്തിൽ, ആദ് സമൂഹത്തിൽ ഒരു അതിൻ്റെ ഒരു മറ്റൊരു പേരുണ്ട്, ഇറം എന്നാണ് അതിനറിയപ്പെടുന്നത്. അഹ്കാഫ് ആയിരുന്നു അവരുടെ വാസസ്ഥലം, അവർ താമസിക്കുന്ന ഒരു സ്ഥലം. അഹ്കാഫ് എന്ന് പറയുന്ന ആദ് ഗോത്രത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലം. അതിശക്തന്മാരായിരുന്നു അവർ. അള്ളാഹു അവർക്ക് ധാരാളം സമ്പത്തും നല്ല ആരോഗ്യവും നൽകി. അവർക്ക് വലിയ കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. ഉയർന്ന സ്ഥലങ്ങളിൽ അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പക്ഷേ അവർ അള്ളാഹുവിനെ മറന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, വിനോദങ്ങളിൽ മുഴുകി ജീവിച്ചു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാന തആല അവരെ രക്ഷപ്പെടുത്തി, അവരെ കൊണ്ടുവന്നു, കുറേ ആൾക്കാരൊക്കെ ആക്കി, കുറേ കാരുണ്യവും അനുഗ്രഹമൊക്കെ നൽകിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴോ ഈ വിഗ്രഹങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിനത് ഇഷ്ടപ്പെടോ ഇല്ല, അള്ളാഹു നൽകിയതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. അങ്ങനെ അള്ളാഹു സുബ്ഹാന തആല ഇവർ തെറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാന തആല അവരുടെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നമ്മുടെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നബിയെ അവരിലൊരു നബിയായി എന്ത് ചെയ്തു, അള്ളാഹു നിയോഗിച്ചു. അദ്ദേഹം ജനങ്ങളെ നിരന്തരം ഉപദേശിച്ചു, നേർവഴിയിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തു. പക്ഷേ ഹൂദ് നബിയുടെ ഉപദേശം അവർ സ്വീകരിച്ചില്ല. അവർ നബിയെ പരിഹസിച്ചു. മരണശേഷം പരലോക ജീവിതമുണ്ടെന്ന് അവർ ഭയപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർ നിസാരമാക്കി. അവിശ്വാസികളും അനുസരണ ഇല്ലാത്തവരുമായ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. കൂട്ടുകാർ നോക്ക്, അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു കൂട്ടുകാരെ, അള്ളാഹുവിനെ അവരെല്ലാവരും മറന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നമ്മൾ ഒരു നബിയെയും അള്ളാഹു സുബ്ഹാന തആല അവർക്ക് ഒരു ഉപദേശകനായി എന്ത് ചെയ്തു, നിയോഗിച്ചു കൊടുത്തു. ഹൂദ് നബി നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകല്ലേ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ മറന്നു പോകല്ലേ, പരലോക ജീവിതമുണ്ട്, മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതുണ്ട്. അന്ന് നമ്മളെക്കുറിച്ച് നമ്മളുടെ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും കൂട്ടുകാരെ നോക്കാനു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, കുറേ തുച്ഛം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അവിശ്വസിച്ചു. ഹൂദിനെ കളിയാക്കി, എല്ലാവരും തള്ളിപ്പറഞ്ഞു, ഹൂദിനെ ഉപദ്രവിച്ചു, ഹൂദിനെ മർദ്ദിച്ചു. പാവം ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസപ്പെട്ടു. അങ്ങനെ അനുസരണയില്ലാത്ത അവിശ്വാസികളായ ധിക്കാരികളായി ആര് മാറി? ആ ഹൂദ്

0: നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും വിശ്വാസികളായ അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതാലയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെയൊക്കെ നശിപ്പിച്ചു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു, അവരെ വേദനിപ്പിച്ചു, അവര് പോലും അറിയാതെ അള്ളാഹു അവരെ ശിക്ഷിച്ചു. എത്ര ദിവസം? 7 പകലും 8 രാത്രിയും കഠിനമായ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് വീശി, ഈന്തപ്പന മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ കടപുഴകി വീഴലും നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെ മനുഷ്യരെല്ലാവരും മരിച്ചു വീണു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളായ കുറച്ചാളുകളെയും അള്ളാഹു എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തിയിട്ട് ബാക്കി എല്ലാവരെയും നശിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വതാല. അതുകൊണ്ട് കൂട്ടുകാർ, നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണെന്നറിയോ, നമ്മുടെ ഈ പ്രവാചകന്മാരുടെ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാത്തതിൻ്റെ പേരിലാണ് ശിക്ഷകൾ അനുഭവിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്തതെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രയാസങ്ങൾക്കപ്പുറമുള്ള എല്ലാ വേദനകളും ആരോട് മാത്രമേ പറയാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന പാഠമാണ് കൂട്ടുകാരെ നമ്മൾ ഈ ചരിത്രങ്ങളിലൂടെ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. കൂട്ടുകാർ, നമ്മളെല്ലാവരും ഓർമ്മയിലുണ്ടാകണം, 7 രാത്രിയും 8 പകലും കൊണ്ട് കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ച ഒരു സമുദായം ഏത് നബിയുടെ കാലത്താണ്? ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്താണ്. ഇതാരും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമാകണം. വീണ്ടും ഇനിയും പ്രവാചകന്മാരെക്കുറിച്ച് പഠിക്കാൻ, 25 നബിമാരിൽ ബാക്കി നബിമാരെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത നബിയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും പൂമരത്തണലിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും
1: മാഷാല്ലാ. ഇതുവരെ നമ്മൾ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും എന്ന വിഷയത്തിൽ ഈ രണ്ട് പ്രവാചകന്മാരെ കുറിച്ചുള്ള അവതരണമാണ് അൽ ഫഹദ് പൂന്ത്ര നിർവഹിച്ചത്. കുട്ടികൾക്ക് ഏറെ ഇമ്പമാർന്ന ഈ പ്രോഗ്രാം എല്ലാ രക്ഷിതാക്കളും കേൾക്കാനും കേൾപ്പിക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നന്മകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: അടുത്തതായി നാം കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകളാണ്. ശരിക്കും എല്ലാവരും എല്ലാ ലേഖനങ്ങളും വായിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ മുഖപത്രമായ നേർപ്പദത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നുറുങ്ങുകളിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ നമുക്ക് കേൾക്കാനിരിക്കുന്നത് തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന വിഷയത്തിൽ സാദിഖ്ബിന് സലീമിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാനിരിക്കുന്നത്. നമുക്കത് കാതോർക്കാം.
1: തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും. അമിതവണ്ണം. ഹൈപ്പോതൈറോയിഡ് രോഗികളിലെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതവണ്ണവും ഭാരവും. തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോൾ ശരീരഭാരം കൂടും. അത് സ്വാഭാവിക

0: അനൈച്ഛികമാണ്. ഹോർമോൺ ആവശ്യത്തിന് ലഭ്യമല്ലാതാകുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ കുറയുന്നു. അതിനർത്ഥം കുറഞ്ഞ കലോറി ഊർജം മാത്രമേ ദിവസേന ചെലവഴിക്കുന്നുള്ളൂ എന്നാണ്. ഊർജം ചെലവഴിക്കാതാകുമ്പോൾ ശരീരത്തിൽ അത് കൊഴുപ്പായി അടിയുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ക്ഷീണവും ശരീരവേദനയും അനുഭവപ്പെടും. ഉപാപചയം മെല്ലെയാകാനും ഊർജം ചെലവഴിക്കുന്നത് കുറയാനും ഇത് വഴിവെക്കും. ഭാരം കൂടാൻ ഇതും കാരണമായി തീരാം. മറ്റൊന്നുകൂടി, ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ കലോറി ശരീരത്തിൽ എത്തുന്നു. ഭാരം നിയന്ത്രിക്കാനും ആരോഗ്യം കാക്കാനും ഭക്ഷണ രീതികളിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഭക്ഷണക്രമം ശീലിക്കുക എന്നതാണ് അനിവാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. മലബന്ധം തടയാനും രക്തത്തിലെ കൊളസ്ട്രോൾ നില കുറക്കാനും നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. തവിടോടുകൂടിയ ധാന്യങ്ങൾ, കടല, ചെറുപയർ, കാബേജ് വിഭാഗത്തിൽ പെടാത്ത പച്ചക്കറികൾ എന്നിവ നല്ലതാണ്. മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ആൽക്കഹോൾ എന്നിവ തൈറോയിഡ് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഭാരക്കുറവ്. ഹൈപ്പർ തൈറോയിഡ് രോഗികളിലെ പ്രധാന പ്രശ്നം ശരീരഭാരം ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഈ അവസ്ഥയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യവിഭവങ്ങൾ, ചണവിത്ത് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, കാബേജ്, കോളിഫ്ലവർ എന്നിവ ഇവർക്ക് കഴിക്കാം. നല്ല പ്രോട്ടീനും സെലേനിയവും അടങ്ങിയ, അതേസമയം ഗോയിസ്ട്രോജൻസ് കൂടിയുള്ള സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നട്സ് മുതലായവ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും തോത് 3:1 ആയിരിക്കേണ്ടതുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ തൈറോയിഡ് തകരാറുകൾക്ക് പരിഹാരമായി ഹോർമോൺ ചികിത്സ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലെ ചില ഘടകങ്ങൾ ഈ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സാധാരണയായി ഭക്ഷണത്തിന് മുമ്പാണ് ഇവ ഉപയോഗിക്കുന്നത്. കാൽസ്യം, അയേൺ അടങ്ങിയ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ, മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം അടങ്ങിയ ആൻറ്റാസിഡുകൾ, ചിലതരം അൾസർ മരുന്നുകൾ, കൊളസ്ട്രോൾ കുറക്കുന്ന ചില മരുന്നുകൾ എന്നിവ തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതിന് 3-4 മണിക്കൂറുകൾ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ ഇന്ന് നമ്മൾ വളരെ നമുക്കൊക്കെ ഉപകാരപ്രദമായൊരു വിഷയം എന്ന് തന്നെ പറയാം. പല ആളുകളുടെയും പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന ഒരു വിഷയത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത്. ഈ റേഡിയോ വൈബ്സിൻ്റെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അറിവുകൾ പകർന്നു നൽകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് അസ്മാവിൽ ഹുസ്ന. സമീർ മദീനിയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഏറെ പൊറുക്കുന്ന റബ്ബ്, അൽ ഗഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ എന്ന് തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാവിൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത്. അസ്മാവിൽ ഹുസ്നയിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും അടുത്ത് അറിയാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ അറിയണം, പഠിക്കണം. അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന രൂപത്തിൽ അറിയുവാനുള്ള ശ്രമമാണ് അൽ അസ്മാ ഉൽ ഹുസന എന്ന ഈ പഠന പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ഉണർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പടച്ചറബിൻ്റെ മഗ്ഫിറത്തിനെ കുറിക്കുന്ന നാമങ്ങളാണ്. അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ ഗാഫിർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ആ ഒരു വിശേഷണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്. തീർച്ചയായും അല്ലാഹു അജയ്യനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം കരുണ ചെയ്യുന്നവനുമാണ്. ഇങ്ങനെ പടച്ചറബിൻ്റെ വിശേഷണങ്ങൾ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന ഗുണത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാമങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. അൽ ഗഫൂർ എന്നതുപോലെ തന്നെ അൽ ഗഫാർ, അതൊരു മുബാലകത്തിൻ്റെ, ഒരു അതിശയോക്തിയുടെ അഥവാ ധാരാളം ആ വിശേഷണങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അൽ ഗഫാർ എന്നത്. ഗാഫിർ എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അൽ ഗഫൂർ എന്നതിനേക്കാൾ കുറച്ചുകൂടി അർത്ഥവ്യാപ്തിയുള്ളതാണ് അൽ ഗഫാർ എന്ന പദം. ഐ കസീറുൽ മഗ്ഫിറ, ധാരാളമായി പൊറുക്കുന്നവൻ. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ, സൂറത്ത് സ്വാദിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് അള്ളാഹു. അവയെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും അവയുടെ സാക്ഷാൽ ഉടമസ്ഥനും അള്ളാഹുവാണ്. ആകാശങ്ങളും ഭൂമിയും, വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതും അള്ളാഹുവിൻ്റെതാണ്. അൽ അസീസുൽ ഗഫാർ, അവൻ അജയ്യനും പ്രതാപവാനുമാണ്, ഏറെ പൊറുക്കുന്നവനുമാണ്. അപ്പോൾ പടച്ചറബിൻ്റെ പൊറുക്കുക എന്ന, ധാരാളമായി പൊറുക്കുന്നവൻ എന്ന ഈ നാമം, ആ വിശേഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഗുണത്തെയാണ്. കാരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ആരായിരുന്നാലും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്, സംഭവിച്ചിട്ടുള്ളവരാണ്. മലക്കുകളും പ്രവാചകന്മാരുമൊക്കെയാണ് അതിൽ നിന്ന് ഒഴിവുള്ള ആളുകൾ. എന്നാൽ ആ തെറ്റുകളെ പടച്ചറബ് പരസ്യമാക്കി, വഷളാക്കി, അതിൻ്റെ പേരിൽ ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു രീതി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുന്നില്ല. കാരണം പടച്ചറബ് അൽ ഗഫാർ, ഏറെ പൊറുക്കുന്നവനാണ്. അൽ ഗഫൂർ, ധാരാളമായി അവൻ മാപ്പാക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരുന്നവനാണ് അള്ളാഹു. പടച്ചറബിൻ്റെ ആ മഗ്ഫിറത്തിൻ്റെ ഭാഗമാണ് തെറ്റുകൾ അവൻ മറച്ചു വെക്കുന്നു എന്നത്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായ മഗ്ഫിറത്തുള്ളവനാണ്, പൊറുക്കുവാൻ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു. റബ്ബ് മറച്ചു വെക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ഫലൗല മഗ്ഫിറത്തുഹു ലഹലകത്തിൽ ബിലാദുൽ ഇബാദ്, ഷെയ്ഖ് സഅദി പറഞ്ഞതുപോലെ റഹ്മത്തുള്ളാഹി അലൈ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അടിമകളും അടിമകൾ വസിക്കുന്ന നാടുകളും നശിച്ചു പോകുമായിരുന്നു. കാരണം മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, അന്യായങ്ങൾ അത്രയുമുണ്ട്. അത് മിക്കതും പടച്ചറബ് ഒഴിവാക്കുകയാണ്, മാപ്പാക്കുകയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ, ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഭൂലോകത്ത് മനുഷ്യവാസം എന്നല്ല, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട യാതൊന്നും ഉണ്ടാവുകയില്ല. ഈ ലോകം തന്നെ ഇതല്ലാത്ത ഒരു കോലത്തിലേക്കും രൂപത്തിലേക്കും മാറുമായിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു, ആ പടച്ചറബിനെ നിങ്ങൾ അറിയണം. അവനോട് നിങ്ങൾ പാപങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടണം. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവനേറെ പൊറുക്കുന്നവനാണ്. അവനാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നവൻ. അത് മുഖേന നിങ്ങൾക്ക് സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവൻ. നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും ഈ ലോകത്ത് അനുഗ്രഹമായി നൽകിയവനവനാണ്. എന്നിട്ടും അവനെ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പരിഗണിക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. അവനൊരു ഗാംഭീര്യവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ പടച്ചറബ്ബ് അലാഹുൽ അസീസുൽ ഗഫാർ, അവനേറെ പൊറുക്കുന്നവനാണ്. ഏത് പാപവും അള്ളാഹു പൊറുക്കും. മനുഷ്യൻ ചെയ്ത ഏത് ദ്രോഹവും അന്യായവും പൊറുക്കാൻ അള്ളാഹു ഒരുക്കമാണ്. പടച്ചറബ്ബിനോട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പശ്ചാത്തപിച്ച് ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പൊറുക്കലിന് തേടണം. അള്ളാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അന്യായം ചെയ്ത, അതിരുവിട്ട് അക്രമങ്ങൾ ചെയ്ത എൻ്റെ അടിയാറുകളെ, അടിമകളോട് വിളിച്ചു പറയൂ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത അന്യായങ്ങളിൽ, അന്യായമായ ശിർക്ക് പോലും ഈ പറഞ്ഞ രൂപത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ കരഞ്ഞു കലങ്ങിയ കണ്ണും ഹൃദയവുമായി പടച്ചറബിലേക്ക് തിരിഞ്ഞാൽ, പൊറുത്തു തരണേ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ള പൊറുക്കാത്തതായി ഒരു പാപവും ഇല്ല എന്നാണ്. പടച്ചറബ് പൊറുത്തു തരും. അതേപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിംറാനിൽ 135-136 ആയത്തുകളിൽ വിശദീകരിച്ചതുപോലെ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷത്തൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. സത്യവിശ്വാസികൾ അവർക്ക് വല്ല അബദ്ധവും സംഭവിച്ചാൽ, അവർ സ്വന്തത്തോട് തന്നെ വല്ല അന്യായവും പ്രവർത്തിച്ചു പോയാൽ, വൃത്തികേടുകളും മോശമായ ചെയ്തികളും അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ, അവരുടനെ പടച്ചവനെ സംബന്ധിച്ച് ഓർക്കും, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങും. അള്ളാഹുവിലേക്ക് അവർ ആവലാദികൾ ബോധിപ്പിക്കും. അവരുടെ തപിക്കുന്ന മനസ്സുമായി പടച്ചറബിലേക്ക് ഉയരുന്ന കൈകൾ ഒരിക്കലും അള്ളാഹു തട്ടിമാറ്റുകയില്ല. അള്ളാഹു അവിടെ പ്രത്യേകം പറഞ്ഞു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുവാൻ മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അപ്പോൾ അത്യധികം പാപങ്ങൾ പൊറുക്കുന്ന, നമ്മൾ ചെയ്തുകൂട്ടിയ തെറ്റുകളെയും തിന്മകളെയും വലിച്ചിട്ട് വഷളാക്കി നമ്മെ അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ലാതെ അത് മറച്ചു വച്ച പടച്ചറബ്, ആ പടച്ചറബിനോട് സ്നേഹമില്ലെങ്കിൽ, അവനോട് അടുക്കുവാനും അവനെ അനുസരിക്കുവാനും പറ്റുന്ന ഒരു മനസ്സല്ലെങ്കിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യമായിരിക്കും അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പടച്ചറബിനെ സ്നേഹിക്കുവാനും അവനിലേക്ക് അടുക്കുവാനും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടുവാനും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടേയിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായൊരു ദുആ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചൊല്ലാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന, ഈ ആശയം വളരെയധികം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയായി നമുക്ക് കാണാം. ഇങ്ങനെ പറയണം സലാം വീട്ടുന്നതിന് മുമ്പ് നാൻ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ, അതിക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ പറയുമ്പോൾ നമ്മളോടൊക്കെ എത്രമാത്രം, അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശക്തവും അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും പറയണം, അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ, അതിക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു തരയണമേ. ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, നിന്റെ പക്കൽ നിന്നുള്ള ആ പാപമോചനം, ആ പൊറുക്കൽ നീ എനിക്ക് നൽകണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല. പടച്ചറബിൻ്റെ മഗ്ഫിറത്തിനെ ഉയർത്തിക്കാണിക്കുന്ന ആ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്, ഗാഫിറാണ് എന്നീ നാമങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്ന ഈ പ്രാർത്ഥന, ഈ ദിക്ർ പാപങ്ങൾ പൊറുക്കാൻ ഏറെ ഗുണകരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ സുജൂദിലും സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലി. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവന് സ്തോത്രകീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് യാതൊരു ന്യൂനതയുമില്ലാത്ത പരമപരിശുദ്ധനും അത്യുന്നതനുമാണ് എൻ്റെ റബ്ബ്, അവനാകുന്നു സർവ്വഗുണങ്ങളുടെയും പൂർണതകളുള്ളത് എന്ന തഹ്മീദിൻ്റെ അവൻ്റെ സ്തുതിഗീതങ്ങൾ അവന് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താണ്? അള്ളാഹുവേ, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരയണമേ എന്ന്. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോഴും ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് നമസ്കാരത്തിൽ കാര്യമായി തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടം മഗ്ഫിറത്തിന് വേണ്ടിയാണ്, പൊറുക്കലിനെ തേടാൻ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഒരു വിശ്വാസിക്ക് വേണ്ട എല്ലാ, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും എല്ലാ ആവശ്യങ്ങളും ആ പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരയണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ, എൻ്റെ ന്യൂനതകളും കുറവുകളും നീ പരിഹരിച്ചു തരയണമേ, എന്നെ ഔന്നത്യബോധമുള്ളവനാക്കി എന്നെ ഉയർത്തേണമേ, എന്നെ അധപ്പതിപ്പിക്കാതെ നിന്ദതയിൽ അകപ്പെടുത്താതെ എനിക്ക് സന്മാർഗം നൽകി അനുഗ്രഹിക്കണമേ, എനിക്ക് റിസ്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ആ പടച്ചറബിന് അടുത്തറിഞ്ഞുകൊണ്ടുള്ള തേട്ടങ്ങളാണ്. പടച്ചറബ് നമുക്ക് അവൻ്റെ മഗ്ഫിറത്ത് തരണമെങ്കിൽ, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ പടച്ചറബ് അത് കേട്ട് പരിഗണിക്കണമെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് പൊറുക്കാൻ തയ്യാറാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ മാപ്പാക്കാൻ തയ്യാറാവുക, കാരണം അള്ളാഹു നിങ്ങളോടും നിങ്ങളുടെ വീഴ്ചകളും കുറവുകളും തെറ്റുകളും പരിഹരിച്ച് പുറത്ത് മാപ്പാക്കി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, സൂറത്തു നൂറിൽ അള്ളാഹു ചോദിച്ചതുപോലെ. അപ്രകാരം മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും നമ്മൾ കണ്ടാൽ, അറിഞ്ഞാൽ, അത് പറഞ്ഞു പരത്തി വഷളാക്കി അയാളെ അപമാനിച്ച് ഒരു വകക്കും കൊള്ളാത്ത അവസ്ഥയിൽ ആക്കുന്നതിന് പകരം അത് മറച്ചു വെക്കാൻ, സ്നേഹബുദ്ധിയ അയാളോട് ഉപദേശിക്കാൻ, തിരുത്താൻ, ഗുണദോഷിക്കാൻ ആണ് നമ്മൾ തയ്യാറാകേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു അൽ ഗഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ ഒക്കെയാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ, പടച്ചറബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി ഒരുക്കി വച്ച നിരവധി മാർഗങ്ങൾ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പടച്ചറബിൻ്റെ മഗ്ഫിറത്ത് എന്ന അതിമഹത്തായ ആ ഗുണം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ, അതിലൊന്ന് നമ്മൾ പടച്ചറബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ്. നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയും, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. മൂന്ന് പ്രാവശ്യം അത് തേടിക്കഴിഞ്ഞിട്ടാണ് മറ്റ് ദിക്ര ദുആകൾ നമ്മൾ ചെല്ലാറുള്ളത്. അതേപോലെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ നൂറിലധികം തവണ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് പറയുമായിരുന്നു. അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും നിന്നോട് നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദുസിയായ ഹദീസിലൂടെ നമ്മെ അറിയിച്ചു, ഒരു അടിമ ഇദാ അദ്നബ അബ്ദി ദംബൻ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഫഅലിമ അന്നലഹു റബ്ബൻ യഗ്ഫിറു ദംബ് ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബ് തനിക്കുണ്ട് എന്നവൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ സത്യവിശ്വാസി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അത് അള്ളാഹുവിന് സന്തോഷമുള്ള സംഗതിയാണ് ആ പൊറുക്കലിനെ തേടൽ. അത് നിമിത്തം അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. അതേപോലെ ഫറളായ അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യമായി പാലിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ പറഞ്ഞു, അഞ്ചു നേരം ശുദ്ധമായ വെള്ളമൊഴുകുന്ന പുഴയിൽ പോയി മുങ്ങിക്കുളിച്ച് വൃത്തിയായി വരുന്നൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ അഴുക്ക് വല്ലതും ബാക്കിയാകുമോ? ഇതേപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, ഇസ്തിഗ്ഫാറിൻ്റെ ധാരാളം സന്ദർഭങ്ങളും ദിക്റുകളും അടങ്ങിയിട്ടുള്ള നമസ്കാരം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. അതേപോലെ പ്രത്യേകമായ പല അദ്കാറുകളും, പ്രത്യേകിച്ച് ബാങ്കിന് ശേഷമുള്ള ആ ദിക്ർ, അതൊക്കെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടിത്തരുന്ന സംഗതിയാണ്. വുളുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായി വൃത്തിയായി കഴുകി ശരിയായ രീതിയിൽ ശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കാലുകൾ വച്ച് നടന്നു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കുന്ന പല മാർഗങ്ങളിൽ ഓരോന്നുമാണ് നമ്മളിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ കയറുന്നു, അള്ളാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞിട്ട് തഹിയത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ വേറെ സുന്നത്തുകളോ നമസ്കാരങ്ങളോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു, എന്നിട്ട് ഫറളായ നമസ്കാരത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു. അതെല്ലാം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടിത്തരുന്ന പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളാണ്. രാത്രി നമസ്കാരം, അതേപോലെ റമദാനിലെ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യുന്ന ഏത് സുന്നത്തുകളും എല്ലാം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് നേടിത്തരുന്നതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പറയൂ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. അതേപോലെ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും നോമ്പെടുത്താൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ പറഞ്ഞു, രാത്രി നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടി അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു. ഇങ്ങനെ പടച്ചറബിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, അത്യധികം പൊറുക്കുന്നവനാണ് പടച്ചറബ് എന്ന അവൻ്റെ ആ അതിമഹത്തരമായ വിശേഷണം ഒരിക്കലും നമ്മെ വഞ്ചിക്കേണ്ടതില്ല, അല്ലെങ്കിൽ പിശാജ് അതിലൂടെ നമ്മെ പരാജയപ്പെടുത്തുവാനും വഞ്ചിക്കുവാനും നിന്നു കൊടുക്കരുത്. അതിൻ്റെ ഒരു മറുവശം കൂടി അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹിജറിൽ 49-50 വചനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. പറയൂ പ്രവാചകരെ, എൻ്റെ അടിമകൾക്ക് നീ അറിയിച്ചു കൊടുക്കുക, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അളവറ്റ ദയാപരനുമാണ്. പക്ഷേ ആ ദയയും കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തും ഒരു മനുഷ്യനെ വഞ്ചിച്ചു കളയരുത്. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്, വേദനാജനകമാണ്, ഒരാൾക്കും താങ്ങാനും സഹിക്കുവാനും കഴിയുന്നതല്ല. അപ്പോൾ പടച്ചറബിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, പടച്ചറബിൻ്റെ കാരുണ്യത്തെയും പാപമോചനത്തെയും കാംക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, ആ രണ്ട് തലങ്ങളും ബാലൻസ് കീപ്പ് ചെയ്ത് ഒരു വിശ്വാസി അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ വന്നുപോയ തെറ്റുകളെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് അതിൽ മനസ്സ് തപിച്ചുകൊണ്ട് പടച്ചറബിനോട് പൊറുക്കലിനെ തേടുവാൻ സാധിക്കും. ഗഫൂറും ഗഫാറും ഗാഫിറുമായ പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
3: അൽഹംദുലില്ലാഹ്. ഇതുവരെ നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ശരിക്കും ഏതൊരു വിശ്വാസിയും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫതകളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഏറെ പൊറുക്കുന്ന റബ്ബ് അൽ ഗഫാർ, അൽ ഗഫൂർ, അൽ ഗാഫിർ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനിയാണ്. ആ വിഷയം ആണ് നമ്മളിതുവരെ കേട്ടതും പഠിച്ചതും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. അടുത്തതായി, ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ചും പൊതുവെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കഥ എന്നുള്ളത്. കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊതുവെ കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല. കുട്ടികൾക്കേറെ ആകർഷണീയമായ രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുക. വിവരമില്ലാത്ത ഉമ്മ എന്ന വിഷയത്തിലുള്ള ഒരു കഥ അവതരണമാണ് അബ്ദുസ്സലാം ബിടി നിർവഹിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ ഏതാണെന്നറിയോ? വിവരമില്ലാത്ത ഉമ്മ. സർക്കാർ ജോലിക്കാരനായ അഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും മകളാണ് സൈനബ്. പഠനത്തിൽ വളരെ മിടുക്കിയും സ്കൂളിൻ്റെ അഭിമാനവുമാണവൾ. എല്ലാറ്റിലും അവളെ സഹായിച്ചിരുന്നത് അവളുടെ ഉമ്മയാണ്. എന്നാൽ പോകെ പോകെ അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. പഴയതുപോലെ സ്കൂളിലെ വിശേഷങ്ങളോ പാഠഭാഗങ്ങളിലെ സംശയങ്ങളോ ഒന്നും ഉമ്മയോട് പറയാതെയായി. അവളുടെ ഈ മാറ്റം അവളുടെ ഉമ്മയെ വളരെ വിഷമിപ്പിച്ചിരുന്നു. അഹമ്മദും അവളുടെ ഈ മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അവളുടെ അടുത്ത സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെല്ലാം ജോലിക്ക് പോകുന്നവരും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എന്നാൽ അവളുടെ ഉമ്മയാകട്ടെ ജോലിക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്നു. വിദ്യാഭ്യാസവും ജോലിയും വരുമാനവുമില്ലാത്ത ഉമ്മയോട് അവരുടെ മനസ്സിൽ ഇഷ്ടക്കുറവ് തോന്നിത്തുടങ്ങി. ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയ അഹമ്മദ് കേൾക്കുന്നത് മകളുടെ ഉച്ചത്തിലുള്ള സംസാരമാണ്. നിങ്ങളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ പോയി അടുപ്പത്തെ പണി നോക്ക്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും വേണം.
5: സൈനബ്, നീ എന്തൊക്കെയാണീ പറയുന്നത്?
4: അഹമ്മദ് വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു. ഉപ്പാ, ഞാൻ പറയുന്നത് ശരിയല്ലേ?
5: സൈനബ് ചോദിച്ചു.
4: മോളെ, നീ നിന്റെ ഉമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം. നിന്റെ ഉമ്മ വിദ്യാഭ്യാസമില്ലാത്തവളാണെന്നാണോ നിന്റെ വിചാരം? ഇതും പറഞ്ഞ് അയാൾ മകളുടെ കൈപിടിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയി. മേശ തുറന്ന് പൊടി പിടിച്ചൊരു പഴയ ഫയലെടുത്ത് അവളുടെ മുന്നിലേക്കിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ, ഇതൊന്ന് തുറന്നു നോക്ക്. കൗതുകത്തോടെ അവളത് തുറന്നു നോക്കി. ഒരുപാട് സർട്ടിഫിക്കറ്റുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. എല്ലാം തന്നെ ഉയർന്ന റാങ്കിലുള്ളവ. ആ സർട്ടിഫിക്കറ്റുകളിൽ എഴുതിയിരുന്ന ഫാത്തിമ എന്ന പേര് കണ്ട് അവൾക്കവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇതെല്ലാം തന്നെ നിന്റെ ഈ വിവരമില്ലാത്ത ഉമ്മയുടേതാണ്, അഹമ്മദ് അല്പം രോഷത്തോടെ പറഞ്ഞു. ഒരു കമ്പനിയിൽ ഉയർന്ന ജോലി കിട്ടിയ സമയത്താണ് നിന്നെ നിന്റെ ഉമ്മ ഗർഭം ധരിക്കുന്നത്. അതോടെ അവൾ ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്റെ കുട്ടിയെ നോക്കാൻ എനിക്ക് സമയം കിട്ടാതെ പോകുമെന്ന് പറഞ്ഞ് അവൾ ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഞാനൊരു നല്ല ഉമ്മയല്ലാതാകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. പിന്നീട് അവൾ സ്വപ്നം കണ്ടത് മുഴുവൻ നിനക്ക് വേണ്ടിയാണ്. നിനക്കൊരനുജനും ഒരനുജയിത്തിയും ഉണ്ടായപ്പോൾ പിന്നെ അവർക്കും വേണ്ടി കൂടിയാണ്. ഇനി അവൾക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്നെങ്കിൽ പോലും നിനക്കവളെ തള്ളിപ്പറയാൻ വല്ല അർഹതയുമുണ്ടോ? ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിങ്ങൾ മക്കളെ നോക്കി വളർത്തിയത് ഇതിനാണോ? ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു സൈനബിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമകളും കടപ്പാടുകളും എന്തെല്ലാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നീ മദർസയിൽ നിന്നും സിആർഇ ക്ലാസ്സുകളിൽ നിന്നും മറ്റും പഠിച്ചു മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഉമ്മാന്റെ മുഖത്തു നോക്കി അപമാനിക്കുന്ന വാക്കുകൾ പറയാൻ മോളെ നിനക്കെങ്ങനെ കഴിഞ്ഞു? അഹമ്മദിന് അപ്പോഴും ദേഷ്യവും സങ്കടവും അടക്കാനായില്ല. ഇതെല്ലാം കേട്ടുനിന്ന സൈനബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്കൂടി, എന്നോട് ക്ഷമിക്കണേ ഉമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ഉമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ രംഗം കണ്ട് അഹമ്മദിന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, വളരെ മനോഹരമായൊരു കഥ. ഈ കഥയിൽ നമുക്കും കുറേ പാഠങ്ങളുണ്ട്, പഠിക്കുമല്ലോ. മറ്റൊരു കഥയുമായി അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നല്ല ഒരു കഥയായിരുന്നു. കഥയുടെ ഹെഡിങ് കേൾക്കുമ്പോൾ നമ്മൾ മാനൊരു വിവരമില്ലാത്ത ആളായി ചിത്രീകരിക്കുന്നൊരു കഥയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതായിരുന്നാലും വിവരമില്ലാത്ത ഉമ്മ എന്ന തലക്കെട്ടിലുള്ള കഥ അവതരിപ്പിച്ചത് അബ്ദുസലാം വീട്ടിയാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ വിലപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജനക്ഷേമം പ്രോഗ്രാമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ഓറഞ്ച് ബുക്ക്, ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും എന്നതിൻ്റെ ഭാഗം രണ്ടാണ്. അബ്ദുൽ ഖാലിഖ് സിയം കൂടെ വി ടി അബ്ദുസലാമും നമ്മോട് പങ്കുവെക്കുന്നത്. ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയം ഭരണവകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് സി എം സാറാണ് നമ്മുടെ കൂടെ ഈ ജനക്ഷേമം പരിപാടിയിലുള്ളത്. സാറെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
6: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഓറഞ്ച് ബുക്ക് എന്താണെന്നുള്ളത് നമ്മളതിൽ കുറച്ച് പറഞ്ഞു. പക്ഷെ ആ ഓറഞ്ച് ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം നൽകിയിട്ട് നമുക്ക് അടുത്ത മറ്റുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാൻ തോന്നുന്നു. എന്താണ് ഓറഞ്ച് ബുക്കിനെ കുറിച്ചൊരു സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ?
7: നമുക്കറിയാം കേരളം വ്യത്യസ്ത ദുരന്തങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു നാടാണ്. അപ്പോൾ ആ നിലക്ക് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ ദുരന്തങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം, അതല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ആഘാതങ്ങൾ എങ്ങനെ കുറക്കാം, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വിശദമാക്കുന്ന ഒന്നാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. രണ്ട് പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒന്ന് 2015 പുറത്തിറക്കിയ ഓറഞ്ച് ബുക്ക് 1, അത് 2020 അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നു. പിന്നീട് 2019 നമുക്കറിയാം രണ്ട് പ്രളയങ്ങൾ വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാലവർഷ സമയത്താണ്. അപ്പോൾ ഈ മൺസൂൺ പ്രിപ്പയർനെസ്സിന് വേണ്ടി പിന്നെ 2019 മുതൽ ഓറഞ്ച് ബുക്ക് 2 പുറത്തിറക്കി. ആദ്യത്തെ ഓറഞ്ച് ബുക്ക് പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷിലാണ്, രണ്ടാമത്തത് മലയാളത്തിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാം, എന്നാൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കൊക്കെ കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാനും ചെയ്യേണ്ടതുമായിട്ട് പുസ്തകത്തിൽ.
6: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് ബുക്കിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ ഒരു ചോദിക്കാനുള്ള, ഈ റവന്യൂ വകുപ്പ് ഓരോ വകുപ്പുകളെ കുറിച്ചാണല്ലോ ഓറഞ്ച് ബുക്ക് പറഞ്ഞിരുന്നത്, 35 വകുപ്പുകളല്ലേ പറഞ്ഞത്? അപ്പൊ എന്താണ് ഈ റവന്യൂ വകുപ്പ്, എന്താണ് ശരിക്കും അവർ എന്ത് ഡ്യൂട്ടിയാണ് ശരിക്കും നിർവഹിക്കുന്നത്?
7: കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. 19,000 ജീവനക്കാരുള്ള വകുപ്പാണ്. വകുപ്പുകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന റവന്യൂ വകുപ്പ്. അതിൻ്റെ ചുമതലകൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പിന്നെ നമ്മളെ നികുതി അടക്കാൻ വില്ലേജ് ഓഫീസിൽ പോലെ നികുതി അടക്കുക, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, പിന്നെ ഭൂ സംരക്ഷണം, അതേപോലെ ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക, കാനേശുമാരി കണക്കെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക, ഇത്രയും ഒക്കെ ഈ റവന്യൂ വകുപ്പിൻ്റെ ചുമതലകൾ വരുന്ന കാര്യങ്ങളാണ്.
6: ഞാൻ സന്ദർഭം ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ്റെ വകുപ്പൊക്കെ റവന്യൂലാണ്?
7: അതെ അതെ അതെ, ഇലക്ഷൻ ചെയ്യേണ്ട പ്രധാന ചുമതല റവന്യൂ വകുപ്പിനാണ് വരുന്നത്.
6: ഓക്കെ. ഇത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല, അത് ഈ ദുരന്ത നിവാരണം എന്നുള്ളത് അത് റവന്യൂ വകുപ്പിൻ്റെതാണോ?
7: നേരത്തെ 35 വകുപ്പുകളിൽ, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് വകുപ്പുകൾ, ഒന്ന് റവന്യൂ ആണ്, രണ്ടാമത്തത് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ്. ഈ രണ്ട് വകുപ്പുകൾക്കാണ് പ്രധാനമായ ഡ്യൂട്ടികൾ വരുന്നത്. അതിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വരുന്നത് റവന്യൂ വകുപ്പുകൾക്കാണ്. കാരണം റവന്യൂ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പിന്നെ ജീവനക്കാരുള്ള വകുപ്പാണ്. ഇപ്പോൾ താഴെ തട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസാണ് ഒരു 1,666 വില്ലേജ് ഓഫീസുകളുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ താലൂക്ക് ഓഫീസുകളുണ്ട്, 78 താലൂക്ക് ഓഫീസുകളുണ്ട്. അതിൻ്റെ മുന്നിൽ RDO ഓഫീസുകളുണ്ട്, 27 RDO ഓഫീസുകളുണ്ട്. പിന്നെ 14 ജില്ലാ കളക്ടർമാരുണ്ട്, പിന്നെ സംസ്ഥാന മറ്റ് അതോറിറ്റികളുണ്ട്. അപ്പോൾ ഇത്രയും വലിയ വകുപ്പായതുകൊണ്ട് ഏകോപന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ പ്രാപ്തിയുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്.
6: അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ദുരന്ത നിവാരണ ഉത്തരവാദിത്തമുണ്ട്.
7: ഏകോപനത്തിൻ്റെ മൊത്തം കോർഡിനേഷനിൽ ചാർജ് വരുന്നത് റവന്യൂ വകുപ്പിനാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ഇതിന് ഫസ്റ്റ് ഉത്തരവാദിത്തമായി ഓറഞ്ച് ബുക്ക് ഡിഫൈൻ ചെയ്തത് ഇതന്നെയാണ്, ഏകോപനം. അപ്പോൾ എന്തുണ്ടെങ്കിലും മെയിൻ ഉത്തരവാദിത്തം വരേണ്ടതും കാര്യങ്ങൾ ഇടപെടേണ്ടതും റവന്യൂ വകുപ്പ് തന്നെയാണ്. അതിൽ വരുന്നത് രണ്ടാമത്തെ ഉത്തരവാദിത്തം വരുന്നത് അടിയന്തര ഘട്ടത്തിൽ ഒരു ക്യാമ്പുകൾ ആരംഭിക്കാം. ആ ക്യാമ്പിൻ്റെ അവിടെ പിന്നെ ഒരു പക്ഷേ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ അവിടെ ഭക്ഷണം അറേഞ്ച് ലഘുഭക്ഷണം അറേഞ്ച് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ മരം വെട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെ വില്ലേജ് ഓഫീസർമാർക്ക് അതിന് അധികാരങ്ങളുണ്ട്. 25,000 രൂപ വരെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഘട്ടത്തിൽ ഒറ്റ തവണ മാത്രമാണ് ഈ അഡ്വാൻസ് അവർക്ക് വാങ്ങാൻ പറ്റും.
6: റവന്യൂ വകുപ്പിൽ ഏതൊക്കെ ഓഫീസുകളാണ് ശരിക്കും ഉൾപ്പെടുക?
7: ഞാൻ നേരത്തെ സംസാരത്തിൽ വന്നു, പിന്നെ ഒന്ന് വില്ലേജ് ഓഫീസ്, പിന്നെ താലൂക്ക് ഓഫീസ്, RDO, പിന്നെ കളക്ടറേറ്റ്. ഇത്രയാണ് നമ്മൾ ഡയറക്റ്റ് ബന്ധമുണ്ടാവുക. പിന്നെ മുകളിൽ സ്റ്റേറ്റ് ലെവലിലുള്ളതിൻ്റെ വല്ലാതെ എത്തലില്ല. ഈ നമ്മൾ ഓറഞ്ച് ബുക്ക് പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റവന്യൂ വകുപ്പിന് കീഴിലല്ലേ, അവർക്കാണ് ബാധ്യത ഉള്ളത്.
6: പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഓറഞ്ച് ബുക്കിൽ ശരിക്കും പരാമർശിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ചുമതലകൾ എന്തൊക്കെയായിരിക്കും?
7: നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഈ അടിയന്തര ഘട്ടത്തിൽ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താലൂക്ക് തലത്തിൽ അവലോകന യോഗം വിളിക്കേണ്ടതുണ്ട്, അത് റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാമ്പ് നടത്താൻ നമുക്കറിയാം, ഒരു ക്യാമ്പ് ഒരു ദുരന്തം വന്നാലല്ല ക്യാമ്പ് കണ്ടെത്തേണ്ടത്, അത് അതിനു മുമ്പേ കണ്ടെത്തണം. അത് ഓരോ വാർഡിൽ അല്ലെങ്കിൽ രണ്ട് വാർഡിന് ഒന്ന നിലക്കെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി ആലോചിച്ച് ഈ ക്യാമ്പുകൾ റെഡിയാക്കി നിർത്തുക എന്നുള്ളത്, ഈ കാലവർഷ സമയത്ത് തന്നെ റെഡിയാക്കി നിർത്തുക എന്നുള്ളത് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് കാര്യങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ കറണ്ട് ഇല്ലാത്തൊരു സ്ഥാപനമാവാം, അപ്പോൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യേണ്ടി വരും, ലൈറ്റ് വെക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 100,000 രൂപ വരെ ഒരു പഞ്ചായത്തിന് ചെലവഴിക്കാവുന്നതാണ്. മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം, കോർപ്പറേഷൻ 5 ലക്ഷം രൂപ വരെ നമുക്ക് ചെലവഴിക്കാനുള്ള ഒരു അധികാരം റവന്യൂ വകുപ്പ് നൽകുന്നുണ്ട്.
6: ഈ ദുരന്തത്തിലെ ദുരന്തം വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തെ പറ്റി പിന്നെ എന്തോ ഒന്ന് വിശദീകരിക്കാൻ പറ്റും?
7: ഓറഞ്ച് ബുക്കിൽ ആ ഭാഗം റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം തന്നെ വരുന്നുണ്ട്. അതിൽ പിന്നെ ആ ഒരു പട്ടികയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ, 2 കോളനികൾ അല്ലെങ്കിൽ പുഴയുടെയോ നീർച്ചാലയോ ഓരത്ത് താമസിക്കുന്ന ആളുകൾ, വയൽക്കരകളിൽ താമസിക്കുന്നവർ, മലയുടെ ചെരിവുകളിലും ഒറ്റപ്പെട്ട പ്രദേശത്തും ഒറ്റപ്പെട്ട എസ്റ്റേറ്റ് ലേബർ ക്യാമ്പുകൾ എന്നീ വസിക്കുന്നവർ, അതേപോലെ തന്നെ 2018, 2019, 2021 പ്രളയം ഉരുൾപൊട്ടൽ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ, പിന്നെ ദുരിതാശ്വാസ മുമ്പ് ക്യാമ്പുകളിൽ ഇതേപോലെ പങ്കെടുത്ത് ദുരിതം ഉണ്ടായി, വീടുകൾ നഷ്ടപ്പെട്ടു, ഒരുപക്ഷെ അവരുടെ വീടുകൾ റെഡി ആയി വരുന്നുണ്ടാവുള്ളൂ, താൽക്കാലികമായി ഷെൽട്ടറിൽ ഒരു ഉണ്ടാവാം, അത്തരം ആളുകളെ പിന്നെ പരിഗണിക്കും, മാറ്റി താമസിക്കേണ്ടതുണ്ട്. അതോടെ തന്നെ ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാര്, കിടപ്പ് രോഗികൾ, ഇവരൊക്കെയാണ് ഈ പ്രയോറിറ്റിയിൽ വരുന്ന ആളുകൾ. എന്ത് ദുരിതം ഉണ്ടെങ്കിലും ഇവരെ ഒരു മുമ്പ് ദുരന്തം വരുന്നതിന് മുമ്പായിട്ട് ഈ ആളുകളൊന്ന് പെട്ടെന്ന് എന്തായാലും മാറ്റി താമസിപ്പിക്കുന്നതാണ് ഓറഞ്ച് ബുക്കിൽ പറയുന്നത്. അല്ല, ഇവരുടെ ഉത്തരവാദിത്വം വരുന്ന മറ്റൊന്ന് എന്താ വെച്ചാൽ, ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഓരോ വില്ലേജിൻ്റെ കീഴിലും അല്ല പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു എമർജൻസി റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം കാലവർഷം വരുമ്പോൾ ഒന്ന് വരാനുള്ള സാധ്യത ഒന്ന് മണ്ണിടിച്ചിലാണ്, അതല്ലെങ്കിൽ മരം വീണ് കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് മാറ്റണമെങ്കിൽ പിന്നെ ജെ സി ബികൾ വേണ്ടി വരും, ഇറ്റാച്ചി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് ആദ്യമേ ഒന്ന് ഒരുക്കി നിർത്തുക. ആ വില്ലേജിന്റെ കീഴിൽ എവിടേക്കാണ് ഇത്തരം കാര്യങ്ങൾ ആരുടെ കയ്യിലുള്ളത്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടക്കം വെക്കാം. മറ്റേ ആ സമയത്ത് എവിടെയാ ജെ സി വിളി വിളിച്ചു നോക്കിയാൽ കാര്യം നടക്കില്ലല്ലോ. ഈ ലിസ്റ്റ് ആദ്യമായി ധാരണയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഒരു ലിസ്റ്റ് വായിച്ചല്ലോ ഈ മുൻഗണന. അപ്പോൾ ഒരു ദുരന്ത നിവാരണം ആളുകൾ ഒഴിപ്പിക്കുന്ന സമയത്ത്, മാറ്റി താമസിക്കുന്ന സമയത്ത് ഈ ആളുകൾക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത്. പിന്നെ ഇനി ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവില്ല, ഇതേപോലെ ലിസ്റ്റ് ലഭ്യമാവില്ല. എവിടേക്കാണ് ദുരന്ത സാധ്യത ലിസ്റ്റ് ലഭ്യമല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ഇലക്ഷൻ ചെയ്യുന്ന പോലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ട് ഈ ഡാറ്റ അടുത്തൊരു വർഷത്തിന് മുമ്പായി റെഡിയാക്കി വെക്കണം എന്നുള്ളത് ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്. ഇനി ഒഴിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഓറഞ്ച് മഞ്ഞ അലർട്ടാണ്, അപ്പോൾ നാളെ ഓറഞ്ച് അലർട്ടോ ചുവപ്പ് അലർട്ടോ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത്രയും നേരത്തെ ലിസ്റ്റ് വായിച്ചല്ലോ അത്രയും താമസക്കാരെ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇന്ന് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലെ ആളുകൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരു അപകട ദുരന്ത സാധ്യത മുഖത്തുള്ളവരാണ്. അപ്പോൾ അത്ര ആളുകൾ ഇപ്പോൾ ജൂൺ മാസം ജൂലൈ മാസത്തിൽ ഒരു മഴ പെയ്തപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ സേഫ് അല്ല, അപ്പോൾ അവർ വില്ലേജിൽ അറിയിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റി താമസിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം മാറ്റി താമസിപ്പിക്കണം. അതും നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്.
6: പിന്നെ അധികം ആളുകളൊന്നും ചിലത് അറിയിക്കൂല എന്നുള്ളതാണ് പ്രശ്നം, ശരിക്കും അറിയിക്കണം.
7: അതെ അതെ അതെ, ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ആളുകൾ മാറാൻ റെഡിയല്ല, അതാണ് വിഷയം. ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യങ്ങൾ നിർബന്ധം മാറ്റി താമസിപ്പിക്കുന്നതിൽ പരിമിതികളുണ്ട്. അവർ വന്ന് ബോധവൽക്കരണം നടത്തും, മാറാൻ പറയും, ചിലപ്പോൾ അനൗൺസ് ചെയ്യും, ഓരോ വീട്ടിൽ ഒന്ന് പറയും, പക്ഷേ കുഴപ്പമില്ല ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറയും. അതല്ലെങ്കിൽ ഒന്ന് അവിടെ പോയി ഞങ്ങൾ ബന്ധുവീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ബന്ധുവീട്ടിൽ പോയതിന് ശേഷം വൈകിട്ടും തിരിച്ചു വരും. ആ ഒരു സാഹചര്യങ്ങളൊക്കെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ദുരന്തം വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടാർപോളിൻ ഷെഡ് ഷീറ്റ് വലിച്ചിട്ടേണ്ടി വരും, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തൽക്കാലിക ഷെട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൂടി പിന്നെ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ എവിടേക്കാണ് ലഭിക്കുക, ഒരു റേറ്റ് കോൺട്രാക്ട്, ഒരു കൊട്ടേഷൻ, പന്തൽ വർക്കുകാരുണ്ട്, പന്തൽ വേണ്ടി വരും. അപ്പോൾ അവരായിട്ട് ഒരു റേറ്റ് കോൺട്രാക്ട് നേരത്തെ ദുരന്തം വരാൻ സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ജൂൺ മാസം മെയ് മാസം ആകുമ്പോഴത്തേന് ഇത്തരം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന് പറയുന്നുണ്ട്. അതിനാവശ്യമായ ചില ജനറേറ്റർ കറണ്ട് ഉണ്ടാവില്ല, ഇനി ദുരന്തം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇലക്ട്രിഫിക്കൽ ചെയ്ത ബിൽഡിംഗ് ആണെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ ആ ജനറേറ്ററുകൾ എവിടെയൊക്കെ ലഭിക്കും, മണ്ണുമാന്തി യന്ത്രങ്ങൾ ലഭിക്കും, അതിൻ്റെ റേറ്റ് കോൺട്രാക്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്രകാരം റെഡിയാക്കി വെക്കണമെന്നുകൂടി റൂള് പറയുന്നുണ്ട്.
6: പിന്നെ നമുക്കവിടെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുണ്ടാവുമല്ലോ, അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ, വ്യത്യസ്ത നഷ്ടപരിഹാരങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തത്തിലുള്ള നഷ്ടപരിഹാരം ശരിക്കും അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്ക് എന്തേ പറയുന്നുണ്ട്?
7: ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്, പിന്നെ അതായത് ഒരു ദുരന്തം വന്നാൽ പലതരത്തിൽ അത് ബാധിക്കാം. ഒന്ന് ജീവഹാനി ഉണ്ടാവാം, അതല്ലെങ്കിൽ വീടുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓരോ കാറ്റഗറിയാക്കി തിരിച്ചുകൊണ്ട് പിന്നെ ഓരോന്നിനും നിശ്ചിത നഷ്ടപരിഹാരം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമാണ് ഇത് നൽകി വരാറുള്ളത്. അത് അതേ സമയത്ത് ഓർഡർ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം, അതിൽ നിന്ന് കൊടുക്കാം, ഇത്ര കൊടുക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇതിന് ഇന്ന കൊടുക്കാം എന്നുള്ള ഓർഡർ പുറത്തൊരുക്കുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ കിട്ടുക. അതിന് ചെയ്യേണ്ടത് പിന്നെ ദുരന്തം നടന്ന ഉടനെ തന്നെ വില്ലേജ് ഓഫീസറെ വിവരം ഫോൺ മുഖേന അറിയിക്കാം, പിന്നീട് രേഖാമൂലം അറിയിക്കാം. അതിനുശേഷം വില്ലേജ് ഓഫീസറെ തദ്ദേശ സ്ഥാപനങ്ങളെ വിവരം അറിയിക്കും. അവിടുന്ന് എഞ്ചിനീയർ വിഭാഗം വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഓവർസിയറോ വന്ന് ആ വീടിൻ്റെ നാശനഷ്ടം കണക്കാക്കും. ഈ നാശനഷ്ടം കണക്കാക്കുന്നത് പിന്നെ ഒരു പേഴ്സൻറ്റേജിലാണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെയൊക്കെ പേഴ്സൻറ്റേജ് നിശ്ചയിക്കുന്നുള്ളത് മാനദണ്ഡം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ പേഴ്സൻറ്റേജ് നിശ്ചയിച്ച് നേരെ വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് ഫയലെത്തും. വില്ലേജ് ഓഫീസർ അത് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് താലൂക്കിൽ നിന്ന് കളക്ടറേറ്റിന് അനുമതി ലഭിക്കുന്ന മുറക്ക് ഈ ഫണ്ടുകൾ ഇവരുടെ ബാങ്കിലോട്ട് ഡയറക്റ്റ് നിശ്ചയിക്കുന്ന സാഹചര്യമാണുള്ളത്.
6: ഇതിൽ പിന്നെ ശരിക്കും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതുപോലെ നിവാരണ പ്രവർത്തനങ്ങളൊക്കെ വകുപ്പ് തലത്തിലാണ് നടക്കുക. അപ്പോൾ ഈ വകുപ്പുകൾക്ക് എപ്പോഴൊക്കെയാണ് ഈ പണം ചെലവഴിക്കാനുള്ള റൈറ്റ്, എങ്ങനെയാണ് അത്, അതുമായി ബന്ധപ്പെട്ട് എന്താണ്?
7: ഓറഞ്ച് ബുക്ക് പറയുന്ന ഭാഗം തന്നെ നമുക്ക് നേരെ വായിക്കാം. പിന്നെ ബണ്ട് സംരക്ഷണം, കടൽ തീരത്തെ അല്ലെങ്കിൽ പുഴത്തീരത്തെ വീട് സംരക്ഷണം എന്നിവ ആവശ്യമായി വരികയാണെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിനും ജലസേചന വകുപ്പിനും കൃഷി വകുപ്പിനും സ്വന്തമായി ഈ പ്രവൃത്തിക്ക് പണം അവരുടെ കയ്യിലില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ മഴ നിറച്ച ചാക്കുകളോ ജിയോ ട്യൂബുകളോ വെച്ച് അത്തരം ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ 400,000 രൂപ വരെ ചെലവഴിക്കാവുന്നതാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അത് തഹസിൽദാരെ ഒരു മുൻകൂർ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. തഹസിൽദാരെ ഒന്ന് അറിയിക്കണം.
6: അങ്ങനെ
7: മറ്റേ ലാസ്റ്റൊക്കെ ബില്ലാക്കിയ ശേഷം ഇത്ര ചെലവെന്ന് ഒന്ന് പറയുന്നില്ല. തഹസിൽദാരനോട് ബോധ്യപ്പെടണം വിഷയം അത്യാവശ്യമാണ് എന്ന് നിലക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? നൽകാൻ പറ്റും.
6: സാർ പിന്നെ ഇതിലേ ഈ വകുപ്പുകളൊക്കെ ശരിക്കും അത് സമയബന്ധിതമായിട്ട് ആ ബുക്ക് പ്രകാരം തന്നെ അവരത് നിർവഹിക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ കേട്ടു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ അത്രയും പെർഫെക്റ്റാണ്, മുന്നൊരുക്കങ്ങളുണ്ട്, അത് നടക്കുമ്പോഴുണ്ട്, ശേഷമുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് നടക്കാറുണ്ടോ? എന്താണ് അതിൻ്റെ അവസ്ഥ?
7: ഈ പുസ്തകത്തിലെ ഞാൻ അതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് എത്താം. ഈ ബുക്കിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗം നേരെ വായിക്കാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചെത്താം. പിന്നെ ഈ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തന നടത്തിപ്പ് അതാത് വകുപ്പുകൾ ദുരന്ത നിവാരണ വകുപ്പിലേക്ക് June 20 മുമ്പായി നൽകേണ്ടതുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അവരുടെ നടപടികൾ എന്ത് ചെയ്യണം? ജില്ലാതലത്തിൽ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന ടീമിനും കൈമാറണം. അതൊക്കെ June 20 മുമ്പായി നൽകണം. അപ്പം നൽകണമെങ്കിൽ മുമ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അതാ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു വിഷയം എന്താ വെച്ചാൽ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ചുമതലകളുള്ള വകുപ്പുകളാണ് പിന്നെ വില്ലേജ് ഓഫീസുകളാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളായാലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണം ഇപ്പം നമുക്ക് ഈ അവസാന വർഷം തന്നെ എടുത്താറിയാം, ഇലക്ഷൻ കഴിഞ്ഞു, പിന്നീട് നേരെ കിടക്കുന്നത് കാലവർഷ സമയത്തേക്കാണ്. അതിനിടയിൽ ഉഷ്ണമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ആവശ്യം വരുന്നുണ്ട്. അപ്പം നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അപ്പം നമ്മൾ ഇലക്ഷനാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പോയില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അതാത് സമയങ്ങളിൽ നടക്കണം. അപ്പം ഈ വകുപ്പുകൾ അവരുടെ നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ദുരന്ത നിവാരണ കാര്യങ്ങൾ ചെയ്യുന്നത്.
6: അപ്പോൾ ആ ഒരു അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പോരുന്നില്ല, അത് ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
7: ഇപ്പം നമ്മളാണെങ്കിൽ സമ്മതിക്കാം. ഇപ്പം നമുക്ക് ഒരു എക്സാമിന് അപേക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു കോളേജ് അഡ്മിഷന് ആവശ്യമുണ്ട്. ഇപ്പം ഈ സമയം എടുക്കാം. ഈ സമയമാണെങ്കിൽ പിന്നെ എൻട്രൻസ് റിസൾട്ടുകൾ കാര്യങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വന്നു, SLC കഴിഞ്ഞു, പുതിയ സ്ഥാപനങ്ങളിൽ കയറണം. ആ സമയത്ത് പിന്നെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളെ ഹാജരാക്കാം. നമ്മൾ ഈ മുന്നൊരുക്ക പ്രകടനം നടത്താൻ ഇതേ സമയത്ത് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് ഒരു പക്ഷേ
6: ശ്രദ്ധിക്കാൻ
7: ചിലപ്പോൾ ഒരു അശ്രദ്ധ ചില ഇടങ്ങൾ വന്നേക്കാം. എന്നാലും പൊതുവെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് ഓരോ വർഷം കൂടുന്തോറും ശ്രദ്ധ എന്തായാലും
6: കൂടിക്കൊണ്ടിരിക്കും,
7: വർദ്ധിച്ചു വരുന്നുണ്ട്.
6: പഴയ പോലെയല്ല, കുറച്ചുകൂടി ഏകോപന രീതിയും കാര്യങ്ങളൊക്കെ വന്നു.
7: അതെ അതെ അതെ.
6: അപ്പോ ഏതായിരുന്നാലും ഈ 35 വകുപ്പുകൾ 34 35 കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടും.
7: അതെ അതെ അതെ.
6: അപ്പോ ഇങ്ങനെ വകുപ്പ് തലങ്ങളിൽ അതിന്റെ ഒരു ഏകോപിച്ച രീതി, നമ്മൾ പറഞ്ഞു റവന്യൂ വകുപ്പാണ് അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകോപിച്ച രീതിയും പിന്നെ ജനങ്ങളുടെ ഒരു സഹകരണവും, ഈ പറഞ്ഞ നമ്മൾ പ്രളയത്തിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഇത് കൂടി കൂടുമ്പോൾ ഏത് ഒരു ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കും ഇൻഷാല്ലാ. അത് തന്നെയാണ് നമുക്ക്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അത്രയും ഭദ്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും
4: ഓരോരുത്തരും അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല, അവരുമായിട്ട് ജനങ്ങൾ, പൊതുജനങ്ങൾ സഹകരിക്കുകയും ഒന്നിച്ച് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്രതിസന്ധിയിലും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഉടനീളം നമുക്ക് ഡോക്ടർ സി അബ്ദുൽ ഖാലിഖ് സാറിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഇൻഷാല്ലാ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇതുപോലെ മറ്റു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ജനക്ഷേമ പരിപാടിയിൽ നമ്മുടെ കൂടെ പങ്കെടുത്ത സാറിന് പ്രത്യേകമായ പീസ് റേഡിയോയുടെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ, ജനക്ഷേമം എന്ന പ്രോഗ്രാമാണ് ഇതുവരെ നമ്മൾ ശ്രവിച്ചത്. ഓറഞ്ച് ബുക്ക് ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും, അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതുവരെ അവതരിപ്പിച്ചത്. ശരിക്കും ഓറഞ്ച് ബുക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ വൈറ്റ് ബുക്ക്, പിന്നെ റോസ് ബുക്ക്, ഇങ്ങനെ പലതും ആളുകൾക്ക് ചിന്തിക്കാം. പക്ഷേ ഈ വിഷയം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ശരിക്കും കേട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്കാണ് ഈ സംഗതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്നാൽ പലർക്കും അറിയാത്ത പല വിഷയങ്ങളുമാണ് ജനക്ഷേമ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാതും കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മളൊപ്പം പങ്കെടുത്തത് അബ്ദുൽ ഖാലിഖ് സിഎമ്മും വീട്ടിൽ അബ്ദുസ്സലാമുമാണ്. ഇത്തരം പരിപാടികൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഇനി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്.
3: ഇടവേള കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.

0: ഏതായാലും ഈ റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ പോകുന്നത് സ്നേഹക്കൂടിലേക്കാണ്. ഒരു പക്ഷേ പീസ് റേഡിയോക്ക് ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ചില പ്രോഗ്രാമുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്നേഹക്കൂടി എന്ന പങ്കുതി, എന്നതിൽ സംശയമില്ല. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലെ അവതരണമാണ്. പൊതുവേ ഈ അഡോളസൻസ് പീരീഡിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും പാരൻസ് അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. പലപ്പോഴും തിരിച്ചറിവില്ലാതെ അത് കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കേൾക്കാൻ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ ചേരുന്നത് പ്രൊഫസർ കെ പി സഴദ് അവരുകളാണ്. നമുക്ക് ഈ പ്രോഗ്രാം ശ്രവിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സാദ് ആണ് ഈ വിഷയം പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആഹാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത്, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്തിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ

ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത് ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം. പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്. ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരാത്മവിശ്വാസക്കുറവാണ് അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത് അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നത്. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല അല്ലെങ്കിൽ നിറമില്ല അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത്
ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം.

0: ആണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം. ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം. അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം. അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം. അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത്, തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരൻ്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത്, എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോശങ്കാക്ക് അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമ്മയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും, ഇത്തരം പ്രായത്തിൽ അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
1: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ, ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പം ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല, ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൺ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാ കൊടുക്കുന്നത്? ഷീ ഗീവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന, തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്നത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഏതു വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇൻ്റർ കോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: മഷാല്ല, എപ്പോഴും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, പ്രത്യേകിച്ച് ഓരോ പ്രായത്തിലുമുള്ള ആളുകളുടെയും കുട്ടികളുടെയും ഒക്കെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ഒരല്പം മുതിർന്നു കഴിഞ്ഞാലുണ്ടാവുക എന്ന് സ്വാഭാവികമാണല്ലോ. സ്നേഹക്കൂടിൽ നാം ഇതുവരെ കേട്ടത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമൊന്നാണ്. പ്രൊഫസർ കെ പി സഹദാണ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ ഒരാഴത്തിലുള്ള പഠന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികളുടെ ഭാഗം മൂന്നാണ് അവതരിപ്പിക്കുന്നത്. അൽ ഉസൂലിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും രണ്ടു രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മമെന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സഹാബത്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇൽമ് പഠിക്കുന്നതിൽ ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല, ഇൽമിനെ ഹയാ തടഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മതിയ ധാരാളമായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണോ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദക്കറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഹാബത്തുകൂടി പഠിച്ചിരുന്ന ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്ക് നിങ്ങൾ. ലമാം ബിൻ സഅലബ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ 1 തവണ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സദഖ, ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമറക്ക് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, നാ. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിഅ്തബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലുമൻ വറായി മിൻ ഖൗമി, എൻ്റെ ഖൗമിലേക്കുള്ള എൻ്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ഉലമാ ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകന്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രവാചകനോട് ചോദിച്ച് അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ, സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓതിയതും ശരിയാണ്. ഇന്ന ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി അഹ്റുഫ് ഫഖ്റു മാ തയസ്സർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ 7 ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖളാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായും ഒക്കെ സഹാബത്ത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തത്, വഖായ വഹവാദിസ് ഷാഹദ ഫീഹ അസ്സഹാബ തസറുഫാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു? പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകന്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകന്റെ സീറത്തുമടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാൻ ആഖിറു കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത് അസ്സലാത്ത് തഖുല്ലാഹ ഫീമ മലകത് അയ്മാനുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു, നമസ്കാരം, നമസ്കാരം, നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകന്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകന്റെ മരണമാണെങ്കിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിന്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച്, നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതിന് സാക്ഷികളായി. പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്, ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു, അവിടെ നിന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്, എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു, റസൂലുള്ളാഹിയുടെ യാത്രയിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്, ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പ്രവാചകൻ എത്ര നമസ്കരിച്ചു എന്നിത്യാദി മുഴുവൻ കാര്യങ്ങളും പ്രവാചകന്റെ സഹാബത്ത് സാക്ഷികളായതിനെ അവർ നമുക്ക് റിവായത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് ദൃശ്യരൂപേണ സുഹബത്തിലൂടെ, അഥവാ പ്രവാചകന്റെ പ്രവാചകനുമായിട്ടുള്ള സഹവാസത്തിലൂടെ സഹാബത്ത് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകന്റെ സഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ, ഇതുവരെ നാം കേട്ടത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. ഇസ്ലാമിലെ അടിസ്ഥാനമായും മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഹദീസുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. സുഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികൾ, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിൽ ക്ലാസ് എടുത്തത്. ഇതോടെ

0: നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. എല്ലാ ദിവസവും മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതൊരു ഊർജമാണ് തീർച്ചയായിട്ടും മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43, 44, 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാതു സക്കാത്ത വർക്കഅഉ മറാഖീൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നുകളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദും അതോടൊപ്പം തന്നെ ഖിറാഅത്തുമൊക്കെ പഠനം നടത്തി അതിൻ്റെ ഒരു ദർജയിൽ എത്തിയ വ്യക്തിത്വമാണ്. പിന്നെ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ തന്നെ അതിൻ്റെ സനദ്, ഖിറാഅത്തിൻ്റെ സനദൊക്കെ നിരവധി ഷെയ്ഖുമാരിൽ നിന്ന് വാങ്ങിയ ഒരു മഹാ വ്യക്തിത്വമാണ്. ദഅവയും അതോടൊപ്പം തന്നെ ശബ്ദ പരിശീലനവും പാരായണത്തിലെ മഖാമത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം UAE പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമാത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത കാരികളിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനൈജി എന്ന് നമുക്കറിയാം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, യുദ്ധാനുമതി. നബിചരിത്രം വിശദീകരിച്ചുകൊണ്ട് മുർഷിദ് ഒട്ടുമലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറ് പിന്നീട് അവർ യാതൊരു വിധത്തിലുമുള്ള വില കൽപ്പിക്കാതെ അത് തള്ളിക്കളഞ്ഞ ചരിത്രം, അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും പരോക്ഷമായിക്കൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് അസ്സുലൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മദീനയിൽ പ്രധാനമായിക്കൊണ്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മുനാഫിക്കുകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതാവാക്കുവാൻ വേണ്ടി മദീനക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത്. ഇത് അയാളെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഈ ഒരു വികാരം, അതേപോലെ തന്നെ ഈ ഒരു പക അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായിക്കൊണ്ടുള്ള കത്തുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലിന് കിട്ടിയിരുന്നു. ആ കത്തിൻ്റെ പ്രധാന ആമുഖം എന്നുള്ളത്, നിങ്ങൾ ഈ മുഹമ്മദിനെയും കൂട്ടരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അക്രമിക്കുകയും അഥവാ മദീന ഞങ്ങൾ അക്രമിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കുകയും അടിമകളാക്കുകയും ചെയ്യുമെന്ന് ഖുറൈശികൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂൽ പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് വഴങ്ങിയതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിനു മുൻപ് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള യുദ്ധത്തിന് സജ്ജീകരിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നിങ്ങളുടെ സഹോദരങ്ങളോടും സഹോദരങ്ങളുടെ കുട്ടികളോടുമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ടും മുനാഫിക്കുകൾ മദീനയിൽ ചുറ്റി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി, മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം, സഅദ് ഇബ്നു മുആദ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ഉമയ്യത്ത് ഇബ്നു ഖൽഫിൻ്റെ സഹകരണത്തിലായിരുന്നു അദ്ദേഹം ഉംറ ചെയ്യുന്നത്. ഈ സമയത്ത് അബൂ ജഹൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ മദീനയിൽ അഭയം നൽകിക്കൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഉംറ ചെയ്യുന്നല്ലേ? യഥാർത്ഥത്തിൽ ഉമയ്യത്ത് ഇബ്നു ഖൽഫ് നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിൻ്റെ ഞാൻ പ്രയാസപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ നിൻ്റെ ഞാൻ അക്രമിച്ചേനെ എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ സഅദ് ഇബ്നു മുആദ് തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ എന്നെ അക്രമിക്കുകയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ കച്ചവട സംഘത്തെയും ഞങ്ങൾ മദീനയിൽ തടയുമെന്ന് സഅദ് ഇബ്നു മുആദ് ആ ഭീഷണിപ്പെടുത്തുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്നത് നിമിഷം മുതൽ ബദറിലേക്ക് എത്തുന്ന ആ ഒരു നീണ്ടൊരു കാലഘട്ടം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഏറ്റവും സുദൃഢമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ കണ്ണുവെക്കുക എന്നുള്ളത്. കാരണം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു പാത, ആ ഒരു പാത ഖുറൈശികൾക്ക് പരമ്പരാഗതമായിക്കൊണ്ട് തന്നെ നിർഭയത്വമുള്ളൊരു വഴിയായിരുന്നു. എന്നാൽ ഈ ഒരു സംഘട്ടനത്തിന് ശേഷം, അഥവാ പ്രവാചകർക്കും അനുയായികൾക്കും മർദ്ദനമേറ്റതിന് ശേഷം, ഈ വഴികൾ അത്ര സുഖകരമാക്കുവാൻ ഇവർ ഉദ്ദേശിച്ചില്ല, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഉദ്ദേശിച്ചിട്ടില്ല. ആ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുവാനും അവരുടെ കച്ചവട വസ്തുക്കളെ സ്വന്തം മുഖനീമത്താക്കിയെടുക്കുവാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുമതിയോടുകൂടിയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വഹിയുടെ അടിസ്ഥാനത്തിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായപ്പോൾ തന്നെ പ്രവാചകൻക്ക് ഒരു നിലക്കും സുരക്ഷിതമായിരുന്നില്ല. ഏത് നിമിഷവും ഖുറൈശികൾ അക്രമിക്കും, അല്ലെങ്കിൽ ഖുറൈശികളുടെ സഹായത്തോടു കൂടി ജൂതന്മാരാകാം, അല്ലെങ്കിൽ മുനാഫിക്കുകളാകാം. ഈ രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാരണം ഏത് സമയത്ത് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ആ സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സഅദ്, ഈ ഒരു സമയത്ത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. കാരണം പ്രവാചകനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്, ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ പ്രവാചകനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയണം. ആ നിമിഷം മുതൽ പിന്നീട് കുറേ കാലം സഅദ് റളിയല്ലാഹു അൻഹു കാവൽ നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് ഇറക്കുന്നുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരിൻ, കാഫിരിങ്ങളായിട്ടുള്ള സമുദായത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് ഇറക്കി. അഥവാ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല, അഥവാ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിയെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇതോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ കാവൽ എനിക്കുണ്ടാകും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ തങ്ങളുടെ വീടുകളിൽ കഴിച്ചുകൂടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി കിട്ടുകയാണ്. നീണ്ട കാലഘട്ടങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ശത്രുക്കളുടെ പീഡനം സഹിച്ചുകൊണ്ട്, കുറേശികളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ചു കൂടിയപ്പോഴൊക്കെയും മുസ്ലിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള, ഒരു സംഘട്ടനത്തിനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരിക്കലും ശക്തിയില്ലാതെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആയുധബലമില്ലാതെ ശത്രുവിനെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും ന്യൂനപക്ഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ, ഒരടിത്തറ പാകിയപ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധത്തിനുള്ള ഒരു ശക്തി പ്രാപിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല യുദ്ധത്തിനുള്ള അനുമതി അവിടെ നൽകുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്, തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ബി അന്നഹും ദുലിമു, മുൻപ് അവർ അക്രമിക്കപ്പെട്ടവരാണ്. വ ഇന്നല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കുവാൻ അള്ളാഹു അങ്ങേയറ്റത്തെ കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഈ ആയത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനുള്ള അനുമതിയാണ് ചെറിയ സംഘട്ടനങ്ങളായും ആ സംഘട്ടനങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട രണ്ട് തന്ത്രം എന്നുള്ളത്, മക്കയുടെയും സിറിയയുടെയും പാതകളിൽ പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗം എളുപ്പമാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഗോത്രക്കാരുമായി കൊണ്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. അഥവാ ഖുറൈശികളുമായി കൊണ്ടൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, ഒരു സമാധാന സന്ധിയിലേർപ്പെട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ജുഹൈന ഗോത്രക്കാരുമായി ഏകദേശം മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള

0: സാധിക്കുന്ന രീതിയിൽ മദീനയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ബദർ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ള സംഘട്ടനങ്ങളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി കൊണ്ട് തന്നെ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം, യുദ്ധാനുമതി. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൂടി ഉണ്ടായിരുന്നത് മുൻഷിദ് ഒട്ടുമൽ.

ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂലി കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നമസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ

0: ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
1: അന്ന് ആ കാലഘട്ടത്തിൽ.
0: അതായത് ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ, അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു മാതൃക നമുക്കതിലുണ്ട്.
1: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
0: അതെ,
1: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
0: അതെ
1: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
0: അതെ
1: അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
0: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
1: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂല്,
0: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതൊരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
1: ചെറിയൊരു കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം
0: ആശയങ്ങൾ പറയാം, തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
1: അറിയിപ്പ്
0: സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു? ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
1: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
0: പിരിഞ്ഞത്.
1: ശരിക്കും നോക്ക്, നിങ്ങൾ ആ ഒരു മനോഹരമായ ആ രംഗം,
0: അതെ,
1: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
0: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹുവിനൊരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ ഇദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
1: പദങ്ങൾ
0: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജ്റാകാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
1: ഇനി ഉറങ്ങിയത് മറന്നുപോയാൽ,
0: മറന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്തു ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു, ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
1: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
1: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
0: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദിന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
1: ബിലാൽ.
0: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
1: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്നു കൂടി ചെയ്യുന്നുണ്ട്.
0: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടു തരാനുള്ള ഒരു ആശയം.
1: മധുരം ഖുർആനാണ് കേൾക്കുന്നത്, നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിന്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ദ് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് കോപം അപകടം രണ്ടാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് സുഹൈൽ പറവഞ്ഞൂർ നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കോപം അപകടം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകയെക്കുറിച്ചും നാം മനസ്സിലാക്കി. കോപത്തെ നിയന്ത്രിക്കാനും കോപം വരുന്ന സന്ദർഭത്തിൽ ക്ഷമ കൈക്കൊള്ളുവാനുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുള്ളത്. ആ മാതൃക പിൻപറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അമുഖമായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കോപത്തെക്കുറിച്ചിട്ട് മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ പഠിപ്പിച്ചു നൽകിയത്, കോപം വരുമ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായും ശാപവാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം സംസാരങ്ങൾ, പ്രയോഗങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അതിലെ 5, 6, 7 ഒട്ടകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവയെ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്തെന്ന സന്ദർഭത്തിൽ ഒരു അൻസാരിയുടെ ഊയം വന്നപ്പോൾ അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തി കയറുകയും പിന്നീട് അതിനെ നയിച്ച സന്ദർഭത്തിൽ ഈ ഒട്ടകം സാവകാശം മന്ദഗതിയിൽ നടന്നപ്പോൾ നീ മുന്നോട്ടു പോ, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ ഒട്ടകത്തെ ശപിക്കുന്നത്? അപ്പോൾ അൻസാരിയായ ആ വ്യക്തി പറയുകയാണ്, ഞാനാണ് റസൂലേ, റസൂലുള്ളാ അത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി, നീ അതിൽ നിന്നും ഇറങ്ങുക, ശപിക്കപ്പെട്ട ഒന്നിനോടൊപ്പം ഞങ്ങളോട് കൂടരുത്. നിന്റെ സ്വന്തം നേർക്കോ നിന്റെ മക്കൾക്ക് നേർക്കോ നിന്റെ സമ്പത്തിന് നേർക്കോ ശാപം ചൊല്ലരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചോദിക്കപ്പെടുന്ന ഒരു സമയവുമായി നിന്റെ ശാപം ഒത്തുപോയാൽ അത് അള്ളാഹു സ്വീകരിച്ചേക്കാം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിൽ നമുക്കും വലിയ മാതൃകയുണ്ട്. പലപ്പോഴും ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ, കോപം വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളാവാം, മക്കളാവാം, ഇണകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാവാം, അതല്ലെങ്കിൽ സാമൂഹികമായിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല, ഏതു മേഖലയായിരിക്കട്ടെ, നമ്മുടെ ശാപവാക്കുകളും അള്ളാഹുവിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവും കൂടി ഒരേ സമയത്ത് എത്തിച്ചേർന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും ദേഷ്യമുള്ള സമയത്ത് ശാപവാക്കുകൾ പറയാനോ ശാപപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോശമായ സംസാരം, നാം ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും മോശമായി മറ്റുള്ളവരോട് സംസാരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകിയത്. ഇനി ഇങ്ങനെയൊക്കെ ഇസ്ലാം നമ്മോട് കൃത്യമായിക്കൊണ്ട് കൽപ്പനകൾ കൽപ്പിക്കുന്നുണ്ട്. ഒരു വാക്കും പ്രവൃത്തിയും നമുക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, അതുപോലെ തന്നെ കോപത്തെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇനി നമുക്ക് കോപം വന്നു എന്നിരിക്കെ എന്താണ് ഒരു വിശ്വാസി എന്ന നിലയിൽ, വിശ്വാസിനി എന്ന നിലയിൽ നാം എടുക്കേണ്ട നിലപാട് എന്ന് അതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോപം ഒതുക്കി വെക്കുക, ദേഷ്യത്തെ ഒതുക്കി വെക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായി കൊണ്ടുള്ളത് പറയുന്നത് നാം പാപമോചനം തേടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്ന ആ സമയത്ത് കോപം വന്നാലും പൊറുക്കലിനെ തേടുന്നവരായിട്ട് നാം മാറണം. ആ സന്ദർഭത്തിൽ അത് എങ്ങനെയാണ് ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് പാപമോചനം തേടാൻ കഴിയുക? അത് വിശ്വാസം ദൃഢമായ ഒരു മനുഷ്യനെ അത് സാധ്യമാകൂ എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനോട് ശരണം തേടുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹ് എന്ന് പറയാൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയാൻ നമുക്ക് കറിയാം. കാരണം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ദഹബ അൻഹുമാ യുഇദ്ദു എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു വലിയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റുന്നവരായിട്ട് മാറണം. പിശാചിൻ്റെ ഫിത്തനകളാണ് നമ്മളെ ഒരുവിധം തെറ്റുകളിലേക്കും തിന്മകളിലേക്കും പോരായ്മകളിലേക്കും എത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സത്യവിശ്വാസി വിശ്വാസിനികൾ എന്ന നിലയിൽ നമുക്കൊരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അല്ലെങ്കിൽ അവസാനമായിക്കൊണ്ടുള്ളത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്ഥലം മാറിയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നിൽക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നതെങ്കിൽ നാം നിൽക്കുന്നതിൽ നിന്നും ഇരിക്കുകയും ഇരിക്കുന്നവർ അവർ കിടക്കുകയും കിടക്കുന്നവരൊന്ന് മാറിക്കിടക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ പ്രയാസങ്ങളും അപകടങ്ങളും വലിയ പോരായ്മകളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ കൃത്യമായി കൊണ്ട് പിൻപറ്റാനും അതോടൊപ്പം തന്നെ പ്രവാചകൻ കാണിച്ചു തന്ന ആ ഒരു ഉപദേശത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ, മാതൃകയെ ജീവിതത്തിൽ നിലനിർത്താനും കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അഊദുബില്ലാ എന്ന് പറയാൻ, അഊദുബില്ലാഹി മിനശ്ശൈത്താൻ എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കും. ക്ഷമ കൈക്കൊള്ളുന്ന, സ്ഥലം മാറിയിരിക്കുന്ന, പ്രാർത്ഥന ചൊല്ലുന്ന, പാപമോചനം തേടുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരക്കാരിൽ നമ്മളെ അല്ലാഹു ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിക്കൊണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ അറിവില്ലായ്മ മൂലമോ അതല്ലെങ്കിൽ നമ്മുടെ അറിവിൻ്റെ കുറവ് മൂലമോ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പുറത്തു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത്തരക്കാരുടെ കൂട്ടത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരുടെ, പാപമോചനം ചെയ്യുന്നവരുടെ, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം കോപം അപകടം വിഷയത്തിന്റെ രണ്ടാമത് ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ ഫുട്ബോൾ ജിഹാദ് രണ്ടാം ഭാഗം. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ മുഹമ്മദ് റാഫീസി, അബ്ദുൽ അഹദ് ചുങ്കത്തറ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് നമ്മൾ കാതോർക്കുന്നത്.
2: ഫുട്ബോളിലും ജിഹാദ് എന്ന് കടത്തി കൊണ്ടുവരുന്ന ആളുകൾ ഇസ്ലാം ഇവിടെ ഒന്നും ഇല്ലാതായി കൊണ്ടിരിക്കാന്ന് പറയും, അതേസമയം തന്നെ എല്ലായിടത്തും ഇസ്ലാമും ജിഹാദും വരികയെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു മുസ്ലിം കളിക്കാരൻ സുജൂദ് ചെയ്യുമ്പോൾ അത് ജിഹാദാവുകയും നമ്മളെ ചെസ്സിലെ ചാമ്പ്യനായ പ്രജ്ഞാനന്ദയുടെ കുറി അതൊരു വലിയൊരു അടയാളമായി കാണുകയും ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ സൗത്ത് ഇന്ത്യൻ സിനിമാ താരങ്ങൾ അവരുടെ ഹിന്ദു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ അതൊരു വലിയ സംഭവമായി പ്രചരിപ്പിക്കുകയും, നേരെ മറിച്ച് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അതൊരു ജിഹാദായി ചിത്രീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ നിലവിൽ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഇസ്ലാം ഐഡൻറ്റിറ്റിയെ കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫുട്ബോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മുസ്ലിങ്ങൾ വളരുന്നു എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ?
3: തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ ഒരു ബുദ്ധിയുടെ മുൻപിൽ ഈ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും മുസ്ലിങ്ങളെ ഒരു മുഴം മുൻപേ എറിയാണ്. കാരണം ഇവരങ്ങനെ പിറകിൽ വന്ന് റിസർച്ച് ചെയ്ത് അയ്യോ ഇതിൽ ലാൻഡിൽ എന്താ ജിഹാദുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവരിങ്ങനെ വളരെ വിഷമിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. വെച്ചാൽ അവരെന്നെ പറയുന്നതാണ് വലിയ തിങ്ക് ടാങ്ക്സുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അവർക്കാർക്കും തന്നെ മുൻകൂട്ടി ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത്രയും ബുദ്ധിപരമായി നിഗൂഢമായിട്ടാണ് ഈ ജിഹാദ് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ രഹസ്യമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ മാസ്റ്റർ പ്ലാൻ്റെ കുറച്ചൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുത്തേക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും ഒരു അവജ്ഞ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കേട്ടാൽ പോലും കളിയാക്കാനിടയുള്ള രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതിനൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ജുഗുപ്സാവഹമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റ് എടുത്താൽ, ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അറിയാം, അന്ന് ക്രിക്കറ്റിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ കരീബിയക്കാരാണ്, വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ്. അവരുടെ ബൗളിങ്ങിനെ ഒന്നും നേരിടാൻ പറ്റുന്ന ആരും ഈ ലോകത്തിലെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും എന്താണ് കഴിഞ്ഞിരുന്നില്ല, ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെയൊക്കെ ഉള്ളത്. അന്ന് പിന്നെ ഉള്ള പ്രമുഖ ടീം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അതുപോലെ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നു ഇന്ത്യയും ഈ പാകിസ്ഥാനും ഒക്കെ പോലുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് വരുന്നു, ഒടുവിൽ ലോകകപ്പ് വിജയിക്കുന്നിടത്തേക്ക് എത്തുന്നു. ഇപ്പോൾ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് അതുവരെ ഒരു ഒരു രാജ്യം, ഒരു ക്രിക്കറ്റിൻ്റെ ഒരു രാജ്യം നിറത്തിൽ ഇന്ത്യക്ക് അങ്ങനത്തെ അത്രയും വലിയ ഐഡൻറ്റിറ്റി ഇല്ല. ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ നിന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ശ്രീലങ്ക എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു വളരെ ചെറിയൊരു രാജ്യമായിട്ട് ശ്രീലങ്ക ഇതുപോലെ ലോകകപ്പ് നേടുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, ഇപ്പോൾ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, യു എ ഇ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ഇങ്ങനെ പിന്നെ ഒരു ക്രിക്കറ്റ് ജിഹാദിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാൽ അതെത്രമാത്രം ഒരു ഒരു ഫലിതമാണെന്ന് നമ്മൾ പറയാം. പക്ഷെ ഇവിടെ ഒരേ ഒരു കാര്യമാണ് മനസ്സിലാക്കണം. ചിലപ്പോൾ ആലോചിച്ചപ്പം ഈ ഐ പി എൽ വന്നു. ഐ പി എൽ എന്താണ്, ഇതിനെ എങ്ങനെയാണ് കൂടുതൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയിൽ നിന്നുണ്ടായ ഒരു സാധനമാണ്. അത് ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളവും, അതുപോലെ തന്നെ ഈ പ്ലെയേഴ്സിനെ സംബന്ധിച്ചോളവും, ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചോളൊക്കെ വളരെയേറെ പിന്നെ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയൊരു സാധനമാണ്. കുറേ കാണികൾ എന്താണ് രാവും പകലുമില്ലാതെ ഇതിൻ്റെ മുമ്പിലിരുന്നിട്ട് മറ്റേ പരസ്യങ്ങൾക്ക് ചെവി കൊടുത്ത് ഒരുപാട് പിന്നെ നഷ്ടം സഹിച്ച് ഒരു പൈസ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ പി എല്ലിൽ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസി സാധനം, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ എന്താണുള്ളത്, സാമ്പത്തിക താല്പര്യങ്ങളും ചില രാഷ്ട്രീയവും ഇതാണ് ഉണ്ടാവുക. സമാനമായ രീതിയിൽ നമുക്ക് ലോകത്തിലെ കുറേ വൻകിട ക്ലബ്ബുകൾ ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറ്റേ വലിയ ബിഗ് ഷോട്ടുകളും ഇന്ത്യൻ ഭരണകൂടങ്ങളും വാങ്ങിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതായത് ഇപ്പോൾ മറ്റേ നമ്മുടെ എന്താണ് അബുദാബിയിലെ ഷെയ്ഖ് എന്താ മൻസൂർ അൽ നഹിയാൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് മാത്രം 13 ക്ലബ്ബുകൾ എന്താണ് അദ്ദേഹത്തിന് ഉണ്ടല്ലുണ്ടെന്നുള്ളതാണ്. സൗദി അത് മറ്റേ ഈ എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി അടക്കമുള്ള വലിയ ക്ലബ്ബുകൾ, ഇതുപോലെ തന്നെ സൗദി എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ കാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്യുന്നത് അവിടുത്തെ ഇതാണ്. ഈജിപ്തിൻ്റെ ഖത്തറിൻ്റെ ഒക്കെ പല ഷെയ്ഖുമാരുടെയും കയ്യിൽ ഇത്തരം ഇതുകളുണ്ട്. അതെത്രയേ ഉള്ളൂ, അവരെല്ലാം തന്നെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചോളം അവരുടെ കയ്യിലുള്ള പണം എങ്ങനെ ചാനലൈസ് ചെയ്യണം എന്നുള്ളൊരു ആലോചനയാണ് ഉണ്ടായിട്ടുള്ള, ഒരു പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ആലോചിച്ചു വളരെ മുമ്പ് തന്നെ, ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കേട്ടിരുന്ന 2-3 ക്ലബ്ബുകളുണ്ടായത് ബംഗാളിലുള്ള, അതിലൊന്ന് മുഹമ്മദ് അൻസായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചരിത്രം തന്നെ നമുക്കറിയാം. അവിടുത്തെ പ്രോഗ്രസീവ് മുസ്ലിംസ്, ആ ഭാഷയിൽ പറയുന്നതാണ് പ്രോഗ്രസീവ് മുസ്ലിംസ് ഉണ്ടാക്കിയ, ദേശീയ മുസ്ലിംസ് ഉണ്ടാക്കിയ ഒരു ഇതാണ്.
4: അപ്പോൾ
3: അന്നിപ്പോൾ എന്തെങ്കിലും ജിഹാദ് ഉദ്ദേശിച്ചിട്ടല്ല, അത് ആ കളിയോടുള്ള കമ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ താല്പര്യമുള്ളൊരു മേഖലയിൽ സ്വാഭാവികമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത്തൊരു വിഷയം നേരത്തെ പറഞ്ഞ പോലെ അറബ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം പ്ലെയേഴ്സ് ഈ രംഗത്തേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള പല പ്ലെയേഴ്സും സ്വാഭാവികമായും അവർ കളിക്കളത്തിൽ കാണിക്കുന്ന ഒരു സംസ്കാരം, അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രതിഫലനം പലപ്പോഴും സ്വാധീന ശക്തിയായി മാറാനിടയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് പല കമൻസും അവർ ആ രീതിയിൽ നടത്തുന്നത്. ഇപ്പോൾ മനയൊക്കെ നടത്തിയ കമൻസ് ഉണ്ട്, നിങ്ങൾ വെയിലിനെ പേടിക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുനാണ് എന്ത് ചെയ്യുന്നത് പേടിക്കുന്നത്. പരസ്യമായിട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ വരുമ്പോൾ ഒക്കെ ഉണ്ടാകാവുന്ന, നമുക്കറിയാം ഗസയിലെ യുദ്ധം ഒരുപാട് ആളുകളെ മുസ്ലിങ്ങളാക്കി എന്നുള്ളതാണ്. കാരണം അവിടെ സഹനത്തിൻ്റെ പിറകിലുള്ള ഒരു ശക്തി എന്താണ്, വിശ്വാസം എന്താണ് എന്ന് അന്വേഷിച്ചു പോയ പലരും അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചു എന്നുള്ളതിനാണ്. എന്തായാലും ഇപ്പം ഈ പല പ്ലെയേഴ്സും എന്നുവെച്ചാൽ എനിക്ക് ഈ ഇന്നത്തെ പല പ്ലെയേഴ്സിനെയും കാണുന്നതിന് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ വല്ല പിശാച്ചുക്കളെ പോലെ മുഖം തൊട്ട് കാലിൻ്റെ അടി വരെയും പച്ച കുത്തിയവരാണ്. ഇപ്പോൾ റൊണാൾഡോ അതില്ലെന്നൊരു എക്സെപ്ഷനാണ്. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ എല്ലാ മാസോ അങ്ങനെ എന്തോ ബ്ലഡ്
4: എന്തെങ്കിലും
3: ഡോണർ ആണ്. അപ്പോൾ ഈ ഈ പേഷ്യൻസിന് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹത്തെ ഈ ഈ പറയുന്ന രൂപത്തിൽ വ്യതിരിക്തനാകുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഈ മുസ്ലിം പ്ലെയേഴ്സിന്, കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അയാൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജനിച്ചതൊന്നുമല്ല, പണ്ടാക്കാൻ വേണ്ടി ജനിച്ചതല്ല, അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം ഉണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, കരിയറിൽ, പ്രൊഫഷനിൽ ഒക്കെ ഇതിൻ്റേതായിട്ടുള്ള എലമെൻസ് ഉണ്ടാവും. ഇനി മുസ്ലിങ്ങൾ ഇപ്പോൾ ഇത് പിടിച്ചെടുത്ത് നോക്കുക കംപ്ലീറ്റ്, എന്താവും സംഭവിക്കുക? മദ്യം ഉണ്ടാവില്ല, ഗാംബ്ലിംഗ് ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള ഈ ചുട്ടിപുത്തലും പച്ചപുത്തലും ഒക്കെ കുറേ എന്ത്
2: ചെയ്യും,
3: അതായത് കുറയും. ഉദ്ഘാടനത്തിന് വലിയ നഗ്നത പ്രദർശനവും ഡാൻസും എന്ത് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ സഭ്യമായ കുടുംബങ്ങൾക്ക് കൂടെ ഇരുന്ന് വാച്ച് ചെയ്യാവുന്ന ഒരു ഗെയിമായിട്ട് ഫുട്ബോൾ കൺവേർട്ട് ചെയ്യപ്പെടും. ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി ഒരപകടമാണ്. കാരണം അവൻ്റെ റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടെ ആകർഷണീയമായി തോന്നാനിടയുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അടുത്ത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു വലിയൊരു ധനാഢ്യനായ ഒരു വ്യക്തി, നെതർലാൻഡ്സ് അങ്ങനെ ഏതോ രാജ്യത്തു നിന്നുള്ളതാണ്, അദ്ദേഹം പറഞ്ഞാൽ ഖത്തർ വേൾഡ് കപ്പാണ് എന്നെ ഇസ്ലാമാക്കിയത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായത്. ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ കോടികൾ വില മതിക്കുന്ന 10 എനിക്കുണ്ടായിരുന്നു, ഞാനൊരു ഒറ്റ കാറ് മാത്രം നിലനിർത്തി ബാക്കി 9 വിറ്റ് ഞാൻ ദാനം എന്ത് ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിലെ ഭയപ്പാടിന് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ ചെയ്യേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ മുസ്ലിങ്ങൾ കാണിക്കുന്ന ഈ ഒരു കൾച്ചറിനെ, ധാർമ്മികതയെ, റെപ്രസെൻറ്റേഷനെ യഥാരൂപത്തിൽ അളക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ മൂല്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനകത്ത് ജിഹാദി കുത്തിക്കയറ്റുകയല്ല മാത്രമുള്ളൂ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് ഫുട്ബോൾ ജിഹാദ് ഭാഗം 2. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, മുഹമ്മദ് റാഫീസി, അബ്ദുൽ അഹദ് ചുങ്കത്തറ. സ്പോട്ട് ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
4: أعوذ بالله من الشيطان الرجيم.

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്ഡം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: أعوذ بالله من الشيطان الرجيم.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോൺ ലൈവിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാർദവമായ സ്വാഗതം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അത് മുഖേന ഉണ്ടാകുന്ന ആശങ്കകൾ, ഇവയ്ക്കൊക്കെ ഉള്ള ഒരു ദൂരീകരണം കഴിഞ്ഞ കോവിഡ് കാലം മുതലേ തുടർന്ന് വരുന്ന ഈ ഒരു കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഡോക്ടറോട് ചോദിക്കാം എന്ന ഈ ഒരു പ്രോഗ്രാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് മറവിയും അതിൻ്റെ മറവി രോഗവും അതിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായമായവരെ പരിചരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ഉണ്ടെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ മറവി രോഗം എന്നുള്ളത്. ഇത് കേവലം ഒരു രോഗമായിട്ട് മാത്രമല്ല, ആ ഒരു കുടുംബത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഇത് പലപ്പോഴും ഒരു വിപത്തായിട്ട് തന്നെ പലപ്പോഴും ഇത് പോകാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഡാനിഷ് അഹമ്മദാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഉടൻ തന്നെ വിളിക്കാം. 9020840840 എന്ന നമ്പറിലേക്ക് നേരിട്ട് ഇപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ പീസ് റേഡിയോ ആപ്പ് വഴി ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ടെക്സ്റ്റായോ വോയിസായോ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾ വരുവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പൊതുവെ ഈ മറവി രോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പൊതുവെ നിലനിൽക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം. അപ്പം എനിക്ക് തുടക്കത്തിൽ ഡോക്ടറോട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറവിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു മറവി രോഗത്തിനെ ഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
2: ഓക്കെ, മറവി രോഗം എന്നതുകൊണ്ട് യൂഷ്വലി ആളുകൾ ഉദ്ദേശിക്കുന്നത് ഡിമെൻഷ്യ എന്നൊരു അസുഖമാണ്. അത് മറവി രോഗമെന്ന് നമ്മളതിനെ പറയുമെങ്കിലും അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഈ സ്പെസിഫിക്കൽ ഫങ്ഷൻസ് കോഗ്നിഷൻ എന്ന് പറയും. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്കുള്ള കഴിവ്, അതിൻ്റെ പല മേഖലകളെയും ബാധിക്കുന്ന അസുഖമാണ് മറവി രോഗമായി ഉദ്ദേശിക്കുന്നത്, ഡിമെൻഷ്യ എന്ന അസുഖമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം അത് മറവി മാത്രമല്ല അതുകൊണ്ട് വരുന്നതെന്നുള്ളതാണ്. അപ്പം അതിൽ ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്, ഈ ഭൗതിക കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അത് മേജർലി ഒരു ആറ് ഡൊമൈനായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആറ് കാര്യങ്ങളായിട്ട്, ആറ് മേഖലകളായിട്ട് നമ്മളുടെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളിൽ, ഈ ആറെണ്ണത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ കൂടുതൽ ഡൊമൈൻസിൽ ബാധിച്ചതിന് ശേഷം അത് കാരണം ഒരാൾക്ക് അയാളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതിനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ, അപ്പോൾ ഈ ഡൊമൈൻസ് ഏതൊക്കെയാണ്? ഈ ഡൊമൈൻസിൽ ഒന്ന് നമ്മൾ പറയുന്ന പോലെ ഓർമ്മശക്തി തന്നെയാണ്. രണ്ടാമത്തേത് നമ്മളുടെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള രീതിയാണ്. മൂന്നാമത്തേത് നമ്മളുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറയും. എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാനുള്ള കഴിവ്. ഉദാഹരണത്തിന്, ഇപ്പം ഒരാൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാദ്യം ആദ്യം സ്റ്റൗ ഓണാക്കണം, പാത്രം അടുപ്പത്ത് വെക്കണം, വെള്ളം ഒഴിക്കണം, അതിൻ്റെ ഒരു സ്റ്റെപ്പ്. നേരെ മറിച്ച് ഇത് പാത്രം വെക്കാതെ ചായപ്പൊടി നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അതിനാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അതിനെ ബാധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു സംഗതി കണ്ടാൽ അത് മനസ്സിലാക്കാൻ ഉള്ള കഴിവ്. അതുപോലെ നമ്മൾ ലേൺഡായിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മളുടെ ഡ്രൈവിങ്, അതുപോലെയുള്ള നമ്മൾ ലേൺഡായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഒരു മാച്ച് സ്റ്റിക്ക് എടുത്ത് മാച്ച് കത്തിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ പല ഈ ഓരോ ഈ ഡൊമെയിൻസിനെ ബാധിച്ചിട്ട് ഒരാളുടെ ദൈനംദിന കാര്യങ്ങൾ അത് ബാധിക്കുമ്പോഴാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതാണ് മറവി രോഗം. അതിലേറ്റവും കോമൺ ആയിട്ട് പുറത്തേക്ക് ആദ്യം മാനിഫെസ്റ്റ് ആവുന്നത് ഓർമ്മശക്തി ആയതുകൊണ്ടാണ് മറവിയുടെ ഇതിലേക്ക് അതിൽ വരുന്നത്.
1: ഓക്കെ ഓക്കെ. ഇത് പൊതുവെ ഇത് പ്രായമുള്ളവരെ ആയിട്ടാണ് ഇത് കോറിലേറ്റ് ചെയ്യപ്പെടാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്?
2: ഈ ഡിമെൻഷ്യ, ഈ മറവി രോഗം, ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ മറവി രോഗം എന്ന് പറഞ്ഞ അസുഖം അധികവും അത് പ്രായമുള്ള ആളുകളിൽ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടും സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിമെൻഷ്യൻ്റെ കാരണം അൽസിമസ് ഡിസീസാണ്, അൽസിമസ് ഡിമെൻഷ്യ. അത് യൂഷ്വലി ഒരു 60-65 ഏജിലൊക്കെയാണ് വരാറ്. ചില ആളുകളിൽ ചില ജനറ്റിക് കാരണങ്ങൾ കൊണ്ട് വരുന്ന ആളുകൾ, അവരിൽ ചില ആളുകളിൽ നേരത്തെ വരാറുണ്ട്. അപ്പം ഈ രണ്ട് രീതിയിലുള്ള കോസ് ഉണ്ട് പ്രധാനമായിട്ടും. നമ്മളിപ്പം ഈ മറവി രോഗത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ന്യൂറോ ഡീജനറേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിലെ കോശങ്ങൾ തനതായി നശിച്ചു പോവാം. ആ വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങളിൽ മിക്കതും ഇതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് ആണ് വരാറ്. പിന്നെ ഈ ചെറിയ പ്രായത്തിൽ വരാവുന്ന ചില പ്രത്യേകതരം മറവി രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്ട്രോക്ക് മൂലം വരുന്നത്, പിന്നെ മെറ്റബോളിക് കോസസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ കൂടുന്ന അവസ്ഥ വരിക, അങ്ങനെ പല വേറെ കോസുകളുണ്ട്. അതിൻ്റെ മറവി രോഗം എന്താ പറയുക, ചെറിയ പ്രായത്തിലും വരാം. പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. ഈ ന്യൂറോ ഡീജനറേഷൻ ആണെങ്കിലും അതിൽ ചിലത് ചെറിയ പ്രായത്തിൽ വരുന്നതും ഉണ്ട്.
1: ഓക്കെ ഓക്കെ. ഇപ്പം രണ്ട് ടെക്നിക്കൽ ടേംസ് പറഞ്ഞല്ലോ, ഡിമെൻഷ്യ അതുപോലെ അൽഷിമേഴ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഒന്ന് പറയാമോ?
2: ഓക്കെ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് ഡിസീസിൻ്റെ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഡിമെൻഷ്യ. എന്ന് വെച്ചാൽ അൽഷിമേഴ്സ് ഡിസീസ് കാരണം ഡിമെൻഷ്യ വരുമ്പോഴാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിസീസ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അൽഷിമേഴ്സ് അല്ലാതെ ഡിമെൻഷ്യക്ക് വേറെയും പല കാരണങ്ങളുണ്ട്. നമ്മൾ ആ രീതിയിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്തമായുള്ള സംഗതിയല്ല. അൽഷിമേഴ്സ് ഡിസീസിൽ കാണപ്പെടുന്ന ഒരു മേജർ പ്രോബ്ലമാണ് ഈ കോഗ്നിഷൻ. ഈ നമ്മളുടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഡൊമെയിൻസ് ഉണ്ടല്ലോ, പല കാര്യങ്ങളും ചെയ്യാൻ, ഭൗതികമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് വരുന്ന ബുദ്ധിമുട്ട്, തടസ്സം, അതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പം അത് അൽഷിമേഴ്സിൽ, അതാണ് അൽഷിമേഴ്സ് ഡിസീസിൽ മെയിനായിട്ട് കാണുന്നത്. പക്ഷേ അൽഷിമേഴ്സ് അല്ലാതെ തന്നെ വേറെയും പല കാരണങ്ങളിൽ ഈ ഡിമെൻഷ്യ വരാം, മറവി രോഗം വരാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒരുപാട് വേറെ ഇപ്പം അൽഷിമേഴ്സ് അല്ലാതെ കുറെ അവസ്ഥകൾ വേറെയും നിലനിൽക്കുന്നുണ്ട് നടത്തുമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലും കേട്ടിട്ടുള്ളത് അൽഷിമേഴ്സ് ആണ്. എനിക്കൊന്ന് കോമൺ ആയിട്ടുള്ളത് അൽഷിമേഴ്സ്.
2: അതെ അതെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും കോമൺ ആയിട്ട് ഡിമെൻഷ്യൻ്റെ കോസ് അൽഷിമേഴ്സ് ഡിസീസ് ആണ്. പിന്നെ ഉള്ളത് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലേക്കുള്ള രക്തസഞ്ചലനം കുറഞ്ഞിട്ട് ബ്രെയിനിലെ ഒരു ഭാഗം കെട്ടുപോണി നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതിൽ ചെറിയ ചെറിയ രക്തക്കോയിലുകൾ ബ്ലോക്കായി ഇതുപോലെ ചെറിയ ചെറിയ കോശങ്ങൾ നശിച്ച് ബ്രെയിനിൻ്റെ ഒരു ഒരു ബ്രെയിനിൻ്റെ ഒരു ഏത് ഭാഗം നശിക്കുന്നു ആ ഭാഗത്ത് ജോലി നഷ്ടപ്പെടുക ചെയ്യുന്നത്, അതാണ് സ്ട്രോക്കിൻ്റെ ഒരു മെയിൻ സംഗതി. അപ്പം അതിൽ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ നശിക്കുമ്പോഴാണ് നമുക്കത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക. ഇപ്പം ഒരു ഭാഗത്ത് ബലക്കുറവ് വരിക, ആ രീതി നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്, ചുണ്ട് കൂടുന്നത്, സംസാരം ക്ലിയർ ആവാത്തതൊക്കെ വരുന്നത്. അതിന് പകരം ഈ ചെറിയ രക്തക്കോല് പോയിട്ട് ഈ പെർട്ടിക്കുലർ ചെറിയ ചെറിയ കോശങ്ങളെ നശിപ്പിക്കുമ്പം ഈ നശിപ്പിക്കുന്നതിൻ്റെ ഈ ബേർഡൻ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പം അത് മൂലം ഈ ഡിമെൻഷ്യ വരുന്നത്, മറവി രോഗം വരുന്നതിനാണ് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതാണ് വേറൊരു കാരണം. പിന്നെ അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂറോ ഡീജനറേഷൻ ഈ കോശങ്ങൾ നശിക്കുന്നത് ഭാഗമായിട്ട് വരുന്ന മറവി രോഗങ്ങളാണ്. അപ്പോൾ അതിൽ ഇത് കൂടാതെ വേറെയും പല അസുഖങ്ങൾ, പാർക്കിൻസൺ ഡിസീസിൻ്റെ രോഗങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിമെൻഷ്യകൾ, അങ്ങനെ കുറേ അതിൽ ആ ഗണത്തിൽ പെടുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഈ ന്യൂറോ ഡിജനറേഷൻ അല്ലാത്ത കാരണങ്ങൾ, അതിലാണ് പ്രധാനമായും റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ എന്ന് വെച്ചാൽ ഡിമെൻഷ്യ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്. ഈ പറഞ്ഞ ഈ ന്യൂറോ ഡിജനറേഷൻ കോസുകളിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പരിമിതമാണ്. പിന്നുള്ളത് മറവി രോഗത്തിന് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള കാരണം ഉള്ള മറവി രോഗം ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ മറവി രോഗത്തിൻ്റെ എണ്ണത്തിൽ വളരെ കുറവാണ്, പക്ഷേ അത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇവാലുവേഷൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും കാതലായിട്ടുള്ള കാര്യം.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഈ മറവിയായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇപ്പം എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ പല സിംറ്റംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പം പൊതുവായിട്ട് നമുക്കൊരു ജനറലായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിപ്പം ഗ്യാസ് അടയ്ക്കാൻ മറന്നു പോകുന്നു.

0: രണ്ടാമത്തത് റീസെൻറ്റ് മെമ്മറി. റീസെൻറ്റ് മെമ്മറി ഉണ്ട്. റീസെൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹവേഴ്സ്, മിനിറ്റ്സ് ടു ഹവേഴ്സ് ടു ഡേയ്സ്, കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ വരുന്ന റീസെൻറ്റ്. അപ്പോൾ അതിൽ സാധാരണ രാവിലെ കഴിച്ച എന്താണെന്നുള്ളത് മറന്നു പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അല്ലെങ്കിൽ സാധനം വാങ്ങാൻ കടയിലേക്ക് വിട്ടു, കുറച്ച് സമയം കഴിഞ്ഞു, പക്ഷേ പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് അത് മറക്കുക. അതാണ് ഇമ്മീഡിയറ്റ് മെമ്മറി. പിന്നെ ഉള്ളത് റിമോട്ട് മെമ്മറി, കല്യാണം കഴിഞ്ഞ വർഷം, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഈ രോഗങ്ങളിലൊക്കെ ബാധിക്കുക ഇമ്മീഡിയറ്റും റീസെൻറ്റ് മെമ്മറിയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ സമയത്ത് റിമോട്ട് മെമ്മറി അവസാനം മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയും വെൽ ഫോംഡ് കണക്ഷൻസ് ആയിരിക്കും ബ്രെയിനിൽ. മാത്രമല്ല ഈ റീസെൻറ്റ് മെമ്മറിയാണ് ബ്രെയിനിൻ്റെ അൽജിമേഴ്സ് ഡിസീസോ ഡിമെൻഷ്യോ ബാധിക്കുന്ന ഭാഗത്തിൻ്റെ ഫങ്ഷൻ ഈ റീസെൻറ്റ് മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് അധികവും ഈ റീസെൻറ്റ് മെമ്മറിയാണ് നമ്മൾ. അതുകൊണ്ടാണ് ആളുകൾ ഈ എപ്പോഴും പറയുക വെച്ച സാധനം മറന്നുപോയി, പറഞ്ഞ കാര്യം മറന്നുപോയി, അങ്ങനെയാണ് ഉണ്ടാവുക. പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുക. പക്ഷേ പണ്ടത്തെ കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണ് രോഗികളെ കൊണ്ടുവരുന്നവരധികം വരിക. പണ്ടത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. അപ്പം അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ.
1: ഇപ്പം ഈ സ്ഥല അതൊരു ഇപ്പം മെൻഷൻ ചെയ്തല്ലോ, ഈ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ്? ഇപ്പം ഈ മറവിയുടെ ഒരു എക്സ്ട്രീം ആണോ, എങ്ങനെയാണത് നോക്കിക്കാണുന്നത്?
0: സ്ഥലകാലബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, സ്ഥലം എവിടെയാണുള്ളത്, എന്താന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം അത് അത് രണ്ട് രീതിയിലുണ്ട്. അത് മറവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് ലേറ്റായിട്ടേ വരാം. പിന്നെ പെട്ടെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്, അതിന് ഡെലീരിയം എന്നാ പറയാം. പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരികയും ഒരു എന്താ ഏതാന്ന് കൺഫ്യൂഷൻ വരുന്നൊരു അവസ്ഥ ഉണ്ട്. അത് ഡിമെൻഷ്യൻ്റെ ഭാഗമായിട്ട് വന്നോളാം. അത് ഡിമെൻഷ്യൻ്റെതാണെങ്കിൽ അത് ഡിമെൻഷ്യ കാരണം വരുന്ന ഈ സ്ഥലകാലബോധ നഷ്ടം അധികം കുറച്ച് ലേറ്റായിട്ടാണ് വരിക. തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് ആൾക്ക് ഇതുപോലെ സ്ഥലകാലബോധം എന്താ ഏതാന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിമെൻഷ്യമുള്ള സാധ്യത കുറവാണ്. അതിന് വേറെ കാരണങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന സോഡിയം കുറയുന്ന അവസ്ഥ, ഹൈപ്പോനാട്രീമിയ, അല്ലെങ്കിൽ ഡ്രഗ്സ് മൂലം, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ എഫക്റ്റ് മൂലം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരുന്ന ഇത് ഡെലീരിയം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതാണ് ഈ പെട്ടെന്ന് ഡയറക്റ്റ് സ്ഥലകാലബോധം ആദ്യം തന്നെ നഷ്ടപ്പെടുന്ന, മൊത്തത്തിൽ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ വേറെ പല കാരണങ്ങളുണ്ട്. കിഡ്നി രോഗികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈ ഇതിൻ്റെ ഈ ഫിൽട്രേഷൻ കുറഞ്ഞിട്ട് അതിനുള്ള ശരീരത്തിലുള്ള അഴുക്കുകൾ കൂടിയിട്ട് അത് ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ലിവറിൻ്റെ സിറോസിസ്, ലിവർ രോഗികൾ വന്നവർക്ക്, അവർക്ക് അങ്ങനെ പല അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്നുള്ള സ്ഥലകാലബോധത്തിൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലും ഡിമെൻഷ്യനെക്കാളും. ഡിമെൻഷ്യ ആണെങ്കിൽ അത് ഓൾറെഡി മറവിയും കാര്യങ്ങളും വന്നതിന് ശേഷം പിന്നെ ലാസ്റ്റിലേക്കാണ് മൊത്തം ഞാൻ എന്താ ഏതാ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് ആളെത്തുക.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നെർവിൻ്റെ ഇതല്ലാതെയുള്ള വിഷയങ്ങളും ഉണ്ട് എന്നർത്ഥം?
0: അതെ അതെ, അത് അൾട്ടിമേറ്റ്ലി ബ്രെയിനിനെ ബാധിച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കാരണം മെറ്റബോളിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ബ്രെയിൻ നമ്മുടെ ശരീരത്തിലെ ഈ രാസഘടകങ്ങളുടെ വ്യതിയാനത്തിലും അങ്ങനെ പല കാരണങ്ങളിലും ആയിട്ടും വരാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ഒരുപാട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സ്പോസ്ഡ് ആണ് നമുക്കിപ്പം എല്ലാ പ്രായക്കാരും. അപ്പം ചില സമയങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ ഒരാളെ വിളിച്ചു, കോൾ ചെയ്ത് അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് മറന്നു ഇതാരെയാണ് നമ്മൾ വിളിച്ചത് എന്നുള്ളത്. പലപ്പോഴും പലരും പറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ട്, ഇപ്പം സ്വന്തം അനുഭവമുണ്ട്. അപ്പം ഇത് എന്താണ്, ഇതിൻ്റെ ഒരു അവസ്ഥ വിശേഷം എന്താണ്, ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും?
0: അല്ല, എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള മെമ്മറി ലോസ്, ഈ പെട്ടെന്നുള്ള ഈ എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ മറന്നു, അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഒരു കാര്യമായിട്ട് എടുക്കാറില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നോക്കണം. ഇപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു മെമ്മറി ലോസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റിവേഴ്സിബിൾ കോസ് ഒന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ഡിമെൻഷ്യ മറവി രോഗം എന്ന് പറയുന്നത് അത് ഈ എഫക്റ്റ്, ഈ എന്താ പറയുക, ഈ ഭൗതിക കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ദൈനംദിന കാര്യങ്ങളെ ബാധിക്കും. അപ്പോൾ അതാണ് അത് ഡിമെൻഷ്യ മറവി രോഗം എന്നുള്ള രീതിയിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആവാം ഒരു പക്ഷേ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഈ നിലനിന്നുകൊണ്ട് ഇത് വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാത്രം ഇതുപോലെ കുറേ കാര്യങ്ങൾ ഓർത്തെക്കുന്നതിൻ്റെ സ്ട്രെസ്സുള്ള സമയത്ത് മറന്നു എന്നുള്ളതല്ല, ബട്ട് നിലനിൽക്കുന്ന രീതിയിൽ ഇടക്കിടക്ക് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇവാലുവേറ്റ് ചെയ്യുന്നേ വേണം.
1: ഓക്കെ ഓക്കെ. അല്ല, കൂടുതലായിട്ടുള്ള ഇപ്പം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനോടുള്ള ഒരു എക്സ്പോഷർ ആണോ ഇത്, അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ?
0: ഇല്ല, എന്ന് വെച്ചാൽ നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഓവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ
1: എന്നുള്ളത്?
0: നോട്ട് ഡെഫിനറ്റ്ലി നോട്ട്. നമ്മളുടെ ആ രീതിയിലുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻ

0: ഒക്കെ യൂസ് ചെയ്യാൻ കാപ്പബിൾ ആണ് ബ്രെയിൻ, നമ്മളത് യൂസ് ചെയ്യുന്നിടത്തോളം.
1: ഓക്കെ. അല്ല പണ്ട് ഇപ്പം ഈ ഇത്രയൊക്കെ ഡിജിറ്റലിൻ്റെ ഈ ഒരു റെവല്യൂഷനൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ ഫോൺ നമ്പേഴ്സും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഹൃദ്യസ്ഥമായിട്ട് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും മാറി, എന്താ പറയുക, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ മുമ്പ് പഠിച്ചു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് എന്താ പറയുക ബൈ ഹാർട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇപ്പം ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വരുന്നതായിട്ട് കാണാം. അതെങ്ങനെയാ ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക?
0: അത് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട്, നമ്മളത് യൂസ് ചെയ്യുന്നത് കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കുറയും. എന്ന് വെച്ചാൽ നമ്മളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം യൂസ് നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു യൂസ് വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇപ്പം ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് ഹ്യൂമൻ ബ്രെയിനിന് കപ്പാസിറ്റി കുറഞ്ഞെന്നാണോ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ? അങ്ങനെ അങ്ങനെയാണോ?
1: അല്ല, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഈ മെമ്മറി മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ഒരു ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അപ്പം പല കാര്യങ്ങളും മറന്നു പോകുന്നു, ഓർത്തു വെക്കാൻ പറ്റുന്നില്ല.
0: അല്ല, അങ്ങനെ ഒരു അതൊരു റീസൺ ആയിട്ട് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇതുകൊണ്ട് ഒരു ഇപ്പം ഗാഡ്ജറ്റ്സ് യൂസ് വന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അത് എഫക്റ്റ് ചെയ്തു, അങ്ങനെ അതല്ല ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ ഒരു അതൊരു റീസൺ ആയിട്ട് വരുന്നില്ല. അത് അങ്ങനെ അത് ഒരിക്കലും ഒരു അതൊരു ബ്രെയിനിന്റെ കപ്പാസിറ്റീനെ കൺട്രോൾ ചെയ്യാൻ മാത്രം ഒരു ഇതല്ല, ഫാക്ടറല്ല.
1: രോഗത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമില്ലാന്നുള്ളത്.
0: ബ്രെയിനത് ഹ്യൂമൻ ബ്രെയിൻ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ചെയ്യുന്ന കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ എത്രയോ അധികമാണ്. അത് അത് അങ്ങനെയാണ്.
1: ഓക്കെ. ശരിക്കും ഇത് ഈ മറവി രോഗം ഇന്ന പ്രായക്കാർക്കാണ് വരുന്നത്? കൂടുതലും ഒരുപാട് പ്രായക്കാരുമായിട്ട്, നല്ല പ്രായമുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ കൂടുതൽ പറയാറ്, കണക്ട് ചെയ്യാറ്. പക്ഷേ അല്ലാതുള്ള ഏജ് ഗ്രൂപ്പിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം.
0: അതാണ്, അപ്പം യങ് ഓൺസെറ്റ് ഡിമെൻഷ്യ, ചെറിയ പ്രായത്തിൽ വരുന്നത്, അത് ഈ ചില അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലുള്ള കോശം, കോശങ്ങൾ തനതായി നഷ്ടപ്പെടുന്നത്, തനതായി കോശങ്ങൾ ന്യൂറോ ഡീജനറേഷൻ വരുന്നതും, രണ്ടാമത് റിവേഴ്സിബിൾ കോസസും. ഇത് ഈ രണ്ട് രീതിയിലുള്ള കോസസിലും ചില പ്രത്യേകതരം കോസസ് കാരണങ്ങളുണ്ട് ചെറിയ പ്രായത്തിൽ വരാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ റിവേഴ്സിബിൾ കോസിൽ നോക്കുകയാണെങ്കിൽ ഈ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം പിന്നെ ഷുഗർ ഡയബറ്റീസ് അത് അൺകൺട്രോളായിട്ട് നിൽക്കുന്നത്, പിന്നെ ഈ കിഡ്നി ക്രോണിക് കിഡ്നി ഡിസ് കിഡ്നീൻ്റെ ഫങ്ഷൻ കുറഞ്ഞിട്ട് ക്രോണിക്കായിട്ട് കിഡ്നീൻ്റെ ഇഷ്യൂ ഉള്ള ആളുകൾ, ലിവറിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾ, ഇങ്ങനത്തെ പല അസുഖങ്ങളുള്ള ആളുകൾക്ക് അതുമൂലം വരുന്ന ഡിമെൻഷ്യൊക്കെ ഉണ്ട്, അത് ചെറിയ പ്രായത്തിൽ വരാം. പിന്നെ ഈ ന്യൂറോ ഡീജനറേഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ കോശങ്ങൾ നഷ്ടപ്പെടുന്നത്, അതിലുള്ള ചില അസുഖങ്ങൾ, അതിലുള്ള ചില ചില ചിലതരം ന്യൂറോ ഡീജനറേഷൻ ഡിമെൻഷ്യകളുണ്ട്, അതും ചെറിയ പ്രായത്തിൽ വരാം. അതിൽ ജനിതകമായിട്ട് വരുന്ന ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഫാദറിന് ഗ്രാൻഡ് ഫാദറിന് വന്ന മക്കൾക്കും വരുന്ന രീതിയിലുള്ള ഡിമെൻഷ്യകളുണ്ട്, അതും ഇതുപോലെ എന്ത് ചെയ്യാം, ചെറിയ പ്രായത്തിൽ വരാം.
1: ഓക്കെ. അപ്പം ഇതിൽ പാരമ്പര്യം ഈ ഒരു ഹെറിഡിറ്ററിയുടെ ഒരു വിഷയം ഉണ്ട്,
0: ഹെറിഡിറ്ററി ഉണ്ട്, ബട്ട് അത് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ശതമാനമാണ്. മൊത്തത്തിൽ ഡിമെൻഷ്യൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ശതമാനമാണ്, ബട്ട് ഡെഫിനറ്റ്ലി അങ്ങനെയുണ്ട്, അങ്ങനത്തെ ഹെറിഡിറ്ററിയായുള്ള ഡിസീസ് ഉണ്ട്. പിന്നെ അതിൽ ചില ഡിസീസിലൊക്കെ, ചില ഹെറിഡിറ്ററി ഡിസീസിലൊക്കെ ആൻറ്റിസിപ്പേഷൻ എന്നൊരു ഫിനോമിന ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തലമുറകൾ മാറുന്നതനുസരിച്ച് ചെറിയ പ്രായത്തിൽ വന്നു തുടങ്ങുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ റയറാണ്.
1: ശ്രോതാവിൻ്റെ ഒരു ചോദ്യം ഉണ്ട്, നമുക്ക് അതൊന്ന് കേട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. യെസ്, ചോദ്യം പറഞ്ഞോളൂ.
2: എന്റെ പേര് അഹീൻ ചേട്ടൻ എന്നാണ്. ഹലോ.
1: യെസ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: പറയാമല്ലോ അല്ലേ. അല്ല, ഇതില് കേട്ടോണ്ടിരിക്കുന്ന വർത്തമാനം അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഇതിലിപ്പോ സംസാരിക്കാവോ?
1: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
2: ഡോക്ടറാണോ?
1: ഡോക്ടർ ഉണ്ടോ? ഇപ്പം ഡോക്ടർ ഉണ്ട്.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: അതെ, റിയാനാണോ?
1: അതെ അതെ, പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
2: എന്റെ പേര് റഹീൻ ചേട്ടനാണ്, ഞാൻ കൊല്ലമാണ്. ഇപ്പം എന്റെ പ്രശ്നമല്ല, ഞാൻ എന്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിന്റെ ഭാര്യയുടെ ഒരു പ്രശ്നമാണ്. പുള്ളിക്കാരൻ അവിടെ ഫീസ് റേഡിയോ ഇല്ലാത്തത് കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒന്ന് ചോദിക്കണേ. ഡോക്ടർ അല്ലേ?
0: അതെ അതെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
2: ഡോക്ടർ കേൾക്കുന്നുണ്ട്?
0: ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ.
2: അല്ല ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ എന്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിന്റെ ഭാര്യയാണ്. ഏകദേശം ഒരു 65 വയസ്സുണ്ട്.
0: ഓക്കെ.
2: പക്ഷെ പുള്ളിക്കാരി വളരെ ആക്റ്റീവാണ്. പക്ഷെ ഈ കുറച്ചു കാലമുണ്ട്, ഒരു 10 മുമ്പ് ഒരു ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു തലയിൽ.
0: ഓക്കെ.
2: ഒരു ചെറിയൊരു അതിനെ റൊസോസ്റ്റാറ്റിൻ എന്തോ കഴിക്കുന്നുണ്ട്.
0: ഓക്കെ.
2: അപ്പൊ അതിപ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഇല്ല. എന്റെ എല്ലാരും ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഷുഗർ ഉണ്ട്.
0: ഓക്കെ.
2: പക്ഷേ പുള്ളി ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അടുത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ
0: മറന്നുപോകും.
2: ഇപ്പം ഒരു ബാത്റൂമിൽ കയറിയ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കുക, ടാപ്പൊന്നും ബാധിക്കാൻ മറക്കത്തില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ ഞാൻ ഒരു ഇപ്പം പുള്ളിയുടെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചേരം കഴിയുമ്പോ അത് വീണ്ടും അത് ചോദിക്കും. ഇങ്ങനെ നമുക്ക് അവിടെ ആ ഒരു റിപ്പീറ്റ് ആയിട്ടും വരുന്നു. പക്ഷെ പുള്ളിക്കാരി ആക്റ്റീവാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അതൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നു. അതിന്റെ എന്താണ് ശരിക്കും കാരണം? എന്നാ പഴയ കാര്യങ്ങളൊക്കെ അയാൾ തന്നെ പറയാറുണ്ട്, എന്റെ ഫ്രണ്ട് തന്നെ പറയണ്ട. ഇപ്പൊ പുള്ളിക്കാരന് ഓർമ്മയില്ലാത്ത പഴയ കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിലുള്ളതും അത് കഴിഞ്ഞുള്ള ഫാമിലിയുടെ പലതും പുള്ളിക്കാരി പറയാറുണ്ട് ഇങ്ങനെ വർത്താനത്തിലൂടെ. പക്ഷെ ഈ അടുത്തുള്ളതാണ് ചിലപ്പോ ഇങ്ങനെ വിട്ടുപോകുന്നത്.
0: അത്
2: പക്ഷെ അത് ഓർമ്മയുണ്ട്, പക്ഷെ വിട്ടുപോകാൻ റിപ്പീറ്റേഷൻ വരുന്നു.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഇമ്മീഡിയറ്റും റീസെൻ്റായിട്ടും വെച്ചാൽ പെട്ടെന്നുള്ളതും അല്ലെങ്കിൽ ഈ അടുത്തുള്ളതുമായിട്ടുള്ള ഓർമ്മശക്തി നഷ്ടപ്പെടൽ, അങ്ങനെയാണ് ഈ മറവി രോഗത്തിൻ്റെ തുടക്കം, അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ പ്രത്യേകിച്ച് മുൻപ് ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ടുമുണ്ട്, അങ്ങനത്തെ ഒരാൾക്ക് ഇതുപോലൊരു ഈ രീതിയിൽ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള മറവി രോഗം വരുമ്പോൾ, മറവി വരുമ്പോൾ അതിൻ്റെ അത് ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ കാരണം നോക്കൽ ആവശ്യമാണ്. അപ്പം അതിൽ ചെയ്യാനുള്ളത് ഇതായിരിക്കും. ഒന്ന്, ആളെ പരിശോധിച്ചതിന് ശേഷം രക്തപരിശോധന നോക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് റിവേഴ്സിബിളായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നോക്കുക. അതിൽ പലതുണ്ട്, സോഡിയത്തിൻ്റെ ലെവല്, ഷുഗറിൻ്റെ ലെവല്, തൈറോയിഡിൻ്റെ ലെവല്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട് ബ്ലഡ് ടെസ്റ്റുകളിൽ വരുന്നത്. പിന്നെ ബ്രെയിനിൻ്റെ സ്കാൻ എടുത്തിട്ട് സൈലൻ്റ് ആയിട്ടുള്ള സ്ട്രോക്സ് പിന്നെയും വരുന്നുണ്ടോ, പിന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ചില സൈൻസ് ഉണ്ട് ബ്രെയിനിൽ കാണാവുന്ന സ്കാൻ എടുത്തിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് വെച്ചിട്ട് ആ രീതിയിലുള്ള ഇവാലുവേഷൻ എന്ന് പറയും, ഇവാലുവേഷൻ ചെയ്ത് നോക്കുകയും അതിൻ്റെ അതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും, പിന്നെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആളുടെ ബുദ്ധിമുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ ഇതുപോലെ ഈ മറവി രോഗമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള മെഡിസിൻസ്, പിന്നെ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് ഈ രീതിയിലായിരിക്കും ഇതിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരിക ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ. അതെ അതെ, അതാ പറഞ്ഞത്. അപ്പം ഇതൊരു ഒരു ഒരു ഒരു ഒരു ഒരു നമ്മൾ നെഗ്ലക്ട് ചെയ്യേണ്ട, നമ്മളൊരു ഒരു വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു പ്രശ്നമല്ല എന്ന് പറയാണ് ഞാൻ. ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട വേണ്ടതാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയില്ല, ബട്ട് നമ്മളത് അതിൻ്റെ കാരണം അറിയുകയും ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഒരു സ്ട്രോക്ക് പോലെ ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ടൊരു ഇത് ചെയ്യണം എന്നല്ല, ബട്ട് അതിൻ്റെ അത് എന്താ പറയുക, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിക്കുകയും ആ രീതിയിൽ അതിൻ്റെ ഇവാലുവേഷൻ നടത്തുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണിത്.
2: ഓക്കെ
0: ഓക്കെ, ന്യൂറോളജിസ്റ്റ്, മെഡിക്കൽ ന്യൂറോളജിസ്റ്റ് ആണ്.
1: ഇപ്പം ഇതിന്റെ എങ്ങനെ, ഇതിന്റെ ടെസ്റ്റുകൾ അല്ലേ, അതാണ് കൂടുതൽ ഇതിൽ വന്നതെന്ന് തോന്നുന്നല്ലേ ഈ ഒരു കൺവെർസേഷനിൽ അല്ലേ, എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കാമെന്നുള്ള ഏർലി സ്റ്റേജസിൽ ഇതിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ
0: നമുക്ക് അസസ്മെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. നമ്മൾ ക്ലിനിക്കലി ആദ്യം ക്ലിനിക്കലിയാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഹിസ്റ്ററി എടുക്കുക, ഹിസ്റ്ററി ചോദിച്ചറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് ചോദിച്ചറിയാമെന്നുള്ളതാണ്. പിന്നെ അതിൽ പേഷ്യൻ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു സെറ്റിങ്ങിലായിരിക്കും പേഷ്യൻ്റ് വരിക. എന്ന് വെച്ചാൽ ഇപ്പം കേട്ടല്ലോ ഒരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നു, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ ഹിസ്റ്ററിയും വെച്ചിട്ടാണ് നമ്മൾ അതിലൊരു സെറ്റിങ്ങിൽ വരിക. പിന്നെ അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് എക്സാമിനേഷൻ ഏത് രീതിയിൽ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഇതിലെത്തുക. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരുപാട് സ്കെയിൽസ് ഉണ്ട്. നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഡൊമൈൻസ് ഉണ്ടല്ലോ, ഈ ഓരോരോ ഡൊമൈൻസ്.
1: അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു ചോദ്യം കൂടെ കേട്ടിട്ട്
0: ഓക്കെ
1: തുടരാം.
3: ഹലോ,
1: അസ്സലാമു അലൈക്കും.
3: വാലൈക്കും സലാം.
1: ആ പറഞ്ഞോളൂ.
3: 64 വയസ്സുള്ള ആളാണ്. എനിക്ക് പിന്നെ ഗ്യാസും എന്തേലും വെച്ചാലും മറവിയെ മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാല് കൊറേ, പിന്നെ അത് ഓർമ്മയെ ഇല്ല. അടുത്ത വീട്ടുകാരും അടിങ്ങാരിയും വന്ന് പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം ഫ്രിഡ്ജിക്കൊക്കെ എടുക്കാൻ പോയ ഓർമ്മ, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകുന്നുണ്ട്. അത് ഇതിന്റെ
0: ഇത് നിങ്ങൾ ഈ പറയുന്നത് മറവി ആണ്, മറവി രോഗത്തിൻ്റെ രോഗമാണെന്ന് പറയാൻ ഇതായിട്ടില്ല. നമ്മൾ സോറി, മറവി രോഗം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ ഡിമെൻഷ്യ എന്ന അസുഖം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാര്യങ്ങൾ, നമ്മളുടെ ഈ മറവി നമ്മളുടെ ദൈനംദിന കാര്യങ്ങളെ അത് ബാധിക്കുമ്പോഴാണ്. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ആളായിരുന്നു, പക്ഷേ ഇപ്പം പാചകത്തിൻ്റെ സ്റ്റെപ്പ് മറന്നുപോയി, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ കറി ഉണ്ടാക്കുന്ന ആ സ്റ്റെപ്പ് മറന്നുപോയി, ആദ്യം തന്നെ അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്തു ആ രീതിയിലുള്ളത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സാമ്പത്തിക ഇടപാട് ചെയ്യുന്ന ആളാണ്, പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒറ്റക്ക് സ്വന്തം കാര്യം നോക്കാൻ പറ്റും, ഒറ്റക്ക് കുളിക്കാൻ പറ്റുന്നില്ല, ഒറ്റക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് മറവി രോഗം, ഡിമെൻഷ്യ ഉണ്ട് നമ്മൾ ഉറപ്പിക്കുകയും ഡിമെൻഷ്യനായ ട്രീറ്റ്മെൻറ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് ഒരു ഭാഗത്ത്. അപ്പോൾ അത് ഇത്രയും ഇൻഫോർമേഷൻ കൊണ്ടൊരിക്കലും നമുക്കിത് മറവി രോഗമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിൻ്റെ തുടക്കത്തിൽ ഈ മറവി ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. നമ്മൾ ഇതുപോലെ വെച്ച സാധനം മറക്കുക, പറഞ്ഞ കാര്യങ്ങൾ മറക്കുക, ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുമ്പം, അതുവരെ ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണെങ്കിൽ അത് ഏറ്റവും അത് നല്ലത് അതിൻ്റെ അത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഇവാലുവേഷൻ ചെയ്യണം എന്ന് ഡോക്ടറുടെ തീരുമാനം ഇവാലുവേഷൻ ചെയ്യണം എന്ന രീതിയിലാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമുക്കിപ്പോൾ അതിൽ ഈ റിവേഴ്സിബിളായിട്ടുള്ള കോസ് എന്ന് വെച്ചാൽ നമുക്ക് മരുന്ന് തന്ന് മാറ്റാൻ പറ്റുന്ന കാരണങ്ങളുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഗുണം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാണിക്കേണ്ടതെന്നാണോ അത്? നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ തുടക്കത്തിൽ ആദ്യം പ്രൈമറി ഫിസിഷ്യനെ കാണിക്കാം, നിങ്ങളുടെ അടുത്തുള്ള ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ ജനറൽ MBBS ഡോക്ടറോ ആദ്യം കാണിച്ച് സ്ക്രീൻ ചെയ്തതിന് ശേഷം അവർ റെഫർ ചെയ്യുകയാണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച്, ഡയറക്റ്റ് ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണിക്കണമെന്നില്ല. ഇങ്ങനെ ഒരു തുടക്കത്തിലൊരിതാണെങ്കിൽ അങ്ങനെ ഒരു സ്ക്രീനിങ്ങിന് അങ്ങനെ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക, ആ രീതിയിലും ചെയ്യാം.
3: ഞാൻ
1: വ്യക്തമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ശരി. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇത് ഏർലി സ്റ്റേജസിൽ തന്നെ എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ളൊരു ചർച്ചയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് തുറന്നു പറയാമോ?
0: ഓക്കെ, ഏർലി സ്റ്റേജ്. അപ്പം ഏർലി സ്റ്റേജിൽ ഈ ഞാനീ പറഞ്ഞ അസസ്മെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. അപ്പം അതിൽ പല രീതിയിലുള്ള അസസ്മെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ ഡൊമൈൻസ് ഉണ്ടല്ലോ, നമ്മളുടെ ഭാഷാപ്രയോഗം, പിന്നെ ഓർമ്മ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ അസസ് ചെയ്യാനുള്ള പ്രത്യേക ടെസ്റ്റുകളുണ്ട്. ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാഷയുടെ ആണെങ്കിൽ നമ്മൾ ഫ്ലുവൻസി എന്ന് പറയും, നമുക്കൊരു എത്ര വാക്കുകൾ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതിന് പല രീതിയിലുള്ള ടെസ്റ്റുണ്ട്. നമ്മൾ ഒരക്ഷരത്തിൽ നിന്നുള്ളതിനെ ഒരു 10 വാക്ക് പറയാൻ പറയും, ഒരു പ എന്ന അക്ഷരത്തിൽ നിന്നൊരു 10 വാക്ക് പറയൂ. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നും, പക്ഷേ അത് അത്രയും ഫലപ്രദമാണ്. ശരിക്കും അതിൻ്റെ ഈ ലാംഗ്വേജ് നഷ്ടപ്പെട്ട ആൾക്ക് അത് പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷേ പുറത്ത് നോക്കുമ്പം ആൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ടെസ്റ്റുകളിലാണ് നമുക്ക് ഈ ഇന്ന ഇന്ന ഡൊമൈൻസ് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവാം. അപ്പം പേഷ്യൻ്റ് വരിക മറവി എന്നൊരു ബുദ്ധിമുട്ട് മാത്രം പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിലെ ഓക്കെ ഒരു ഭാഷയുടെ ഭാഗത്തിൽ ഇത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ മൊത്തത്തിൽ ആൾക്കൊരു ഒരു ഓറിയൻറ്റേഷൻ വിഷ്വൽ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു ഒരു ചുറ്റുമുള്ളതിനോടുള്ള ഓറിയൻറ്റേഷൻ വരുന്നത് അങ്ങനത്തെ തന്നെ. നമ്മൾ ഒരു ക്ലോക്ക് ഡ്രോയിങ് ടെസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഇതായിട്ടുള്ള ഡിമെൻഷ്യ മറവി രോഗം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു ക്ലോക്ക് വരയ്ക്കാനും അതിൽ സമയം കാണിക്കാനൊക്കെ പറയും, സെക്കൻഡ് ഈ ഹവർ സൂചി മിനിറ്റ് സൂചിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ഈ രീതിയിലുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റ് ആ സർക്കിൾ വരയ്ക്കാനും രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പല ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ഏതാണ്ട് അസസ് ചെയ്യാണ് ചെയ്യുക, ഏതൊക്കെ ഡൊമെയിൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഫങ്ഷൻ ഒരാളത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല, ചെറിയ ഇപ്പോൾ ആൾക്കത് സ്ട്രെസ് കൊണ്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ, അതൊക്കെ നമുക്ക് ഈ എക്സാമിനേഷനിൽ നമുക്കത് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇവാലുവേഷൻ എത്രത്തോളം സ്ട്രെസ്ഡ് ആയി ചെയ്യണം. ഇവാലുവേഷൻ എന്തായാലും ചെയ്യണം, പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇത് വേറെ എന്തെങ്കിലും കാരണമുണ്ട്, അല്ലെങ്കിൽ ഇത് മറവി രോഗമല്ല, ഇതിപ്പം ഇപ്പം ഉദാഹരണത്തിന് പെട്ടെന്ന് വന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഇന്ന് രാവിലെ 10 മണി വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, 10:30 ശേഷം നടക്കുന്നൊന്നും ഓർമ്മയില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ അതൊരിക്കലും ഈ മറവി രോഗത്തിൻ്റെത് വരില്ല, അത് വേറെ തന്നെ സ്ട്രോക്ക് ആവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവാനോ സാധ്യത. അപ്പം അങ്ങനത്തെ കേസസ് ആണെങ്കിൽ അത് ആ രീതിയിൽ. അപ്പോൾ ഈ ഒരു നമ്മളെ ഹിസ്റ്ററി എക്സാമിനേഷൻ ബേസിസിലാണ് നമ്മൾ തന്നെ ഒരു സ്ക്രീനിങ് ചെയ്യുക, ഏത് രീതിയിൽ പേഷ്യൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ, ഇവാലുവേഷൻ ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കാൻ എടുക്കാനും ആ രീതിയിൽ മുന്നോട്ട് പോകാം. അല്ലാത്തതാണെങ്കിൽ ടെസ്റ്റുകൾ അവരുടെ കംഫർട്ട് അനുസരിച്ച് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും ആ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹിസ്റ്ററി എക്സാമിനേഷൻ. പിന്നെ വരുന്നതാണ് ടെസ്റ്റുകളുടെ അടുത്ത ലെവൽ ഓഫ് ഇവാലുവേഷനാണ്. അപ്പോൾ ടെസ്റ്റുകളിൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റിൽ ബേസിക് കൗണ്ട്, പിന്നെ പല ബോഡിയുടെ ഫങ്ഷൻ അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അപ്പോൾ കിഡ്നീൻ്റെ ഫങ്ഷൻ ആണെങ്കിൽ ക്രിയാറ്റിൻ്റെ ടെസ്റ്റ്, ലിവറിൻ്റെ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഇതൊക്കെ ടൂൾസാണ്. നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി എക്സാമിനേഷനും വെച്ചിട്ട് നമുക്കൊരു ഒരു ഒരു ഒരു ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയയിലേക്ക് ഏതെങ്കിലും റൂൾ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റൂളിൻ ചെയ്യാനോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ടെസ്റ്റുകൾ വരുന്നത്. അതിലാണ് തൈറോയിഡിൻ്റെ ടെസ്റ്റ്, വൈറ്റമിൻ B12 ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ ആ രീതിയിലുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഇമേജിംഗ് ആണ്, ന്യൂറോ ഇമേജിംഗ്, ബ്രെയിൻ്റെ ഇമേജിംഗ്. അപ്പോൾ അത് നമ്മൾക്കിപ്പം ഈ ഇപ്പം ഞാനീ പറഞ്ഞല്ലോ ഈ ഓരോ ഡൊമെയിൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഈ ഓരോ ഡൊമെയിൻസിനും ബ്രെയിനിൽ ഡിഡോമൈൻഡ് ആയിട്ട് ഓരോരോ ഭാഗങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ ബ്രെയിനിൻ്റെ MRI എടുക്കുമ്പം ഈ ന്യൂറോ ഡീജനറേഷൻ അസുഖങ്ങൾ, ഈ കോശങ്ങൾ ക്ഷയിച്ചു പോകുന്ന അസുഖങ്ങളാണെങ്കിൽ അതിൽ പ്രത്യേക ഭാഗങ്ങളിൽ അത് ക്ഷയിച്ചതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ വോളിയം, അതിൻ്റെ വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അത് ചുരുങ്ങിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് MRI, ബ്രെയിനിൻ്റെ MRI സ്കാൻ എടുക്കുമ്പോൾ അത് മനസ്സിലാവും. അതാണ് ഇമേജിങ്ങിൻ്റെ യൂസ്. ഇമേജിങ്ങിൽ പിന്നെ അടുത്ത ലെവലിൽ വരുന്നതാണ് PET സ്കാൻ എന്ന് പറയും. PET സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ MRI ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് അസസ് ചെയ്യുന്നത്. അപ്പോൾ PET സ്കാന് ബ്രെയിനിൻ്റെ ഫങ്ഷൻ അസസ് ചെയ്യും. ബ്രെയിനിൽ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ഗ്ലൂക്കോസ് ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ അളവ് വെച്ചാൽ നോക്കുക. അപ്പോൾ അതിൽ ഒരു ഭാഗം അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് കുറവായിട്ട് കാണാൻ പറ്റും. അൽസൈമേഴ്സ് ഡിസീസ് ആണെങ്കിൽ അതിന് മെയിൻസ്ലി നമ്മളുടെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് കൂടുതൽ ബാധിക്കുക. അപ്പം ഈ ടെമ്പറൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ടെമ്പറൽ ബോൺ, ഈ ഭാഗത്തുള്ള ഏരിയ, അതിൻ്റെ ഉൾഭാഗത്തുള്ള ഭാഗം ചുരുങ്ങിയതായിട്ട് കാണാൻ പറ്റും. വേറെ ചില അസുഖങ്ങളുണ്ട്, നമ്മളുടെ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നുണ്ട്. ഫ്രോണ്ടോ എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തുള്ള. അപ്പം ആ രീതിയിലെ ഡിമെൻഷ്യ ആണെങ്കിൽ മുൻഭാഗത്ത് ചുരുങ്ങിയതായിട്ട് കാണാൻ പറ്റും. അതൊക്കെയാണ് പിന്നെ ഇമേജിങ്ങിൻ്റെ ഇതിൽ വരുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം സ്ട്രെസ് കാരണം കൊണ്ടും ഇപ്പം വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, അത് കാരണം കൊണ്ടും ഈ മറവികൾ സംഭവിക്കാം അല്ലേ?
0: ഓക്കെ. ഒരു ലോങ് ടേം ബേസിസിൽ പല അസുഖങ്ങളുടെയും ഒരു മൂലകാരണത്തിൽ സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പല രീതിയിലുള്ള അസുഖങ്ങളിലും, അതിപ്പോൾ സ്ട്രോക്ക് ആവട്ടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവട്ടെ, അതൊക്കെ സ്ട്രെസ് ഒരു ഫാക്ടർ തന്നെയാണ്. ആ രീതിയിൽ ഈ ഡിമെൻഷ്യ മറവി രോഗത്തിലും സ്ട്രെസ് ഒരു ഫാക്ടർ തന്നെയാണ്. ഞാൻ നേരത്തെ സ്ട്രെസ്സിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻ വരുമ്പം അത് ട്രൂ ഡിമെൻഷ്യ അല്ല, മറവി രോഗം അല്ല, പക്ഷേ പേഷ്യൻ്റ് ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അതൊരു മാനിഫെസ്റ്റ് ചെയ്യാണ്. ട്രൂ ആയിട്ടുള്ള ഡിമെൻഷ്യ അല്ല എന്ന രീതിയിലാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. പക്ഷേ അതല്ലാതെ ലോങ് ടേം സ്ട്രെസ് എന്തുകൊണ്ടും ഡിമെൻഷ്യൻ്റെ ഒരു കാരണം തന്നെയാണ്. അപ്പം അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും നമ്മൾ, സ്ട്രെസ്സ് കുറയ്ക്കുന്നതും പിന്നെ ഉറക്കം ഉറക്കം ഡിമെൻഷ്യ നല്ലോണം ഉറങ്ങുക എന്നുള്ളത്, ദിവസം ഒരു 7 to 8 hours സ്ലീപ്പ് വേണം എന്നുള്ളത്, അതൊക്കെ ഡിമെൻഷ്യ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഉറക്കമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് ഇരിപ്പുണ്ടല്ലേ?
0: അതെ അതെ, നമ്മുടെ ബ്രെയിനിലെ ഗ്ലിംഫാറ്റിക് ചാനൽ എന്ന് പറയും, നമ്മുടെ ബ്രെയിനിലുള്ള അശുദ്ധികൾ എന്ന് പറയാം ഒരു രീതിയിൽ, അതിൻ്റെ ഡ്രെയിനേജ് കൂടുതൽ നടക്കുന്നത് സ്ലീപ്പിൻ്റെ സമയത്താണ്. അപ്പം സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂസ് സ്ലീപ്പും അത് അഡ്യൂക്കേറ്റ് സ്ലീപ്പും. നമ്മളെ സ്ലീപ്പ് കുറയുന്നത് ഇപ്പം ഈ ഞാനീ പറഞ്ഞ 7 മണിക്കൂറിനത് 5 മണിക്കൂർ ഡെയിലി ആവുന്നത് ഒരു ഷോർട്ട് ടേമിൽ നമ്മളെ ബാധിക്കില്ല, പക്ഷെ ലോങ് ടേമിൽ അത് ഡിമെൻഷ്യക്ക് നല്ല ഹൈ റിസ്ക് തന്നെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഈ ഡിമെൻഷ്യ ഒക്കെ ബാധിച്ചവർ ഇപ്പം ഒരുപക്ഷെ അവർക്കും അവയർനെസ് ഉണ്ടാവും ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പം അതുമൂലം ഉണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം ഒരുപക്ഷെ പലരിലും പല രീതിയിലാവും. അപ്പം അത് കാരണം കൊണ്ട് വീണ്ടും കുറേ കോംപ്ലിക്കേഷൻസ് വരുമോ എന്നുള്ളതാണ്.
0: ഡിമെൻഷ്യ ഒന്നാമത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓർമ്മ ഇത് ലാംഗ്വേജ് അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ്. അപ്പം ഡിമെൻഷ്യ അസുഖം വന്നതിൻ്റെ സ്ട്രെസ് അല്ലാതെ അസുഖം കൊണ്ട് തന്നെ പെരുമാറ്റ വ്യത്യാസം വരാം. അപ്പോൾ അതിൽ ചില അസുഖങ്ങളിൽ ഈ പെരുമാറ്റ വ്യത്യാസം ആദ്യം തന്നെ വരും ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ ഒരു ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം പറഞ്ഞല്ലോ ടെമ്പറലാണ് അൽസീമേഴ്സിൻ്റെ, അപ്പോൾ അതിലാണ് ഈ മറവിയൊക്കെ വരുന്നത്. ഫ്രോണ്ടോ ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരിക, ആദ്യം തന്നെ വളരെ ദേഷ്യം വരിക, ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കുക, ഇഷ്ടമുള്ള സംഗതിയൊക്കെ വാങ്ങിക്കൂട്ടുക, അതിനൊരു ഇൻഹിബിഷൻ ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, അതൊക്കെ ഈ ഡിമെൻഷ്യൻ്റെ ഭാഗമായിട്ട് തന്നെ വരാം. അതുപോലെ ഒരുപാട് ദേഷ്യം വരിക എന്നൊക്കെ ഉള്ളത്, അതിനൊക്കെ നമുക്ക് ഒരു പരിധിവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ ഈ ഡിമെൻഷ്യ മറവി രോഗത്തിൽ. അതിൻ്റെ പ്രോഗ്രഷൻ നമുക്കൊരിക്കലും ട്രീറ്റ് ചെയ്ത് ഇതാക്കാൻ കഴിയില്ല. അപ്പം ഈ രീതിയിലുള്ള ഘടകങ്ങളാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുക.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അതുപോലെ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പം മറ്റൊരു ഭാഗം ഈ രോഗത്തോടൊപ്പം തന്നെ പരിചരണം എന്നുള്ളത് ഇപ്പം ഇതോടെ ഈ ഇപ്പം പറഞ്ഞതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മേഖല തന്നെയാണ്. കാരണം ഒപ്പമുള്ളവരാണ് ഇവരെ പരിചരിക്കേണ്ടത്. ഇപ്പം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരു കൈത്തായി അങ്ങായി നിൽക്കേണ്ടത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ പരിചരിക്കുന്നവർ കാണേണ്ട കുറേ എടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അവർ അറിയേണ്ട കാര്യങ്ങൾ?
0: പരിചരിക്കുന്നവർ ഓരോ ഡിമെൻഷ്യ രോഗിക്കും അവർക്ക് പോയ അവർക്ക് ബാധിച്ച പ്രോബ്ലങ്ങളുണ്ടാവും, ബാധിക്കാതെ ഇഷ്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ഫങ്ഷണൽ അവരുടെ ഫങ്ഷണൽ കപ്പാസിറ്റി നമുക്ക് ഡിഫൈൻഡ് ആയിരിക്കും. അവർക്ക് ഇന്ന കാര്യങ്ങൾ പറ്റും, ഇന്ന കാര്യങ്ങൾ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് എന്താ പറയുക, കൂട്ടിട്ടുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് ഇന്നത് പറ്റും, അവർക്ക് ഇപ്പം ഒറ്റക്ക് ബാത്റൂമിലേക്ക് നടന്നു പോകാൻ പറ്റും, പക്ഷെ പുറത്ത് പോയി ഒറ്റക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് ഒറ്റക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റും, പക്ഷെ ഒറ്റക്ക് കുളിക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഒറ്റക്ക് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റക്ക് നടക്കാൻ പറ്റില്ല, നടന്നാൽ അവർ ബാലൻസ് ആയിട്ട് വീഴും. അപ്പം അവരുടെ ഫങ്ഷണൽ കപ്പാസിറ്റിയും ഫങ്ഷണൽ ഡിസബിലിറ്റിയും ഇത് രണ്ടും കൂട്ടിട്ടുപോകാർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ കാര്യം. രണ്ടാമത്തത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില ആളുകൾ ഇപ്പം ഇതിൽ കാപ്ഗ്രാ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്ന് വെച്ചാൽ രോഗികൾക്ക് സദാസമയത്തും കൂടുതലുള്ള ആളുകളോട് ദേഷ്യമായിരിക്കും, സാധാരണയായിട്ട് കാണുന്നതാണ്. ഇപ്പം ഒരു മകനായിരിക്കും കൂടെ ഉണ്ടാവുക, ആ മകനെ തീരെ കണ്ടുകൂടായിരിക്കും, പക്ഷേ ദൂരെയുള്ള മക്കളുണ്ടാവും, അവരെപ്പോഴെങ്കിലും വന്ന് അവധിക്ക് വരുമ്പം അവരോട് വളരെ സ്നേഹമായിരിക്കും. അപ്പോൾ അത് കാണുമ്പം ഇവർക്ക് ബുദ്ധിമുട്ടായി, അതൊരു കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷേ അതൊക്കെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിലൊക്കെ ഉള്ളത്. അത് ആ രീതിയിൽ അസുഖത്തിനെ പറ്റി ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയും അതിനെ കൂട്ടിരിപ്പുകാർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ ചില ആളുകൾക്ക് ഇപ്പം ഈ ഡിമെൻഷ്യ, ചില രീതിയിലുള്ള ഡിമെൻഷ്യ, ഞാൻ പറഞ്ഞല്ലോ പാർക്കിൻസൺസ് കാരണം വരുന്ന ഡിമെൻഷ്യ, അങ്ങനത്തെ രോഗികൾക്ക് ഗേറ്റ് ഇൻസ്റ്റെബിലിറ്റി വരും, നടക്കുമ്പം ബാലൻസ് ഇട്ട് വീകാൻ പോകുന്ന അവസ്ഥ എന്നുള്ളത്. പിന്നെ വേറെ പലതരം ഡിമെൻഷ്യ ഉണ്ട്. ബ്രെയിനിൽ പ്രഷർ കൂടുന്ന, പ്രഷറിൻ്റെ ഒരു നോർമൽ പ്രഷർ ഹൈഡ്രോസെഫലസ് എന്ന് പറയും, ബ്രെയിനിൽ നീർക്കെട്ട് കൂടുന്ന ഭാഗമായിട്ട് വരുന്ന ഡിമെൻഷ്യ, അതിലും ഇതുപോലെ നടക്കുമ്പോൾ ബാലൻസ് ഇട്ട് വീകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ ആളുകളിൽ പ്രത്യേകിച്ചും വീഴ്ച തടയാന്നുള്ളതൊരു വളരെ അത്യന്തം ആവശ്യകരമായ സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ ഈ തുടയുടെ എല്ല് പൊട്ടുകയാണ് ചെയ്യുക സാധാരണ. അതോടെ രോഗി കിടപ്പിലാവും. കിടപ്പിലാവുന്നതോടുകൂടി മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് വരാൻ, ന്യൂമോണിയ വരാൻ, അല്ലെങ്കിൽ ബെഡ് സോർ ബാക്കിൽ മുറി വരാൻ, അങ്ങനെ അത് വളരെ ജീവൻ അപകട സിറ്റുവേഷനിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കാര്യം. എന്നിട്ട് ഇതിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയും, ഇത് മുന്നിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ പേഷ്യൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് കൊടുക്കുമ്പോൾ, അപ്പം അവർക്ക് നമ്മളിതുപോലെ ആദ്യം ഇതെന്താണെന്നുള്ളത് അവർക്ക് എന്താണെന്നുള്ള നമ്മൾക്ക് മനസ്സിലായ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് മറവി രോഗമാണോ അല്ലെങ്കിൽ മറവി രോഗമല്ലേ, അല്ലെങ്കിൽ ഇത് വേറെ കാരണങ്ങളാണോ എന്നുള്ളത് അവർക്കതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവരോട് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ, ഇത് ഈ പറഞ്ഞ അൽജിമസ് ഡിസീസിനൊന്നും ഇപ്പം പെർമനൻ്റായിട്ടുള്ളൊരു ക്യൂർ ഇപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫാക്ട്. ഇപ്പം അറ്റ് പ്രസൻറ്റ് പല പ്രോമിസിങ് തെറാപ്പീസും ഉണ്ടായിരുന്നു, ബട്ട് അതിൽ ചിലതൊക്കെ പിന്നെ സൈഡ് എഫക്റ്റ് കൊണ്ട് വിത്ഡ്രോൺ ആണ്. അപ്പം ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം അൽജിമസ് ഡിസീസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ തീവ്രത കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതൊരു ഒരു സ്ലോലി ഡിക്ലൈനിങ് ഒരു സിറ്റുവേഷനാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ അങ്ങനത്തെ ഡിമെൻഷ്യ ആണെങ്കിൽ, അങ്ങനത്തെ പലതരം ഡിമെൻഷ്യകളുണ്ട് അങ്ങനത്തെ വരുന്ന, അൽജിമസ് മാത്രമല്ല പാർക്കിൻസൺസ് കാരണമുള്ള ഡിമെൻഷ്യ, വേറെ പലതരം ന്യൂറോ ഡീജനറേഷൻ കാരണമുള്ള ഡിമെൻഷ്യ, അങ്ങനത്തത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെ കാതലായിട്ടുള്ള ഭാഗം. പക്ഷേ അതിൽ നമുക്കൊരു ബട്ട് എന്നിരുന്നാലും പേഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് പേഷ്യൻറ്റിന് കിട്ടാവുന്നതിൽ വെച്ചുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യന് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ. അതാണ് അതുമാത്രം അതാണ് ഇപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് ആ കേസ്.
1: ഓക്കെ. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് തിരുത്തി കൊടുക്കേണ്ട, അങ്ങനെ ഇപ്പം പല തെറ്റുകളൊക്കെ ഒരു പക്ഷേ സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ പല രീതിയിലും അവർ പ്രതികരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചേക്കാം. അപ്പോൾ അതിന് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് അതിനെ നമ്മൾ ഈ പരിചരിക്കുന്ന ആൾ കാണേണ്ട കാര്യങ്ങൾ?
0: തിരുത്തി കൊടുക്കാവുന്നതാണ്, അവരുടെ മിസ്റ്റേക്സ് ഇത്. പക്ഷേ അതിപ്പോൾ അസുഖത്തിൻ്റെ ഭാഗമാണെങ്കിൽ അവരെ കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ഡിമെൻഷ്യ കാരണമുള്ള സൈക്യാട്രിക് ഇതുകൊണ്ട് പേഷ്യൻറ്റിന് ഇല്ലാത്ത വിശ്വാസങ്ങൾ വരിക, എന്ന് വെച്ചാൽ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവർ വരുന്നുണ്ടെന്ന് പറയാം. അപ്പം അത് അതിന് ഡെലൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനെന്തോ കേൾക്കുന്നുണ്ട്, ഹാലൂസിനേഷൻ. അപ്പം ആ രീതിയിലുള്ള ഇത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ സൈക്യാട്രിക് ഇതായിട്ട് തന്നെ വരാം. അങ്ങനെ വരുന്ന ഒരാളോട് നമ്മൾ അതില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെസ്സാക്കി അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അത് അസുഖത്തിൻ്റെ ഭാഗമാണ്, അവരത് ആക്ച്വലി അത് കാണുന്നുണ്ട്, അവർ ആക്ച്വലി അത് കേൾക്കുന്നുണ്ട്, സോറി, അവരത് കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ വരുന്നത്. അപ്പം അതൊരിക്കലും നമ്മൾ തിരുത്തി കൊടുക്കാം എന്നുള്ള ഒരു മിതമായിട്ട് ഉള്ള രീതിയിൽ, ഒരു ലൈറ്റായിട്ടുള്ള രീതിയിൽ തിരുത്തി കൊടുക്കാം എന്നുള്ളതല്ലാതെ അവരെ അതുകൊണ്ട് സ്ട്രെസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമല്ല. അതൊക്കെയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഒരു റിലേറ്റീവ്സിനോടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളത്.
1: അതെ അതെ അതെ, അവരെ സംബന്ധിച്ചോളം അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇൻ റിയൽ സെൻസ് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം അതിൽ ഭയങ്കര ഒരു അല്ലേ ഒരു
0: ഈ ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ ഡിമെൻഷ്യ ഞാൻ പറഞ്ഞല്ലോ, ഡിമെൻഷ്യയുടെ ഈ ഒരു പ്രോഗ്രഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലുള്ള ഈ അസോസിയേറ്റഡ് ഫാക്ടേഴ്സ്, ഈ ഡെലൂഷൻ, ഹാലൂസിനേഷൻ, സൈക്യാട്രിക് സിംപ്റ്റംസ്, അഗ്രസീവ് ആവുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മറ്റൊരു ഒരു മേഖലയാണ് ഈ ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് ഈ പഴയ കാര്യങ്ങൾ മറന്നു പോയൊക്കെ സിറ്റുവേഷൻസ് പലപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്?
0: അത് ഈ ആക്സിഡൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു ഫിനോമിന, അംനേഷ്യ, റെട്രോഗ്രേഡ് അംനേഷ്യ, അല്ലെങ്കിൽ അംനേഷ്യ. നമുക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവില്ല. അത് ഒരു അത് ഈ മറവി രോഗവുമായിട്ട് അതിന് ബന്ധമില്ല. ഈ രീതിയിലാണ്. ബട്ട് അതല്ലാതെ ആക്സിഡൻറ്റ് മൂലം ചില ആളുകൾക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് വരാം. ഇപ്പം തലയോട്ടിയുടെ ഉള്ളിൽ ബ്രെയിനിൻ്റെ ഇടയിലായിട്ട് ബ്ലീഡിങ് വരാം, സബ്ഡ്യൂറൽ ഹെമറേജ് ഒക്കെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാഡ്യൂറൽ ഹെമറേജ്, അങ്ങനെ ഹെമറേജ് വന്ന് അതുമൂലം അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതവിടെ കെട്ടിക്കിടക്കാം. അതവിടെ കെട്ടിക്കിടന്ന് ക്രോണിക്കായിട്ട് അതുമൂലം കുറേ കാലമായിട്ട് അതുമൂലം ഈ കോഗ്നിഷൻ, ഈ ഭൗതിക കാര്യങ്ങൾ ചെയ്യാനുള്ളത് കുറഞ്ഞു വരാം. അതും ഡിമെൻഷ്യൻ്റെ ഒരു കാരണമാണ്, മനസ്സിലായല്ലോ അല്ലേ. ഇപ്പം ആക്സിഡൻറ്റിൻ്റെ ഉടനെ കുറച്ച് സമയത്തേക്ക് ഒരു മറവി വന്നു, ആക്സിഡൻറ്റ് സംഭവിച്ചു പക്ഷെ പോയത് ഓർമ്മയില്ല, അങ്ങനെ സാധാരണ ഒരു കാണാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ, വണ്ടി കയറിയതൊന്നും ഓർമ്മയില്ല. അത് അപ്പോൾ അത് റെട്രോഗ്രേഡ് എന്ന് പറയും, അതിൻ്റെ കുറച്ച് ബാക്കിലേക്കുള്ളത്. ആൻറ്റിറോഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്കുള്ളത്, അതിന് ശേഷം അറിയില്ല. പിന്നെ അതിനുശേഷം ആക്സിഡൻറ്റിന് ശേഷം ഇയാൾ ഒറ്റക്ക് ഇറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കയറിയിരുന്നു, പക്ഷെ അതൊന്നും ഓർമ്മയില്ല. അത് മറവി രോഗമായിട്ട് ബന്ധമില്ല, അത് ഇതുമായിട്ടിൻ്റെ ഒരു ഈ ഒരു ഇവൻറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബട്ട് ഈ ആക്സിഡൻറ്റ് കാരണം ഞാനീ പറഞ്ഞ ബ്ലീഡിങ് വന്ന് അതുകൊണ്ട് ഡിമെൻഷ്യ വരുന്നത് ഒരു ഡിമെൻഷ്യൻ്റെ കാരണമാണ്.
1: ഓക്കെ ഓക്കെ. അത് ഈ റീഹാബിലിറ്റേഷൻ ത്രൂ അത് അതിനൊരു ക്യൂർ സാധ്യമാണോ?
0: ഡിപ്പെൻസ്. നമ്മളിപ്പം ഈ ഞാൻ പറഞ്ഞില്ല, ഈ ഉള്ളു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് അത് സർജിക്കൽ മാനേജ്മെൻറ്റ് വേണമെന്നുള്ളതാണ് അതിലെ ഒരു സംഗതി. അപ്പം അതൊരു ഒരു സർജിക്കലി അത് അത് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവാലുവേഷൻ വന്നല്ലോ. അപ്പോൾ നമ്മൾ ആ ഹിസ്റ്ററി വെച്ചിട്ട് പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ വന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് നമ്മളത് അത് നമ്മളൊരു ഒരു ഒരു ബാക്ക് ഓഫ് ദി മൈൻഡ് ഉണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഇവാലുവേഷൻ, നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഇമേജിങ് ബ്രെയിൻ്റെ ഇമേജിങ് ചെയ്യുമ്പം അത് അതിൽ കാണും. അതിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടോ എന്നുള്ളത് ആ രീതിയിൽ പോവുക എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പം ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ, കുളിക്കുക, പല്ല് തേക്കുക, അപ്പം ഇതിനൊക്കെ ഒരു പക്ഷേ വിസമ്മതം കാണിച്ചേക്കാം. അപ്പം അതിനൊക്കെ എങ്ങനെയാണ്, അതിനോടൊക്കെ എങ്ങനെയാണ് ഇപ്പം പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്? ബലപ്രയോഗം ഒരു പക്ഷേ നടത്തിയേക്കാം, ഇപ്പം പല രീതിയിലുള്ള പ്രതികരണം തിരിച്ചും ഉണ്ടായേക്കാം. പക്ഷേ എന്താണ് വാട്ട്സ് ദ റൈറ്റ് വേ എന്നുള്ളത്?
0: വിഷം അതിന് ബിഹേവ് സൈക്കോളജിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ വേറൊരു മേഖല തന്നെയുണ്ട്. ഈ മെഡിസിൻസ് അല്ലാതെ തന്നെ സൈക്കോളജിക്കലായിട്ടും ബിഹേവിയറൽ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കോഗ്നിഷനും ആളുടെ എന്താ പറയുക ബിഹേവിയറും ഇതെല്ലാം അസിമുലേറ്റ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേഷ്യൻറ്റിന് പറ്റുന്ന ഫംഗ്ഷൻസും ഉണ്ട്, എഫക്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്, എഫക്റ്റഡ് അല്ലാത്ത ഫംഗ്ഷൻസ് ഉണ്ട്. എഫക്റ്റഡ് അല്ലാത്ത ഫംഗ്ഷൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എഫക്റ്റഡായ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക, എന്ന് വെച്ചാൽ വേറെ ക്ലോസ് വെച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണം പേഷ്യൻ സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ പക്ഷെ ആംഗ്യത്തിൽ പറയാം അല്ലെങ്കിൽ എഴുതാൻ പറ്റും, അങ്ങനത്തെ പല, അല്ലെങ്കിൽ പറഞ്ഞത് പേഷ്യൻസിന് മനസ്സിലാവുന്നില്ല പക്ഷേ സൈൻ ബോർഡ് വായിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒറ്റക്ക് വീടിൻ്റെ റിസപ്ഷനിൽ നിന്ന് വീടിൻ്റെ വാഷ്റൂമിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല, പക്ഷേ സൈൻ ബോർഡ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് പോകാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നോക്കിയിട്ട് പേഷ്യൻസിന് പറ്റുന്ന ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ വീട്ടിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്,
0: അതെ അതെ, അങ്ങനത്തെ രോഗികളുണ്ടാകുമ്പോൾ അത് പേഷ്യൻ്റെ കൂട്ടിരിപ്പുകാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. അവരുടെ പേഷ്യൻ്റെ കൂടെ തന്നെ കൂട്ടിരിപ്പുകാരെയും പലപ്പോഴും നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടിയും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയും വരും. അതൊരു ഒരു ഒരു പരീക്ഷണം തന്നെയാണ്.
1: അതെ അതെ. അപ്പോൾ അവർക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടാകും അല്ലേ? അപ്പോൾ അതിന് ശരിക്കും എന്താ പറയുക ഈ ഒരു ഒരു കൗൺസിലിംഗ് ഒക്കെ അവർക്ക് തന്നെ
0: അവർക്കും വേണ്ടതാണ്. അതായത് സൈക്കോളജിക്കൽ തെറാപ്പിക്കൊക്കെ അതിൽ വലിയ റോളുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും ഇതിന് ഇപ്പം ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞു, ഇപ്പം ക്യൂർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഇപ്പം അൾഷിമേഴ്സിന് എന്തായാലും ക്യൂർ ഇപ്പം പ്രാക്ടിക്കലായിട്ടുള്ള ക്യൂർ ഇപ്പം ഇപ്പം നിലവിൽ ഇപ്പം ഇല്ല എന്നുള്ള
0: ഒരു ഡെഫിനേറ്റീവ് അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കുക, പ്രോഗ്രഷൻ്റെ തീവ്രത കുറയ്ക്കുക, പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അത് ട്രീറ്റ് ചെയ്തിട്ട് അത് അസുഖം മോഡിഫൈ ചെയ്ത് പ്രോപ്പർ അൽസൈമേഴ്സ് ഡിസീസ് ഡിമെൻഷ്യ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ക്യൂറേറ്റീവ് ഇല്ല എന്ന് തന്നെയാണ്. ഉണ്ട്, ഇപ്പം FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ് ഒക്കെ ഉണ്ട്, ആൻറ്റിബോഡി തെറാപ്പി എന്ന് പറയും ഇതിൻ്റെ. അതിനാണ് ഡിസീസ് മോഡിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിസീസിൻ്റെ കാരണം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള തെറാപ്പീസ് ഇപ്പം FDA അപ്രൂവ്ഡ് ആയിട്ട്, FDA അമേരിക്കൻ ഡ്രഗ്സിൻ്റെ അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. ബട്ട് അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിലെല്ലാം അപ്രൂവ് ആയിട്ടുള്ള ഡ്രഗ്സ് അതിൻ്റെ ഏർലി സ്റ്റേജിലാണ്. അതിൽ ആദ്യം അപ്രൂവ് ആയൊരു ഡ്രഗ് ഇതുപോലെ മൾട്ടിപ്പിൾ സൈഡ് എഫക്ട്സ് കാരണം, ബ്രെയിനിൽ ബ്ലീഡിങ്ങും അങ്ങനത്തെ പല ഇഷ്യൂസൊക്കെ കാരണം യൂസ് കുറഞ്ഞതുണ്ട്. പിന്നെ അതിനുശേഷം വേറെ വന്നതുണ്ട്. ബട്ട് വളരെ ഏർലി സ്റ്റേജാണ്, നമുക്ക് ഡെഫിനേറ്റീവായിട്ടോ പ്രോമിസിംഗ് ആയിട്ടോ പറയാനുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്.
1: ശ്രോതാവിന്റെ ഒരു കോൾ ഉണ്ട്, നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. ഹലോ, വാലൈക്കും സലാം വറഹ്മത്തുള്ളാ, പറഞ്ഞോളി.
3: മറവിരോഗത്തിനെ പറ്റി കേട്ടപ്പോ ചോദിക്കാനായിട്ട് വിളിച്ചതാണ്.
1: യെസ് പറഞ്ഞോളി, പറഞ്ഞോളി.
3: പിന്നെ എനിക്ക് 73 വയസ്സുണ്ട്. പിന്നെ മറവി പറഞ്ഞാല് നിസ്കരിക്കേണ്ട സമയത്തൊക്കെ റെക്കാത്തുകളെ പറ്റി അതിന്റെ റുക്കുനുകള് കുറാനൊക്കെ നല്ലോണം ബൈഹാർട്ട് പഠിച്ചത് കുറച്ച് ഓതി പെട്ടെന്നാണ് നിൽക്കും. പിന്നെ എത്ര വിചാരിച്ചാലും കിട്ടൂല. പിന്നെ കുറച്ചൊരു ബാലൻസ് പ്രശ്നം അതുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഫോൺ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് വിളിച്ചാല് ഫോൺ എടുത്താല് ഞാൻ എന്തിനാ ഇപ്പൊ വിളിച്ചത് എന്താ പറയാ ഉദ്ദേശിച്ചതെന്ന് ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അടിസ്ഥാനപരമായിട്ട് ഡെസ്ക് പ്രോബ്ലം ഉണ്ട്, ബൾജ്. പിന്നെ കയ്യിലും കൈകാലിനൊക്കെ തരിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് പിന്നെ അപ്പൊ അതിന് വല മരുന്നുപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതോ ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ന്യൂറോളജി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതിനെ അതിലൊന്നും അങ്ങനത്തെ ഒന്നും അപ്പൊ പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല. ഈ മറവി ഇപ്പൊ തുടങ്ങിയതാണ്.
0: അപ്പം ഈ ഇത് നേരത്തെ ശ്രോതാവിൻ്റെ ചോദ്യം പോലെ തന്നെ ഇത് മറവിയുടെ ചില ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് അതൊരു ദൈനംദിന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾ, സ്വന്തം ഡ്രസ്സ് ഇടുക, സ്വന്തം കുളിക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കുക, അതിനെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതിലുള്ള അതിന് മുന്നോട്ടുള്ള രീതി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ല, പക്ഷേ ഇത് ഡോക്ടറെ കാണിച്ച് ഇതിൽ ടെസ്റ്റുകൾ ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ച് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് ഇതിലൊരു ആവശ്യമുള്ളത് തന്നെയാണ്. ടെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. അപ്പം ഒരു ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും ഈ ഇതിൻ്റെ ബാലൻസിൻ്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞല്ലോ. അപ്പം വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ തുടക്കമാണോ എന്നുള്ളത് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കുകയും ആവശ്യം ആണെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പം അത് ഒരു സൗകര്യാർത്ഥം ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത്. ഏത് വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നുകിൽ അടുത്തുള്ള ജനറൽ MBBS ഡോക്ടറെ കാണിച്ച് അവർ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ മുകളിലേക്ക് കാണിച്ച് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് MD മെഡിസിൻ ഡോക്ടറോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റോ തന്നെ കാണിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇത് കംഫർട്ടബിൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അങ്ങനെ പെട്ടെന്ന് തന്നെ ന്യൂറോളജിസ്റ്റിനെ ഇപ്പം തന്നെ പോയി കാണണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ബട്ട് ഇതിൻ്റെ ഒരു കാരണം അറിയാൻ ആവശ്യമാണ്. ഇങ്ങനെ ഇതുവരെ ഇല്ലാത്തതാണെങ്കിൽ
3: അതെ
0: അതെ അതെ മനസ്സിലായി. വരാം, അതാ പറഞ്ഞത്, നമുക്കത് അതുകൊണ്ടല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല, അതുകൊണ്ടല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ഒരു നമുക്ക് ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് ഒരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതല്ല എന്നുള്ള ഒരു ഒരു ഇത് നമുക്ക് പറയാൻ പറ്റും.
1: ഈ നമസ്കാരം പിന്നെ റക്കാത്ത് മറന്നു പോകുക, അതൊക്കെ ഒരു ഒരു കോമൺ ആയിട്ടുള്ളൊരു വിഷയമാണ് എനിക്ക് തോന്നുന്നത്. അതും ഒന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ?
0: അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ദൈനംദിന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ ശരിക്കും രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നമ്മൾ പറയാം. അപ്പോൾ അതിൽ ഇൻസ്ട്രുമെൻ്റലുണ്ട്, ബേസിക് ഉണ്ട്. ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള സംഗതികൾ, ഒരു സീക്വൻസ് അറിഞ്ഞിരിക്കേണ്ടത്, കുക്കിംഗ്, ഡ്രൈവിങ്, ഈവൻ നമ്മളിപ്പോൾ നമസ്കാരമാണെങ്കിലും ആ രീതിയിലാണ്. ഒരു ഡയറക്റ്റ് ഒരു ജസ്റ്റ് ഒരു പ്രെയർ എന്ന് പറയുമെങ്കിലും ഒരു ജസ്റ്റ് ഒരു പ്രെയർ മാത്രമല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രക്രിയകളുണ്ടല്ലോ. അപ്പോൾ അതിൽ റക്കാത്തിന് എണ്ണം മറന്നു പോവുക. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ ADL എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ബദൽ വരും. പിന്നെ ഉള്ളതാണ് ബേസിക് ADL. ബേസിക് ADLന് സ്വന്തം കുളിക്കാൻ പറ്റുന്നത്, ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റൽ ADL എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇതിൻ്റെ തുടക്കത്തിൽ വരിക. അപ്പം അങ്ങനെ ഒന്ന് വന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം അത് ഇവാലുവേറ്റ് ചെയ്യണം തന്നെയാണ്. കാരണം ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഏർലി സ്റ്റേജിൽ എന്തെങ്കിലും റിവേഴ്സിബിൾ ആയിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഇതിപ്പോൾ ഡിമെൻഷൻ തന്നെ ആവണമെന്നില്ല. ഇപ്പം ഇപ്പം സോഡിയം തന്നെ കുറവുണ്ട്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവല് കണ്ടിന്യൂസ് ആയിട്ട് കൂടിയതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ലെവല് കൂടിയതുകൊണ്ട്, അതുകൊണ്ടൊക്കെ വരാം.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഈ കുറേ ലേറ്റ് സ്റ്റേജുകളിലൊക്കെ ഒരുപാട് അഗ്രഷൻസ് കാണിക്കാറുണ്ട്, അക്രമാസക്തമാവുന്നൊക്കെ ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എന്താണ് പരിഹരിക്കേണ്ടവർ ചെയ്യേണ്ടത്?
0: അക്രമാസക്തമാവുന്നതിന് ആക്ച്വലി മെഡിസിൻസ് ഉണ്ടെന്നുള്ളതാണ് ബേസിക്കലി. നമുക്ക് സൈക്യാട്രിക് ലെവൽ ഓഫ് മെഡിസിൻസ് ഉണ്ട് അത് പേഷ്യൻസിനെ. അപ്പം അത് അക്രമാസക്തമാവുകയാണെങ്കിൽ അത് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയും അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയും പിന്നെ അത് സൈക്യാട്രി ആവശ്യമാണെങ്കിൽ സൈക്യാട്രിസ്റ്റ് കാണിക്കുകയും ആ രീതിയിൽ സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അഗ്രഷൻ ആണ് അഗ്രഷൻ്റെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിമെൻഷ്യൻ്റെ ഭാഗമായിട്ട് തന്നെ അഗ്രഷൻ വരാം. അപ്പോൾ അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രീതിയിൽ മെഡിക്കേഷൻസ് വെച്ചിട്ട്.
1: ഓക്കെ ഓക്കെ. അതുപോലെ തന്നെയാണ് ഈ ഈ വാണ്ടറിങ്, ഈ വെറുതെ ഇറങ്ങിപ്പോവുക, അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ടെൻഡൻസി കാണിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക പിന്നെ ആളെ കിട്ടത്തില്ല, അപ്പോൾ അതും ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള
0: സിറ്റുവേഷൻസ് ആണ്. ഈ അത് ഈ കോമൺ ആണ്, ഈ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഡിമെൻഷ്യയിൽ അത് കോമൺ ആണ്. ഇറങ്ങിപ്പോവുകയും പിന്നെ പേഷ്യൻ്റ് കൺഫ്യൂഷൻ ആവുകയും എങ്ങനെ തിരിച്ച് വരണം എന്നുള്ളത് അറിയില്ല. അധികം പല പല രോഗികളിലും നമ്മൾ പേഷ്യൻ്റ് ഹിസ്റ്ററി പറയുമ്പം ആദ്യമായിട്ട് ഇവരിത് കണ്ടെത്തുക അല്ലെങ്കിൽ ഇത് കാണിക്കാൻ ഇവർ തീരുമാനിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇറങ്ങിപ്പോയി പിന്നെ എവിടെയാണെന്ന് അറിയില്ല, പിന്നെ ആരോ എവിടെയോ കിടക്കുന്ന കണ്ടു എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴേ. അപ്പം അത് അതതിൻ്റെ ഒരു നമ്മൾ കൂട്ടിരിപ്പുകാരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ഏർലി സ്റ്റേജിൽ നമ്മൾ ശരിക്കും നമുക്ക് ഒരുപാട് സംശയം തോന്നുന്നു ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെ ചെയ്യപ്പെടണം അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതുപോലെ തന്നെയാണ് ഈ വീട്ടിലുള്ളവരെ ഈ മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല, മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഈ തിരിച്ചറി പോലും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അതിനകത്തൊരു ഉള്ളൊരു?
0: അത് ഞാൻ പറഞ്ഞത് അത് ഇത് ഈ നേരത്തെ പറഞ്ഞ ഡൊമെയിൻസ് ഉണ്ടല്ലോ അതിലൊരു ഡൊമെയിൻസ് ആണ് ഗ്നോസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഒരു കാര്യം കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ വരുന്നതാണ് ഈ ഫേസ് തിരിച്ചറിയാത്തതും അല്ലെങ്കിൽ ഒരു സംഗതി കണ്ടപ്പോൾ ഒരു ചാവി കണ്ടാൽ അത് കാണുന്നുണ്ടാവും, കാഴ്ചക്ക് പ്രശ്നമില്ല, ബട്ട് അതൊരു ചാവിയാണ്, അതിൻ്റെ യൂസ് ഡോർ തുറക്കാനാണെന്നൊക്കെയുള്ളത് ബാധിക്കുക എന്ന് പറയുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അത് കുറച്ചുകൂടി ഇപ്പം അൽസൈമേഴ്സ് ഡിസീസിലൊക്കെയാണ് കുറച്ചുകൂടി ലേറ്റ് സ്റ്റേജിലാണത് വരിക. വേറെ ചില ഇതിലത് നേരത്തെ വരികയും ചെയ്യാം. അപ്പം അത് ഈ ഇതൊക്കെ ബാധിക്കുന്നതിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ മൊത്തത്തിൽ ബ്രെയിൻ്റെ കോഗ്നിഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സിംറ്റമാറ്റിക് തെറാപ്പി കൊടുക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ അതിന് ഈ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ വെർബൽ വിഷ്വൽ ക്ലൂസ് വെച്ചിട്ട് പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഏർലി സ്റ്റേജിൽ നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങളുണ്ടോ?
0: ഈ മറവി
1: രോഗമാണ് ആ ഒരു വലിയൊരു സീവർ സിറ്റുവേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏർലി സ്റ്റേജസിൽ.
0: അപ്പം ഏർലി സ്റ്റേജിൽ ഒന്ന് ഈ ഇതാണ് ഈ പെട്ടെന്നുള്ള കാര്യങ്ങൾ. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് പെട്ടെന്നുള്ള കാര്യങ്ങൾ മറക്കുക, ചെയ്ത പറഞ്ഞ സാധനം വെച്ചത് എവിടെയാണെന്ന് മറന്നു പോകുക, പറഞ്ഞ കാര്യം മറക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ സ്ട്രോക്ക്, നേരത്തെ പറഞ്ഞു സ്ട്രോക്ക് ആണ് ഡിമെൻഷ്യ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബുദ്ധിമുട്ട് കൂടുക എന്ന് വെച്ചാൽ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നു, അപ്പം കുറച്ച് ഇതുപോലെ ചില മറവികളും കാര്യങ്ങളും വന്നു, പിന്നെ അത് കുറച്ച് ഇമ്പ്രൂവ് ആയി, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ബുദ്ധിമുട്ട് വന്നു, പിന്നെ കുറച്ച് ഇമ്പ്രൂവ് ആയി, പിന്നെയും ബുദ്ധിമുട്ട് വന്നു. അതാണ് മറ്റേ വാസ്കുലർ ഡിമെൻഷ്യ ഇതിൽ വരുന്നത്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, അൽസൈമേഴ്സ് ഡിമെൻഷ്യയും വാസ്കുലർ ഡിമെൻഷ്യയും. പിന്നെ അപ്പം അതിൽ ഈ രണ്ട് രീതിയിലാണ് ബുദ്ധിമുട്ട് വരാം പെട്ടെന്നുള്ള. പിന്നെ പിന്നെ ബാക്കിയുള്ള ഡീജനറേഷൻ കാരണമുള്ള ഡിമെൻഷ്യകളൊക്കെ വേറെയും പല ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷമേ വരും. അപ്പോൾ പാർക്കിൻസൺ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വിറയൽ, സ്ലോ ആവൽ ഒക്കെ ഉണ്ടാവും, അതിന് ശേഷമാണ് മറവി രോഗം വരാം.
1: ഓക്കെ ഓക്കെ. നമ്മുടെ പരിപാടിയുടെ ഏകദേശം എൻഡ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറവിയും അതുപോലെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻസ് ഡോക്ടറിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഡോക്ടറിനെ വളരെ വിലപ്പെട്ട സമയം പീസ് റേഡിയോയ്ക്ക് വേണ്ടിയിട്ട്, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചത് വലിയൊരു കാര്യമാണ്.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം? പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന് നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
5: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം കേൾക്കാം. സൂറ സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. സത്യത്തോടാണ് പ്രതിബദ്ധത എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹിൽ മുസ്തഫ വഅല ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 48-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. 45, 46, 47 എന്നീ ആയത്തുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളും അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള എന്നാൽ അവർ ഉന്നയിക്കാതെ പോയ ആരോപണങ്ങളും എല്ലാത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മറുപടി എന്നോണമാണ് 46-ാമത്തെയും 47-ാമത്തെയും ആയത്തിനെ നമ്മൾ വായിച്ചത്. 48-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചര്യയെക്കുറിച്ച് പറയുകയാണ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ എന്ന കൽപ്പനയുടെ അതേ ക്രിയയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടുന്ന, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ടതും പ്രധാനമായതുമാണ് ഈ കാര്യമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖ്ഖി, സത്യത്തെ ഇട്ടിരിക്കുന്നു, സത്യത്തെ ഇട്ടു തരുന്നു. അല്ലാമുൽ ഗുയൂബ്, ആരാണ് ആ റബ്ബ്? അദൃശ്യകാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഹഖ്ഖ് അല്ലാഹു വെളിവാക്കുമെന്നത്. ബാത്തിലിന് എത്ര തന്നെ സ്ഥാനം ലഭിച്ചാലും ഹഖിനെ മറച്ചു കടക്കുന്ന, ഹഖിനെ പൊതിയുന്ന, അതിനെ ആവരണം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെ, അനുചരന്മാരെ വിട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് തറക്തു മഅലൽ ബൈദ, വളരെ വ്യക്തമായ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി എന്നത് പകലുകൾക്ക് സമാനമാണ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഹഖ് അത് വെളിവാകും. എത്ര തന്നെ ബാത്തിലിൻ്റെ ആളുകൾ എല്ലാവരും ഒത്തുകൂടി സത്യത്തെ തമസ്കരിക്കാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും സത്യത്തെ തമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് മുൻതൂക്കം നൽകുന്ന, സത്യത്തോട് കൂറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സമാധാനമേകുന്ന ആയത്താണ് സൂറത്തു സബയിലെ നമ്മൾ ഓതിവെച്ച 48-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയാന്നാണ്. അല്ലാഹു ഹഖിനെ ഇട്ടുകൊടുക്കും, അതിനല്ലാഹു മുൻതൂക്കം നൽകും. അല്ലാഹു അല്ലാമുൽ ഗുയൂബാണ്. എത്ര തന്നെ ബാത്തിലുകളൊക്കെ കടന്നു വന്നാലും ആ ബാത്തിലുകളിൽ എന്തൊക്കെ സത്യങ്ങളും അസത്യങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ ഗൈബും അറിയുന്ന, എല്ലാ ബാത്തിലിൻ്റെ ആളുകളുടെയും അതീവ രഹസ്യങ്ങളും സംസാരങ്ങളും എല്ലാം അറിയുന്ന ആ റബ്ബ് ഹഖിനാണ് മുൻതൂക്കം നൽകുക. അവൻ അദൃശ്യകാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്നാണ് ആയത്തിൻ്റെ സാരം. 49-ാമത്തെ ആയത്തും ഹഖുമായി ബന്ധപ്പെട്ട അതേ വിഷയമാണ്. ഖുൽ ജാഅൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ജാഅൽ

ഈദ് ആയത്തിൻ്റെ സാരം നീ പറയുക. സത്യം വന്നു കഴിഞ്ഞു. അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനർസ്ഥാപിക്കുകയുമില്ല. കുൽ നബിയെ, താങ്കൾ പറയുക. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുൽ എന്ന ഫിഅലു അമ്ര്, അമ്രിൻ്റെ സ്വരത്തിലുള്ള ക്രിയയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. ജാ അ വന്നു, അൽ ഹഖു സത്യം വന്നിരിക്കുന്നു. വമാ യുബ്ദി ഉൽ ബാത്തിലു.

ഫലപ്രദയാകും എന്ന ഒരാശയം വരുന്ന ആയത്ത് സൂറത്തുൽ അംബിയയിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ സമയത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച് കഅബയുടെ ചുറ്റുമായി 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നാണ്. കഅബയുടെ അങ്ങും ഇങ്ങുമൊക്കെ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉപയോഗിച്ച് എല്ലാത്തിനെയും നശിപ്പിക്കുകയും എന്നിട്ട് പാരായണം ചെയ്ത ആയത്ത് വഖുൽ ജാഅൽ ഹഖു സത്യം വന്നിരിക്കുന്നു വസഹഖൽ ബാത്തിലു ബാത്തില് നിഷ്പ്രഭമായിരിക്കുന്നു ഇന്നൽ ബാത്തില കാന സഹൂഖ ബാത്തില് മങ്ങുന്നതും നിഷ്പ്രഭമാകുന്നതും നശിച്ചു പോകുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഓതി വെച്ച സൂറത്തു സബയിലെ 49-ാമത്തെ ആയത്തും പാരായണം ചെയ്തു. ഖുൽ ജാഅൽ ഹഖു സത്യം വന്നു കഴിഞ്ഞു വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ് ബാത്തില് ഇനി തുടക്കം കുറിക്കുകയുമില്ല പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ലം യബ്ഖലിൽ ബാത്തിലി മഖാലതൻ വലാ റിയാസതൻ വലാ കലിമ, അതായത് ബാത്തിലിന് യാതൊരു വഴിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ്. ആ രൂപത്തിൽ ബാത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിഷ്പ്രഭമായി എന്നാണ് ആയത്തിൻ്റെ സാരം. ഈ പറഞ്ഞ നമ്മൾ ഓതി വെച്ച ഈ ആയത്തുകളിലെല്ലാം ഹക്കിനെക്കുറിച്ചും ആ ഹക്കിനാണ് മുൻതൂക്കം ലഭിക്കുക ബാത്തിലിന് മുൻതൂക്കം ലഭിക്കുകയില്ല എന്നുമാണ് രണ്ട് ആയത്തും മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്ത ആയത്ത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി വഇനിഹ്തദ

കുൽനബിയെ, താങ്കൾ പറയുക, ഇൻ ദലൽതു, ഞാൻ വഴിപിഴച്ചു പോയിക്കഴിഞ്ഞാൽ, ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ പിഴച്ചതിൻ്റെ ദോഷം എനിക്ക് തന്നെയാണ്, ഞാൻ പിഴച്ചു പോകാനുള്ള കാരണം ഞാൻ തന്നെയാണ്. വ ഇനിഹ്തദൈതു, ഇനി എനിക്ക് നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, നേർമാർഗം ലഭിച്ചു കഴിഞ്ഞാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് വഹി നൽകിയതിൻ്റെ ഫലമാണത്. ഇന്നഹു സമീഉൻ ഖരീബ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും ഏറ്റവും സമീപസ്ഥനുമാണ് റബ്ബ്. ഇവിടെയും കുൽ എന്ന അതേ ക്രിയ വെച്ചുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്ന കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇനി അതല്ല, ഇനിഹ്തദൈതു, ഞാൻ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്, അവൻ്റെ അനുഗ്രഹം മൂലമാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, അള്ളാഹു എല്ലാം കേൾക്കുകയും ഏറ്റവും സമീപത്താണ് അള്ളാഹു ഉള്ളതും. ഈ പറഞ്ഞ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിലൊന്നാമത്തെ പാഠം, ഹക്കിനായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക. സമൂഹത്തിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ബാത്തിലിനു വേണ്ടി ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവരൊക്കെ സമൂഹത്തിൽ നിന്ദ്യരായ ചരിത്രം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. എത്ര ആളുകളുണ്ടെങ്കിലും, എത്ര കോപ്പുകളുണ്ടെങ്കിലും, എത്ര സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും, ബാത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ അത് എങ്കിൽ,

0: എൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുകയില്ല. അത് നിഷ്പ്രഭമായി പോകും. ആദ്യമൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടായി എന്ന് വരാം. എന്നാൽ കാലവും സമയവും കഴിയുന്തോറും അതിൻ്റെ പൊള്ളത്തരങ്ങളും അതിലടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് ഹഖിനാണ്, സത്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം, സത്യം അത് സത്യമാണ്. അത് പ്രചരിക്കുകയും അസത്യത്തിന്മേൽ വെളിപ്പെടുകയും തന്നെ ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതുകൊണ്ട് സമൂഹത്തിൽ എത്ര വലിയ തിന്മകൾ പടർന്നു പന്തലിച്ചാലും എത്ര വലിയ സത്യം ആളുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിയാലും സത്യം വെളിപ്പെടുന്ന ഒരു കാലം വരും എന്ന റബ്ബിൻ്റെ വാഗ്ദാനം അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രബോധകനും തൻ്റെ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ പാഠമെന്നത്, ഹക്കിന് നമ്മൾ മുൻതൂക്കം നൽകണമെന്ന് പറയുമ്പോൾ ഹക്ക് എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിനനുസൃതമായിട്ടോ അല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ സത്യവും അസത്യവും തീരുമാനിക്കുന്നത്. മറിച്ച് മാ വാഫഖൽ ഖുർആന വമാ വാഫഖസ് സുന്ന, ഖുർആനിനോട് യോജിച്ചതും സുന്നത്തിനോട് യോജിച്ചതും അതാണ് ഹഖ്. മൂന്നാമത്തേത്, അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് വ്യക്തികളെ നോക്കിയിട്ടല്ല അഹ്ലു സുന്ന ഹഖ് മനസ്സിലാക്കുക, മറിച്ച് ഹഖിനെ വെച്ചിട്ടാണ് വ്യക്തികളെ മനസ്സിലാക്കുക എന്നാണ്. ആള് എത്ര വലിയ ആളായാലും നല്ല വലിയ അറിയപ്പെട്ട പ്രാസംഗികനായാലും മുഖാമുഖത്തിലും ഗണ്ണനങ്ങളിലുമെല്ലാം അറിയപ്പെട്ട വ്യക്തിയായാലും ശരി, അദ്ദേഹം അസത്യത്തിൻ്റെ മേലാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിലും ശത്രുതയിലും നമ്മൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ പാഠമെന്നത് വ്യക്തികളെ നോക്കിയിട്ടല്ല സത്യം മനസ്സിലാക്കുക, സത്യത്തെ നോക്കിയിട്ടാണ് വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ പാഠമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കിയപ്പോൾ തൻ്റെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തപ്പോൾ ബാത്തിലിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിലുള്ള എന്തൊക്കെ ബാത്തിലുകൾ നമ്മുടെ വീടുകളിലോ സമൂഹത്തിലോ നമുക്ക് തടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ തടുക്കേണ്ടതുണ്ട്. നന്മ വിരോധിക്കുക എന്നതും തിന്മ നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. എന്നാൽ ആ അടിസ്ഥാനം പലപ്പോഴായി പല ആളുകളും അശ്രദ്ധയിലാവുകയോ അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായിട്ടുണ്ട്. ഹക്ക് അത് തുറന്നു പറയാൻ സാധിക്കണം. ബാത്തില് അതിനെ വിമർശിക്കാൻ, അതിനെ നഖശിഖാന്തം എതിർക്കാൻ, അതിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുമ്പാകെ തുറന്ന് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതായത് നമുക്ക് ഹിദായത്ത് ലഭിച്ചത് അത് അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടേതോ ഏതെങ്കിലും ശക്തിയുടേതോ യാതൊരു കഴിവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഫളാണ് നമുക്ക് ലഭിച്ച ഹിദായത്ത്. വ ഇനിഹ്തദൈതു, എനിക്ക് ഹിദായത്ത് ലഭിച്ചാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി മുഖേന അറിയിച്ചു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വഹി അത് നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹിദായത്തിൻ്റെ മാർഗത്തിലാണ്. ഹിദായത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്മാർഗത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനും സുന്നത്തിൻ്റെയും മാർഗമാണ്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് ബുദ്ധിയെ അളവുകോലാക്കി അത് സ്വീകരിക്കുന്നതല്ല ഹിദായത്തിൻ്റെ മാനദണ്ഡം. ഈ ആയത്ത് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വ ഇനിഹ്തദൈതു, ഞാൻ ഹിദായത്തിലായാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ ഹിദായത്തിലായിട്ടുണ്ട് അതെന്തുകൊണ്ടാ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ബോധനം നൽകിയത് കൊണ്ടാണ്, വഹി നൽകിയത് കൊണ്ടാണ്. ഇവിടെ രണ്ട് ഫിഇലുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വലാലത്തിലായാൽ വലാലത്തിലായിക്കഴിഞ്ഞാൽ അതെൻ്റെ നഫ്സിനെ മാത്രമാണ് ബാധിക്കുക. ഞാൻ ഹിദായത്തിലായാലോ? അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്. ഇവിടെ ലൊലാലത്ത് എന്ന് പറയുമ്പോൾ ഫിഅല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഅല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആയാൽ എന്നാണ്, ആവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയത്ത് ഹിദായത്തിലായിട്ടുണ്ട് എന്ന പദം ഉപയോഗിച്ച സമയത്ത് മാളിയായിട്ടാണ്, പാസ്റ്റായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കുകയും ആ ഹിദായത്ത് മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ്. മറ്റൊരു പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, ഇന്നഹു സമീഉൻ ഖരീബ്, ആര് നമ്മെ കേൾക്കാനില്ല എങ്കിലും, നമ്മുടെ വേവലാതികളും നമ്മുടെ ആവലാതികളും ആരും ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ചെവി കൊടുക്കുന്നുണ്ട്. അള്ളാഹു സമീഉആണ്, നമ്മുടെ എല്ലാ വിളികളും അള്ളാഹു കേൾക്കുന്നുണ്ട്. എത്ര നേരിയ ശബ്ദം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട്. അതിന് അള്ളാഹുവിന് ഉത്തരം നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയും മനസ്സിൽ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എല്ലാം കേൾക്കുക? അള്ളാഹു വിദൂരത്തല്ലേ എന്നൊക്കെ. അതിനെ, ആ സംശയത്തെ ഇല്ലാതാക്കുകയാണ് അടുത്ത വാചകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഖരീബ്, അള്ളാഹു കേൾക്കുന്നവനുമാണ്, അള്ളാഹു സമീപസ്ഥനുമാണ്. അള്ളാഹു കേൾക്കുന്നവനും അള്ളാഹു സമീപസ്ഥനുമാണ്. ഇതാണ് സൂറത്തു സബയിലെ 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അള്ളാഹു അടുത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ച രൂപത്തിലുള്ള അടുപ്പമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവനെ സൃഷ്ടികളോട് തുലനം ചെയ്യുവാനോ സൃഷ്ടികൾക്കുള്ള വിശേഷണം അവന് ചേർത്ത് വെച്ച് കൊടുക്കുവാനോ പാടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു സബയിലെ 48 മുതൽ സൂറത്തു സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ.
2: അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നീ ല ഉഹിബ്ബുക്, മുആദേ അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. ശേഷം മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നൽകുകയും ചെയ്തു, താങ്കൾ എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയും ഈ പ്രാർത്ഥന നിർവഹിക്കണമെന്ന്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദത്തിക്. അല്ലാഹുവെ, നിന്നെ ഓർത്ത് ജീവിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ. ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ സലാം വീട്ടും മുമ്പും ഫർളു നമസ്കാരങ്ങളിൽ നിന്ന് സലാം വീട്ടിയ ശേഷവും പ്രത്യേകമായി നിർവഹിക്കാവുന്നതാണ്. നമ്മുടെ മറ്റ് പ്രാർത്ഥനാ സമയങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാം. മൂന്ന് കാര്യങ്ങളുടെ തൗഫീഖിന് വേണ്ടിയാണ് നാം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. ആദ്യം തേടുന്നത് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്, അല്ലാഹുവെ നിന്നെ ഓർത്ത് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ്. നാം എങ്ങനെയാണ് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടവരായി മാറുക എന്നതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തി, ഫദ്ഖുറൂനി അദ്ഖുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാവുക, നിങ്ങൾ എന്നോട് നന്ദി കെട്ടവരായി മാറരുത്. മറ്റൊരു വചനത്തിലൂടെ, വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നും ഉണർത്തി. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ കൽപ്പിച്ച വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേറെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഖുദ്സിയായ ഹദീത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അന മഅ അബ്ദി മാ ദക്കർനി വതഹറക്കത് ബി ഷഫതാഹു, ഞാൻ എൻ്റെ അടിമ എന്നെ ഓർത്ത് അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന സമയമെത്രയും ഞാൻ അവനോടൊപ്പമാണ് എന്ന്. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരാവുക എന്ന അവസ്ഥയിൽ നാം എത്തുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നാം നേടേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു എന്ന ബോധം ജീവിതത്തിലുടനീളം ഉണ്ടാവുക എന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ വജിലത് ഖുലൂബുഹും, തീർച്ചയായും സത്യവിശ്വാസികൾ അള്ളാഹു എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു നടുക്കമുണ്ടാകും. ഇങ്ങനെ അള്ളാഹു എന്ന ബോധം ജീവിതത്തിലുടനീളം ഉണ്ടാകുക എന്നത് അള്ളാഹുവിനെ ഓർത്തു ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത് തർക്കുൽ മഅസിയ, പാപങ്ങൾ വെടിയുക എന്നതാണ്. അള്ളാഹുവിനെ സദാസമയവും ഓർക്കുന്ന ഒരാൾ പാപങ്ങളിൽ നിന്ന് വിട്ടകന്ന് കഴിയും. തിന്മകൾ വെടിയാൻ അതവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവൻ പാപമുക്തനായി ജീവിക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നർത്ഥം. മൂന്നാമത്തേത് ദിക്റും ബില്ലിസാൻ, നാവുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കലാണ്. സുന്നത്തിൽ സ്ഥിരപ്പെട്ട ധാരാളം ദിക്റുകളുണ്ട്. സമയബന്ധിതമായും പ്രത്യേകം എണ്ണം തിട്ടപ്പെടുത്തിയും അല്ലാതെയും നിർവഹിക്കേണ്ട ദിക്റുകൾ. അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അവ നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നത് നബിചര്യയിൽപ്പെട്ടതാണ്. സൂറത്തുൽ അഅറാഫിലെ 205 വചനത്തിലൂടെ അള്ളാഹു ഉണർത്തി, വദക്കുർ റബ്ബക ഫി നഫ്സിക തളറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തക്കു മിനൽ ഗാഫിലിൻ. വിനയത്തോടെയും ഭയപ്പാടോടുകൂടിയും വാക്ക് ഉച്ചത്തിലാകാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ റബ്ബിനെ ഓർക്കുക. നീ അശ്രദ്ധരിൽ പെട്ടുപോകരുത്. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കഴിയാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
4: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
5: പീസ് റേഡിയോ. Tune to reality.
6: Allahu Allahu Allahu Allah.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
8: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
9: നയനമനോഹരമായ കാഴ്ചകളുടെ ദൃശ്യാവിഷ്കാരമാണ് ദൃശ്യമെന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. യാത്രക്കൊരുങ്ങും നേരം, യാത്രക്കൊരുങ്ങുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട അക്കാര്യങ്ങളെക്കുറിച്ച് ഇബിനു അലി എടത്തനാട്ടുകര, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേർന്ന് സംസാരിക്കുന്നു.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്രാ അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പീസ് റേഡിയോ ആങ്കറും പീസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ്. 8 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാ അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
11: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
10: ഇബിനു അലിക്ക, യാത്രാ ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്.